ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 3, കൊല്ലവർഷം 1201, ഇടവം 10. 2026 May 24 ഞായറാഴ്ച. ഇപ്പോൾ സമയം 5:53. ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സുഭാഷിതം.
2: വളരെ പ്രചോദനാത്മകമായ ഒരു മോട്ടിവേഷണൽ ക്ലാസ്സിൽ പങ്കെടുത്ത മനുഷ്യൻ ക്ലാസ്സിൽ പറഞ്ഞത് മക്കളോട് കുറച്ചുകൂടി കനിവ് കാട്ടണം, അവരെ ഒന്ന് തൊടണം ഹൃദയം കൊണ്ടും കൈകൾ കൊണ്ടും. അയാൾ ആ വാക്കുകളൊക്കെ ഹൃദയത്തിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. വീട്ടിൽ ചെന്നു വാതിൽക്കൽ മുട്ടി, ഇളയ മകനാണ് വാതിൽ തുറന്നത്. അയാൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുത്ത് അവൻ്റെ കയ്യിലൊന്ന് പിടിച്ചു, കണ്ണിലൊന്ന് നോക്കി, എന്തോ പറഞ്ഞു തുടങ്ങിയപ്പോൾ കണ്ണീർ മഴപ്പെയ്ത്ത് കാലം ആരംഭിച്ച പോലെയാണ്. അവൻ കരയുന്നു. അവൻ കരച്ചിലിനിടയിൽ ചോദിക്കുന്നു, പപ്പ എന്നെ ഇതുപോലൊന്ന് തൊട്ടിട്ട് എത്ര നാളായി? അമ്പരം നിൽക്കുകയാണ് അയാൾ. വീണ്ടും ചോദ്യം, പപ്പ എന്നെ തൊട്ടിട്ട് എത്ര നാളായി? അയാളെന്തോ ഓർത്തെടുത്ത് പറയാൻ ശ്രമിച്ചപ്പോൾ അവൻ പറഞ്ഞു, പപ്പ ഓർത്തെടുത്തൊന്നും പറയണ്ട, എന്നെ ഒന്ന് തൊട്ടിട്ട് ഒരു 10 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. തൊട്ടടുത്ത് നിൽക്കുന്നു, എന്നിട്ടും കൈ തൊടാഞ്ഞതെന്തേ? കണ്ണിലും നോക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ എങ്ങോട്ടാണ് ദൃഷ്ടികൾ ഉറപ്പിച്ചിരിക്കുന്നത്? ഇതൊക്കെ ചോദ്യങ്ങളായി മാറുന്നുണ്ട്. നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് നോക്കുക, 7000-ലധികം ടച്ച് റിസപ്റ്റേഴ്സ് അവിടെയുണ്ട്. അപ്പോൾ ഓരോ വിരൽത്തുമ്പിലും നക്ഷത്രത്തിലൊക്കെ ഉണ്ട്. ഇത്രയ്ക്ക് ടച്ച് റിസപ്റ്റേഴ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആർദ്രമായ സ്നേഹത്തോട് ആരെങ്കിലും ഒന്ന് തൊട്ടുകഴിഞ്ഞാൽ അവർക്ക് സൗഖ്യാനുഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഓർത്തേക്കണം, തൊടാനാവാത്ത വിധത്തിൽ തീണ്ടാപ്പടകലിൽ നിൽക്കുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി. സ്നേഹത്തോടെ തൊടുക. ഒരു നോട്ടം കൊണ്ട് തൊടാം, ഒരു വാക്കുകൊണ്ട് തൊടാം, നിങ്ങളുടെ കരസ്പർശം കൊണ്ട് തൊടാം. അങ്ങനെ തൊടുന്നവരായി നിങ്ങൾ മാറിയിട്ടുട്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക. ഇനി നമ്മളത്തിന് നോക്കിക്കാണുക, നമ്മൾ ഏത് പോസ്റ്ററിൽ ഉറങ്ങാൻ കിടന്നാലും ഉറക്കത്തിനിടയിൽ ഒരു 3-4 വട്ടമെങ്കിലും കൂനിക്കൂടി കിടക്കും. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടാവില്ലായിരിക്കാം, പക്ഷെ അതാണ് ശാസ്ത്രം പറയുന്നത്. അങ്ങനെ കൂനിക്കൂടി കിടക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഉറക്കത്തിനിടയിൽ നിങ്ങളൊരു കുഞ്ഞായി മാറുകയാണ്. അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ ഭ്രൂണാവസ്ഥയിൽ നിങ്ങൾ കിടന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ തിരികെ

0: പോവുകയാണ്. ഇത് പറഞ്ഞിരുന്ന സത്യം എന്താണ്? നിങ്ങൾ എത്ര വലുതായാലും ശരീരം എത്ര വലിപ്പം കൊണ്ടാലും ഇപ്പോഴും ഒരാർദ്ര സ്പർശത്തിന് വേണ്ടി തിരയുന്നൊരു കുഞ്ഞ് അകത്തെവിടെയുണ്ട്. ആ കുഞ്ഞ് ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്താണ്? ഞാൻ തച്ചുടക്കപ്പെടാവുന്ന ചില്ലുപാത്രം മാത്രമാണ്, കുറച്ചുകൂടി കരുതലോടെ എന്നെ ഒന്ന് തൊടണേ. അതൊരു സത്യമല്ലേ? നിങ്ങളും അങ്ങനെ തന്നെയാണ് ആളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളും ഇതുപോലെ പറയുന്നുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? പ്രകൃതി പോലും ആർദ്ര സ്പർശത്തിന് വേണ്ടി നമ്മേക്ക് ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ആർദ്രതയോടുകൂടി തൊടുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനാണ് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്. എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ, അദ്ദേഹം റൗണ്ട്സ് നടത്തുമ്പോൾ പുതുതായി ജനിച്ച വളരെ ഫീബിളായിട്ടുള്ള ദുർബല കുഞ്ഞുങ്ങളടുക്കൽ ചെന്ന് കഴിയുമ്പോൾ അവരുടെ ചാർട്ടിൽ എഴുതി വെക്കും TLT 6 പ്രാവശ്യം, TLT 12 പ്രാവശ്യം, TLT 10 പ്രാവശ്യം എന്നൊക്കെ. എന്താണ് ഈ TLT? ടെൻഡർ ലവിംഗ് ടച്ച്, സ്നേഹാർദ്രമായ സ്പർശം. കുഞ്ഞിന് സ്നേഹാർദ്ര സ്പർശം 6 പ്രാവശ്യം കൊടുക്കുക, 12 പ്രാവശ്യം കൊടുക്കുക, 10 പ്രാവശ്യം കൊടുക്കുക എന്ന് ഒരു ഡോക്ടർ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും ആളുകളെ ആർദ്രമായി ഒന്ന് തൊടുവാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. ചിലപ്പോൾ ജീവിക്കുന്ന സമയത്ത് നമുക്ക് തൊടാൻ നേരം ഉണ്ടായി കാണില്ല. അമ്മയ്ക്ക് മകനെ കാണാൻ വലിയ കൊതി. മകൻ വിദേശ രാജ്യത്ത് നല്ല പണം ഉണ്ടാക്കിക്കൊണ്ട് ജീവിക്കുകയാണ്. പക്ഷെ അയാൾ വീട്ടിലേക്കുള്ള വഴിയൊക്കെ മറന്നയാളാണ്. അമ്മ മകനെ കാത്തിരിക്കുന്ന വിവരം അപ്പൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ മറുപടി കിട്ടും, അപ്പ തിരക്കപ്പ, തിരക്കോട് തിരക്ക്. വീണ്ടും അപ്പനെ എഴുതി, മോനെ അമ്മയ്ക്ക് വയ്യ, നീ ഒന്ന് വന്നാൽ രോഗം മാറും. ഉടൻ തന്നെ അയാൾ എഴുതി, നമ്മുടെ അമ്മയ്ക്ക് ബെസ്റ്റ് ഡോക്ടർ, ബെസ്റ്റ് ആശുപത്രി, ബെസ്റ്റ് സേവനം, ഏറ്റവും നല്ലയിടത്ത് കൊണ്ടുവരണം. അപ്പനെഴുതി, നീയാണ് ബെസ്റ്റ് മെഡിസിൻ, നിന്റെ സാന്നിധ്യമാണ് ബെസ്റ്റ് ആശുപത്രി, അപ്പൊ നീയൊന്ന് വരിക, എല്ലാം മാറും. വന്നില്ല. അമ്മ കാത്തു കാത്തിരുന്ന് പിന്നെ തിരി കെട്ടടങ്ങുന്നതുപോലെ കെട്ടടങ്ങി കരിന്തിരിയായി അമ്മ മരിച്ചു. അപ്പോൾ മകന് സമയം കിട്ടി. ഓടി വന്ന് അമ്മയുടെ മൃതശരീരത്തിൽ കെട്ടിപ്പിടിച്ച് കാൽ തൊട്ട് വന്നിക്കാൻ തുടങ്ങുമ്പോൾ അപ്പൻ ഹിസ്റ്റീരിയ ബാധിച്ച പോലെ അലറി, തൊട്ടുപോകരുത്, ഇന്നലെ വന്ന് തൊട്ടിരുന്നെങ്കിൽ അമ്മ മരിക്കില്ലായിരുന്നു. ഇപ്പോ ഒരു മൃതദേഹം മാത്രമാണ് അവിടെ ഉള്ളത്. ഡെഡ് ബോഡിക്ക് ആരുടെയും ടച്ച് ആവശ്യമില്ല. ഒരാൾ ലീവ് ചെയ്യുമ്പോഴല്ല സ്നേഹാർദ്ര സ്പർശം വേണ്ടത്, ലിവ് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് ഒരാൾ മരിച്ചതിന് ശേഷം 1000 മെഴുകുതിരിയിൽ കൊണ്ടുവന്ന് കല്ലറയിൽ കത്തിച്ചത് കൊണ്ട് വെട്ടോണ്ടാണെന്നില്ല. അല്ലെങ്കിൽ ഒരാൾ മരിച്ചതിന് ശേഷം 1 വസന്തകാലത്തെ പൂക്കൾ മുഴുവൻ കൊണ്ടുവന്ന് നിറച്ചത് കൊണ്ട് അവിടെ വസന്തത്തിന് അനുഭവം ഉണ്ടാണെന്നില്ല. ജീവിച്ചിരിക്കുന്നവരെ ആർദ്രമായൊന്ന് തൊടുക, അവരെ ആർദ്രമായി ഉള്ളിലൊന്ന് സ്വീകരിക്കുക. അങ്ങനെയൊക്കെയല്ലേ ജീവിതം സുന്ദരമായി മാറുക. ഹൃദ്യമായ നല്ല പ്രഭാതം നേരുന്നു.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് റെവറൻഡ് ഫാദർ വിൻസെന്റ് വാരിയത്ത്. സമയം 6 മണി.
3: ആകാശവാണി FM വാർത്തകൾ.
4: സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി. കണ്ണൂർ, പാലക്കാട്, കോഴിക്കോട് കളക്ടർമാർ ഉൾപ്പെടെ 6 ജില്ലകളിലെ കളക്ടർമാരെ മാറ്റി. ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ ഖേൽക്കറെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. ഗതാഗത വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായിരുന്ന PB നോഹിനെ GST കമ്മീഷണറായി മാറ്റി നിയമിക്കുകയും ചെയ്തു. വയനാട് ടൗൺഷിപ്പ് പദ്ധതി സംബന്ധിച്ച് മന്ത്രിസഭാ ഉപസമിതി യോഗം ഉടൻ ചേരുമെന്ന് മന്ത്രി TE സിദ്ദിഖ്. സമ്പൂർണ്ണ പുനരധിവാസമാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും അതിന് കർമ്മപദ്ധതി തയ്യാറാക്കുമെന്നും സിദ്ദിഖ് കൽപ്പറ്റയിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഇന്ന് ലോക സ്കിസോഫ്രീനിയ ദിനം. ലോകത്തെ ഏറ്റവും സങ്കീർണമായ മാനസിക രോഗങ്ങളിലൊന്നാണ് സ്കിസോഫ്രീനിയ. യാഥാർത്ഥ്യം കാണാനും ചിന്തിക്കാനും അതിനോട് പ്രതികരിക്കാനും കഴിയാതെ വരുന്ന മാനസിക പ്രശ്നമാണ് പ്രധാന രോഗലക്ഷണം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമലയിൽ 4 PM നട തുറക്കും. മറ്റന്നാളാണ് പ്രതിഷ്ഠാദിനം. പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ചെറുവണ്ണൂർ കക്കറമുക്ക് പൂവത്തും ചാലിൽ റജൻലാലും മരിച്ചു. റജൻലാലിന്റെ ഭാര്യ സോന അപകട ദിവസം തന്നെ മരിച്ചിരുന്നു. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. ലക്നൌ ഏക്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം.

0: ആകാശവാണി FM വാർത്തകൾ.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകളാണ്. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ബാലാമണിയമ്മയുടെ ചിത്രമെഴുത്ത് എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 FM ഡയറിയുടെ ആദ്യഭാഗം, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, 7:00 മഹിത മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ ഗ്രീൻ മോൺ സ്പൈസസ് പാട്ടോർമ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം, 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും. സമകാലികം: തെരുവുനായ ശല്യത്തിനെതിരെ സുപ്രീംകോടതിയുടെ സുപ്രധാന വിധി, 7:50 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ, തുടർന്ന് എന്ത് പഠിക്കണം എന്താകണം, 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 8:50 വീടിരുന്ന മുട്ടുകൾ, മാലിപ്പുറം കർത്തേടം SHGUP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് സംഘഗാനം, എറണാകുളം ഗവൺമെന്റ് UPS ഫോർ ഗേൾസിലെ ചിലങ്ക എസ് ചൊല്ലുന്ന കവിത, അമിയ, സുമി, സജി എന്നിവർ അവതരിപ്പിക്കുന്ന പുസ്തക പരിചയം, പുത്തൻകുരിശ് പ്രതിഭാകേന്ദ്രത്തിലെ കുട്ടികൾ പാടുന്ന ഉറുദു സംഘഗാനം, തുടർന്ന് സേവന വാർത്തകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം, 8:30 വിചാരം, നാടകകൃത്തും സംവിധായകനും എഴുത്തുകാരനുമായ TM എബ്രഹാമുമായി അഭിമുഖം, 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ, 9:15 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും, 9:30 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും, 10:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് FM മോർണിംഗ് സെലക്ഷൻസ്, 10:25 സേവന വാർത്തകൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സ്മൃതിരാഗം, 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് സ്മൃതിരാഗം, 11:30 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ.
2: ഗ്രീൻ മൗൺ സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ, സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാരയിൽ മോഹാലസ്യം, അറിയേണ്ട കാര്യങ്ങൾ, ഡോക്ടർ പ്രദീപ് കിടങ്ങൂർ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം, 2:00 ആകാശവാണി FM വാർത്തകൾ, ഓർമ്മചിന്ത, 3:00 ആകാശവാണി FM വാർത്തകൾ, ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 4:00 ആകാശവാണി FM വാർത്തകൾ, 4:00 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ, 5:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പാട്ടിൻ്റെ നാട്ടുവഴി, അരയൻകാവ് രണ്ടാം ഭാഗം, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്രഗാനങ്ങൾ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ, ഇന്നത്തെ ചില പരിപാടികൾ. ഇനി 6:05 ന്യൂസ് ഇൻ ഇംഗ്ലീഷ്, ഡൽഹിയിലെ.
4: ഗുഡ് മോർണിംഗ്, ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റീഡ് ബൈ സൈറ മുജ്തബ. External Affairs Minister Dr. S. Jaishankar will hold bilateral meeting with US Secretary of State Marco Rubio at Hyderabad House in New Delhi today. They will discuss a wide range of issues, including issues related to regional and global peace and security. Secretary Rubio arrived in India yesterday on a 4-day visit to participate in the Quad Foreign Ministers meeting. He called on Prime Minister Narendra Modi yesterday and briefed him on the sustained progress in bilateral cooperation across a wide range of sectors, including defence, strategic technologies, trade and investment, energy security, connectivity, education and people-to-people ties. Mr. Modi asserted that India and the US will continue to work closely for the global good. The Prime Minister reaffirmed India's consistent support for peace efforts and reiterated the call for peaceful resolution of the conflicts through dialogue and diplomacy. Secretary Rubio shared US's perspective on various regional and global issues, including the situation in West Asia. He called India a vital partner to the United States. Commerce and Industry Minister Piyush Goyal met Executive Vice President Global Public Policy and Corporate Strategy at Boeing company Jeff Shockey in New Delhi yesterday. In a social media post, Mr. Goyal said that during the meeting, both sides discussed measures on advancing India-US cooperation in aviation and aerospace manufacturing. He added that the meeting also followed discussions focused on developing maintenance, repair and overhaul opportunities

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: എലിസബത്ത് രാജു പാടിയ ഗാനം, രചന ജോയ് ചേരൂക്കാരൻ, സംഗീതം പീറ്റർ ചേരാനല്ലൂർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ബിജു നാരായണൻ ആലപിച്ച ഗാനം.

പ്രഭാതഗീതം സമാപിച്ചു. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 6 കഴിഞ്ഞ് 27:40. കാർഷിക വാർത്തകൾ. കേരള വെറ്റിനറി സർവകലാശാലയിലെ 4 സ്ഥാപനങ്ങളിലേക്ക് 2026-27 ഓഡിറ്റിംഗ്, GST, IT ഫയലിംഗ്, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കൽ എന്നിവ ചെയ്യുന്നതിന് CA&AG പാനൽ ചെയ്ത ലിസ്റ്റിൽ നിന്നുള്ള ചാർട്ടേഡ് അക്കൗണ്ടിംഗ് സ്ഥാപനങ്ങളിൽ നിന്നും താൽപ്പര്യപത്രം ക്ഷണിക്കുന്നു. താൽപ്പര്യപത്രങ്ങൾ നാളെ രാവിലെ 11 മുൻപായി ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് സർവകലാശാല വെബ്സൈറ്റ് സന്ദർശിക്കുക. www.kvasu.ac.in www.kvasu.ac.in. June 1 ക്ഷീരദിനത്തോടനുബന്ധിച്ച് ഓച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ വികസന പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 26 UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഉപന്യാസ മത്സരം, പെൻസിൽ ഡ്രോയിംഗ്, വാട്ടർ കളറിംഗ് മത്സരം എന്നിവ നടത്തുന്നു. മത്സരങ്ങളിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ പേര് രജിസ്റ്റർ ചെയ്യണം. ബന്ധപ്പെടേണ്ട നമ്പർ 80 89 39 12 09, 8089 39 12 09. കാർഷിക മേഖലയിലെ സർക്കാർ സേവനങ്ങളും ആനുകൂല്യങ്ങളും കർഷകരിലേക്ക് നേരിട്ടെത്തിക്കുന്നതിന് കൃഷിവകുപ്പ് കർഷക രജിസ്ട്രി പദ്ധതി നടപ്പാക്കുന്നു. കർഷകർക്ക് സ്വന്തം മൊബൈൽ ഫോൺ വഴിയോ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, ജനസേവന കേന്ദ്രങ്ങൾ വഴിയോ ആധാർ കാർഡ്, നികുതി രസീത്, മൊബൈൽ നമ്പർ എന്നിവ ഉപയോഗിച്ച് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാം. രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ട അവസാന തീയതി നാളെയാണ്. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV 380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 ₹175. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 85 47 07 07 73, 85 47 07 07 73. വെള്ളായണി കാർഷിക കോളേജിൽ ഈ മാസം 26 കുരുമുളക് കൃഷി എന്ന വിഷയത്തിൽ നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. വിശദ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 88 91 54 07 78, 88 91 54 07 78. റബ്ബർ ബോർഡ് ഇപ്പോൾ നടപ്പിലാക്കി വരുന്ന തൈ നടീൽ, റെയിൻ ഗാർഡിംഗ്, മരുന്നു തളി തുടങ്ങിയവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര പദ്ധതികൾ നിലവിലുള്ള നിരക്കിൽ 2026-27 കാലയളവിലും തുടരും. റബ്ബർ ബോർഡിന്റെ അംഗീകാരമുള്ള നഴ്സറികളിൽ നിന്നും വാങ്ങുന്ന കൂടത്തൈകളും കപ്പ് തൈകളും ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നവർക്ക് മാത്രമേ നടീലിനുള്ള സാമ്പത്തിക സഹായം നൽകുകയുള്ളൂ. ഇപ്രകാരം നടീൽ വസ്തുക്കൾ വാങ്ങിയതിന്റെ ബില്ല് ധനസഹായത്തിനുള്ള അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. റെയിൻ ഗാർഡിങ്ങിനും മരുന്ന് തളിക്കുന്നതിനും ധനസഹായം നൽകുന്നതിനുള്ള പദ്ധതികൾ റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾ വഴിയാണ് നടപ്പാക്കുക. റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾ വാങ്ങിയ വസ്തുക്കളുടെ GST ബിൽ കൂടി അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള സമയക്രമം പിന്നീട് അറിയിക്കും. കാർഷിക നിർദ്ദേശം. തവാരണയിൽ വിത്തു തേങ്ങ ഈ സമയത്ത് പാകാവുന്നതാണ്. 1.5 മീറ്റർ വീതിയിൽ 30 സെന്റിമീറ്റർ ഉയരത്തിൽ സൗകര്യമുള്ള നീളത്തിൽ തവാരണകൾ ഉണ്ടാക്കിയ ശേഷം 30 സെന്റിമീറ്റർ വരികൾ തമ്മിലും നിരകൾ തമ്മിലും അകലം പാലിച്ച് തേങ്ങയുടെ കണ്ണ് മുകൾ ഭാഗത്ത് വരത്തക്ക വിധം പാകണം. മഴ കിട്ടിയ പ്രദേശങ്ങളിൽ പുതിയ തെങ്ങിൻ തൈകൾ നടാം. നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കുഴികളിൽ ഗുണമേന്മയുള്ള തൈകൾ തെരഞ്ഞെടുത്ത് 7 മുതൽ 8 മീറ്റർ വരെ അകലത്തിൽ നടണം. നട്ടുകഴിഞ്ഞ തൈയുടെ കണ്ണിഭാഗം മണ്ണിരപ്പിൽ നിന്ന് ഉയർന്നിരിക്കണം. തൈകൾക്ക് കാലവർഷക്കാറ്റിൽ ഉലച്ചിൽ തട്ടാതിരിക്കാൻ താങ്ങ് വെച്ചുകെട്ടണം. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ.

0: വിപണി വെളിച്ചെണ്ണ കിൻഡലിന് 24,500 രൂപ, കൊപ്ര 14,600, കുരുമുളക് ഗാർബിൾഡ് 72,200 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 70,200 രൂപ, റബ്ബർ RS4 25,200 രൂപ, RS5 24,900 രൂപ. സമയം 6:32:25.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ലഹരിക്കെതിരെ പോലീസിന്റെ പുതിയ യജ്ഞം, തൂഫാൻ ദി നർക്കോ ഹണ്ട്. ജൂൺ 1 മുതൽ ഹൈസ്കൂൾ വരെയുള്ള പൊതുവിദ്യാലയങ്ങളിലെ താൽക്കാലിക അധ്യാപക നിയമനത്തിനും കേട്ടറ്റ് നിർബന്ധമാക്കി. പുനർമൂല്യനിർണയം ആവർത്തിച്ച് അപേക്ഷിക്കരുതെന്ന് CBSE. പുതിയ അധ്യയന വർഷത്തെ പ്ലസ് വൺ അപേക്ഷ തിങ്കളാഴ്ച തുടങ്ങും. സമാധാന ചർച്ചയിൽ പുരോഗതിയെന്ന് ഇറാനും US. IPL ലക്നൌവിനെതിരെ പഞ്ചാബിന് 7 വിക്കറ്റ് ജയം. ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സിൽ മലയാളിയായ കൃഷ്ണ ജയശങ്കറിന് ഷോട്ട്പുട്ടിൽ സ്വർണം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
6: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
7: ആരോഗ്യക്കുറിപ്പുകൾ ചൊവ്വ വ്യാഴം
6: രാവിലെ 7:15 മെഹറിങ്ങിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം.
7: ഫോൺ 94 97 45 79 70.
0: ആകാശവാണി കൊച്ചി FM 102.3.
8: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
9: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: ഇപ്പം ബാലമണിയമ്മയുടെ ചിത്രമെഴുത്ത് എന്ന കവിതയാണ് കവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത്. ആലപിച്ചത് മൃദുല.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: റേഡിയോ നാടക ശ്രോതാക്കൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. May 25 തിങ്കൾ മുതൽ May 29 വെള്ളി വരെ മലയാള റേഡിയോ നാടക ചരിത്രം മാറ്റിയെഴുതിയ കെ വി ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ കൊച്ചി FM പുനഃപ്രക്ഷേപണം ചെയ്യുന്നു. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ എന്നീ നാടകങ്ങളാണ് പുനഃപ്രക്ഷേപണം ചെയ്യുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കുക കെ വി ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ വീടിന്റെ മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന തൃപ്പൂണിത്തുറ ചാത്താരിയിലെ പി കെ വിജയനെ പരിചയപ്പെടുത്തുന്നു. വിവിധയിനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന പാലച്ചുവടുള്ള കോമളചന്ദ്രൻ സി തന്റെ കാർഷികാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.

7:20 വിപണി വാരാന്താവലോകനം. 7:25 വാർത്തകൾ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. സമകാലികം: തെരുവ് നായ ശല്യത്തിനെതിരെ സുപ്രീംകോടതിയുടെ സുപ്രധാന വിധി. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപ്പറ്റ മന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി. തുള്ളിയളക്കം സ്റ്റാർട്ടപ്പ്, സ്റ്റാർട്ടപ്പ് സ്ഥാപകൻ വിഷ്ണു MS പങ്കെടുക്കുന്നു അവസാന ഭാഗം. എട്ട് 25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. സേവന വാർത്തകൾ, ഗാനങ്ങൾ. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം. തുടർന്ന് ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9. 9:15 അഭിപ്രായവേദി. 9:30 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. തുടർന്ന് ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.

പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ തുടർന്ന് കേൾക്കാം. നിങ്ങളുടെ ഇഷ്ട ഇനങ്ങളുമായി FM ഡയറിയിലൂടെ 6:55 ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. കോഴിക്കോട് റിലേ.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം?
0: എന്തുപറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ നിയമത്തിന്റെ കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി. മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ നിയമം 2025 കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. വിപുലമായ പൊതുജനാഭിപ്രായവും കൂടിയാലോചനയും ലക്ഷ്യമിട്ടാണ് നടപടി. വ്യക്തികൾക്കും സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും നിയമത്തെപ്പറ്റി നിർദ്ദേശങ്ങളും പ്രതികരണങ്ങളും സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. ജൂൺ 20 വരെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം. ഡെസ്ക് റിപ്പോർട്ട്.
7: 20 വർഷം മുൻപ് നടപ്പാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം കൊണ്ടുവന്ന നിയമമാണ് വികസിത് ഭാരത് ജി റാംജി ആക്ട്. ഒരു സാമ്പത്തിക വർഷം 125 തൊഴിൽ ദിനങ്ങൾ നിയമപരമായി ഉറപ്പു നൽകുന്ന പദ്ധതിയാണിത്. പദ്ധതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ചും ദേശീയതല സ്റ്റിയറിംഗ് കമ്മിറ്റി, ഗ്രാമീണ തൊഴിലുറപ്പ് കൌൺസിൽ, ഭരണച്ചെലവ്, പരാതി പരിഹാരം എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ജനങ്ങളുമായി കൂടിയാലോചിക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. സമയബന്ധിതവും സുതാര്യവും വിശ്വസനീയവുമായ വേതന വിതരണം പദ്ധതി ഉറപ്പാക്കുന്നു. നിശ്ചിത ദിവസങ്ങൾ തൊഴിൽ നൽകാൻ കഴിയാതെ വന്നാൽ തൊഴിലില്ലായ്മ വേതനം നൽകാനും പദ്ധതി വ്യവസ്ഥ ചെയ്യുന്നു. ജൂലൈ 1 മുതൽ നിയമം പ്രാബല്യത്തിൽ വരുത്താനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്.

ഇന്ന് ലോക സ്കിസോഫ്രീനിയ ദിനം. ലോകത്തെ ഏറ്റവും സങ്കീർണമായ മാനസിക രോഗങ്ങളിലൊന്നാണ് സ്കിസോഫ്രീനിയ. യാഥാർത്ഥ്യം കാണാനും ചിന്തിക്കാനും അതിനോട് പ്രതികരിക്കാനും കഴിയാതെ വരുന്ന മാനസിക പ്രശ്നമാണ് പ്രധാന രോഗലക്ഷണം. ഭ്രമാത്മകതയും മിഥ്യാധാരണയും ക്രമരഹിതമായ സംസാരവും രോഗബാധിതരിൽ ഉണ്ടാകാം. ലോകത്തെ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെടുന്ന രോഗങ്ങളിൽ ഒന്നാണിത്. ജനിതക പാരമ്പര്യത്തിന്റെയും ചുറ്റുപാടുകളുടെയും സ്വാധീനമാണ് പലപ്പോഴും രോഗത്തിന് കാരണമാകുന്നതെന്ന് കരുതുന്നു. കോഴിക്കോട്ട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വൈകിട്ട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ പൊതുജന ബോധവൽക്കരണ പരിപാടി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ആകാശക്കാഴ്ച എന്ന പേരിൽ പ്രധാന കേന്ദ്രങ്ങളിൽ തെരുവുനാടകവും അവതരിപ്പിക്കും. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ ഗവൺമെന്റ് വൻ അഴിച്ചുപണി നടത്തി. കണ്ണൂർ കളക്ടർ ഉൾപ്പെടെ 6 ജില്ലകളിലെ കളക്ടർമാരെ മാറ്റി. ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖൽക്കറെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. ഗതാഗത വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായിരുന്ന PB നൂഹിനെ GST കമ്മീഷണറായി മാറ്റി നിയമിക്കുകയും ചെയ്തു. GST കമ്മീഷണറായിരുന്ന പാട്ടീൽ അജിത് ഭഗവത് റാവുവിനെ

0: ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖൽക്കറെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. ഗതാഗത വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായിരുന്ന പി ബി നൂഹിനെ ജി എസ് ടി കമ്മീഷണറായി മാറ്റി നിയമിക്കുകയും ചെയ്തു. ജി എസ് ടി കമ്മീഷണറായിരുന്ന പാട്ടീൽ അജിത് ഭഗവത് റാവുവിനെ ധനവകുപ്പ് സെക്രട്ടറിയാക്കി. ആലപ്പുഴ ജില്ലാ കളക്ടർ കെ എംബശേഖറാണ് വാട്ടർ അതോറിറ്റിയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: കൊച്ചിൻ സ്മാർട്ട് മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷാജി വി നായരാണ് പുതിയ ആലപ്പുഴ കലക്ടർ. കണ്ണൂർ കലക്ടർ അരുൺ കെ വിജയനെ വ്യവസായ വകുപ്പ് ഡയറക്ടറാക്കി. കെ എസ് ഐ ഡി സി മാനേജിംഗ് ഡയറക്ടറുടെ ചുമതലയും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന പി വിഷ്ണുരാജിനെ കണ്ണൂരിൽ കലക്ടറായി നിയമിച്ചു. കോഴിക്കോട് കലക്ടർ സ്നേഹിൽ കുമാർ സിംഗാണ് പുതിയ പ്രവേശന പരീക്ഷാ കമ്മീഷണർ. പാലക്കാട് ജില്ലാ കലക്ടറായിരുന്ന എം എസ് മാധവിക്കുട്ടിയെ കോഴിക്കോട് കലക്ടറാക്കി. കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ കെ സുധീറിനെ പകരം പാലക്കാട്ട് നിയമിച്ചു. പത്തനംതിട്ട കലക്ടർ എസ് പ്രേംകൃഷ്ണൻ ആരോഗ്യവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി. കില ഡയറക്ടർ എ നിസാമുദ്ദീനാണ് പത്തനംതിട്ടയിലെ പുതിയ കലക്ടർ. കൊല്ലം കലക്ടർ എൻ ദേവദാസിനെ കിലയുടെ ഡയറക്ടറായും നിയമിച്ചു. വ്യവസായ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ആനി ജൂല തോമസാണ് പുതിയ കൊല്ലം ജില്ലാ കലക്ടർ. ആലപ്പുഴ സബ് കലക്ടർ സമീർ കിഷനെ വ്യവസായ വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി നിയമിച്ചു. ആകെ 14 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെയാണ് മാറ്റിയത്. എല്ലാവരും തിങ്കളാഴ്ച ചുമതലയേൽക്കണമെന്ന് ഉത്തരവിൽ നിർദ്ദേശമുണ്ട്.
0: മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ് കോഴിക്കോട്ട് പറഞ്ഞു. കൊയ്തെടുത്ത നെല്ലും കൊയ്യാനിരിക്കുന്ന നെല്ലും പൂർണ്ണമായി സംഭരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓരോ ദിവസത്തെയും സംഭരണം അവലോകനം ചെയ്ത് പി ആർ എസ് നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കും. കർഷകർക്ക് നൽകേണ്ട തുക വൈകാതെ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. താമരശ്ശേരി ചുരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും വന്യമൃഗശല്യം പരിഹരിക്കാനും നഷ്ടപരിഹാരം നൽകാനും അനുകൂല നടപടിയുണ്ടാകുമെന്നും ടി സിദ്ദിഖ് അറിയിച്ചു. വയനാട് ടൌൺഷിപ്പ് പദ്ധതി സംബന്ധിച്ച് മന്ത്രിസഭാ ഉപസമിതി യോഗം ഉടൻ ചേരുമെന്ന് മന്ത്രി കൽപ്പറ്റയിലെ സ്വീകരണ പരിപാടിയിൽ പറഞ്ഞു. സമ്പൂർണ്ണ പുനരധിവാസമാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും അതിന് കർമ്മപദ്ധതി തയ്യാറാക്കുമെന്നും സിദ്ദിഖ് വ്യക്തമാക്കി. അട്ടപ്പാടിയടക്കം ആദിവാസി മേഖലകളിൽ ഉന്നതികളിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ടെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ മന്ത്രി കെ എ തുളസി പറഞ്ഞു. മന്ത്രിയായ ശേഷം ആദ്യമായി പാലക്കാട് ജില്ലയിലെത്തിയ കെ എ തുളസിക്ക് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണം നൽകി. മന്ത്രി എൻ ഷംസുദ്ദീന് മണ്ണാർക്കാട്ടും യു ഡി എഫ് പ്രവർത്തകർ സ്വീകരണം നൽകി. സിൽവർ ലൈൻ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയിരുന്ന അനുമതി റദ്ദാക്കി റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി. ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന അതിർ അടയാളക്കല്ലുകൾ ഇനി നീക്കം ചെയ്യാം. സാമൂഹ്യ പ്രത്യാഘാത പഠനമടക്കം ഗവൺമെന്റ് പുറത്തിറക്കിയ എല്ലാ ഉത്തരവുകളും റദ്ദാക്കിയിട്ടുണ്ട്. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ പ്ലസ് വൺ അപേക്ഷാ സമർപ്പണം നാളെ തുടങ്ങും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. സിബിഎസ്ഇ 12 ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും സിബിഎസ്ഇ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പ് മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവ വഴിയോ 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്ര തുടങ്ങും. നാളെ ഉച്ചയ്ക്ക് 12 മുൻപ് മുഴുവൻ തീർത്ഥാടകരും മിനായിലെ കൂടാരങ്ങളിൽ താമസിക്കുന്നതോടെ ഹജ്ജിന് ഔപചാരിക തുടക്കമാകും. നാളെ ഉച്ച മുതൽ മറ്റന്നാൾ പുലർച്ചെ വരെ തീർത്ഥാടകർ കൂടാരങ്ങളിലാണ് കഴിയുന്നത്. ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ചൊവ്വാഴ്ച പുലർച്ചെയോടെ തീർത്ഥാടകർ മൈതാനിയിലേക്ക് നീങ്ങും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കാസർകോട് നെല്ലിക്കുന്ന് ബീച്ചിന്റെ മനോഹാരിത ലോകത്തെ പരിചയപ്പെടുത്താൻ ജില്ലാ ഭരണകൂടം സംഘടിപ്പിക്കുന്ന കാസർകോട് ബീച്ച് റൺ ഇന്ന്. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
2: ഇന്ന് രാവിലെ നെല്ലിക്കുന്ന് ലൈറ്റ് ഹൌസിൽ നിന്ന് ആരംഭിച്ച് നെല്ലിക്കുന്ന് ബീച്ച്, കസബ ബീച്ച് റോഡ്, പുലിമുട്ട് വഴി മണൽപ്പരപ്പിലൂടെ 6 കിലോമീറ്റർ ദൂരം ഓടി ബീച്ച് റൺ വീണ്ടും ലൈറ്റ് ഹൌസിൽ തന്നെ സമാപിക്കും. ഓട്ടം വിജയകരമായി പൂർത്തിയാക്കുന്ന എല്ലാ പങ്കാളികൾക്കും മെഡലുകൾ സമ്മാനിക്കും. ബീച്ച് റണ്ണിന്റെ മുന്നോടിയായി നഗരസഭാ അധികൃതരുടെയും ഡി ടി പി സി വളണ്ടിയർമാരുടെയും നേതൃത്വത്തിൽ നെല്ലിക്കുന്ന് ബീച്ചിൽ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കാസർകോട് എം എൽ എ കല്ലട്ര മാഹിൻ ബീച്ച് റൺ ഫ്ളാഗ് ഓഫ് ചെയ്യും.

0: ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. ലക്നൌ ഏക്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മാച്ചിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മുംബൈ വാങ്കഡ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3:30 മത്സരം. രണ്ടാം മാച്ചിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30 മത്സരം ആരംഭിക്കും. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ 68ാമത് തിരുവനന്തപുരം ജില്ലാ ചാമ്പ്യൻഷിപ്പ് ഗതാഗത മന്ത്രി സി പി ജോൺ ഉദ്ഘാടനം ചെയ്തു. തനത് ആയോധന കലകളെ പരിപോഷിപ്പിക്കുമെന്നും യുവതലമുറയുടെ ആരോഗ്യത്തിനും ആത്മവിശ്വാസത്തിനും കളരിപ്പയറ്റ് പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അന്തർജില്ലാ അണ്ടർ 19 വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിൽ പത്തനംതിട്ടയെ തോൽപ്പിച്ച് തിരുവനന്തപുരം തെക്കൻ മേഖലയിൽ 1-ാം സ്ഥാനക്കാരായി. പത്തനംതിട്ടയെ 5 വിക്കറ്റിനാണ് അവർ തോൽപ്പിച്ചത്. ആലപ്പുഴയ്ക്കാണ് 2-ാം സ്ഥാനം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമലയിൽ നാളെ വൈകിട്ട് 5-ന് നട തുറക്കും. പ്രതിഷ്ഠാദിനാഘോഷത്തിന് ശേഷം ചൊവ്വാഴ്ച രാത്രി 10-ന് നടയടയ്ക്കും. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കൃഷിമന്ത്രിക്കും ധനകാര്യ സെക്രട്ടറിക്കും മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകിയതായി സുമേഷ് അച്യുതൻ എംഎൽഎ അറിയിച്ചു. എംഎൽഎ നൽകിയ നിവേദനത്തെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ചെറുവണ്ണൂർ കക്കറമുക്ക് പൂവത്തഞ്ചാലിൽ റെജിൻ ലാലും മരിച്ചു. റിജിൻലാലിന്റെ ഭാര്യ സോന അപകട ദിവസം തന്നെ മരണപ്പെട്ടിരുന്നു. തിരുവനന്തപുരം നഗരസഭയുടെ 101 വാർഡുകളിലും റോഡരികിലെ അനധികൃത കേബിളുകൾ നീക്കം ചെയ്യാൻ പദ്ധതി തയ്യാറാക്കി. ടാഗ് ചെയ്യാത്ത മുഴുവൻ കേബിളുകളും സമയബന്ധിതമായി നീക്കം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ നിയമത്തിന്റെ കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി. മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ്.

അറിവും ആനന്ദവുമായി ഇത് ഇന്നത്തെ FM ഡയറി ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ചിന്താശകലം. ഒന്നും ആവശ്യമില്ലാതിരിക്കുക എന്നത് ദൈവികവും ഒരാളുടെ ആവശ്യങ്ങൾ കുറയും തോറും അയാൾ ദൈവത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. സോക്രട്ടീസിന്റെ വാക്കുകൾ. ഒന്നും ആവശ്യമില്ലാതിരിക്കുക എന്നത് ദൈവികമാണെന്നും ഒരാളുടെ ആവശ്യങ്ങൾ കുറയും തോറും അയാൾ ദൈവത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. സോക്രട്ടീസ്. ഇന്നത്തെ ചോദ്യം: ആധുനിക ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട സർവകലാശാല ഏതാണ്? ആധുനിക ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട സർവകലാശാല ഏതാണ്? പ്രിയശ്രോതാക്കളെ, ഉത്തരം പതിവ് പോലെ 8:30 തൊട്ട് മുൻപ് പറയാം, ഈ പരിപാടിയുടെ അവസാന ഭാഗത്ത്.

0: നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ അക്ഷര ശ്ലോക സദസ് ഉച്ചയ്ക്ക് 2 മണിക്ക്. ചങ്ങമ്പുഴ രാഗവേദി അവതരിപ്പിക്കുന്ന ഗാനമേള വൈകിട്ട് 6. കൈതക്കാട് NSS കരയോക്ക മന്ദിരത്തിൽ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ഗോപാലകൃഷ്ണൻ TL നടത്തുന്ന ലഹരിക്കെതിരെ ക്ലാസ് രാവിലെ 10, ഉച്ചയ്ക്ക് 2:30 വ്യക്തിത്വ വികസന ക്ലാസ്. നയിക്കുന്നത് RJ ശരത്. ഇടപ്പള്ളി അഞ്ചുമന ദേവീക്ഷേത്രത്തിൽ വിദ്യാഗോപാല മന്ത്രാർച്ചന രാവിലെ 9. വിളക്കുമാടം ശിലാസമർപ്പണം രാവിലെ 10. കലൂർ കണ്ണൻ നായർ സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് വനിതാ വിഭാഗത്തിന്റെ കലാപരിപാടികൾ. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം. സേവന വാർത്തകളുമായി FM ഡയറി തുടരുകയാണ്. ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ പഠന കേന്ദ്രങ്ങളിൽ PG ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷിച്ചവർക്കുള്ള പ്രവേശന പരീക്ഷകൾ ഈ മാസം 25, 26, 29, 30 തീയതികളിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.ssus.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.ssus.ac.in ഫോൺ നമ്പർ 94 47 12 30 75 94 47 12 30 75. ഭിന്നശേഷിക്കാരായ 15-35 ഇടയിൽ പ്രായമുള്ളവർക്കു വേണ്ടി ഫെയ്ത്ത് ഇന്ത്യ എറണാകുളം ജില്ലയിൽ സൌജന്യമായി നടത്തിവരുന്ന വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് 2026-27 വർഷത്തേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 94 47 97 97 07 9 4 4 7 9 4 7 0 6. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 26. സമയം 7 മണി.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിത മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത് ഡോക്ടർ വിശാൽ ജോൺസൺ.
3: രാത്രി യാത്രയില്ല. സംസ്കാര സംക്രമണത്തിനുള്ള മാധ്യമമായ ഭാഷയിലെ നാടൻ ശൈലികളെപ്പറ്റിയുള്ള ഒരു ചിന്തയാണ് ഇന്നിവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. ശീലത്തിൽ നിന്ന് ജനിക്കുന്നതാണല്ലോ ശൈലി. സാഹിത്യലോകത്തിൽ പല ശൈലികൾക്കും പ്രവേശനം ലഭിച്ചിട്ടുണ്ട്. അർത്ഥശൂന്യമായ വാക്കുകൾക്കും ശബ്ദങ്ങൾക്കും താളലയമുണ്ടെന്നും കഥാപാത്രങ്ങളുടെ ഭാഷയും ശൈലിയും ഗദ്യശൈലിയുടെ രസനീയതയും പദസമ്പത്തും പ്രസക്തമാക്കുന്നുണ്ട് എന്നും വൈക്കം മുഹമ്മദ് ബഷീർ തന്റെ കൃതികളിലൂടെ തെളിയിച്ചിട്ടുണ്ട്. കുണ്ട്രപ്പി, ബുസാട്ടോ, ഡ്രങ്ക് ഡിങ്കാഹോ, ഹുലി ഹലിയോ ഹുലി, ഹുലാലോ, ഹൻധോന്തു തുടങ്ങിയ വാക്കുകളും ശബ്ദപ്രയോഗങ്ങളും ഇതിന് ഉദാഹരണങ്ങളാണ്. ഇതുകൂടാതെ അർത്ഥവ്യാപ്തിയേറെയുള്ള സാഹിത്യേതര ശൈലികളും മലയാള ഭാഷയിൽ നിർണായക സ്ഥാനം വഹിക്കുന്നവയാണ്. ഇന്നിവിടെ സവിശേഷമായി ചർച്ച ചെയ്യുന്നത് ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ സാംസ്കാരിക സന്ദർഭത്തിനനുസൃതമായി ഉപയോഗിച്ചിരുന്ന ഒരു ശൈലിയെപ്പറ്റിയാണ്. രാത്രി യാത്രയില്ല എന്നതാണത്. ഇന്നും അർത്ഥമറിയാതെ മലയാളി സർവ്വസാധാരണയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശൈലിയാണ്. രാത്രി നാം ഒരു വീട്ടിലെത്തിയിട്ട് തിരിച്ചു പോകാൻ നേരം ചെരുപ്പമിട്ട് എല്ലാവരോടുമായി നാം ഇത് പറയും അല്ലേ, രാത്രി യാത്രയില്ല. എന്നാൽ ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ പരിതസ്ഥിതി വളരെ സങ്കീർണമായിരുന്നു. വൈദ്യുതിയില്ലാത്ത, ഗതാഗത സൗകര്യമില്ലാത്ത, ഒരു വീട് കഴിഞ്ഞാൽ അടുത്ത വീട് വിദൂരമായ, വന്യമൃഗങ്ങളുടെ ശല്യം ഏറെയുള്ള അത്തരമൊരു സാംസ്കാരിക ചുറ്റുപാടിൽ ഒരു വീട്ടിലെത്തി വർത്തമാനം പറഞ്ഞ് നേരം വൈകിയാൽ അവർ എടുക്കുന്ന തീരുമാനമാണ് രാത്രി യാത്രയില്ല, ഇന്നവിടെ തങ്ങാം എന്നുള്ളത്. എന്നാൽ ഇന്ന് കേരളത്തെ സംബന്ധിച്ച് രാത്രി യാത്ര എന്നത് ദുർഘടമായ ഒരു കാര്യമല്ല. തികച്ചും സാന്ദർഭികമായ ഈ ശൈലി ഇന്നും മലയാളികൾ തുടർന്നു പോരുന്നു. സർവം മായ എന്ന ഈ അടുത്തിടെ ഇറങ്ങിയ ചലച്ചിത്രത്തിലും പല പ്രാവശ്യം ഈ ശൈലി ഇത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മലയാളിയുടെയും കേരളീയതയുടെയും അടയാളമായി ഇത്തരം ശൈലികളെ കണക്കാക്കാം.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

0: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
1: നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
3: എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. 5 ഉദ്യോഗദായകർ പങ്കെടുക്കുന്ന തൊഴിൽമേളയിൽ 150-ലധികം ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തുന്നു. ആംബുലൻസ് ഡ്രൈവർമാർ, ആംബുലൻസ് അറ്റൻഡന്റുമാർ, വാഷ് പാർട്ട്നർ, എസി ടിവി ടെക്നീഷ്യന്മാർക്കുള്ള സർവീസ് എഞ്ചിനീയർമാർ, ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്, ടെലികോളർമാർ, അക്കൌണ്ട് എക്സിക്യൂട്ടീവ്, ഡെസ്പാച്ച് എക്സിക്യൂട്ടീവ്, സെയിൽസ് എക്സിക്യൂട്ടീവ്, സെയിൽസ് സൂപ്പർവൈസർ, ടീച്ചിംഗ് ഫാക്കൽറ്റി, ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ CS, BCA, ടെക്നിക്കൽ കോർഡിനേറ്റർ എന്നീ ഒഴിവുകളിലേക്കാണ് അപേക്ഷ അഭിമുഖം നടത്തുന്നത്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നാളെ രാവിലെ 11:00 കാക്കനാട് സിവിൽ സ്റ്റേഷന്റെ 5-ാം നിലയിൽ പ്രവർത്തിക്കുന്ന എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ സർട്ടിഫിക്കറ്റുകളും ബയോഡാറ്റയുടെ 4 കോപ്പി സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0484-2-42-24-52, 94-46-92-68-36. നമ്പറുകൾ ആവർത്തിക്കാം: 0484-2-42-24-52, 9446-9-26-8-36.

0: FM ഡയറി തുടരുകയാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
1: ഉപഭോക്താക്കൾ അറിയാൻ.
2: കക്ഷികൾ തങ്ങളുടെ അവകാശവാദങ്ങൾ ആവശ്യമായ തെളിവുകൾ സഹിതം അനുയോജ്യമായ ഫോറത്തിനു മുൻപിലാണ് സമർപ്പിക്കേണ്ടത് എന്ന് കൊൽക്കത്ത ഹൈക്കോടതി. പാരമ്പര്യമായി ലഭിച്ച സ്വർണ്ണാഭരണങ്ങൾ എന്നേക്കുമായി നഷ്ടപ്പെടുത്തിയതിന് പരാതിക്കാരന് 1,00,000 രൂപ നഷ്ടപരിഹാരം നൽകുന്നതിനൊപ്പം അതിനു തുല്യമായ അളവിലുള്ള സ്വർണം തിരികെ നൽകാനും HDFC ബാങ്കിനോട് നിർദ്ദേശിച്ച സംസ്ഥാന ഉപഭോക്തൃ കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ട് കൊൽക്കത്ത ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത റിട്ട് ഹർജി തീർപ്പാക്കിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ ഈ പരാമർശം. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയുടെ ഉത്തരവ് അതിന്റെ അധികാര പരിധിയിൽ വരുന്നതാണോ എന്ന് ഹൈക്കോടതി പരിശോധിച്ചു. പരാതിക്കാരൻ HDFC ബാങ്കിൽ നിന്നും സ്വർണ പണയത്തിന്മേൽ 38,700 രൂപ വായ്പ എടുത്തു. പണയം വെച്ച സ്വർണത്തിന്റെ വാല്യുവേഷൻ അനുസരിച്ചുള്ള ബാങ്ക് പലിശ നൽകാം എന്ന ഉറപ്പിന്മേലാണ് വായ്പ എടുത്തത്. ഇതിനനുസരിച്ച് പലിശ അടച്ചുകൊണ്ടിരുന്നു. പിന്നീട് HDFC ബാങ്ക് ഈ വായ്പാ ബാധ്യത സ്വർണത്തിൽ നിന്നും ഈടാക്കിയിട്ടുണ്ട് എന്നും ബാക്കി 4,828 രൂപ ബാങ്ക് പേ ഓർഡർ പ്രകാരം അയച്ചിട്ടുണ്ട് എന്നും കാട്ടി പരാതിക്കാരന് നോട്ടീസ് അയച്ചു. ഈ നോട്ടീസ് അയച്ചതിന് ശേഷവും പണയം വെച്ച സ്വർണാഭരണങ്ങളുടെ വിൽപ്പന തടയുന്നതിനു വേണ്ടിയാണ് എന്ന വ്യാജേന വായ്പയുടെ അസൽ തുകയിലേക്ക് 15,000 രൂപ കൂടി ബാങ്ക് പരാതിക്കാരനിൽ നിന്നും ഈടാക്കുകയും ചെയ്തു. ബാങ്കിന്റെ ഇത്തരം നടപടിക്കെതിരെ പരാതിക്കാരൻ കൊൽക്കത്ത ജില്ലാ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചു. തന്റെ പാരമ്പര്യ സ്വർണാഭരണങ്ങൾക്ക് പകരമായി 4,00,000 രൂപ നഷ്ടപരിഹാരവും ബാക്കി തുകയായ 23,700 രൂപയ്ക്ക് പകരമായി ആഭരണങ്ങൾ തിരികെ നൽകണമെന്നും മറ്റ് ആശ്വാസങ്ങൾ കൂടി അനുവദിക്കണമെന്നും അദ്ദേഹം പരാതിയിൽ ആവശ്യപ്പെട്ടു. കൊൽക്കത്ത ജില്ലാ ഉപഭോക്തൃ കോടതി നഷ്ടപ്പെട്ട ആഭരണങ്ങൾക്ക് പകരമായി 1,00,000 രൂപ നഷ്ടപരിഹാരം നൽകാനും ബാക്കി തുകയായ 23,700 രൂപയ്ക്കുള്ള സ്വർണാഭരണങ്ങൾ ഉത്തരവ് ലഭിച്ച് 1 മാസത്തിനകം തിരികെ നൽകാനും HDFC ബാങ്കിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിനെതിരെ HDFC ബാങ്ക് സംസ്ഥാന ഉപഭോക്തൃ കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചു. അപ്പീൽ വിശദമായി പരിഗണിച്ച സംസ്ഥാന ഉപഭോക്തൃ കോടതി പാരമ്പര്യ ആഭരണങ്ങൾ എന്നേക്കുമായി നഷ്ടപ്പെടുത്തിയതിനും 2006 മുതൽ പരാതി ക്കാരനെ ഉപദ്രവിച്ചതിനും 1,00,000 രൂപ നഷ്ടപരിഹാരം നൽകുന്നതിനും പുറമെ ആ തുകയ്ക്ക് തുല്യമായ അളവിലുള്ള സ്വർണം കൂടി തിരികെ നൽകാനുമാണ് സംസ്ഥാന ഉപഭോക്തൃ കോടതി ഉത്തരവിട്ടത്. ഈ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടാണ് HDFC ബാങ്ക് കൊൽക്കത്ത ഹൈക്കോടതിയിൽ റിട്ട് ഹർജി സമർപ്പിച്ചത്. കൊൽക്കത്ത ഹൈക്കോടതി ഇരുഭാഗത്തെയും അഭിഭാഷക

0: ഇവരുടെ വാദങ്ങൾ കേട്ടു. ഹാജരാക്കിയ രേഖകളും പരിശോധിച്ചു. HDFC ബാങ്ക് ആഭരണങ്ങൾ വിറ്റതിന് ശേഷവും ആ വിൽപ്പന തടയാമെന്ന വ്യാജേന വായ്പാ തുകയിലേക്ക് 15,000 രൂപ കൂടി പരാതിക്കാരനിൽ നിന്നും ഈടാക്കിയതായി കോടതിക്ക് ബോധ്യപ്പെട്ടു. സംസ്ഥാന ഉപഭോക്തൃകോടതി അതിന്റെ അപ്പീൽ അധികാരപരിധിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സംസ്ഥാന ഉപഭോക്തൃകോടതിയുടെ ഉത്തരവിനെതിരെ പരാതിയുണ്ടെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ദേശീയ ഉപഭോക്തൃകോടതിക്ക് മുൻപാകെ റിവിഷൻ ഹർജി സമർപ്പിക്കാനുള്ള നിയമപരമായ വ്യവസ്ഥയുണ്ടെന്നും തെറ്റായ കണ്ടെത്തലുകളുള്ള ഉത്തരവ് റദ്ദാക്കുന്നതിന് ദേശീയ ഉപഭോക്തൃകോടതിക്ക് പൂർണ്ണ അധികാരമുണ്ടെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അതിനാൽ റിട്ട് ഹർജിക്കാരന് തന്റെ പരാതികൾ ഉന്നയിക്കാൻ ദേശീയ ഉപഭോക്തൃകോടതിയെ സമീപിക്കുക എന്ന മികച്ച ബദൽ മാർഗം ലഭ്യമാണെന്നും ഹൈക്കോടതിയിൽ ഉന്നയിച്ച വാദങ്ങൾ അവിടെ ഉന്നയിക്കാവുന്നതാണെന്നും കോടതി പറഞ്ഞു. റിട്ട് ഹർജിയുടെ മെറിറ്റിലേക്ക് കടക്കാതെ തന്നെ ഹർജി തള്ളിക്കൊണ്ട് കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു.
1: ഉപഭോക്താക്കൾ അറിയാൻ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് PL ശിവരാമൻ.

0: സമയം 7 മണി കഴിഞ്ഞ 9 മിനിറ്റും 9 സെക്കൻഡും.
1: ഗ്രീൻ മൗൺ സ്പൈസസ് പാട്ടോർമ. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
2: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറി മസാലകൾ.
2: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഇന്ന് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് സംഗീത സംവിധായകൻ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.
5: എന്റെ മനസ്സിൽ എപ്പോഴും ഓർമ്മയിൽ വരുന്ന ഒരു ഗാനമാണ് സ്നേഹമെന്ന ചിത്രത്തിലെ പേരറിയാത്ത നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു. ഇത് ഒരു മോഹനരാഗത്തിൽ ചെയ്ത പാട്ടാണ്. യൂസഫ് അലി അദ്ദേഹം എഴുതിയതാണ്. നല്ലൊരു സിനിമയ്ക്കൊരു നല്ല സീക്വൻസ് ആയിരുന്നു. അതിന് അദ്ദേഹം അത് വളരെ മനോഹരമായിട്ട് എഴുതി തന്നു. അപ്പൊ എൻ്റെ അടുക്ക പറയുകയും ചെയ്തു, ഇത് എനിക്ക് മോഹനത്തിലൊന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ ജയരാജു എൻ്റെ അടുക്ക പറഞ്ഞു, ചേട്ടാ വളരെ സിമ്പിളായിട്ടൊരു പാട്ട് മതി. ചേട്ടന് ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ചിലതൊന്നും എല്ലാവർക്കും പാടാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് എനിക്കും കൂടെ പാടാൻ പറ്റിയ തരത്തിലൊരു ട്യൂണാക്കിയാൽ കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പൊ ഞമ്മളൊന്ന് മോഹനത്തിൽ നമുക്ക് ചെയ്യാം. ഞമ്മളൊന്ന് മോഹനം എന്ന് പറയുന്ന ഒരു കോമൺ രാഗ ഒരുപാട് പാട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു പാട്ട് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ അത്രയും സ്കോപ്പ് എല്ലാവരും ഉപയോഗിച്ച ഒരു പാട്ടാണ്. പക്ഷെ എന്നാലും ഞാൻ എന്നാലാവുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്ത ഒരു പാട്ടാണ് പേരറിയാത്ത നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു. ഇത് ദാസേട്ടൻ അമേരിക്കയിൽ വെച്ചാണ് ഇത് പാടിയിരിക്കുന്നത്. ഇവിടുന്ന് ട്രാക്ക് അയച്ചു കൊടുത്ത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുതമായിരുന്നു. എന്താ വെച്ചാൽ നമ്മളൊക്കെ ചിന്തിക്കുന്നതിൽ എത്രയോ മനോഹരമായിട്ടാണ് അങ്ങേര ഗാനം പാടിത്തന്നത്. അത് നമുക്ക് എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. എന്താ വെച്ചാൽ ഞാൻ പോലും ഈ ഗാനത്തിന് ഇത്രയും മാധുര്യം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു പോലില്ല. ആ ശബ്ദത്തിൽക്കൂടെയും ആ പദങ്ങളുടെ പ്രയോഗത്തിൽ കൂടെയും ഉച്ചാരണ രീതിയിൽ കൂടെ ആ ഗാനം എന്ന് പറയുന്ന ഒരു നമ്മളിലൊക്കെ അതീതമായിട്ട് അദ്ദേഹം നമുക്ക് തിരിച്ചു തന്നു. അതൊരു എപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു ഗാനമാണ്.

0: ഇന്ന് ഓർമ്മകൾ പങ്കുവച്ചത് സംഗീത സംവിധായകൻ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.
1: ഗ്രീൻ മോൺ സ്പൈസസ് പാട്ടോർമ്മ. ഈ പരിപാടിയുടെ പ്രായോജകൻ ഗ്രീൻ മോൺ സ്പൈസസ്.
2: ഗ്രീൻ മോൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മോൺ കറി മസാലകൾ.
2: ഗ്രീൻ മോൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ആരോഗ്യക്കുറിപ്പുകൾ.
5: ബേബിയുടെ വയറും കുടലും ആദ്യത്തെ 6 മാസം മുലപ്പാല് മാത്രം ദഹിക്കാനും പ്രോസസ്സ് ചെയ്യാനും ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ നമ്മൾ എന്തു കൊടുത്താലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഭാവിയിലുണ്ടാവും. മുലപ്പാല് മാത്രമേ ആദ്യത്തെ 6 മാസം ബേബിക്ക് കൊടുക്കാവൂ. ഇതാണ് ഗോൾഡൻ റൂൾ. നമ്മളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ സംശയിക്കുന്നു. പലപ്പോഴും പാലില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്കുണ്ട്. പാല്, ബേബിക്ക് ആവശ്യമായിട്ടുള്ള പാല് അസുഖമൊന്നുമില്ലാത്ത അമ്മയ്ക്ക് തീർച്ചയായും ഉണ്ടാവും. നമ്മുടെ കാലാവസ്ഥ ഇപ്പോൾ ചൂടുണ്ടെങ്കിലും

0: അമ്മ കൂടുതൽ വെള്ളം കുടിച്ചാൽ മതി. ബേബിക്കും മുലപ്പാലല്ലാതെ വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പലപ്പോഴും ഈ പാലില്ല പാലില്ല എന്ന് പറയുന്ന അമ്മമാരിൽ 99% അമ്മമാർക്കും ബേബിക്ക് ആവശ്യത്തിനായിട്ടുള്ള പാലുണ്ടാവും. നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് പ്രധാനമായ പ്രശ്നം. ബേബി അത്യാവശ്യം പാല് കുടിച്ചു കഴിഞ്ഞ് ഉറങ്ങുന്നുണ്ട്, ആവശ്യത്തിന് മൂത്രമൊഴിക്കുന്നുണ്ട്, പിന്നെ ക്രമേണ തൂക്കം കൂടുന്നുണ്ട്. ഈ മൂന്ന് ക്രൈറ്റീരിയയാണ് നമ്മൾ പറയുന്നത്. ബേബിയെ ഒരു വെൽ ബേബി, അതായത് സമയം തികഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ 40 ആഴ്ച തികഞ്ഞു പുറത്തു വരുന്ന കുട്ടിക്ക് നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. അമ്മയുടെ ജീവിതക്രമം തിട്ടപ്പെടുത്തണമെന്ന് മാത്രം. ലൈഫ് സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമ്മ 8 മണിക്കൂർ ഉറങ്ങണം, ഉദകമായിട്ടുള്ള ആഹാരം കഴിക്കണം, നമ്മൾ ആ പ്രോസസ്സ് തന്നെ എൻജോയ് ചെയ്യണം. എങ്കിലാണ് തലയിൽ നിന്ന് മുലയിലേക്ക് മുലപ്പാലുണ്ടാവാനുള്ള ഓർഡർ വരുള്ളൂ, അപ്പോഴാണ് ആവശ്യത്തിന് പാലുണ്ടാവും. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സംശയിക്കേണ്ട ആവശ്യമില്ല. ബേബി ആവശ്യത്തിന് മൂത്രമൊഴിക്കുന്നുണ്ട്, കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസങ്ങളിൽ കുറച്ച് പാല് മതി കുട്ടിക്ക്. അത് ഇത് നേച്ചറിൻ്റെ ലോ ആണ്, അതിന് നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. ക്രമേണ ബേബി തൂക്കം കൂടി വന്നോളും. അപ്പോൾ അതിനെപ്പറ്റി ഒരു വലിയൊരു വറി നമുക്ക് ഇന്നത്തെ കാലത്തുണ്ട്. അത് മിക്കവാറും 95% സമയത്തും ആ വറി ചെയ്യേണ്ട ആവശ്യമില്ല.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് നിയോനെറ്റോളജിസ്റ്റ് ഡോക്ടർ VC മനോജ്.

കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന സ്കിൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. ഒരു വർഷവും ആറുമാസവും ദൈർഘ്യമുള്ള ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഇന്റേൺഷിപ്പ് അവസരവും ലഭിക്കും. വിളിക്കേണ്ട നമ്പർ 7994349414.

0: ദീപസ്തംഭം മഹാശ്ചര്യം. ഈ മാനസികമായ അസുഖങ്ങൾ വന്നാൽ എന്നാ ചെയ്യാനല്ലേ?
1: സാരമില്ല വർക്കിച്ചായ, ഞങ്ങളൊക്കെ കൂടെ ഉണ്ട്.
0: എനിക്കല്ല, കുഞ്ഞാപ്പുവിന്റെ പെങ്ങട മോനാ.
1: യോ, ഇങ്ങനെയുള്ളവർക്ക് ചുറ്റുമുള്ളവർ വേണം കരുതൽ നൽകാനായിട്ട്.
0: അതെ, ഞാനതിനായി ആഴ്ചയിൽ രണ്ട് ദിവസം മാറ്റിവെക്കും.
1: നന്നായി.
0: ചില ആളുകൾക്ക് മനസ്സിൽ ചിന്തകളെ അഗ്നിപർവ്വതം പോലെയാ.
1: അഗ്നിപർവ്വതോ?
0: ആ, ഉള്ളിൽ വെച്ച് വെച്ച് വെച്ച് അവസാനം ഒരു പൊട്ടിത്തെറിയ. തങ്കമ്മയ്ക്ക് അറിഞ്ഞൂടെ അഗ്നിപർവ്വതം ഇന്തോനേഷ്യയിലൊക്കെ പൊട്ടിത്തെറിച്ചു എന്ന് കേട്ടിട്ടില്ലേ?
1: ഇന്തോനേഷ്യയിൽ മാത്രമല്ല, ഇന്ത്യയിലും പൊട്ടിത്തെറിച്ചിട്ടുണ്ട്.
0: പിന്നെ ഇന്ത്യയിൽ അഗ്നിപർവ്വതമൊന്നുമില്ല, ചുമ്മാ പറയല്ലേ.
1: വർക്കിച്ചായ, ഇന്ത്യയിലെ ഒരേ ഒരു സജീവ അഗ്നിപർവ്വതമാണുള്ളതെന്ന് അറിയാമോ?
0: ഏത്?
1: അത് ആൻഡമാൻ ദ്വീപിലാണ്.
0: ശരിക്കും
1: ശരിക്കും, ഈ 2022 വരെ ആ അഗ്നിപർവ്വതം 10 തവണ ആ പൊട്ടിത്തെറിച്ചേ.
0: എവിടെ ശരിക്കും ഉള്ളത്?
1: സാരൻ ഐലൻഡ്.
0: ഓ,
1: എന്നാ പോകുന്നുണ്ടോ?
0: ഞാൻ ആദ്യം ഇതൊന്ന് സെറ്റ് ആക്കട്ടെ.
1: അല്ല, ഈ കുഞ്ഞാപ്പൂവിന്റെ പെങ്ങട മോനെയാണോ ആഴ്ചയിൽ 2 ദിവസം പോയി കാണുന്നേ?
0: തെറാപ്പിയുടെ ഭാഗമാ.
1: തെറാപ്പിയോ? എന്ന് വെച്ചാ?
0: ശുശ്രൂഷ, ചികിത്സ. സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. മാനസികമായ അസ്വസ്ഥതകളെ വലിയ പ്രശ്നമാ.
1: അതിന് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് വല്ല ബോധമുണ്ടോ?
0: ഞാനുമായിട്ട് സംസാരിച്ച കുറയുമെന്നാ പറയുന്നത്.
1: ബോധാണോ?
0: അല്ല, അസുഖം.
1: ഇതെപ്പോഴും വരുമോ ഈ മാനസിക അസുഖം പുള്ളിക്ക്?
0: ഏ, വർഷത്തിൽ 2 തവണ മാത്രം.
1: അത്രേ ഉള്ളോ? അതിനാണോ ഈ തെറാപ്പി? വല്ല ആവശ്യമുള്ള കാര്യത്തിനാണോ ഇത്?
0: അയ്യോ, വേണം.
1: വർഷത്തിൽ 2 തവണ വരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ?
0: അതൊക്കെ അതെ, പക്ഷെ 1 തവണ വന്നാ 6 മാസം നീണ്ടു നിൽക്കും.
2: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമന്ത്.

ആലപ്പുഴ ജില്ലയിലെ കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിലെ അംഗങ്ങളുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം LKG 1 ക്ലാസുകളിൽ പുതുതായി പ്രവേശനം നേടുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ സർവീസസ് .unorganized.wssb.org

ജി എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കണം. സർവീസസ് ഡോട്ട് അൺഓർഗനൈസ്ഡ് WSSB.org. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി അടുത്ത മാസം 5. ഓൺലൈൻ അപേക്ഷയുടെ പകർപ്പും അനുബന്ധ രേഖകളും ജില്ലാ ഓഫീസിൽ നൽകണം. വിളിക്കേണ്ട നമ്പർ 0477224455. 0477224455.

പാലക്കാട് ജില്ലാ പഞ്ചായത്ത് സൌജന്യ റെസിഡൻഷ്യൽ PSC പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പട്ടികവർഗ വിഭാഗക്കാരാണ് അപേക്ഷിക്കേണ്ടത്. 10ാം ക്ലാസ്സാണ് അടിസ്ഥാന യോഗ്യത. 18 മുതൽ 25 വയസ്സാണ് പ്രായപരിധി. താൽപര്യമുള്ളവർ ജാതി, വരുമാനം, വിദ്യാഭ്യാസ യോഗ്യത, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വെള്ളപ്പേപ്പറിൽ എഴുതിയ അപേക്ഷയും സഹിതം ഈ മാസം 29 രാവിലെ 10:30 ജില്ലാ പട്ടികവർഗ വികസന ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. വിളിക്കേണ്ട നമ്പർ 0491-2-50-53-83 0491-2-50-53-83. അട്ടപ്പാടി ട്രൈബൽ താലൂക്ക് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആശുപത്രിയിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒഴിവ്. ദിവസവേതനാടിസ്ഥാനത്തിനാണ് നിയമനം. അടുത്ത മാസം 2 രാവിലെ 11 മുൻപായി അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണം. വിളിക്കേണ്ട നമ്പർ 80-86-25-18-83. പ്രിയ ശ്രോതാക്കളെ, FM ഡയറി തുടർന്ന് കേൾക്കാം. 7:35 അല്പസമയത്തിനകം വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. സംഘർഷങ്ങൾ നയതന്ത്രത്തിലൂടെ പരിഹരിക്കണമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ മേഖലയിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അടിസ്ഥാന സൌകര്യ വികസനങ്ങൾക്കൊപ്പം ആരോഗ്യ വിദഗ്ധരുടെ പരിശീലനവും നിർണായകമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. സമാധാന കരാർ സംബന്ധിച്ച് ഇറാനുമായുള്ള ചർച്ചകളിൽ നിർണായക പുരോഗതിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ പഞ്ചാബ് കിങ്സിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ യുഎസ് സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. സമാധാന ശ്രമങ്ങൾക്ക് ഇന്ത്യ നിരന്തര പിന്തുണ നൽകുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും സംഘർഷങ്ങൾക്ക് പരിഹാരം കാണണമെന്ന ആഹ്വാനം പ്രധാനമന്ത്രി ആവർത്തിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ആഗോള സമാധാനം, സുരക്ഷ, പ്രാദേശിക വിഷയങ്ങൾ എന്നിവ ചർച്ചയാകും. 4 ദിവസത്തെ സന്ദർശനത്തിന് എത്തിയ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ചൊവ്വാഴ്ച ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും പങ്കെടുക്കും. ഇന്തോ പസഫിക് മേഖലയിലെ അമേരിക്കൻ നയങ്ങളുടെ അടിസ്ഥാന ശിലയാണ് ഇന്ത്യയെന്ന് യുഎസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യൻ കമ്പനികൾ അമേരിക്കയിൽ നിക്ഷേപിച്ച 20 ബില്യൺ ഡോളറിലും പാക് സിലിക്കയിൽ ഇന്ത്യ ഒപ്പുവച്ചതിലും ഇത് വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ യുഎസ് എംബസി സപ്പോർട്ട് അനക്സ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു റൂബിയോ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ മേഖലയിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വരും വർഷങ്ങളിൽ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ പ്രധാന കയറ്റുമതിക്കാരായി ഇന്ത്യ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്രയിലെ ഷിർദിയിൽ ആർട്ടില്ലറി ഷെൽ നിർമ്മാണ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധ മേഖലയിലെ സ്വകാര്യ പങ്കാളിത്തം 50% ഉയർത്തുമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി.
1: ആത്മനിർഭർ ഭാരത് ഓർ മേക്ക് ഇൻ ഇന്ത്യ പ്രൈവറ്റ് സെക്ടർ കി എനർജി കാ ഉപയോഗ് ആവശ്യക്.

0: इसलिए पॉलिसी रिलेटेड रिफॉर्म्स, नीतिगत सुधार भी किए गए। ईएफडीआई को, फॉरेन डायरेक्ट इन्वेस्टमेंट को लिबरलाइज किया गया। पॉजिटिव इंडियनाइजेशन लिस्ट लाई गई। हम लोगों ने एक लंबी लिस्ट मोर देन 5000 आइटम्स की तैयार की है। इस पॉजिटिव इंडियनाइजेशन लिस्ट में आइटम्स हैं, हम उनको निर्धारित समय के अंदर हम भारत की धरती पर बनाएंगे। हम दुनिया के किसी देश से उसको इम्पोर्ट नहीं करेंगे।
1: കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ കനേഡിയൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വ്യാപാരം, നിക്ഷേപം, ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ എന്നിവ ചർച്ച ചെയ്യും. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി നടത്തിയ ഇന്ത്യ സന്ദർശന വേളയിലാണ് ചർച്ചകൾക്കുള്ള നിബന്ധനകളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചത്. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം ആരോഗ്യ വിദഗ്ധരുടെയും മെഡിക്കൽ പ്രൊഫഷണലുകളുടെയും പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ജെ പി നദ്ദ. ന്യൂഡൽഹിയിൽ നടന്ന നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസസിന്റെ 23-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ സോഫ്റ്റ്വെയറായി ഡോക്ടർമാരും ഹാർഡ്വെയറായി അടിസ്ഥാന സൌകര്യങ്ങളും പ്രവർത്തിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. രാജസ്ഥാനിലെ ദണ്ഡേവാല ഫീൽഡിൽ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് പുതിയ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇവിടെ നിന്ന് പ്രതിദിനം ഏകദേശം 25,000 സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്റർ പ്രകൃതിവാതകം ലഭ്യമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. 2025 VBG റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-നകം സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് ജി റാംജി നിയമം നിലവിൽ വരുന്നത്. നിയമപരമായ തൊഴിൽ ഗ്യാരണ്ടി 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഉയർത്താൻ പുതിയ നിയമം ലക്ഷ്യമിടുന്നു. ദേശീയതല സ്റ്റിയറിംഗ് കമ്മിറ്റി നിയമങ്ങൾ, കേന്ദ്ര ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി കൌൺസിൽ നിയമങ്ങൾ, പരാതി പരിഹാര നിയമങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള കരട് നിയമങ്ങളാണ് പൊതുജനങ്ങളുടെ അഭിപ്രായ രൂപീകരണത്തിനായി നൽകിയിരിക്കുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. സമയബന്ധിതവും സുതാര്യവും ഉത്തരവാദിത്തപരവുമായ വേതന വിതരണത്തിന് ശക്തമായ ഊന്നൽ നൽകുന്ന പുതിയ നിയമം നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനവും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. പുതിയ നിയമം ഈ വർഷം ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇറാനുമായുള്ള സമാധാന കരാറിന്റെ ചർച്ചകൾ ഭൂരിഭാഗവും പൂർത്തിയായതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ധാരണയായെന്ന് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇസ്രയേലിന് പുറമെ സൌദി അറേബ്യ, UAE, ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, ജോർദാൻ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളുമായി ചർച്ച നടത്തിയതായി ട്രംപ് പറഞ്ഞു. എന്നാൽ പ്രധാന വിഷയങ്ങളിൽ പൂർണ്ണമായ ധാരണയിലെത്തിയിട്ടില്ലെന്നും അമേരിക്കൻ ഭരണകൂടം പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് നടത്തുന്നതെന്നും ഇറാൻ വിദേശ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഖായി പ്രതികരിച്ചു. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ പഞ്ചാബ് കിങ്സിനെ 7 വിക്കറ്റ് വിജയം. ലക്നൌ ഉയർത്തിയ 197 റൺസ് വിജയലക്ഷ്യം 18 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ പഞ്ചാബ് മറികടന്നു. നായകൻ ശ്രേയസ് അയ്യരുടെ അപരാജിത സെഞ്ചുറിയാണ് പഞ്ചാബിന് വിജയം സമ്മാനിച്ചത്. 72 റൺസ് നേടിയ ജോഷ് ഇംഗ്ലീസാണ് ലക്നൌവിന്റെ ടോപ് സ്കോറർ. ഇന്ന് ഉച്ചയ്ക്ക് 3:30 മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും വൈകിട്ട് 7:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വിയറ്റ്നാമിലെ ഡാനാങ്ങിൽ നടക്കുന്ന ഏഷ്യൻ അണ്ടർ 23 ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങളായ സൂരജ് വസിഷ്ഠും സാഗർ സിംഗും ഫൈനലിൽ പ്രവേശിച്ചു. 60 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ സൂരജ് കസാഖിസ്ഥാൻ താരത്തെയും 67 കിലോഗ്രാം വിഭാഗത്തിൽ സാഗർ സിംഗ് ഉസ്ബെക്കിസ്ഥാൻ താരത്തെയും നേരിടും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ചു

0: ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് രണ്ട് ദിവസത്തെ സമയം നൽകിയതായി CBSE അറിയിച്ചു. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. കേരളത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങി. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു കേൽക്കർ ചുമതലയേൽക്കും. GST കമ്മീഷണറായി PB നൂഹിനെ നിയമിച്ചു. ഈ ചുമതല വഹിച്ച പാട്ടീൽ അജിത് ഭഗവത് റാവുവിന് ധനവകുപ്പ് സെക്രട്ടറിയായാണ് മാറ്റം. ആലപ്പുഴ കളക്ടർ കെ ഇമ്പശേഖരനെ വാട്ടർ അതോറിറ്റി MD നിയമിച്ചു. ഷാജിവി നായരാണ് പുതിയ ആലപ്പുഴ കളക്ടർ. കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയന് വ്യവസായ വകുപ്പ് ഡയറക്ടറായാണ് മാറ്റം. KSIDC മാനേജിംഗ് ഡയറക്ടർ ചുമതലയും നൽകി. വ്യവസായ വകുപ്പ് ഡയറക്ടർ പി വിഷ്ണുരാജിനെ കണ്ണൂർ ജില്ലാ കളക്ടറായി നിയമിച്ചു. കോഴിക്കോട് കളക്ടർ സ്നേഹിൽകുമാർ സിംഗ് എൻട്രൻസ് കമ്മീഷണറാകും. പാലക്കാട് കളക്ടർ MS മാധവിക്കുട്ടിയെ കോഴിക്കോട്ടേക്ക് മാറ്റി. കെ സുധീരാണ് പുതിയ പാലക്കാട് കളക്ടർ. പത്തനംതിട്ട കളക്ടർ S പ്രേംകൃഷ്ണനെ ആരോഗ്യവകുപ്പിൽ ജോയിന്റ് സെക്രട്ടറിയായി നിയമിച്ചു. കിലാ ഡയറക്ടർ A നിസാമുദ്ദീനാണ് പത്തനംതിട്ടയിലെ പുതിയ കളക്ടർ. കൊല്ലം കളക്ടർ N ദേവിദാസ് കിലാർ ഡയറക്ടറാകും. വ്യവസായ വകുപ്പിലെ ജോയിന്റ് സെക്രട്ടറി ആനിജൂല തോമസാണ് പുതിയ കൊല്ലം കളക്ടർ. ആലപ്പുഴ സബ് കളക്ടർ സമീർ കിഷനെ വ്യവസായ വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി നിയമിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംഘർഷങ്ങൾ നയതന്ത്രത്തിലൂടെ പരിഹരിക്കണമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ മേഖലയിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അടിസ്ഥാന സൌകര്യ വികസനങ്ങൾക്കൊപ്പം ആരോഗ്യ വിദഗ്ധരുടെ പരിശീലനവും നിർണായകമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. സമാധാന കരാർ സംബന്ധിച്ച് ഇറാനുമായുള്ള ചർച്ചകളിൽ നിർണായക പുരോഗതിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ പഞ്ചാബ് കിങ്സിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 10 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം.

0: സമകാലികം.
1: ഓരോ പൗരനും സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുമ്പോൾ തന്നെ മൃഗങ്ങളോടുള്ള ക്രൂരത തടയുന്നതിനുള്ള നിയമങ്ങളും നമ്മുടെ ജനാധിപത്യത്തിലുണ്ട്. എന്നാൽ തെരുവനായ അക്രമങ്ങളും അതുണ്ടാക്കുന്ന ഭയവും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈയൊരു വേളയിലാണ് സുപ്രീംകോടതിയുടെ പുതിയ വിധി പ്രസക്തമാകുന്നത്. അക്രമകാരികളായ തെരുവുനായ്ക്കളെ ഒഴിവാക്കാനും ദയാവധം ചെയ്യാനും അനുമതി നൽകുന്ന സുപ്രധാന വിധികൾ വന്നിരിക്കുകയാണ്. ഇതേക്കുറിച്ചാണ് ഇന്ന് സമകാലികം.
2: നടക്കാൻ പോയപ്പോഴാണ് എനിക്ക് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. പുറകെ കൂടെ വന്ന് കടിക്കായിരുന്നു.
1: ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന അപ്പുണ്ണി.
2: സ്ഥിരമായിട്ട് ഞാൻ ലേക്കിന്റെ ചുറ്റുമാണ് നടക്കുന്നത്. ഞാൻ എന്നും കാണാറുണ്ട്. അത് കാണുമ്പോൾ എന്നെ കുരയ്ക്കുമെങ്കിലും ആദ്യമായിട്ടാണ് അത് കടിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകല് ഇത് വളരെ ശാന്തമായിട്ടായിരിക്കും ഇരിക്കുന്നത്. എപ്പോഴും ഇരുന്നുള്ള ജോലി ആയതുകൊണ്ട് കുറച്ച് ആരോഗ്യം വേണമല്ലോ എന്ന് ഓർത്താണ് നടക്കാൻ പോയത്. അപ്പോഴാണ് ഈ പട്ടി അടിച്ചത്. പൊതുവെ അവിടെ പട്ടിശല്യം ഉള്ളതാണ്. ഒരുപാട് ആൾക്കാർ രാവിലെ നടക്കാൻ വരുന്നത്. എല്ലാവരുടെയും കയ്യിൽ വടി ഉണ്ടാവും. അവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അവിടെ ആളുകൾ രാത്രി 10 മണി 11 മണി വരെയൊക്കെ ഇരിക്കും. ആ പോലീസിന്റെ പെട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ പകൽ സമയത്താണ് പിങ്ക് പോലീസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ തെരുവുനായയുടെ പ്രശ്നമാണ്, അതാരും അഡ്രസ്സ് ചെയ്യുന്നില്ല. രണ്ട്, ഞാൻ വണ്ടി പോകുമ്പോഴുള്ള കാര്യമാണ്. ഒരുപാട് തവണ ഇത് തെരുവുനായ വട്ടം ചാടി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്നായിരിക്കും ചാടി വീഴുന്നത്. ഇതിങ്ങനെ എണ്ണം പെരുകുന്നതനുസരിച്ച് ഇത് കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലും വേണം. പഞ്ചായത്തിന്റെ സൈഡിൽ നിന്ന് സമാധാനമായ റോട്ടിൽ കൂടെ നടക്കുക എന്നുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ള നീഡാണല്ലോ.
1: രണ്ടു നേരവും തെരുവുനായ്ക്കൾക്ക് ഭക്ഷണവും വെള്ളവും നൽകുന്ന കടുങ്ങല്ലൂർ സ്വദേശി പ്രേംചന്ദ്.
3: എന്റെ വീടിന് മുമ്പിൽ 4 വർഷമായിട്ട് കറുത്ത പട്ടി രാധ എന്ന് പറഞ്ഞുകൊണ്ട്, അത് 3-4 പ്രസവം കഴിഞ്ഞു. അതിന്റെ മോളൊരെണ്ണമുണ്ട്, റാണി. ഇപ്പൊ ഈ കറുത്തതിന്റെ ലേറ്റസ്റ്റ് കൊച്ചു രാജ. ഞാനൊരു 4 വർഷമായിട്ട് ഇവർക്ക് ഫുഡൊക്കെ കൊടുക്കാറുണ്ട്. ഇവരെ കൊണ്ട് ഇന്ന് വരെ ഇവിടെ ആർക്കും യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പലരും പലതിനെയൊക്കെ വിഷം കൊടുത്ത് കൊന്നിട്ടുണ്ട്. പലരും ഇപ്പൊ പുതിയ കൊച്ചുങ്ങളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു സമയത്ത് 13 എണ്ണത്തിന് വരെ ഞങ്ങൾ ഫുഡ് കൊടുത്തിട്ടുണ്ട്. ഡെയിലി ഫുഡ് കൊടുക്കുമായിരുന്നു. രാത്രിയാകുമ്പോൾ 8 മണിയാകുമ്പോൾ അവർ വരും. ഇപ്പോഴും മണ്ണുണ്ട്. 8 മണിയാകുമ്പോൾ ഇവര് രാധയും റാണിയും രാജയും വരും. അവർക്ക് ഫുഡ് കൊടുക്കുക, അല്ലെങ്കിൽ പകലൂരാണ് ബിസ്ക്കറ്റ് കൊടുക്കുക. പുറത്ത് വെള്ളം വെച്ചിട്ടുണ്ട്.

0: പത്രത്തിൽ അതെന്നും രാവിലെയും വൈകുന്നേരവും മാറും. അവർക്ക് ഫുൾ സപ്പോർട്ടാണ് ഞങ്ങൾ. അയൽവക്കത്ത് കൊണ്ടും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇന്നുവരെ ഇവർ ആരെയും കടിച്ചിട്ടുമില്ല.
1: തന്റെ മകനും പേരക്കിടാവും നായയുടെ ആക്രമണത്തിനിരയായതിനെ കുറിച്ച് അധ്യാപകനായിരുന്ന ചാക്കോ.
2: എന്റെ മകനും മകന്റെ 5 വയസ്സായ കുട്ടിയും കൂടി അടുത്തുള്ള ഒരു ചിറയിൽ പോയതാ. പട്ടി ചാടി വന്ന് ഒരു പ്രകോപനം ഇല്ലാതെ കൊച്ചിനെ കടിച്ചു. ഇഞ്ചക്ഷൻ എടുക്കാനും ഈ 5 വയസ്സുള്ള കുട്ടിയും മകനും ഒക്കെ പോകേണ്ടി വന്നു. ഈ നാട്ടിൽ അത് ഫേസ് ചെയ്യാത്ത ആളുകൾ വളരെ കുറവാണെന്ന് തോന്നുന്നു. അത്രമാത്രം വലിയൊരു പ്രശ്നമായിട്ട് ഈ പട്ടിശല്യം മാറിയിട്ടുണ്ട്. ഈ അടുത്തുള്ള ചിറയിൽ എന്ന് പറയുന്നത് ആളുകൾ ധാരാളം ടൂറിസം പോലെ വരുന്നതാണ്. അവരുടെ ആഹാരത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ധാരാളം അവിടെ ഉണ്ടാവും. അതാണ് പ്രധാനമായിട്ട് അവിടെ ഈ പട്ടികളുടെ ആകർഷണം. ഒരു ദിവസം ഞാൻ എണ്ണി നോക്കിയപ്പോൾ 16 പട്ടികളോളം ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ മാറിയേ തീരൂ. നിയമങ്ങളനുസരിച്ച് തെരുവിൽ അലയുന്ന നായ്ക്കളെ പിടിക്കാനും സംരക്ഷിക്കാനും ഉള്ള സംവിധാനങ്ങളൊന്നും നിലവിൽ ഒരുക്കാൻ കഴിയില്ല. ഒരു സംശയവുമില്ല, നായ്ക്കൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്, മനുഷ്യനും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇതിനിടയ്ക്ക് എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട്, അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയണം. നായ്ക്കൾക്ക് നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അവരെ നമ്മൾ സംരക്ഷിക്കണം. അതിന് പ്രായോഗികമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും അതനുസരിച്ച് ഭരണകൂടം പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഭരണാധികാരികൾക്ക് അതിൽ പങ്കാളിത്തം ഉണ്ടാവണം.
1: പാല് വാങ്ങാനായി അടുത്ത വീട്ടിലേക്ക് പോകും വഴിയാണ് പത്തനംതിട്ട സ്വദേശി അഭിരാമി എന്ന 7-ാം ക്ലാസ്സുകാരിക്ക് നായയുടെ കടിയേറ്റത്. പേവിഷബാധയെ തുടർന്ന് മരണപ്പെട്ട അഭിരാമിയുടെ അമ്മ രജനി പുതിയ കോടതി വിധിക്കായി അന്നു മുതൽ കാത്തിരിക്കുകയായിരുന്നു.
3: 2022 ഓഗസ്റ്റ് 13-ാം തീയതിയാണ് അവളെ വീടിന്റെ തൊട്ടടുത്ത് അവിടെ പാല അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അത് എടുക്കാൻ അങ്ങോട്ട് പോയത്. പോയപ്പോ ഈ പട്ടി റോഡ് വഴി വരുന്നു എന്നുള്ളത് ആരും അറിഞ്ഞില്ല. കുഞ്ഞോ അവിടെ ഒന്ന് എടുത്തു, എടുത്തിട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് ഇത് അടുത്ത് വന്നു. പട്ടിയെ കണ്ടപ്പോ കുഞ്ഞുങ്ങൾ അവരെ ഓടുമല്ലോ. ഞങ്ങൾ വരേണ്ട വഴിയോടല്ലാതെ അവള് ഇവിടെ മേലോട്ടൊരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടായിരുന്നു, ആ റോഡ് വഴി അവിടെ കുറച്ച് ദൂരം ചെന്നപ്പോഴേക്കും കുഞ്ഞങ്ങൾ വീണു. അപ്പോഴേക്ക് വന്ന് ചാടി കുഞ്ഞിന് എന്റെ ചെയ്യൂരി തെള്ളിയിട്ടാ കടിക്കുന്നത്. അവിടെ കണ്ണിന്റെ അവിടെ നഖം കൊണ്ടതാണോ അതിനെ കടിച്ചതാണോ എന്തായാലും അതിൽ നിന്നാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയും ഉണ്ടാകാൻ കാര്യം. പേയുള്ളതാണോ ഇത് ആരുടെയാണോ ഒന്നും അറിയത്തില്ലായിരുന്നു. ആരുടെയോ പേ ഇളകി കഴിച്ചു വിട്ടതാ. ഞങ്ങൾ ഈ ഏരിയയിലുള്ള പട്ടി അല്ലായിരുന്നു, അച്ഛനാണേ പോയില്ലായിരുന്നു. 3.5 വർഷത്തോളം വരാതിരിക്കട്ട് വന്നത്. തലേന്ന് വന്ന് പിറ്റേ ദിവസം രാവിലെയാണ് ഈ സംഭവം. കണ്ണിന്റെ അവിടേക്ക് കഴുകി ഇരിക്കുന്നതുകൊണ്ട് നേരിട്ട് വൈറസ് ബാധിച്ചു. ഇവിടെ കൊണ്ടുവന്നു 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇവിടെ പിന്നെ മുറിവൊക്കെ കരിയാൻ തുടങ്ങി, നോർമലിലേക്ക് ആകാൻ തുടങ്ങി. ഒരു വാക്സിനും ബാക്കിയുള്ള അവിടെ എടുത്തായിരുന്നു. അവിടുന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. 3-ാമത്തെ വാക്സിൻ എടുക്കുന്നതിന് ഒരു 5-6 ദിവസത്തേക്ക് മുമ്പാണ് ചെറിയ പനി കഫക്കെട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ തുടങ്ങി. ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ ഇങ്ങനെ മാറി മാറി കൊണ്ടുവന്നല്ലേ കൊണ്ടുപോകുമ്പോഴെല്ലാവരും പറയുന്നു വാക്സിന്റെ സഡേഷൻ കൊണ്ടാണ് കുഞ്ഞ് എഴുന്നേക്കാത്തത്. ഓരോ ദിവസം കഴിയുന്നതോടെ കുഞ്ഞിന്റെ നില വഷളായിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് ജനറൽ ഹോസ്പിറ്റലിൽ പത്തനംതിട്ട കൊണ്ടുവന്നപ്പോൾ അപ്പോഴാണ് തലയുടെ സ്കാൻ ദൂരം ചെയ്യുന്നത്. ചെയ്തിട്ട് പറഞ്ഞു എന്തോ ഒന്ന് തലച്ചോറിലെ ബുദ്ധിമുട്ടായിട്ട് കാണുന്നുണ്ട്, കോട്ടയത്തേക്ക് കുഞ്ഞിനെ റെഫർ ചെയ്യാണ് എന്ന് പറഞ്ഞു. നിമിഷം കൊണ്ട് ഞങ്ങൾ കോട്ടയത്ത് ചെന്നിരിക്കും. അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് അവളുടെ വായിൽ നിന്ന് നുരയും പതയൊക്കെ വരാൻ തുടങ്ങി. ഇത്രയും വരെ ഒരു ലക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും പിടിക്കുന്നു പറഞ്ഞു കിട്ടത്തില്ല എന്ന് പറഞ്ഞു. സെപ്റ്റംബർ 5-ാം തീയതി ഉച്ചയ്ക്ക് 1:40 ആയപ്പോൾ കുഞ്ഞു പോയി. അന്ന് മുതൽ ഇന്ന് വരെ ഇതിനു വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. കാരണം ഞങ്ങൾക്കുള്ള നഷ്ടം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇതുപോലെ നഷ്ടം ആർക്കും ഉണ്ടായിട്ടില്ലാത്ത രീതിയിൽ, കാരണം അങ്ങനെയാണ് ഞാൻ അവളെ വളർത്തിക്കൊണ്ടു വന്നത്. ഇന്നും ഒരിക്കലും അതിനെ കുറിച്ച് പറയാൻ എനിക്ക് പറ്റത്തില്ല. ഒരു ദിവസം പോലും കരഞ്ഞു വിളിക്കാതെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെല്ലാം 10-ാം ക്ലാസ് പാസ്സായി. അപ്പൊ എനിക്ക് മാത്രം ഒരു സന്തോഷവും ഇല്ല. ഇപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് ഞങ്ങൾക്ക് അറിയത്തുപോലും ഇല്ല ആരാണെന്നും എന്താണെന്നും പോലും അറിയാത്ത ഒരു മനുഷ്യൻ ഞങ്ങൾക്ക് വേണ്ടി സുപ്രീം കോടതി ഇവിടെ ബഹളം വെച്ചു. അഭിരാമി എന്ന കുഞ്ഞു മരണത്തോട് മല്ലിടുന്നു, അവർക്ക് വേണ്ടി വേണ്ടത് ചെയ്യണം എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളെ സാറിന്റെ ഒരുപോലുള്ള പോരാട്ടമാണ് ഇന്ന് ഇത്രയും വലിയൊരു വിധി ഇന്നിത് വന്നതിന്. കാരണം അഭിരാമി എന്ന കുഞ്ഞ് ഇന്ന് പോയത് കൊണ്ടാണ് ഇന്നിത് ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇതിന് മുമ്പേ എത്രയോ പേരുണ്ട്. പിന്നെ അതെല്ലാവർക്കും കൂടെ ഗുണകരമാകും ഇത്രയും വലിയൊരു നടപടി ഉണ്ടായതിന്. പക്ഷെ കോടതിയുടെ വിധി മാത്രം പോരാ ഇത്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത് നടപ്പിലാക്കാൻ കൂടി ശ്രമിക്കണം.
1: തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇതിൽ പ്രധാന പങ്കുവഹിക്കുന്നു.
4: മറ്റേത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും അഭിനയിക്കുന്നത് പോലെ ചിറ്റാറ്റുകര ഗ്രാമത്തിലായിട്ടും തെരുവ് നാശല്യം രൂക്ഷമായിട്ട് തന്നെയുണ്ട്.
1: ചിറ്റാറ്റുകര പഞ്ചായത്ത് സെക്രട്ടറി അജയ് ജോർജ്,
4: കഴിഞ്ഞ വർഷം ഒരു കൊച്ചുകുട്ടിയുടെ ചെവി തെരുവ് നായ കടിച്ച് എടുക്കുന്ന ഒരു സാഹചര്യം കൂടെ ചിറ്റാറ്റുകരയിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രാമവാസികളുടെ ഏത് ഗ്രാമസഭയിൽ പോയാലും ഏത് പ്രദേശവാസികളോട് സംസാരിക്കേണ്ടി വന്നാലും ഈ തെരുവ് നായകളെ കുറിച്ചുള്ള പരാതികൾ നിരന്തരമായിട്ട് പഞ്ചായത്തിൽ ഉണ്ടാവുന്നുണ്ട്. പഞ്ചായത്തിന് തന്നെയാണ് തീർച്ചയായിട്ടും ഇത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വമുള്ളതെന്ന് തന്നെ കുറച്ച് ബോധ്യമുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഇത് പരിഹരിക്കേണ്ടത്, അല്ലെ അതിനൊരു ശാശ്വത പരിഹാരത്തിനോ അല്ലെങ്കിൽ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് കൃത്യമായിട്ടൊരു പരിഹാരമോ, നിലവിൽ ഒരു ചട്ടത്തിലോ നിയമത്തിലോ സുപ്രീം കോടതിയുടെ 17/5/26 ഇറങ്ങിയിട്ടുണ്ട്.

0: ഉത്തരവിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴത്തെ ഉത്തരവിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, അപകടകാരികളായിട്ടുള്ള തെരുവനായ്ക്കളെ വേണമെങ്കിൽ കൊല്ലുന്നതിന് വരെ നടപടി സ്വീകരിക്കാമെന്ന്. പക്ഷേ അപകടകാരികളായിട്ടുള്ള തെരുവനായ്ക്കൾ ഒരു പേവിഷ ബാധയുള്ള തെരുവനായുടെ ആക്രമണം ഉണ്ടായിരുന്നാൽ നാട്ടുകാരെ തന്നെ അത് കൈകാര്യം ചെയ്ത് പോരുന്ന രീതിയാണുള്ളത്, പഞ്ചായത്തിന് ഇടപെടേണ്ടി വരാറില്ല. പക്ഷേ അതല്ല പ്രശ്നമായിട്ടുള്ളത്. നാട്ടിൽ അലഞ്ഞെരിഞ്ഞ് നടക്കുന്ന നായകൾ ചിലപ്പോൾ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഉണ്ടാക്കുന്നു, അത് പല റോഡ് അപകടങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളതൊക്കെയാണ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. നായകളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന് പരിഹാരമുള്ളത്. ABC റൂൾ എന്ന് പറയുന്ന ആനിമൽ ബർത്ത് കൺട്രോൾ റൂളിൽ പറയുന്നത് വന്ധ്യീകരണ നടപടിയാണ്. വന്ധ്യീകരിച്ചതിന് ശേഷം നായകൾ എവിടെയാണോ അവിടെ തന്നെ തിരിച്ചുകൊണ്ട് ആക്കാനും പറയും. ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നു തിരിച്ച് ഷെൽട്ടറിൽ താമസിക്കാനായിട്ട്. എവിടെയാണ് കേരളത്തിൽ തെരുവുനായ്ക്കളെ സൂക്ഷിക്കാനുള്ള ഷെൽട്ടർ ഉള്ളത്? നിലവിൽ ഒരിടത്തുമില്ല. കൊച്ചി കോർപ്പറേഷൻ അവരുടെ ബ്രഹ്മപുരം പ്ലാന്റിൽ ഒരേക്കർ സ്ഥലത്ത് നിർമ്മിക്കാൻ പോകുന്നതേ ഉള്ളൂ. അത് കൊച്ചി കോർപ്പറേഷന്റെ തെരുവുനായ്ക്കളെ പോലും പരിപാലിപ്പിക്കാനുള്ള സ്ഥലമാകട്ടെ. പഞ്ചായത്തുകൾക്ക് ഒരിക്കലും പരിഹരിക്കാവുന്ന രീതിയിലല്ല നിലവിൽ സുപ്രീം കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം. അത് തെരുവുനായ്ക്കളുടെ കുറച്ച് എണ്ണം കുറയ്ക്കപ്പെട്ടാൽ മാത്രമേ ഇതിനകത്തൊരു പരിഹാരമാകുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നിലവിലുള്ള നിയമപ്രകാരം അത് അതിന് സാധ്യതകളൊന്നുമില്ല. വന്ധ്യീകരണം ശരിയായിട്ടും ഒരു പരിഹാര മാർഗം തന്നെയാണ്. പക്ഷേ എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തി ബ്ലോക്കിലും വടവോട് കുത്തമ്പുരത്തിലും മാത്രമാണ് വന്ധ്യീകരണത്തിനുള്ള സംവിധാനമുള്ളത്. ഈ പറവൂർ മേഖലയിൽ നിന്നുള്ള പഞ്ചായത്തുകൾക്കൊന്നും ഇത് കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു തെരുവുനായി വന്ധ്യീകരിക്കണമെങ്കിൽ ഏകദേശം 3000 മേളിൽ ചെലവും വരും. അതിന് തിരിച്ച് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ കൊണ്ട് ഇറക്കി വിടേണ്ടി വരും. അപ്പം ഇതൊന്നും തെരുവുനായ കടിക്കുന്നതിന് പരിഹാരമാകുന്നില്ല. ഒരു വന്ധ്യീകരിക്കപ്പെട്ടൊരു തെരുവുനായുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനൊക്കെ എല്ലാ വർഷവും പേവിഷ ബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പ് എടുക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് തന്നെ ഈ തെരുവുനായ്ക്കളെ കൈകാര്യം ചെയ്യാനായിട്ട് കൃത്യമായൊരു നടപ്പിലാക്കാൻ പറ്റുന്ന പ്ലാനിങ്ങിലൂടെയുള്ള ചില നിർദ്ദേശങ്ങൾ നിയമപരമായിട്ടുണ്ടാകേണ്ടതുണ്ട്, അല്ലെങ്കിൽ കോടതികൾ തരേണ്ടതുണ്ട്. അതിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പഞ്ചായത്തുകൾക്ക് ഈ വിഷയത്തിൽ പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചാൽ പഞ്ചായത്തുകൾ തീർച്ചയായിട്ടും പരിഹാരം കണ്ടെത്താനാവും എന്നാണ് കരുതുന്നത്.
1: സുപ്രീം കോടതിയുടെ വിധിക്കായി നിരന്തരം പോരാടിയ അഡ്വക്കേറ്റ് VK ബിജു.
2: ഇപ്പോ ഈ വിധിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടു വന്നിരിക്കുന്നത് അതിന് കൊടുത്തിരിക്കുന്ന ഡയറക്ഷൻസിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡേഞ്ചറസ് ആയിട്ടുള്ള ഡോഗ്സിനെയും ഏറ്റവും ഇല്ലായിട്ടുള്ള അത്തരം ഡോഗുകളെ അപ്രോപ്രിയേറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ 2015 സുപ്രീം കോടതിയുടെ ഒരു ഒബ്സർവേഷൻ ഉണ്ട്. ഇനി മറ്റൊരു വിഷയം പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ അടുത്ത കാലത്ത് തന്നെ ഈ വിഷയത്തിൽ ഏതാണ്ട് ഒരു 10-15 വർഷത്തോളം ഈ കേസ് പ്രബോണ രീതിയിൽ തന്നെ നടത്തിയ ഒരാളാണ് ഞാൻ. ഈ ഡോളി എന്ന് പറയുന്ന തൊഴിലുറപ്പുപദ്ധതി കാര്യം മരിച്ചു, അവരുടെ അവസ്ഥ വളരെ ഭയാനകമായിരുന്നു. ഇപ്പൊ നടന്ന സംഭവങ്ങളാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗത്ത് ഞാൻ ഈ വിഷയമായി വരുമ്പോഴാണ് സുപ്രീം കോടതിയുടെ അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് ജസ്റ്റിസ് സിരിജകൻ കമ്മീഷനെയും അന്നത്തെ നിയമ സെക്രട്ടറിയെയും ഹെൽത്ത് സെക്രട്ടറിയെയും അംഗങ്ങളാക്കിക്കൊണ്ട് ഒരു കമ്മീഷനെ വയ്ക്കുകയും ഈ പാവപ്പെട്ട കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ മരണപ്പെടുന്ന ആളുകൾക്ക് അവരുടെ റാബിസ് വാക്സിൻ ലഭ്യത അടക്കമുള്ള കാര്യങ്ങളും ഒപ്പം തന്നെ കോമ്പൻസേഷന്റെ കാര്യങ്ങളും ഇതിനൊരു സമൂലമായ ഒരു മാറ്റം ഉണ്ടാകണമെന്ന് നമുക്ക് ശരിയ കമ്മീഷൻ ആക്ട് ചെയ്യണം. ഇതുപോലത്തെ ഒരു വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവത്തിൽ ഇപ്പൊ സുപ്രീം കോടതി സൂചിപ്പിച്ചിട്ടുള്ളത് Article 21 ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്ന ആ അവകാശം, ജീവിക്കാനുള്ള അവകാശം, ഫ്രീ മൂവ്മെന്റിനുള്ള അവകാശം, അതിലും വലുതായിട്ട് മറ്റൊന്നും ഇല്ലെന്നാണ് സുപ്രീം കോടതി സൂചിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതൊരു തുടക്കം മാത്രമാണ്. പ്രധാനപ്പെട്ട 50-55 ആക്ടുകളും സെൻട്രൽ ആക്ടും അടക്കം ഓവർ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ABC റൂൾ അടക്കം നിലനിൽക്കില്ല എന്നുള്ള ആ ഒരു വാദം ഇനിയും വരാൻ പോകുന്ന പെറ്റീഷൻസിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ റാബിസ് വാക്സിൻ കമ്പനികളും ഈ പറയുന്ന സോ കോൾഡ് ആക്ടിവിസ്റ്റ് NGOകളും തമ്മിലുള്ള നെക്സസ് പ്ലസ് റാബിസ് വാക്സിൻ കമ്പനികളുടെ ടേൺ ഓവറുമാണ് പരിശോധിക്കപ്പെടുന്നത്. അതിനൊരു വലിയ ഒരു അന്വേഷണം നടത്തിയാൽ നമുക്ക് ഇതിന്റെയൊക്കെ ഉത്തരം കിട്ടാവുന്നതേ ഉള്ളൂ എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
1: ഗവൺമെന്റ് സെക്രട്ടറി ആയിരുന്ന സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായ ബിജു പ്രഭാകർ,
3: ഏതാണ്ട് കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് സുപ്രീം കോടതി വളരെ അനുകൂലമായിട്ടുള്ള ഒരു വിധി ആണ് പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നത്. ആ വിധികളിലൊക്കെ തന്നെ ആദ്യം തന്നെ ഒരു ഷെൽട്ടർ വന്ധ്യീകരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെയാണ് സുപ്രീം കോടതിയുടെ വിധികൾ പോയെങ്കിലും ഇപ്പോഴാണ് ആക്രമണകാരികളായിട്ടുള്ള തെരുവ് പട്ടികളെ യൂതനേഷ്യ, അതായത് ദയാവധം നടത്താം എന്ന് ഉള്ള ഒരു രീതിയിലുള്ള ഒരു വിധി വന്നിരിക്കുന്നത്. ആക്രമണകാരികളല്ല, തെരുവിൽ പട്ടികൾ പാടില്ല. ഞാൻ കഴിഞ്ഞ വർഷം ആഫ്രിക്കയിൽ പോയപ്പോൾ സാംബിയ എന്ന് പറഞ്ഞ അത്ര ഡെവലപ്ഡ് അല്ലാത്ത രാജ്യത്ത് പോലും പട്ടിയെ പുറത്തു കൊണ്ടുപോയി തീറ്റ കൊടുക്കാനോ അതിനെ പ്രാഥമിക ആവശ്യം ചെയ്യണമെങ്കിൽ പോലും അതിനെതിരായിട്ട് ഫൈൻ വരെ ഉള്ള ഒരു രാജ്യമാണ്. അപ്പൊ ഇവിടെ ആരാണ് പട്ടികളുടെ അവകാശമാണ് മനുഷ്യാവകാശത്തിനേക്കാളും വലുത് എന്ന് പറഞ്ഞ് നടക്കുന്നത്? കഴിഞ്ഞ വർഷം

ഞാൻ പറഞ്ഞു, മണിക്കൂറിന് 10 ലക്ഷവും 20 ലക്ഷം രൂപയൊക്കെ വാങ്ങിക്കുന്ന 7-8 വക്കീലന്മാരാണ് ഈ പട്ടികൾക്ക് വേണ്ടി അവിടെ വാദിക്കാൻ പോയത്. എന്നാൽ ജനങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ പോകുന്നത് അന്ന് തുഷാർ മേത്ത, അദ്ദേഹം പറഞ്ഞു, സൈലന്റ് ആയിട്ടുള്ള മജോറിറ്റി ആൾക്കാരിൽ ഒരു മൈനോറിറ്റി, ഏതാനും ചില വ്യക്തികൾ ആന്റി റാബീസ് വാക്സിൻ കമ്പനികളിൽ നിന്ന് പൈസ വാങ്ങിച്ച് വലിയ വലിയ വക്കീലന്മാരെ കൊണ്ടുവന്ന് സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇരുന്നത്. 4 മാസമുള്ള ഒരു കുട്ടിയെ കഴിഞ്ഞ മാസമാണ് കടിച്ച് കൊന്നു കളഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്ക്.

0: സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇരുന്നത്. 4 മാസം ഉള്ള ഒരു കുട്ടിയെ കഴിഞ്ഞ മാസമാണ് കടിച്ച് കൊന്നു കളഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്ക്, കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് എന്ന് പറയുന്നതിനകത്ത് സെക്ഷൻ 13 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ക്രൂവൽറ്റി എന്ന് പറയുന്നത് അതിന്റെ കൊമ്പ് മുറിക്കുന്നതോ കുതിരയുടെ കൊളമ്പ് അടിക്കുന്നതോ അതിനോടൊപ്പം തന്നെ ലീത്തലായിട്ടുള്ള ചേമ്പറുകൾ, ഗ്യാസ് ചേമ്പറുകളിൽ അതിനെ കൊല്ലുന്നതോ ഇതിനെ ബാധകമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് പകരം ABC റൂൾ എന്ന് പറഞ്ഞു ഒരു നിയമം കൊണ്ടുവന്ന് വന്ധ്യംകരിക്കലാണ് ഇതിന് മാത്രമെന്ന് പറഞ്ഞ് ജനങ്ങളുടെ ജീവിതം നരകയാതനമാക്കിയതിന് ഇവരെയൊക്കെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഭരണാധികാരികൾ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത് ഈ പട്ടികളെ ഞങ്ങൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ വേറെ രീതിയിലൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് കുറച്ചുപേര് സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചു, നിങ്ങൾ എന്ത് പരീക്ഷണം നടത്തിക്കോ, ആരെയെങ്കിലും ഇത് കടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ലയബിലിറ്റി മുഴുവനും നിങ്ങൾക്കായിരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് എക്സ്പെരിമെന്റ് വേണേലും ചെയ്തു. അതുപോലെ തന്നെ പട്ടിപ്രേമികൾ എന്തുകൊണ്ട് ഷെൽട്ടറിൽ നിങ്ങൾ ഈ പട്ടിയെ എടുത്തുകൊണ്ട് പോകുന്നില്ല എന്ന് ഒരിക്കൽ സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിനെ ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ തെരുവിൽ നിന്നും മാറ്റുമ്പോൾ തടയുന്നവർക്ക് എതിരായിട്ട് കേസെടുക്കണമെന്നും ഈ പട്ടിയെ അങ്ങനെ കൊല്ലുന്നവർക്കെതിരായിട്ട് കേസെടുക്കരുതെന്നും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. തെരുവ് പട്ടികൾ ആരെങ്കിലും കടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിരിക്കണം കോമ്പൻസേഷൻ കൊടുക്കേണ്ടത്. ഈ രീതിയിലേക്കുള്ള നിയമനിർമ്മാണം വന്നു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് നിൽക്കും. വന്ധ്യംകരണവും ഷെൽട്ടറിങ്ങോ ഒന്നും പരിഹാരമല്ല. അപ്പൊ ഇങ്ങനെ എത്രയോ പ്രാക്ടിക്കൽ സൊല്യൂഷന് പകരം ഈ വാക്സിൻ ലോബിക്ക് വഴങ്ങുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ശ്രോതാക്കളെല്ലാം തന്നെ നിങ്ങളുടെ ഭരണാധികാരികളോട് ഈ വിവരം പറയുകയും നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാനായിട്ട് പറയണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
1: പൗരന്റെ ജീവിക്കാനുള്ള അവകാശത്തെയും മൃഗങ്ങളോടുള്ള കാരുണ്യത്തെയും വിരുദ്ധ ധ്രുവങ്ങളിൽ നിർത്തുക എന്നതല്ല, മറിച്ച് അവയെ പരസ്പര പൂരകങ്ങളായി സമന്വയിപ്പിക്കുക എന്നതാണ് ഈ കോടതി വിധിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിനായി പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ABC പദ്ധതികൾ, കാര്യക്ഷമമായ മാലിന്യ നിർമ്മാർജ്ജനം എന്നിവ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. വിധിന്യായങ്ങൾ കേവലം ഉത്തരവുകളായി അവശേഷിപ്പിക്കാതെ അവയുടെ കൃത്യമായ നിർവഹണവും നിരീക്ഷണവും ഉറപ്പാക്കുമ്പോൾ മാത്രമേ ഭയരഹിതമായ മനുഷ്യജീവിതം സാധ്യമാകൂ.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം ആഭാലാൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.
3: വെഡിംഗ് ഫിക്സ് ചെയ്തോലേ, എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
4: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
5: നോവൽ പാരായണം.
6: തക്ഷൻ കുന്ന സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
7: നാടക പരിശീലനത്തിന് ആളുകൾ എത്തുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സംഗീത സംവിധാനം നിർവഹിക്കുന്ന കണ്ണൻ പെട്രോമാക്സ് കത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. കാറ്റടിച്ച് തീ കൊളുത്തി മാറി നിൽക്കുമ്പോഴേക്കും അത് കെട്ടുപോകുന്നു. ആരുടെയോ പീടിക മുറിക്കുള്ളിൽ ഉപേക്ഷിച്ച പെട്രോമാക്സ് ആണെന്നത് വ്യക്തം. അത്രയും കാലപ്പഴക്കം അതിന് തോന്നിപ്പിച്ചിരുന്നു. പെട്രോമാക്സ് കെടുമ്പോഴൊക്കെ കണ്ണന്റെ മുഖത്ത് ചിരിയും കെട്ടുകൊണ്ടിരുന്നു. സംവിധാനം നിർവഹിക്കുന്ന ചാത്തുക്കുട്ടി കയ്യിൽ കുറേ കടലാസുമായി പെട്രോമാക്സ് കത്തിക്കുന്നിടത്തേക്ക് ഇടയ്ക്കിടെ വരുന്നുണ്ടായിരുന്നു. അയാളുടെ മുഖത്ത് ഉത്കണ്ഠ. അയാൾ നിരാശയോടെ പറഞ്ഞു, തക്ഷംകുന്നിൽ പെട്രോമാക്സ് വാടില്ല എന്നത് എത്ര ശരിയെ. ഈടെ വരുന്നത് വരെ ഇതിനൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഈടെ വന്നേപ്പം തുടങ്ങി കുഴപ്പം. വരുന്ന ഞായറാഴ്ചയാണ് നാടകം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നോട്ടീസും അടിച്ചു കഴിഞ്ഞു. ഇനി 3 ദിവസം മാത്രം. നാടകത്തിൽ അഭിനയിക്കുന്ന അച്ചു, നാണു, ബാലകൃഷ്ണൻ, ഗോപാലൻ എന്നിവരും എത്തിക്കഴിഞ്ഞു. ഇനിയും ചിലർ കൂടി വരാനുണ്ട്. പണി കഴിഞ്ഞ് മടങ്ങിയെത്താത്തതാവാം കാരണം. അവർ വരാതിരിക്കില്ല, ചാത്തുക്കുട്ടി സ്വയം ആശ്വസിച്ചു. അതിനിടെ പെട്രോമാക്സിന്റെ പ്രശ്നം ഏതാണ്ട് പരിഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് കത്തിത്തുടങ്ങി. നാടകത്തിന്റെ നോട്ടീസ് കണ്ടപ്പോൾ രാമറിന് ചില സംശയങ്ങളുണ്ടായി. അതിൽ അഭിനയിക്കുന്നവരുടെ പേരുകളുടെ കൂട്ടത്തിൽ കുമാരി ലീല, കുമാരി രോഹിണി, കുമാരി നാണിഭായ് എന്നിവരെ കാണുന്നു. ഇവരൊക്കെ എവിടെ? കുഞ്ഞിക്കേളു പതുക്കെ പറഞ്ഞു. അതൊക്കെ ആളെ കൂട്ടാൻ വേണ്ടി ചേർത്ത പേരുകളാണ്. ആണുങ്ങൾ തന്നെ പെണ്ണിന്റെ വേഷം കെട്ടും. ആളുകളെ പറ്റിക്കുകയാണ് അല്ലേ? രാമർ ചോദിച്ചു. നല്ല കാര്യത്തിനു വേണ്ടിയല്ലേ? കുഴപ്പമൊന്നുമില്ല, കുഞ്ഞിക്കേളുവിന്റെ വ്യക്തമായ മറുപടി. അതിനിടയിലാണ് സംവിധായകൻ വീണ്ടും പുറത്തേക്ക് വന്നത്.

0: അയാളുടെ മുഖത്ത് പരിഭ്രാന്തി. ഓനും കൂടി വരാനുണ്ട്. ഓൻ വരില്ലേ? ആരാപ്പത്? കണ്ടൻകുട്ടി. ഇതിലെ കല്യാണ ബ്രോക്കർ ഓനല്ലേ?
1: രജിസ്റ്റർ ഓഫീസിലെ അറിവ് സാക്ഷിയായി നിൽക്കുന്ന ആളാണ് കണ്ടൻകുട്ടി. ആധാരം രജിസ്റ്റർ ചെയ്യാൻ വരുന്നവർക്ക് ഒരു സാക്ഷി ആവശ്യമാണ്. ഇങ്ങനെ ഒപ്പിട്ട് കൊടുക്കുന്നവൻ അറിവ് സാക്ഷി. ഭൂമി വിൽക്കുന്നവരും വാങ്ങുന്നവരും എന്തെങ്കിലും കൊടുക്കും. കണ്ടൻകുട്ടി നേരത്തെ കള്ളുഷാപ്പിൽ ജോലിക്ക് പോയിരുന്നു. രോഗിയായതോടുകൂടി അത് നിർത്തി. പിന്നെ അറിവ് സാക്ഷിയായി. അഭിനയിക്കുവാൻ താൽപ്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിക്കേളുവാണ് ബ്രോക്കറുടെ ഭാഗം അഭിനയിക്കുവാൻ ഏർപ്പാടാക്കിയത്. അവനെ കാണാതെ വന്നപ്പോൾ മറുപടി പറയേണ്ട ചുമതല കുഞ്ഞിക്കേളുവിനായി. ഓം വന്നില്ലെങ്കിലേ ആ ഭാഗം ദാ ഇവന് കൊടുക്ക്, ഓനത് നന്നാക്കും. രാമറിനെ ചൂണ്ടി കുഞ്ഞിക്കേളു പറഞ്ഞു. അയ്യോ, ഞാനില്ല. രാമർ ഒഴിഞ്ഞുമാറി. അത് പറ്റില്ല, രണ്ട് രംഗത്ത് വന്നു പോണം. നാല് വാക്കും പറയണം. അത് നിന്നെ കൊണ്ടാകും. നല്ലൊരു മീശ വെച്ച പ്രായവും തോന്നിക്കും. സ്കൂളിൽ നിന്നൊന്നും പഠിക്കാത്ത ഞാൻ അഭിനയിക്കേ നല്ല കാര്യമായി. രാമർ ഒഴിഞ്ഞുമാറി. ഇവിടെയുള്ളവരൊക്കെ ബി എക്കാരല്ലേ. ഇനി കേറ്, ഞാൻ പറഞ്ഞു തരാം, കുഞ്ഞിക്കേളു തറപ്പിച്ചു പറഞ്ഞു. അപ്പോഴാണ് അച്ചു അകത്തുനിന്നും ഓർമ്മിപ്പിച്ചത്, കണ്ടൻകുട്ടി ഉടനെ എത്തും. പെങ്ങക്ക് സുഖമില്ലാഞ്ഞിട്ട് ഓൻ പേരാമ്പ്രക്ക് പോയതാ. ഇന്നെന്തായാലും ഉണ്ടാവും. രാമറിന് ആശ്വാസമായി. നാടകം കാണാനും പ്രസംഗവും പാട്ടും കേൾക്കാനും ഇഷ്ടമാണ്. എന്നാൽ നാടകത്തിൽ അഭിനയിക്കാനോ സദസ്സിനെ നോക്കി ഒരു വാക്ക് പറയാനോ പാടാനോ പറ്റില്ല. അങ്ങനെയൊന്നും ഇല്ലാത്തതാണ് തന്റെ ജന്മമെന്ന് രാമറിന് തോന്നിയിരുന്നു. ഇപ്പോഴും തോന്നുന്നു. അത് മാറ്റാനും ഉദ്ദേശിക്കുന്നുമില്ല. പിറ്റേന്ന് വൈകിട്ട് സ്റ്റേജ് കെട്ടാനുള്ള പറ്റിയ സ്ഥലം തേടി ചൊവ്വ വയലിലേക്ക് കുഞ്ഞിക്കേളുവുമൊത്ത് പോവുകയായിരുന്നു രാമർ. സ്ഥലമുടമയിൽ നിന്നും അനുവാദം വാങ്ങി ഇന്ന് തന്നെ പണിക്കാരെ ഏൽപ്പിച്ചാലേ മറ്റന്നാളത്തേക്ക് സ്റ്റേജിന്റെ പണി കഴിയുകയുള്ളൂ. വയൽ പാറ പോലെ ഉറച്ചിരിക്കുകയാണ്. നാടകം കാണാൻ എത്തുന്നവർക്ക് ഇരിക്കാൻ സുഖമാണെങ്കിലും കുഴിയെടുക്കാൻ വലിയ പാടാണ്. അമ്പലനട കയറിയപ്പോൾ കുറേ നിഴലുകൾ അവർക്കടുത്തേക്ക് അതിവേഗം വന്നുകൊണ്ടിരുന്നു. വടകരയിലെ ചൊവ്വാഴ്ച ചന്ത കഴിഞ്ഞ് തുറശ്ശേരി കടവും കടന്നു വരുന്ന ചെട്ടിയാന്മാരായിരുന്നു അത്. കീഴൂർ തെരുവിലേക്ക് അവർ ധൃതിയിൽ നടന്നു പോവുകയാണ്. ചന്തയ്ക്ക് പോകുമ്പോൾ അവരുടെ തലയിൽ വലിയ ഭാണ്ഡങ്ങളുണ്ടാവും. ഇപ്പോൾ ഒന്നും കാണാനില്ല. ചെട്ടിയാന്മാരുടെ മുഖം പ്രസന്നമായിരുന്നു. നല്ല കച്ചവടം കിട്ടിയതുപോലെ അവർ ആഹ്ലാദിക്കുന്നുണ്ടായിരുന്നു. ചന്തുചെട്ടിയാരെ, ഇന്ന് നല്ല കച്ചവടമായിരുന്നു എന്ന് തോന്നുന്നല്ലോ. കൂട്ടത്തിൽ ഏറ്റവും മൂത്ത ആളോട് കുഞ്ഞിക്കേളു അന്വേഷിച്ചു. മോശമല്ല, മറ്റന്നാൾ ഈയുടെ നാടകമുണ്ട്, എല്ലാരും വന്നേക്കണം. പണിയിട്ടേച്ച് വരണ്ട കേളു, എന്നാലും നോക്കാട്ടോ. എല്ലാവർക്കും മാണ്ടിയല്ലേ ഞാള് നാടകം കളിക്കുന്നത്, കുഞ്ഞിക്കേളു സൂചിപ്പിച്ചു. അതേ അതേ എന്ന അർത്ഥത്തിൽ അവർ തലയാട്ടി. നാടകം കാണാൻ ഓരു വരും, കുഞ്ഞിക്കേളു പറഞ്ഞു.
2: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി. ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ ഇതേ സമയത്ത് കേൾക്കാം. എറണാകുളം ജില്ലാ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്വകാര്യ മേഖലയിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുന്നതിനായുള്ള രജിസ്ട്രേഷൻ ക്യാമ്പ് ഈ മാസം 29 രാവിലെ 10:30 മുതൽ 3:30 വരെ എറണാകുളം നോർത്ത് പറവൂർ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നടത്തുന്നു. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 62 82 44 20 46 62 82 44 2046. കലൂർ മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 11 ക്ലാസ് പ്രവേശന നടപടികൾ ആരംഭിച്ചു. ഏകജാലകത്തിലൂടെ അല്ലാതെയുള്ള അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ടോ thss.ihrd.ac.in എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായോ സമർപ്പിക്കാം. അപേക്ഷ ഓൺലൈൻ വഴി സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി അടുത്ത മാസം 5 വൈകിട്ട് 5 മണി. പൂരിപ്പിച്ച അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി അടുത്ത മാസം 6 വൈകുന്നേരം 5 മണി. വിളിക്കേണ്ട നമ്പർ 04842347132. 04842347132.
3: എന്ത് പഠിക്കണം, എന്താകണം,

0: കരിയർ ഗൈഡൻസ്.
1: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: എന്റെ പേര് രാശിക, കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത്.
2: ചോദ്യം ചോദിച്ചോളൂ.
3: ഞാൻ പ്ലസ് ടു കഴിഞ്ഞു, ഞാൻ സി യു ടിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനാണ് ആഗ്രഹം, ബി എ പൊളിറ്റിക്കൽ സയൻസ്. അപ്പം അതിന്റെ ഒരു റൂട്ട് മാപ്പ് പറഞ്ഞു തന്നാൽ.
2: അപ്പൊ സി യു ടി കിട്ടണം, അതായത് യു പി എസ് സി നമുക്ക് കിട്ടണമെങ്കിൽ നല്ലത് സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കണം. സെൻട്രൽ യൂണിവേഴ്സിറ്റി പോയാലുള്ള ഗുണം എന്താ വെച്ചാൽ, എസ്പെഷ്യലി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദോ ചെന്നൈ അവിടെയൊക്കെ എന്താ വെച്ചാൽ, സിവിൽ സർവീസിനോട് യു പി എസ് സിക്ക് വേണ്ടി ശ്രമിക്കുന്ന മക്കൾ കുറെ അധികം ഉണ്ടാവും ആ ക്യാമ്പസിൽ. നമ്മൾക്ക് യു പി എസ് സി കിട്ടണമെങ്കിൽ ഒറ്റയ്ക്ക് പഠിച്ചു കിട്ടാൻ ഡ്രൈവ് പോരാ, നമ്മൾ നാലോ അഞ്ചോ നമ്മളമാരി നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് സ്റ്റഡിയിലാണ് യു പി എസ് സി കിട്ടുക. അപ്പോൾ ഒരു ക്ലസ്റ്റർ ഇഫക്റ്റ് വേണമെന്ന് പറയും. ഒറ്റയ്ക്ക് പോയിട്ട് യു പി എസ് സി എഴുതി കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ കിട്ടില്ലെന്ന് പറയാം, പക്ഷേ ചാൻസസ് കുറവാണ്. മോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് സി യു ടി പരീക്ഷ എഴുതുക, സി യു ടി സെൻട്രൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ മേടിക്കാൻ നോക്കുക. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ തർക്കാല ഡിഗ്രിക്ക് ചേർന്നിട്ട് വീണ്ടും കാഞ്ഞു പഠിച്ച ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദോ ചെന്നൈയോ അങ്ങനത്തെ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഡൽഹിയോ അവിടെ എങ്ങനെ കയറാൻ നോക്കുക. പറ്റുകയാണെങ്കിൽ ഒരു അഞ്ചു കൊല്ലത്തെ ഇന്റഗ്രേറ്റഡ് കോഴ്സ് പഠിക്കുക, അഞ്ചു കൊല്ലത്തെ പൊളിറ്റിക്കൽ സയൻസോ എക്കണോമിക്സോ ജോഗ്രഫിയോ അപ്പൊ സൈക്കോളജി എന്ത് വേണേ എടുക്കുക. പിന്നെ പണ്ടത്തെ മാതിരി സബ്ജക്റ്റിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, വെച്ചാൽ സബ്ജക്ട് പേപ്പേഴ്സ് നാലിന് രണ്ടായിട്ട് ചുരുക്കി. നമ്മളൊക്കെ നോക്കിയില്ലേ, കാര്യങ്ങളൊക്കെ നോക്കിയല്ലോ. അപ്പൊ അത് കാരണം പണ്ടത്തെ മാതിരി പവാഡ് എടുത്താൽ കിട്ടും, ജോഗ്രഫി എടുത്താൽ കിട്ടും, അത് എളുപ്പമാണ്. അങ്ങനത്തെ ചിന്താഗതി കുറെ മാറി. പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള പേപ്പറിന്റെ എണ്ണം കൂട്ടിയത് കോമ്പൻസേറ്ററി ആയിട്ട് കൂട്ടി, ജി എസ് പേപ്പർ കൂട്ടി. ജനറൽ സ്റ്റഡീസ് നമുക്ക് കൂടണമെങ്കിൽ ഡിസ്കഷൻ വേണം. അപ്പൊ അതാ പറഞ്ഞത് സിവിൽ സർവീസിന്റെ ഒരു 20-30% സക്സസ് റേറ്റ് കോമ്പഡന്റീസ് പിയർ ഗ്രൂപ്പ്. പിയർ ഗ്രൂപ്പ് വെച്ചാൽ ഇതിനു വേണ്ടി ഒരേ മാതിരി മെനക്കെടുന്ന അഞ്ചാറ് പേര് വേണം. അപ്പൊ ഇത് കിട്ടുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ കേട്ടോ.
1: സമയം 8 മണി കഴിഞ്ഞ് 5 സെക്കൻഡ്.
4: ആകാശവാണി FM വാർത്തകൾ.
1: വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് ആജീവിക മിഷൻ നിയമം 2025 കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. വിപുലമായ പൊതുജനാഭിപ്രായവും കൂടിയാലോചനയും ലക്ഷ്യമിട്ടാണ് നടപടി. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥതലത്തിൽ വൻ അഴിച്ചുപണി. കണ്ണൂർ, പാലക്കാട്, കോഴിക്കോട് കളക്ടർമാർ ഉൾപ്പെടെ 6 ജില്ലകളിലെ കളക്ടർമാരെ മാറ്റി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന് പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 29 വരെ സമർപ്പിക്കാം. അട്ടപ്പാടി അടക്കം ആദിവാസി മേഖലകളിൽ ഉന്നതികളിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉന്നതതലയോഗം വിളിച്ചിട്ടുണ്ടെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ മന്ത്രി KA തുളസി. മന്ത്രിയായ ശേഷം ആദ്യമായി പാലക്കാട് ജില്ലയിലെത്തിയ KA തുളസിക്ക് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണം നൽകി. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കൃഷിമന്ത്രിക്കും ധനകാര്യ സെക്രട്ടറിക്കും മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശം നൽകിയതായി സുമേഷ് അച്യുതൻ MLA നൽകിയ നിവേദനത്തെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. കോഴിക്കോട് നെല്ലിക്കുന്ന് ബീച്ചിന്റെ മനോഹാരിത ലോകത്തെ പരിചയപ്പെടുത്താൻ ജില്ലാ ഭരണകൂടം സംഘടിപ്പിക്കുന്ന കാസർഗോഡ് ബീച്ച് റൺ ഇന്ന്. രാവിലെ നെല്ലിക്കുന്ന് ലൈറ്റ് ഹൌസിൽ നിന്നാരംഭിച്ച് 6 കിലോമീറ്റർ ദൂരം ഓടി ബീച്ച് റൺ ലൈറ്റ് ഹൌസിൽ തന്നെ സമാപിക്കും. സംസ്ഥാനത്ത് ഇന്ന് 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് ജാഗ്രത. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3:30 മത്സരം.
4: ആകാശവാണി FM വാർത്തകൾ.

0: എന്റെ ഇപ്പൊ ചില്ലറ പൈസ ഒന്നും ഇല്ല കേട്ടോ, അപ്പോ നാളെ തരാം.
1: അയ്യോ സാറേ, ഇത് പിച്ചക്കാരനല്ല, അത് ഞാനാ സുമേഷ്. സുമേഷ്!
2: അയ്യോ, നീയായിരുന്നു അത്? എന്തുവാടെ മൂക്കിലൊരു കെട്ടൊക്കെ ചുണ്ടും ചതഞ്ഞിട്ടുണ്ടല്ലോ, നീ മൂക്കിടിച്ചു വീണോ?
1: ആ, മൂക്കിടിച്ചു എന്നുള്ളത് ശരിയാ, പക്ഷേ വീണപ്പോഴല്ല ഇടിച്ചതാ.
2: പിന്നെന്താ ഇടിച്ചപ്പോ വീണതാണോ?
1: ആ, സാറ് കണ്ടായിരുന്നോ?
2: ഏഹ്,

0: ആരിടിച്ച്? എന്താ പ്രശ്നം? നീ തെളിച്ചു പറ.
1: നീണ്ട കഥയാ സാറേ. കഴിഞ്ഞ ഞായറാഴ്ച വളരെ ചൂടുള്ള ഒരു ദിവസമായിരുന്നു അന്ന്. ആ ചേച്ചി അവിടെ റോട്ടിൽ നിന്ന് കറങ്ങുവാണല്ലോ, വഴി അറിയാഞ്ഞിട്ടായിരിക്കും, സഹായിച്ചേക്കാം. എന്നെപ്പോലുള്ള ചെറുപ്പക്കാർ വേണ്ടേ ഇതൊക്കെ ചെയ്യാൻ. ചേച്ചി ചേച്ചി, വഴി തെറ്റിയോ? എങ്ങോട്ടാ പോവണ്ടേ?
2: ഐ തിങ്ക് ഐ ലോസ്റ്റ് മൈ വേ. കുഡ് യു ഹെൽപ് മീ ഫൈൻഡ് ദിസ് അഡ്രസ് പ്ലീസ്?
1: ഓ, ഇംഗ്ലീഷ്, ഇത് ഞാൻ വിളിക്കും. കോശി സാറേ അനുഗ്രഹിക്കണേ. ഹലോ മാഡം, വാട്ട്സ് യുവർ ഗുഡ് നെയിം?
2: ഹായ്, ഐ ആം ട്രസ് ഡാനിയൽസ്.
1: ഗുഡ് ആഫ്റ്റർനൂൺ മിസ്ട്രസ്.
2: വാട്ട്?
1: അല്ല, മിസ്ട്രസ്. ഐ ആം മിസ്റ്റർ സുമേഷ് തങ്കപ്പൻ. ഹൗ മേ ഐ അസിസ്റ്റ് യു?
0: നീ എന്തടേ വല്ല കോൾ സെന്ററിന്റെ മതിലി അടി വന്നതോ? അവന്റെ ഒരു അസിസ്റ്റ്. ആ, എന്നിട്ട്?
1: ആ, അവൻ ഏതോ ഒരു അഡ്രസ്സും കൊണ്ട് വന്നു. എന്നിട്ട്?
2: Well, I was trying to find this address.
1: No problem, madam. I will solve your address problem. Please give me the paper. ഓ, ചേച്ചിയുടെ കയ്യിൽ നിന്ന് കടലാസാണെങ്കിൽ ആകെ വേർപ്പി നനഞ്ഞ്. സമ്മർ ഇൻ കേരള മാഡം, യു ലുക്ക് ഹോട്ട് ആൻഡ് വെറ്റ്.
2: വാട്ട് യു മീൻ?
1: പ്ലീസ് ടേക്ക് മൈ അംബ്രല്ല.
0: എന്റെ ദൈവമേ, വഴി കാണുന്ന ഒരു സ്ത്രീയോട് ഒരിക്കലും പറയാൻ പാടില്ലാത്താണ് നീ പറഞ്ഞത്.
1: സാർ, അവിടെ നല്ല ചൂടായിരുന്നു, അവര് വേർത്തൊട്ടിയാണ്, അതാണ് ഹോട്ട് ആൻഡ് വെറ്റ് എന്ന് പറഞ്ഞത്.
0: എന്നും വെച്ച് ഇങ്ങനെയൊക്കെ പറയാവോ? എന്നിട്ട്?
1: ഐ വിൽ ഹെൽപ് യു മാഡം, ഐ വിൽ. മിസ്റ്റർ ഫിലിപ്പ് വയലിൽ, ഓക്കെ, തെക്കേപ്പറമ്പിൽ. ഓക്കെ, തെക്കേപ്പറമ്പിൽ. ഹാൻഡ് റൈറ്റിംഗ് ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിംഗ് മാഡം. ആ, കിട്ടി കിട്ടി. നോ പ്രോബ്ലം, കം, ലെറ്റ്സ് മേക്ക് ഔട്ട്.
2: യു ക്രീപ്പ്.
1: പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല സാറേ. ഓർമ്മ വന്നപ്പോ മൂക്ക് ദേ ഇങ്ങനെ സുന്നി കൂട്ടി വെച്ചേക്കുമായിരുന്നു.
0: എടെ, സ്ത്രീകളോട് സംസാരിക്കുമ്പോ സൂക്ഷിക്കണ്ടേ? ഒരു മിനിമം മാന്യത വേണ്ടേ?
1: സാറൊരു മാന്യനാണ്, അന്തസ്സൊക്കെ ഉണ്ട്. എന്നാ ഞാൻ പറഞ്ഞ തെറ്റെന്നൊന്ന് പറഞ്ഞതാ?
0: എടാ, ഒരു സ്ത്രീയോട് യു ലുക്ക് ഹോട്ട് ആൻഡ് വെറ്റ് എന്ന് പറഞ്ഞ അതില് വല്ലാത്ത ലൈംഗിക ചുവയുണ്ട്.
1: ചൂടായോണ്ട് അവരെ വേർത്ത് കുളിച്ച് നിക്കണോണ്ട് സഹതാപം കൊണ്ട് പറഞ്ഞതാ സാറേ.
0: അങ്ങനെ അവരെ വേർത്ത് കുളിച്ച് നിക്കണ കണ്ടിട്ട് പാവം തോന്നിയിട്ടാണെങ്കിൽ ഇറ്റ്സ് എ വെരി ഹ്യൂമിഡ് ഡേ, ഇസ്ന്റ് ഇറ്റ്? അല്ലെങ്കിൽ യു ലുക്ക് എ ബിറ്റ് എക്സോസ്റ്റഡ് ബൈ ദ ഹീറ്റ്, വുഡ് യു ലൈക്ക് സം വാട്ടർ? അങ്ങനെ എന്തെങ്കിലും ചോദിക്കാമായിരുന്നു.
1: ഇനി മറക്കൂല സാറേ. ഓ, എന്റെ
0: പറക്കൂല്ലെന്നോ?
1: പറക്കൂലെന്നല്ല, മറക്കൂലെന്ന്. ഐ വിൽ നെവർ ഫോർഗെറ്റ്.
0: മറക്കാതിരുന്നാ നിനക്ക് കൊള്ളാം. ഭാഷ അറിയാൻ മേലെങ്കിലേ ഷിവൽറി കാട്ടാൻ പോകരുത്.
1: ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ അനാവശ്യമൊന്നും കാണിച്ചിട്ടില്ല, അതൊന്നും എനിക്ക് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
0: ഷിവൽറി, CHIVALRY എന്ന് വെച്ചാ സ്ത്രീകളോട് കാട്ടുന്ന ബഹുമാനവും പരിഗണനയും. അല്ല, പിന്നെ നീ അവസാനം അവരോട് എന്തുവാ പറഞ്ഞേ?
1: ലെറ്റ്സ് മേക്ക് ഔട്ട് എന്ന്. എന്നാലല്ലേ നമുക്ക് പോയി കണ്ടുപിടിക്കാൻ പറ്റുമോ?
0: മനസ്സിലാക്കുക, തിരിച്ചറിയുക, കണ്ടുപിടിക്കുക എന്നൊക്കെയാണ് ആ പറഞ്ഞതിന്റെ നേരെ ചൊവ്വയുള്ള അർത്ഥം.
1: ഇതൊക്കെ നല്ല അർത്ഥമാണല്ലോ. ഇതിനാണോ ആ പെണ്ണ് എന്നെ പിടിച്ചിടിച്ചതാ?
0: ചുംബിക്കുകയും കാമത്തോടെ സ്പർശിക്കുകയും ചെയ്യുക എന്നൊരർത്ഥം കൂടി അതിനുണ്ട് ഈ മേക്കൌട്ട് എന്ന് പറയുമ്പോ. നീ അത്രയും നേരം പറഞ്ഞ വൃത്തികേടെല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോ അവർക്ക് ആ അർത്ഥം തന്നെ ആയിരിക്കും തിരിഞ്ഞത്.
1: ഓ, ഇംഗ്ലീഷിന്റെ ഒരു കാര്യം, പറഞ്ഞതൊരു വാക്ക് ചതഞ്ഞതെന്റെ മൂക്ക്.
3: ഇംഗ്ലീഷ് മാറ്റേഴ്സ്. സമയം 8 മണി കഴിഞ്ഞ് 6 മിനിറ്റും 33 സെക്കൻഡും. FM ഡയറിയിൽ ഇനി വിടരുന്ന മുട്ടുകൾ.

പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിച്ച ഏതാനും ഇനങ്ങൾ. ആദ്യം മാലിപ്പുറം കരുത്തേടം SHGUPSലെ കുട്ടികൾ അവതരിപ്പിച്ച ഒരു ഇംഗ്ലീഷ് സംഘഗാനം. പാടുന്നവർ സാറ എലൈൻ, ബിലഹരി CS, ഫാത്തിമ മെഹല TS, ഹെലേന ജോസഫ്, സെലിൻ ആൻഡ്രിയ ജിൻസൺ, ഇവാഞ്ചലസ് മരിയ, റിയോന PR, അഭിനവ്, അനീറ്റ റെജീന, സിയോന ഫിലമിൻ, ആൻഡ്രിയ A.

0: അടുത്തത് ഒരു മലയാള കവിതയാണ്, മലയാളത്തിൻ്റെ തല. ഈ കവിത അവതരിപ്പിക്കുന്നത് എറണാകുളം ഗവൺമെന്റ് UPS ഫോർ ഗേൾസിലെ ചിലങ്ക S.
1: മഹാകവി വള്ളത്തോളിൻ്റെ മലയാളത്തിൻ്റെ തല എന്ന കവിതയിലെ ചില ഭാഗങ്ങൾ.

0: ഇനി ഒരു ഉറുദു സംഘഗാനമാണ്. പുത്തൻകുരിശ് പ്രതിഭാ കേന്ദ്രത്തിലെ എവ്ലിൻ, അനാമിക, ദേവതീർത്ഥ, ആത്മിക എന്നിവർ ചേർന്ന് ആലപിക്കുന്നു.
1: മസ്ത്.

0: അവസാനമായി പുസ്തക പരിചയം. എറണാകുളം ഗവൺമെൻറ് യു പി എസ് ഫോർ ഗേൾസിലെ അമിയ സുമി സജിയാണ് അവതരിപ്പിക്കുന്നത്.
1: രണ്ട് പുസ്തകങ്ങളാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ആദ്യത്തേത് കുട്ടികളുടെ ക്ലാസിക് ഗ്രന്ഥമായ അച്ഛൻ്റെ കുട്ടിക്കാലം എന്ന പുസ്തകമാണ്. അനുഭവ കഥകളുടെ സമാഹാരമാണിത്. അലക്സാണ്ടർ റസ്കിൻ എന്ന റഷ്യൻ എഴുത്തുകാരൻ എഴുതിയതാണ് ഈ പുസ്തകം. ഒരച്ഛൻ്റെ കുട്ടിക്കാലത്തെ കുസൃതികൾ വിവരിക്കുന്ന പുസ്തകമാണിത്. ഈ പുസ്തകം എഴുതാനുള്ള കാരണം അച്ഛൻ തുടക്കത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അച്ഛൻ്റെ മകൾ സാഷയ്ക്ക് ഒരിക്കൽ നല്ല ചെവിവേദന വന്നു. വേദന മറക്കാൻ വേണ്ടിയാണ് അച്ഛൻ തൻ്റെ കുട്ടിക്കാലം അവളോട് പറഞ്ഞത്. അവൾ ആ കഥകൾ കേട്ട് ചെവിവേദന മറന്നു. ചില കഥകൾ കേട്ടാൽ ചിരി വരും, ചില കഥകൾ കേട്ടാൽ സങ്കടം വരും. ചില കഥകളിൽ അച്ഛനൊരു മണ്ടനെ പോലെയാണ്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയാണ് കവിത എഴുതുന്ന പപ്പ. ഇഷ്ടപ്പെടാനുള്ള കാരണം അതിലെ കവിതകൾ കേട്ടാൽ ആരായാലും ഒന്ന് ചിരിക്കും എന്നതാണ്.

0: ആണ്. പൂച്ചക്കുട്ടിയെ കണ്ടപ്പോൾ പപ്പ പറഞ്ഞു പൂച്ചയുടെ പാച്ചിൽ. പട്ടിയെ കണ്ടപ്പോൾ പപ്പ പറഞ്ഞു നോക്കിക്കണ്ടോ പാണ്ടന്റെ പുള്ളി. ഗ്രാൻഡ്പയോട് പപ്പ ചോദിച്ചു, പപ്പ പപ്പ പ്ലീസ് പ്ലീസ് എനിക്ക് തരുമോ ചീസ് ചീസ്? ഈ കവിതയാണ് എന്നെ കൂടുതലും ചിരിപ്പിച്ചത്. ഈ കഥകൾ ചിരിപ്പിക്കുക മാത്രമല്ല, നമ്മളെ ഓരോ പാഠവും പഠിപ്പിക്കുന്നുമുണ്ട്. കാറിനടിയിലേക്ക് പന്തെറിഞ്ഞ പപ്പ എന്ന കഥയിലൂടെ കളിപ്പാട്ടങ്ങൾ കുട്ടികൾ പങ്കുവെച്ച് കളിക്കേണ്ടതാണെന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഡോക്ടറെ കടിച്ച പപ്പ എന്ന കഥയിലൂടെ നാം മനസ്സിലാക്കുന്നത് വേദനകൾ സഹിച്ചു മാത്രമേ ശാശ്വതമായ സൗഖ്യത്തിലേക്ക് എത്താൻ കഴിയൂ എന്നതാണ്. ഈ പുസ്തകം ഏത് കുട്ടിക്കും ഇഷ്ടമാകും. അടുത്ത പുസ്തകം എം ആർ രേണുകുമാർ എഴുതിയ അരസൈക്കിൾ. നാലു കഥകളാണ് ഈ സമാഹാരത്തിലുള്ളത്. ഈ പുസ്തകം വായിക്കുമ്പോൾ നിറയെ പച്ചപ്പ് നിറഞ്ഞ ഒരു തോടിൻ്റെ അടുത്തുകൂടി നടക്കുന്നത് പോലെ തോന്നും. അത്രയധികം പ്രകൃതിയും ജീവജാലങ്ങളും ഈ വരികളിലുണ്ട്. ഈ പുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ അരസൈക്കിൾ എന്ന കഥയാണ്. ഈ പുസ്തകത്തിൽ ഒരു പെൺകുട്ടി സൈക്കിൾ ചവിട്ടുന്ന ചിത്രമുണ്ട്. ആ പെൺകുട്ടി ഈ കഥയിലേതാണ്. ഈ കഥയിൽ പാച്ചുവെന്ന പയ്യന് സൈക്കിൾ ചവിട്ടാൻ പഠിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അച്ഛനോട് ഇതെങ്ങനെ പറയണമെന്ന് പാച്ചുവിനറിയില്ല. പാച്ചുവിന് നേരത്തെ മരം കയറിയതുകൊണ്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുറേ അടി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പാച്ചു വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അച്ഛനൊരു അരസൈക്കിൾ കൊണ്ടുവന്ന് കൊടുത്തത്. അവൻ അതോടെ വിഷമം മാറി. പാച്ചുവിൻ്റെ യാത്രകൾ എന്ന കഥയിൽ കുട്ടികൾ തോടിന് മുകളിലൂടെ മരവള്ളികളിലൂടെ ഊഞ്ഞാലാടുന്നതും തണുത്ത തോട്ടിലോട്ട് ചാടുന്നതും വിവരിച്ചിട്ടുള്ളത് രസകരമാണ്. നഗരത്തിലെ ചൂടിലിരുന്ന് വായിക്കുമ്പോൾ കഥകൾക്ക് രസം കൂടുന്നതായി അനുഭവപ്പെടും. അടുത്ത രണ്ട് കഥകൾ രണ്ട് മീനുകളെക്കുറിച്ചാണ്. ഒരു കഥയിൽ മീനിനെ തോട്ടിലോട്ട് തിരിച്ചുവിടുന്നതാണ് പറയുന്നത്. രണ്ടാമത്തതിൽ ചേറുമീനിനെ പിടിക്കാൻ പോകുന്നതാണ് പറയുന്നത്. വലിയ ചെറുമീൻ നെഞ്ചും കൂടി ഇടിച്ച് തകർക്കുമെന്നാണ് കുട്ടി വിചാരിച്ചത്. പക്ഷേ കുട്ടിയുടെ കാലിൽ ചെറുമീൻ ഒരു ഉമ്മയാണ് കൊടുത്തത്. ഈ പുസ്തകവും കുട്ടികൾക്ക് ഇഷ്ടമാകാതിരിക്കില്ല.
1: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വിടരുന്നമുട്ടുകളിൽ നിങ്ങൾ കേട്ടത് വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിച്ച ചില ഇനങ്ങൾ. നിർവഹണം ലൗലി, സഹായം അംബിക ഷിബു.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഈ നിലയത്തിൽ നിന്ന് രാവിലെ 8:30 വിചാരം, നാടകകൃത്തും സംവിധായകനും എഴുത്തുകാരനുമായ ടി എം എബ്രഹാമുമായി അഭിമുഖം. 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:15 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 9:30 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില, തുടർന്ന് സ്മൃതിരാഗം. പതിനൊന്ന് മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് സ്മൃതിരാഗം. 11:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം. 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ഓർമ്മചിന്ത. 3:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 5:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി, അരയൻകാവ് രണ്ടാം ഭാഗം. ആറ് 50 കാർഷിക ജീവനത്തിൽ വീടിന്റെ മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന തൃപ്പൂണിത്തുറ ജാത്താരിയിലെ പി കെ വിജയനെ പരിചയപ്പെടുത്തുന്നു. വിവിധയിനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന പാലച്ചുവടുള്ള കോമളചന്ദ്രൻ സി തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:35 എഫ് എം ഈവനിംഗിൽ സമകാലികം. തെരുവ് നായ ശല്യത്തിനെതിരെ സുപ്രീംകോടതിയുടെ സുപ്രധാന വിധി. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപ്പറ്റ പന്തിരുകുലം. 8:05 യുവവാണിയിൽ തുള്ളിയളക്കും സ്റ്റാർട്ടപ്പ്. സ്റ്റാർട്ടപ്പ് സ്ഥാപകൻ

ലക്ഷ്മി എം എസ് പങ്കെടുക്കുന്ന അവസാന ഭാഗം. രാത്രി 9 മണിക്ക് ന്യൂസ് അറ്റ് 9, 9:15 അഭിപ്രായവേദി, 9:30 നിയമവേദി, പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ, തുടർന്ന് ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ. പ്രശ്രോതാക്കളെ, ഈ പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ആധുനിക ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട സർവകലാശാല ഏതാണ്? 1857 സ്ഥാപിതമായ കൽക്കട്ട സർവകലാശാലയാണ് ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല. ആദ്യത്തെ പ്രാചീന സർവകലാശാല തക്ഷശിലയാണ്. 1857 സ്ഥാപിതമായ കൽക്കട്ട സർവകലാശാലയാണ് ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല. ആദ്യത്തെ പ്രാചീന സർവകലാശാല തക്ഷശിലയാണ്. ചിന്താശകലം: ഒന്നും ആവശ്യമില്ലാതിരിക്കുക എന്നത് ദൈവികമാണെന്നും ഒരാളുടെ ആവശ്യങ്ങൾ കുറയും തോറും അയാൾ ദൈവത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. സോക്രട്ടീസ്. ഒന്നും ആവശ്യമില്ലാതിരിക്കുക എന്നത് ദൈവികമാണെന്നും ഒരാളുടെ ആവശ്യങ്ങൾ കുറയും തോറും അയാൾ ദൈവത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. സോക്രട്ടീസിന്റെ ഈ വാക്കുകളോടെ ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാവുന്നു. FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. നിങ്ങളുടെ ഇഷ്ട ഇനങ്ങളുമായി ഏവർക്കും ശുഭദിനാശംസകൾ. സ്നേഹപൂർവ്വം നേരുന്നു. നമസ്കാരം.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 27 സെക്കൻഡും. ഇപ്പോൾ
1: വിചാരം,
2: സംസ്കാരവും ജീവിതവുമായി മുഖാമുഖം.
3: വിചാരത്തിൽ ഇന്നത്തെ അതിഥി നാടകകൃത്തും സംവിധായകനും എഴുത്തുകാരനുമായ ശ്രീ ടി എം എബ്രഹാമാണ്. അദ്ദേഹവുമായി സംസാരിക്കുന്നത് എം വി ശശികുമാർ.
4: ഇന്ന് വിചാരത്തിൽ നമ്മോടൊപ്പമുള്ളത് ഒരു നാടകാചാര്യൻ, പഠിതാവ്, നാടകകൃത്ത് ഒക്കെയായ ടി എം എബ്രഹാമാണ്. വിചാരം പരിപാടിയിലേക്ക് അദ്ദേഹത്തെ സാദരം സ്വാഗതം ചെയ്യുന്നു.
5: നമസ്കാരം.
4: നമ്മൾ സാധാരണ അതിപ്രഗത്ഭരായ ചലച്ചിത്ര താരങ്ങൾ വരെ പറയാറുണ്ട് നാടകമാണ് അവർക്ക് സംതൃപ്തി നൽകുന്നത്, അതല്ലെങ്കിൽ നാടക അഭിനയമാണ് വെല്ലുവിളി എന്ന് പറയാറുണ്ട്. എന്താണ് ഈ നാടകത്തെ ഇത്രയും ജീവസുറ്റതാക്കുന്നത്?
5: നാടകം ഏറ്റവും പെട്ടെന്ന് മുമ്പിലിരിക്കുന്ന പ്രേക്ഷകനിൽ നിന്ന് നടന് റിയാക്ഷൻ കിട്ടുന്ന ഒരു കലയാണ്. അതുകൊണ്ടാണ് ഈ നാടകത്തിന് 2500 വർഷം പഴക്കമുണ്ട്. പ്രാചീന ഗ്രീസിലാണ് ഇത് ആരംഭിക്കുന്നത്. ഈ 2500 കൊല്ലം പഴക്കമുള്ള ഈ കലയ്ക്ക് ഇത്രയും ആരാധകരും ഇത്രയും കാഴ്ചക്കാരും ഒക്കെ ഉണ്ടാവാനുള്ള കാരണം ഇതിൻ്റെ ആ ലൈവ്ലി എന്നുള്ള വാക്കാണ്. ലൈവ്ലി അതായത് ജീവനുള്ള നടനും ജീവനുള്ള പ്രേക്ഷകനും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലാണ് നാടകം. ഇന്ന് ടെക്നോളജിയൊക്കെ വല്ലാതെ വികസിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ നാടകത്തിന് അന്നും ഇന്നും ഒരു മാറ്റമില്ല. നാടകത്തിൻ്റെ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് കണ്ടുപിടിക്കപ്പെട്ടു, ലൈറ്റ് പല ആംഗിളിൽ നിന്ന് പല ലെവലിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ അടിസ്ഥാനപരമായി ജീവനുള്ള നടനും ജീവനുള്ള പ്രേക്ഷകനുമായിട്ട് ആണ്. ഇതാണ് ഗ്രോട്ടോവിസ്കി എന്നൊരു സംവിധായകനുണ്ട്, പോളിഷ്, 1999 മരിച്ചുപോയി. അദ്ദേഹമാണ് ഈ നടന്റെ അഭിനയത്തെപ്പറ്റി, നടന്റെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളെപ്പറ്റിയൊക്കെ ഗവേഷണം നടത്തിയിട്ടുള്ളത്. പോളിഷ് ലബോറട്ടറി തിയേറ്റർ എന്ന് പറയുന്നത് 1959 പോളണ്ടിൽ ആരംഭിച്ചതാണ്. ഈ അഭിനയത്തെപ്പറ്റിയും നടന്റെ ശരീരത്തെപ്പറ്റിയും ഒക്കെ പഠനങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ള ഒരാൾ ഈ ഗ്രോട്ടോവിസ്കിയാണ്. ഇപ്പം ഗ്രോട്ടോവിസ്കി അദ്ദേഹത്തിൻ്റെ ടുവേഡ്സ് എ പൂവർ തിയേറ്റർ എന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം 5 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ ചോദിക്കുന്നത് സ്ക്രിപ്റ്റ് ഇല്ലാതെ നാടകം ഉണ്ടാകാമോ എന്നാണ്. അതിന് അദ്ദേഹം തന്നെ ഉത്തരം പറയുന്നു, നിർബന്ധമില്ല, സ്ക്രിപ്റ്റ് ഇല്ലാതെ നാടകം ഉണ്ടാകാം. ഒരു ഐഡിയയിൽ നിന്ന്, ഒരാശയത്തിൽ നിന്നൊക്കെ ഒരു നാടകം ഉണ്ടാകാം. മ്യൂസിക് ഇല്ലാതെ നാടകം ഉണ്ടാകാമോ? മ്യൂസിക് ഇല്ലാതെയും നാടകമുണ്ടാകാം. മേക്കപ്പ് ഇല്ലാതെ നാടകമുണ്ടാകാമോ? മേക്കപ്പ് വേണമെന്നില്ല, ബെയർ ബോഡി ആയിട്ടൊരു

0: നടൻ നിന്നാലും അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ആ ബോഡി പ്രേക്ഷകനുമായിട്ട്. അടുത്തത്, നടനില്ലാതെ നാടകമുണ്ടാകാമോ? ഇല്ല. അഞ്ചാമത്തെ ചോദ്യം, പ്രേക്ഷകനില്ലാതെ നാടകമുണ്ടാകാമോ എന്ന്. ഇല്ല. അപ്പം ഇല്ല എന്ന് ഉത്തരം കിട്ടുന്നത് രണ്ടേ രണ്ട് ചോദ്യങ്ങൾക്കാണ്, നടനും പ്രേക്ഷകനും. അപ്പം നാടകത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങൾ രണ്ട് എണ്ണം, ഒന്ന് നടനും പ്രേക്ഷകനുമാണ്. അപ്പോഴദ്ദേഹം നാടകത്തെ നിർവചിക്കുന്നത് നടനും പ്രേക്ഷകരുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലാണ് നാടകം. ഇതിലൂടെയാണ് അദ്ദേഹം ഈ പൂവർ തിയേറ്റർ എന്ന ആശയത്തിലേക്ക് എത്തുന്നത്. പൂവർ തിയേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് ആളുകൾ ദരിദ്രവാസികളുടെ നാടകമെന്ന് കയറിക്കും, അങ്ങനെയല്ല. ഒരു ആടയാഭരണങ്ങളുമില്ലാതെ നടൻ അവൻ്റെ ശരീരം കൊണ്ട്, അവൻ്റെ ശബ്ദം കൊണ്ട്, മേക്കപ്പോ കോസ്റ്റ്യൂമോ ഒന്നുമില്ലാതെ പ്രേക്ഷകനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതാണ് ദരിദ്ര നാടകവേദി എന്ന് അദ്ദേഹം വിഭാവനം ചെയ്യുന്നത്. അങ്ങനെ ഇത് 2600 വർഷമായി ഒരു മാറ്റവുമില്ലാതെ തുടരുന്ന ലോകത്തിലെ ഏറ്റവും മാനുഷികതയുള്ള, മാനുഷികത എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം ഇത്രമാത്രം മനുഷ്യഭാവങ്ങളെ പരസ്പരം പങ്കിടുന്ന ഒരു കല ലോകത്തിലില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മാനുഷികതയുള്ള കല നാടകമാണ്.
1: താങ്കൾ ഗ്രീക്ക് തിയേറ്ററിൻ്റെ കാര്യം പറഞ്ഞു, 2500 വർഷത്തെ പഴക്കമുണ്ട്. ഒരു പക്ഷേ ഭാരതീയ നാടക പാരമ്പര്യത്തിന് അതിലധികം പഴക്കമില്ല. നമ്മുടെ ശാകുന്തളമാകട്ടെ, മറ്റ് സംസ്കൃത നാടകങ്ങളാകട്ടെ, ബാണൻ്റെ ആകട്ടെ, ഭാസൻ്റെ ആകട്ടെ, ഭരതമുനിയുടെ നാടക പഠന ഗ്രന്ഥങ്ങളാകട്ടെ, ഇതിൻ്റെ എല്ലാം പഴക്കം ഒരു പക്ഷേ അതിനൊപ്പം തന്നെ വരില്ല.
0: ഇല്ല, 2500 ഗ്രീക്ക് നാടകത്തിനേ ഉള്ളൂ ഈ പഴക്കം പറയും. പക്ഷെ ഇപ്പോൾ ലേറ്റസ്റ്റ് പറയുന്നത് ഈജിപ്ഷ്യൻ നാടകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ പൂർണ്ണമായ സ്ക്രിപ്റ്റ് ഒന്നും കണ്ടെത്തിയിട്ടില്ല. അപ്പം അത് വരുവാണെങ്കിൽ 6000 പഴക്കം നാടകത്തിനുണ്ട്. പക്ഷെ ഭാരതീയ നാടകത്തിൻ്റെ നാട്യശാസ്ത്രം എഴുതപ്പെടുന്നത്, ഇതിൻ്റെ ചരിത്രം പറയുന്നത് BC 1st AD 1st ഇടയിലാണ്.
1: ഒരുപക്ഷേ നാടകം ആദ്യം വന്ന് പിന്നീട് പ്രാമാണിക ഗ്രന്ഥം വന്നതായിക്കൂടെ?
0: അങ്ങനെയാകാം.
1: അങ്ങനെയല്ലേ പതിവ്?
0: അല്ല, അതിപ്പോ ഈ ഇന്ത്യയുടെ രാജാക്കന്മാരുടെയൊക്കെ ചരിത്രത്തിൽ പറയുന്നത് വളരെ വളരെ പണ്ട്, നമ്മുടെ കൗട്ടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ പണ്ട് നാടകം ഉണ്ടായിരുന്നു. നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകള് 10-500 അംഗങ്ങളുള്ള ആളുകൾ ഇങ്ങനെ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് സഞ്ചരിച്ചുകൊണ്ട് ഒരു കൊല്ലമൊക്കെ ഒരു രാജ്യത്ത് താമസിച്ച് അവിടെ നാടകങ്ങൾ അവതരിപ്പിക്കുക, പിന്നെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരുതരം നാടകങ്ങൾ രൂപങ്ങളായിരുന്നു. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഇതിനെ ഭരണാധികാരികൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നതിൻ്റെ പ്രധാന കാരണം ചാരപ്രവൃത്തിക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതൊക്കെ കൗട്ടില്യൻ പറയുന്നുണ്ട്. പക്ഷേ കൃത്യമായ എഴുതപ്പെട്ട രേഖകൾ അതിന് കുറവാണ്. അതുകൊണ്ടാണ് ഈ ഗ്രീക്ക് നാടകങ്ങളെയൊക്കെ പറയുന്നത്. 2000 കഷ്ടി ഭാരതീയ നാടകത്തിന് ആയുസുണ്ട്, പഴക്കമുണ്ട്.
1: താങ്കൾ പറയുകയുണ്ടായി നടനും പ്രേക്ഷകനും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ, അതാണ് നാടകമെന്ന്. ഇവിടെ റേഡിയോ നാടകം എന്ന് പറയുമ്പോൾ പ്രേക്ഷകനെ നമ്മൾ നേരിട്ട് കാണുന്നില്ല, പക്ഷെ അതിനെ നമ്മൾ നാടകം എന്ന് വിളിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് താങ്കൾ റേഡിയോ നാടകത്തെ നോക്കിക്കാണുന്നത്?
0: റേഡിയോ നാടകത്തിന് നടനെ പ്രതിനിധാനം ചെയ്യുന്നത് അവൻ്റെ ശബ്ദമാണ്. ഈ നടനെ പ്രതിനിധാനം ചെയ്യുന്ന ശബ്ദമാണെന്ന് മാത്രമല്ല, ഇടത്തെ പ്രതിനിധാനം ചെയ്യുന്നതും ഈ ശബ്ദമാണ്. അപ്പോൾ നാടകത്തിലെ പ്രോപ്പർട്ടീനെ റിപ്രസെൻ്റ് ചെയ്യുന്നതും ശബ്ദമാണ്. റേഡിയോ നാടകത്തിൽ ശബ്ദമാണ് പരമപ്രധാനമായിട്ടുള്ളത്. ഏത് സ്പേസിലും ഈ ശബ്ദം കൊണ്ട് എത്താവുന്നതാണ്. അതാണ് ഹിമാലയത്തിൽ ഇരിക്കുന്ന ഒരാൾക്കും തൃശ്ശൂരിലിരിക്കുന്ന ഒരാൾക്കും ഒരേപോലെ റേഡിയോയിൽ വരുന്ന ഒരു നാടകം ആസ്വദിക്കാൻ പറ്റും. നമ്മുടെ ഏറ്റവും കൂടുതൽ ആസ്വാദകരുണ്ടായിരുന്ന റേഡിയോ നാടകത്തിൻ്റെ ഒരു കാലത്തിൽ ഞാൻ വായിച്ചിട്ടുള്ളതാണ്, നമ്മുടെ പട്ടാളക്കാരില്ലേ, യുദ്ധത്തിൻ്റെ, ചൈനീസ് യുദ്ധത്തിൻ്റെ ആ കാലത്ത് ഈ ചെറിയ ട്രാൻസിസ്റ്ററൊക്കെ വെച്ചിട്ട് ഹിമാലയത്തിൻ്റെ താഴ്വരയിലൊക്കെ ഇരുന്ന് നാടകങ്ങൾ കേൾക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് സ്ഥലവും കാലവും പ്രശ്നമല്ല, അതാണ് റേഡിയോ നാടകത്തിൻ്റെത്. പിന്നെ ഇത് മനുഷ്യൻ്റെ ഇമാജിനേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾക്കിപ്പോൾ ഒരാളൊരു ശബ്ദത്തിലൂടെ ഇത് ഹിമാലയമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭാവന ചെയ്യുകയാണ്, ഈ സ്പേസിനെ ഭാവന ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ റേഡിയോ നാടകത്തിന് സ്പേസ് എന്ന് പറയുന്ന, സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണുന്ന ഫിസിക്കൽ സ്റ്റേജ് അല്ല, തിയേറ്റർ ഓഫ് ദി മൈൻഡ് എന്നാണ് പറയുന്നത്. അവൻ്റെ ഭാവന കൊണ്ടാണ് അവൻ മനസ്സിലാക്കുന്നത്. മൂന്നാമത്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കപ്പലിൽ, ഒരു അന്തർവാഹിനിയിൽ ഒരു നാടകം നടക്കുന്നതായിട്ട് വേണമെങ്കിൽ സങ്കല്പിക്കാം, അല്ലെങ്കിൽ റേഡിയോയിൽ അവതരിപ്പിക്കാം. അതിനാകപ്പാടെ ശബ്ദങ്ങൾ കൊണ്ടുള്ള ചില മാസ്മരികതകൾ കാണിച്ചാൽ മതി. അപ്പം സ്പേസിനെ ഇങ്ങനെ മാറ്റാൻ കഴിയുന്നത്, ഭാവനയെ ഇങ്ങനെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്നത്, ശബ്ദം കൊണ്ട് അത്ഭുതകരമായ ലോകങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നത് റേഡിയോ നാടകത്തിന്.

0: മാത്രമാണ് എന്നെനിക്ക് തോന്നുന്നു.
1: റേഡിയോ നാടകത്തിന്റെ സാധ്യതകളെ കുറിച്ചാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ചില പരിമിതികളും ഉണ്ടല്ലോ. നമുക്ക് റേഡിയോ നാടകത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ശബ്ദങ്ങൾ മാത്രമാണ്, അതല്ലെങ്കിൽ നിശബ്ദത. അത് നമുക്ക് കാര്യക്ഷമമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാലും അതിന് വലിയൊരു സൂചകാർത്ഥം കൊടുക്കാൻ സാധിക്കും. ഇതിന്റെ പരിമിതികളെ കുറിച്ച് എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? കാരണം ഇവിടെ രംഗവേദിയില്ല, രംഗവേദി ശ്രോതാവിന്റെ മനസ്സാണ്. അതുപോലെ മറ്റ് മേക്കപ്പുകൾ, അലങ്കാരങ്ങളില്ല. ശബ്ദസൂചകങ്ങൾ, സംഗീതം, നാടന്റെ ശബ്ദം, പിന്നീട് നിശബ്ദത, ഈ നാല് ശബ്ദസൂചകങ്ങൾ മാത്രമാണ് റേഡിയോ നാടകങ്ങളിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന്റെ പരിമിതിയായിട്ട് കാണുന്നത് എന്തെല്ലാമാണ് താങ്കൾ?
0: പരിമിതിയല്ല, ഈ പറഞ്ഞതൊക്കെ ശക്തിയാണ്. ഈ ബെർഗ്മാന്റെ ഒരു പടമുണ്ട്, ഞാൻ വായിച്ചിട്ടുള്ളതാ, സെവന്ത് സീൽ എന്ന് പറയുന്ന സിനിമയാണ്. സെവന്ത് സീൽ ഈ മരണവുമായിട്ട് യുദ്ധം കഴിഞ്ഞു വരുന്ന ഒരു നൈറ്റ് പട്ടാളക്കാരൻ ചതുരംഗം കളിക്കുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ പടം. ബെർഗ്മാൻ സ്വീഡിഷ് സംവിധായകനാണ്. അയാൾ ആദ്യം ഇത് വിഷ്വലൈസ് ചെയ്തത് റേഡിയോയിലാണ്. റേഡിയോയിൽ ഇയാൾ വിഷ്വലൈസ് ചെയ്തപ്പോൾ ഈ മരണം എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്, പക്ഷെ അതിനെ കാണിക്കണ്ടല്ലോ. അയാൾ അതിനെ ഉപയോഗിച്ചത് ഇയാളുടെ ചലനവും ഒക്കെ നിശബ്ദത കൊണ്ടാണ്. അതായത് ഇയാൾ അവിടെ ഇരുന്നൊന്ന് അനങ്ങുമ്പോൾ ആ നിശബ്ദത അതിൻ്റെ ആഴത്തിലേക്ക് പോവുകയാണ്. അപ്പം അത്രമാത്രം മരണത്തിനെ നിശബ്ദത കൊണ്ട് ദ്യോതിപ്പിക്കാൻ ഈ റേഡിയോ നാടകത്തിന് കഴിഞ്ഞു. പക്ഷെ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിന് കോസ്റ്റ്യൂം ഉണ്ടാക്കേണ്ടി വന്നു.
1: രൂപമാണ്
0: ആ മരണത്തിൻ്റെ കോസ്റ്റ്യൂം. ഇപ്പോഴും നമ്മുടെ സിനിമയിലുമൊക്കെ ചിലരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, നാടകത്തിലും ഉപയോഗിക്കാറുണ്ട്. ഈ തലയൊക്കെ മൂടിയിട്ടുള്ള കറുത്ത തുണി കൊണ്ട് സെവന്ത് സീലിലെ ആ കോസ്റ്റ്യൂം. ബെർഗ്മാന്റെ പടങ്ങളൊക്കെ ഇവിടെ ഒരു കാലത്ത് ഫിലിം
1: സൊസൈറ്റികളിൽ.
0: അതെ അതെ അതെ. പിന്നെ വേറെ ഒന്ന് പറയുന്നത്, റഷ്യയിലെ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മോഡേൺ നാടകകൃത്തുക്കളിൽ ഒരാൾ ആന്റൺ ചെക്കോവാണ്. ആന്റൺ ചെക്കോവും ഇബ്സനും ഒക്കെയാണ്. അപ്പോൾ ആന്റൺ ചെക്കോവിന്റെ ചെറിത്തോട്ടം, ദ ചെറി ഓർച്ചാട് എന്ന് പറയുന്ന ഒരു നാടകമുണ്ട്. ആ നാടകത്തിൽ റഷ്യയിൽ വിപ്ലവം വരാൻ പോവുകയാണ്. ബൂർഷ്വാസികൾ അവരുടെ വസ്തുവകകളൊക്കെ വിറ്റ് പോവുകയാണ്. അപ്പോൾ അങ്ങനെ വസ്തുവകകളൊക്കെ വിറ്റ് പോകുന്ന സമയത്ത് ഈ ചെറിയ ഓർച്ചാടിൻ്റെ അന്ത്യത്തിൽ വീടിൻ്റെ സൂക്ഷിപ്പുകാരിയായിരുന്ന സ്ത്രീ ഇതെല്ലാം വിറ്റിറങ്ങിപ്പോവുകയാണ്. അപ്പോൾ ആ വീട്ടിൽ അത്ര നാളും ഈ വീട്ടുകാരെ മുഴുവൻ സംരക്ഷിക്കുകയും അവരുടെ അടുക്കളയിലും അവരുടെ ആ ചുറ്റുപാടും ഒക്കെ ഇവർക്ക് വേണ്ടി പണിയെടുക്കുകയും ചെയ്ത ഒരു വേലക്കാരനുണ്ട്. അയാളെ ഇവർ മറന്നുപോയി. അയാൾ സ്റ്റേജിൽ വന്ന് നിന്ന് കരയുകയാണ്. പിന്നെ കർട്ടൻ ഇങ്ങനെ താഴെ താഴെ വരുമ്പോഴേക്കും പിന്നെ നമ്മൾ കേൾക്കുന്നത് ഈ ചെറിത്തോട്ടത്തിലെ ചെറി മരങ്ങളുടെ കടയ്ക്കൽ കോടാലി കൊണ്ട് വെട്ടുന്ന ശബ്ദമാണ്. ഈ അനവധി കോടാലികൾ കൊണ്ട് വെട്ടുന്ന ശബ്ദത്തില് ചെറി മരങ്ങൾ വീഴുന്ന ഈ ശബ്ദത്തിലാണ് ആ നാടകം തീരുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും ആദ്യകാലങ്ങളിൽ മോഡേൺ തിയേറ്ററിന്റെ അകത്ത് ഈ ശബ്ദം കൊണ്ട് വരാൻ പോകുന്ന ഒരു കാലത്തെയും തകർന്നു വീണുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയെയും ചിത്രീകരിച്ച നാടകം എന്ന് റേഡിയോ നാടകത്തെ പറ്റി ഞാൻ എവിടെയോ വായിച്ചപ്പോൾ ഇങ്ങനെ ഇത് ചെറിയ ഓർച്ചാട് എന്ന് പറയുന്ന നാടകം ഉദാഹരണം വായിച്ചെന്നേ ഉള്ളൂ.
1: നമ്മളിപ്പോ ഇന്ന് ഈ വിചാരത്തിലിരിക്കുന്നത് ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം ഈ വർഷം പുനരാരംഭിക്കുകയുണ്ടായി. ആ നാടകങ്ങളെല്ലാം കേൾക്കണമെന്ന് താങ്കളോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. എങ്ങനെയായിരുന്നു ഈ റേഡിയോ നാടകാനുഭവം താങ്കൾക്ക്? നമുക്ക് ഓരോ നാടകവുമായിട്ട്.
0: ഞാൻ വളരെ അധികം താല്പര്യത്തോടും ക്ഷമയോടും കൂടി ഇരുന്ന് കേട്ടു. അത് 9:30 to 10:30 വരെയുള്ള സമയമാണ്. അങ്ങനെ നിഷ്ഠയോടുകൂടിയിരുന്ന് ഞാൻ കണ്ടു. ചിലത് ഈ ശബ്ദ ബഹളങ്ങൾ കൊണ്ട് നമുക്ക് തലേദിവസം മനസ്സിലായില്ലെങ്കിൽ പിറ്റേ ദിവസം 1 മണിക്ക് ഞാനത് റിപ്പീറ്റ് കേട്ടു,
1: ബ്രോഡ്കാസ്റ്റും കേട്ടു.
0: അപ്പോൾ ഇതിന്റെ അകത്ത് രണ്ട് കാര്യങ്ങളാണ്. ഇപ്പൊ 8 വർഷത്തിന് ശേഷമാണ് കേരളത്തിലെ ഒരു അഖില കേരള റേഡിയോ നാടകോത്സവം സംഘടിപ്പിക്കപ്പെടുന്നതെന്ന് പറഞ്ഞു. അത് ഒരു വലിയ കാലയളവാണ്. എന്റെയൊക്കെ ചെറുപ്പത്തില് റേഡിയോ നാടകം എന്ന് പറഞ്ഞാൽ നമ്മള് സകല പണിയും തീർത്ത് വീട്ടുകാരടക്കം ഈ റേഡിയോയുടെ മുമ്പിൽ ഇരിക്കുകയാണ് 9:30 ആകാൻ വേണ്ടിയിട്ട്. ഇന്ന് അങ്ങനെയൊന്നുമില്ല. കാരണം എന്റർടൈൻമെന്റിന് ഇഷ്ടം പോലെ നിങ്ങൾക്ക് സാധ്യതകളുണ്ട്. 2-3 TV സെറ്റുകളുള്ള പല പല വീടുകളുമുണ്ട്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം റേഡിയോ നാടകം ഇപ്പോൾ ഒരു വലിയ അട്രാക്ഷൻ ഒന്നുമല്ല. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഞാൻ ഈ ഹരോൾഡ് പിൻറ്ററുടെ ഒക്കെ നാടകങ്ങൾ വായിക്കുന്ന ഒരാളാണ്. നോബൽ സമ്മാനം കിട്ടിയതാണ്, ബ്രിട്ടീഷ് നാടകർത്താം. അതുപോലെ സാമുവൽ ബെക്കറ്റ് ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നാടക, മരിച്ചുപോയി, നോബൽ സമ്മാനം കിട്ടിയതാണ് 69. അവരെല്ലാം ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് റേഡിയോ നാടകങ്ങളാണ്. ഇപ്പോഴും BBC അവർ റേഡിയോ നാടകങ്ങളുടെ മത്സരങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ലോകത്തിലെല്ലായിടത്തും ഈ റേഡിയോ നാടകങ്ങൾക്ക് വല്ലാത്ത ആകർഷണീയതയുണ്ട്, ശ്രോതാക്കളുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ മാത്രം എന്തുകൊണ്ടോ ഈ റേഡിയോ നാടകങ്ങൾ അത്ര കാര്യമായി പരീക്ഷിക്കപ്പെടുന്നില്ല. പണ്ട് എൻ കൃഷ്ണപിള്ളയുടെ പ്രധാനപ്പെട്ട നാടകങ്ങളൊക്കെ വന്നിട്ടുള്ളത് റേഡിയോ നാടക രൂപത്തിലാണ്. അതിൻ്റെ ഒരു പരിമിതി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ 100-ാം ജന്മവാർഷികത്തിന് കോഴിക്കോട് വെച്ചിട്ടൊരു സെമിനാറിൽ ഞാൻ പോയിരുന്നു. എൻ കൃഷ്ണപിള്ളയുടെ നാടകം

0: ങ്ങൾ അന്ന് അദ്ദേഹം എഴുതിയത് കൂടുതലും സംഭാഷണ പ്രധാനമായിട്ടാണ്. നമ്മുടെ നാടകവേദി ഇന്ന് വല്ലാതെ വളർന്നുപോയി. അപ്പൊ ഇന്ന് 1.5 മിനിറ്റ് നീണ്ട ഒരു ഡയലോഗും ആവശ്യമില്ല. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ചെറിയ ഒരു സൂചന കൊണ്ട് ഡയലോഗ് ഇല്ലാതെ തന്നെ പ്രേക്ഷകനെ മനസ്സിലാക്കാവുന്ന സംവിധാനമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്
1: ക്രിയാംശം കൂടുതലുള്ള നാടകങ്ങളായിരിക്കും ഇന്ന്.
0: അതെ, സംഭാഷണങ്ങൾ അല്ലെ, മറ്റത് സംഭാഷണങ്ങൾ കൊണ്ടുള്ള ഒരു കളിയാണ്. അന്ന് പൊൻകുന്നം വർഗിയുടെ നാടകങ്ങൾ ഇന്ന് ക്ലിക്കുകയില്ലാത്തതിന്റെ കാര്യം തന്നെ, അത് സംഭാഷണങ്ങൾ കൊണ്ടുള്ള ഒരു നാടകമാണ്. ഇന്നത്തെ ഒരു നാടകകൃത്തിനെ സംബന്ധിച്ചിടത്തോളം അയാൾ വിഷ്വലായിട്ടാണ് ഒരു നാടകത്തിന്റെ ഈ നാടകത്തിന്റെ സംഭാഷണത്തെ പറ്റി ഒരെണ്ണമുണ്ട്. അത് ചെവിയുടെയും കണ്ണിൻ്റെയും ഇടയിലുള്ള ഒരു പ്രത്യേക അവയവം കൊണ്ടാണ് എഴുതേണ്ടത് അല്ലെങ്കിൽ കാണേണ്ടത് എന്നാണ് പറയുന്നത്. നാടകങ്ങൾ കൂടുതലും ദൃശ്യപ്രധാനമാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ റേഡിയോ നാടകങ്ങൾക്ക് പ്രാധാന്യം കുറഞ്ഞതിൻ്റെ ഒരു കാര്യം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഗവൺമെൻറ് ആയാലും ആരും ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. ഇപ്പോൾ പ്രൊഫഷണൽ നാടകമാണെങ്കിൽ അതിന് സ്റ്റേറ്റ് മത്സരമുണ്ട്, അതിന് അവാർഡുകളൊക്കെ ഉണ്ട്. റേഡിയോ നാടകത്തിന് ഇതൊന്നുമില്ല, ഇതൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ആളുകളെ പിടിച്ചിരുത്തണമെങ്കിൽ നല്ല റേഡിയോ നാടകങ്ങൾ ഉണ്ടാവണം. അത് ആളുകളെ ആകർഷിക്കുകയും ചെയ്യണം. എൻ പിള്ളയെ പോലെയുള്ള ആളുകളൊക്കെ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. റേഡിയോ നാടകം വളരെയധികം ആളുകളെ ആകർഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ പിള്ളയുടെ എല്ലാ നാടകവും ഇപ്പോഴും റേഡിയോ നാടകം ആക്കാവുന്ന നാടകങ്ങളാണ്, പ്രത്യേകിച്ചും ക്രോസ് ബെൽറ്റ് പോലത്തെയുള്ള നാടകങ്ങൾ.
1: അദ്ദേഹമാണല്ലോ പറഞ്ഞത് പിന്നിലൊരു മറ കേൾക്കാൻ നിങ്ങളുണ്ടെങ്കിൽ.
0: അതിൻ്റെ ഇതെല്ലാം വരുന്നേ പിന്നിലൊരു മറ എന്ന് പറയുമ്പോഴത്തേനും സെറ്റ്, നിൽക്കാനൊരു തറ, സ്റ്റേജ്,
1: മുമ്പിൽ പ്രേക്ഷകർ, നിങ്ങൾ മുമ്പിൽ,
0: എന്റെ ഉള്ളിൽ ഒരു നാടകവും എന്റെ മുമ്പിൽ നിങ്ങളും എന്ന് പറയുന്നത്, നിങ്ങൾ എന്ന് പറയുന്നത് പ്രേക്ഷകരാണ്. അപ്പൊ അതിനകത്ത് പ്രേക്ഷകം വന്നു, നാടകം വന്നു, സെറ്റ് വന്നു, സ്റ്റേജ് വന്നു. അത് എൻ പിള്ളയുടെ ആ ഒരു നിർവചനം ഞാൻ വേറെ എങ്ങും വായിച്ചിട്ടില്ല കേട്ടോ. എൻ പിള്ളയുടെ അനുഭവത്തിൽ നിന്നുള്ള ഒരു
1: ഇതാണ്. നമ്മൾ പറയാറുണ്ട് ഈ നടന്റെ ഏറ്റവും വലിയ ആയുധം അതല്ലെങ്കിൽ ഉപകരണമാണ് ശരീരം എന്ന് പറയാറുണ്ട്.
0: ഇപ്പൊ
1: റേഡിയോ നാടകത്തിൽ ശരിക്ക് ശബ്ദം മാത്രമാണോ അതോ അതിന്റെ പുറകിൽ കൃതഹസ്ഥനായ ഒരു എഴുത്തുകാരൻ കൂടി വേണ്ടേ?
0: എഴുത്തുകാരൻ എപ്പോഴും ഉണ്ട്. എഴുത്തുകാരനാണല്ലോ ഈ വേളുണ്ടാക്കുന്നത്. ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ് നാടകത്തിൽ ഒരു ഇന്നർ പ്ലേ ഉണ്ട്. അപ്പൊ അയാള് ഒരു നാടകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പോളിയനോസ് എന്ന് പറയുന്ന പ്രഭു ചെന്ന് ചോദിക്കുന്നുണ്ട്, പ്രഭു അങ്ങ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ പറയുന്നു, ഞാൻ വായിക്കുകയാണ്, വേർഡ്സ് വേർഡ്സ് വേർഡ്സ്, എല്ലാം വാക്കുകൾ അന്ന് ഇന്ന് എഴുതി വെച്ചാന്ന് ഓർക്കണം. അപ്പൊ ഈ വാക്കുകൾ, ഈ വാക്കുകൾ സൃഷ്ടിക്കുന്നവനാണ് എഴുത്തുകാരൻ. അപ്പൊ എഴുത്തുകാരൻ ഇല്ലാതെ ഒരു നാടകത്തെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാര്യം ഇപ്പൊ ലോകത്തില് എഴുത്തുകാരനില്ലാതെ സംവിധായകൻ സൃഷ്ടിക്കുന്ന നാടകങ്ങളൊക്കെ ഉണ്ട്. റോബർട്ട് അമേരിക്കയിലുള്ള സംവിധായകൻ പേര് വിട്ടു, അവരൊക്കെ 6 മാസം മുമ്പേ അവരുടെ തിയേറ്ററിൽ ടിക്കറ്റ് ഫുള്ളായി ബുക്ക് ചെയ്യപ്പെട്ടിരിക്കും. റിഹേഴ്സൽ തുടങ്ങിയാൽ ഉടനെ ബുക്കിംഗ് ആരംഭിക്കായി. അപ്പൊ അയാളോട് ഒരു തവണ ചോദിച്ചു, എന്താണ് നിങ്ങൾ ചെയ്യണേ? അയാൾ പറഞ്ഞ, എന്റെ മനസ്സിലൊരാശയം ഉണ്ടാകും, ഞാനും എന്റെ സംഗീത വിഭാഗം കൈകാര്യം ചെയ്യുന്നവരും ഡാൻസ് കൈകാര്യം ചെയ്യുന്നവരും ആയിട്ട് ആലോചിക്കുന്നു, പിന്നെ കുറെ നടീനടന്മാരെയും കിട്ടുന്നു, ഞാൻ അത് വെച്ചിട്ടാണ് നാടകം ഉണ്ടാക്കുന്നതെന്നാ പറഞ്ഞത്. സ്റ്റേജിൽ നാടകം ഉണ്ടാക്കുകയാണ് വിത്തൗട്ട് സ്ക്രിപ്റ്റ്. ഈ സ്ക്രിപ്റ്റ് ഇയാളുടെ മനസ്സിൽ കിടക്കുകയാണ്. അപ്പൊ അങ്ങനെയും നാടകം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ദേർ ഇസ് എ സ്ക്രിപ്റ്റ്, അതാണ് ഒരു നാടക രൂപമുണ്ട്.
1: അതെ, അതെ. പക്ഷെ റേഡിയോ നാടകത്തിന് പ്രത്യേകിച്ചും റേഡിയോക്ക് അനുയോജ്യമായ ഒരു സ്ക്രിപ്റ്റ്, ഒരു രചന വേണ്ടിയിരിക്കുന്നു അല്ലെ?
0: ശബ്ദം കൊണ്ട് മാത്രം ആണ് നമുക്കിതെല്ലാം സാധിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്
1: അത് മനസ്സിലാക്കിയുള്ള ഒരു രചന വേണം,
0: അത് മനസ്സിലാക്കണം. അതായത് അസാമാന്യമായ ഭാവന ഈ എഴുത്തുകാരന് വേണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
1: അപ്പോൾ ഈ വർഷത്തെ റേഡിയോ നാടകങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞു, അതേക്കുറിച്ച് ഒന്ന് വിലയിരുത്താൻ കഴിയുമോ താങ്കൾക്ക്? ഓരോ നാടകങ്ങൾ
0: ഈ വർഷത്തെ റേഡിയോ നാടകത്തിന്റെ അകത്ത് ഞാനിപ്പോൾ ഇത് മാത്രമല്ല, അക്കാഡമി നടത്തിയ ഒരു അമച്വർ നാടക മത്സരവും ഉണ്ടായിരുന്നു. അതിന്റെ ഈ ഒരു ജൂറിയായിരുന്നു ഞാൻ. അപ്പൊ 10-60 സ്ക്രിപ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ അകത്തൊക്കെ ഉള്ള ഒരു പ്രധാന പ്രശ്നം ഈ നാടകമില്ല. നാടകമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് ഇല്ല എന്നല്ല പറഞ്ഞു. നാടകം എങ്ങനെയാണ് ഉണ്ടാവണേ? ഒരു നാടകീയ മുഹൂർത്തത്തിലൂടെ നാടകം വളർന്ന് ഒരു ക്ലൈമാക്സിൽ എത്തുകയാണ്. ഓരോ രംഗത്തിനും ക്ലൈമാക്സ് ഉണ്ട്, ഓരോ അംഗത്തിനും ക്ലൈമാക്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ അങ്ങനെയാണ് ഈ നാടകം ഒരു ക്ലൈമാക്സിൽ എത്തുന്നത്. പക്ഷെ അത് നമ്മുടെ പല നാടകങ്ങൾക്കും നാടകീയത കുറവാണ്. ഉദാഹരണത്തിന് ആദ്യം അവതരിപ്പിച്ച ഒരു നാടകമുണ്ട് പ്രകൃതിയെപ്പറ്റി,
1: ദൈവത്തിൻ
0: മനമാരി. അത് മോഹൻലാലും എം ആർ ഗോപകുമാറും രണ്ട് കഥാപാത്രം നല്ല നടന്മാരാണ്. അവർ തമ്മിലുള്ള സംഭാഷണമാണ് മരവും അശോകൻ എന്ന് പറയുന്ന ആത്മഹത്യ ചെയ്യാൻ എത്തിയ ചെറുപ്പക്കാരനും തമ്മിലുള്ള. അത് ഒട്ടേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ആകാംക്ഷനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. കാരണം അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാടകീയത ഇല്ലാത്തത് കൊണ്ടാണ്. മനസ്സിൽ നാടകമില്ല.

ില്ലാത്ത ഒരാൾക്ക് നാടകം എഴുതാൻ പറ്റില്ല എന്ന് നാടകരചനയെ പറ്റി ഉള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ പുതിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, പരിശീലിപ്പിക്കുക ഒക്കെ ചെയ്യേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് നാടകം, എങ്ങനെയാണ് നാടകം, നമ്മുടെ നിത്യ ജീവിതത്തിലൊക്കെ നാടകീയതയുണ്ട്. ഈ നാടകീയത നാടകകൃത്തൊക്കെ ആണെങ്കിൽ അത് കൂടുതൽ നമ്മൾ ചിലപ്പോൾ നമുക്ക് ജന്മന അത് കൂടുതൽ കിട്ടിയിരിക്കും, അല്ലെങ്കിൽ നമ്മളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈ നാടകീയത ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് പ്രേക്ഷകനെ അല്ലെങ്കിൽ ശ്രോതാവിനെ പിടിച്ചിരുത്താൻ പറ്റുകയുള്ളൂ. എല്ലാ നാടകങ്ങളും പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് നാടകീയ മുഹൂർത്തങ്ങളിലൂടെ വളർന്ന് ഒരു ക്ലൈമാക്സിലെത്തി ആണ് തീരുന്നത്. കാരണം അതുവരെ നമ്മൾ ഈ കസേരയുടെ അങ്ങേറ്റത്തിരിക്കുന്ന നമ്മൾ ഈ നാടകം തീരാറാവുമ്പോഴത്തേനും തെന്നി തെന്നി തെന്നി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ആകാംക്ഷ കൊണ്ട് ഇതിൻ്റെ അറ്റത്തേക്ക് നീങ്ങി നീങ്ങിയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. പല നാടകങ്ങളിലും ഈ നാടകീയത കുറവാണ്. പിന്നെ കുറേ നാളായിട്ട് നാടകങ്ങൾ ചെയ്യാത്തതിൻ്റെയൊക്കെ ഒരു പ്രശ്നമായിരിക്കാം. മ്യൂസിക് പലപ്പോഴും ഡയലോഗിൻ്റെ മുകളിൽ വന്ന്

0: എന്നുള്ളൊരു ആകാംക്ഷ കൊണ്ട് ഇതിന്റെ അറ്റത്തേക്ക് നീങ്ങി നീങ്ങിയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. പല നാടകങ്ങളിലും ഈ നാടകീയത കുറവാണ്. പിന്നെ കുറെ നാളായിട്ട് നാടകങ്ങൾ ചെയ്യാത്തതിൻ്റെ ഒക്കെ ഒരു പ്രശ്നമായിരിക്കാം. മ്യൂസിക് പലപ്പോഴും ഡയലോഗിന്റെ മുകളിൽ വന്ന്
1: മുക്കിക്കളയുന്നു.
0: അതൊരു
1: ന്യൂനതയാണ്.
0: പിന്നെ സംഭാഷണം എഴുതുമ്പോഴും വല്ലാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല ഓർത്തിരിക്കാൻ പറ്റിയ നാടകീയ സംഭാഷണം എന്ന് പറയുന്ന സാധനമുണ്ട്, ഇമേജറികളും ഒക്കെ ഉള്ളത്, അത് വല്ലാതെ കുറഞ്ഞിരിക്കുന്നു. നേരത്തെ നമ്മുടെ മലയാളത്തിൽ അത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. സി ജെ തോമസിന്റെയൊക്കെ നാടകങ്ങളിലൊക്കെ അത് വളരെ കൂടുതല, ശ്രീകണ്ഠൻ നായരുടെ നാടകത്തിലും വളരെ കൂടുതല. അതിങ്ങനെയൊക്കെ വരുമ്പോഴേ ഉള്ളൂ, ഗ്രേറ്റ് ലിറ്ററേച്ചറിന്റെ ഭാഗമാണ് ഇതൊക്കെ. ഡ്രമാറ്റിക് ലിറ്ററേച്ചറിൽ വരേണ്ട സാധനമാണ് ഈ റേഡിയോ നാടകവും. പിന്നെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലാസിക്കായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു നാടകമുണ്ടല്ലോ, ഇപ്പം മഹാഭാരതം ബേസ് ചെയ്ത്, അതിപ്പോഴും അവതരിപ്പിക്കപ്പെടുന്നു. 1954 എഴുതിയതാണ്. ഇപ്പം നമ്മുടെ അക്കാഡമിയിൽ ഇപ്പം അതിൻ്റെ മലയാള വിവർത്തനമൊക്കെ വന്നിട്ടുണ്ട്, സംഗീതാട അക്കാഡമി ഒക്കെ. ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലേക്കും അത് വിവർത്തനം ചെയ്യപ്പെട്ടു. അപ്പം അത് ആദ്യം ഇയാൾ ചെയ്തത് റേഡിയോ നാടകമായിട്ടാണ്. ആ റേഡിയോ നാടകം പിന്നീട് ക്ലാസിക്കായി മാറി സ്റ്റേജ് നാടകമാക്കി. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളിക്കപ്പെടുന്ന നാടകങ്ങൾ ഞാനിപ്പോൾ പറയാം, പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഈ നാടകകൃത്തിൻ്റെ
1: ധർമ്മവീർ ഭാരതി അല്ലേ?
0: ധർമ്മവീർ ഭാരതി, ആ ഗുഡ്, ധർമ്മവീർ ഭാരതി, അന്ധായുഗ്.
1: അതെ,
0: അന്ധായുഗ്. അത് ആദ്യം റേഡിയോ നാടകമായിട്ടാണ് വന്നത്. പിന്നെ അതുപോലത്തെ ഒത്തിരി നാടകങ്ങളുണ്ട്, ആഷാടുക്കായക്കതിൻ, ഹിന്ദി നാടകമുണ്ട്. ഇതൊക്കെ റേഡിയോ നാടകമായിട്ടാണ് വരുന്നത്. പിന്നീട് അത് സ്റ്റേജ് നാടകമായിട്ട് മാറ്റുന്നു. സി ജെ തോമസിന്റെ ആ മനുഷ്യൻ നീ തന്നെ എന്നൊരു നാടകം റേഡിയോ നാടകമായിട്ട് അദ്ദേഹം തിരുവനന്തപുരം റേഡിയോ നിലയത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടിരിക്കുമ്പോൾ എഴുതിയതാണ്. ആളുകൾ നല്ല നാടകമാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹം സ്റ്റേജിലേക്ക് മാറ്റി എഴുതിയത്. അതിന്ന് മലയാളത്തിലെ ക്ലാസിക് നാടകങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന ഒന്നാണ് ആ മനുഷ്യൻ നീ തന്നെ.
1: നമുക്ക് നാടകോത്സവത്തിലെ മറ്റ് നാടകങ്ങളെ കുറിച്ച് എങ്ങനെയാണ് താങ്കൾ കാണുന്നത്?
0: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാടകം കോഴിക്കോട് നിലയങ്കാരുടെ, എന്റെ പേരിന്
1: കാണുക കടലിനെ കൺതുറക്കാതെ.
0: കൺതുറക്കാതെ ഏറ്റവും ഇഷ്ടപ്പെട്ട നാടകം അതാണ്. അത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു നാടകം മലയാളത്തിൽ വന്നിട്ടില്ല. നമ്മളൊക്കെ എല്ലാവരും അനുകരിക്കുന്നവരാണ്. ഇതൊരു ഒറിജിനൽ, അതായത് ഒരു ബഷീറിയൻ, ബഷീറിയൻ ടച്ച് ആ നാടകത്തിനുണ്ട്. എന്നാൽ വലിയ അത്ഭുതകരമായ സംഭവങ്ങളൊന്നുമില്ല. തിക്കോടിയൻ എന്ന നോവലിസ്റ്റും നാടകകൃത്തും ഹ്യൂമറിസ്റ്റ്, അത് ഇയാൾ പറഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ തമാശ പറയുന്ന ആള് ഇയാളാണ്. നമ്മൾ അയാളോട് ഈ അടുത്തിരുന്ന് കഴിഞ്ഞാൽ കുടുകുടാന്ന് ചിരിച്ചു പോകും. ഞാനിപ്പോൾ ഓർക്കണ വരുന്നത് സംഗീത നാടക അക്കാദമിയുടെ പഴയ ഒരു ക്യാമ്പ് നടക്കുന്നു. അപ്പൊ അതിന് സമാപന സമ്മേളനത്തിന് പ്രസംഗിക്കാൻ വരുന്ന ഇങ്ങേരാണ്, കുറെ കൊല്ലം മുമ്പ്, മരിക്കുന്നതിന് ഒരു കൊല്ലം മുമ്പ്. അപ്പൊ ഇയാളുടെ പേര് അന്നത്തെ സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ ആകും എന്നുണ്ട്. ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് അധികാരത്തിൽ. അപ്പൊ ഇയാൾ വന്നു കഴിഞ്ഞ ഉടനെ ജനത്തിന് ഞാൻ നടക്കുമ്പോ ഒരു ചെരിവുണ്ടില്ലേ ഇടതുവശത്തേക്ക് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇയാൾ കയറുന്നത്. ആ പ്രസംഗം മുഴുവൻ ഇതുപോലത്തെ ഹ്യൂമറാണ്. അത് ഒന്നും ആലോചിക്കാൻ നമുക്ക് ചിരിക്കാനും പറ്റില്ല. അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ നാടകത്തിന്റെ ഒരു പ്രത്യേകത, ഇതിന്റെ നരേറ്റർ എന്ന് പറയുന്നത് ആഖ്യാതാവ്, കഥ പറയുന്ന ആള് ആ മകളാ,
1: പുഷ്പ. മാത്രമല്ല പുഷ്പ ഇതിലൊരു കഥാപാത്രം കൂടിയാണ്. യഥാർത്ഥവും നാടകവും ഒന്നാവുന്ന ഒരു അവസ്ഥ
0: ഒന്നാവുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒട്ടേറെ സംഭവങ്ങളുണ്ട്. കടലിനെയൊക്കെ അങ്ങനെ വലിയ ഒരു അനന്തതയുടെ തലത്തിലേക്കൊക്കെ ചില സമയത്ത് പോകുന്നുണ്ട്. ഒരു അബോധപൂർവമായിട്ടാണെങ്കിലും ഇതിന്റെ സംവിധായകൻ വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നല്ല ഒരു ഇത്, കാരണം ഇതുപോലത്തെ ഒരു നാടകം എഴുതാൻ വലിയ പാടാണ്.
1: മാത്രമല്ല ചില കണ്ടെത്തലുകളോടെയുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആരും അറിയാതെ പോയ ചില സ്വാതന്ത്ര്യസമര ചരിത്രമൊക്കെ കണ്ടെത്തുന്നു.
0: സ്വാതന്ത്ര്യസമര ചരിത്രമൊക്കെ ഉണ്ട്. അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തെ പറ്റി ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. അത് ഞാനിവിടെ റേഡിയോയിൽ വായിച്ചതാണ്. അത് നല്ല നോവലാണ്. അപ്പൊ റേഡിയോയ്ക്കിടെ ഒട്ടേറെ വലിയ രചനകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്, ഇനിയും വരാം. ഇത് നമ്മൾ പ്രോത്സാഹനജനകമായിട്ടുള്ള ഒരു സംവിധാനമായിട്ട് കാണാൻ തുടങ്ങിയാൽ അതിൻ്റെ അതോടെ ഒത്തിരി സാധനങ്ങൾ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
1: മറ്റ് നാടകങ്ങളെ കുറിച്ച് താങ്കൾക്ക് എന്താണ് ചെറിയൊരു വിലയിരുത്തൽ പറയാനുള്ളത്? മടക്കം എന്ന് പറഞ്ഞൊരു നാടകം ഉണ്ടായിരുന്നു.
0: മടക്കം
1: നിലയം തന്നെ ചെയ്തത്.
0: മടക്കം എന്ന് പറയുന്നത്
1: റിസർച്ച് ചെയ്യുന്ന
0: ഗവേഷണ കേന്ദ്രത്തിലെ, അത് തിരക്കില്ലാത്ത നാടകം. എനിക്ക് ഇതിൻ്റെ അത് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പശ്ചാത്തലമൊക്കെ ഗവേഷണം ചെയ്തതിൻ്റെ എഴുത്തുകാരൻ കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളത്.
1: ശ്രീകൃഷ്ണകുമാർ ആയിരുന്നു. കാണുക കടലിനെ കണ്ടുറക്കാതെ കെ വി
0: ശരത്ചന്ദ്രനായിരുന്നു. എനിക്കറിയാം, ശരത്ചന്ദ്രനെ അറിയാം. അപ്പൊ ഈ അത് ഞാൻ
1: പറയുന്നു,
0: ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ പല ഗവേഷണ സ്ഥാപനങ്ങളിലും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം അത്. സീനിയർ ആയിട്ടുള്ള ആളുകൾ ജൂനിയേഴ്സിന്റെ കണ്ടുപിടുത്തങ്ങളെ മോട്ടിക്കുക അപഹരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇന്ത്യയിൽ ഒരു സാധാരണ സംഭവമായിരുന്നു. ഇപ്പൊ പിന്നെ അത് ഇച്ചിരി കൂടെ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇന്ന് ആക്സസ് ടു ഫോറിൻ കൺട്രീസ് ഉണ്ട്, നെറ്റിക്കൂടെയൊക്കെ പോകാം.
1: ഇത് ലോകത്ത് മുഴുവനുള്ള ഒരു സംഭവമായിരിക്കും.
0: അതെ, നമ്മൾ വിചാരിക്കുന്ന ഈ അമേരിക്കക്കാർ

0: ഇതിനൊക്കെ ഭയങ്കരമായ കൾച്ചർ ഉണ്ടെന്നുള്ളതാണ്. ഈ കാര്യത്തിൽ വരുമ്പോൾ വലിയ കൾച്ചറൊന്നും
1: കാരണം അതല്ലെങ്കിൽ ഈ സി ജി സുദർശൻ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തിനെ ആധാരമാക്കി ചെയ്തവർക്കെല്ലാം നോബൽ സമ്മാനം കൊടുത്തു, സുദർശൻ ഒന്നും കൊടുത്തില്ല. അപ്പൊ നമുക്ക് അടുത്ത നാടകത്തിലേക്ക് വന്നാലോ.
0: അടുത്ത നാടകം
1: ജീവിതോത്സവം എന്ന് പറഞ്ഞൊരു നാടകം തിരുവനന്തപുരം നിലയം ചെയ്യുകയുണ്ടായി. രഘുനാഥ് പലേരിക്കാവിനെ
0: നാടകത്തിന്റെ അകത്ത്
1: ഒരു റിട്ടയർഡ് ജഡ്ജ്
0: നാടകം നല്ലതാണ്, നല്ല നാടകമാണ്. പിന്നെ അതിന്റെ അകത്ത് അഭിനയിച്ച ആൾക്കാരാരാണ്?
1: രഘുനാഥ് പലേരി ഉണ്ടായിരുന്നു,
0: പ്രേംകുമാർ
1: പ്രേംകുമാറിന്റെ സോനാ നായരുണ്ടായിരുന്നു.
0: സോനാ നായരുണ്ട്, നല്ല നടന്മാരുത്തി ഇതിന്റെ
1: തവണ പങ്കെടുത്തിട്ടുണ്ട്.
0: ആ തിരുവനന്തപുരം നിലയത്തിന്റെ ആ നാടകം നല്ല നാടകമായിട്ടാണ് ഞാൻ അവിടെ റിവ്യൂ ചെയ്ത് വെച്ചിരുന്നത്.
1: കണ്ണൂർ നിലയത്തിന്റെ ഒരു നാടകം ഉണ്ടായിരുന്നു, അത് മൗന സാക്ഷി എന്ന് പറഞ്ഞു.
0: മൗനസാക്ഷി, ആ നാടകം ശബരിമല സ്വർണക്കൊള്ളയായിട്ട് ബന്ധമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു പ്രമേയമാണ്.
1: വിഗ്രഹമോഷണത്തിൻ്റെ
0: അത് മന്ത്രി ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്, കൃത്യമായിട്ട് വരുന്നുണ്ട്. അതിലപ്പുറം ആ നാടകത്തിന് വലിയ പ്രത്യേകതയാണ്, കാരണം രാജാവും മന്ത്രിയും
1: പഴയ കാലഘട്ടത്തിലാണ്.
0: ശില്പി ശൈതന്യം കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അത് പുനർനിർമ്മിക്കണമെന്നായി, അതിന് രാജ്യത്തെ ശില്പിയെ കണ്ടുപിടിക്കുന്നു. അതൊക്കെ സാധാരണമായ സംഭവങ്ങളാണ്. പക്ഷെ ഇത് അവസാനം ഇത് എത്തിക്കഴിയുമ്പോൾ നമുക്ക് രസകരമായിട്ട് തോന്നി, ഇടോ ഇത് നമ്മുടെ ഈ ഇന്ന സംഭവമായിട്ട് ഇതിനൊരു
1: വേണമെങ്കിൽ
0: ആരോപിക്കാനേ പറ്റുള്ളൂ.
1: അതുപോലെ മറ്റൊരു നാടകം ഉണ്ടായിരുന്നു, സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
0: എനിക്കത് ഇഷ്ടപ്പെട്ട നാടകമാണ്.
1: രാജേഷ് വിശ്വംഭരനായിരുന്നു രചന.
0: അത് തമിഴ് ഭാഷ
1: കൽപ്പാത്തിയും തേരൊക്കെ വന്നപ്പോ കുറച്ച്
0: തമിഴധികം ഉപയോഗിച്ചേ ഉള്ളൂ. പക്ഷെ എന്നാലും ശ്രോതാവിന് മനസ്സിലാകാതെ ഒരുവൊന്നുമില്ല. ആ ഒരു സബ്ജക്റ്റ് ഒന്നും നമ്മൾ ചെയ്യാൻ മടിക്കുന്ന സബ്ജക്റ്റുകളാണ്, അതൊരു ചലഞ്ചാണ് നാടകം. അതൊക്കെ വിധേയ നമ്മുടെ നാഷണൽ ടെലികാസ്റ്റിലേക്കൊക്കെ പോകാവുന്ന നാടകങ്ങൾ വരുന്നതാണ് ഈ രണ്ടു മൂന്നെണ്ണ. പ്രമേയങ്ങളിലെ പുതുമ, ആവിഷ്കാരത്തിലെ പുതുമ, ഇതെല്ലാം കൂടെ വരുന്ന ഇതിൽ രഥോത്സവമൊക്കെ അതിൽ വരും.
1: മറ്റൊരു നാടകം കൊച്ചി നിലയം ചെയ്ത,
0: കൊച്ചി നിലയം, അതിനെപ്പറ്റി
1: കടങ്കഥയിലെ വരുന്നുകാരൻ.
0: അത് അടിസ്ഥാനപരമായിട്ട് മോഹൻലാലിന്റെ സാന്നിധ്യമാണ് ആ നാടകത്തെ അവസാനം വരെ നമ്മൾ കൊണ്ട്. പിന്നെ മൂന്ന് സുന്ദരിമാരായ അവിവാഹിതകൾ ജോലിക്കാരാണ്, അവരും ഉണ്ട്. ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. അവരുടെ ജീവിതത്തിലേക്ക് അവരറിയാതെ കടന്ന് മുഹമ്മദ് റോഷന്റെ തരക്കേടില്ലാത്ത രചനയാണ്. മോഹൻലാലിന്റെ ആണെങ്കിൽ ആ കറക്റ്റായിട്ട് മൂഡ് ചേർന്നുള്ള ഡയലോഗാ. മറ്റതിൽ മോഹൻലാൽ ഇമോഷൻ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് ആദ്യത്തെ നാടകത്തില്, ത്രൂ ഔട്ട് ഉണ്ടെങ്കിൽ പോലും. ഈ നാടകത്തില് മോഹൻലാൽ കാമുകനായിട്ടുള്ള ആ സംഭാഷണത്തിന്റെ ധ്വനിയും താളവും ഒക്കെ ഉണ്ടല്ലോ, ഗംഭീരമായിട്ട് അവസാനം വരെ നമ്മൾ കേട്ടോണ്ടിരിക്കുക. അത് ഈ മോഹൻലാലിന്റെ സംഭാഷണത്തിന് അതിൻ്റെതായ ഒരു സംഗീതമുണ്ട്. ആ സംഗീതം നമ്മളെ വല്ലാതെ ആകർഷിക്കുന്ന സംഗീതമാണ്. പിന്നെ ഈ നാടകത്തിന്റെ ഒരു അവസാനം ചെല്ലുമ്പോഴേക്കും അവൻ വേറൊരു നഗരത്തിലേക്ക് പോയി. അപ്പൊ എന്തിനാണ് ഇവൻ വന്നത്? ഇവരുടെ ജീവിതം ഒരുമാതിരി കലക്കിയിട്ടാണ് ഇവൻ പോകുന്നത്. അപ്പൊ എന്തിനാണ് ഇവൻ വന്നത്? എങ്ങോട്ടാണ് പോകുന്നത്? എന്തായിരുന്നു ഇവന്റെ ലക്ഷ്യം? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. ഉത്തരം വേണമെന്ന് നിർബന്ധവുമില്ല, കാരണം ജീവിതത്തിലെ സംഭവിക്കുന്ന പല അപ്സൈഡ് കാര്യങ്ങൾക്കും ഉത്തരമില്ല.
1: പ്രഹേളിക
0: അപ്സൈഡ് നാടകത്തിന്റെ ശ്രേണിയിൽ വരുന്നതാണ് ഇത്.
1: അത് പ്രേക്ഷകർക്ക് വിടുകയാണ്, അല്ലെങ്കിൽ ശ്രോതാക്കൾക്ക് വിടുകയാണ്.
0: ശ്രോതാക്കൾ ഇമാജിൻ ചെയ്തിട്ടേ. റേഡിയോ നാടകം എന്ന് പറയുന്നത് ശ്രോതാവിന് ഇമാജിനേഷൻ ഉപയോഗിക്കാനുള്ള ഏറ്റവും വലിയ വേദിയാണ്. ഏതായാലും രണ്ടു കാര്യമുണ്ട്. ഒന്ന്, ടി എൻ ഗോപിനാഥ നായരുടെയൊക്കെ കാലത്ത് റേഡിയോ നാടകത്തിന്റെ മാരത്തില് ഒരു നാടകം ഫുള്ളായിട്ട് സിനിമാക്കാരായിരുന്നു.
1: ഈ നാടകവും അങ്ങനെയായിരുന്നു. ഈ നാടകത്തിലെ എല്ലാ കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ച് സിനിമാ താരങ്ങളാണ്. മാലാപാർവതി,
0: എല്ലാവരും.
1: അതിഥി രവി, ശിവദ ഉണ്ടായിരുന്നു. മറ്റൊരു താരം ഉണ്ടായിരുന്നത് മുത്തുമണിയായിരുന്നു.
0: മുത്തുമണി. എനിക്ക് ആ നാടകം ഇഷ്ടപ്പെട്ടൊരു നാടകമാണ്. എതിർക്കേണ്ടതായ ഒന്നും എനിക്ക് തോന്നില്ല. ഒരു പിന്നൊരു നമുക്ക് എല്ലാത്തിനും ഉത്തരവൊന്നും ഒരു നാടകം കാണുമ്പോഴും എല്ലാത്തിനും ഉത്തരം കിട്ടണമെന്ന് നിർബന്ധം ഒന്നുമില്ല. കുറെയൊക്കെ നമ്മളുടെ കണ്ടെത്തലുകളാണ്. ഈ അപ്സൈഡ് തിയേറ്ററിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യമൊന്നും നമുക്ക് ഉത്തരം കിട്ടണമെന്നില്ല. ഈ കഥാപാത്രം എവിടെ നിന്ന് വന്നു എന്നുള്ളതിന് യാതൊരു ലക്ഷ്യമില്ല. വെയിറ്റിംഗ് ഫോർ ഗോദോയിലെ ഗോദോയെ കാത്ത്, ആ നാടകത്തിൽ രണ്ട് കഥാപാത്രങ്ങൾക്കും ഭൂതകാലമില്ല. അവരെവിടെ നിന്നാണ് വരുന്നത്, അവരെങ്ങോട്ടാണ് പോകുന്നത് എന്നില്ല. നമ്മളതെല്ലാം ഗംഭീരമാണെന്ന് പറഞ്ഞ് എഴുതുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള നാടകങ്ങൾ മലയാളത്തിൽ വരട്ടെ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്.
1: എന്തായാലും ഈ ആകാശവാണിയുടെ റേഡിയോ നാടകോത്സവം ആശാവഹമായിരുന്നു എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്.
0: തീർച്ചയായിട്ടും, കാരണം ഇതിൻ്റെ ഒത്തിരി കുറവ് ഞാൻ പറഞ്ഞില്ലേ, നാടകം ഇല്ലായ്മയുണ്ട്, ഈ രചനയിൽ നാടകീയതയുടെ കുറവുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇത് നിങ്ങൾ ഇതിന് പോലത്തെ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ നടത്തിയെങ്കിൽ മാത്രമല്ല നാടകങ്ങൾ എഴുതാൻ ആൾ വരുവുള്ളൂ. നാടകങ്ങൾ എഴുതിയെങ്കിൽ മാത്രമല്ലോ ഒരാൾക്ക് അവനവനെ തന്നെ കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് വേണം. രണ്ടാമത്, ഈ പ്രേക്ഷക സമൂഹം എന്ന് പറയുന്ന റേഡിയോ നാടകത്തിനുണ്ടായിരുന്ന അത്രയും പ്രേക്ഷക സമൂഹം വേറെ ഒന്നിനും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ആ പ്രേക്ഷക സമൂഹത്തിനെ നമ്മൾ തെരഞ്ഞു പിടിച്ച് കണ്ടെത്തേണ്ട ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ഇവിടെ അതിന് പകരമായിട്ട് നിങ്ങളൊക്കെ പറയുന്ന ഒന്ന് ടെലിവിഷനിലെ സീരിയലാണ്.

0: അത് കംപ്ലീറ്റ് വിഷ്വലായിട്ട് ഇങ്ങ് പോകുന്നേ ഉള്ളൂ, അതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഇത് മനുഷ്യൻ്റെ സബ് കോൺഷ്യസിലേക്കും കോൺഷ്യസിലേക്കും ഒക്കെ ഒരേ സമയത്തേക്ക് എത്തുപെടുന്ന ഒന്നാണ് റേഡിയോ നാടകത്തിലെ ശബ്ദ നാടകം. ശബ്ദം കൊണ്ടാണ് ഇതെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു എന്നുള്ളത് ബൈബിളിലെ ആദ്യവാചകം പോലെ തന്നെ റേഡിയോ നാടകത്തിലെയും ആദ്യവാചകമായിട്ട് വരാവുന്നതാണ്.
1: തീർച്ചയായും ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവം പുനരാരംഭിക്കാൻ തീരുമാനിച്ച നല്ലൊരു തുടക്കമായി അങ്ങ് കാണുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം നാടകത്തെ കുറിച്ചുള്ള ദർശനങ്ങളും വിചാരങ്ങളും ഈ വർഷത്തെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ നാടകങ്ങളെ വിലയിരുത്തുകയും ചെയ്തതിന് പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.
2: നാടകകൃത്തും സംവിധായകനും എഴുത്തുകാരനുമായ ശ്രീ ടി എം എബ്രഹാമുമായി എം വി ശശികുമാർ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.
3: വിചാരം സംസ്കാരവും ജീവിതവുമായി മുഖാമുഖം.
4: നിർവഹണ സഹായം കെ വി ലീല.
5: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9:10. പ്രിയശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ആരംഭിക്കുന്നു. ചലച്ചിത്ര ഗാനങ്ങൾ. അവരുടെ രാവുകൾ എന്ന ചിത്രത്തിൽ വൈശാഖ് സി മാധവ് ആലപിച്ച ഗാനമാണ് ഇന്ന് എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ആദ്യം. ഗാനരചന സിബി പടിയറ, സംഗീതം ശങ്കർ ശർമ്മ.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ഇനി 9:30 കേൾക്കാം. സമയം 10 മണി കഴിഞ്ഞ് 9:00 കഴിഞ്ഞ് 15:04. ഇപ്പോൾ
1: അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അഭിപ്രായവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ ധാരാളം കത്തുകൾ ഇത്തവണയും വന്നിട്ടുണ്ട്. ഈ കത്തുകൾ അയച്ചിട്ടുള്ളത് ഗോപികൃഷ്ണൻ നന്ദ്യാട്ട് കുന്നമാണ്. അദ്ദേഹം എഴുതുന്നു, 13 പ്രക്ഷേപണം ചെയ്ത കാർഷിക ജീവനം വിലയേറിയ അറിവുകൾ പകർന്നു തന്നു. കൃഷിയെ സ്നേഹിക്കുന്ന ഈ കർഷകർക്ക് ആശംസകൾ എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. മറ്റൊരു കത്തിൽ അദ്ദേഹം എഴുതുന്നു, 15 ഡോക്ടർ സിബു മോഡേൽ അവതരിപ്പിച്ച പരിപാടി ഏറെ ഇഷ്ടമായി. ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയയെക്കുറിച്ചുള്ള ആരോഗ്യ പരിപാടിയും അദ്ദേഹം ഇഷ്ടമായി എന്ന് അറിയിക്കുന്നുണ്ട്. കരിമീൻ വിത്തുൽപാദനത്തെക്കുറിച്ച് കിസാൻവാണിയിൽ അവതരിപ്പിച്ച പരിപാടി കരുമാലൂർ സ്വദേശി ഉല്ലാസ് കെ ആർ പങ്കെടുത്തത് അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമായി. ഡോക്ടർ ഡോമിനിക് ജെ കാട്ടൂർ അവതരിപ്പിച്ച മഹിതം മലയാളം, കെ ജി ജഗദീശൻ അവതരിപ്പിച്ച സുഭാഷിതം എന്നീ പരിപാടികളെക്കുറിച്ചും നല്ല അഭിപ്രായമാണ് ഗോപികൃഷ്ണൻ നന്ദ്യാട്ടുകുന്നം അറിയിക്കുന്നത്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
3: അടുത്ത കത്ത് കോട്ടൂർ ബാഹുലയൻ അയച്ചതാണ്. 16 കൊച്ചി നിലയം പ്രക്ഷേപണം ചെയ്ത സുഭാഷിതം ശ്രദ്ധേയമായിരുന്നു ജഗദീശൻ അവതരിപ്പിച്ചത്. പ്രാർത്ഥനയാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ മോചനത്തിന് വഴിവെക്കുന്നത്. ആ സുഭാഷിതം നല്ല നിലവാരം പുലർത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്.
2: ആകാശവാണി കൊച്ചി എഫ് എം നിലയം പ്രക്ഷേപണം ചെയ്ത സുഭാഷിതം ഇഷ്ടമായി കോട്ടൂർ ബാഹുലയൻ എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഈ കത്ത് വായിച്ചിട്ടുള്ളത് ജബ്ബാർ ആലങ്ങാടാണ്. അദ്ദേഹം എഴുതുന്നു, 12 വിടരുന്ന മുട്ടുകളിൽ എറണാകുളം ഗവൺമെന്റ് യു പി സ്കൂളിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിച്ച എല്ലാ പരിപാടികളും മികച്ചതായിരുന്നു. 10 ഓർമ്മ ചിന്ത് റിയാസ് അവതരിപ്പിച്ച് ഗംഭീരമായിരുന്നു. ആത്മസഖി ആകാശവാണിയിൽ ആകാശവാണിയിലെ ശ്രോതാവായ ചന്ദ്രബാബുവിന്റെ വിശേഷങ്ങൾ അറിയാൻ കഴിഞ്ഞു. ആ പരിപാടിയും മികച്ചതായിരുന്നു എന്നാണ് ജബ്ബാർ അഭിപ്രായപ്പെടുന്നത്. 14 എഫ് എം ഹെൽത്ത് ലൈനിൽ നെഞ്ചരിച്ചിൽ അഥവാ അസിഡിറ്റി എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞ തത്സമയ പരിപാടി ഏറെ നന്നായിരുന്നു. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികളിൽ പറയപ്പെട്ട പന്തിരികുലം ഉന്നത നിലവാരം പുലർത്തുന്നു എന്നും ജബ്ബാർ എഴുതിയിട്ടുണ്ട്. 18 വെള്ളിത്തിര അദ്ദേഹം ഏറെ ഇഷ്ടമായെന്ന് അറിയിക്കുന്നു. എല്ലാ പരിപാടികളും ജബ്ബാറിന് ഇഷ്ടമായിട്ടുണ്ട്. അഭിപ്രായങ്ങൾ അറിയിച്ചതിന് നന്ദി.
3: പി ടി ജെയിൻ കടുത്തുരുത്തി അയച്ച കത്താണ് അടുത്തത്. 10 ഫാദർ വിൻസെന്റ് വാര്യത്ത് അവതരിപ്പിച്ച സുഭാഷിതം ചിന്തോദീപകവും അതുപോലെ തന്നെ അറിവും പകർന്നു നൽകി. തുടർന്ന് കേട്ട പ്രഭാതഗീതത്തിലെ ഗാനങ്ങൾ, വിൽസൺ എബ്രഹാം, പ്രദീപ് സോമസുന്ദരം, ശ്വേത എന്നിവർ പാടിയ ഗാനങ്ങൾ ഭക്തി നിർഭരമായിരുന്നു. 10 പ്രക്ഷേപണം ചെയ്ത സമകാലികം അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അർത്ഥവത്താണ്. KSRTCയിൽ സൌജന്യ യാത്ര അനുവദിക്കുമ്പോൾ പ്രൈവറ്റ് മേഖല പാടെ തകരും. സ്ത്രീകൾക്ക് സൌജന്യ യാത്രയും കോളേജ് കുട്ടികൾക്ക് മാസം 1,000 സൌജന്യവും നൽകുമ്പോൾ എത്ര കോടിയുടെ ബാധ്യതയാണ് സർക്കാരിനുണ്ടാകുന്നത്. 12 കാവ്യധാരയിൽ ചങ്ങമ്പുഴയുടെ പേരിടാത്ത ഒരു കവിത എന്ന കവിത പുറനാട്ടുകര മുരളിയുടെ ആലാപനത്തിൽ കേട്ടു. മികച്ചൊരു പരിപാടിയായിരുന്നു എന്ന് ജയൻ എഴുതിയിട്ടുണ്ട്. പഴഞ്ചൊല്ലു കൊണ്ടൊരു ശനിദശയുമായി എത്തിയ 16 ശനിദശ സൂപ്പർ എന്നും പി ടി ജയൻ എഴുതിയിരിക്കുന്നു.
2: ശനിദശ, കാവ്യധാര, സുഭാഷിതം എന്നീ പരിപാടികളെ കുറിച്ചാണ് പി ടി ജയൻ കടുത്തുരുത്തി അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുള്ളത്. സമകാലികത്തെക്കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പരിപാടികളെല്ലാം അദ്ദേഹത്തിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
3: മെയിലിൽ വന്നൊരു അഭിപ്രായം ഇങ്ങനെയാണ്. ഇത് എഴുതിയിരിക്കുന്നത് അജിതാ ബാബു തേവരയിൽ നിന്ന്. 16 രാവിലെ അന്താരാഷ്ട്ര പ്രകാശ ദിനത്തിന്റെ സവിശേഷതകൾ ഇതേക്കുറിച്ച് പ്രക്ഷേപണം ചെയ്ത സമകാലികം വിവിധ വ്യക്തികൾ ആകാശവാണി കുടുംബാംഗമായിരുന്ന വി എം ഗിരിജ ഉൾപ്പെടെ ഇതേക്കുറിച്ച് പറഞ്ഞത് അറിവ് പകരുന്ന ഒരു പരിപാടിയായിരുന്നു എന്നാണ് അജിത എഴുതിയിരിക്കുന്നത്. അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുന്നത് അജ്ഞാനത്തിൽ നിന്നും അറിവിലേക്ക് വരുന്നതാണെന്ന് തമസോമാ ജ്യോതിർഗമയ

0: എന്ന ഉപനിഷത് വാക്യത്തിലൂടെ മനോഹരമായി അവതരിപ്പിച്ചു. പിന്നെ ഇംഗ്ലീഷ് മാറ്റേഴ്സിൽ പതിവ് രീതി ഇടയ്ക്കൊക്കെ മാറ്റി അവതരിപ്പിക്കുന്നതും നന്നാവുന്നുണ്ട്. അന്നേ ദിവസം തന്നെ നടത്തത്തിന്റെ വിവിധ രീതികൾ, ബ്രിസ്ക് വാക്ക്, ജോഗിംഗ്, ഷഫ്ലിംഗ്, സ്ട്രോളിംഗ്, ടിപ്റ്റോ, സ്റ്റാഗർ, ലിംബ് ആൻഡ് സ്പ്രിന്റ്, രസകരമായ സംഭാഷണങ്ങളിലൂടെ ശ്രോതാക്കളിൽ എത്തിച്ചത് അഭിനന്ദനമർഹിക്കുന്നു. നാടകോത്സവം ഗംഭീരമായി. ഒന്നാം ദിവസത്തെ നാടകം നമ്മുടെ നാടിനോടുള്ള പ്രതിബദ്ധതയും, കൊച്ചി നിലയത്തിന്റെ നാടകം ഒരു പുരുഷൻ മൂന്ന് സ്ത്രീകളിൽ ഉണ്ടാക്കുന്ന വ്യത്യസ്തമായ ആന്തരിക സംഘർഷങ്ങൾ കൊണ്ടും ശ്രദ്ധ പിടിച്ചുപറ്റി അഭിനന്ദനങ്ങൾ എന്നും അജിത ബാബു എഴുതിയിട്ടുണ്ട്.
1: സമകാലികം, ഇംഗ്ലീഷ് മാറ്റേഴ്സ് എന്നീ പരിപാടികളെക്കുറിച്ചാണ് അജിത ബാബു തേവര അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. നാടകോത്സവത്തെക്കുറിച്ചും അജിത ബാബു തന്റെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഈ പരിപാടികളെല്ലാം അവർക്ക് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
0: അക്കാമ ജോസഫ് കിടങ്ങൂരിൽ നിന്നും അയച്ച കത്താണ് അടുത്തത്. റേഡിയോ നാടകോത്സവം കേട്ടപ്പോൾ എഴുതാതിരിക്കാൻ തോന്നിയില്ല, എല്ലാം വിലയിരുത്താനാവുന്നില്ല. ആദ്യ നാടകം ദൈവത്തിൻ മനമാരു കണ്ടു, തിരുവനന്തപുരം നിലയം, റൂബി ബാബു സംവിധാനം ചെയ്ത നാടകം. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി നടന്നതും നടക്കാൻ പോകുന്നതുമെല്ലാം മരം സംസാരിച്ചു. മനുഷ്യരാൽ ചൂഷണം ചെയ്യപ്പെട്ട പ്രകൃതി സഹനശക്തി നഷ്ടപ്പെട്ട് ഉരുൾപൊട്ടലായും വെള്ളപ്പൊക്കവുമായി പ്രതികരിക്കുന്നു. നിലവാരമുള്ള ഒരു നാടകം എന്നാണ് അക്കാമ ജോസഫ് എഴുതിയിരിക്കുന്നത്. മോഹൻലാൽ, എം ആർ ഗോപകുമാർ, കണ്ണകിയായി ഭാഗ്യലക്ഷ്മി എന്നിവർ ശോഭിച്ചു. ധീരജ് ശങ്കറിന്റെ പശ്ചാത്തല സംഗീതവും സൂപ്പർ എന്നും എഴുതിയിട്ടുണ്ട്. കോഴിക്കോട് നിലയത്തിന്റെ മടക്കം എന്ന നാടകവും കേൾക്കാൻ കഴിഞ്ഞു, അതും പ്രകൃതിയും മനുഷ്യനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ ഇപ്പോൾ കേട്ടതേയുള്ളൂ. മുഹമ്മദ് റോഷന്റെ രചന, എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ എന്നിവരുടെ സംവിധാനം. വിരുന്നുകാരനായി മോഹൻലാൽ തിളങ്ങിയെന്നും അക്കാമ ജോസഫ് എഴുതിയിട്ടുണ്ട്. 14-ാം തീയതി പ്രക്ഷേപണം ചെയ്ത സുഭാഷിതം സെബാസ്റ്റ്യൻ വള്ളർകോട്ട് അവതരിപ്പിച്ചത് വളരെ നല്ല ആശയമായിരുന്നു എന്നാണ് അഭിപ്രായം. കാവ്യധാരയിൽ എ അയ്യപ്പന്റെ മുറിയില്ലാത്ത കവി സി വി ജിഷാമേരി നന്നായി ആലപിച്ചു. 15-ാം തീയതിയിലെ രാഗലയം വാസന്തി രാഗത്തെ പരിചയപ്പെടുത്തിയതും ഇഷ്ടമായി. ഈ പരിപാടിക്ക് അല്പം കൂടി സമയം കിട്ടിയെങ്കിൽ നന്നായിരുന്നു എന്നാണ് അക്കാമ എഴുതിയിരിക്കുന്നത്. യു കെ കുമാരന്റെ തക്ഷൻ കുന്ന് സ്വരൂപം വീണ്ടും കേൾക്കുന്നത് സന്തോഷം. സ്മൃതിരാഗത്തിലൂടെ കേൾക്കുന്ന ഗാനങ്ങളെല്ലാം തന്നെ ആകർഷകമാണ് എന്നും അക്കാമ ജോസഫ് നിരീക്ഷിക്കുന്നുണ്ട്.
1: പരിപാടികളെക്കുറിച്ച് അക്കാമ ജോസഫ് എഴുതിയ നല്ല വാക്കുകൾക്ക് നന്ദി. ഈ സന്ദേശങ്ങളും അഖില കേരള റേഡിയോ നാടകോത്സവത്തെ കുറിച്ചുള്ളതാണ്. കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരൻ മൊത്തം കൺഫ്യൂഷനാക്കി. അമ്മു, ആനി, ആമിന, ഇവരിൽ ആരെയാണ് വിരുന്നുകാരൻ ഇഷ്ടപ്പെട്ടത്? അതോ എല്ലാവരെയും ഇഷ്ടമായിരുന്നു? അയാളുടെ പേരും മേൽവിലാസവും രജിസ്റ്ററിൽ നിന്ന് മാഞ്ഞുപോയതെങ്ങനെ? രചന, സംവിധാനം, അവതരണം എന്നിവ കൊണ്ട് മികച്ചതായിരുന്നു ഈ നാടകം. നെഗറ്റീവ് കഥാപാത്രമായിട്ടും മോഹൻലാൽ മികവാർന്ന് അവതരിപ്പിച്ചു കടങ്കഥയിലെ വിരുന്നുകാരനിൽ. ആകെ മൊത്തം നന്നായിരുന്നു എന്നാണ് എം ജി ധരൻ, തൃക്കരിപ്പൂർ, കാസർഗോഡ് ഈ സന്ദേശത്തിൽ അറിയിക്കുന്നത്. അടുത്തതും റേഡിയോ നാടകങ്ങളെക്കുറിച്ചുള്ള സന്ദേശമാണ്. കാണുക റേഡിയോ നാടകങ്ങളെ കാതു തുറന്ന് എന്നാണ് ഈ സന്ദേശത്തിന്റെ ആദ്യം എഴുതിയിട്ടുള്ളത്. നീണ്ട 7 വർഷത്തിനു ശേഷം ആകാശവാണിയുടെ റേഡിയോ നാടകോത്സവം 2026 കേൾക്കാനായി വിവിധ നിലയങ്ങൾ അവതരിപ്പിച്ച 7 നാടകങ്ങളും കണ്ടു കാതുകൾ തുറന്ന്. പക്ഷേ അവതരണ മികവിൽ ഏറെയും തൃപ്തി തന്നില്ല എന്നാണ് ഈ സന്ദേശത്തിൽ എഴുതിയിട്ടുള്ളത്. റേഡിയോ നാടകങ്ങളെ കണ്ണിറയെ കാണാനാവുന്ന വിധം വൃത്തിയിൽ അവതരിപ്പിക്കുക എന്നത് പ്രധാനമാണ്. ശബ്ദങ്ങൾ കൊണ്ടുള്ള ദൃശ്യവിസ്മയങ്ങൾ ശ്രോതാക്കളിൽ ഉണ്ടാക്കുമ്പോഴാണ് അത്തരം കാഴ്ച അനുഭവം സാധ്യമാവുക എന്നും അദ്ദേഹം തന്റെ സന്ദേശത്തിൽ എഴുതുന്നുണ്ട്. എഴുതിവച്ച സംഭാഷണങ്ങൾ ചിലതെല്ലാം വെറും പറച്ചിലുകളായി പറഞ്ഞു തീർന്നു എന്നും പശ്ചാത്തല സംഗീതം പലപ്പോഴും മനുഷ്യ ശബ്ദങ്ങളുടെ മുകളിൽ കേൾക്കാനായി എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ചില രചനകൾ വെറും കഥ പറച്ചിലുകൾ മാത്രമായി തോന്നി, സംഭാഷണങ്ങൾക്കിടയിലെ നേരിയ നിശബ്ദത പോലും ആസ്വാദനത്തിന് സഹായകമാകണമെന്നാണ് തന്റെ നാടകാനുഭവത്തെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നത്. കത്ത് അയച്ചത് ആരെന്ന് മനസ്സിലായില്ല, നമുക്ക് നോക്കാം. ഈ സന്ദേശം അല്പം വലിയ ഒരു സന്ദേശമാണ്. ഓരോ നാടകത്തെയായി അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. തിരുവനന്തപുരം നിലയത്തിന്റെ നാടകം ദൈവത്തിൻ മനമാരു കണ്ടു എന്നത് ആദ്യ ദിവസത്തിലെ നാടകമായിരുന്നു. രചന കൊണ്ട് മികച്ചു നിൽക്കുന്നു. മോഹൻലാൽ, എം ആർ ഗോപകുമാർ എന്നിവരുടെ സാന്നിധ്യം മികവായി. പ്രകൃതിയുടെ നേരുപറച്ചൽ തത്വചിന്താപരമായി എഴുതിയ രീതി കൊണ്ട് ഇഷ്ടമായി എന്നാണ് ആ നാടകത്തെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നത്. അതിരുകടന്ന പശ്ചാത്തല സംഗീതമാണ് ആ നാടകത്തിൽ പോരായ്മയായി തോന്നിയത് എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. തിരുവനന്തപുരത്തിന്റെ 2-ാമത്തെ നാടകം ജീവിതോത്സവം അദ്ദേഹത്തിന് അത്ര ഇഷ്ടമായില്ല. നല്ല ആർട്ടിസ്റ്റുകളെ കിട്ടിയിട്ടും വേണ്ട വിധം ഉപയോഗിച്ചില്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. കോഴിക്കോട് നിലയത്തിന്റെ രണ്ടാമത്തെ നാടകം കാൺക കടലിനെ കൺതുറക്കാതെ നല്ല നാടകമാണ്. എങ്കിലും കെ വി ശരത്ചന്ദ്രന്റെ മുൻകാല നാടകങ്ങളോളം ഈ നാടകത്തിൽ കണ്ടില്ല എന്നൊരു നിരാശയും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അടുത്ത നാടകത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു: കോഴിക്കോട് നിലയത്തിന്റെ മടക്കം ഒരു കഥപറച്ചിൽ നാടകം മാത്രമായി മാറി, രചനയും അവതരണവും പരമ്പരാഗത രീതി വിട്ട് മാറുന്നില്ല എന്ന നിരാശയും അദ്ദേഹം ഈ സന്ദേശത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. അവസാന നാടകമായ കൊച്ചി

0: ലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ മുഹമ്മദ് റോഷന്റെ ലളിതസുന്ദരമായ രചനാശൈലി ശ്രദ്ധേയം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനൊത്ത് മോഹൻലാലിന്റെ ശബ്ദ സാന്നിധ്യവും മാലാപാർവതി, മുത്തുമണി, ശിവദ, അതിഥി രവി തുടങ്ങിയ പെൺശബ്ദങ്ങളും നന്നായി എന്നും റെക്കോർഡിംഗ് ക്വാളിറ്റിയിൽ ഈ നാടകമാണ് മുന്നിൽ നിൽക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. പലപ്പോഴും രംഗമാറ്റങ്ങളുടെ തിടുക്കം പോരായ്മയായും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അവസാന രംഗങ്ങളിൽ അത് വലിയ തോതിൽ പ്രകടമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന തൃശൂർ നിലയത്തിന്റെ നാടകത്തെക്കുറിച്ച് അദ്ദേഹം സങ്കീർണമായ രചനാരീതിയാണ് ഈ നാടകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നു. എന്നാൽ കഥാപാത്രങ്ങളുടെ ബാഹുല്യം നാടക ആസ്വാദനത്തെ സാരമായി ബാധിച്ചു എന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. കണ്ണൂർ നിലയത്തിന്റെ നാടകം മൌനസാക്ഷി തീർത്തും മോശം, ഇഴമുറിയാതെ സംഭാഷണങ്ങൾ പറഞ്ഞു തീർക്കലാണോ നാടകമെന്നും അദ്ദേഹം ചോദിക്കുന്നു. ഇങ്ങനെ തുറന്നു പറയേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട് എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. ചുരുക്കത്തിൽ നാടകോത്സവത്തെ അദ്ദേഹം ഇങ്ങനെ വിലയിരുത്തുന്നു: ഈ നാടകോത്സവത്തിൽ മോഹൻലാൽ എന്ന മഹാനടന്റെ സാന്നിധ്യമാണ് ഏറെ ശ്രദ്ധേയമായത്. ഇക്കുറി രണ്ടു നാടകത്തിൽ ആ ശബ്ദവിസ്മയം ആസ്വദിക്കാനായി. ഇത്ര തിരക്കുള്ള ഒരു മഹാനടൻ റേഡിയോ നാടകത്തിൽ ശബ്ദം പകരാൻ എത്തി എന്നതാണ് റേഡിയോ നാടകങ്ങളുടെ വർത്തമാനകാല പ്രസക്തി. തുടർവർഷങ്ങളിലും റേഡിയോ നാടകോത്സവങ്ങൾ മുടക്കമില്ലാതെ തുടരണമെന്നും അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത്രയും വിശദമായി നാടകങ്ങളെ വിലയിരുത്തി ഈ സന്ദേശം അയച്ചിട്ടുള്ളത് അലി കരക്കുന്നൻ പെരുമ്പാവൂരാണ്. എന്തായാലും നാടകത്തെ വളരെ വിശദമായി വിലയിരുത്തിയെന്ന് അദ്ദേഹത്തിനോട് പ്രത്യേകം നന്ദി പറയുന്നു. ചില നാടകങ്ങൾ അദ്ദേഹത്തിന് തീരെ ഇഷ്ടമായിട്ടില്ല, എന്നാൽ മിക്ക നാടകങ്ങളും അദ്ദേഹം ആസ്വദിച്ചിട്ടുണ്ട്. അവയുടെ ചില ന്യൂനതകൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. ആസ്വാദനം പല വിധത്തിലാണല്ലോ, അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് നമുക്ക് ഒരു പ്രതികരണം പറയുവാൻ സാധ്യമല്ല.
1: നാടകോത്സവത്തെക്കുറിച്ച് തന്നെയാണ് ഈ കത്തും. ഇത് എഴുതിയത് MS രാജനാണ്, സൗത്ത് വാഴക്കുളത്ത് നിന്ന്. ആദ്യമായി ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അഖില കേരള റേഡിയോ നാടകോത്സവം പ്രക്ഷേപണം ചെയ്യുകയും പിറ്റേ ദിവസം പുനഃപ്രക്ഷേപണം കൂടി അവതരിപ്പിക്കുകയും ചെയ്തു. അത് വളരെ നന്നായി എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. എല്ലാ നാടകങ്ങളും ഒന്നിനൊന്നും മികച്ചവയായിരുന്നു. എല്ലാ നാടകത്തെപ്പറ്റിയും വിശദമായി എഴുതിയാൽ അഭിപ്രായവേദിയിൽ വായിക്കാനാവുമോ എന്നുള്ള സന്ദേഹവും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 12-ാം തീയതി ഉച്ചയ്ക്ക് മൂഴിക്കുളം ഹരികൃഷ്ണനും സംഘവും അവതരിപ്പിച്ച സോപാന സംഗീതം, 14-ാം തീയതി കേൾപ്പിച്ച ശാസ്താംപാട്ട്, പെരുന്നിനാകുളം ശാസ്താംപാട്ട് സമിതിയുടെ അവതരണം, നല്ല നിലവാരം പുലർത്തിയ പരിപാടികളായിരുന്നു അത്. പിന്നെ 15-ാം തീയതി അടുക്കളത്തോട്ടവും മട്ടുപ്പാവ് കൃഷിയെപ്പറ്റി നടത്തിയ പരിപാടി. കാവ്യധാരയിൽ വൈലോപ്പിള്ളിയുടെയും പി ഭാസ്കറിന്റെയും മറ്റും കവിതകൾ ശ്രീയുക്ത വർമ്മയെ പോലുള്ളവർ നന്നായി ആലപിക്കുന്നുണ്ട്. UK കുമാരന്റെ തക്ഷൻ കുന്ന് സ്വരൂപം നല്ല നിലവാരം പുലർത്തി വരുന്നു. പറയപ്പെട്ട പന്തിരകുലവും നന്നായി കൈകാര്യം ചെയ്യുന്നു പ്രീതി എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 16-ാം തീയതി ആത്മസഖി ആകാശവാണിയിൽ വേദാനന്ദാമൃതപുരി പങ്കെടുത്ത പരിപാടി, NS ജയമോഹൻ നടത്തിയ ആ അഭിമുഖം, കൂടാതെ ആരോഗ്യവേദി, ദീപസ്തംഭം, മഹാശ്ചര്യം, ശനിദശ തുടങ്ങിയ പരിപാടികളും നന്നാവുന്നു എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
0: അദ്ദേഹം ഒട്ടുമിക്ക പരിപാടികളെക്കുറിച്ചും നല്ല അഭിപ്രായം ഈ കത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
1: കുമാരൻ MC കല്ലാച്ചിയിൽ നിന്ന്, കോഴിക്കോട് കല്ലാച്ചിയിൽ നിന്നും എഴുതിയിരിക്കുന്ന കത്തിങ്ങനെയാണ്. 14-ാം തീയതി കേൾപ്പിച്ച നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം തൃശൂർ നിലയം അവതരിപ്പിച്ചത്. ഈ നാടകത്തിന്റെ ചില ഭാഗങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് റിലീസായ ചില മലയാള സിനിമകളിലെ സീനുകളുമായി സാമ്യം തോന്നുന്നു.
0: ഒരുപക്ഷെ നമുക്ക് ഇക്കാര്യത്തിൽ പറയാൻ കഴിയുക, ഒരേ തരത്തിലായിരിക്കാം ഈ എഴുത്തുകാരെല്ലാം ചിന്തിച്ചത് എന്നത് മാത്രമാണ്. തൃശൂർ നിലയത്തിന്റെ നാടകത്തിന്റെ രചന നിർവഹിച്ചത് രാജേഷ് വിശ്വംഭരനായിരുന്നു. എന്തായാലും ആ നാടകം ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
1: നാടകത്തിന്റെ തിരനോട്ടം നന്നായി എന്നാണ് PM വാസുദേവൻ നമ്പൂതിരി മുളഞ്ഞൂർ ഒറ്റപ്പാലം എഴുതിയിരിക്കുന്നത്. May 12-ാം തീയതി കേൾപ്പിച്ച സോപാന സംഗീതം മൂഴിക്കുളം ഹരികൃഷ്ണൻ സംഘം അവതരിപ്പിച്ചത് ആ മധ്യാഹ്നത്തെ ഭക്തിലഹരിയിൽ ആറാടിച്ചു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇതുപോലെയുള്ള ക്ഷേത്രകലകൾ, പാഠകം, ചാക്യാർകൂത്ത്, ഓട്ടൻതുള്ളൽ, കൃഷ്ണനാട്ടം തുടങ്ങിയതും പ്രതീക്ഷിക്കട്ടെ എന്നും എഴുതിയിട്ടുണ്ട്.
0: സോപാന സംഗീതം, അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ തിരനോട്ടം എന്നിവ ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. കഥകൾ അയച്ചതിന് നന്ദി.
1: നാടകോത്സവം PT ജയൻ കടുത്തുരുത്തിക്കും ഇഷ്ടമായി എന്ന് എഴുതിയിട്ടുണ്ട്. തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച ജീവിതോത്സവം ഇഷ്ടമായി. പ്രമേയം കൊണ്ടും അവതരണ ശൈലി കൊണ്ടും മികച്ചു നിന്നു ആ നാടകം എന്നും എഴുതിയിട്ടുണ്ട്. രചയിതാവിനും സംവിധായകനും ആശംസകളും അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് 14-ാം തീയതിയിലെ നാടകത്തെക്കുറിച്ചാണ്, സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. പാലക്കാടൻ അഗ്രഹാരങ്ങളും രഥോത്സവവും പാലക്കാടൻ കാറ്റും കൽപ്പാത്തിപ്പുഴയും പാട്ടിയമ്മയുമെല്ലാം നേരിൽ കണ്ട് അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായി എനിക്ക്. നാടകം കേട്ടപ്പോൾ ഒരിക്കൽ കൂടി പാലക്കാടെത്തിയതുപോലെ തോന്നിയെന്നാണ് PT ജയൻ എഴുതിയിരിക്കുന്നത്. നാടകോത്സവത്തിൽ 11-ാം തീയതി കേൾപ്പിച്ച നാടകം ദൈവത്തിൻ മനമാര് കണ്ടു, അതും ജയന് ഇഷ്ടമായി എന്നാണ് എഴുതിയിരിക്കുന്നത്. മോഹൻലാൽ, MR ഗോപകുമാർ, നന്ദു, ഭാഗ്യലക്ഷ്മി, മഞ്ജുശ്രീ എന്നീ കലാരംഗത്തെ അഗ്രഗണ്യർ ഒത്തുകൂടിയപ്പോൾ ആ പരിപാടി ഗംഭീരമായി എന്നാണ് എഴുതിയിരിക്കുന്നത്.
0: എന്തായാലും നാടക ഉത്സവത്തെ കുറിച്ച് വിശദമായി പി ടി ജയനും

0: ജബ്ബാർ ആലങ്ങാട് വല്ല എഴുതിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ആരംഭിച്ച അഖില കേരള റേഡിയോ നാടകോത്സവം ശ്രോതാക്കൾക്ക് ഏറെ ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായങ്ങൾക്ക് നന്ദി. നാടകോത്സവത്തെക്കുറിച്ചും മറ്റ് പരിപാടികളെക്കുറിച്ചും ഇനിയും ധാരാളം സന്ദേശങ്ങൾ വായിക്കാൻ ബാക്കിയുണ്ട്. നമുക്ക് അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ ബാക്കി അഭിപ്രായങ്ങൾ അടുത്ത അഭിപ്രായവേദിയിൽ വായിക്കാം. അഭിപ്രായവേദിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. കത്തുകളും സന്ദേശങ്ങളും അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
1: നമസ്കാരം. അഭിപ്രായവേദിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: അഭിപ്രായവേദി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 68 20 21. വാട്സ്ആപ്പ് മുഖേനയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. അയക്കുമ്പോൾ അഭിപ്രായവേദി എന്ന തലക്കെട്ടോടുകൂടി അയക്കുക. അയക്കേണ്ട നമ്പർ 94 47 56 22 12. നമ്പർ ഒരിക്കൽ കൂടി: 94 47 56 22 12.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
3: അഭിപ്രായവേദിയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 9:15 കേൾക്കാം.

സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റും 44 സെക്കൻഡും. പ്രിയ ശ്രോതാക്കൾ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുകയാണ്. വാടാമല്ലി എന്ന ചിത്രത്തിൽ ചിത്രയും ക്രിഷ് യുയും പാടിയത്, വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ ഈണം പകർന്നത് ശ്യാം ബാലകൃഷ്ണൻ.

0: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
1: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു.
0: വല്ലതും ബാക്കിയുണ്ടോ?
2: ആ,
0: 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ?
2: വേണ്ട,
0: കഴിഞ്ഞ മാസമല്ലോ ഒന്ന് വാങ്ങിച്ചത്.
2: ഒന്നുകൂടി
0: വേണ്ട, ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
2: അടിപൊളി, എന്നാ വേഗം വിട്ടോ.
3: ആർബിഐ പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
4: ഗായകർ ജി വേണുഗോപാൽ, സുജാത. ചിത്രം അകലെ. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, എം ജയചന്ദ്രൻ.

0: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം.
1: ആ പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങളുണ്ടെങ്കിൽ
1: ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയുള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: ശ്രോതാക്കൾ കേട്ട ഗാനം ഗൗരി ശങ്കരം എന്ന ചിത്രത്തിൽ മധുബാലകൃഷ്ണനും അഭിതയും ആലപിച്ചത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.
1: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം, ദിവസവും രാവിലെ 7 മണിക്ക്.
0: പ്രിയ ശ്രോതാക്കളെ, അടുത്ത ഗാനം കഥ എന്ന ചിത്രത്തിൽ ആശാജി മേനോൻ ആലപിച്ചത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

0: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 8:05-ന് യുവവാണിയിൽ തുള്ളിയളക്കും സ്റ്റാർട്ടപ്പ് സ്ഥാപകൻ വിഷ്ണു MS പങ്കെടുക്കുന്നു അവസാന ഭാഗം. കേൾക്കാൻ മറക്കരുത് യുവവാണി ഇന്ന് രാത്രി 8:05-ന്. FM മോർണിംഗ് സെലക്ഷൻസിലെ അടുത്ത ഗാനം MG ശ്രീകുമാറും ചിത്രയും ആലപിച്ചത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഈണം പകർന്നത് പെരുമ്പാവൂർ G. രവീന്ദ്രനാഥ്. ചിത്രം വസന്തമാളിക

0: ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ എന്തൊരു ഫീല്. അന്നത്തെ കാലൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്.
1: ആ നിക്കട്ടെ നിക്കട്ടെ, ഈ ഓർമ്മയൊക്കെ നമുക്ക് ചൂടോടുകൂടി ആകാശവാണിക്ക് അങ്ങ് എഴുതിയാലോ.
2: അതെ, ഈ ഓർമ്മകളും അനുഭവങ്ങളും ആകാശവാണിയുടെ ഓർമ്മചിന്തലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അയക്കാം. ഇത് കത്തുകളിലൂടെയാകാം, ഇമെയിലിലൂടെയാകാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും ആകാം.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര പി ഒ 682021.
2: ഇമെയിൽ വിലാസം AIRFM@gmail.com.
1: വാട്സാപ്പ് നമ്പർ 94 47 56 22 12.
0: ഓർമ്മ ചിന്ത്, ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര.

പ്രിയശ്രോതാക്കളെ, ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ വീടിന്റെ മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന തൃപ്പൂണിത്തുറ ചാത്താരിയിലെ പി കെ വിജയനെ പരിചയപ്പെടുത്തുന്നു. വിവിധ ഇനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന പാലച്ചുവടുള്ള കോമളചന്ദ്രൻ സി തന്റെ കാർഷികാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. കാർഷിക ജീവനം ഇന്ന് വൈകിട്ട് 6:50.

0: ഇപ്പോൾ സമയം 10 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ചൈനയിലെ ഷാൻസി പ്രവിശ്യയിലെ ഖനി അപകടത്തിൽ ദുഃഖമറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനും ചൈനീസ് ജനതയ്ക്കും അനുശോചനമറിയിച്ച പ്രധാനമന്ത്രി കാണാതായവർ സുരക്ഷിതമായി തിരിച്ചെത്തട്ടെയെന്ന് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജി റാംജി നിയമം 2025 നടപ്പാക്കുന്ന തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിലെ വകുപ്പ് സെക്രട്ടറി രോഹിത് കൻസാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരും സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ പ്രതിനിധികളും പങ്കെടുത്തു. മുഖ്യമന്ത്രി വി.ഡി. സതീശനും എറണാകുളം ജില്ലയിലെ മന്ത്രിമാർക്കും MLA മാർക്കും കൊച്ചിയിൽ അല്പസമയത്തിനകം പൌരസ്വീകരണം. ആറന്മുള MLA അബിൻ വർക്കി, പാലക്കാട് MLA രമേശ് പിഷാരടി എന്നിവർക്കും സ്വീകരണം നൽകുമെന്ന് UDF ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ അറിയിച്ചു. സംസ്ഥാനം നേരിടുന്ന തൊഴിൽ ക്ഷാമം നേരിടാൻ ജില്ലാതലത്തിൽ തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുമെന്ന് തൊഴിൽ വനിതാ ശിശുക്ഷേമ മന്ത്രി ബിന്ദുകൃഷ്ണ. മേളയ്ക്ക് പ്രത്യേക ടോൾ ഫ്രീ നമ്പർ ഏർപ്പെടുത്തുമെന്നും തൊഴിലാളി ക്ഷേമവും വികസനവും സംബന്ധിച്ച വിപുലമായ പദ്ധതി ആവിഷ്കരിക്കുമെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന് പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7000 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നിവ വഴിയോ 29 വരെ സമർപ്പിക്കാം. പത്തനംതിട്ട പറക്കോട് നിയന്ത്രണം വിട്ട് ടോറസ് ലോറി വീടിനു മുകളിലേക്ക് മറിഞ്ഞ് ഉറങ്ങിക്കിടന്ന വീട്ടമ്മ മരിച്ചു. പറക്കോട് സ്വദേശിനി മറിയം ബീവിയാണ് മരിച്ചത്. പഞ്ചാബിലെ കപൂർത്തല ജയിലിൽ ഇന്നലെ രാത്രി തടവുകാരും വിചാരണ തടവുകാരും ഏറ്റുമുട്ടി. സ്ഥിതിഗതി നിയന്ത്രിച്ച മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സുരക്ഷാസേനയും ജയിലിലും പരിസരത്തും സുരക്ഷ കർശനമാക്കി. IPL ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും 2 മത്സരത്തിൽ രാത്രി 7:30 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കൾ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ജയചന്ദ്രൻ പാടിയ ഗാനം ചിത്രം കറുത്ത പക്ഷികൾ. മോഹൻ സിത്താരയുടെ സംഗീതം, വരികൾ വയലാർ ശരത്ചന്ദ്ര വർമ്മ.

0: നിയമവേദി.
1: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
0: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
1: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

എഫ് എം മോർണിംഗ് സെലക്ഷൻസിലെ അടുത്ത ഗാനം മധുചന്ദ്രലേഖ എന്ന ചിത്രത്തിലേതാണ്. ഗായകർ അഫ്സൽ, സിസിലി എന്നിവർ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, എം ജയചന്ദ്രന്റെ ഈണം.

ചിത്രം മാടമ്പി, ഗായകർ സുദീപ് കുമാർ, രൂപാരേവതി. ഗിരീഷ് പുത്തഞ്ചേരി, എം ജയചന്ദ്രൻ കൂട്ടുകെട്ടിലെ മറ്റൊരു ഗാനം.

എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ഒരു ഗാനം കൂടി യേശുദാസും ആശാജി മേനോനും ആലപിച്ചത്. ഗാനശില്പികൾ കൈതപ്രം മോഹൻ സിത്താര, ചിത്രം കൂട്ട്.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻ സമാപിച്ചു. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 10:25 38 സെക്കൻഡും. സേവന വാർത്തകൾ. ആലപ്പുഴ കേപ്പ് കോളേജ് ഓഫ് നഴ്സിംഗിൽ കരാർ അടിസ്ഥാനത്തിൽ നഴ്സിംഗ് ലെക്ചറർമാരുടെ 2 ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു. ഒബിജി നഴ്സിംഗിന് മുൻഗണനയുണ്ടായിരിക്കും. പ്രായപരിധി 45 വയസ്സ്. ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ, തിരിച്ചറിയൽ രേഖ, യോഗ്യതാ വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി 1 മാസം രാവിലെ 11 മണിക്ക് കോളേജിലെത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 99 61 59 63 64, 99 615 95 364. ആലപ്പുഴ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 11 വാർഡിൽ അംഗനവാടി കം ക്രഷിൽ ഹെൽപ്പർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18-35 മധ്യപ്രായമുള്ള SSLC യോഗ്യതയുള്ളവരും കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സ്ഥിര താമസക്കാരുമായ വനിതകൾക്ക് ഈ മാസം 29 മുമ്പായി അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0479 2 44 20 59, 0479 2 44 20 59.
1: നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: കോട്ടയം മാടപ്പള്ളി അഡീഷണൽ ICDS പ്രോജക്ട് പരിധിയിൽ വരുന്ന വാഴപ്പള്ളി പഞ്ചായത്തിലെ അംഗനവാടികളിലേക്ക് വർക്കർ ഹെൽപ്പർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 2026 ജനുവരി 1 18 വയസ്സ് തികഞ്ഞവരും 46 വയസ്സ് കവിയാത്തവരുമായ വനിതകളായിരിക്കണം. വർക്കർ തസ്തികയിൽ അപേക്ഷിക്കുന്നവർ SSLC വിജയിച്ചിരിക്കണം. ഹെൽപ്പർ തസ്തികയിൽ അപേക്ഷിക്കുന്നവർ എഴുതാനും വായിക്കാനും അറിയുന്നവരും SSLC വിജയിക്കാത്തവരുമായിരിക്കണം. അപേക്ഷകൾ 18 വൈകിട്ട് 5 ICDS മാടപ്പള്ളി അഡീഷണൽ ഓഫീസിൽ നൽകണം.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: എറണാകുളം ജനറൽ ആശുപത്രിയിൽ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ART സെന്ററിൽ മെഡിക്കൽ ഓഫീസറുടെ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനായി ഈ മാസം 26 രാവിലെ 11 വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കും. കമ്പ്യൂട്ടർ പരിജ്ഞാനവും MS ഓഫീസ് ഇന്റർനെറ്റ്, ഇലക്ട്രോണിക് മെയിൽ എന്നിവയിൽ പ്രാവീണ്യവുമുള്ള MBBS ബിരുദധാരികൾക്കാണ് അവസരം. ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ പകർപ്പ്, ബയോഡാറ്റ എന്നിവ സഹിതം സൂപ്രണ്ടിന്റെ ഓഫീസിൽ ഹാജരാകണം. വിളിക്കേണ്ട നമ്പർ 0484-2386000. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ കുമരനെല്ലൂരിൽ പ്രവർത്തിക്കുന്ന ആൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് പ്രവേശനത്തിനായി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. 2026-27 അധ്യയന വർഷത്തേക്ക് 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലേക്കാണ് പ്രവേശനം. നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷ ഈ മാസം 31 വൈകിട്ട് 5 മുൻപായി തൃത്താല ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നൽകണം. വിളിക്കേണ്ട നമ്പർ 9444

0: 0 6 7 2 3 7 1 4 94 46 72 37 14. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെടുങ്കണ്ടം സർക്കാർ പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള ഡിപ്ലോമ കോഴ്സുകളുടെ രണ്ടാം വർഷത്തേക്കുള്ള ലാറ്ററൽ എൻട്രി അഡ്മിഷൻ ആരംഭിച്ചു. പ്ലസ് ടു സയൻസ്, VHSC, ITI ഇതിൽ ഏതെങ്കിലും യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് നേരിട്ട് രണ്ടാം വർഷത്തിലേക്ക് പ്രവേശനം നേടാം. വിളിക്കേണ്ട നമ്പർ 95 62 45 20 19, 9 5 6 2 4 5 2 0 1 9. ശ്രോതകൾ കേട്ടത് സേവന വാർത്തകൾ. സമയം 10:30 7"
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 14,580 രൂപ നിരക്കിലും പവന് 1,16,640 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:31 20 സെക്കൻഡ്.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3.
1: സ്മൃതിരാഗം, പഴയ മലയാള ചലച്ചിത്രഗാനങ്ങൾ. മൂളാൻ കൊതിക്കുന്ന ഈരടികൾ, ഹൃദയത്തിൽ നിറഞ്ഞ ഈണം, മനസ്സിൽ പതിഞ്ഞ താളം. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ സ്മൃതിരാഗത്തിലേക്ക്.

പി ജയചന്ദ്രനും നിലമ്പൂർ കാർത്തികേയനും സംഘവും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ചിത്രം രതി നിർവേദം. കവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം. സ്മൃതിരാഗത്തിൽ ഇനി എസ് ജാനകി പാടിയ ഗാനം. ചിത്രം കൊച്ചനിയെത്തി. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ. പുകഴേന്തിയുടെ സംഗീതം.

വരികൾ എഴുതിയത് പി ഭാസ്കരൻ, ചിത്രം ആഭിജാത്യം, ഗായകർ യേശുദാസും പി സുശീലയും, സംഗീതം എ ടി ഉമ്മർ.

0: ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം.
1: അതോടൊപ്പം നമ്മൾക്ക് സെം എക്സാം അല്ലേ നടക്കണത് ഇവിടെ. പിന്നെ ഓഫീസിന് ലൈബ്രറിക്കൊക്കെ ഒന്നും ഒഴിവില്ലാത്തതാണ്. അധ്യയന വർഷം കഴിഞ്ഞെങ്കിലും എക്സാംസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു.
0: ഫോണോട്ട് ഗാനോത്സവം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: പഴയ ചലച്ചിത്ര ഗാനങ്ങളുമായി സ്മൃതിരാഗം തുടരും. നാട്ടുവിശേഷത്തിനും ആകാശവാണി എഫ് എം വാർത്തകൾക്കും ശേഷം നാട്ടുവിശേഷം ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ അക്ഷര ശ്ലോക സദസ്സ് ഉച്ചകഴിഞ്ഞ് 2 മണിക്ക്, ചങ്ങമ്പുഴ രാഗവേദി അവതരിപ്പിക്കുന്ന ഗാനമേള വൈകിട്ട് 6 മണിക്ക്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കൈതക്കാട് NSS കരയോഗ മന്ദിരത്തിൽ ഉച്ചയ്ക്ക് 2:30 RJ ശരത്ത് നയിക്കുന്ന വ്യക്തിത്വ വികസന ക്ലാസ്. കലൂർ കണ്ണൻ നായർ സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് വനിതാ വിഭാഗത്തിൻ്റെ കലാപരിപാടികൾ. എല്ലാ ദിവസവും വൈകിട്ട് 4 മണിക്ക് ആർക്കും പാടാം. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം. ആകാശവാണി കൊച്ചി FM 102.3, സമയം 11:06.

0: ആകാശവാണി FM വാർത്തകൾ.
1: പശ്ചിമബംഗാളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതി ജൂലൈയിൽ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda വെർച്വൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി തീരുമാനമറിയിച്ചത്. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ദേബാംഗ്ഷു പാണ്ഡേക്ക് ലീഡ്. 9534 വോട്ടിനാണ് പാണ്ഡെ മുന്നിട്ട് നിൽക്കുന്നത്. UPSC സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷ ആരംഭിച്ചു. ദേശീയതലത്തിൽ 820,000 ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത്. കേരളത്തിൽ ബക്രീദിന് 2 ദിവസത്തെ പൊതു അവധി. നേരത്തെ അറിയിച്ച 28 പുറമെ 27 അവധി നൽകിയിട്ടുണ്ട്. ബാങ്കുകൾക്കും 2 ദിവസം അവധിയായിരിക്കും. സംസ്ഥാനത്ത് തൊഴിൽ ക്ഷാമം നേരിടാൻ ജില്ലാതല തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. മേളയ്ക്ക് പ്രത്യേക ടോൾ ഫ്രീ നമ്പർ ഏർപ്പെടുത്തുമെന്നും തൊഴിലാളി ക്ഷേമവും വികസനവും സംബന്ധിച്ച് വിപുലമായ പദ്ധതി ആവിഷ്കരിക്കുമെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് ജില്ലയിലെ സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന പുരോഗമിക്കുന്നു. പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ 40% സ്കൂളുകളുടെ പരിശോധന പൂർത്തിയാക്കി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നൽകിയിട്ടുണ്ട്. കോഴിക്കോട് അത്തോളിയിലെ എണ്ണമില്ലിൽ ഇന്നലെ രാത്രി വൻ തീപിടുത്തമുണ്ടായി. കൊപ്രയും തേങ്ങയും 2000 ലിറ്ററോളം വെളിച്ചെണ്ണയും കത്തിയതോടെ ഓയിൽ മില്ലും പൂർണ്ണമായി തകർന്നു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125 പതിപ്പിന് പാരീസിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 പുരുഷ വനിതാ സിംഗിൾസ് മത്സരം.
0: ആകാശവാണി FM വാർത്തകൾ.
1: കൊച്ചി FM-ലൂടെ പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങളുമായി സ്മൃതിരാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഗാനങ്ങളുമായി സ്മൃതിരാഗം തുടരുന്നു. ഇനി യേശുദാസ് പടയഗാനം, ചിത്രം ഇതാ ഇവിടെ വരെ. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം G. ദേവരാജൻ.

റേഡിയോ നാടക ശ്രോതാക്കൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. മെയ് 25 തിങ്കൾ മുതൽ മെയ് 29 വെള്ളി വരെ മലയാള റേഡിയോ നാടക ചരിത്രം മാറ്റിയെഴുതിയ KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ കൊച്ചി FM പുനഃപ്രക്ഷേപണം ചെയ്യുന്നു. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ എന്നീ നാടകങ്ങളാണ് പുനഃപ്രക്ഷേപണം ചെയ്യുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കുക KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ.

പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങളുമായി സ്മൃതിരാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സ്മൃതിരാഗം വീണ്ടും അടുത്ത ചൊവ്വാഴ്ച രാത്രി 10 മണിക്ക് ആകാശവാണി കൊച്ചി FM 102.3, സമയം 11:30 ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ലക്ഷ്മി ശിവനേശ്വര ലിംഗം പാടിയത്, ചിത്രം ബോഗൻ, താമരയുടെ വരികൾ ഡി ഇമ്മന്റെ സംഗീതം.

0: ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഓർമ്മ ചിന്ത.
1: ഉത്സവത്തിൻ്റെ തീയതിയും സമയമൊക്കെ പറയുന്നത് കേട്ടു. തിരിച്ച് സന്തോഷത്തോടെ ഞങ്ങളോട് പറഞ്ഞു, നമുക്ക് ജയചന്ദ്രൻ്റെ ഗാനമേള വെച്ചാൽ എന്താ? ഞങ്ങൾ കുറച്ച് പരിഭ്രാന്തരായി. പക്ഷേ തിരിച്ച് ഇദ്ദേഹം പറഞ്ഞു അതിനുള്ള വഴിയുണ്ടാക്കാം.
0: ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ഓർമ്മ ചിന്ത
1: വിളിച്ച് തീയതിയും സമയമൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചത്. എന്നിട്ട് ഇതുകൂടി പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട,

തമിഴ് ചലച്ചിത്രഗാനങ്ങളാണ് ശ്രോതകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി തനിക്കൊടി എഴുതി എൻ ആർ രഘുനാഥൻ സംഗീതം നൽകി മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം കൊടിവീരൻ.

ബിന്ദുമാലിനി സംഗീതം നൽകി വേദാന്ത് ഭരദ്വാജിനൊപ്പം പാടിയ ഗാനം. ചിത്രം അരുവി. ഗാനമെഴുതിയത് അരുൺ പ്രഭു പുരുഷോത്തമൻ.

0: ശ്രോതാക്കൾ കേട്ടത് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ.
1: ഒരിടത്തൊരിടത്ത്
2: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകളും
1: വിക്രമാദിത്യ മഹാരാജാവ് സദസ്സിനെ നോക്കി. നിറഞ്ഞിരിക്കുന്ന പണ്ഡിത സദസ്സ്, വരരുചി മാത്രം എത്തിയിട്ടില്ല. എന്താ വരരുചി എത്താത്തത്? അദ്ദേഹമില്ലാത്ത സദസ്സിന് ഒരു പൂർണതയില്ല. കേവലം 19 വയസ്സ് മാത്രമുള്ള വരരുചി ഇത്ര ചെറുപ്പത്തിൽ തന്നെ എങ്ങനെ പണ്ഡിതവര്യനായി മാറി?
2: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ
1: എല്ലാ ദിവസവും രാത്രി 7:55
2: പറയിപ്പെറ്റ പന്തിരുകുലം.

0: നിയമവേദി.
1: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
0: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
1: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

0: ഇപ്പോൾ സമയം 12 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ഡോക്ടർ രത്തൻ യു കേൽക്കർ ചുമതലയേറ്റു. ഇന്നലെയാണ് ഉന്നത ഉദ്യോഗസ്ഥ തലത്തിലെ അഴിച്ചുപണിയിൽ ഡോക്ടർ കേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പദവിയിൽ നിയമിച്ചത്. ഡോക്ടർ

0: രത്തൻ യു കേൽക്കറുടെ നിയമനത്തിൽ സിപിഐഎമ്മും ബിജെപിയും പ്രതിഷേധിച്ചു. വോട്ടർ പട്ടികയിൽ നിന്ന് എസ്ഐആറിന്റെ പേരിൽ നിരവധി വോട്ടർമാരെ ഒഴിവാക്കിയെന്ന ആരോപണം കേൽക്കറും നേരിടുന്നുണ്ടെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. നിയമനത്തിലൂടെ കോൺഗ്രസിന്റെ കാപട്യവും ഇരട്ടത്താപ്പും പുറത്തുവന്നതായി ബിജെപി. പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥനെ ചീഫ് സെക്രട്ടറിയായി നിയമിച്ച ബിജെപിക്കെതിരെ കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിരുന്നതായി ബിജെപി നേതാക്കൾ കുറ്റപ്പെടുത്തി. ഭരണത്തിന് നേതൃത്വം നൽകുന്നവരുടെ തീരുമാനമാണ് നിയമനമെന്ന് AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. അക്കാര്യത്തിൽ അഭിപ്രായം പറയാനില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശനും എറണാകുളം ജില്ലയിലെ മന്ത്രിമാർക്കും MLA മാർക്കും കൊച്ചിയിലെ പൗരസ്വീകരണത്തിന് തുടക്കമായി ആറന്മുള MLA അബിൻ വർക്കി, പാലക്കാട് MLA രമേശ് പിഷാരടി എന്നിവർക്കും ചടങ്ങിൽ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. വയനാട്ടിലെ പാടശേഖരങ്ങളിൽ പുഞ്ചകൃഷിയുടെ കൊയ്ത്ത് ആരംഭിച്ചു. മഴ ശക്തമാകും മുൻപ് കൊയ്ത്ത് പൂർത്തിയാക്കുന്ന ഒരുക്കത്തിലാണ് കർഷകർ. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ദേബാംഗ്ഷു പാണ്ഡെ മുന്നേറ്റം തുടരുന്നു. 6 റൗണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ പാണ്ഡെയുടെ ലീഡ് 19,700 കവിഞ്ഞു. അന്തരിച്ച പ്രമുഖ മാധ്യമ പ്രവർത്തകൻ KG പരമേശ്വരൻ നായരെ അനുസ്മരിച്ച് നാളെ ഉച്ചയ്ക്ക് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പങ്കെടുക്കും. രാഷ്ട്രീയ മാധ്യമ രംഗങ്ങളിലെ പ്രമുഖരും KG അനുസ്മരിക്കാനെത്തും.
1: ആകാശവാണി FM വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി FM 102.3 ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ലളിത ഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര, മോഹാലസ്യം, അറിയേണ്ട കാര്യങ്ങൾ. ഡോക്ടർ പ്രദീപ് കിടങ്ങൂർ സംസാരിക്കുന്നു, തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ
2: ഗാനം. പ്രകൃതിയുടെ രുചി.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ.
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ഉച്ചയ്ക്ക് 1 ഫോൺ ഔട്ട് ഗാനോത്സവം, 2 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഓർമ്മച്ചിന്ത്. 3 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 വാട്സാപ്പ് സന്ദേശ ഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
6: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ഇന്ന് വൈകിട്ട് 5 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി, അരയൻകാവ് 2. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിത ഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം, വീടിൻ്റെ മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന തൃപ്പുണിത്ര ചാത്താരിയിലെ PK വിജയനെ പരിചയപ്പെടുത്തുന്നു. തുടർന്ന് വിവിധ ഇനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന പാലച്ചുവടുള്ള കോമളചന്ദ്രൻ സി തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി വാരാന്ത അവലോകനം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില
6: എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ഇന്ന് രാത്രി 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം തെരുവ് നായ ശല്യത്തിനെതിരെ സുപ്രീംകോടതിയുടെ സുപ്രധാന വിധി. 7:55 ഒരിടത്തൊരിടത്ത് P. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയപ്പെട്ട പന്തിരുകൾ.

0: 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി. തുള്ളിയളക്കും സ്റ്റാർട്ടപ്പ്, സ്റ്റാർട്ടപ്പ് സ്ഥാപകൻ വിഷ്ണു MS പങ്കെടുക്കുന്നു അവസാന ഭാഗം. സേവന വാർത്തകൾ 8:30 ഈവനിങ് മെലഡി, 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, തുടർന്ന് മഹിത മലയാളം, FM ഡയറിയിലെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: പ്രകൃതിയുടെ രുചി. ഇന്ന് രാത്രി 9 മണിക്ക് ന്യൂസ് 9 ഡെയിലി റിലേ, 9:15 അഭിപ്രായവേദി, 9:30 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, തുടർന്ന് ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
2: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം.
3: ആ പറയൂ.
2: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
3: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
2: എങ്ങനെ ചെയ്യേണ്ടത്?
3: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക, അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
2: അത് ശരി. മാറ്റങ്ങളുണ്ടെങ്കിലോ?
3: മാറ്റങ്ങളുണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
2: ഇത്രയുള്ളൂ?
3: ഇത്രയുള്ളൂ.
2: ഇപ്പോൾ മനസ്സിലായി.
3: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
0: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം P ജയചന്ദ്രനും ഉമയും പാടിയത്, ഗാനരചന C രാമചന്ദ്രമേനോൻ, സംഗീതം A അനന്തപത്മനാഭൻ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ലളിത ഗാനങ്ങൾ. കൂടുതൽ ലളിത ഗാനം കേൾക്കാം ഇന്ന് വൈകിട്ട് 6:20 മധുരം ഗീതത്തിൽ.
1: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
2: റേഡിയോ നാടക ശ്രോതാക്കൾക്ക് ഇതാ ഒരു സന്തോഷവാർത്ത. May 25 തിങ്കൾ മുതൽ May 29 വെള്ളി വരെ മലയാള റേഡിയോ നാടക ചരിത്രം മാറ്റിയെഴുതിയ KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ കൊച്ചി FM പുനഃപ്രക്ഷേപണം ചെയ്യുന്നു. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ എന്നീ നാടകങ്ങളാണ് പുനഃപ്രക്ഷേപണം ചെയ്യുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കുക KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ.

0: ആകാശവാണി കൊച്ചി FM 102.3 സമയം 12:25:38. സേവന വാർത്തകൾ. എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൻ്റെയും എംപ്ലോയബിലിറ്റി സെന്ററിൻ്റെയും ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1 വരെ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. 5 ഉദ്യോഗദായകർ പങ്കെടുക്കുന്ന തൊഴിൽ മേളയിൽ 150 ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തുന്നു. ആംബുലൻസ് ഡ്രൈവർമാർ, ആംബുലൻസ് അറ്റൻഡർമാർ, വാഷ് പാർട്ട്ണർ, AC, TV ടെക്നീഷ്യന്മാർക്കുള്ള സർവീസ് എഞ്ചിനീയർമാർ, ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് സ്ത്രീകൾ മാത്രം, ടെലി കോളർമാർ സ്ത്രീകൾ, അക്കൗണ്ട് എക്സിക്യൂട്ടീവ് 5 പരിചയം, ഡെസ്പാച്ച് എക്സിക്യൂട്ടീവ്, സെയിൽസ് എക്സിക്യൂട്ടീവ്, സെയിൽസ് സൂപ്പർവൈസർ, ടീച്ചിംഗ് ഫാക്കൽറ്റി, BSc ഫിസിക്സ്, ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ CS, BCA, ടെക്നിക്കൽ കോർഡിനേറ്റർ, പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ റോബോട്ടിക്സ്, AI എന്നീ ഒഴിവുകളിലേക്കാണ് അഭിമുഖം നടത്തുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നാളെ രാവിലെ 11 കാക്കനാട് സിവിൽ സ്റ്റേഷന്റെ 5 നിലയിൽ പ്രവർത്തിക്കുന്ന എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ സർട്ടിഫിക്കറ്റുകളും ബയോഡാറ്റയും 4 സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ പറയാം. 94 46 92 68 36 മറ്റൊരു നമ്പർ 94 46 02 57 80 9 4 4 6 0 2 5 7 8 0
1: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: ഭിന്നശേഷിക്കാരായ 15-35 പ്രായമുള്ളവർക്ക് വേണ്ടി ഫെയ്ത്ത് ഇന്ത്യ എറണാകുളം ജില്ലയിൽ സൗജന്യമായി നടത്തിവരുന്ന വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് 2026-27 അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നാളെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 94 47 94 97 06 ഈ നമ്പറിൽ വിളിക്കുക. 9 4 4 7 9 4 9 7 06 കളമശ്ശേരി നഗരസഭയിൽ നിന്നും വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ, പുനർവിവാഹിതരോ വിവാഹിതയോ അല്ല എന്നുള്ള സാക്ഷ്യപത്രം ഇനിയും സമർപ്പിക്കാത്തവർ അടുത്ത മാസം 15 മുൻപായി നഗരസഭാ ഓഫീസിൽ ഹാജരാക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചു. എറണാകുളം ജില്ലാ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്വകാര്യ മേഖലയിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുന്നതിനായുള്ള രജിസ്ട്രേഷൻ ക്യാമ്പ് ഈ മാസം 29 വെള്ളിയാഴ്ച രാവിലെ 10:30 മുതൽ 3:30 എറണാകുളം നോർത്ത് പറവൂർ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ വച്ച് നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04 84 2 42 24 52 മറ്റൊരു നമ്പർ 62 82 44 20 46 62 82 44 കോട്ടയം ജില്ലയിലെ അസാപ്പ് കേരള പാമ്പാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഈ മാസം 30 ശനിയാഴ്ച രാവിലെ 9 തൊഴിൽ മേള നടത്തും. യോഗ്യത 10 +2 ITI ഡിപ്ലോമ ഡിഗ്രി. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 94 95 99 97 31 9 4 9 5 9 9 7 3 1 ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. പ്രിയ ശ്രോതാക്കളെ, ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി ഇന്ത്യ. രോഗം റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ നിർദ്ദേശം. കേരളം വ്യവസായ സൌഹൃദ സംസ്ഥാനമെന്ന് മന്ത്രി പി കെ

0: കുഞ്ഞാലിക്കുട്ടി. വിവരസാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, ഭക്ഷ്യസംസ്കരണ മേഖലകളിൽ സാധ്യതയേറെയെന്നും മന്ത്രി. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ബലിപെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 27-28 തീയതികളിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ആഫ്രിക്കയിൽ എബോള രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി ഇന്ത്യ. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ പൌരന്മാർക്ക് നിർദ്ദേശം നൽകി. നിലവിൽ ഈ രാജ്യങ്ങളിൽ താമസിക്കുന്നവരും യാത്ര ചെയ്യുന്നവരുമായ ഇന്ത്യക്കാർ ജാഗ്രത പുലർത്തണമെന്നും പ്രാദേശിക ഭരണകേന്ദ്രങ്ങൾ നൽകുന്ന ആരോഗ്യ മാർഗ്ഗനിർദ്ദേശം കർശനമായി പാലിക്കണമെന്നും വിദേശകാര്യ ആരോഗ്യ മന്ത്രാലയങ്ങൾ അറിയിച്ചു. ഇന്ത്യയിൽ ഇതുവരെ എബോള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം വ്യക്തമാക്കി. കേരളം വ്യവസായ സൌഹൃദ സംസ്ഥാനം തന്നെയാണെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. വിവരസാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, ഭക്ഷ്യസംസ്കരണം തുടങ്ങിയ മേഖലകളിൽ കേരളത്തിന് ധാരാളം സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വ്യവസായം തുടങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കാൻ കഴിഞ്ഞ സർക്കാർ കുറേയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും വ്യവസായമന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സംസ്ഥാനത്ത് നിലവിലുള്ള മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും സൌകര്യം മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചതായും ശ്രീ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ യു കേൽക്കർ IAS ചുമതലയേറ്റു. സംസ്ഥാനത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങിയിരുന്നു. വിവിധ ജില്ലകളുടെയും വകുപ്പുകളുടെയും ചുമതല വഹിച്ച ഉദ്യോഗസ്ഥർക്കും മാറ്റമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുട്ടിക്കാണ് രോഗബാധ. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. പെരുമണ്ണ പഞ്ചായത്തിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ജലസാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. 2 വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. അതേസമയം പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. 12 ക്ലാസ് ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായി CBSE അറിയിച്ചു. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് ജില്ലയിലെ സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന പുരോഗമിക്കുന്നു. ജില്ലയിലെ 40% സ്കൂളുകളുടെ പരിശോധന പൂർത്തിയാക്കി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന നടക്കുന്നത്. ഫിറ്റ്നസ് കിട്ടാൻ 6 വകുപ്പുകളുടെ അനുമതി വേണമെന്ന മുൻപത്തെ ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് പിൻവലിച്ചത് സ്കൂളുകൾക്ക് ആശ്വാസമായിരിക്കുകയാണ്. പുതിയ ഉത്തരവ് പ്രകാരം മുൻവർഷങ്ങളിലേതുപോലെ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ മതിയാകും. സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷകൾ പ്രകാരം തദ്ദേശ വകുപ്പ് എഞ്ചിനീയറിംഗ് ആരോഗ്യ വിഭാഗങ്ങളാണ് പ്രാഥമിക പരിശോധന പൂർത്തിയാക്കുക. അതേസമയം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, KSEB, അഗ്നിരക്ഷാസേന, വനം, ആരോഗ്യം തുടങ്ങിയ വകുപ്പുകളുടെ പരിശോധനകൾ തുടരും. സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന മോട്ടോർ വാഹന വകുപ്പും നടത്തുന്നുണ്ട്.
0: ബലിപെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-28 തീയതികളിലാണ് അവധി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടാതെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. 27-നാണ് നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നത്. മാസപ്പിറവി പ്രകാരം 28-നാണ് കേരളത്തിൽ ബലിപെരുന്നാൾ ആഘോഷം. ബാങ്കുകൾക്കും 2 ദിവസം അവധിയായിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട്ടിലെ പാടശേഖരങ്ങളിൽ

0: കൃഷിയുടെ കൊയ്ത്ത് ആരംഭിച്ചു. മഴ ശക്തമാകുന്നതിനു മുൻപ് കൊയ്ത്ത് പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: പുഞ്ചകൃഷി ചെയ്യുന്ന ജില്ലയിലെ അപൂർവം പാടശേഖരങ്ങളിൽ ഒന്നായ വേമം പാടത്ത് ജലസേചന സൌകര്യമുള്ളതിനാൽ തന്നെ 210 ഏക്കറിലാണ് കൃഷി. ഒരേക്കർ കൃഷിക്ക് ഏകദേശം 3 ലക്ഷം രൂപയാണ് ഉൽപാദന ചെലവ്. ഒരു ക്വിന്റൽ നെല്ല് 3000 രൂപയ്ക്കാണ് സർക്കാർ സംഭരിക്കുന്നത്. വളത്തിന് വില കൂടിയതും ഇടയ്ക്കിടയ്ക്ക് പെയ്ത ചെറുമഴയും കർഷകരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മെയ് മാസത്തോടെ കൊയ്ത്ത് പൂർത്തിയാകും. കൊയ്തെടുത്ത നെല്ലുകൾ ഉണങ്ങുന്നതിനും സംഭരിക്കുന്നതിനുമായി പ്രത്യേക ഒരുക്കങ്ങളും കർഷകർ പൂർത്തിയാക്കിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും മലപ്പുറത്തും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴയെ തുടർന്ന് ആലപ്പുഴ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ദേശീയപാത പുനർനിർമ്മാണമടക്കമുള്ള വികസന പ്രവർത്തനങ്ങളും കായലോര ടൂറിസവും പ്രതിസന്ധിയിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: ആലപ്പുഴ ജില്ലയിൽ ഇന്നലെയും ഇന്നുമായി കനത്ത മഴയാണ് ലഭിച്ചത്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. റോഡുകളിലെ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് യാത്ര ദുരിതപൂർണമാക്കി. ദേശീയപാത നവീകരണമടക്കമുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം സ്തംഭിച്ചിരിക്കുകയാണ്. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ കടൽക്ഷോഭവും തലപൊക്കിയിട്ടുണ്ട്. കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള 100-ലധികം വീടുകളിൽ വെള്ളം കയറി. കായലോര ടൂറിസം മേഖലയെയും മഴ ബാധിച്ചിട്ടുണ്ട്.
0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചയ്ക്ക് 3:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസുമായി ഏറ്റുമുട്ടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125 പതിപ്പിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. പുരുഷ സിംഗിൾസിൽ 25 ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇതിഹാസ താരം നൊവാക് ജോക്കോവിച്ച് കോർട്ടിലിറങ്ങുന്നത്. ഫ്രഞ്ച് താരം ജിയോവാനി എംബദഷി പെരിക്കാർഡാണ് ജോക്കോവിച്ചിന്റെ എതിരാളി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26 പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം രാത്രി 10 നട അടയ്ക്കും. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,16,640 രൂപയും ഗ്രാമിന് 14,580 രൂപയുമാണ് ഇന്നത്തെ വില. വയനാട് ടൌൺഷിപ്പ് സംബന്ധിച്ച് മന്ത്രിസഭാ ഉപസമിതി യോഗം ഉടൻ ചേരുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സമ്പൂർണ്ണ പുനരധിവാസമാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്നും അതിനായി കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട പറക്കോട് നിയന്ത്രണം വിട്ട ടോറസ് ലോറി വീടിനു മുകളിലേക്ക് മറിഞ്ഞ് ഉറങ്ങിക്കിടന്ന വീട്ടമ്മ മരിച്ചു. പറക്കോട് സ്വദേശിനി മറിയം ബീവിയാണ് മരിച്ചത്. പുലർച്ചെ 3:00 അപകടം. നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോഴിക്കോട് കാർ കത്തി യുവതി മരിച്ച സംഭവത്തിൽ പൊള്ളരേറ്റ് ചികിത്സയിലായിരുന്ന ഭർത്താവും മരിച്ചു. ചെറുവണ്ണൂർ സ്വദേശി രജിൻ ലാലാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി ഇന്ത്യ. രോഗം റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ നിർദ്ദേശം. കേരളം വ്യവസായ സൌഹൃദ സംസ്ഥാനമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. വിവരസാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, ഭക്ഷ്യസംസ്കരണ മേഖലകളിൽ സാധ്യത ഏറെയെന്നും മന്ത്രി. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. ബലിപെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 27-28 തീയതികളിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.

0: ഡോക്ടർ പ്രദീപ് കിടങ്ങൂർ സംസാരിക്കുന്നു.
1: സിൻകോപ്പി അഥവാ മോഹാലസ്യം വളരെ സാധാരണയായി കാണുന്ന ഒന്നാണിതെങ്കിലും നിങ്ങളിൽ എത്ര പേർക്ക് ഈ വാക്ക് സുപരിചിതമാണ്, എത്ര പേർക്ക് അതിനെപ്പറ്റി കൂടുതലായി അറിയാമെന്ന് ആലോചിക്കുകയായിരുന്നു. അതെന്താണെന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒന്ന് രണ്ട് സംഭവങ്ങൾ വിവരിക്കാം. ഐശ്വര്യ എന്ന മിടുക്കിക്കുട്ടി പതിവ് പോലെ നല്ല ഉത്സാഹത്തിലാണ് അന്ന് സ്കൂളിൽ പോയത്. സ്കൂൾ അസംബ്ലി ഉണ്ടായിരുന്ന ദിവസമായിരുന്നു അത്. ഇളം വെയിലും കൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് അത് സംഭവിച്ചത്. ഐശ്വര്യയ്ക്ക് പെട്ടെന്ന് ക്ഷീണം തോന്നി. ഒരു വല്ലായ്മ, ദേഹമാസകലം ഒരു മരവിപ്പ്. അവൾ വല്ലാതെ വിയർക്കാൻ തുടങ്ങി. തലയ്ക്ക് ഒരു ഭാരവുമില്ലാത്തതുപോലെ, കാഴ്ച മങ്ങുന്നു, തല കറങ്ങുന്നതുപോലെ, കണ്ണിൽ ഇരുട്ട് കയറുന്ന പ്രതീതി. പിന്നെ ഒന്നും ഓർമ്മയില്ല. കണ്ണു തുറക്കുമ്പോൾ അവൾ കണ്ടത് നിലത്ത് കിടക്കുന്ന അവളുടെ ചുറ്റും അവളെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സഹപാഠികളെയും അധ്യാപകരെയുമാണ്. ആരോ മുഖത്ത് വെള്ളം തളിക്കുന്നു. കൂട്ടുകാരി മുഖത്ത് തട്ടി വിളിക്കുന്നു. ചമ്മലോടെ എഴുന്നേൽക്കാൻ തുടങ്ങി. വേണ്ട, കുറച്ചുനേരം കൂടി കിടക്കൂ, ആരോ പറഞ്ഞു. മറ്റൊരു സംഭവം, ഇവിടെ കഥാനായകൻ സിറിയക് ചേട്ടനാണ്. 75 വയസ്സുകാരൻ, സുമുഖൻ. കൊച്ചുവെളുപ്പാൻ കാലത്ത് മൂത്രമൊഴിക്കാൻ മുട്ടി എഴുന്നേറ്റ് പോയി നിന്ന് മൂത്രമൊഴിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് തളർച്ച തോന്നി. കണ്ണിൽ ഇരുട്ട് കയറുന്നതുപോലെ. പൈപ്പിൽ തലയിടിച്ചാണ് വീണത്. ഇവിടെ വിവരിച്ച സംഭവങ്ങൾ പോലെയൊന്ന് മിക്കവാറും എല്ലാവരും നേരിട്ട് അനുഭവിച്ചറിയുകയോ നേരിൽ കാണുകയോ ആരെങ്കിലും പറഞ്ഞു കേൾക്കുകയോ ചെയ്തിട്ടുണ്ടാവും. ആശുപത്രിയിൽ പോയി കുത്തിവയ്പ്പെടുക്കുമ്പോൾ, ലാബിൽ രക്തപരിശോധനയ്ക്കായി രക്തം കുത്തിയെടുത്തപ്പോൾ, വെയിലത്ത് കളിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഭയപ്പെടുത്തുന്ന എന്തോ കണ്ടപ്പോൾ, ഞെട്ടിക്കുന്ന വാർത്ത കേട്ടപ്പോൾ, ഡെങ്കിപ്പനി ബാധിച്ച രോഗി കട്ടിലിൽ നിന്നെഴുന്നേറ്റപ്പോൾ, അങ്ങനെ ധാരാളം സന്ദർഭങ്ങളിൽ. ഒരു സുപ്രധാന വ്യക്തിയുടെ സുരക്ഷയ്ക്കായി നട്ടുച്ച വെയിലത്ത് നിൽക്കുകയായിരുന്ന നല്ല കായികക്ഷമതയുള്ള കമാൻഡോ കുഴഞ്ഞു വീണിട്ട് നാലുപേർ ചേർന്ന് താങ്ങിയെടുത്തു കൊണ്ടുപോകുന്ന ചിത്രം പത്രത്തിന്റെ മുൻപേജിൽ വന്നതും നമ്മുടെ മനസ്സിലുണ്ട്. ഇതാണ് സിൻകോപ്പി അഥവാ മോഹാലസ്യം. ക്ഷണികമായ അഥവാ താത്കാലികമായി ഉണ്ടാവുകയും തനിയെ ഭേദമാവുകയും ചെയ്യുന്ന ബോധക്ഷയം മൂലം ഒരാൾ കുഴഞ്ഞു വീഴുകയും വളരെ പെട്ടെന്ന് തന്നെ ചികിത്സയൊന്നും കൂടാതെ തന്നെ സുഖം പ്രാപിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇത്. നിങ്ങൾക്കറിയാമോ, ഏതാണ്ട് 40 മുതൽ 50% പേർക്കും അവരുടെ ജീവിതകാലത്ത് ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ഇതുണ്ടാകാറുണ്ട് എന്ന്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മുടെ തലച്ചോറിന്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് തലച്ചോറിലേക്ക് നിരന്തരമായ രക്തയോട്ടമുണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിനെന്തെങ്കിലും ഒരു കാരണം കൊണ്ട് തടസ്സം അത് വന്നാൽ 3 മുതൽ 5 നിമിഷങ്ങൾക്കകം മോഹാലസ്യമുണ്ടാകും. ഒട്ടുമുക്കാൽ സന്ദർഭങ്ങളിലും ഇതുതന്നെയാണ് കാരണമാകുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സുപ്രധാന കാര്യം, ബോധക്ഷയം വരുന്നതിന്റെ കാരണം സിൻകോപ്പി മാത്രമല്ല എന്നതാണ്. ജെന്നി, കോമ, ഷോക്ക്, ഹൃദയസ്തംഭനം, രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കുറയുക, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അതുണ്ടാകാം. എന്താണിതിന്റെ കാരണം? അത് പ്രധാനമായും മൂന്നായി തിരിക്കാം. റിഫ്ലക്സ്, ശരീരത്തിന്റെ യാന്ത്രികമായ പ്രതികരണം. പെട്ടെന്നുണ്ടായ വേദന കൊണ്ടോ ഭയം മൂലമോ കുറെ സമയം നിൽക്കേണ്ടി വരുന്നതുകൊണ്ടോ നിർത്താതെയുള്ള ചുമ കാരണമോ മൂത്രമൊഴിച്ചു കഴിഞ്ഞ ഉടനെയോ ഇത് സംഭവിക്കാവുന്നതാണ്. അതുപോലെ തല പെട്ടെന്ന് വെട്ടിക്കുക, കഴുത്തിൽ ഷേവ് ചെയ്യുക, ഷർട്ടിന്റെ കോളർ മുറുകിയിരിക്കുക എന്നിവയും ഇതിന് കാരണമാകാം. ഓർത്തോസ്റ്റാറ്റിക്, കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യുന്ന ആൾ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ സംഭവിക്കുന്നത്. നിർജ്ജലീകരണം, ചില മരുന്നുകൾ എന്നിവ ഇതിന് കാരണമാകാം. 3, ഹൃദയ സംബന്ധമായ കാരണങ്ങൾ. ഹൃദയമിടിപ്പ് ക്രമാതീതമായി കൂടുകയോ വളരെയധികം കുറയുകയോ ചെയ്യുന്ന അവസ്ഥ, ഹൃദയാഘാതം, ഹൃദയപേശികളുടെ അസ്വാഭാവികമായ വികാസം തുടങ്ങിയവ ഇതിലുൾപ്പെടുന്നു. എന്താണ് ഇതിന്റെ പ്രാഥമിക ചികിത്സ? സ്വയം അനുഭവിക്കാനോ മറ്റൊരാൾക്കിത് സംഭവിക്കുന്ന സമയത്ത് കൂടെയുണ്ടാകാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാഥമിക ചികിത്സ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരാൾ കുഴഞ്ഞു വീഴാൻ പോകുമ്പോൾ അയാളുടെ ഭാവവും വിളർച്ചയും കണ്ട് അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ വീണു പരിക്ക് പറ്റാതിരിക്കാൻ അയാളെ സഹായിക്കുക. പിടിച്ച് സാവധാനം നിങ്ങൾക്കും രോഗിക്കും സുരക്ഷിതമായ ഒരിടത്ത് നിലത്ത് കിടത്തുക. തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടി 2 കാലുകളും ഏതാണ്ട് 1 അടി ഉയർത്തി വയ്ക്കുക. വസ്ത്രങ്ങൾ മുറിയിരിക്കുന്നെങ്കിൽ അയച്ചു കൊടുക്കണം, പ്രത്യേകിച്ചും കോളർ. അത് ഗുണം ചെയ്യും. അയാളുടെ ചുറ്റും ആൾക്കാർ കൂടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക.

0: അയാളുടെ രണ്ടു തോളിലും തട്ടി ഉറക്കെ വിളിക്കുക. അയാൾ എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ എന്നറിയാനാണിത്. ശ്വാസം എടുക്കുന്നുണ്ടോ എന്നറിയാൻ അയാളുടെ വയറും നെഞ്ചും ഉയർന്നു താഴുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നാഡിമിടിപ്പ് അഥവാ പൾസ് നോക്കാൻ അറിയാമെങ്കിൽ മാത്രം നോക്കുക. ബോധം കെട്ടുകിടക്കുന്ന ആൾ പ്രതികരിക്കുന്നില്ല, ശ്വാസവും നാഡിമിടിപ്പും ഇല്ല എങ്കിൽ CPR അഥവാ കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ ആരംഭിക്കണം. ശ്വാസവും നാഡിമിടിപ്പും ഉണ്ടെങ്കിൽ അയാളോടൊപ്പം തുടരുക. ബോധം വന്നയുടൻ എഴുന്നേൽക്കാൻ സമ്മതിക്കരുത്. അയാൾക്ക് മനോധൈര്യം കൊടുക്കുക. ബോധം കെട്ടുകിടക്കുന്ന ആളിന്റെ മുഖത്ത് വെള്ളമൊഴിക്കുകയോ തളിക്കുകയോ ചെയ്യാൻ പാടില്ല. പൂർണമായി ബോധം തെളിയുന്നതിന് മുൻപ് വെള്ളം കുടിപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം അടിയന്തരമായി വൈദ്യസഹായം തേടേണ്ടത് എപ്പോഴാണ് എന്നതാണ്. ബോധം കെട്ടുകിടക്കുന്നയാൾ വയസ്സായ ആളോ ഗർഭിണിയോ ഒരു ഹൃദ്രോഗിയാണെന്ന് നിങ്ങൾക്കറിയാവുന്ന ആളോ ആണെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ ഉണരുന്നില്ലെങ്കിൽ അയാൾക്ക് ശ്വാസതടസ്സമുള്ളതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ബോധം വന്നയുടനെ നെഞ്ചുവേദനയോ നെഞ്ചിടിപ്പോ ഉണ്ടെന്ന് അയാൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ വീഴ്ച മൂലം ക്ഷതം പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല രക്തസ്രാവമുണ്ടെങ്കിൽ തീർച്ചയായും ഉടനെ വൈദ്യസഹായം തേടേണ്ടതാണ്. മോഹാലസ്യം വരുന്നതിന് മുൻപ് മിക്കവർക്കും ഒരു മുന്നറിയിപ്പ് പോലെ ചില വല്ലായ്മകൾ തോന്നാറുണ്ട്. ഐശ്വര്യയ്ക്ക് തോന്നിയതുപോലെ ക്ഷീണം, തലയ്ക്ക് ഭാരക്കുറവ്, തലകറക്കം, കൂടുതലായുള്ള വിയർപ്പ്, ഓക്കാനം, വയറിന്റെ മുകൾ ഭാഗത്ത് വേദന, ശരീരം മുഴുവൻ മരവിപ്പ് തുടങ്ങിയവ. ഈ സമയത്ത് രോഗിക്ക് തന്നെ ചില മുൻകരുതലുകൾ എടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ സുരക്ഷിതമായ സ്ഥലത്ത് പതുക്കെ മലർന്നു കിടക്കുക. കാലുയർത്തിവെക്കാൻ പറ്റുമെങ്കിൽ നന്ന്. സഹായത്തിന് ആരെയെങ്കിലും വിളിക്കുക. ഇറുകിയ വസ്ത്രങ്ങൾ അയയ്ക്കുക. ഗർഭിണിയാണെങ്കിൽ ഇടതുവശത്തേക്ക് ചരിഞ്ഞുകിടക്കുന്നത് ഗുണം ചെയ്യും. ഭൂരിഭാഗം ആൾക്കാരിലും നിമിഷങ്ങൾക്കുള്ളിൽ ബോധം തെളിയും. ബോധം തെളിഞ്ഞാൽ 10-15 മിനിറ്റ് കൂടി ആ രീതിയിൽ കിടക്കുകയാണ് ഉചിതം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണഗതിയിൽ ക്ഷണികവും താനെ ഭേദമാകുന്നതുമായ അവസ്ഥയാണിതെങ്കിലും ചില പ്രധാനപ്പെട്ട ഗൌരവമായ അസുഖങ്ങളുടെ ലക്ഷണം കൂടിയാകാം ഇത്. അതുകൊണ്ട് തന്നെ രോഗിയെ തീർച്ചയായും ഒരു വിദഗ്ധനായ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അദ്ദേഹം വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിനു ശേഷം പരിശോധിക്കുകയും രോഗനിർണയത്തിനുവേണ്ടി ചിലപ്പോൾ ചില ടെസ്റ്റുകൾ നിർദ്ദേശിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ രോഗിയെ തീർച്ചയായും ഒരു വിദഗ്ധനായ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അദ്ദേഹം വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിനു ശേഷം പരിശോധിക്കുകയും രോഗനിർണയത്തിനുവേണ്ടി ചിലപ്പോൾ ചില ടെസ്റ്റുകൾ നിർദ്ദേശിക്കുകയും ചെയ്യും. സാധാരണ ചെയ്യുന്ന രക്തപരിശോധനയും ECG കൂടാതെ ചില സന്ദർഭങ്ങളിൽ എക്കോകാർഡിയോഗ്രാഫി, എക്സ്റേ, CT സ്കാൻ, MRI, MRA, EEG തുടങ്ങിയവയും ആവശ്യമായി വരാം. എന്താണ് ഇതിനുള്ള ചികിത്സ? ഭൂരിഭാഗം പേർക്കും പ്രത്യേകിച്ച് ഒരു ചികിത്സയുടെയും ആവശ്യമുണ്ടാവില്ല. മറ്റുള്ളവരിൽ നേരത്തെ പറഞ്ഞതുപോലെ പരിശോധിച്ച് ടെസ്റ്റുകൾ നടത്തി രോഗനിർണയം നടത്തിയതിനു ശേഷം അതിനുവേണ്ട ഉചിതമായ ചികിത്സ, അതൊരു പക്ഷേ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരുന്നിന്റെ ഡോസ് വ്യത്യാസപ്പെടുത്തുന്നതാവാം, പേസ് മേക്കർ വയ്ക്കുന്നതാവാം, അല്ലെങ്കിൽ ഹൃദയ ശസ്ത്രക്രിയ തന്നെയാകാം. ഇത് വളരെ ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രമേ വേണ്ടി വരുന്നുള്ളൂ എങ്കിലും അവരെ കണ്ടുപിടിക്കേണ്ടതും അവർക്ക് വിദഗ്ധ ചികിത്സ കഴിവതും വേഗം ആരംഭിക്കേണ്ടതും അത്യാവശ്യമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ.
1: മോഹാലസ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ പ്രദീപ് കിടങ്ങൂർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഇനി 12:50 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. ആഗോള നന്മയ്ക്കായി ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്

തുടരുമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയും യു എസും തമ്മിൽ സുദൃഢ ബന്ധമെന്നും പല മേഖലകളിലും ഭാവി സഹകരണത്തിന് സജീവ സാധ്യതയെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരുടെ പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. രോഗബാധിത രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത.

0: സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, തന്ത്രപരമായ സാങ്കേതിക വിദ്യകൾ, വ്യാപാരം, നിക്ഷേപം, ഊർജ്ജ സുരക്ഷ തുടങ്ങിയ വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തിലെ സുസ്ഥിരമായ പുരോഗതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ സാഹചര്യം ഉൾപ്പെടെ വിവിധ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ US കാഴ്ചപ്പാട് അദ്ദേഹം പങ്കുവച്ചു. ആഗോള നന്മയ്ക്കായി ഇന്ത്യയും അമേരിക്കയും അടുത്തു പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പിച്ചു പറഞ്ഞു. ഇന്ത്യയും US തമ്മിൽ സുദൃഢ ബന്ധമെന്നും പല മേഖലകളിലും ഭാവി സഹകരണത്തിന് സജീവ സാധ്യതയെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ശക്തരായ പങ്കാളികൾ എന്ന നിലയിൽ സുതാര്യവും ഫലപ്രദവുമായ ചർച്ചകൾ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
1: We have a very deep, very broad-based cooperation and a relationship that impacts and influences other regions and the world. And that is because we have converging interests on many issues and in many parts of the world. So I look forward to our conversation today. These are complicated times, but strong partners, I'm very confident, will have very open and productive discussions.
0: കോഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി 4 ദിവസത്തെ സന്ദർശനത്തിനായാണ് US സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയിലെത്തിയത്. ഈ മാസം 26 നടക്കുന്ന കോഡ് യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർക്ക് പുറമെ ഓസ്ട്രേലിയ, ജപ്പാൻ വിദേശകാര്യമന്ത്രിമാരും പങ്കെടുക്കും. സ്വതന്ത്രവും വിശാലവുമായ ഇൻഡോ പസഫിക്കിനായി മുൻഗണനാ മേഖലകളിൽ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. നിലവിലുള്ള കോഡ് സംരംഭങ്ങളിലെ പുരോഗതിയും യോഗം വിലയിരുത്തും. ഇസ്രായേലുമായും മേഖലയിലെ മറ്റ് സഖ്യകക്ഷികളുമായും നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഇറാനുമായുള്ള സമാധാന കരാറിനെക്കുറിച്ച് പ്രധാനമായും ചർച്ചകൾ നടത്തിയതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾ ഭൂരിഭാഗവും പൂർത്തിയായതായും ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ധാരണയായെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എന്നാൽ പ്രധാന വിഷയങ്ങളിൽ പൂർണ്ണമായ ധാരണയിൽ എത്തിയിട്ടില്ലെന്നും അമേരിക്കൻ ഭരണകൂടം പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് നടത്തുന്നതെന്നും ഇറാൻ വിദേശമന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി പ്രതികരിച്ചു. എബോള രോഗബാധയെ തുടർന്ന് കോംഗോയിൽ മരണസംഖ്യ 204 ഉയർന്നു. കോംഗോയ്ക്കും ഉഗാണ്ടയ്ക്കും പുറമെ മറ്റു രാജ്യങ്ങളിലും എബോള വൈറസ് ബാധയുടെ ഭീഷണിയുള്ളതായി ആഫ്രിക്കൻ യൂണിയന്റെ ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ രോഗബാധിത രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി. ഈ രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ പൌരന്മാർ ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യമന്ത്രാലയം നിർദ്ദേശിച്ചു. 2025 VBG റാംജി നിയമത്തിന്റെ കരട് പ്രസിദ്ധീകരിച്ച് കേന്ദ്ര സർക്കാർ. കരടിന്മേലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾക്ക് അടുത്തമാസം 21 സമർപ്പിക്കാമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് ജി റാംജി നിയമം നിലവിൽ വരുന്നത്. നിയമപരമായ ഒരു സാമ്പത്തിക വർഷത്തിലെ തൊഴിലുറപ്പ് ദിനങ്ങൾ 100 നിന്ന് 125 ദിവസമായി ഉയർത്താൻ പുതിയ നിയമം ലക്ഷ്യമിടുന്നു. ഈ വർഷം July 1 പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. CBSEയുടെ 12 ക്ലാസ് ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർ മൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായി CBSE അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-1178-00 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ഗവ് ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം ആരോഗ്യ വിദഗ്ധരുടെയും മെഡിക്കൽ പ്രൊഫഷണലുകളുടെയും പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ. ന്യൂഡൽഹിയിൽ നടന്ന നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസസിന്റെ 23 ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ സോഫ്റ്റ്വെയറായി ഡോക്ടർമാരും ഹാർഡ്വെയറായി അടിസ്ഥാന സൌകര്യങ്ങളും പ്രവർത്തിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു.
3: We as policy makers give you infrastructure, but that is only going to remain as a hardware. The software is the doctor. The software are the people who are working in the field of health. I am also happy to note that today we have started

0: Started 11 new courses. I really congratulate NBEMS for this initiative that they have taken.
1: ബലിപെരുന്നാൾ പ്രമാണിച്ച് കേരളത്തിൽ രണ്ട് ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-28 തീയതികളിലാണ് അവധി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടാതെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ആയിരിക്കും. 27-നാണ് നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നത്. മാസപ്പിറവി പ്രകാരം 28-നാണ് കേരളത്തിൽ ബലിപെരുന്നാൾ ആഘോഷം. ബാങ്കുകൾക്കും രണ്ട് ദിവസം അവധി ആയിരിക്കും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും മലപ്പുറത്തും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:30 മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും രാത്രി 7:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന്റെ 125-ാമത് പതിപ്പിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. 25-ാം ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിടുന്ന നൊവാക് ജോക്കോവിച്ച് ഇന്ന് ഫ്രഞ്ച് താരത്തെ നേരിടും. ലോക ഒന്നാം നമ്പർ താരങ്ങളായ ജാനിക് സിനറും അരീന സബലങ്കയും മത്സരരംഗത്തുണ്ട്. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ യുകി ഭാംബ്രി, എൻ ശ്രീറാം ബാലാജി എന്നിവരും മത്സരിക്കുന്നുണ്ട്. പശ്ചിമബംഗാളിലെ ഫൽത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. 9-ാം റൌണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ ബിജെപി സ്ഥാനാർത്ഥി ദബാംഷു പാണ്ഡെ 34,000-ത്തിലധികം വോട്ടുകളുടെ ലീഡ് നേടി. സിപിഐഎം സ്ഥാനാർത്ഥി ശംഭുനാഥ് കുർമി 2-ാമതും കോൺഗ്രസ് 3-ാമതും തൃണമൂൽ കോൺഗ്രസ് 4-ാമതുമാണ്. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിൽ കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 82. 201 ഖനിത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അറിയിച്ചു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുട്ടിക്കാണ് രോഗബാധ. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ അറിയിച്ചു. പെരുമണ്ണ പഞ്ചായത്തിൽ രണ്ട് കുട്ടികൾ. കേരളത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങി. ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന രത്തൻ യു ഖേൽക്കറെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. ജി എസ് ടി കമ്മീഷണറായി പി ബി നൂഹിനെയും തൽസ്ഥാനം വഹിച്ചിരുന്ന പാട്ടീൽ അജിത് ഭഗവത് റാവുവിനെ ധനവകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. പുതിയ ഉത്തരവനുസരിച്ച് കൊല്ലം, പത്തനംതിട്ട, കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ ജില്ലാ കളക്ടർമാരെ മാറ്റി നിയമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. ആഗോള നന്മയ്ക്കായി ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയും യുഎസും തമ്മിൽ സുദൃഢ ബന്ധമെന്നും പല മേഖലകളിലും ഭാവി സഹകരണത്തിന് സജീവ സാധ്യതയെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ആരോഗ്യ സംരക്ഷണാടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരുടെ പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. രോഗബാധിത രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി കൊച്ചി FM 102.3 സമയം 1:08.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് സ്വാഗതം.
1: ഫോൺ ഔട്ട് ഗാനോത്സവം, ഇതിൽ നിങ്ങളോടൊപ്പം റിയ.
2: ഹലോ.
0: ഹലോ, ബിന്ദു വൈക്കമല്ലേ?
2: അതെ.
0: നമസ്കാരം, ഞാൻ വിളിക്കുന്നത് കൊച്ചി ആകാശവാണി എന്നാ കേട്ടോ. ഫോൺ ഔട്ട് ഗാനോത്സവം എന്നാണ് പരിപാടിയുടെ പേര്. ഈ അടുത്തെങ്ങാനും വിളിച്ചിരുന്നോ ഞങ്ങള്?
2: ഇല്ല, വിളിച്ചില്ല. വിളിച്ചിട്ട് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു.
0: ഒരു വർഷം കഴിഞ്ഞല്ലേ.

0: ആ ഓക്കെ ഓക്കെ ശരി.
1: അപ്പൊ
0: ഞങ്ങൾ, എന്റെ പേര് റിയ എന്നാണ്. ഞങ്ങൾക്ക് ഒരു മെസ്സേജ് അയച്ചിരുന്നല്ലോ വിളിക്കണം എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ടാട്ടോ വിളിച്ചത്. എന്താ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം.
0: ഓക്കെ. വൈക്കത്താണോ വീട്? വൈക്കത്ത് എവിടെയാ? ഓക്കെ ശരി. പഠിക്കുവാണോ?
1: ഇല്ല, വീട്ടമ്മയാണ്.
0: ശബ്ദമൊക്കെ കേട്ടിട്ട് ഒരു കൊച്ചുകുട്ടിയുടെ ശബ്ദം പോലെ ഉണ്ട്.
1: ഇല്ല, മൂത്തയാള് ജോലിയാണ്, ട്രാവൽ ആൻഡ് ടൂറിസം. ഇളയാള് എം കോമിന് പഠിക്കണ.
0: ഓക്കെ. അപ്പൊ വലിയ കുട്ടികളൊക്കെ ഉണ്ട്.
1: അപ്പൊ
0: ഏതാ പാട്ട് വേണ്ടത്?
1: ഇങ്ങനെ ചോദിച്ചാ ഞാൻ എന്തോ പറയണ്ടേ, ഞാൻ ഓർത്തില്ല. വിളിക്കുമെന്നുള്ളൊരിതില്ല, എനിക്കറിയില്ല, ഞാൻ ഓർത്തില്ല. അപ്പൊ ഒരു പാട്ട്
0: ഏതെങ്കിലും പാട്ട് വെച്ചാ മതിയോ?
1: ഏതെങ്കിലും പെട്ടെന്ന് ചോദിച്ചപ്പോഴേ പാട്ടൊക്കെ അവൻ മറന്നുപോയി. കേൾക്കാൻ കേട്ടോണ്ടിരിക്കും, അപ്പൊ അവർക്ക് ഇത് വെക്കണം, ഇത് വെക്കണമെന്ന്.
0: ശരി, അപ്പൊ ഒരു പാട്ട് വെക്കാം. ഓക്കെ
1: ഓക്കെ,
0: ശരി എന്നാ വെക്കുവാണേ.
1: ശരി.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ഹലോ.
2: ഹലോ,
1: ലീനയാണോ ഇത്?
2: ലീനയാണ്.
1: നമസ്കാരം, ഇത് കൊച്ചി എഫ് എമ്മിന്ന് കേട്ടോ വിളിക്കണേ, ആകാശവാണി കൊച്ചി എഫ് എം.
2: മനസ്സിലായി.
1: അപ്പോ ലീനയെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ലീനയുടെ സുഹൃത്ത് രേണുക മോഹൻ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിരുന്നു.
2: ടീച്ചർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: ആണല്ലേ, ശരി.
2: അംഗനവാടിയിൽ വർക്ക് ചെയ്യണേണ്, വീട് ഉദയംപേരൂര്. എന്താ വിശേഷം പ്രിയ?
1: എനിക്കെങ്ങനെ സുഖമായിട്ടൊക്കെ പോകുന്നു, അവിടെ എന്തുണ്ട് വിശേഷം?
2: ഇവിടെ മഴയൊക്കെ ആയിരുന്നു, ഇന്ന് മഴയില്ല. എനിക്ക് ഭർത്താവും 3 കുട്ടികളുമുണ്ട്. മൂത്താളുടെ കല്യാണം കഴിഞ്ഞു. ഇളയവര് 2 പേര് ജോലിക്ക് പോയി. 2 പെണ്ണും 1 ആണുമാണ്, അശ്വതി, അനന്തു, ആതിര. കല്യാണത്തിന് മുമ്പ് ഞാൻ എറണാകുളത്തെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോ സണ്ണി സാർ, അത് സ്ക്രീൻ പ്രിന്റിംഗ് വർക്കിനാണ് പോയിരുന്നത്, അവിടുത്തെ സണ്ണി സാറിന്, ജോസ്, ലിസി, ജെസ്സി, തോമസ് അവർക്കെല്ലാവർക്കും, എന്റെ കൂട്ടുകാർക്കെല്ലാവർക്കും, പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട്.
1: ഓക്കെ, ഇവരൊക്കെയായിട്ട് ഇപ്പോഴും കൂട്ടുണ്ടോ?
2: ഞാൻ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് പോകുന്നേ, പിന്നെ ഞാൻ പോയിട്ടില്ല.
1: ഓ ശരി.
2: പിന്നെ ഞാൻ സബർബൻ സ്റ്റോറില് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, അവരായിട്ട് ഇടക്ക് മാസത്തിലൊക്കെ കൂടാറുണ്ട്.
1: ശരി.
2: രുക്മിണി, ശാന്തി, മല്ലിക, പ്രീതി, കുറച്ചുപേരുണ്ട്, 10-21 പേരുണ്ട്.
1: അപ്പൊ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അല്ലേ?
2: അവ ഇവരായിട്ട് 21 പേരായിട്ട് ഇടക്ക് ഞങ്ങൾ വർഷത്തിലൊഴിക്കൊക്കെ കൂടാറുണ്ട്. പിന്നെ എനിക്ക് കല്യാണത്തിന് മുമ്പ് എനിക്കൊരു കൂട്ടുകാരിയുണ്ട്, മിനി എന്നാണ് അവളുടെ പേര്. അവരെയൊന്നും ഞാനിപ്പോ കാണാറേ ഇല്ല.
1: ഓ ശരി. എവിടുത്തുകാരിയായി മിനി?
2: അതും ഉണിച്ചറ ഇടപ്പള്ളിയാണ്. ഉണിച്ചറ എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്.
1: അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ഒരു പക്ഷെ ഇനി മിനിക്കും ഓർമ്മ വന്നാലോ അല്ലേ, ഇങ്ങനെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു.
2: മിനിക്കും ഓർമ്മ വന്നാലോ.
1: അതെ അതെ.
2: അത് കഴിഞ്ഞ് സവർണ സ്റ്റോറില് വെച്ച് പ്രീതിയാണ്, അത് ഉണിച്ചറിയ തന്നെയാണ്. പ്രീതിയായിട്ട് ഇപ്പോഴും ഫോൺ വിളിക്കാറുണ്ട്.
1: ശരി. അപ്പൊ എന്തായാലും കൂട്ടുകാർക്കൊക്കെ വേണ്ടിട്ട് ഏത് പാട്ടാ വെക്കണ്ടേ?
2: പാട്ട് പറയാം. പാട്ട് പൈങ്കിളി മലർ തിങ്കിളി, ആ പാട്ടിന്റെ ആദ്യം എന്താ?
1: 1000 കണ്ണുമായി കാത്തിരുന്നു.
2: അത് തന്നെ. 1000

0: ഹലോ,
1: ആരാണ്?
0: കൃഷ്ണവേണിയല്ലേ ഇത്?
1: അതെ.
0: നമസ്കാരം, ഞാൻ വിളിക്കുന്നത് കൊച്ചി എഫ് എമ്മിൽ നിന്നാണ്, ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന്. അല്ല, എന്റെ പേര് റിയ എന്നാണ് കേട്ടോ.
1: ഞാൻ കേൾക്കാറുണ്ട്, സന്തോഷം കൊണ്ട് എന്താ പറയണ്ടേ.
0: വിവാഹ വാർഷികം എഴുതി ഈ മാസം 17-ാം തീയതി. ഇത്തിരി വൈകി പോയി, ക്ഷമിക്കണം.
1: ഒരുപാട് ഒരുപാട് സന്തോഷം. ഞാൻ ഒരു ചെറിയ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണായിരുന്നു, കൊണ്ട് ഇപ്പൊ ഞാൻ പഠിത്തരത്തിരിക്കുന്നതാണ്.
0: ഓ ശരി, എവിടെയാ?
1: നല്ല സന്തോഷം. ഞാൻ ഇവിടെ മാഴിയങ്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്.
0: ശരി ശരി, അറിയാം.
1: ചെറിയ പണിയൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു.
0: ഓക്കെ, വീട് ചേന്ദമംഗലത്തല്ലേ?
1: ചേന്ദമംഗലം തെക്കുംപുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട്. ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മെസ്സേജ് ഇട്ടിട്ട് വിളിച്ചിട്ട് വിളിച്ചില്ല എന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷം
0: ചേട്ടൻ എഴുതിയെങ്കിലും ചേട്ടന്റെ പേര് എഴുതിയില്ല. എന്താ ചേട്ടന്റെ പേര്?
1: ഒറ്റ പാരഗ്രാഫിൽ നിർത്തിയതാണ്.
0: ചേട്ടന്റെ പേരെന്താ?
1: ചേട്ടന്റെ പേര് അപ്പുകൂട്ടൻ. ഞങ്ങളുടെ 36-ാമത്തെ വാർഷികം.
0: ഓക്കെ, അപ്പുകൂട്ടൻ ചേട്ടൻ വിളിച്ചിട്ടുണ്ട്?
1: വിളിച്ചിട്ടുണ്ട്,
0: എനിക്ക് ഓർമ്മയുണ്ട്, വിളിച്ചിട്ടുണ്ട്. ഞാൻ തന്നെയാ വിളിച്ചേ. അദ്ദേഹം എനിക്കൊന്നും ഡ്രൈവറാണോ? അത് തന്നെ, കണ്ട, എനിക്ക് ഓർമ്മയുണ്ട്. കഴിഞ്ഞ വർഷം നിങ്ങളുടെ വിവാഹ വാർഷികത്തിന് ഞാൻ തന്നെയാണ് വിളിച്ചത്. ശരി, ഈ കോളേജ് ഈ സമയത്തോ തുറക്കോ? എനിക്കൊന്നും എക്സാം ഉണ്ട്.
1: ഞങ്ങൾക്ക് ഇതാണ്, കെടിയുടെ എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്.
0: അതുകൊണ്ട്
1: അതോടൊപ്പം നമ്മൾക്ക് സെം എക്സാം അല്ലേ നടക്കണത് ഇവിടെ. പിന്നെ ഓഫീസിന് ലൈബ്രറിക്കൊക്കെ ഒന്നും ഒഴിവില്ലാത്തതാണ്.
0: അധ്യയന
1: വർഷം കഴിഞ്ഞെങ്കിലും എക്സാംസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു.
0: നമുക്കല്ലാതെ ശനി ഞായറും അവധി കിട്ടില്ലേ?
1: എല്ലാ ശനിയും കിട്ടൂല, പബ്ലിക് ഹോളിഡേസ് എല്ലാം കിട്ടും.
0: ശരി, ഓക്കെ. ഈ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് വീട്ടിലേക്ക് അധികം ദൂരം ഉണ്ടോ?
1: എന്തുണ്ട്?

0: പർവ്വതം പോകാനുണ്ട്. ഒരു ശരിക്കും 18 രൂപയുടെ പോയിന്റില് എത്തണം.
1: പിന്നെ
0: രാവിലെ കോളേജ് ബസ് ഉണ്ടാകാറുണ്ട്, അതിന് വരും. അപ്പൊ കറക്റ്റ് സമയത്തിന് 9:45 ഞങ്ങളുടെ സമയം. അപ്പൊ ആ സമയത്ത് എത്താൻ പറ്റും. ഇപ്പൊ ഈ പരീക്ഷയൊക്കെ കഴിഞ്ഞതിന്റെ പേരിൽ ഇപ്പൊ സപ്ലൈ എക്സാംസ് ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കോളേജ് ബസ് മൂത്തവന്നെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് അവിടുന്ന് പറവൂര് പ്രൈവറ്റ് സ്റ്റാൻഡിൽ ചെന്നാല് മാലിയങ്കരക്ക് എത്തുന്ന ഒരു ബസ്, അതോ 9:45 ആവും ഇവിടെ എത്തുമ്പോ. എന്നാലും ആ ബസ്സിൽ പോരും.
1: ശരി ശരി.
0: എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിട്ട് എന്ത് പറയണം.
1: എന്തായാലും ഞാൻ ചേട്ടനെ വിളിക്കാതെ കൃഷ്ണവേണിയെ വിളിച്ചത് എന്തുകൊണ്ട് നന്നായില്ലേ? നമ്മൾ തമ്മിലായിരുന്നു ഇതുവരെ സംസാരിക്കാത്തത്.
0: അന്നും വിളിച്ചപ്പോഴും മാഡം തന്നെയാണ് സംസാരിച്ചത്.
1: അതാണ്
0: പുള്ളി എന്നിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചായിരുന്നു ചേട്ടൻ വണ്ടിയില്. അത് എനിക്ക് അയച്ചു തന്നെ. ഞാനത് എന്നിട്ട് എന്നോട് ഡേറ്റ് അന്ന് പറഞ്ഞിട്ടുണ്ട്, 27 ആ ഒരു ദിവസം. അപ്പൊ അത് ഞാനത് ശ്രദ്ധിച്ച് കേട്ടായിരുന്നു. അപ്പൊ അതിനുശേഷം പിന്നെ മെസ്സേജുകൾ ഇടുമെങ്കിലും ചിലതൊക്കെ വായിക്കാറ് വിളിക്കാറില്ല. പിന്നെ എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെ വിളിക്കൽ. ഉറാശെങ്കിലും എന്നെ വിളിച്ചല്ല, ഞാൻ ഈ റേഡിയോന്റെ ശ്രോതാവായത് തന്നെ എന്റെ ഒരു കൂട്ടുകാരത്തി മുഖേന. എനിക്ക് പണ്ടുള്ള റേഡിയോ ഒക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മ ടിവിയിലേക്കൊക്കെ മാറി കഴിഞ്ഞപ്പോ റേഡിയോ കുറഞ്ഞു കുറഞ്ഞു വരെയിരുന്നല്ല. പക്ഷെ ഒരു 10-12 വർഷമായി ഇതിന്റെ സ്ഥിരം ശ്രോതാവായി മാറിയത്.
1: ശരി.
0: അപ്പൊ അടുക്കളയിൽ നമ്മുടെ സമയം അറിയാനും കൂടി ഉള്ളൊരു
1: ഉപാധിയാണിത്.
0: അതന്നെ കറക്റ്റ് 8 മണിക്ക് വെങ്കിട്ടരാമൻ വന്നു കഴിയുമ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്.
1: അത് കൊള്ളാം.
0: ആ സാറിന്റെ സംസാരം കേട്ട് കഴിയുമ്പോ റേഡിയോ ഓഫ് ചെയ്തിട്ട് ഇറങ്ങി. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് വരുന്നത്. അപ്പൊ എല്ലാ ബസ് സ്റ്റോപ്പിന്റെ ഇറങ്ങിയിട്ട് ചേട്ടന് വണ്ടിയായിട്ട് സ്റ്റാൻഡിലേക്ക് പോകും. തിരിച്ച് ഞാൻ 5 മണിക്കുള്ളിൽ വീട്ടിൽ കയറുമ്പോ റേഡിയോടെ സ്വിച്ച് ഇട്ടിട്ടാണ് ഞാൻ ബാഗ് താഴെ വെക്കണത്.
1: അപ്പൊ എന്തായാലും പാട്ടും കേട്ട് അല്ലേ?
0: അതെനിക്ക് ഒരു പ്രചോദനോട് എന്റെ ജോലി ചെയ്യാൻ
1: സന്തോഷം. എന്തായാലും മെയ് 17 വിവാഹ വാർഷികം കഴിഞ്ഞു പോയെങ്കിലും രണ്ടു പേർക്കും അപ്പുക്കുട്ടനും കൃഷ്ണവേണിക്കും ഞങ്ങളെ വിവാഹ വാർഷിക ആശംസകൾ നൽകുകയാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഏതാ പാട്ട് വേണ്ടേ രണ്ടുപേർക്കും കൂടെ?
0: ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി യോജിച്ച പോലത്തെ മാഡത്തിന് ഇഷ്ടമുള്ള ഒരു പാട്ട് വെച്ചത് സന്തോഷമുള്ള കാര്യത്തില്. ഒരുപാട് ഒരുപാട് നന്ദി.
1: ഓക്കെ, അപ്പൊ നമുക്ക് സന്തോഷമുള്ള ഒരു പാട്ട് വെക്കാം. അപ്പൊ രണ്ടുപേരും കൂടെ കേൾക്കണേ.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഈ വെച്ച് തന്നെ കാണും ഞാൻ ചെയ്യുന്നു.
1: ഓക്കേ, ശരി. നല്ല സന്തോഷമുള്ള ഒരു പാട്ട്.
0: ആകാശവാണിയിലുള്ള എല്ലാവർക്കും സന്തോഷം വിളിച്ചതില്. ഓക്കെ.

0: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. ഇതിൽ ഫോൺ ഔട്ട് ഗാനോത്സവം.
1: ഹലോ.
0: ഹലോ, ലക്ഷ്മി അല്ലേ ഇത്?
1: അതെ.
0: നമസ്കാരം.
1: നമസ്കാരം.
0: ആ, ഞാൻ വിളിക്കുന്നത് കൊച്ചി FM-ൽ നിന്നാണ്. ഫോൺ ഔട്ട് ഗാനോത്സവം എന്നാണ് പരിപാടിയുടെ പേര്.
1: സന്തോഷം വിളിച്ചതല്ലേ.
0: അപ്പോ 63 വയസ്സാകുന്ന ആളെ വിളിച്ച് പിറന്നാൾ ആശംസകൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിളിച്ചത്.
1: ഓ, താങ്ക് യു.
0: സുഖായിരിക്കുന്നല്ലോ അല്ലേ?
1: ആ, സുഖായിരിക്കുന്നു.
0: എവിടെയാ വീട്?
1: വീട് പെരുമ്പാവൂർ കൂവപ്പടി.
0: ആ, ഓക്കെ. എങ്ങനെയുണ്ട് കാലാവസ്ഥയൊക്കെ അവിടെ?
1: ഇവിടെ 2 ദിവസം മുമ്പ് നല്ല മഴയായിരുന്നു, ഇന്ന് വെയിലാണ്.
0: ഇന്ന് വെയിലാണ് അല്ലേ? അത്ര സുഖം.
1: അതെ.
0: ശരി. പിന്നെ ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, ഹസ്ബൻഡ് റിട്ടയറായി. പിന്നെ 2 കുട്ടികളും, മോനും മോളും. മോന്റെ പേര് കാർത്തിക്, മോള് കാവ്യ, സൗദിയിലാണ്. കല്യാണം കഴിഞ്ഞ് സൗദിയിൽ സെറ്റിലാണ്.
0: ശരി ശരി. അപ്പോ ഇനി പിറന്നാൾ പരിപാടികളൊക്കെ എന്തൊക്കെയാണ്?
1: അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അമ്പലത്തിൽ പോകും, പിന്നെ പായസം വെക്കും, അത്രേ ഉള്ളൂ.
0: അതാണ് നമ്മുടെ പിറന്നാൾ.
1: അതെ, അത്രേ ഉള്ളൂ.
0: ഷഷ്ടി പൂർത്തിയൊക്കെ വളരെ നന്നായിട്ട് ആഘോഷിച്ചോ? 60 വയസ്സ്.
1: അതൊരുവിധം ആഘോഷിച്ചു, ഷഷ്ടിപൂർത്തി ഒരുവിധം ആഘോഷിച്ചു. ഇതിപ്പോ 63 ആയല്ലോ.
0: അതെ, ഇനി 70 വരുമ്പോ ആഘോഷിക്കാം അല്ലേ?
1: അതെ, ഹസ്ബൻഡിന്റെ അടുത്ത്.

0: വർഷം 70 വരും, അത് ആഘോഷിക്കണം. അതെ അതെ അതെ അതെ,
1: പിന്നെ റേഡിയോ ഇപ്പൊ സ്ഥിരം കേൾക്കുന്ന ആളാണ് അല്ലേ?
0: അതെ അതെ, സ്ഥിരമായിട്ട് കേൾക്കും. എല്ലാ പരിപാടിയും ഇഷ്ടമാണ്. ഗാനോത്സവം, നാലുമണിപ്പൂ, എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്.
1: ഞങ്ങളുടെ പരിപാടിയൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എന്താ ഇങ്ങനെ ഓർമ്മ വരിക?
0: ഒരുപാട് ഇഷ്ടമാണ് എനിക്ക്. എല്ലാ പരിപാടിയും കേൾക്കും. റേഡിയോ പരിപാടി എല്ലാം ഇഷ്ടമാണ്.
1: എല്ലാം ഇഷ്ടമാണ് അല്ലേ? ഞങ്ങളെ വെച്ചാലും കേൾക്കും,
0: എന്ത് വെച്ചാലും കേൾക്കും. രാവിലെയും കേൾക്കും, ഉച്ചക്ക്, എപ്പോഴും കേൾക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിപാടിയൊക്കെ.
1: ഓക്കെ, നാടകമൊക്കെ കേട്ടിരുന്നോ?
0: ആ, നാടകമൊക്കെ കേട്ടു. പിന്നെ ഓർമ്മചിന്ത ഇഷ്ടമാണ്. അതില് ലെറ്ററൊക്കെ അയച്ചിരുന്നു, വായിച്ചു. അതെ അതെ അതെ അതെ.
1: ഓക്കെ, അത്
0: നാടകമൊക്കെ നന്നായിരുന്നു. നാടകമൊക്കെ
1: അപ്പൊ ഈ ഓർമ്മചിന്തയിലേക്ക് ഇനിയും ലെറ്റർ ഒക്കെ അയക്കണം കേട്ടോ.
0: ഇനി അയക്കാം, എഴുതി വെച്ചിട്ടുണ്ട്, അയക്കാം. അതെ അതെ, വിളിച്ചത് വളരെ സന്തോഷം കേട്ടോ.
1: എനിക്കും സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതില്.
0: ആ ശരി, ഓക്കെ ഓക്കെ.
1: അപ്പൊ ഏതാ പാട്ട് വെക്കണ്ടേ?
0: പാട്ട് വന്ന് എനിക്ക് എന്തേ മുല്ലേ പൂക്കാത്തോ പറഞ്ഞ് പഞ്ചലോകത്തിലെ പാട്ട്, അങ്ങനെ ഓർമ്മ ആലോചിച്ച് വെച്ചിരുന്നത് ആ പാട്ട്.
1: അപ്പൊ വിളിക്കുന്നു വിചാരിച്ചു,
0: ഷുവറായിട്ട് അങ്ങനെ മനസ്സിൽ വിചാരിച്ചു.
1: അതാണ്
0: അതാണ് പറഞ്ഞത്,
1: വിശ്വാസം.
0: ആ വിശ്വാസം, വിശ്വാസം അതല്ലേ എല്ലാം.
1: അതെ,
0: ആ പാട്ട് പഞ്ചലോകത്തിലെ പാട്ട്,
1: അത് തന്നെ വെക്കാട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി പിറന്നാൾ ആശംസകൾ.
0: താങ്ക് യു മാഡം.
1: ശരി, എന്നാ വെക്കുവാണ്.
0: വളരെ സന്തോഷം കേട്ടോ.

0: ഹലോ.
1: ഹലോ, ലതാ സുശീലനല്ലേ ഇത്?
0: അതെ.
1: നമസ്കാരം, ഞാൻ വിളിക്കുന്നതേ കൊച്ചി ആകാശവാണിയിൽ നിന്നാണ്. ഫോൺ ഔട്ട് ഗാനോത്സവം എന്നാണ് പരിപാടിയുടെ പേര്.
0: സന്തോഷം, താങ്ക് യു.
1: ഈ മെയ് 29-ാം തീയതി 42-ാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണെന്ന് അറിഞ്ഞു.
0: 42 അല്ലേ 41, ഇതൊന്നു കൂട്ടിയിട്ട് പറഞ്ഞത് ആര്?
1: ഒന്നു കൂട്ടിയിട്ട് പറഞ്ഞത് സുഹൃത്ത് കുഞ്ഞുമോൻ വാടക്കൽ.
0: 41 ആയിരുന്നു.
1: 41 ആണ് അല്ലേ? ഓക്കെ, ശരി. ആൾക്കപ്പോ ഒരു നമ്പർ അങ്ങ് തെറ്റിപ്പോയി.
0: തെറ്റിച്ച്. അത് ഒരു വർഷം എന്ന് പറയുന്നത് എന്തുവാ?
1: ഏ, ഒരു വർഷം എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ണടച്ച് തുറക്കണതിന് മുമ്പ് പോകില്ല.
0: അതെ അതെ അതെ.
1: അപ്പോ ഭർത്താവിനെ എന്തെങ്കിലും ഒക്കെ സർപ്രൈസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ?
0: മക്കള് വല്ലതും കഴിഞ്ഞ വർഷം കേക്കൊക്കെ ബഹറിനിലിരുന്നുണ്ടായിരുന്നു. ഒരുത്തി ഇങ്ങോട്ട് അയച്ചു തന്നത്.
1: മോള് ബഹറിനിലാണോ?
0: ഒരാള് ബഹറിനിലും ഒരാള് കുവൈറ്റിലും. രണ്ടുപേരും നേഴ്സ.
1: ഓക്കേ, ശരി.
0: പിന്നെ ഒരാളിവിടെ എറണാകുളത്ത് ബയോപ്സി ലാബിൽ ഇപ്പോട്ട്.
1: ശരി, മൂന്ന് മക്കളാണ് അല്ലേ?
0: മൂന്ന് പെൺപിള്ളേര്.
1: വീട് ആലപ്പുഴ. ആറുപേര് കുട്ടികളുണ്ട്.
0: അതിന്റെ ഒരാള് ഗർഭിണി ആയതേ ഉള്ളു, 5 മാസമായുള്ള. ബാക്കി 5 പേരുണ്ട്. അപ്പൊ അതിനെയും കൂടെ കൂട്ടിക്കൊണ്ടിരിക്കുക.
1: അതെ, എന്തായാലും ഒരു ജീവനാണല്ലോ. അപ്പൊ നമുക്ക് 6 ആക്കി കൂട്ടാം. അപ്പൊ നമുക്ക് എന്റെ പേര് റിയ എന്നാണ്.
0: റിയ മാഡമാണ്, ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടാ. ഭയങ്കര സന്തോഷം റിയ മാഡം വിളിച്ചു.
1: ഓക്കെ, വീട് ഗുരുപുരം ആലപ്പുഴ അല്ലേ?
0: ആലപ്പുഴ വാര്യാട്. ആലപ്പുഴയായിട്ട് 4 കിലോമീറ്റർ ഇനി വടക്ക്.
1: ശരി,
0: തണ്ണീർമുക്കം റൂട്ട്.
1: ഓ, ഈ ആലപ്പുഴക്കാരുടെ ഒരു പ്രത്യേകതയാണ്, അവിടെ ചെന്ന് നിന്നാല് എങ്ങോട്ടാ പോകേണ്ടത് വെച്ചാൽ അവര് വടക്കോട്ട് പോയിട്ട് 1 കിലോമീറ്റർ തെക്കോട്ട് നടക്കുക എന്ന് പറയും. കിഴക്ക് കണ്ടോ? അല്ല, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ബീച്ചിലൊക്കെ പോകാറുണ്ടോ ഇടക്കിടക്ക്?
0: ബീച്ചില് നല്ല പരിപാടിയൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ. സ്കൂളടപ്പായോണ്ട് തീർന്നിട്ടില്ലെന്ന് തോന്നുന്നു. വെള്ളത്തിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, കൊച്ചിയിലും ഉണ്ടായിരുന്നല്ലോ.
1: ആണല്ലേ? ശരി, അവിടെ ഇടയ്ക്ക് നല്ല നല്ല പരിപാടികളൊക്കെ നടക്കും ആലപ്പുഴ.
0: നല്ല നല്ല പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്.
1: ശരി, അപ്പൊ ഏതാ പാട്ട് വേണ്ടത് ലതയ്ക്കും സുശീലനും?
0: പിന്നെ നമുക്ക്
1: ആലോചിച്ചോ, സമയമുണ്ട്, ആലോചിച്ചോ.
0: കൈകളിൽ നിന്നും കൊച്ചിലാക്കി ആടിടം
1: എന്റെ ജന്മം നീ,
0: എന്റെ ജന്മം നീ എടുത്തു,
1: നിന്റെ ജന്മം ഞാൻ എടുത്തു. മനസ്സിലായി, മനസ്സിലായി. നമുക്ക് ആ പാട്ട് വെക്കാം. അപ്പൊ രണ്ടുപേർക്കും വിവാഹ വാർഷിക ആശംസകൾ കേട്ടോ ആകാശവാണി.
0: താങ്ക് യു. കുഞ്ഞുമോനും ഒരു കൺഗ്രാജുലേഷൻ പറയാം.
1: ഓ, അതെ അതെ, ഇനി പുതിയ ആള് വരുന്നുണ്ടല്ലോ, അപ്പോ അതിനും ഒരു കൺഗ്രാജുലേഷൻസ്. പിന്നെ എല്ലാരും നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കട്ടെ. അപ്പോ സുശീലൻ ചേട്ടനോട് അന്വേഷണം പറയണേ.
0: പറയാം.
1: അപ്പോ ഇതിന്റെ നമുക്ക് മെസ്സേജ് അയച്ച കുഞ്ഞുമോൻ വാടക്കലിനോട് ഒരു നന്ദിയും പറഞ്ഞേക്കാം.
0: അതെ അതെ. ശരി
1: ശരി എന്നാ.

0: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. ഇതിൽ ഫോൺ ഔട്ട് ഗാനോത്സവം.
1: ഹലോ.
0: ഹലോ, ഗായത്രിയാണോ ഇത്?
1: അതെല്ലോ.
0: നമസ്കാരം, ഞാൻ വിളിക്കുന്നതേ കൊച്ചി ആകാശവാണി.

0: ആണ്. ഫോൺ ഔട്ട് ഗാനോത്സവം എന്നാണ് പരിപാടിയുടെ പേര്.
1: ഇത്
0: വിളിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാല്, സുഹൃത്ത് സന്തോഷ് ചേർത്തലയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു മെസ്സേജ് അയച്ചിരുന്നു, താങ്കളെ വിളിക്കണം, താങ്കൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്, താങ്കളൊരു ടീച്ചറാണ്, അബാക്കസ് ട്രെയിനറാണ്, ഒരു പൊട്ടൻഷ്യൽ റൈറ്ററാണ്, കവിതയൊക്കെ എഴുതും എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ തന്നെയല്ലേ? ശരി, അപ്പോ താങ്കളെ വിളിച്ച് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാലോ അല്ലേ? എവിടെയാ വീട്? തിരുവനന്തപുരത്താണോ? ഓ ശരി ശരി. അപ്പൊ സന്തോഷ് ചേർത്തലയിലാണ് വീട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങളൊക്കെ പരിചയപ്പെട്ടത്? ഓ ശരി. ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ? എഴുതുന്ന ആളല്ലേ, അതുകൊണ്ടാട്ടോ ചോദിച്ചത് ഞാൻ. ഓക്കെ. അപ്പോ ടീച്ചറാണെന്ന് പറഞ്ഞു, എവിടെയാണ് പഠിപ്പിക്കുന്നത്? അബാക്കസിന്റെ അല്ലേ? ശരി. എങ്ങനെയാ അബാക്കസ് പഠിച്ചത് ട്രെയിനർ ആവാൻ? അപ്പോ ഒരുപാട് സ്കൂളുകളിൽ ഇത് പഠിപ്പിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ മക്കളൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് അവര് പറയാറുണ്ട്. നല്ലൊരു ബ്രെയിൻ ട്രെയിനിങ് ആണെന്ന്. അത്
1: സ്കൂളുകളുണ്ട്, നല്ല ട്രെയിനിങ് എടുത്ത് കൊടുക്കാറുണ്ട്.
0: അപ്പോ നമ്മൾ ഈ ചെറുപ്പത്തിലെ തന്നെ പഠിച്ചാലേ അതിനൊരു വഴക്കം വരുള്ളൂ?
1: അതായത് ഒരു കെജി മുതൽ ഒരു ഫിഫ്ത് സ്റ്റാൻഡേർഡ് ഒക്കെ വരെ കുട്ടികൾ പഠിക്കുമ്പോഴാണ് കൂടുതൽ അവർക്ക് ബെറ്റർ ആയിട്ട് വരുന്നത്. അപ്പോഴാണ് പിന്നെ വലിയ കുട്ടികളപ്പോ അവർക്ക് അത് ബോറായിട്ട് തോന്നും. കാരണം ഫസ്റ്റ് നമ്മൾ പഠിപ്പിക്കുന്നത് അഡീഷണൽ ഈ സബ്സ്ട്രാക്ഷൻ ഒക്കെ. അപ്പൊ അവർക്ക് ഇതൊക്കെ ഓൾറെഡി അവർ പഠിച്ചു പഠിച്ചു പോകുന്നതാണ്. ചില പിന്നെ കുട്ടികൾ ചിലർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആവും, കുട്ടികളുടെ ആ ഒരു ഇതനുസരിച്ചിരിക്കും. ചിലർക്ക് ഇങ്ങനെ ചെയ്യുന്നതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെങ്കിൽ അല്ലെ നയൻത് വരെയൊക്കെ ഉള്ള കുട്ടികൾ കയറാറുണ്ട്.
0: ഓ ശരി. പിന്നെ നമ്മൾ ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് കുട്ടികൾ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ
1: തന്നെയാണ് മൈൻഡ് പ്രാക്ടീസ് ചെയ്യുന്നത്. അങ്ങനെ
0: തന്നെയാണല്ലേ? അത് അറിയാത്തവർക്ക് അത് കാണുമ്പോ വളരെ രസകരമായിട്ട് തോന്നും. പക്ഷെ
1: ആ ഒരു ടെക്നിക്കിലൂടെ വരുമ്പോഴത്തേക്ക് അവരങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കുമ്പോ അവരത് കാച്ചപ്പ് ആയി പോകുന്നത്.
0: അപ്പൊ ഒറ്റയ്ക്കാണോ ട്രെയിനിങ് എല്ലാം, അതോ ഏതെങ്കിലും ഒരു?
1: ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങള് കുറച്ച് പേര് ഞങ്ങളെല്ലാരും കൊണ്ട് ഞങ്ങളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഞങ്ങൾ ഒറ്റയ്ക്ക് പോയെന്നല്ല, ഞങ്ങൾക്കൊരു ഇതുണ്ട്, ഒരു സ്ഥാപനത്തിന്റെ ബേസ് ആയിട്ട് എടുത്ത് സ്കൂളിൽ ചെന്ന് ട്രെയിൻ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്.
0: ശരി, അതാണ് ഞാനും ചോദിച്ചത്. സന്തോഷം, ഒരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ ഫ്രണ്ട്സിന്റെ വിഞ്ചന വിവേക സൗന്ദര്യ സൗഗന്ധികമാണ് ഗായിക്കുട്ടിന്ന്.
1: സന്തോഷിന്റെ ഓരോരോ വാഹനങ്ങളാണ്.
0: എന്തായാലും രസമാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ നല്ല നല്ല സുഹൃത്തുക്കളൊക്കെ ഉള്ളത്.
1: അല്ലല്ല, സന്തോഷ് നല്ല ഫ്രണ്ടാണ് എനിക്ക്, എനിക്ക് ഭയങ്കരമായിട്ട്. കാരണം നമ്മളെപ്പോഴും നമ്മളെ ആ ഒരു ഇത് ചെയ്യുന്ന ഒരു പേഴ്സണാണ്, നല്ല പേഴ്സണാണ്, നല്ല ഫ്രണ്ടാണ്. അപ്പൊ ഞാൻ വിചാരിക്കാം അങ്ങനെയൊക്കെ ഉള്ള ഫ്രണ്ട്സിനൊക്കെ നമുക്ക് വേണം. എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ വിളിക്കും, ഞാൻ അനുവാദം ഇല്ലാതെയാണ് ഞാൻ കൊടുത്തേക്കുന്നത് എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. ഇപ്പൊ കോൾ അറ്റൻഡ് ചെയ്യണം, ഇഷ്ടമുള്ള പാട്ട് പറയണം എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു.
0: അപ്പൊ എന്തായാലും സന്തോഷം ഇങ്ങനെ എഴുതിയത് കൊണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാൻ പറ്റി, സംസാരിക്കാൻ പറ്റി, എനിക്കും സന്തോഷം. അപ്പൊ ഏതാ പാട്ട് വേണ്ടതെന്ന് പറഞ്ഞോളൂ.
1: പാട്ട് വരുന്നത് ഏതോ നിദ്രതൻ, അയാൾക്ക് അത് ഏതല്ല, ആ പാട്ട് പ്ലേ ചെയ്താൽ
0: മതി. ശരി, പാടുവോ?
1: ഏയ് പാടുന്ന വെച്ച് ചെറുതായിട്ടൊക്കെ, അല്ലാതെ ഭയങ്കര പാട്ടൊന്നും അല്ല കേട്ടോ.
0: ശരി, പാടാൻ ശ്രമിക്കുന്നു ഒരു രണ്ടുപേര്.
1: വേണ്ട വേണ്ട, അത് വേണ്ട, ഇത് പ്ലേ ചെയ്താൽ മതി. എന്തായാലും സന്തോഷം കൂടി കേക്കോട്ടെ, കേക്കോന്ന് വിചാരിക്കുന്നു.
0: അറിയില്ല, ആൾ എന്തായാലും കേൾക്കുമായിരിക്കും. സന്തോഷിനോടും കൂടെ പറഞ്ഞേക്ക് അപ്പൊ എന്തായാലും.
1: ഓക്കെ ഓക്കെ.

0: ഹലോ.
1: ഹലോ, ലീനയല്ലേ ഇത്?
0: അതെ.
1: ആ നമസ്കാരം, ഞാൻ വിളിക്കുന്നതേ കൊച്ചി എഫ് എമ്മിൽ നിന്നാണ്. ഫോൺ ഔട്ട് ഗാനോത്സവം എന്നാണ് പരിപാടിയുടെ പേര്. അതെ അതെ, മകൾ നീതു വിജീഷ് പറഞ്ഞിട്ടാട്ടോ വിളിക്കണേ.
0: ഓക്കെ.
1: അപ്പോ ഞങ്ങളുടെ പരിപാടികളൊക്കെ സ്ഥിരം കേൾക്കുന്ന ആളാണെന്നൊക്കെ നീതു
0: എഴുതിയിട്ടുണ്ട്
1: ആണല്ലേ. ശരി, അപ്പൊ മദേഴ്സ് ഡേ ആയിട്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടാണ് എഴുതിയിരുന്നത്. പക്ഷെ

0: നമുക്ക് ആ സമയത്ത് വിളിക്കാൻ സാധിച്ചില്ല. മദേഴ്സ് ഡേ എന്ന് പറയുന്ന ഒരു രണ്ടാഴ്ച മുമ്പായിരുന്നല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷങ്ങള് ഇവിടെ നല്ല വിശേഷങ്ങളായിട്ട് പോകുന്നു. എന്റെ ഭർത്താവിന്റെ പേര് ശശി എന്നാണ്. പുള്ളി സൈക്കിളിന്റെ റിപ്പയറിംഗ് നടത്തേന്. പിന്നെ മോൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു.
0: ശരി. അദ്ദേഹമാണ് ശരത്ലാൽ എന്ന് പറയുന്നത്.
1: ആ ശരത്ലാൽ മരുമോള് പഠിക്കുകയാണ്, പി എസ് സിയുടെ പഠിക്കുകയാണ്.
0: അപ്പോ ശരത്ലാലിന്റെ ബർത്ത്ഡേ

0: ആ ശരത്തിലാലേ. മരുമോള് പഠിക്കാണ്, പി എസ് സിയുടെ പഠിക്കാണ്.
1: അപ്പോ ശരത്ലാലിന്റെ ബർത്ത്ഡേ മെയ് 13 എന്നും പറഞ്ഞിട്ട് നീതു എഴുതിയിട്ടുണ്ട്.
0: അതെ അതെ അതെ.
1: അപ്പോ കഴിഞ്ഞു പോയി, എന്നാലും ഞങ്ങളുടെ ആശംസകൾ അറിയിക്കാം.
0: പറഞ്ഞേക്കാം അവനോട് ഹാപ്പി ബർത്ത്ഡേ. കൊച്ചുമോളുണ്ട്, ആമീന്നാണ് വിളിക്കണത്, ജാനകി എന്നാണ് ശരിക്കും പേര്.
1: ആ ശരി,
0: ആമിക്കുട്ടി. ആ അപ്പൊ അവര് വീട്ടിൽ പോയേക്കാണ്, മാലിയങ്കരയാണ് അവരുടെ വീട്.
1: ഇത് ലീന എവിടെയാ താമസിക്കുന്നത്?
0: ഞങ്ങൾ താമസിക്കുന്നത് കൊടുവഴങ്ങ.
1: കൊടുവഴങ്ങ,
0: കൊടുവഴങ്ങ എന്ന് പറഞ്ഞാൽ പറൂരും അലുവേ മധ്യമായിട്ട് വരും.
1: അവിടെ നിന്നുള്ള ശ്രോതാക്കളോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്.
0: അവിടെ ഒരുപാട് വിളിക്കാറുണ്ട്.
1: അവിടെ റേഡിയോ കേൾക്കുന്നവരുണ്ട് അല്ലേ?
0: പിന്നെ പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് തന്നെ 2-3 വീട്ടിൽ പോവാൻ ഞങ്ങളുടെ അയൽവക്കത്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്.
1: കൊള്ളാലോ.
0: ഞാൻ എല്ലാരോടും പറയും നല്ല ഇതാണ്, നമുക്ക് എല്ലാം കൊണ്ടും നല്ലൊരു ഇതുള്ള കാര്യമാണ് പറഞ്ഞു. എല്ലാരും വാങ്ങിച്ചപ്പോ കേക്കണ്ടാ.
1: അത് സന്തോഷം. അപ്പൊ ഏത് പാട്ടാ വെച്ചുതരണ്ട ഞങ്ങള്?
0: പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചോണ്ട് എനിക്ക് പെട്ടെന്ന് കിട്ടണില്ല.
1: അതെല്ലാരും പറയുന്ന കാര്യം. അത്
0: പെട്ടെന്ന് ഇങ്ങനെ വേമ്പി
1: പോവും. പാട്ടുകളെല്ലാം
0: മറന്നു പോണ്.
1: എന്നാലും ഒരു ഏത് കാലഘട്ടത്തിലുള്ള പാട്ട് വേണം? ഒരു 90 വേണോ 80 വേണോ?
0: പഴയ പാട്ട് വെച്ചാ മതി.
1: പഴയ പാട്ട്? അതാ ഞാൻ ചോദിച്ചത്, 90 വേണോ 80 വേണോ 70 വേണോ 60 വേണോ?
0: 90 നല്ല പാട്ട് വെച്ചാ മതി.
1: ഓക്കെ, 90 ഒരു നല്ല പാട്ട് വെക്കാം.
0: നല്ലൊരു പാട്ട് വെച്ചാ മതി.
1: നല്ല
0: മോള് എപ്പോഴും പറയാറുണ്ട് എന്റെ മോളോട്, മോള് അപ്പൊ അവളും വാങ്ങിച്ചിട്ടുണ്ട്. അവൾക്ക് ആദ്യമൊന്നും ഉണ്ടായില്ല, അപ്പൊ അവളും വാങ്ങിച്ച് റേഡിയോ വെച്ചിട്ടുണ്ട്.
1: നീതുളും കല്യാണം കഴിഞ്ഞ വീട്ടിലാണ് അല്ലേ?
0: അവരുടെ വീട്ടില്, അവിടെ വെച്ച് അവിടെ മേടിച്ചിട്ടുണ്ട്.
1: ശരി, എവിടെയാ നീതുവിനെ കല്യാണം കഴിച്ചിട്ട്?
0: നീതുവിനെ കല്യാണം എളന്തിക്കര എന്ന് പറയും.
1: ശരി,
0: പുത്തമ്പേരിക്കര, എളന്തിക്കര, അങ്ങനെ
1: കേട്ടിട്ടുണ്ട്, സ്ഥലം കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഈ സ്ഥലപ്പേരൊക്കെ അറിയാം കേട്ടോ. അല്ലാതെ ഞാനിവിടെ ഒന്നും പോയിട്ടുകൂടെ ഇല്ല, പക്ഷെ ഇങ്ങനെ കേൾക്കുമ്പോ അറിയാം. ഓക്കെ, ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെയാണ്.
0: അപ്പൊ ഞാൻ റേഡിയോന്റെ ആദ്യമൊക്കെ ഇവിടെ ഏതൊരു റേഡിയോ നോക്കുമ്പോ പറയും ഇത് അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ ചേട്ടൻ ആദ്യം ഒന്നും വലിയ താല്പര്യമില്ല, പക്ഷെ പുള്ളി ഇപ്പൊ അതിനും ഭയങ്കര താല്പര്യപ്പെട്ടു വന്നേക്കാണ്.
1: അത് കൊള്ളാം. അത് ലീനയാണ് അതിന് കാരണം.
0: അതെ അതെ, ഞങ്ങളുടെ ഇവിടങ്ങളിലൊക്കെ രണ്ടുമൂന്നിട്ട് ഞങ്ങളും വാങ്ങിച്ച് എല്ലാവരും കേക്കണ്ട.
1: കൊള്ളാം ലീന. അപ്പൊ സന്തോഷം,
0: വിളിച്ചതിന് സന്തോഷം കേട്ടോ. അറിയാം
1: സന്തോഷം.
0: ഓക്കെ
1: ശരി എന്നാ.

0: ഇന്നത്തെ ഫോൺ ഔട്ട് ഗാനോത്സവം ഇവിടെ സമാപിക്കുന്നു. ഫോൺ ഔട്ട് ഗാനോത്സവം ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക്. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
1: ഫോൺ ഔട്ട് ഗാനോത്സവം, ഇതിൽ നിങ്ങളോടൊപ്പം റിയ.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകിട്ട് 5 മണിക്ക് പാട്ടിന്റെ നാട്ടുവഴി
3: സംസാരിക്കുകയും അല്ലെങ്കിൽ ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തി. അപ്പൊ അത് തീർച്ചയായും കാണുന്ന ആൾക്കാര് എപ്പോഴും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് കാര്യങ്ങൾ എങ്ങനെയുണ്ട് കളി, ഇപ്പൊ മാച്ചസ് ഒന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
4: നമ്മളിപ്പോ ചെറുപ്പത്തിൽ തന്നെ എങ്ങനെ നമ്മുടെ ഇഷ്ടപ്പെട്ട ഈ ഒരു ഓരോ മേഖലയിലേക്ക് നമ്മള് അറിഞ്ഞോ അറിയാതെ

ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം വീടിന്റെ മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന തൃപ്പൂണിത്തറ ചാത്തറയിലെ പി കെ വിജയനെ പരിചയപ്പെടുത്തുന്നു. തുടർന്ന് വിവിധയിനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന പാലച്ചൂടുള്ള കോമളചന്ദ്രൻ സി തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചിന്തലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഓർമ്മച്ചിന്തൽ നിങ്ങളോടൊപ്പം ഞാൻ എം വി ശശികുമാർ,
1: ഒപ്പം റിയാസും.
0: സ്കൂളൊക്കെ തുറക്കേണ്ട സമയമായി. വേനലവധി എത്രയും പെട്ടെന്ന് കഴിഞ്ഞുപോയി. മഴ വരുന്ന സമയമാണ്. എന്താണ് മഴയെക്കുറിച്ചും സ്കൂൾ റീഓപ്പനിങ് ഓർമ്മകൾ എന്തെല്ലാമാണ് റിയാസിന്?
1: എപ്പോഴും നമ്മുടെയൊക്കെ സ്കൂള് തുറക്കുന്നത് ഈ വല്ലാത്തൊരു മഴയോടുകൂടിയാണല്ലോ. അതായത് ശരിക്കും ആ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇത് വേനലവധി മാറി മഴയ്ക്കാണ് അവധി തരേണ്ടിയിരുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഒന്ന് പൊതച്ച് മൂടിക്കിടന്നൊന്ന് ഉറങ്ങാൻ തോന്നുന്ന ഒരു സമയത്ത് ഇരുണ്ട അന്തരീക്ഷം, എല്ലായിടത്തും വെള്ളം, അപ്പോൾ ദേഹത്തൊക്കെ ഈ വെള്ളം വീണ് നനഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ സ്കൂളിലേക്ക് നടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് തോന്നും ഈ സമയത്ത് അങ്ങ് അവധി തന്നിട്ട് വേനലിൽ നമുക്ക് എന്തായാലും പുറത്തിറങ്ങാൻ പറ്റില്ല, മുറിക്കകത്തിരുന്നാലും കുഴപ്പമില്ലായിരുന്നു, അങ്ങനെ സ്കൂളിലൊരു ചെറിയൊരു വ്യത്യാസം വരുത്തിക്കൂടെ എന്നൊക്കെ പലപ്പോഴും കുട്ടിക്കാലത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്.
0: സ്കൂൾ തുറന്നിട്ട് വേണം അവധി എടുക്കാൻ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു
1: എന്ന് പറഞ്ഞതുപോലെ. പക്ഷേ പിൽക്കാലത്ത്, അതായത് കുറേ വർഷം കഴിഞ്ഞപ്പോൾ, ഞാൻ കണ്ട സ്വപ്നമൊക്കെ യാഥാർത്ഥ്യം വരുന്നുണ്ട്. മഴയൊക്കെ പെയ്യുമ്പോൾ കളക്ടറൊക്കെ ചെറുതായിട്ട് അവധിയൊക്കെ പ്രഖ്യാപിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചും കൂടി സുഖിക്കുന്നുണ്ട് അല്ലെ, കുട്ടികൾ അങ്ങോട്ട് കളക്ടർ മാമ ഇന്ന് അവധി ഇല്ലേ എന്ന് ചോദിക്കുന്ന അവസ്ഥ വരെ എത്തി.
0: അതെ, ഗോ ടു യുവർ ക്ലാസസ് എന്നൊരു കളക്ടർ മറുപടി പറയുകയും ചെയ്തു, കളക്ടർ ബ്രോ. അപ്പം എനിക്ക് തോന്നുന്നു അന്നും ഇങ്ങനെ പ്രവചനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മഴ June 2 തുടങ്ങും, അല്ലെങ്കിൽ June 10 തുടങ്ങും, അതല്ലെങ്കിൽ വളരെ നേരത്തെ തുടങ്ങുന്ന മെയ് മാസത്തിൽ തന്നെ അവസാനം മഴ തുടങ്ങും എന്നൊക്കെ പ്രവചനം ഉണ്ടാകാറുണ്ട്. പക്ഷേ കൃത്യമായി പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ആദ്യ ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ അന്ന് മഴ വന്ന് നമ്മുടെ പുതിയ ഉടുപ്പിനെ, എല്ലാവരുടെയും പുതിയ കുടയെ ഒക്കെ ഒന്ന് നനച്ചു പോകും. അതൊരു പ്രകൃതിയുടെ ഒരു കുസൃതിയാണോ എന്ന് അറിയാൻ വയ്യ.
1: ഈ കുടം നനയ്ക്കുന്നതാണ് ഏറ്റവും വിഷമം. കാരണം ആ പുതിയ കുടയ്ക്ക് ഒരു ചേമ്പിലെ എഫക്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, വെള്ളം അങ്ങ് നനയില്ല, അതിങ്ങനെ തുള്ളിത്തുള്ളിയായിട്ട് അതിൻ്റെ മുകളിൽ നിൽക്കും. അപ്പോൾ ഇതിൻ്റെ പുതുമണം മാറാത്ത കുട എപ്പോഴും മടക്കി അതിൻ്റെ ആ കവറിൽ തന്നെ വെച്ചുകൊണ്ടാണ് സ്കൂളിൽ ആദ്യം പോകുക, പുതുതാണെന്ന് കാണിക്കുകയും വേണം. അപ്പോൾ ഇതിൽ നിന്ന് എടുക്കാനൊരു മടിയുണ്ട്. ചില സമയത്ത് കുട നനയാതിരിക്കാൻ വേണ്ടി മഴ നനഞ്ഞൊക്കെ പോയിട്ടുണ്ട്.
0: എന്തായാലും നമുക്കപ്പോൾ ഈ തുള്ളിത്തുള്ളിയായി മഴ പെയ്യുന്ന ഒരു കാര്യം പറഞ്ഞല്ലോ റിയാസ്, അപ്പോൾ മഴ തുള്ളിത്തുള്ളി നൃത്തമാടി വരും വാനം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, സത്യനന്ദിക്കാട് എഴുതിയിട്ടുള്ള പാട്ടാണ്. ഒരു പക്ഷേ റിയാസിന് ഓർമ്മയുണ്ടാവില്ല, എൻ്റെയൊക്കെ സ്കൂൾ ജീവിതകാലത്ത് ആ പാട്ടൊക്കെ കേട്ടാണ് നമ്മൾ ഈ മഴയെ സ്വാഗതം ചെയ്തിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. യേശുദാസ് പാടിയ മനോഹര ഗാനത്തോടെ നമുക്ക് ഇന്നത്തെ ഓർമ്മ ചിന്ത ആരംഭിക്കാം.
1: തീർച്ചയായും.

0: നമുക്ക് ആദ്യത്തെ കത്തിലേക്ക് പോകാം. ഇത് അയച്ചിരിക്കുന്നത് എടവനക്കാട് നിന്ന് കോട്ടൂർ ബാഹുലേയനാണ്.
1: നമ്മുടെ അഭിപ്രായ വേദിയിലൊക്കെ കത്തെഴുതുന്ന വ്യക്തിയാണ്.
0: അതെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ അനുഭവം എന്ന് നമുക്ക് ഇനി നോക്കാം. ഷാപ്പിലെ പണിയും വിദ്യാഭ്യാസവും ഒക്കെ കഴിഞ്ഞ്, വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ അദ്ദേഹത്തിന് ഷാപ്പിൽ പണിയുണ്ടെന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നായരമ്പലത്ത് ചേട്ടത്തിയമ്മയുടെ അമ്മാവിൻ്റെ ചായക്കടയിൽ ജോലിക്ക് പോയി. ആദ്യം കടപ്പുറത്തായിരുന്നു കട. വെളുപ്പിന് 2 മണിക്ക് എഴുന്നേൽക്കണം. ആ സമയത്തൊക്കെ നല്ല ഉറക്കമായിരിക്കും. അതിനു മുമ്പ് തന്നെ പുട്ടും കറിയും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. ഞാനും ഈ അമ്മാവിൻ്റെ മൂത്ത മകനും പുട്ടും കറിയും ഒക്കെ ചുമന്ന് കടപ്പുറത്ത് ചെന്ന് കട തുറക്കും. അപ്പോഴേക്കും കടലിൽ പോക്കുകാർ വന്നു തുടങ്ങും. ഞാൻ ചായയും വെള്ളവുമൊക്കെ തിളപ്പിച്ച് കച്ചവടം തുടങ്ങും. കാശ് കിട്ടുന്നത് നായരമ്പലം മാർക്കറ്റിലാണ്. അപ്പോൾ കച്ചവടം അവിടെ, പൈസ പിന്നെ മാർക്കറ്റിൽ ചെന്ന് വാങ്ങിക്കണം. കാരണം ഇവർ കടലിൽ പോയി മീൻ കിട്ടി അത് വിറ്റ് കയ്യിൽ കാശ് വന്നാലാണല്ലോ കൊടുക്കാൻ പറ്റുള്ളൂ. വൈകിട്ട് ചിലരുടെ കാശ് കിട്ടില്ല, അവർക്ക് പിറ്റേ ദിവസം ചായ കടമില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു റൂള് പോകുന്നത്.
1: കടം പറയരുത് എന്ന് ചില കടകളിലൊക്കെ എഴുതി വെക്കാറുണ്ട്.
0: അതെ അതെ, പണ്ട് ഇത് കടമായിട്ടാണ് കൊടുക്കുന്നത്. വൈകുന്നേരം പക്ഷേ കളക്ഷൻ്റെ സമയത്ത് എന്തായാലും കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ പിറ്റേന്ന് ചായ കടമില്ല. അങ്ങനെ കടപ്പുറത്തെ കച്ചവടം നിർത്തി എന്നാണ് അദ്ദേഹം അതിലൊരു ഇടയ്ക്ക് നിന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ പലരുടെയും കാശ് കിട്ടാതെയായി നഷ്ടത്തിലായി ചിലപ്പോൾ അങ്ങനെ നിർത്തിയതായിരിക്കും. ഇപ്പോൾ ജനാർദ്ദന ഫാർമസി നടത്തുന്ന ആ കടയിലായിരുന്നു അന്നത്തെ ചായക്കട. നായരമ്പലം തെക്കേക്കര പടിഞ്ഞാറ് വശമായിരുന്നു ഈ ചായക്കട തുടങ്ങിയത്. അങ്ങനെ മേക്ക് ഷിഫ്റ്റ് പരിപാടി, തട്ടുകടയൊക്കെ വിട്ട് അങ്ങനെ ഒരു പണിഞ്ഞ കെട്ടിടത്തിനകത്തേക്ക് മാറി. അപ്പോൾ 2 മണി എന്നുള്ളതിൽ നിന്ന് കുറച്ചൊരാശ്വാസം കിട്ടി. 3 മണിക്ക് പോയാൽ മതി. ചായക്കടയിലേക്കുള്ള കറി വീട്ടിലുണ്ടാക്കും. പുട്ട് ചുടുന്നത് കടയിൽ വന്നതിന് ശേഷമാണ്, ഫ്രഷ് പുട്ട്. ഞാനാണ് പുട്ട് ചുടുന്നത്. അമ്മാവൻ്റെ മൂത്ത മകനാകട്ടെ നല്ല ഉറക്കമായിരിക്കും. 4 മണിയാകുമ്പോൾ വീശുകാർ വരും. അപ്പോഴേക്കും അമ്മാവനും വരും. ഒരു ദിവസം പുട്ട് കുറ്റിയിൽ നിറച്ച് ആവി വരുന്നതിന് മുമ്പ് എനിക്കൊരു ആഗ്രഹം, ഒരു ഉണ്ട തിന്നണമെന്ന്. പുട്ട് തിരുമിയ പൊടി കൊണ്ട് ഒരു ഉണ്ടയുണ്ടാക്കി പുട്ടുകുറ്റിയുടെ മുകളിൽ വെച്ചു. ആവി വരുന്നതിന് മുമ്പ് അമ്മാവനും 2-3 വീശുകാരുമായി വന്നു കയറി. ഞാൻ പെട്ടെന്ന് ഭയപ്പെട്ടുപോയി. അമ്മാവനൊരു നോട്ടം, വേറെ ഒന്നും ഉണ്ടായില്ല. പുട്ടുകുറ്റിയുടെ മുകളിലിരുന്ന ഉണ്ട പെട്ടെന്ന് താഴെ വീണ് പൊടിഞ്ഞു. അങ്ങനെ ചായക്കടയിൽ നിന്നും പോന്നു.
1: അതെ
0: അതെ, അങ്ങനെ ഒരു ഉണ്ട തിന്നാൻ കൊതിയായ ഒരു പണി പോയ ഒരു കഥയാണിത്. എനിക്കപ്പോൾ 18 വയസ്സായിട്ടുണ്ടാവും. കുറേ കാലം ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനായി നടന്നു. ദിവസവും അച്ഛൻ്റെ വഴക്കും കേട്ട് നടക്കും. ഇതിനിടയ്ക്ക് കൊയ്ത്തുകാലമാകുമ്പോൾ കൊയ്യാനും പോവും. അങ്ങനെ ഇരിക്കെ പേപ്പർ മില്ലിലേക്ക് മുളവെട്ടാൻ മൈസൂർ ഡാൻഡേൽ എന്ന സ്ഥലത്ത് ഒരു യൂണിറ്റ് ആളുകളെ, അതായത് 15 ആളുകളെ വേണമെന്ന് പേപ്പറിൽ ഒരു പരസ്യം കണ്ടു. അന്ന് തൊഴിൽ കുറവായതുകൊണ്ട് നാട്ടിലെ പത്മനാഭൻ ചേട്ടൻ എങ്ങനെയോ 15 പേരെ ഒപ്പിച്ചു. അന്ന് ഫോണൊന്നുമില്ല. ഞാനും കൃഷ്ണൻ എന്നൊരാളും കൂടി വടക്കൻ പറവൂർ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് കമ്പിയടിച്ചു. ഒരാഴ്ച കഴിഞ്ഞിട്ട് മറുപടിയൊന്നും വരുന്നില്ല. 15 പേരും പോകാൻ തിടുക്കം കൂട്ടി. ഒരു ദിവസം വൈകിട്ട് യാത്രയായി. അന്ന് ചെറായ് പാലമില്ല, കടത്തുവഞ്ചിയായിരുന്നു. പിന്നെ ട്രാൻസ്പോർട്ട് ബസ്സാണ്, അതും വളരെ കുറവ്. കടത്തിറങ്ങി ആലുവ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ബസ് സ്റ്റാൻഡിലെത്തി. വെളുപ്പിന് ഒരു ബസ് വന്നു. 15 പേരും അതിൽ കയറി. കൂട്ടത്തിൽ ഒരാൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. തൃശ്ശൂർ വന്നപ്പോൾ ചെക്കർ കയറി. ചെക്കർ ബെല്ലടിച്ച് വണ്ടി നിർത്താൻ ഒരുങ്ങി. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഞങ്ങളുടെ ആളാണ്, ഞാൻ ടിക്കറ്റ് എടുത്തോളാം. അങ്ങനെ ആലുവയിൽ നിന്ന് കോഴിക്കോട് വരെയുള്ള ടിക്കറ്റ് എടുത്തു. ബസ്സിലെ കണ്ടക്ടറുമായി ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾ പരിചയക്കാരനുണ്ടായിരുന്നുകൊണ്ട് മൈസൂരിലെത്തിയപ്പോൾ അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾക്കൊരു ഇടം തന്നു. 15 ദിവസം ഞങ്ങൾ ആ സ്റ്റാൻഡിൽ താമസിച്ചു. അതിനിടയ്ക്ക് പേപ്പർ മില്ലിലേക്ക് കമ്പിയടിക്കും, പറയാമെന്നൊരു പറച്ചിൽ മാത്രം. അവസാനം ഞങ്ങൾ കൊണ്ടുപോയ കാശിൽ നിന്നും ബാലൻസ് ഉള്ളത് ഓരോരുത്തരും എടുത്ത് ഈ കരീം എന്നയാളെ ഡാൻഡേയിലേക്ക് അയച്ചു. പഴയ വസ്ത്രങ്ങൾ എടുക്കാൻ ഒരാൾ വന്നിരുന്നു. അയാൾക്ക് കയ്യിൽ കരുതിയ കുറേ വസ്ത്രങ്ങൾ കൊടുത്തു. കാരണം ഇവരുടെ കാശില്ലാതെയായി. 15 ദിവസമായിട്ട് ഒരു ബസ് സ്റ്റാൻഡിൽ തന്നെ കിടക്കുകയാണ് മൈസൂരിൽ. അപ്പോൾ ഒരു മൊബൈൽ ഫോണൊക്കെ ഇല്ലാത്തൊരവസ്ഥ എന്താണെന്നാണ്.
1: മൊബൈൽ ഫോൺ

0: ഇല്ലാത്ത കാലമായിരിക്കും അത്.
1: അതെ, അത് ഒത്തിരി വർഷം മുമ്പത്തെ കാര്യമാണല്ലോ. അവര് കമ്പി അടിച്ച് ചോദിക്കുകയാണ് ഞങ്ങൾ വരണോ അവിടെ നിന്നാണെങ്കിൽ ഒരു മറുപടി ഇല്ലതാനും. അവസാനം ഗത്യന്തരമില്ലാതെ മുളവെട്ടാൻ കൊണ്ടുവന്ന ആയുധങ്ങളും ഓരോന്നിടത്ത് വിൽപ്പന നടത്താൻ തുടങ്ങി. മൈസൂർ കൊട്ടാരത്തിന്റെ അടുത്ത് തന്നെയായിരുന്നു സ്റ്റാൻഡ്. അതിനിടയ്ക്കാണ് മൈസൂർ രാജാവിന്റെ പിറന്നാൾ ആഘോഷം അവിടെ നടന്നത്. അതിലും ചിലരൊക്കെ പോയി. പിറന്നാളിന് കറുത്ത വസ്ത്രം ധരിക്കണമെന്നായിരുന്നു നിയമം. കൊട്ടാരത്തിന്റെ 4 ഗേറ്റിലും 2 കുതിരകളെ വീതം കാണാം. അവിടെ ചെന്നതിന് ശേഷം ഒരെണ്ണ കൊടുത്താൽ 1 പ്ലേറ്റ് മഞ്ഞ ചോറ് കിട്ടുമായിരുന്നു. അതിനിടയ്ക്ക് ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾ മൈസൂരിലെ ഒരു പരിചയക്കാരനുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം ഈ ഡാൻഡേൽ എന്ന പ്രദേശത്ത് നിന്നും വന്നതാണ്. ആ പരിചയക്കാരൻ ഞങ്ങൾക്കെല്ലാവർക്കും ഒരു ദിവസത്തെ ഭക്ഷണം മലബാർ ഹോട്ടലിൽ നിന്നും വാങ്ങിത്തന്നു. 1 ഊണിന് 6 അണയാണെന്ന്.
0: കാലം വളരെ പഴയതാണ്.
1: അതെ, അല്ല അന്ന് ചെറായിപ്പാലം ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ അറിയാം ഒത്തിരി വർഷം മുമ്പാണ്.
0: അണയുടെ കണക്കാണ് അദ്ദേഹം പറയുന്നത്.
1: ഞങ്ങൾ പറഞ്ഞുവിട്ട കരിയും ഡാൻഡേയിൽ നിന്നും മടങ്ങിപ്പോന്നു. പേപ്പർ മില്ലുകാരാവട്ടെ ആളെയും എടുത്തില്ല, വണ്ടിക്കാശ് പോലും തന്നുമില്ല. അതോടുകൂടി ഞങ്ങൾക്ക് മനസ്സിലായി ഇതിലിനി പ്രതീക്ഷ വെക്കാനില്ല എന്ന്. എല്ലാവരും പല വഴിക്ക് പിരിയാൻ തുടങ്ങി. അപ്പോൾ ഓരോരുത്തരും അവിടെ വെച്ച് ഭാഗ്യ പരീക്ഷണത്തിനായി പല വഴിക്ക് പോയി. ഇവർ തിരിച്ചു വന്നു, പക്ഷെ കയ്യിൽ കാശുമില്ല. ഞങ്ങൾ 5 പേർ കള്ളവണ്ടി കയറി. ഇടയ്ക്ക് വെച്ച് ആ കമ്പാർട്ട്മെന്റിൽ ചെക്കറും കയറി. ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് തലക്കെട്ട് ഓരോ അടി തന്ന് അടുത്ത സ്റ്റേഷനിൽ ഇറക്കി വിട്ടു. കുടകിലേക്കുള്ള ഏതോ ഒരു വഴിയിലായിരുന്നു ഇറക്കി വിട്ടതെന്നാണ് ഓർമ്മ. അങ്ങനെ അദ്ദേഹം എഴുതി നിർത്തിയിരിക്കുകയാണ്.
0: എന്തായാലും ഈ കത്ത് ഒരു ജോലി തേടിപ്പോയ ഒരു ആശ്രയമില്ലാത്തൊരു മനുഷ്യന്റെ ജീവിതകഥയാണ്. കാരണം അദ്ദേഹം കുട്ടിക്കാലത്തെ ജോലി തുടങ്ങി ഒരു ചായക്കടയിൽ. അവിടെ നിന്ന് ഒരു സാധാരണ ഒരു കുട്ടിക്ക് തോന്നാവുന്ന മോഹമാണ് ഏതെങ്കിലും ഒരു പലഹാരം എടുത്ത് കഴിക്കാം എന്നുള്ളത്. അതിനുപോലും സ്വാതന്ത്ര്യമില്ലാത്തൊരു ചായക്കടയിൽ ജോലി, ഒരു മനുഷ്യൻ്റെ ദൈന്യതയാണ് സത്യം പറഞ്ഞാൽ കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ നമ്മൾ വളരെ പ്രതീക്ഷയോടെ ജോലി തേടി പലരും പണ്ടൊക്കെ ഈ വിസയൊക്കെ ആയിട്ട് ബോംബെക്കൊക്കെ പോകും. ബോംബെയിൽ പോയാൽ വിസ സംഘടിപ്പിക്കാം, അതല്ലെങ്കിൽ വിസ കിട്ടിയിട്ട് ബോംബെക്ക് പോകും. പക്ഷേ എല്ലാവർക്കും ഗൾഫിൽ പോകാമെന്നൊരു സ്വപ്നം ഒരു കാലത്തുണ്ടായിരുന്നു. എന്നാൽ അതിൽ പകുതിയിലധികം പേരും പറ്റിക്കപ്പെട്ട് ബോംബെയിലൊക്കെ ജീവിതം എവിടെ എത്താതെ ചിലപ്പോൾ തിരിച്ചു വരാൻ പോലും കഴിയാതെ പോയവരുണ്ട് അത്തരത്തിൽ. പക്ഷേ ഇദ്ദേഹത്തിന് അപകടമൊന്നും പറ്റിയിട്ടില്ല എന്ന് വേണം കത്തിൽ അത് പറയുന്നില്ലെങ്കിലും മനസ്സിലാക്കാൻ. കാരണം അദ്ദേഹം ഇപ്പോഴും കൊച്ചി FM കേട്ട് ഓർമ്മചിന്തയിലേക്ക് കത്തയക്കുകയാണല്ലോ.
1: പിന്നെ ഇതുപോലെ അന്ന് ഈ ഭാഗ്യാന്വേഷണികൾ കുറെ പേരുണ്ടായിരുന്നതാണ്. നമുക്ക് ഇവിടെ ദാരിദ്ര്യമൊക്കെ കൂടുമ്പോൾ മുംബൈയിൽ പോയി വലിയ കാശുകാരനായി മടങ്ങി വരും എന്നൊക്കെ ഒരു തോന്നലിൽ.
0: തോന്നലല്ല ഒരു പക്ഷേ, അത് യാഥാർത്ഥ്യം തന്നെയായിരുന്നു. പലരും ഈ ലോഞ്ചിലൊക്കെ കയറി പോയി പിന്നീട് വളരെ ധനാഢ്യരായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. എന്തിനു നമ്മുടെ MT വാസുദേവന്മാരുടെ 4 കെട്ടിൽ പോലും യാത്ര ചെറുതാണെങ്കിലും കൂടല്ലൂർ പോലെയുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വയനാട് വരെ പോകുന്നുള്ളൂ. അതിനുശേഷം അയാൾ എന്താ പറയുന്ന കുറച്ച് പണമൊക്കെ സമ്പാദിച്ചാണ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്.
1: എന്നിട്ട് ഒരു വളരെ നാടകീയമായ ഒരു പ്രതികാരമൊക്കെ ചെയ്ത് അല്ലെ 4 കെട്ട് തന്നെ തിരിച്ചു വാങ്ങിക്കുകയും
0: അത്തരം സ്വപ്നം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ
1: ഒരു ഹീറോയിക് പരിവേഷം എല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവില്ലേ. നമ്മൾ അവഹേളനൊക്കെ കേൾക്കുമ്പോൾ ഞാനും ഒരു കാലത്ത്
0: തിരിച്ചു വരും,
1: നന്നാവും, ഞാൻ കാണിച്ചു തരാം അപ്പോ എന്ന് മനസ്സിലായി.
0: എന്നിട്ട് തിരിച്ചു വരണം നാട്ടിൽ എന്നാണ് പലരുടെയും മോഹം. അതുകൊണ്ട് തന്നെ എവിടെ പോയാലും മലയാളിയെ ഗ്രാമം തിരിച്ചു വിളിക്കുന്നുണ്ട്. അത് പ്രവാസ ജീവിതത്തിൽ വിദേശത്താവട്ടെ അതല്ലെങ്കിൽ അന്യ സംസ്ഥാനത്താവട്ടെ എവിടെ പോയാലും അല്പം ഒരു സൗകര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരും.
1: തീർച്ചയായും ഈ ഒരു കാലത്ത് ഈ ഗൾഫിലേക്ക് പോകുന്ന ഇവിടുത്തെ തൊഴിലില്ലായ്മയും ഗൾഫിലേക്ക് ഇങ്ങനെ ഭാഗ്യം തേടി പോകുന്ന മലയാളികളായ ചെറുപ്പക്കാരെയൊക്കെ വെച്ച് സിനിമകൾ കണ്ടപാനും
0: ഇഷ്ടംപോലെ
1: സമയത്ത് വന്നത് 70കളിലും 80കളിലൊക്കെ അതിന്റെ
0: വിസ അങ്ങനത്തെ ഒരു സിനിമയാണ്. അതുപോലെ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, സത്യം പറഞ്ഞു സത്യം പറഞ്ഞ ആ പേരാണ് എന്നെ ഏറ്റവും അനുയോജ്യം. സ്വപ്നങ്ങൾ അന്വേഷിച്ചാണ് നമ്മൾ പോകുന്നത്. അത്തരത്തിൽ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ പറ്റിക്കപ്പെടുന്നവരുടെ കഥകൾ പറയുന്ന സിനിമകളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കത്തിന് സമൃദ്ധിയ സ്വപ്നം കാണുന്ന ചന്ദ്രലേഖ എന്ന ചിത്രത്തിലെ ഒരു ഗാനത്തിലേക്ക് പോകാം. കാരണം ഓരോ പ്രവാസ ജീവിതവും ഒരു സ്വപ്നത്തിലാണല്ലോ നിലനിൽക്കുന്നത്.

ഓർമ്മച്ചെന്നിലേക്കുള്ള അടുത്ത കത്ത് തുറവൂരിൽ നിന്ന് ഉദയഭാനു പി കെ ഉഷാനിവാസ് എഴുതിയതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവമാണ് എഴുതുന്നത്. അടുത്തൊരിടത്ത് ഒരു ഗൃഹപ്രവേശന ചടങ്ങിൽ എന്നെ ക്ഷണിച്ചു. അവിടെ ചെന്നപ്പോൾ ആ വീട്ടിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരാൾ എൻ്റെ തോളിൽ തട്ടിയിട്ട് ചോദിച്ചു, ആരും കേൾക്കാതെ പയ്യെ ഒരു ചെറുതെടുക്കട്ടെ, വീട്ടുകാരും ഫാമിലിയും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ജീവിതത്തിൽ ഒരിക്കലും മദ്യപിച്ചിട്ടില്ലാത്ത, കള്ളൊഴിച്ച് അപ്പമുണ്ടാക്കിയാൽ പോലും കഴിക്കാത്ത എന്നോട് അത് ചോദിച്ചപ്പോൾ എനിക്ക് സങ്കടവും ദേഷ്യവും വന്നു. ഞാൻ അപ്പോൾ തന്നെ വീട്ടിലേക്ക് പോന്നു. അതെൻ്റെ മനസ്സിൽ മായാതെ കിടന്നു. പിറ്റേ ദിവസം ഞാൻ പത്രം ഓഫീസിലേക്ക് എഴുതി, ഒരു ചെറുതെടുക്കട്ടെ. അതായിരുന്നു തലക്കെട്ട്. ആഘോഷങ്ങൾ മദ്യത്തിൽ മുങ്ങുന്നു, തലമുറകൾ നശിക്കുന്നു. സ്നേഹത്തിൻ്റെ പേരിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ ഒരു ചായ എടുക്കട്ടെ എന്നല്ലേ ചോദിക്കേണ്ടത്? അതിനു പകരം ഒരു ചെറുതെടുക്കട്ടെ എന്ന് ചോദിച്ചാൽ എന്തു തോന്നും?

0: അങ്ങനെ ഞാൻ എഴുതി അയച്ചത് പത്രത്തിൽ വന്നു കേട്ടോ. അതിൻ്റെ ഹെഡിങ് എങ്ങനെയായിരുന്നു? ചെറുതെടുക്കട്ടെ എന്നായിരുന്നു. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വലിയൊരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. കാരണം ഇന്ന് ഏത് ആഘോഷം ഉണ്ടായാലും അതിൽ മദ്യം ഒഴിവാക്കാൻ കഴിയാത്തൊരു വിഭവമായി മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ ഭക്ഷണ പദാർത്ഥം പോലെ തന്നെ ദുഃഖം വന്നാലും മദ്യപിക്കും, സന്തോഷം വന്നാലും മദ്യപിക്കും, ഇനി കാരണമൊന്നുമില്ലെങ്കിലും മദ്യപിക്കാം എന്നൊരു നിലയിലേക്ക് മലയാളി മാറി എന്നാണ് ഈ അടുത്ത കാലത്ത് പറയുന്നത്. നമ്മുടെ ജനസംഖ്യ മറ്റിപ്പോൾ ഈ ഉത്തർപ്രദേശൊക്കെ പോലെയുള്ള വലിയ സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയ ജനസംഖ്യയാണ് ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത്. എന്നിട്ട് നമ്മൾ അവരെയെല്ലാം മറികടക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് വളരെ കാര്യമായി ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്, അദ്ദേഹത്തിന് സങ്കടം വന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഉദയഭാനു പി കെ ഈ കത്തിലൂടെ ഓർമ്മചിന്തലേക്ക് എഴുതിയിട്ടുള്ളത്.
1: പക്ഷെ അദ്ദേഹം ഒരു മാതൃകാ പൗരനെ പോലെ അവിടെ നിന്ന് മാറി പോവുകയാണ് ചെയ്തത്. അവിടെ തൻ്റെ പ്രതിഷേധം ഉറക്കെ അറിയിക്കാനൊന്നും മുതിർന്നില്ല. കാരണം അവരങ്ങനെ ആകുകയാണെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ അതിൽ നിന്നും മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുകയാണ് ചെയ്തത്.
0: ഈ മദ്യപാനശീലം വരുത്തുന്ന ദുരന്തങ്ങളെ കുറിച്ച് ഒരുപാട് ചിത്രങ്ങൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. അതിൽ ഒന്നാണ് സ്പിരിറ്റ്, അതുപോലെ വെള്ളം, ദ എസൻഷ്യൽ ഡ്രിങ്ക് എന്ന് പറഞ്ഞൊരു സിനിമ. അതൊക്കെ കണ്ടവർക്ക് വീണ്ടും ഇത്തരത്തിലൊരു ജീവിതം നയിക്കാൻ ചിലപ്പോൾ തോന്നി എന്ന് വരില്ല. കാരണം നാം അറിയാതെ തന്നെ നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. അതല്ലെങ്കിൽ യഥാർത്ഥ ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തേക്ക് നമ്മളെ മാറ്റിമറിക്കുകയാണ് ഈ മദ്യം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ഇത്തരം അമിത ഉപയോഗങ്ങളിൽ നിന്ന് പിൻവാങ്ങും എന്നുള്ളത് തീർച്ചയാണ്. നമുക്കപ്പോൾ തീർച്ചയായും ഒരു മുന്നറിയിപ്പ് പോലെ സ്പിരിറ്റ് എന്ന ചിത്രത്തിലെ ആ ഗാനം തന്നെ കേൾപ്പിക്കാം. കാരണം ഇതൊരു വലിയ ഭീഷണിയായി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണല്ലോ ഇപ്പോഴും.

അടുത്ത കഥ അയച്ചിരിക്കുന്നത് ഒറവൻ തുരത്ത് നിന്ന് ബാബു കേടിയാണ്. സ്നേഹപൂർവം ഓർമ്മച്ചിന്തിന്. തൊഴിൽ സംബന്ധമായി രാത്രി 2 മണിയോടടുത്ത സമയം സൈക്കിളിൽ ഒറ്റയ്ക്കാണ് എൻ്റെ യാത്ര. ആ സമയത്ത് സൈക്കിളിൽ യാത്ര ചെയ്യുന്നത് നല്ല ധൈര്യവാന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. വീട്ടിൽ നിന്നും മെയിൻ

0: റോഡ് വരെ ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരം വീതി കുറഞ്ഞ ഒരു പഞ്ചായത്ത് റോഡാണ്. ഈ റോഡിനോട് ചേർന്ന് തന്നെ ഒരു പുറമ്പോക്ക് കോളനിയുണ്ട്. ഒരു ദിവസം ഉയരം കുറഞ്ഞ ഒരു വീടിന്റെ അരമതിലിൽ ഒരാൾ ചാരി നിൽക്കുന്നത് പോലെ ഒരു കാഴ്ച. റോഡിലെ വൈദ്യുത വെളിച്ചത്തിൽ വളരെ അവ്യക്തമായാണ് ഞാനത് കാണുന്നത്. ഇയാൾക്കൊന്നും രാത്രിയിൽ ഉറക്കമില്ലേ, വെറുതെ ആളെ ഭയപ്പെടുത്താൻ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ പയ്യെ എൻ്റെ യാത്ര തുടർന്നു. രാവിലെ 9 മണിയോടെ ഞാൻ തിരിച്ചു വരുമ്പോൾ ആ വീടിന് മുൻപിൽ ഒരാൾക്കൂട്ടം. അടുത്തെത്തിയപ്പോൾ വീടിൻ്റെ മുൻഭാഗം ഒരു നീല പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ചിരിക്കുന്നു. സൈക്കിളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്നൊരു പരിചയക്കാരനോട് കാര്യം തിരക്കി. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാൻ സൈക്കിളിൽ നിന്നും ഇറങ്ങി ആ ഷീറ്റിൻ്റെ പിന്നിൽ ഒന്ന് എത്തി നോക്കി. അപ്പോഴാണ് ആ കാഴ്ച ഞാൻ കണ്ടത്. അദ്ദേഹം ചാരി നിൽക്കുകയല്ല, തൂങ്ങി നിൽക്കുകയാണ്. കഴുത്തിലൊരു കുരുക്ക്, അതിൻ്റെ മറ്റേ അറ്റം പുരയുടെ ഉത്തരത്തിലും. ആ കാഴ്ച ആ രാത്രിയിൽ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നെങ്കിൽ ശേഷം ചിന്ത്യം.
1: അതെ, തീർച്ചയായും. കാരണം ചിലപ്പോൾ നമ്മുടെ ഹൃദയം തന്നെ നിന്നുപോയേനെ ഇത്തരം ഭീകര ദൃശ്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ. വളരെ ശരിയാണ്, പെട്ടെന്ന് നമ്മൾ രാത്രിയിൽ ഇതുപോലൊരു ഭീകര ദൃശ്യം കാണുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ ബോധം പോവാം, വീണുപോകാം, അതല്ലെങ്കിൽ ഒരു മതിഭ്രമം, എങ്ങനെയായിരിക്കും നമ്മുടെ പ്രതികരണമെന്ന് നമുക്ക് തന്നെ പറയാൻ കഴിയില്ല.
0: അതായത് ബാബുചേട്ടൻ വളരെ കൂളായി സൈക്കിളിൽ ഓട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവനൊന്നും വേറെ പണിയൊന്നുമില്ലൊക്കെ പോയി കിടന്ന് ഉറങ്ങി കൂടെ എന്ന് ആലോചിച്ച് വളരെ ഒരു മൂളിപ്പാട്ടൊക്കെ പാടി വളരെ ലാഘവത്തോടെ അങ്ങ് പോവുകയാണ്. കുറച്ചവിടെ നിർത്തി ഒന്ന് സൈക്കിളൊന്ന് നിർത്തി ഒന്ന് സൂക്ഷിച്ചൊക്കെ നോക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ അവസാനം ബാബുചേട്ടനെ ബോധം കെട്ടുപോ എന്നൊക്കെ ചെയ്താൽ. നമ്മൾ എത്ര ധീരനാണെന്നൊക്കെ പറഞ്ഞാലും ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ പല ചിന്തകളും വരും. ചിലപ്പോൾ നമ്മൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളാവാം, അല്ലെ സിനിമകളൊക്കെ ആവാം. ഈ പ്രേത സിനിമയൊക്കെ പണ്ട് ഭയങ്കര ഭയചകിതരായൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിലും ഇപ്പോൾ നമുക്കതൊക്കെ ഒരു തമാശ പോലെയൊക്കെ ആയിരിക്കും കാണുന്നത്. പക്ഷെ എന്നാലും ഒറ്റയ്ക്ക് രാത്രി ഓടുമ്പോൾ ഇനി പ്രേതം ഉണ്ടോ എന്നൊരു തോന്നൽ പലർക്കും തോന്നും.
1: ഈ രാത്രിക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോൾ പകലിരുന്ന് ഒരു പ്രേത സിനിമ കാണുന്ന പോലെയല്ല രാത്രി ഇരുന്ന് കാണുമ്പോൾ. മറ്റൊരു പ്രത്യേകത ശബ്ദങ്ങളാണ്. ഈ നമ്മളെ കൂടുതൽ പേടിപ്പെടുത്തുന്നത് ഇതിൻ്റെ ശബ്ദവിന്യാസമാണ്. അപ്പോൾ പുറത്തുനിന്ന് അതേപോലൊരു ശബ്ദം കേട്ടാൽ നമ്മൾ പെട്ടെന്ന് ഞെട്ടി. ഇപ്പോൾ ടി വിയിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ്, ഒരു പ്രേത സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്നൊരു ശബ്ദം കേട്ടാൽ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ടൊന്ന് തിരിയും. കാരണം ഈ ശബ്ദം നമ്മളെ വല്ലാതെ പേടിപ്പെടുത്തും. മലയാളത്തിലെ ഏതെങ്കിലും പ്രേത സിനിമ കണ്ട ഓർമ്മയുണ്ട്?
0: മലയാളത്തിൽ പ്രേതം സിനിമ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ലിസയും വീണ്ടും ലിസയൊക്കെയാണ്. കാരണം ഞാൻ ചെറുപ്പത്തിൽ നമ്മൾ ദൂരദർശനിലൊക്കെ കാണുന്ന ആ പടങ്ങളാണ്. അന്നത് കാണുമ്പോൾ ശരിക്കും പേടിച്ചിട്ടുണ്ട്. കാരണം കുട്ടികളാവുമ്പോൾ അകാരണമായ പേടിയാണല്ലോ. അന്ന് ഞാൻ ഈ പടം കാണുന്നതിന് മുമ്പേ അമ്മ ഇങ്ങനെ ഇത് ഭയങ്കര പടമാണ്, ഇത് തിയേറ്ററിലൊക്കെ പോയി കണ്ടിട്ട് ആളുകൾ പേടിച്ച് പറിച്ച് ഇറങ്ങിപ്പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ തുടങ്ങുന്നതിന് മുമ്പേ ഈ മുഖവുര കേട്ടിട്ടാണ് പടം കാണാതിരിക്കുന്നത്. അപ്പം പിന്നെ കൂടുതൽ പേടിച്ചു.
1: കരിമ്പൂച്ച എന്ന് പറഞ്ഞൊരു ചിത്രം ഉണ്ടായിരുന്നു. അതിൽ ഒരു കാറാണ് കാണുന്നത്. കാറിൻ്റെ ബാക്ക് സീറ്റിൽ ഒരു കരിമ്പൂച്ച, ഡ്രൈവറില്ല, കാർ തനിയെ ഓടും. കാറാണ് പ്രതികാരം നിർവഹിക്കുന്നത്. കാറിൻ്റെ പുറകിലിരുന്ന് ഈ പൂച്ചയാണ് പ്രേതം. അപ്പോൾ കാർ അതിനുശേഷം വെള്ളത്തിലേക്ക് പോകുന്നു. അതിൻ്റെ പ്രമേയം ഒരു സ്ത്രീയെ കാറിലിട്ട് വെള്ളത്തിൽ മുക്കി കൊന്നിരിക്കുകയാണ്. ആ കാറാണ് മനസ്സിൽ വെള്ളത്തിൽ നിന്ന് പൊന്തി വരുന്നത് രാത്രി. പുറകിലൊരു പൂച്ചയും ഉണ്ടാവും. അതാണ് കരിമ്പൂച്ച. മലയാളത്തിലൊരു പ്രേത സിനിമയായിരുന്നു. ഞാൻ എനിക്ക് തോന്നുന്നത് വളരെ ചെറുപ്പത്തിൽ 5-ലോ 6-ലോ പഠിക്കുമ്പോഴാണ് കണ്ട്. അന്ന് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കാരണം ഈ പ്രേതം വരുമ്പോൾ ഫാൻ നിൽക്കും. അന്ന് കഷ്ടകാലത്തിന് വീട്ടിൽ വന്ന് കടന്നു, രാത്രി ഫാനൊക്കെ ഇട്ട് കിടന്നു, ഫാൻ നിന്നു, കറണ്ട് പോയിട്ടാണ് ഫാൻ നിന്നത്. പക്ഷെ നമ്മള് ഓർമ്മ തിയേറ്ററിൽ ഫാൻ നിന്നതാണ്.
0: ഒരു പൂച്ചയുടെ ഒരു മ്യാവും സൗണ്ടും കൂടെ കേട്ടിരുന്നെങ്കിൽ തീർന്നേനെ.
1: അത്തരത്തിലാണ് ഇദ്ദേഹത്തിനും ഈ അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പ്രേത സിനിമകളിൽ ചില നല്ല പ്രണയഗാനങ്ങൾ ഉണ്ടാകാറുണ്ട്. കാരണം പലപ്പോഴും ഈ പ്രണയം പോക്കാതിരിക്കാൻ വേണ്ടി കൊല്ലപ്പെടുന്നതായിരിക്കാം പിന്നീട് പ്രേതമായി വരുന്നത്.
0: പിന്നെ സ്ത്രീ പ്രാതിനിധ്യം കൂടുതലാണ് പ്രേതങ്ങൾ, പുരുഷ പ്രേതങ്ങൾ വളരെ കുറവാണ്.
1: പിന്നെ വളരെ കുറവേ കണ്ടിട്ടുള്ളൂ. പലപ്പോഴും ഈ നടക്കാതെ പോയ മോഹങ്ങളുടെയൊക്കെ ബാക്കിയായിട്ടാണ് ഈ നിഴലായി ഒഴുകി വരുന്ന പ്രേതങ്ങൾ വരുന്നത്. അപ്പോൾ നല്ല പ്രണയഗാനങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ പ്രേതമാകുന്നതിന് മുമ്പുള്ള ഗാനങ്ങളായിരിക്കും. ഇതുപോലെ കരിമ്പൂച്ചയിലും ഒരു പ്രണയഗാനമുണ്ട്. നമുക്കൊരു പ്രണയഗാനത്തിലേക്ക് പോയാലോ?
0: ശരി.

ഈ കത്ത് അയച്ചിട്ടുള്ളത് പുത്തഞ്ചിറയിൽ നിന്ന് സവിതയാണ്. പഴയൊരു ഓർമ്മയാണ് സവിത പങ്കുവയ്ക്കുന്നത് ഈ കത്തിലൂടെ. അത് 90s ആദ്യ പകുതിയിലെ ഒരു മെയ് മാസമായിരുന്നു. ഓ, ഇപ്പോഴും മെയ് മാസമാണല്ലോ. അവധിക്കാലത്ത് പാമ്പൂർ മാമയുടെ വീട്ടിൽ ചെന്ന സമയം. ഉച്ച തിരിഞ്ഞപ്പോൾ വീട്ടിലേക്കൊരു രൂക്ഷഗന്ധം വരുന്നു. എന്തോ ചീനിട്ടുണ്ട്, ഇന്നമ്മ പറഞ്ഞു, അതായത് അമ്മയുടെ അമ്മ. എന്നിട്ട് അടുക്കളയാകെ പരിശോധിച്ചു നോക്കി, ഒന്നും കണ്ടെത്തിയില്ല. ബാക്കി പരിശോധന കുഞ്ഞിമാമയെ ഏൽപ്പിച്ചു.

0: പൊട്ടിച്ചെടുത്തപ്പോൾ അതിൻ്റെ ഗന്ധം വളരെ കുറഞ്ഞിരുന്നു. അമ്മാമൻ അതെല്ലാവർക്കും കാണിച്ചു തന്നു. മതി, ഇനി ഇത് കൊണ്ടു കളയെ എന്ന് ഇന്നമ്മ, അതായത് അമ്മയുടെ അമ്മ പറഞ്ഞു. എനിക്കൊരു ഐഡിയ, മാമ പെട്ടെന്ന് പറഞ്ഞു. ചേന കറി വയ്ക്കുന്നതല്ലേ, അപ്പോൾ ഈ ചേനപ്പൂവും ഉപയോഗിക്കാൻ പറ്റില്ലേ? മാമയുടെ വിനോദമാണ് പാചക പരീക്ഷണങ്ങൾ. അടുക്കളയിൽ നിന്നും വെള്ളം കോരി മാമ ആ ചേനപ്പൂവ് നന്നായി കഴുകി വൃത്തിയാക്കി. എന്നിട്ടത് കുനുകുന അരിഞ്ഞ് ശേഷം എന്താണ് അടുക്കളയിൽ നടന്നതെന്ന് ഞങ്ങൾ കണ്ടില്ല. വിളക്ക് വെച്ച് സന്ധ്യാനാമം ചൊല്ലുമ്പോൾ ഞങ്ങൾ ഉമ്മറത്തേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ നാമമൊക്കെ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ മൂക്കിലേക്ക് നല്ലൊരു മണം ഒഴുകി വന്നു. മൂക്ക് വിടർത്തി ഞങ്ങളത് ആവോളം ആസ്വദിച്ചു. പ്രാർത്ഥനയെല്ലാം പെട്ടെന്ന് നിർത്തി ഞങ്ങൾ എഴുന്നേറ്റു. അപ്പോൾ കേട്ടു അപ്പച്ചയുടെ ശബ്ദം, ലോകാ സംസ്ഥ സുഖിനോ ഭവന്തു, ഞങ്ങളും ഏറ്റുപറയണം. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങൾ പെട്ടെന്ന് ഓം ശാന്തി ശാന്തി ശാന്തിഹി എന്ന് പറഞ്ഞ് ഒറ്റയോട്ടം ചെന്ന് നിന്നത് അടുക്കളയിൽ തന്നെ. ദാ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, ചിങ്കിടികളെ കണ്ടതും കുഞ്ഞിമാമ പറഞ്ഞു. പ്ലേറ്റിൽ പകർത്തി ചൂടാറ്റിയ വിഭവം ഞങ്ങൾ നാലുപേരുടെയും കൈവെള്ളയിൽ ഓരോ സ്പൂൺ വീതം ഇട്ടു തന്നു. മണം പോലെ കൊതിപ്പിക്കുന്ന രുചി തന്നെയായിരുന്നു അതിന്. നല്ല നാടൻ കോഴിയിറച്ചി വരട്ടിയ പോലെ രുചിയുള്ള ഒരു സസ്യവിഭവം. അങ്ങനെ കുഞ്ഞിമാമ സ്പെഷ്യൽ, ഒരു പുതിയ കണ്ടുപിടുത്തം, ചേനപ്പൂ മസാലത്തോരൻ ഞങ്ങളുടെ വീട്ടിൽ സൂപ്പർ ഹിറ്റായി. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ ചേനപ്പൂ പണ്ട് മുതലേ, ഞാൻ പറഞ്ഞില്ലേ, ആളുകൾ ഉപയോഗിക്കുമായിരുന്നു. ഇവർക്ക് എന്താണാവോ അത് അറിയാതെ പോയത്. ഇതുപോലെ മസാലയൊക്കെ ചേർത്ത് നമ്മുടെ നാട്ടുകാർ ഉപയോഗിക്കുന്നു. ചേനത്തണ്ട്, ചേമ്പിൻ തണ്ട്, ഇതൊക്കെ ഈ പറഞ്ഞ പോലെ അന്നിങ്ങനെ പച്ചക്കറിയൊന്നും ആളുകൾ കൂടുതൽ പുറത്തുനിന്ന് വാങ്ങില്ലല്ലോ. മുരിങ്ങയില, നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങിയാൽ തന്നെ നമുക്ക് ഒരു ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഈ മഴയൊക്കെ വരുമ്പോഴേ പണ്ട് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഈ ഇടിവെട്ടിക്കഴിഞ്ഞാൽ പറമ്പിലൊക്കെ കൂൺ മുളയ്ക്കും, മഷ്റൂം. ഇപ്പോൾ ആളുകൾക്ക് പാക്കറ്റിൽ വരുന്നതാണ് മഷ്റൂം. പണ്ട് നമുക്ക് നമ്മുടെ പറമ്പുകളിൽ ഇങ്ങനെ കിട്ടുമായിരുന്നു. അതിലെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതല്ല, ചിലത് വിഷമുള്ളവയും ഉണ്ട്. എന്നാൽ ഇപ്പോൾ ഈ കൂൺ കൃഷിയൊക്കെ തുടങ്ങി. ഞങ്ങളുടെയൊന്നും കുട്ടിക്കാലത്ത് ഈ കൂൺ കൃഷിയൊന്നും കേട്ടിട്ടേ ഇല്ല. കൂൺ പറമ്പിൽ ഇടിവെട്ടി കഴിഞ്ഞാൽ പിറ്റേ ദിവസം പോയാൽ ഉണ്ടാകും എന്നാണ് വിശ്വാസം.
1: അല്ല, അതിൽ മാത്രം അതിൽ വിഷക്കൂൺ ഏതാ, അതല്ലാതെ കഴിക്കാവുന്ന കൂൺ ഏതാണെന്ന് അറിയാനുള്ള ഒരു അതിൻ്റെ ഒരു അറിവും അത് ആർക്കും പറഞ്ഞു കൊടുത്ത് അറിയുന്നതല്ല. ഇതുപോലെ കൂടെ പറമ്പിലേക്ക് ഇറങ്ങി
0: എടുക്കണ്ടെന്ന് പറയുമ്പോൾ അതിന് കൊള്ളില്ല എന്നാണ്.
1: അത് മനസ്സിൽ പതിയാണല്ലോ. അങ്ങനെ ഒരു വാമൊഴി വഴക്കത്തിലൂടെ പോയിക്കൊണ്ടിരുന്ന കുറെ അറിവുകൾ ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് ഇല്ലാതെയായി. കാരണം ആ സമയത്താണ് അണുകുടുംബങ്ങളുടെ ആവിർഭാവവും അവർ നഗരത്തിലേക്ക് ചേക്കേറാൻ തുടങ്ങുന്നതൊക്കെ. അപ്പൊ ആ ഒരു കണ്ണി അവിടെ വെച്ച് മുറിയുകയാണ്. കഴിഞ്ഞ ദിവസം ഹലോ കൊച്ചി എഫ്എമ്മിൽ ഇതുപോലെ ഒരു കൃഷി വിദഗ്ധൻ ഫിലിപ്പ് ജി കാനാട്ട എന്ന് പറഞ്ഞൊരു സാറുമായിട്ടായിരുന്നു ഹലോ കൊച്ചി എഫ്എം. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഇതുപോലെ ഒത്തിരി പേര് തന്റെ വീട്ടുതോട്ടങ്ങളിൽ അവിടെ വെണ്ടയ്ക്ക് ഈ പ്രശ്നമുണ്ട്, കറിവേപ്പിന് ഈ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് വിളിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയാണ്, ഇതൊന്നും പണ്ട് ആർക്കും പറഞ്ഞു കൊടുക്കാതെ തന്നെ അറിയാമായിരുന്നു. ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നും അല്ല, അല്ലെ കൃഷി വിദഗ്ധർ കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നും അല്ല ഈ പറയുന്നത്. ഇതിന്റെ തണ്ടുതുരപ്പം പുഴുവായിരിക്കും, മറ്റേ ഇല ചുരുട്ടി പുഴുവായിരിക്കും, അതിന് ഈ കാര്യം ചെയ്താൽ മതിയെന്ന്. ഇത് അമ്മമാരിങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, അവരുടെ അടുത്ത തലമുറയ്ക്ക് അങ്ങനെ കൈമാറി പോയിക്കൊണ്ടിരുന്നതായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഒരു ഭംഗം സംഭവിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള വിദഗ്ധരെ ക്ലാസ് എടുക്കാനും യൂട്യൂബിലെ ആളുകൾ ഇതൊക്കെ കണ്ടു ആളുകൾക്ക് പുതുതായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ഈ കോവിഡ് ലോക്ക്ഡൗൺ അതിന് വലിയൊരു പങ്കുണ്ടെന്ന് പറഞ്ഞു. ആളുകൾ പെട്ടെന്ന് നിൽക്കുകയും ഒത്തിരി സമയം കിട്ടുകയും ചെയ്തപ്പോൾ ഇവര് എന്നാൽ വീട്ടിനെ മട്ടുപ്പാവലൊന്ന് കൃഷി ചെയ്ത് നോക്കാം. അപ്പോഴാണ് പല കാര്യങ്ങളും അവർക്ക് അറിയില്ല. എപ്പോഴാണ് വിത്ത് ഇടേണ്ടതെന്ന് അറിയില്ല. കാലാവസ്ഥ നോക്കണം. ഇപ്പം ഞാറ്റുവേല കലണ്ടർ എന്താണ്, കാർഷിക കലണ്ടർ തനതായ ഒരു കലണ്ടറുള്ള ഒരു സംസ്കാരമായിരുന്നു. അതിന് ഓരോന്നിനും ഓരോ ഇതുണ്ട്. അപ്പം അദ്ദേഹം പറയുകയാണ്, തിരുവാതിര ഞാറ്റുവേലയിൽ വിത്തിടരുത്, തണ്ടേ നടാവുള്ളൂ. ഇതൊക്കെ ആളുകൾക്ക് അറിയാമായിരുന്നു.
0: അതായത് തിരുവാതിര ഞാറ്റുവേലയിൽ കുരുമുളകിൻ്റെ കൊടി വെക്കുക എന്നാണ് പറയുക. കുരുമുളകിൻ്റെ നമ്മൾ കുരുമുളക് കുഴിച്ചിടുകയല്ലോ, അതിൻ്റെ ഈ തണ്ട തന്നെ പറയാം, അല്ലെങ്കിൽ കൊടി എന്നാണ് പറയുക. കുരുമുളകിൻ്റെ കൊടി നടുകയാണ് ചെയ്യുന്നത്. ഈ ഞാനിപ്പോൾ പറഞ്ഞു വന്ന് എൻ്റെ ഒരു സുഹൃത്ത് കൂൺ കൃഷി ചെയ്യുന്നുണ്ട് നാട്ടിൽ. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, അയാളുടെ പണ്ട് കിട്ടിയിരുന്ന കൂണിൻ്റെ സ്വാദുണ്ടോ നീ ഉണ്ടാക്കുന്ന കൂണിന്, അതെങ്ങനെയാണ് കിട്ടുക എന്നാണ് അയാൾ എന്നോട് മറുപടി പറഞ്ഞത്. അപ്പോൾ പണ്ട് നമുക്ക് പറമ്പിൽ നിന്നൊക്കെ തനിയെ കിട്ടിയിരുന്ന കൂണിൻ്റെ ഒന്നും സ്വാദ് നമ്മൾ ഈ വാങ്ങി കഴിക്കുന്ന ഒന്നിനും ഉണ്ടാകുന്നില്ല എന്നുള്ളതും ഒരു സത്യമാണ്.
1: ഇതൊരു ലാബറട്ടറി പോലെ ഒരു കൺട്രോൾഡ് അന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണല്ലോ. ഈർപ്പവും അതിൻ്റെ ഇതൊക്കെ നോക്കി കൂൺ കൃഷിയാണല്ലോ, അത് കൂൺ കൃഷിയല്ല, അപ്പോൾ അതിൽ തന്നെ ഉണ്ടല്ലോ.
0: എന്തായാലും നമുക്ക് അപ്പോൾ പഴയ കാലത്ത് ഓർമ്മിക്കുന്ന കൃഷിപ്പാട്ടോടെ അടുത്ത കത്തിലേക്ക് പോകാം അല്ലേ.

0: നമ്മൾ പാടത്തു നിന്നും ഒരു ക്ഷേത്രാങ്കണത്തിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങുകയാണ്. അപ്പോഴാണ് 1970 കാലഘട്ടത്തിൽ നടത്തിയ ഒരു ഉത്സവത്തിൻ്റെ ഓർമ്മ വന്നെത്തിയത്. അത് നിങ്ങളുമായി പങ്കുവെക്കാം എന്ന് കരുതി. ഈ കരുതിയ ആൾ വി ജി രമണനാണ്, പൊന്നുരുന്നിയിൽ നിന്നും. അന്ന് ഞങ്ങളുടെ ക്ഷേത്ര സംഘടനയിൽ പൊതുയോഗം കൂടി ഉത്സവ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും സംഘടന വഴി ഒരു ബജറ്റ് ഒരുക്കുകയും ചെയ്തു. ഈ ബജറ്റാവട്ടെ അമ്പലത്തിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങുവാൻ കൂടി തികയുകയില്ല. മറ്റൊരു മാർഗം ഉത്സവത്തിൻ്റെ പേരിൽ പിരിക്കുകയും ഉത്സവം എത്ര വേണമെങ്കിലും ഭംഗിയാക്കുകയും ചെയ്യാമെന്നതാണ്. ഒരേ ഒരു കാര്യം മാത്രം, ഉത്സവം നടത്തി കണക്കുകൾ കൃത്യമായി സംഘടനയിൽ ഏൽപ്പിച്ചിരിക്കണം. കടബാധ്യതയുള്ള കണക്കുകളൊന്നും സംഘടന അംഗീകരിക്കുകയില്ല. ബാക്കി സംഖ്യയുണ്ടെങ്കിൽ അതും മേശപ്പുറത്ത് വെക്കണം. ഇതാണ് നിബന്ധന. ഇത് പ്രകാരം അക്കൊല്ലത്തെ ഉത്സവ സെക്രട്ടറിമാരായി എൻ്റെ കൂട്ടുകാരൻ ടി കെ സുബ്രഹ്മണ്യനെയും ജോയിൻറ്റ് സെക്രട്ടറിയായി എന്നെയും തിരഞ്ഞെടുത്തു. ഞങ്ങൾ ഉത്സവത്തിന് വേണ്ടി കമ്മിറ്റികൾ രൂപീകരിക്കുകയും പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അന്ന് ഞങ്ങൾ തീരുമാനിച്ചത് പ്രസിദ്ധ പിന്നണി ഗായകനായ ജയചന്ദ്രനെ വിളിക്കാമെന്നാണ്. ഇക്കൊല്ലത്തിന് നമുക്ക് മഹോത്സവത്തിന് ജയചന്ദ്രൻ്റെ ഗാനമേള വെക്കണം, ഞങ്ങൾ കമ്മിറ്റിയിൽ പറഞ്ഞു. അന്ന് ഡ്രൈവറും സ്വന്തമായി വണ്ടിയുമൊക്കെയുള്ള ജയചന്ദ്രൻ്റെ പരിചയക്കാരനും പൊതുരംഗത്ത് കുറച്ചധികം പിടിപാടുമുള്ള ഒരാളായ ഒരു ടയർ കമ്പനി ഉടമ വൈറ്റിലയിലുണ്ടായിരുന്നു. ഞങ്ങൾ ഉത്സവ ഭാരവാഹികൾ അദ്ദേഹത്തെ പോയി കണ്ടു. ഞങ്ങളിങ്ങനെ ഒരു ഉത്സവം നടത്തുന്നുണ്ട്, ഞങ്ങളെ സഹായിക്കണം, ഒരു ദിവസത്തെ പരിപാടി അങ്ങയുടെ വകയായിരിക്കണം. ഞങ്ങൾ അദ്ദേഹത്തെ കണ്ട് അഭ്യർത്ഥിച്ചു. അങ്ങനെ ഞങ്ങളുമായി ഉത്സവത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം ആരെയോ ഫോണിൽ വിളിച്ചു. ഉത്സവത്തിൻ്റെ തീയതിയും സമയമൊക്കെ പറയുന്നത് കേട്ടു. തിരിച്ച് സന്തോഷത്തോടെ ഞങ്ങളോട് പറഞ്ഞു, നമുക്ക് ജയചന്ദ്രൻ്റെ ഗാനമേള വെച്ചാൽ എന്താ? ഞങ്ങൾ കുറച്ച് പരിഭ്രാന്തരായി. പക്ഷേ തിരിച്ച് ഇദ്ദേഹം പറഞ്ഞു, അതിനുള്ള വഴിയുണ്ടാക്കാം. അദ്ദേഹം ജയചന്ദ്രനെയാണ് ഫോണിലൂടെ വിളിച്ച് തീയതിയും സമയമൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചത്. എന്നിട്ട് ഇതുകൂടി പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഫണ്ട് ഞാനുണ്ടാക്കാം, പിരിക്കുന്നതിനുള്ള ഒരു അംഗീകാരം തന്നാൽ മതി. ഞങ്ങൾ ഈ കാര്യം ഉത്സവ കമ്മിറ്റിയോട് പറഞ്ഞു. ഒരു ചെറിയ എതിർപ്പുണ്ടായിരുന്നെങ്കിലും കാര്യം പാസ്സായി. അങ്ങനെ പൊന്നുരുന്നിയിൽ ജയചന്ദ്രൻ്റെ ഗാനമേള എന്ന പരിപാടി യാഥാർത്ഥ്യമായി. ഉത്സവ നോട്ടീസും ഇറങ്ങി. ഞങ്ങളുടെയോ അദ്ദേഹത്തിൻ്റെയോ ഭാഗ്യമെന്ന് പറയട്ടെ, കാര്യങ്ങൾ വളരെ ഭംഗിയായി നടന്നു. അങ്ങനെ അക്കൊല്ലത്തെ ഉത്സവം ഗംഭീരമായിരുന്നുവെന്ന് നാട്ടുകാരെല്ലാം അംഗീകരിച്ചു. ഏതാണ്ട് ഭൂരിഭാഗം തുകയും ഈ ടയറുടമ തന്നെ പിരിച്ചു തരികയും ചെയ്തു.
1: ഞാൻ ഈ കത്ത് വായിച്ചു വന്നപ്പോൾ ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയായിരുന്നു. ഈ മോഹൻലാൽ വരുമോ, മമ്മൂട്ടി വരുമോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ, പറ്റിച്ചോ ജയചന്ദ്രൻ വരുമെന്ന് പറഞ്ഞ് അങ്ങനെയുമുണ്ട്. ഈ ആഘോഷമൊക്കെ നടത്തുമ്പോൾ ചിലവർ പിരിവൊക്കെ നടത്തി ഇതുപോലെ ആളുകളെല്ലാം പറ്റിച്ച് മുങ്ങും, അതുപോലെ ഒന്നും സംഭവിച്ചില്ല.
0: അങ്ങനെ ഒരു ക്ലൈമാക്സ് ആയിരുന്നു ഞാനും പ്രതീക്ഷിച്ചത്. പക്ഷെ നമ്മുടെയൊക്കെ അങ്ങനെയുള്ള നമ്മൾക്കൊരു പെട്ടെന്നൊരു നെഗറ്റീവ് ചിന്തിക്കാനാണ് മനുഷ്യ പ്രകൃതി എന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല.
1: ഉത്സവം നന്നായി നടന്നു,
0: നന്നായി നടന്നു. ഇദ്ദേഹവും ഇതിനായിട്ട് ഇത്രയും ഒത്താശ ചെയ്തു തന്ന ആ മാരുതി ടയേഴ്സ് എന്ന ആ ടയർ കമ്പനി ഉടമയും ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ അന്നത്തെ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റായിരുന്ന സുബ്രഹ്മണ്യനും ഇന്ന് ഞങ്ങളെ വിട്ടുപോയി എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. എങ്കിലും ഞങ്ങൾ അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇനി ഈ സ്റ്റേജിൽ യേശുദാസിനെ കൊണ്ടുവരുമെന്ന്. അത് ഇതുവരെ നടന്നിട്ടില്ല, പക്ഷേ ഇന്നും ആഗ്രഹം അതുപോലെ തന്നെയുണ്ട്.
1: തീർച്ചയായും നടക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലേ. ഒരുപാട് ഉത്സവ ഗാനങ്ങൾ നമുക്കുണ്ട്. ഈ ഉത്സവത്തിൻ്റെ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരിക ആറാട്ടിനാനകൾ എഴുന്നള്ളിയെന്നാണ്. പക്ഷെ അത് നമ്മൾ കൊടുക്കാറുണ്ട് ഇടയ്ക്ക്. മറ്റൊരു ഒരു ഉത്സവത്തിൻ്റെ എല്ലാ തിമർപ്പുമുള്ളൊരു പാട്ടിലേക്ക് പോവാം. ഓർമ്മയുണ്ടോ ആറാം തമ്പുരാനിൽ അങ്ങനെ ഒരു പാട്ടുണ്ട്, കടലാടും കാവടി കടകം, എം ജി ശ്രീകുമാറിൻ്റെയൊക്കെ. നമുക്ക് ആ പാട്ട് കേൾക്കാം.

0: അപ്പോൾ നമ്മളൊരു ഉത്സവത്തിന്റെ ഓർമ്മയിലാണ് ഇന്ന് ഓർമ്മചിന്ത അവസാനിപ്പിക്കുന്നത്. നമ്മുടെ മനുഷ്യജീവിതത്തിൽ ഉത്സവങ്ങൾ തീരുന്നില്ല. ഇനിയിപ്പോൾ പ്രവേശനോത്സവം, നമ്മളതിൻ്റെ തുടക്കത്തിൽ പറയണ്ടായി, സ്കൂൾ തുറക്കുകയാണ്, പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നു. പ്രവേശനോത്സവം പൊതുവിദ്യാലയങ്ങളിലും മറ്റ് സ്വകാര്യ വിദ്യാലയങ്ങളിലും എല്ലാം ഉണ്ടാകും. അപ്പോൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ കുട്ടികൾക്കും അതുപോലെ അധ്യാപകർക്കും, ഇപ്പോൾ കർഷകർക്കാണെങ്കിൽ അവർ കൃഷിപ്പണിയൊക്കെ ജൂണ് മഴയൊക്കെ വരുമ്പോൾ തുടങ്ങാൻ പോവുകയാണ്, അങ്ങനെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഓർമ്മിച്ചതിൽ നിന്ന് വിട പറയാം.
1: ഇങ്ങനെയുള്ള ഈ പുതിയ ഉത്സവത്തിനൊക്കെ പിന്നണിയായി നല്ല മഴയും ഉണ്ടാവും അല്ലേ? ഈ
0: തീർച്ചയായും മഴ പെയ്യട്ടെ, കാരണം ഭൂമി വരണ്ട് കിടക്കുകയാണ്. ഒരു തെളിനീര് ഉറവ പോലെ മഴ പെയ്തു വരട്ടെ.
1: അപ്പോൾ ആളുകളുടെ ആശയും പ്രത്യാശയും ഒക്കെ മഴ പോലെ തന്നെ നന്നായി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഓർമ്മചിന്ത ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്കൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് റിയാസ്, ഒപ്പം
0: എം വി ശശികുമാർ,
1: സഹായം ബിശ്വാസ് ദാസ്.
2: ഓർമ്മചിന്ത. നൂറ്റിരണ്ട് ദശാംശം ഒന്നിൽ കൊച്ചി എഫ് എം പരിപാടികളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
3: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7.

0: സമയം 3 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. രോഗവ്യാപന സാഹചര്യത്തിൽ ആഫ്രിക്കൻ യൂണിയനുമായി ഏകോപിപ്പിച്ച് പ്രതിസന്ധിയെ നേരിടാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ദേബാംഗ്ഷു പാണ്ഡെ മുന്നേറ്റം തുടരുന്നു. 16 റൗണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ പാണ്ഡെയുടെ ലീഡ് 76,397 കവിഞ്ഞു. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനം തന്നെയാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. വിവരസാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, ഭക്ഷ്യ സംസ്കരണം തുടങ്ങിയ മേഖലകളിൽ കേരളത്തിന് ധാരാളം സാധ്യതകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും സൗകര്യം മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി K. മുരളീധരൻ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാൻ തീരുമാനമെടുത്തതായും മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ ചെയ്ത് പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയത്തിന് വിദ്യാർത്ഥികൾ കൂടുതൽ തുക നൽകിയിട്ടുണ്ടെങ്കിൽ തിരികെ നൽകുമെന്ന് CBSE അറിയിച്ചു. കേരളത്തിൽ ബക്രീദിന് 2 ദിവസത്തെ പൊതു അവധി നൽകി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. 28 പുറമെ 27 അവധി നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 1 കുട്ടിക്ക് കൂടി ഷിഗല റിപ്പോർട്ട് ചെയ്തു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുട്ടിക്കാണ് രോഗബാധ. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും.
1: ആകാശവാണി

ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ഉദിത് നാരായൺ, ലത മങ്കേഷ്കർ എന്നിവർ പാടിയത്. രചന സംഗീതം മുത്തം സിംഗ്. ചിത്രം ദുഷ്മൻ.

അടുത്ത ഗാനം കെ കെയും ചിത്ര സിംഗും പാടിയത്. ചിത്രം മേ, പ്രേം കി ദീവാനി ഹും, ദേവ് കോഹ്ലിയുടെ വരികൾ, അനു മാലിക്കിൻ്റെ സംഗീതം.

0: ഇന്ന് വൈകിട്ട് 5 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴിയിൽ അരയൻകാവ്.
1: വസ്ത്രമാക്കി അല്ലെങ്കിൽ മുണ്ടാക്കി തിരിച്ച് എത്തിക്കുന്നു. ഇപ്പം അത് വളരെ ചുരുക്കം ഏരിയകൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. എൻ്റെ അച്ഛൻ നല്ലൊരു നെയ്ത്തുകാരനായിരുന്നു, എൻ്റെ അമ്മയും നല്ലൊരു നെയ്ത്തുകാരിയായിരുന്നു. ഇപ്പം എൻ്റെ 95 വയസ്സായി. എൻ്റെ ചേട്ടൻ നെയ്യുമായിരുന്നു. പിന്നെ എൻ്റെ
0: ഇന്ന് വൈകിട്ട് 5 മണിക്ക് പാട്ടിന്റെ നാട്ടുവഴിയിൽ അരയൻകാവിന്റെ വിശേഷങ്ങൾ.
1: അമ്മ എറണാകുളം ജില്ലയിൽ വനിതാ നെയ്ത്തുകാരുടെ ഒരു മത്സരം സംഘടിപ്പിച്ചപ്പോൾ അമ്മ

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രം ഭാസീഗർ, പാടിയത് വിനോദ് രാത്തോടും മൽക്ക യാഗ്നികം. വരികൾ എഴുതിയത് ഗൗഹർ കാൺപുരി, ഈണം അനു മാലിക്.

0: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം. വീടിന്റെ മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന തൃപ്പൂണിത്തുറ ചാത്താരയിലെ പി കെ വിജയനെ പരിചയപ്പെടുത്തുന്നു.
1: കാർഷിക ജീവനം. ബീട്രൂട്ട്
2: പറമ്പിൽ നിന്ന് തന്നെ നമ്മുടെ ഗ്രോ ബാഗിൽ നിന്ന് തന്നെ നമുക്ക് എടുത്ത് കഴിക്കാം. നമ്മൾ രാവിലെ ഒരു 7-8 ആവുന്നതാണ്. വീട്ടിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് ദൂരം അങ്ങ് പോകണ്ടല്ലോ. രാവിലെ ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് മേളിലോട്ട് ടെറസിന്റെ പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ.
0: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ വീടിന്റെ മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന തൃപ്പൂണിത്തുറ ചാത്താരിയിലെ പി കെ വിജയനെ പരിചയപ്പെടുത്തുന്നു. തുടർന്ന് വിവിധ ഇനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന പാലച്ചൂടുള്ള കോമളചന്ദ്രൻ സി തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ.
3: ഓറും ചാളം എല്ലുപൊടി പിന്നെ വേപ്പം പിണ്ണാക്ക് കപ്പലിന്റെ പിണ്ണാക്ക് ഈ മൂന്ന് ഐറ്റവും കൂടി എൻ്റെ ചുവട്ടിലിട്ട് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു മൂട് മൂടും. അപ്പോൾ ഏതാണ്ട് നമ്മുടെ തോട്ടിൻ്റെ പകുതി വരും.
0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി അഗ്നിപഥ് എന്ന ചിത്രത്തിലെ ഗാനം ഉദിത് നാരായൺ, സുനീതി ചൗഹൻ എന്നിവർ പാടിയത്. അമിതാഭ് ഭട്ടാചാര്യ വരികൾ എഴുതി അജയ് അതുൽ സംഗീതം നൽകിയിരിക്കുന്നു.

0: ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ തുള്ളിയളക്കും സ്റ്റാർട്ടപ്പ്. സ്റ്റാർട്ടപ്പ് സ്ഥാപകൻ വിഷ്ണു MS പങ്കെടുക്കുന്നു അവസാന ഭാഗം.
1: ലൈസൻസ് ഇല്ലാതെ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. അപ്പം ഇതെല്ലാം ഞങ്ങൾക്ക് കഴിഞ്ഞ് കിട്ടിയത് ആക്ച്വലി 2023 ഫുൾ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞത്. അപ്പം ഞങ്ങൾ
0: ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ തുള്ളിയളക്കും സ്റ്റാർട്ടപ്പ്. സ്റ്റാർട്ടപ്പ് സ്ഥാപകൻ വിഷ്ണു MS പങ്കെടുക്കുന്നു.
1: പല ട്രയലുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം ശേഷമാണ് ഈ പ്രോഡക്റ്റ് ഉണ്ടായി വരുന്നത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഓഫ് ട്രയൽസ് ആയിട്ട് ഞങ്ങൾ ചെയ്തത് ഒരു 2010.
0: അടുത്ത ഗാനം ഗുണ്ടെ എന്ന ചിത്രത്തിൽ നിന്ന് ബാപ്പി ലാഹിരി, വിശാൽ ദദലാനി, KK, നീതി മോഹൻ എന്നിവർ പാടിയത്. വരികൾ എഴുതിയത് ഇർഷാദ് കാമിൽ, സംഗീതം സൊഹൈൽ സെൻ.

നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള സന്ദേശങ്ങൾ, ആശംസകൾ, ഡെഡിക്കേഷൻസ് ഇവ പാട്ടിനോടൊപ്പം ഹിന്ദി, മലയാളം, തമിഴ് ഗാനങ്ങൾക്കൊപ്പം ആവശ്യപ്പെടാം. വാട്സാപ്പ് നമ്പർ ഇതാണ്, 9444545588. നിങ്ങളുടെ സന്ദേശങ്ങൾ, ആശംസകൾ, ഡെഡിക്കേഷൻസ് ഇവ പാട്ടിനോടൊപ്പം അയക്കുക 4 മണിപ്പൂക്കളിലൂടെ. അടുത്ത ഗാനം അരിജിത് സിംഗ് പാടിയത് ചിത്രം പത്മാവത്. എ എം തുറാസ് എഴുതിയ ഗാനത്തിന് സഞ്ജയ് ലീല ബൻസാലിയുടെ സംഗീതം.

0: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: അടുത്ത ഗാനം കുമാർ സാനുവും അനുരാധ പദ്വാളും ചേർന്ന് പാടിയത്, സമീറിന്റെ വരികൾക്ക് നദീം ശ്രാവന്റെ സംഗീതം, ചിത്രം ആഷിക്കി.

ഒരു ഗാനം കൂടി. അരിജിത് സിംഗും അസീസ് കവറും പാടിയ ഗാനം ചിത്രം കപൂർ ആൻഡ് സൺസ്. ദേവേന്ദ്ര കാഫിറിൻ്റെ വരികൾക്ക് തനിഷ്ക് ബാഗ്ചിയുടെ സംഗീതം.

0: ശ്രോതാക്കൾ കേട്ടത് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. സമയം 4:06.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ചു ഇന്ത്യ. രോഗവ്യാപന സാഹചര്യത്തിൽ ആഫ്രിക്കൻ യൂണിയനുമായി ഏകോപിപ്പിച്ച് പ്രതിസന്ധിയെ നേരിടാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ദേബാംഗ്ഷു പാണ്ഡേ വിജയത്തിലേക്ക്. സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും സൗകര്യം മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാൻ തീരുമാനമെടുത്തതായും മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയത്തിന് വിദ്യാർത്ഥികൾ കൂടുതൽ തുക നൽകിയിട്ടുണ്ടെങ്കിൽ തിരികെ നൽകുമെന്ന് CBSE അറിയിച്ചു. കേരളത്തിൽ ബക്രീദിന് 2 ദിവസത്തെ പൊതു അവധി നൽകി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. 28-ന് പുറമെ 27-നും അവധി നൽകിയിട്ടുണ്ട്. സാങ്കേതിക കാരണങ്ങളാൽ നാളെയും മറ്റന്നാളും നോർക്ക റൂട്ട്സിൻ്റെ കോഴിക്കോട് സർട്ടിഫിക്കറ്റ് ഓതൻറ്റിക്കേഷൻ സെൻറ്റർ അറ്റസ്റ്റേഷൻ സേവനം ഉണ്ടായിരിക്കുന്നതല്ല. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ആലപ്പുഴ അരൂരിൽ ഇടിമിന്നലേറ്റ് നിർമ്മാണ തൊഴിലാളി മരിച്ചു. കോടംതുരുത്ത് ചമ്മനാട്ടുതറയിൽ രവിയാണ് മരിച്ചത്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ ബാറ്റിംഗിനയച്ചു.
1: ആകാശവാണി FM വാർത്തകൾ.
0: സമയം 4:02. 2:18.

അപ്പൊ എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഈവനിങ്. നാലുമണിപ്പൂക്കൾ ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നാലുമണിപ്പൂക്കൾ എന്ന് പറഞ്ഞാൽ വാട്സാപ്പ് സന്ദേശ ഗാന പരിപാടിയാണ്. വാട്സാപ്പിലൂടെ സന്ദേശങ്ങൾ അയക്കാം. അയക്കേണ്ട നമ്പർ ആദ്യം തന്നെ പറഞ്ഞേക്കാം, 944464.

5588. ഇപ്പം എന്താ പറയുക, ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇങ്ങോട്ട് ഡ്യൂട്ടിക്കായിട്ട് വരും, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വിരുന്നുകാർ വന്നു. വിരുന്നുകാരനല്ല, വിരുന്നുകാരി. അപ്പോൾ സാധാരണ നിങ്ങളേക്കും വിരുന്നുകാർ വന്ന വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നു. ഈ വിരുന്നുകാരി അങ്ങനെയല്ല. ഈ വിരുന്നുകാരി വന്നാലേ നമുക്ക് വീട്ടിലിരിക്കാം, വീട്ടിൽ നിന്ന് ഇറങ്ങാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ ചോദിക്കുക ആരാണ് ആ വിരുന്നുകാരി എന്ന്, അത് ആരാന്ന് ഞാൻ പറയാം.

മനസ്സിലായോ ആരാന്ന്? വിരുന്നുകാരി. മഴയായിരുന്നു. മഴ വിരുന്നുകാരിയെ പോലെയല്ല, ഇപ്പൊ മഴ വരുന്ന വീട്ടുകാരിയെ പോലെയാണ്. നമ്മുടെ ചില സിനിമയൊക്കെ ഇല്ലേ, അല്ല ചില സിനിമകളിൽ ഈ നമ്മുടെ ആരാണ് ഫിലോമിനി ചേച്ചിയുടെ കഥാപാത്രം കയറി വരുമല്ലേ, അമ്മായിയായിട്ട്, എടാ മോഹന, എടി ഭവാനി എന്നൊക്കെ പറഞ്ഞു വന്ന് വീട്ടിൽ കയറി വന്ന് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോവില്ല. അതുപോലെയാണ് ഈ മഴ. ആ കഥാപാത്രം ഓർമ്മ വരും. പണ്ട് വേനൽക്കാലത്താണെങ്കിൽ നമുക്ക് മഴ കിട്ടുന്ന ഒരു ഇതാ, മഴക്കാലാകുമ്പോൾ നമ്മൾ തന്നെ പറഞ്ചോ എന്തൊരു മഴ, എന്തൊരു മഴ, രാവിലെ തൊട്ട് നനഞ്ഞ് കുളിച്ചിങ്ങനെ വരുമ്പോൾ. പക്ഷെ കവികൾ മഴയെക്കുറിച്ച് ഒത്തിരി പാടുന്നുണ്ട്. എനിക്ക് കഥാകൃത്തുകൾ കവികൾ അവരൊക്കെയാണ് മഴയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്.

ഞാൻ നോക്കിട്ട്, എനിക്ക് ചില സമയത്ത് മഴയ്ക്ക് രണ്ട് പേരല്ല, ചാറ്റൽ മഴയും പെരുമഴയും. നമ്മൾ ചിലപ്പോൾ പറയും എന്തൊരു പെരുമഴയാണ്. എന്തൊക്കെയായാലും നമ്മൾ ഈ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ട്രിപ്പ് പോകണവരൊക്കെ ശ്രദ്ധിക്കുക, അതുപോലെ പാറക്കെട്ടുകളിലൊക്കെ ഇറങ്ങുമ്പോൾ മഴക്കാതെ ട്രിപ്പ് പോകണവരൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. അതുപോലെ കുത്തൊഴുക്കുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങാതെ സൂക്ഷിക്കുക. മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് ഈ ഉരുൾപൊട്ടലൊക്കെ സാധ്യത കൂടുതലാണ്. പിന്നെ അതുപോലെ മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ ഇടിമിന്നൽ വന്ന സമയത്തൊക്കെ വെള്ളക്കെട്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടോ മഴക്കാലത്ത്. പിന്നെ സ്കൂൾ തുറക്കുന്ന സമയമാണ്, കുട്ടികൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ ആദ്യകാലത്തൊക്കെ രസമാണ്, ആദ്യത്തെ ദിവസം മഴ നനഞ്ഞ് പോകാൻ രസം, പിന്നെയാണ് വലിയ പാട് യൂണിഫോം കിട്ടും. അപ്പം നമുക്ക് വേണ്ടത്, നമുക്ക് മഴക്കാലത്ത് വെള്ളം വേണം, കിണറിൽ വെള്ളം വേണം, കുടിക്കാൻ വെള്ളം വേണം, കുളിക്കാൻ വെള്ളം വേണം, നനയ്ക്കാൻ വെള്ളം, എല്ലാത്തിനും വെള്ളം വേണം. അതുപോലെ കറണ്ട് നമ്മുടെ ഡാമിലുണ്ടെങ്കിലാണ് നമുക്ക് പവർ കട്ട് ഇല്ലാതിരിക്കുക. അപ്പം നമുക്ക് വെള്ളം വേണം. നിങ്ങൾക്ക് എന്താ വേണ്ടേ? നിങ്ങൾ പറയും, എൻ്റെ പൊന്നി ചേട്ടാ ഞങ്ങൾക്കൊരു പാട്ട് തരുമെന്ന് പറയാം. അപ്പം എല്ലാവർക്കും വേണ്ടി മലയാളം, ഹിന്ദി, തമിഴ് ഗാനങ്ങൾ ആവശ്യപ്പെടാം. നിങ്ങളുടെ സന്ദേശങ്ങൾ, ഡെഡിക്കേഷൻ, ആശംസ എല്ലാം ചേർത്തയക്കുക 9444545888. ഒരു കാര്യം ആദ്യമേ പറഞ്ഞേക്കാം, വെറുതെ പാട്ട് ചോദിക്കണം, ഒരു ഗാനോത്സവം കേരള സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി FM-ലേക്ക് അയച്ചാൽ മതി. ഇതിലേക്ക് സന്ദേശം കേട്ടോ വന്നാൽ മതി. ഹായ് നാലുമണിപ്പൂവേ, നാലുമണിപ്പൂവിന് സുഖമല്ലേ? അതേലോ, കൊച്ചി FM-ൻ്റെ എല്ലാ പരിപാടികളും വളരെ നല്ലത് തന്നെ. താങ്ക് യു, അയച്ചതാരാണ്. എല്ലാ ജീവനക്കാർക്കും അഭിനന്ദനങ്ങൾ. ഞാൻ രമേശ്, തൃച്ചാറ്റുകുളം, പാണാവള്ളി പഞ്ചായത്ത്. ഓക്കെ, ചേർത്തല. എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? നഗക്ഷതങ്ങൾ എന്ന ചിത്രത്തിലെ മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചേർത്തി. ഇത് എൻ്റെ കൂടെ പഠിച്ച 1986 ബാച്ച് NSS കോളേജ് ചേർത്തലയിലെ രാമചന്ദ്രൻ, കാശിനാഥ്, പ്രസന്നൻ, രാജീവ്, ജയകുമാർ, ജയപ്രകാശ്, ദിലീപ്, മിനി 3, രാജി 2, ജയശ്രീ ബി നായർ, പത്മശ്രീ, ലതിക, ലത, രാജേശ്വരി, ഗീത 3, സുഷമ തുടങ്ങിയവർക്കും ഞങ്ങളുടെ മാത്സ് അധ്യാപകനായിരുന്ന സുരേന്ദ്രനാഥ പണിക്കർ സാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഈ സന്ദേശം പരിഗണിക്കുമെന്ന് വിശ്വസിക്കുന്നു. സസ്നേഹം, രമേശ്, തൃച്ചാറ്റുകുളം. ഒരു ഒന്നൊന്നര സന്ദേശമായിരുന്നു. അല്ല, എനിക്കൊരു സംശയം, ഇതിനകത്ത് മിനി 3, രാജി 2, ഗീത 3, ഇത് ഇവരുടെ, എനിക്കുള്ള ക്ലാസ്സിൽ 3 മിനി ആയിരിക്കും, 2 രാജി, 3 ഗീത. എന്ത് പാടാല്ലേ ഇവരെ വിളിക്കണം. ഈ ഇനിഷ്യലൊക്കെ ചേർത്ത് മിനി TP, മിനി PS, മിനി KK എന്നൊക്കെ വിളിക്കേണ്ടി വരും അല്ലേ. അപ്പം എന്തായാലും വളരെ സന്തോഷം എല്ലാവരും ഇങ്ങനെ ഓർത്ത്, 86 ബാച്ചിലെ കൂട്ടുകാരെ ഓർത്ത് രമേശ് ഈ പാട്ട് ആവശ്യപ്പെട്ടതിൽ. ഈ പാട്ടിനൊരു പ്രത്യേകത ഉണ്ട്, ഇത് ആ വർഷത്തെ ഏറ്റവും മികച്ച പിന്നണി ഗായിക ചിത്രശേഷിക്ക്, KS ചിത്രയ്ക്ക് സംസ്ഥാന അവാർഡും ദേശീയ അവാർഡും കിട്ടിയ പാട്ടാണ്. അതുപോലെ തന്നെ ഈ ചിത്രത്തിലെ അഭിനയത്തിനാണ് മോനിഷയ്ക്ക് ഏറ്റവും മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് കിട്ടിയത്. എൻ്റെ വായിലെ വെള്ളം പറ്റി പറഞ്ഞ്. അപ്പം ഞാൻ പാട്ട് വെച്ച് തരാണ് കേട്ടോ.

ചിരിക്കാം, ചിരിച്ചുകൊണ്ടിരിക്കാം എന്ന പാട്ടാണ് വേണ്ടത്. എൻ്റെ പേരക്കുട്ടികൾക്ക് വേണ്ടിയാണ് ഡെഡിക്കേഷൻ. പേരക്കുട്ടികളുടെ പേര് ഭാഗ്യ, കുഞ്ഞു കുഞ്ഞനന്ദൻ, ചന്ദനു, പിന്നെ ദാ അദ്വയ അമൃത. ഇത് ഈ സ്പേസ് ഒന്നും ഇടാതെ വായിച്ചുകൊണ്ട് ഭയങ്കര പാടാണ് കേട്ടോ വായിക്കാൻ. ഈ മെസ്സേജ് വായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മെസ്സേജ് വായിക്കാൻ ഞാൻ പെട്ട പാടാ, എനിക്കറിയുള്ളൂ. എൻ്റെ പൊന്നു മിനിച്ചേച്ചി. അപ്പോൾ എന്തായാലും പാട്ട് വെച്ച് തരാം. ഈ പാട്ട് രസമാണ്. നമുക്ക് ചിരിക്കാൻ ചിരിക്കാൻ ചിരിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് സങ്കടങ്ങളൊന്നും വേണ്ട അല്ലേ. അപ്പോൾ കറക്റ്റ് സമയത്താണ് പെട്ടതാ പിടിച്ച മഴയത്തൊരു ചിരിപ്പാട്ട്.

സാധാരണ ഇത് 4 മണിപ്പൂ ചെയ്യുമ്പോൾ പരാതി വെക്കണ്ട. ഞാൻ അവിടുത്തെ ഇന്ന് പരാതിയൊന്നുമില്ല, എല്ലാവരും നല്ല പാട്ട് ചോദിച്ചത്. ആ വന്നൊരു പരാതി, എന്റെ 4 മണിപ്പൂവേ എനിക്ക് എന്താ ഒരു പാട്ട് വെച്ച് തരാത്തത്? ഞാൻ കുറേ ആയി മെസ്സേജ് അയച്ചിട്ട്. ഇത് അയച്ചു തരാൻ നോക്കട്ടെ. എന്റെ മകളുടെ പിറന്നാൾ ദിവസം മെസ്സേജ് അയച്ചു, വായിച്ചില്ല. നമ്മളെ മറക്കല്ലേ 4 മണിപ്പൂവേ. എന്റെ പേര് ലത, പാലക്കാട് നിന്നുമാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് നല്ലൊരു ഹിന്ദി പാട്ട് വെച്ച് തരുമോ? എന്തായാലും മോളുടെ പിറന്നാളിന് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞു. അറിയാമല്ലോ നമ്മുടെ അവസ്ഥ, നമുക്ക് കുറേ മെസ്സേജുകൾ വരുന്നുണ്ട്. നമുക്ക് ആകെ 1 മണിക്കൂറല്ലേ പാട്ട് കൊടുക്കാൻ പറ്റൂല. അതെ ചേച്ചി, അപ്പം നമ്മൾ, നിങ്ങളല്ലേ നമ്മുടെ ശക്തി, അപ്പം നിങ്ങളല്ലേ നമ്മുടെ കൂടെ നിൽക്കേണ്ട ചങ്കായിട്ട് നിൽക്കേണ്ടത്. അപ്പം എന്തായാലും ഇത് ഇന്ന് മോളുടെ പിറന്നാളിന് ആശംസകൾ ഇപ്പം അറിയിക്കുകയാണ്. കഴിഞ്ഞു പോയി എന്നാലും പോട്ട്, നമ്മളല്ലേ, വേറെ ആരുമല്ലേ, കൊച്ചി FM അല്ലേ, നമ്മളല്ലേ. അപ്പം ദാ

പ്രിയപ്പെട്ട നാലുമണിപ്പൂവി എന്ന എൻ്റെ അച്ഛൻ്റെ ഓർമ്മ ദിവസമാണ്. അച്ഛൻ്റെ പേര് പത്മനാഭൻ. അച്ഛൻ എന്നെയും എനിക്ക് അച്ഛനെയും ഒരുപാട് ഇഷ്ടമാണ്. ഈ മെസ്സേജ് അയച്ചത് ലക്ഷ്മി മോഹൻ, കൂവപ്പടി, പെരുമ്പാവൂർ. അച്ഛനെക്കുറിച്ച് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. ശരിയാണ്, നമുക്ക് നമ്മുടെ

മാതാപിതാക്കള് എത്രയൊക്കെയായാലും അടുത്തുള്ളപ്പോൾ നമ്മൾ എത്ര വഴക്ക് പറയും. നമ്മൾ അങ്ങോട്ട് കൊണ്ട് വഴക്ക് കൂടുമ്പോൾ മിസ്സായി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ അടുത്തില്ലാത്തപ്പോൾ അപ്പോഴാണ് നമ്മൾ ആ ഒരു ബോണ്ട് അറിയുന്നത്. എല്ലാവർക്കും അച്ഛനമ്മയും കൂടുതൽ ഇഷ്ടമല്ലേ? ലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ എനിക്കൊരു മോളുണ്ട്. മോള് ഹോസ്റ്റലിൽ ചെന്ന് നിന്നപ്പോഴാണ് ഞാൻ കുറേ നാൾ കാണാതിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടുത്ത് കാണുമ്പോൾ നമ്മൾ കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാക്കുമല്ലോ. അകലിരിക്കുമ്പോൾ ബുദ്ധിമുട്ട് അറിയുന്നത്. അപ്പോൾ അച്ഛൻ്റെ പേര് പത്മനാഭൻ. അച്ഛന് ജയഭാരതിയുടെ സിനിമകൾ ഇഷ്ടമായിരുന്നു. ശരിയാണ്, അന്നത്തെ കാലത്ത് ഏറ്റവും സുന്ദരിയായ നടിയായിരുന്നു ജയഭാരതി. ഇപ്പോൾ ആ ഒരു കാലത്ത് രതിനിർഭേദം പോലെയുള്ള പടത്തിലെ ക്ലാസ് ഫിലിമിൽ കൃഷ്ണചന്ദ്രൻ ഒരു പുതുമുഖത്തിൻ്റെ കൂടെയൊക്കെ അവർ അഭിനയിക്കാന്ന് പറഞ്ഞാൽ ഒരു റേഞ്ച് വേറെയാണ്. വളരെ വളരെ ഭംഗിയായിട്ട് അഭിനയിക്കുന്ന, വളരെ നന്നായിട്ട് ഡബ് ചെയ്തിരുന്നൊക്കെ നടിയാണ് ജയഭാരതി. പിന്നെ അടുത്ത മെസ്സേജ് ആരാണ്? പ്രിയ നാലുമണി പോയി, എന്താണ് കൊച്ചിയിൽ വിശേഷം? മഴയൊക്കെ ഉണ്ടോ? അവിടെ ചൂട് കുറഞ്ഞു കാണുമല്ലോ. ഇവിടെ നല്ല ചൂടായി വരുന്നത്. എൻ്റെ പേര് ഇന്ദ്രജിത്ത്, യു എ ഇ, ദുബായിൽ നിന്നാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത്. ആഹാ, ഇന്ദ്രജിത്തെ, ഇവിടെ നല്ല മഴ, പെരുമഴ എന്ന് വെച്ചാൽ പെരുമഴയാണ് കേട്ടോ. അവിടെ ചൂടൊക്കെ മാറും, മഴ വരും. ഇവിടുന്ന് മഴ ഞങ്ങൾ അങ്ങോട്ട് വിട്ടേക്കാം. ഇന്ദ്രജിത്ത് ചോദിച്ചത്, എനിക്ക് മണിച്ചിത്രത്താഴ് മൂവിയിലെ ചിത്രചേച്ചി പാടിയ വരുവാനില്ല ആരും എന്ന പാട്ട് വെച്ച് തരുമോ? സ്പെഷ്യൽ ഡെഡിക്കേറ്റ് പാലക്കാടുള്ള പ്രിൻസിക്ക് വേണ്ടി. തീർച്ചയായിട്ടും യു എയിലുള്ള ഇന്ദ്രജിത്തിനും പിന്നെ ലക്ഷ്മി മോഹൻ അച്ഛനും വേണ്ടി, എല്ലാവർക്കും വേണ്ടിയിട്ട് മണിച്ചിത്രത്താഴിലെ പാട്ട്, പിന്നെ ഡെഡിക്കേഷൻ പ്രിൻസിക്ക്.

ശ്രോതാക്കളുടെ ആശംസകളും സന്ദേശങ്ങളുമായി നാലുമണിപ്പൂക്കളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ അകത്തിരിക്കുക, മഴ മാറിയൊന്നും അറിയില്ല, മഴയുണ്ടോ എന്ന് എല്ലാവരും പറയട്ടോ. ചിലയിടത്തൊക്കെ നല്ല മഴയാന്ന് പറഞ്ഞു. ഇപ്പോൾ കാക്കനാട് ആ മഴയൊന്നും മാറി, ഇപ്പോൾ വീണ്ടും പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മഴയുടെ തണുപ്പും എ സിയുടെ തണുപ്പിലൊക്കെ ഞാനിരിക്കുന്നത്. ചായ കുടിച്ചില്ല, ആരൊക്കെ ചോദിച്ചിട്ടുണ്ട് ചായ കുടിച്ചൊന്നും. ആയ നാലുമണി പോയി. എൻ്റെ പേര് അലോന, എൻ്റെ വീട് ഞീഴൂർ. ഞീഴൂർ എന്ന് വെച്ചാൽ കടുത്തുരുത്ത് ഞീഴൂരാണോ? നാളെ എൻ്റെ അമ്മയുടെയും പപ്പയുടെയും വെഡിങ് ആനിവേഴ്സറി. ആഹ്, അടിപൊളി. അമ്മയുടെ പേര് സ്മിത, പപ്പയുടെ പേര് ജോൺ. അപ്പോൾ അലോന വെഡിങ് ആനിവേഴ്സറിയെ കുറിച്ച് പറഞ്ഞു. ചുമ വന്നു, ഞാൻ ചുമയ്ക്കാനായിട്ട് ഫേഡർ ഓഫ് ചെയ്തതാണേ. വെഡിങ് ആനിവേഴ്സറിക്ക് നാളെ എന്താ പരിപാടി? നാളെ കേക്ക് മുറിക്കൽ, സദ്യ, ബിരിയാണി, എന്താണ് അത് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞീഴൂരുള്ള അലോനയുടെ പപ്പ ജോണിനും അമ്മ സ്മിതയ്ക്കും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പറയുന്നു. ഹായ് നാലുമണിപ്പൂവേ, സുഖമല്ലേ? ഒരു മലയാളം പാട്ട് വെച്ച് തരുമ്പോൾ, എൻ്റെ പേര് ബിന്ദു ബേബി, പാലക്കാട് കണ്ണമ്പ്ര നിന്നുമാണ്. നാളെ ഞങ്ങളുടെ കണ്ണമ്പ്ര പൂരമാണ്, കണ്ണമ്പ്ര വേല എന്ന് പറയും. ആഹാ, അത് കൊള്ളാല്ല. കണ്ണമ്പ്ര വേല. വേല എന്ന് വെച്ചാൽ ഇത് ഉത്സവമല്ലേ? അയ്യോ, മഴയത്ത് എന്ത് ചെയ്യും ആനകളൊക്കെ? മഴ പെയ്ത ആന എന്ത് ചെയ്യും? പണ്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലേ, ഏത് സിനിമയിലായിരുന്നു? യാത്ര സിനിമയിലാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും പാട്ട് വെച്ച് തരാം. ആയ നാലുമണിപ്പൂവ്, ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്നും ശ്രീദേവി. എനിക്ക് ഒരു ഗാനം വെച്ച് തരാം, എൻ്റെ ഫ്രണ്ട്സായ മായ, ദുർഗ, വീണ, ധന്യ എന്നിവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാമോ? തീർച്ചയായിട്ടും എന്താ ഈ പാട്ട് മായയ്ക്ക്, ദുർഗയ്ക്ക്, വീണയ്ക്ക്, ധന്യയ്ക്ക് ഇവർക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആയ നാലുമണിപ്പൂവ്, എൻ്റെ പേര് നിമ്മി, വിപിൻ, തൃപ്പൂണിത്തുറയിലാണ് ഇവിടുന്ന്. കംപ്ലീറ്റ് തൃപ്പൂണിത്തുറക്കാരാണല്ലോ അങ്ങ് വന്നിരിക്കുന്നത്. എൻ്റെ ഇച്ഛായിന് വേണ്ടി ഒരു പാട്ട് വെച്ചിരുന്നു, കൗരവർ സിനിമയിലെ കനകനിലാവി. എൻ്റെ നിമ്മി വിപിൻ, വിപിൻ ഇച്ചായനാന്ന് പ്രതീക്ഷയിൽ ഞാൻ വിപിന് വേണ്ടി പാട്ട് വെച്ച് തരാണ്. ചിലർ അച്ഛൻ്റെ പേര് വയ്ക്കും. വിപിൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പേര് സാധ്യതയില്ല അല്ലേ? ആണോ അല്ലേ? അപ്പം നിമ്മി എന്തായാലും വിപിനും എല്ലാവർക്കും വേണ്ടി പാട്ട് വെച്ച് തരാവേ.

ഞാൻ പറഞ്ഞല്ലേ എനിക്കിങ്ങനെ തെറ്റാറില്ല. ഇതിപ്പോ പാട്ട് ചോദിച്ച നിമ്മി വിപിൻ ഉണ്ടല്ലോ തൃപ്പൂണിത്തറയുന്ന, ഞാൻ ചോദിച്ചല്ലോ വിപിൻ അച്ഛനാണോ ഹസ്ബൻഡാണോ എന്ന്. ഇച്ഛായൻ ഹസ്ബൻഡാണ് വിപിൻ എന്നാണ് പേരുന്ന്. നിമ്മി അയച്ചിട്ടുണ്ട്. അതേ പറയാം, എനിക്കങ്ങനെ തെറ്റ് പറ്റാറില്ല. ഹായ് നാലുമണിപ്പൂവെ, ഞാൻ ജിസ്ന ജുബിൻ മേലൂരിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഞാൻ നാലുമണിപ്പൂവിൻ്റെ സ്ഥിരം ശ്രോതാവാണ്. എനിക്ക് ഞങ്ങൾ സന്തുഷ്ടരാണ് ഫിലിമിലെ ഇരുമയും ഒരു മനസ്സും എന്ന സോങ് വെച്ച് തരുമോ? ഇതെൻ്റെ മകൾ ആൻമരിയയ്ക്കും ഹസ്ബൻഡ് ജുബിനും അപ്പനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓ തീർച്ചയായിട്ടും, എപ്പോഴും ഒരു മെയ്യും ഒരു മനസ്സും ഇരുമയ്യുമായിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ പാട്ട് വെച്ചുതരാം.

ഞാൻ ജാസ്മിൻ കൊല്ലത്ത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. എന്താണ്, എനിക്ക് ഇതുവരെ സോങ് വെച്ച് തന്നിട്ടില്ല. ഞാൻ നാളെ കൊല്ലത്തേക്ക് ഡ്യൂട്ടിക്ക് പോകണം, പ്ലീസ് ഇന്നെങ്കിലും വെച്ചു തരുമോ ഫാമിലിക്ക് വേണ്ടി. എന്നിട്ടൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഒരു നേഴ്സ് ഇങ്ങനെ കഷ്ടപ്പെട്ട് കൈയൊക്കെ കൊടുക്കുന്നതിൻ്റെ ഫോട്ടോ. അപ്പോൾ ഇന്നും സോങ് കേൾപ്പിക്കില്ലേ സർ? ഉണ്ട്. പിന്നെ ഇവിടെ നല്ല ഇടിവെട്ടും മഴയുമാണ്. ഞാൻ നാളെ വെളുപ്പിന് ഡ്യൂട്ടിക്ക് കൊല്ലത്തേക്ക് പോകും. എല്ലാ സാറുടെയും വരും, മൺഡേ ഡ്യൂട്ടിക്ക് പോകും. എല്ലാ സാറുടെയും ഈവനിങ് വീട്ടിൽ വരുമ്പോൾ മുതൽ റേഡിയോ ഓൺ ആക്കിയാൽ സൺഡേ 11 രാത്രി 11 വരെ റേഡിയോ കേൾക്കും. ജാസ്മിനെ നല്ല സ്വഭാവമാണ്, അങ്ങനെ വേണം കേട്ടോ. റേഡിയോ ഓൺ ചെയ്തിട്ട് ഫുൾ ടൈം കേട്ടുകൊണ്ടിരിക്കണം, അത് നല്ല കാര്യമല്ലേ? കിടന്നുകൊണ്ട് കേൾക്കാമല്ലോ, ടി വി പോലെ കണ്ടിരിക്കണ്ടല്ലോ. പിന്നെ വിജേഷ് കുമാർ മലപ്പുറത്ത് നിന്ന് കുറേ എഴുതിയിട്ടുണ്ട് ഓരോ സിനിമയെക്കുറിച്ചാണ്. പ്രകൃതിയുടെ പശ്ചാത്തലവും മനുഷ്യജീവിതത്തിൽ അപ്രതീക്ഷിത സംഭവ വികാസങ്ങളും ഉള്ള ചിത്രമായിരുന്നു അയ്യപ്പനും കോശിയും എഴുതിയിട്ടുണ്ട്. പിന്നെ ആരാണ്, 4 മണിപ്പോയി, ഗുഡ് ഈവനിങ്, സുഖമാണോ? സൗദിയിലുള്ള എൻ്റെ ഫിയാൻസി അജിത്ത്

ഇതിനു വേണ്ടി ഒരു ഗാനം വെച്ച് തരുമോന്ന് ചോദിച്ചിട്ടുണ്ട്. വേറെ ഡെഡിക്കേഷൻ ഉണ്ട് എന്റെ അച്ഛനും അമ്മയ്ക്കും പിന്നെ ചേച്ചിയുടെ മക്കൾ ദേവു മോൾക്കും നന്ദുമോനും. ഇത് എഴുതിയാള് പേര് വയ്ക്കാൻ മറന്നുപോയി കേട്ടോ. ഹൈ, ഗുഡ് ഈവനിങ്, 4 മണി പോയ, ഹൗ ആർ യു, ഹാപ്പി സൺഡേ. ഞാൻ സോണിക, നന്ദികുളങ്ങര, നോർത്ത് പറവൂർ. ദാറ്റ് പ്ലേസ് മഴയുണ്ടോ? വിച്ച് പ്ലേസ്? കാക്കനാട് പ്ലേസ് ആണ് ഉദ്ദേശിച്ചത്. ഇവിടെ മഴയുണ്ട് കേട്ടോ, ഇടിവെട്ടൊന്നുമില്ല, അത്യാവശ്യം മഴയുണ്ട്. ഇവിടെ മഴയാണ്. പ്ലീസ് പ്ലേ ദ സോങ് സുന്ദരിയെ മൂവി, അതിഭീകര കാമുകൻ. ഓ, അതൊരു വല്ലാത്ത പേരായിപ്പോയി കേട്ടോ. 4 മണിപ്പോയി പാട്ട് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിഭീകര കാമുകനിലെ പാട്ട് വെച്ചുതരാം.

0: പ്രിയപ്പെട്ട നാലുമണിപ്പൂവേ, ഞാൻ പ്രേമലത അയ്യപ്പൻകാവിൽ നിന്നും. ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. ഹസ്ബൻഡ് ചന്ദ്രശേഖരൻ, 31 വർഷമായി. അതെ, വളരെ നീണ്ട കാലത്തെ ദാമ്പത്യം, എല്ലാ സന്തോഷവും എല്ലാ ആശംസകളും നേരുന്നു. അപ്പൊ ഇന്ന് പറഞ്ഞ പോലെ എന്താണ് വാർഷികത്തിന് എന്താണ് പരിപാടി? മക്കളോ പേരക്കുട്ടികളൊക്കെ ആയിട്ട് ആഘോഷമായിരിക്കും അല്ലെ. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ പെരുമ്പാവൂരിൽ നിന്നും മഞ്ജു, എന്റെ ഹസ്ബൻഡ് സന്തോഷേട്ടനും. ആൾ മലപ്പുറത്താണ്. മലപ്പുറത്ത് എന്ത് ചെയ്യുന്നു? വർക്കിന് പോയതാണോ? ഗവൺമെന്റ് ജോബാണ്? എന്താണ് എന്ന് പറഞ്ഞിട്ടില്ല. മക്കളായ ദേവനന്ദ, നന്ദുക്കുട്ടൻ, അച്ഛൻ, അമ്മ എല്ലാവർക്കും വേണ്ടി ശോകം വേണ്ട, മൂകം വേണ്ട, സോങ് ഫിലിം സുമതി വളവ് വെച്ചു തരുമോ? തീർച്ചയായിട്ടും വെച്ചു തരാം. സുമതി വളവ് പണ്ട് നടന്ന ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലുള്ള കഥയാണെന്ന് കേട്ടു. ഞാൻ കണ്ടില്ല, പ്രേതപ്പെടം എന്നൊക്കെ പറഞ്ഞ എന്തോ ഹൊററും കോമഡിയൊക്കെ ചേർന്നാണ് എന്റെ അറിവ്. അപ്പൊ പാട്ട് വെച്ചുതരാം.
1: നെഞ്ചില് പഞ്ചാരപ്പാലല്ല തേനല്ല പൊള്ളുന്ന തീക്കനലാ.

കുറേയേറെ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. എല്ലാവരുടെയും പാട്ട് കൊടുക്കാൻ നമുക്ക് പറ്റൂല, അറിയല്ലോ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നോടെ ചെയ്യാൻ പറ്റുള്ളൂ. 4 മണിക്കൂർ സുഖമാണ്, എന്റെ മകൻ ഋഷിക്ക് വേണ്ടി പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് സരിഗ രതീഷ് കോതമംഗലം. ആയ 4 മണിപ്പൂവേ, എനിക്കൊരു ഗാനം വെച്ചതിന് ജിജീഷ് കടമക്കുടി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഐ എം സനത് കൃഷ്ണ ഫ്രം മരൂർ മുക്കം, പ്ലീസ് പ്ലേ എ സോങ് ഡെഡിക്കേറ്റ് ടു മൈ സിസ്റ്റേഴ്സ് അദ്രിജ ആൻഡ് അൻവിജ. സനത് കൃഷ്ണ ചോദിച്ചിട്ടുണ്ട്, ഒത്തിരി സ്നേഹമുള്ള 4 മണിപ്പൂ, എന്റെ പേര് സിന്ധു ദേവി, ഭർത്താവിന്റെ പേര് മധു, കൊടുങ്ങല്ലൂർ മതിലകം കൂളിമുട്ടത്തു നിന്നാണ് അയക്കുന്നത്. കുറെ നാളുകളായി പാട്ട് ആവശ്യപ്പെട്ടിട്ട് എന്റെ മക്കളായ മിഥുൽ കൃഷ്ണയ്ക്കും അമൽ കൃഷ്ണയ്ക്കും വേണ്ടി ഗാനം വെച്ചു തരുമോ എന്നാണ് മെസ്സേജ്. ഹായ് 4 മണിപ്പൂ, സുഖമല്ല, എന്റെ പേര് അനശ്വര, എനിക്കും എന്റെ അമ്മച്ചിക്കും വേണ്ടി ഗാനം വെച്ചു തരുമോ. ഞാൻ ചേർത്തലിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്, അത് അയച്ചത് അനശ്വരയാണ്. മണികണ്ഠൻ കിഴക്കൂട്ട് തൃശൂർ ചേർപ്പ്, തൃശ്ശൂരുകാരനാണെങ്കിലും ഞാൻ കൊച്ചി എഫ്എമ്മിന്റെ ഒരു സ്ഥിരം ശ്രോതാവാണ്. ഞാനൊരു ശില്പിയാണ്, തടിയിലാണ് നിർമ്മാണങ്ങൾ നടത്തുന്നത്. വർക്ക്ഷോപ്പിൽ റേഡിയോ ഓഫാക്കുന്ന പതിവില്ലാത്തതുകൊണ്ട് ഒട്ടുമിക്ക പരിപാടികളും ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെ പറ്റൂല, 11:55 വാർത്ത കഴിഞ്ഞ് ഓഫ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ 4:58 വെച്ചാൽ മതി കേട്ടോ, ഓഫ് ചെയ്യാതിരുന്ന ബാറ്ററി ചാർജും കറണ്ട് ചാർജും കളയണ്ട. മണികണ്ഠൻ നല്ല ശ്രദ്ധാവാണെന്ന് മനസ്സിലായി എനിക്ക്. തൃശ്ശൂരാണെങ്കിലും നമുക്ക് മലപ്പുറം തൃശ്ശൂരൊക്കെ നമ്മളുടെ ആസ്വദിക്കുന്ന ആൾക്കാരുണ്ടേ. ആയ 4 മണിപ്പൂ, എൻ്റെ പേര് വിഷ്ണുപ്രിയ, മെസ്സേജ് അയക്കുന്നത് പിറവം. പിറവോ? പിറവ് എൻ്റെ നാടാണല്ലോ, പാഴൂരാണല്ലോ എൻ്റെ നാട്. അതാരാണോ വിഷ്ണുപ്രിയ? എനിക്ക് പാട്ട് വെച്ച് തരുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അമ്മയുടെ പേര് മായ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി, ഏതാണ് ചോദിച്ചാൽ പോയി പോയി പല പോയി. അപ്പോൾ എല്ലാവർക്കും, ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇനിയുള്ള ഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ 4 മണിപ്പൂക്കൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ആശംസകൾ അറിയിച്ച, ആശംസകൾ അയച്ച, ഗാനങ്ങൾ കേട്ട എല്ലാവർക്കും നന്ദി. കൂടുതൽ ഗാനങ്ങളുമായി നാളെ 4 മണിപ്പൂക്കൾ വരും. ആശംസകൾ അറിയിക്കാനുള്ളവർ നാളെ വീണ്ടും മെസ്സേജുമായി വരിക. എല്ലാവർക്കും നന്ദി. ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. ആലപ്പുഴ കേപ്പ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ലൈബ്രറിയൻ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. MSc ലൈബ്രറി സയൻസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി നാളെ രാവിലെ 10 മണിക്ക് കോളേജിൽ അഭിമുഖം നടക്കും. താൽപ്പര്യമുള്ളവർ വിശദമായ ബയോഡാറ്റയും പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം കോളേജിൽ എത്തണം.
1: വെഡിംഗ് ഫിക്സ് ചെയ്തോലേ, എങ്ങി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: കൊച്ചിൻ ഷിപ്പ്യാർഡിൽ റിഗർ ട്രെയിനി വിഭാഗത്തിലേക്ക് 40 സീറ്റുകളിൽ ഒഴിവുണ്ട്. യോഗ്യത 8ാം ക്ലാസ് പാസ്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല. പ്രായപരിധി 18-നും 23-നും മധ്യേ. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. അപേക്ഷകൾ www.cochinshipyard.in എന്ന വെബ്സൈറ്റ് വിലാസത്തിൽ സമർപ്പിക്കാം. www.cochinshipyard.in.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: സംസ്ഥാന സർക്കാർ തൊഴിൽ വകുപ്പിന് കീഴിൽ കൊല്ലം ചവറയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനിൽ MEP സൂപ്പർവൈസർ, റോഡ്വേ സർവേയർ, സോളാർ ടെക്നീഷ്യൻ, കോമി സ്റ്റെഫ് എന്നിവയിൽ സൗജന്യ പരിശീലനം നൽകുന്നു. അപേക്ഷകർക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. അപേക്ഷകർ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ, ആധാർ കാർഡ് എന്നിവയുമായി ഈ മാസം 30 മുൻപായി നേരിട്ട് ഹാജരാകണം. വിളിക്കേണ്ട നമ്പർ 80 78 98 00 00 8078 98 00 00. പുന്നപ്ര ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ആയ തസ്തികയിൽ താൽക്കാലിക നിയമനത്തിനായി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത SSLC. അപേക്ഷകർ 18-നും 45-നും മധ്യേ പ്രായമുള്ളവരായിരിക്കണം. ഉദ്യോഗാർത്ഥികൾ ഈ മാസം 29-ാം തീയതി വൈകിട്ട് 4 മണിക്ക് മുൻപായി അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. അയക്കേണ്ട വിലാസം സീനിയർ സൂപ്രണ്ട് ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, പുന്നപ്ര, വാടക്കൽ PO, ആലപ്പുഴ 68-80-03. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 94 97 72 70 49.

94 97 72 70 49. കോട്ടയം കോരുത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഈവനിംഗ് ഒ പി നടത്തുന്നതിന് സ്റ്റാഫ് നേഴ്സ്, ഫാർമസിസ്റ്റ് എന്നിവരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. കോരുത്തോട് ഗ്രാമപഞ്ചായത്തിലുള്ളവർക്ക് മുൻഗണന. 2 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. പ്രായപരിധി 36 വയസ്സ്. ഉദ്യോഗാർത്ഥികൾ യോഗ്യത, രജിസ്ട്രേഷൻ തെളിയിക്കുന്ന രേഖകൾ, സി വി എന്നിവ ഈ മാസം 26 വൈകുന്നേരം 4 മണിക്ക് മുൻപ് ഓഫീസിലെത്തിക്കണം. കോട്ടയം ജില്ലയിലെ അസാപ്പ് കേരള പാമ്പാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഈ മാസം 30-ാം തീയതി ശനിയാഴ്ച രാവിലെ 9 മുതൽ തൊഴിൽ മേള നടത്തും. യോഗ്യത 10ാം ക്ലാസ് +2 ഐ ടി ഡിപ്ലോമ ഡിഗ്രി. വിളിക്കേണ്ട നമ്പർ 94 95 99 97 31. 9495 99 97 31. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. രോഗവ്യാപന സാഹചര്യത്തിൽ ആഫ്രിക്കൻ യൂണിയനുമായി ഏകോപിപ്പിച്ച പ്രതിസന്ധിയെ നേരിടാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെയും ജനജീവിതത്തെയും ഉയർത്തുന്ന സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊച്ചിയിൽ പൌരാവലിയുടെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ദേബാംശു പാണ്ഡെ വിജയത്തിലേക്ക്. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് മേയർ വി രാജേഷ്. പാളയം മാർക്കറ്റിലെ അനധികൃത പണപ്പിരിവ് ശ്രദ്ധയിൽപ്പെട്ടതായും നടപടി സ്വീകരിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പിന് വിദ്യാർത്ഥികൾ കൂടുതൽ തുക നൽകിയിട്ടുണ്ടെങ്കിൽ തിരികെ നൽകുമെന്ന് CBSE അറിയിച്ചു. കേരളത്തിൽ ബക്രീദിന് 2 ദിവസത്തെ പൊതു അവധി നൽകി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. 28-ന് പുറമെ 27-നും അവധി നൽകിയിട്ടുണ്ട്. സാങ്കേതിക കാരണങ്ങളാൽ നാളെയും മറ്റന്നാളും നോർക്ക റൂട്ട്സിന്റെ കോഴിക്കോട് സർട്ടിഫിക്കറ്റ് ഓതന്റിക്കേഷൻ സെന്ററിൽ അറ്റസ്റ്റേഷൻ സേവനം ഉണ്ടായിരിക്കുന്നതല്ല. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ ബാറ്റിംഗിനയച്ചു.
1: ആകാശവാണി FM വാർത്തകൾ.

പ്രിയ ശ്രോതാക്കളെ, പാട്ടിൻ്റെ നാട്ടുവഴിയുടെ ഒരു പുതിയ വാല്യത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പാട്ടിൻ്റെ നാട്ടുവഴി യാത്ര ചെയ്യുന്നത് കഴിഞ്ഞ വാല്യത്തിൽ നമ്മൾ

0: പങ്കുവച്ച അരയൻകാവിന്റെ ബാക്കി വിശേഷങ്ങളിലൂടെയാണ്. എറണാകുളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പാടശേഖരമാണ് തോട്ടറ പുഞ്ച. ഇവിടുത്തെ കൃഷിയെക്കുറിച്ചും ഗ്രാമീണ ജീവിതത്തെക്കുറിച്ചും കൂടെ കുറച്ച് ഓർമ്മകളുമൊക്കെ പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ കൂടെ തദ്ദേശവാസിയായ ഒരാൾ എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം.
1: പേര് ഉണ്ണിയമ്മ. അരങ്കാവിൻ്റെ ചരിത്രം പറയുമ്പോൾ അരങ്കാവ് അമ്പലം, ഈ അമ്പലത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ തോട്ടറപ്പുഞ്ച. ഇത് രണ്ടും ക്ലബ് ചെയ്താണ് ഈ അരങ്കാവ് എന്നുള്ള പേര് തന്നെ ഈ ഇത് രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്കായിട്ട് വരുന്നത് അതാണ് തോട്ടറപ്പുഞ്ച. ഇത് ഈ കാണുന്നത് മാത്രമല്ല, ഇത് ആമ്പല്ലൂര്, എടക്കാട്ടുകൽ, കോട്ടയം ജില്ലയിലെ വെള്ളൂർ ഈ മൂന്ന് പഞ്ചായത്തുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നത്.
2: എറണാകുളം ജില്ലയുടെ നെല്ലറ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ?
1: കൊച്ചിയുടെ നെല്ലറ എന്നാണ് പണ്ട് അറിയപ്പെട്ടിരുന്നത്. 200 ഏക്കറോളം ഭൂമിയാണ് ഉണ്ടായിരുന്നത്. അതിൽ വെള്ളൂർ പഞ്ചായത്തിൽ പെട്ട അതിനകത്ത് ഒരു 4% ഇഷ്ടികകളുമായി ബന്ധപ്പെട്ട് ഇതായി ഭൂമി, അവിടെ കൃഷി കുറവാണ്. പിന്നിപ്പോൾ എത്ര കണക്കനുസരിച്ച് അപ്രോക്സിമേറ്റ് ഒരു 900 ഏക്കറൊക്കെ ഉണ്ടാവും എന്നാണ്. ഒരു 10-15 വർഷം മുമ്പ് വരെ നല്ല ഭംഗിയായിട്ട് മുഴുവൻ സ്ഥലത്തും കൃഷി നടന്നിരുന്നു. ഇടക്കാലത്ത് പല കാരണങ്ങളും വെള്ളം കയറി വരാനുള്ള, ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇറിഗേഷന് വേണ്ടിയിട്ട് വെള്ളം കയറി വരാനും വർഷകാലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നത് തിരിച്ചിറങ്ങിപ്പോവാനും ഒറ്റ ഇതേയുള്ളൂ. ഈ വെള്ളൂര് മൂവാറ്റുപുഴ ആറിൻ്റെ കൈവഴിയായിട്ടുള്ള വെള്ളൂർ പുഴ, വെള്ളൂർ പുഴ പുഴയുടെ അവിടെ പുലിമുഖം എന്ന് പറഞ്ഞൊരു സ്ഥലം, ആ പുലിമുഖത്തേക്കാണ് അവിടെയാണ് റിവർ മൗത്ത് ഈ കനാലിൻ്റെ, അതിലെ തന്നെ വേണം ജലസേചനത്തിന് ആവശ്യമുള്ള വെള്ളം കയറ്റി വരാൻ. വർഷകാലത്തൊരു ഏതാണ്ട് 6 മാസക്കാലം ഒരു പൂവാണ് ഈ തോട്ടറപ്പുഞ്ച. 6 മാസക്കാലം പുഞ്ച വെള്ളത്തിനടിയ. അപ്പോൾ മഴ പെയ്ത് ഈ ചുറ്റും കുന്ന, 4 സൈഡും കുന്ന. അപ്പോൾ ആ മഴ പെയ്ത് പെയ്ത്തുവെള്ളം ഊർന്നു വരുന്നതും പുഴയിൽ നിന്ന് ഏറ്റത്തിൻ്റെ ഇതിൽ ഈ വർഷകാലത്ത് വെള്ളം കൂടുമ്പോൾ അത് കയറി വരുന്നതും എല്ലാം കൂടി കൂടി കണ്ടു കഴിഞ്ഞാൽ നെൽപ്പാടമാണെന്ന് തോന്നുന്നില്ല, ഒരു പുഴയായിട്ട് തോന്നുന്നു. അങ്ങനെ ഒരു 6 മാസത്തോളം കിടക്കും. അത് കഴിഞ്ഞ് ഈ വെള്ളം സ്വമേധയെ ഇറങ്ങിപ്പോവും മുൻകാലങ്ങളിൽ. അത് ഒരു ഘട്ടം കഴിഞ്ഞാൽ 16 ചക്രം എന്നൊക്കെ പറയുകയും ചക്രം ചവിട്ടുന്ന ആളുകൾ, അത് സാധാരണ ഗതിയിൽ ചെറിയ ചെറിയ കർഷകർക്കൊക്കെ ആണെങ്കിൽ 2 ആൾ ചവിട്ടുന്ന ഇതായിരിക്കും 6 ചക്രം. കുറച്ചുകൂടി മെച്ചപ്പെട്ട് 12 ആവും, 16 ചക്രമൊക്കെ ഉണ്ട്. ഇവർക്ക് അമ്പലത്തിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള പൊതുവാണ്, അവർക്കായിരുന്നു ഈ പ്രദേശം ആകെ പഴയ ജന്യ. ഈ തോട്ടറപ്പുഞ്ച എന്ന് പറയുന്നത് പാണ്ഡവരുടെ വനവാസകാലത്ത് അവർ ഒറ്റ രാത്രി കൊണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തതാണ് ഈ നെൽപ്പാടം എന്നാണ്. പണ്ട് കുന്നായിരുന്നു, അപ്പോൾ ആ കുന്ന് ഒറ്റ രാത്രി കൊണ്ട് അവർ കിളച്ച് നെൽപ്പാടമാക്കി. അതിന് ഉപോത്ബലമായിട്ടുള്ള ഒരു ഇത് നമുക്കിവിടെ ദൃഷ്ടാന്തമായിട്ടുള്ള ഒരു, ഇവിടെ നിന്ന് നമ്മൾ ഒലിപ്പുറത്തേക്ക് പോകും, അവിടെ കൊട്ടതട്ടിക്കുന്ന് പറഞ്ഞൊരു കുന്ന്. അത് ഐതിഹ്യത്തിൽ പറയുന്നത് പാണ്ഡവർ ഇതുപോലെ ഇത് ഭൂമി നിരപ്പാക്കുന്ന സമയത്ത് കൊട്ടയിൽ മണ്ണ് ചുമന്ന് വേറെ എവിടെയോ കൊണ്ടിട്ടതിന് ശേഷം കൊട്ടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണ്ണ് കൊണ്ടുപോയി ഓരോ തവണയും തട്ടിയിടും. അങ്ങനെ അതൊരു കുന്നായി. അപ്പോൾ ഈ പുഞ്ചയുടെ നടുക്ക് 4 സൈഡും എന്ന് പറഞ്ഞ പോലെ പുഞ്ചയുടെ ഇതിലാണ് വെള്ളപ്പൊക്കം. ഈ മഴക്കാലത്ത് 4 സൈഡും വെള്ളമായിട്ട് ഇതിങ്ങനെ ഒരു ദ്വീപ് പോലെ ഒരു കുന്നായിട്ട്
2: കിടക്കുന്നുണ്ട്.
1: അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇവിടെ തൊട്ടടുത്ത് നമ്മൾ തോട്ടറപ്പള്ളിയിലേക്ക് പോകുമ്പോൾ, പള്ളി കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ അവിടെ വേറൊരു സ്ഥലമാണ്, അങ്ങ് തൂമ്പചരണ്ടി കുന്നാണ്. ഇത് ഈ കിളച്ച തൂമ്പ ചരണ്ടിയിടുന്നതാണ്, അങ്പിനെ ഇതാണെന്നാണ്. അത് രണ്ടും നിലവിൽ ഇപ്പോഴും ഉണ്ട്. ഈ കുന്നുകളുടെയൊക്കെ പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന ആ രൂപമൊക്കെ മാറിയിട്ട് കുറെ മാറ്റം വന്നിട്ടുണ്ട് എങ്കിൽ പോലും. അപ്പോൾ അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട് ഈ തോട്ടറപ്പുഞ്ചയ്ക്ക്. ഈ വെള്ളം കയറി കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപ്പു കൃഷിയാണ്, പക്ഷെ സാമാന്യം നല്ല വിളവ് കിട്ടി. ഒരു ഇരിപ്പൂ കൃഷിക്ക് കിട്ടുന്ന മറ്റ് സ്ഥലങ്ങളിൽ കിട്ടിയിരുന്ന വിളവിനേക്കാൾ മെച്ചപ്പെട്ട വിളവ് ഇവിടെ കിട്ടിക്കൊണ്ടിരുന്നു. പിന്നീട് വന്നപ്പോഴത്തെ ഈ ജലസേചനത്തിൻ്റെ പ്രശ്നത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ വന്ന് ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് പുതിയ തലമുറയ്ക്ക് ഈ രംഗത്തേക്ക് ഒരു താല്പര്യം ഇല്ലാത്ത സ്ഥിതിയും എല്ലാം കൂടി വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ, അതുപോലെ കൃഷി ചെലവ് മുമ്പൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ കർഷകത്തൊഴിലാളികൾ കിട്ടുകയാണ്. ഇപ്പം

0: ഈ പാടത്ത് പണിയെടുക്കാൻ ആൾ കുറവാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ എല്ലാം കൂടി വരുമ്പോൾ കൃഷി ചെലവ് നോക്കി വരുമ്പോൾ നോക്കി ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും മെച്ചമില്ലെന്ന് ഞാൻ പറയില്ല, കാരണം എനിക്കിതുവരെ അത്തരത്തിലൊരു കുഴപ്പം വന്നതായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ പലരും പറയുന്നത് നെൽകൃഷി മെച്ചമല്ല. അത് ഞാൻ പറയണത് ഒരേക്കർ ജാതിത്തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം ഒരേക്കർ നെൽപ്പാടത്തു നിന്ന് കിട്ടില്ല. നെൽപ്പാടത്തു നിന്ന് കിട്ടുന്നത് ആ നെല്ല് ഉപയോഗിച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ യാതൊരു മായവും ഇല്ലാത്ത ഭക്ഷണം നമുക്ക് സ്ഥിരമായി കഴിക്കാൻ വേണ്ടി കഴിയും. കുറേ അധികം നെല്ല് കൊടുക്കാനും കഴിയും. ഏറ്റവും ലാഭമുള്ള എന്താണോ അത് ചെയ്യാം എന്നുള്ള ഇതിലേക്ക് വരാം. അതുകൊണ്ട് തന്നെ പുഞ്ചയിലിപ്പോൾ കൃഷി വളരെ കുറഞ്ഞു പോകും. ഇപ്പോൾ നമ്മൾ ഈ പല സംഘടനകളും കേരള കർഷക സംഘം അതുപോലെ ഈ പാടശേഖര സമിതികൾ സർക്കാരിൻ്റെ തന്നെ ഇവിടെ 2 വർഷം കൃഷി മുടങ്ങിക്കിടക്കും. വേണ്ട സമയത്ത് വെള്ളം ഇറങ്ങിപ്പോകില്ല. ഒരു ഡിസംബർ ലാസ്റ്റ് ജനുവരി ഫസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും കൃഷി ഇറക്കിയില്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ്. വിളവെടുപ്പ് കഴിക്കുമ്പോഴത്തേക്കും വേനൽ മഴയായിട്ട് ബന്ധപ്പെട്ട് അത് വിള നശിച്ചു പോകുന്ന
1: നെൽകൃഷി അല്ലാതെ വേറെ
0: അല്ലാതെ പിന്നെ കുറച്ച് തെങ്ങുണ്ടാകും. വാഴക്കൃഷി ഇങ്ങനെ കപ്പയാണ് പ്രധാനമായിട്ടും എല്ലാ സ്ഥലങ്ങളിലും കപ്പയുണ്ട്. എല്ലാ ഭാഗവും ഈ ചെങ്കല് ഇതിലുള്ള പ്രദേശമാണ്. അപ്പം ഈ പുഞ്ചയുടെ ഒരു ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ വെള്ളം പൊങ്ങിക്കിടന്ന ആ വെള്ളം പൊങ്ങിക്കിടന്ന ഒരു പഴയ കാലത്ത് ഇതിൻ്റെ പടിഞ്ഞാറ് സൈഡ് ഈ റോഡിൻ്റെ അപ്പുറത്ത് പോയി. അത് വേമ്പനാട്ടുകാരുടെ ആ ഓരമായിട്ട് വരും. അവിടെ ഈ അറേ സമുദായക്കാർ, മീൻപിടുത്തക്കാർ, അനവധി ആൾക്കാരുണ്ട്. അപ്പം ഇവിടെ ഈ പുഞ്ചയിലും മീൻ പിടിക്കാൻ പറ്റും. അരയങ്കാവ് അമ്പലത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ 2 ഐതിഹ്യമാണ്. അതിൽ കുറച്ചുകൂടി യുക്തിസഹമായ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞ ഇതാണ്. പുഞ്ചയിൽ ഇവർ മീൻ പിടിച്ചു വരുന്ന സമയത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ ഈ ചുഴിയും മലരി എന്ന് പറയില്ലേ, ഇങ്ങനെ വെള്ളം വട്ടത്തിൽ താഴേക്ക് പോകും, അത് കഴിഞ്ഞാൽ അത്
1: പൊങ്ങി
0: വരും. അപ്പം അങ്ങനെ വരുന്നു. അതിൽ മലരോ അതുപോലെ പൂവോ എന്തൊക്കെയോ ഇവർ കണ്ടു എന്നാണ്. അപ്പം ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് എന്തോ പന്തികേട് തോന്നി. ഇതിലൊരാൾ വെള്ളത്തിൽ ചാടി മുങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു വിഗ്രഹം കിട്ടി. വിഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് ആകെപ്പാടെ പരിഭ്രമമായി. ഇവർ അപ്പം തന്നെ തൊട്ടടുത്താണ് ഈ പുതുവാമന അവിടുത്തെ കാർന്നവരെ ചെന്ന് കണ്ട് ഇങ്ങനെ ഇതുണ്ടെന്ന് പറഞ്ഞു. കാർന്നവർ ഇത് കണ്ട് കാർന്നവർ ഇതിനകത്ത് ചൈതന്യം അന്നത്തെ ഇതിൽ അദ്ദേഹത്തിന് ചൈതന്യം മനസ്സിലായി. അദ്ദേഹം തൊട്ട് അടുത്ത് തന്നെ അവിടെ ഇത് സ്ഥാപിച്ചു. ഇപ്പോഴും അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ ആറാട്ട് നടക്കുന്ന അവിടെയാണ് ഈ പുതുവാമനക്കിൽ. അവിടെ ഒരു കുളം, കുളത്തിനോട് ചേർന്ന് അന്ന് കാർന്നവർ പ്രതിഷ്ഠിച്ച ആ സ്ഥലത്ത് ഇവരുടെ ഉപാസന മൂർത്തി എന്നുള്ളതിലേക്ക് അവിടെ ഒരു ചെറിയ അമ്പലം പ്രധാനം ഇവിടെയാണ്. ഇവരുടെ കുടുംബക്ഷേത്രം എന്നുള്ളതിലേക്ക് അവിടെ അതിപ്പോഴും നടക്കുന്നുണ്ട്. ഇവിടുന്ന് ഉത്സവത്തിന് ആറാട്ടിന് ഇവിടുന്ന് അങ്ങോട്ട് പോയി അവിടെ ആറാട്ട് കഴിഞ്ഞ് അവിടെ റെസ്റ്റ് ചെയ്ത് പിന്നീട് രാത്രിയാണ് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത്, ഇവിടെ വന്ന് വരുന്നത്. അപ്പം ആ അതായത് പറഞ്ഞ തോട്ടർ പുഞ്ചൽ. അപ്പം അതിൽ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ അരയ സമുദായത്തിന് ഇവിടെ ഒരു
1: പ്രാധാന്യം,
0: അരയന്മാർ കണ്ടെത്തിയത് ആണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ അരയനും കാവും ആയി മാറി. അവർക്ക് ഇവിടെ പ്രാധാന്യമുണ്ട്.
1: അപ്പൊ സാറിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട്?
0: മറ്റേ അല്ലിയാമ്പൽ കടവിൽ നിന്ന് അരക്കുവെള്ളം എന്നുള്ള പാട്ട് ഇഷ്ടമാണ്.
1: അപ്പോൾ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞ് വളരെ സന്തോഷം.

0: ശ്രോതാക്കളെ, അടുത്ത വിശേഷത്തിലേക്ക് തിരികെ എത്താം. അരയൻകാവിൽ ഒരു കാലത്ത് നെയ്ത്തുകാർ ധാരാളമായി ഉണ്ടായിരുന്നു. പത്മശാലിയ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഇവർ പരമ്പരാഗതമായി നെയ്ത്തു തൊഴിലുമായി ബന്ധപ്പെട്ടവരായിരുന്നു. അങ്ങനെ നെയ്ത്തു തൊഴിൽ ചെയ്തിരുന്ന ഒരു കുടുംബത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം.
1: എന്റെ പേര് ഗിരിജാവലഭൻ. ഞാൻ ഹൈക്കോടതിയിൽ ജോലി ചെയ്യുന്നു. ഞങ്ങള് പത്മശാലിയ എന്നും പട്ടാരി സമുദായം എന്ന് പറയുന്ന ഒരു ജാതിയിൽപ്പെടുന്ന ആൾക്കാരാണ്. പട്ടാരി എന്നാണ് ഞങ്ങളുടെ എഴുത്തുകൂത്തിൽ മുഴുവൻ കാണുന്നത്, പട്ടാരി എന്നാണ്. പക്ഷേ പത്മശാലിയ എന്ന് പറഞ്ഞൊരു സംസ്ഥാന തലത്തിലൊരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സംഘടനയിൽ അഫിലിയേറ്റ് ചെയ്ത ഇതായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നെങ്കിലും പിന്നീട് ഓരോരുത്തരായിട്ട് സെപ്പറേറ്റായിട്ട് ഇപ്പോൾ പട്ടാരി സമാജം എന്ന് തന്നെ അറിയപ്പെടുന്നൊരു ജാതി സമൂഹമാണ് ഞങ്ങൾക്കിവിടെ. ഈ ഏരിയയിൽ ഞങ്ങളുടെ 154 കുടുംബങ്ങളുണ്ട്. ആന്ധ്രയിൽ പത്മശാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നെയ്ത്ത് ഉപജീവനമാർഗമായി കഴിഞ്ഞിരുന്ന ഒരു ജാതി സമൂഹം പിന്നീട് തമിഴ്നാട്ടിലെ കാഞ്ചീപുരം എന്ന സ്ഥലത്തേക്ക് കുറെ ആളുകൾ കുടിയേറി പാർത്തു. അവരെ പട്ടു വസ്ത്രങ്ങളും മറ്റും നെയ്യുന്നതിൽ, പട്ടു വസ്ത്രങ്ങൾ എങ്ങനെയോ കാണാനിടയായ കൊച്ചിരാജാവ് ആ പട്ടുവസ്ത്രം സ്വന്തമായിട്ട് കിട്ടാൻ വേണ്ടി അവരിൽ കുറച്ചുപേരെ കൊണ്ടുവന്ന് എറണാകുളം ജില്ലയിൽ തന്നെ പെട്ട ചേന്നമംഗലം നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവിടെ നിന്നാണ് പിന്നെ ചേന്നമംഗലം എന്ന കൈത്തറി തന്നെ ഉണ്ടായത്. അതിൽ നിന്ന് കുറെ ആളുകൾ അങ്ങനെ ഇങ്ങനെ മാറി മാറി കേരളം മുഴുവനും, കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് ബാലരാമപുരത്തുണ്ട്, കണ്ണൂർ പയ്യന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, കോഴിക്കോട്, പിന്നെ ആലപ്പുഴയിൽ അരൂർ, പൂച്ചാക്കൽ, പള്ളിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലും, എറണാകുളം ജില്ലയിൽ വന്നിട്ട് ഞാറയ്ക്കൽ, ചെങ്ങമനാട് ചെന്നമംഗലം സ്ഥലം അറിയപ്പെടുന്ന ഇത് നോർത്ത് പറവൂരിൽ വരുന്ന ഇതിൽപ്പെടും. പിന്നെ പെരുമ്പള്ളി, തൃപ്പൂണിത്തറ, കാഞ്ഞിരമറ്റം, അരയങ്കാവ്, ഇത്തരം സ്ഥലങ്ങളിലാണ് ഏറെക്കുറെ ഞങ്ങളുടെ ആളുകൾ കൂട്ടമായി തന്നെ താമസിച്ചു വരുന്ന ആളുകളാണ്. ഉപജീവനമാർഗമായ കുലത്തൊഴിലായിട്ടും നെയ്ത്താണ് ഞങ്ങളുടെ ജാതിയിലുള്ളവർ മുഴുവനും ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം ഒരു 20 മുമ്പ് വരെ ഈ ഏരിയകളിൽ മുഴുവനും കൈത്തറി നെയ്ത്തുണ്ടായിരുന്നു. പിന്നീട് കാലക്രമേണ അത് പുതിയ തലമുറയാരും ആ ജോലിയിൽ തുടരാൻ ആഗ്രഹിക്കുന്ന മറ്റ് ജോലികൾ തേടി പോയത് വഴി ഈ നെയ്ത്ത് എന്ന് പറഞ്ഞ തൊഴിലെ ഞങ്ങളുടെ നാട്ടിൽ പൂർണ്ണമായിട്ട് അവസാനിച്ച പോലെ തന്നെയാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ പോലും നെയ്ത്തില്ല. എൻ്റെയൊക്കെ കുഞ്ഞുനാളുകളിൽ ഒരു 20 മുമ്പ് വരെ എല്ലായിടത്തും ഈ സമയങ്ങളിലൊക്കെ നെയ്ത്തിൻ്റെ ശബ്ദം കേൾക്കാമായിരുന്നു എല്ലാവരും. അതിനുവേണ്ടി ഒരു കുടുംബത്തിലെ മിക്കവാറും ആളുകൾ മുഴുവനും ആ തൊഴിലിൽ ഏർപ്പെട്ട് അതിനകത്ത് നെയ്തൊരു തോർത്തോ അല്ലെങ്കിൽ ഒരു മുണ്ടോ ആകുന്നത് വരെ ഉള്ള മുന്നൊരുക്കങ്ങൾ ഒരുപാടുണ്ട് ഇതിനകത്ത്. ആ തൊഴിലിൽ വീട്ടിലെ മിക്കവാറും എല്ലാവരും തന്നെ ഉൾപ്പെട്ട് പോരാറുണ്ട്. പിന്നീട് ഈ പറഞ്ഞ പോലെ കാലക്രമേണത് പൂർണ്ണമായിട്ടും അതിൽ പിന്തുടർന്നു പോരാൻ പുതിയ തലമുറ ആരും ഇഷ്ടപ്പെടാത്തത് കൊണ്ടും അതിൽ നിന്ന്

0: ചെയ്യുന്ന തൊഴിൽ പിന്നെ ജോലിക്ക് തുല്യമായ വേതനം ലഭ്യമല്ലാത്തത് കൊണ്ടും കുറേശ്ശെ കുറേശ്ശെ ആ തൊഴിൽ നിന്നു പോവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ നിലവിൽ കാഞ്ഞിരമറ്റത്ത് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴും അതേ ഇതിൽ തന്നെ തുടരുന്നു പോരുന്നത് ചേന്ദമംഗലത്ത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ബാലരാമപുരത്തുണ്ടെന്ന് തോന്നുന്നു. പൂച്ചാക്കലേരിയല്ല, പാണാമലിലുണ്ട്. പിന്നെ ചെമ്പ്, ഇവിടെ തന്നെ ചെമ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, കോട്ടയത്തിൽ വീഴുന്നത് കുലശേഖര മംഗലം. കൈത്തറി സൊസൈറ്റികളായിട്ട് ഇവിടെ എല്ലായിടത്തും പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നു. കാരണം സൊസൈറ്റി നൽകുന്ന നൂല് ആണ് പിന്നീട് വസ്ത്രമാക്കി അല്ലെങ്കിൽ മുണ്ടാക്കി തിരിച്ച് എത്തിക്കുന്നത്. ഇപ്പം അത് വളരെ ചുരുക്കം ഏരിയകൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. എൻ്റെ അച്ഛൻ നല്ലൊരു നെയ്ത്തുകാരനായിരുന്നു, എൻ്റെ അമ്മയും നല്ലൊരു നെയ്ത്തുകാരിയായിരുന്നു. ഇപ്പം എൻ്റെ 95 വയസ്സായി. എൻ്റെ ചേട്ടൻ നെയ്യുമായിരുന്നു. പിന്നെ എൻ്റെ രണ്ട് പെങ്ങന്മാരുണ്ടായിരുന്നു, അവരും നെയ്യുന്നതിന് ആവശ്യമായ കാര്യങ്ങളിൽ എൻ്റെ ചേച്ചിമാരും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. അമ്മ എറണാകുളം ജില്ലയിൽ വനിതാ നെയ്ത്തുകാരുടെ ഒരു മത്സരം സംഘടിപ്പിച്ചപ്പോൾ അമ്മ നെയ്ത മുണ്ട് അച്ഛനത് വളരെയധികം ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അമ്മയ്ക്ക് ഈ എറണാകുളം ജില്ലയിലെ ഏറ്റവും നല്ല നെയ്ത്തുകാരിയായിട്ടുള്ള അവാർഡ് ഈ കൈത്തറി സൊസൈറ്റി അത് ഒരു അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. ഇതിൽ ഒന്നും ചെയ്യാതിരുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി ഇവരൊക്കെ ചെയ്തിട്ടുള്ളവരാണ്.
1: ഇനി ഇദ്ദേഹത്തിന്റെ ഒരു ഇഷ്ടഗാനം കേട്ട് തിരിച്ചെത്താം.

0: പ്രിയ ശ്രോതാക്കളെ, അരയൻകാവിന്റെ വിശേഷങ്ങളിലേക്ക് തിരിച്ചെത്താം. അടുത്തതായി ചെറുപ്പം മുതൽ തന്നെ നെയ്ത്തിൽ ഏർപ്പെട്ടിരുന്ന ശ്രീ ഹരിദാസ്.
1: ഞാൻ ഒരു 10-15 വയസ്സായപ്പോൾ മുതൽ നെയ്ത്തിൻ്റെ ഏകദേശം എല്ലാ പണികളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു.

0: മിക്കവാറും എല്ലാ വർക്കുകളും അറിയാം. പക്ഷെ ഞാൻ നെയ്യാറില്ല, കാരണം പഠിക്കാൻ പോകുന്ന കാരണം. പിന്നെ ശനിയും ഞായറും ദിവസങ്ങളിൽ ഈ പാവ് റോളാക്കി കൊടുക്കുന്ന ഒരു ഒരു പരിപാടിയുണ്ട്.
1: ഇവിടെ നൂലായിട്ട് കിട്ടും. അപ്പൊ
0: നൂലായിട്ട്
1: ഇവിടെ നിങ്ങൾ നൂല്
0: അത്
1: കൊണ്ടുവന്നിട്ട്?
0: സൊസൈറ്റിയിൽ നിന്ന് നൂല് കിട്ടും, നമ്മുടെ കൈത്തറി സൊസൈറ്റി ഉണ്ട്. അവിടുന്ന് കിട്ടുന്ന നൂല് അത് നനയ്ക്കും ആദ്യമേ, അതിനോട് സിമെന്റ് കൊണ്ട് വലിയ തൊട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ തൊട്ടിയിൽ വെള്ളം നിറച്ചിട്ട് ഈ നൂല് കഴിപോലെ അങ്ങനെ ആക്കിയിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട്, ചവിട്ടി നനയ്ക്കും. അങ്ങനെ രണ്ടു മൂന്ന് ദിവസം ഇടും, എന്നിട്ട് ഈ നൂല് ശരിക്കും നനഞ്ഞ് ചീയണ പോലെ മണമൊക്കെ ആവും. അത് പിന്നെ കഴി എടുത്തിട്ട് പിന്നെ പശ ഉണ്ടാക്കും. പശ മൈദ മാവ് കൊണ്ട് പശ ഉണ്ടാക്കും, അല്ലെങ്കിൽ അരിമാവ് കൊണ്ടുണ്ടാക്കും. കൂടിയ ഡബിളൊക്കെ നെയ്യണേ അരിമാവ് കൊണ്ട് പശയാണ് ഉപയോഗിക്കുന്നത്. തോർത്തൊക്കെ നെയ്യുമ്പോൾ മൈദപ്പശയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കണം. ഈ പശയിൽ മുക്കിയിട്ട് ഇത് ഉണക്കും. അങ്ങനെ അത് ഉണങ്ങി കഴിയുമ്പോൾ പിന്നെ അത് ബോബിനൊക്കെ താരുന്ന ആൾ മലയാളത്തിൽ താര ആക്കുന്ന എനിക്ക് ബോബിൻ എന്ന് പറഞ്ഞ രണ്ട് വശം ഇങ്ങനെ ചക്രം പോലെയുള്ള ഒരു ഒരു ഇതിലാക്കി അത് ചിറ്റി ചിറ്റി കയറ്റും. ചിറ്റി അവർ നൂല് ഒരു റോൾ പോലെ ആവും. അത് പിന്നെ ആണ് ചക്രത്തിന് ജനലിട്ടിട്ട് അത് അതിങ്ങനെ കറക്കി കറക്കി പാവാക്കിയെടുക്കും. ആദ്യം പാവ് ഉണ്ടാക്കുവാണല്ലോ, ആ പാവ് ചുറ്റി വലിയ നീളമുള്ള ഒരു ഇതിലേക്ക് ആക്കും. അതിൽ നിന്നാണ് പിന്നെ തറയിലേക്ക് വന്നിട്ട് പിന്നെ ഊടയ്ക്ക് വേറെ നൂല് ചുറ്റിയിട്ട് അതിലിട്ടാണ് നെയ്ത് മുണ്ടായി വരുന്നത്.
1: ഉടുമ്പാവും
0: ഉടുമ്പാവും
2: അതായത് ഒരു വയസ്സായിക്കള് മാത്രം നമ്മളിങ്ങനെ എടുക്കുന്നുള്ളൂ. പിന്നെ അതിന് വിലങ്ക പഠിച്ചു കഴിയുമ്പോഴത്തേക്കെല്ലാം മുണ്ടായിട്ട് വരും. അതാണ് ഉടുമ്പാവും.
0: അതായത് പാവ് എന്ന് പറഞ്ഞാൽ ഒരു മുണ്ടെടുക്കുവാണ്, അതിന്റെ നീളാണ് പാവ്, ടോസ് വരുന്നതാണ് ഊട.
1: അപ്പൊ ഈ ഒരു മുണ്ടൊക്കെ നെയ്തെടുക്കണമെങ്കിൽ ഏകദേശം എത്ര ദിവസം വേണ്ടി വരും?
0: ഒരു മുണ്ട് ഡബിളൊക്കെ ഒരു ദിവസം രണ്ട് ഡബിളൊക്കെ നെയ്യുന്ന ആൾക്കാരാണ്.
1: ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ?
0: വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ തോർത്തൊക്കെ ആണെങ്കിൽ അതിന്റെ സൈസ് അനുസരിച്ചിരിക്കും, 16 തോർത്ത്, 24 തോർത്ത്, അങ്ങനെയൊക്കെ നെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു.
1: പിന്നെ ഇതിന് ചായം മുക്കൂലേ?
0: ചായം മുക്കും. അത് നമുക്ക് ചായം നമ്മളല്ല മുക്കണേ, കളറ് മുക്കിയ നൂല് തന്നെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ അതിന് ക്ഷാമം വരുന്ന സമയത്ത് എന്തെങ്കിലും കളറ് പൊടിയൊക്കെ മേടിക്കും. മേടിച്ചിട്ട് നമ്മൾ തന്നെ അത് വെള്ളം തിളപ്പച്ചായയിൽ കലക്കിയിട്ടിട്ട് ഉപ്പൊക്കെ ചേർക്കും. ഉപ്പൊക്കെ ചേർത്തിട്ട് ഈ നൂലയിൽ ഇറക്കി വെച്ചിട്ട് പുഴുങ്ങിയിടും. പുഴുങ്ങിയിടുമ്പോൾ കളറിൽ പിടിക്കും. പിടിച്ചതിന്റെ പിന്നെ എടുത്ത് വാഷ് ചെയ്ത സംഗതിയൊക്കെയാ. പക്ഷെ അത് ചില കളറ് ഇളവും. അത് കാരണം മിക്കവാറും ഇങ്ങനെ കിട്ടുന്ന നൂല നമ്മൾ മേടിക്കാറുള്ളൂ. അത് കമ്പനി തന്നെ ചെയ്തു തരുന്നത്.
1: ഒരു മുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് എന്തെങ്കിലും
0: പിന്നെ അത് ഒന്ന് ഉണക്കണം. അതേ ഊട് അടിക്കുന്ന നൂലിന് നനവുണ്ടാവും നെയ്തെടുക്കുന്ന സമയത്ത്. അത് പിന്നെ ഈ മുണ്ട് നെയ്തെടുത്ത് കഴിഞ്ഞിട്ടൊന്ന് വെയിലത്തിട്ട് ഉണക്കും. ചെറിയ ചെറിയ തണുവേ ഉണ്ടാവുള്ളൂ. ആ തണുവ് മാറാൻ വേണ്ടി വെയിലത്തിട്ട് ഉണക്കിയിട്ട് മടക്കി ഇതാക്കി വെക്കും. പണ്ട് കാലത്ത് ഈ സൊസൈറ്റിയൊക്കെ രൂപീകരിക്കുന്നതിന് മുമ്പ് നെയ്ത് കഴിഞ്ഞിട്ട് അന്നെന്നുള്ള ചെലവിന് വേണ്ടിയിട്ട് ഇത് മടക്കി കെട്ടി ഓരോ ജൗളിക്കടയിലും കൊണ്ടു നടക്കാറുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അത് ചിലപ്പോൾ വിൽക്കാണ്ട് വരും. അങ്ങനെ ഒരു ഇതുകൊണ്ടൊക്കെയുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സൊസൈറ്റി രൂപീകരിച്ചത്. സൊസൈറ്റി രൂപീകരിച്ച നമ്മൾക്ക് നെയ്തുകൊണ്ട് കൊടുക്കുന്ന ആ തുണിക്ക് തുല്യമായ നൂല് തൂക്കിയാണ് എടുക്കുന്നത്. ട്രാൻസ്ലേറ്റ് കട്ടേ വയ്ക്കും, ഒരു ദിവസത്തെ തുണി വയ്ക്കും, അതിനൊപ്പം നൂല് വയ്ക്കും. നൂല് വെച്ച് കഴിഞ്ഞപ്പോൾ അതിനൊപ്പം നൂലുകൾ തരും, പിന്നെ അതിന് നെയ്ത്ത് കൂലി വേറെ. അങ്ങനെ നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ ആ തുണി മുഴുവൻ ഹാൻഡെക്സ കൊണ്ടുപോകണം. ഇതിന് മെയിൻ സംഘം ഉണ്ടല്ലോ, അവര് കൊണ്ടുപോകും.
1: മുണ്ടും പിന്നെ വേറെ എന്തൊക്കെയാണ് നെയ്തുകൊണ്ടിരുന്നത്?
0: മുണ്ട് തോർത്ത് അതൊക്കെ ഇവിടെ ഈ അരങ്കാവേരിയിൽ അതൊക്കെ കൂടുതൽ നെയ്യാറുള്ളൂ. പിന്നെ കുറച്ച് കാലം മുമ്പ് ഈ പുതപ്പൊക്കെ നെയ്യും. അതെല്ലാവരും നെയ്തില്ല. അത് ബാലരാമപുരത്ത് സൊസൈറ്റിയുടെ കെയർ ഓഫിൽ ട്രെയിനിങ്ങിന് വിട്ടായിരുന്നു. ആ ട്രെയിനിങ്ങിന് ഇവിടെ അരങ്കാവേരി രണ്ടുപേരുടെ പോയി. ആ രണ്ടുപേര് പോയി അവര് അതൊക്കെ ട്രെയിനിങ് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് അവര് പുതപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അത് അവരിൽ നിന്ന് പഠിച്ചിട്ട് കുറച്ച് പേരൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇത്തിരി ഹാർഡ് വർക്കാണ്. ഏറ്റവും സിമ്പിൾ തോർത്ത്
1: മറ്റേ ഡിസൈനൊക്കെ വേണമല്ലോ, അതനുസരിച്ചിട്ട് കളറും നൂലുകളും എല്ലാം വേറെ വേറെ. നല്ലൊരു നെയ്ത്തുകാരന് എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കും?
0: സാധാരണ നെയ്യുന്ന ആൾക്ക് പ്രത്യേകിച്ച് ഒന്നും പഠിക്കണം. ആ നെയ്ത്ത് മാത്രം പഠിച്ചാൽ മതി. അതിനുള്ള മുമ്പുള്ള പ്രോസസ്സിങ് എല്ലാവരും പഠിക്കണമെന്നില്ല. കയറിന്ന് നെയ്ത ഒരു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഇത് ഷട്ടിലാണ് ഷട്ടിൽ നൂലിട്ടിട്ട് അത് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് നെയ്ത്ത് പഠിക്കാൻ പറ്റും, തുണി നെയ്യാൻ പറ്റും. അതിലെ പ്രോസസ്സിങ് പഠിക്കണമെങ്കിൽ സമയമൊന്നും പോരാ.
1: ശരിയായ രീതിയിൽ അത് പ്രോസസ് ചെയ്തെടുത്തില്ലെങ്കിൽ ഇത് നൂല് പൊട്ടി പോകുമായിരിക്കും.
0: നെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നൂലൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകും. അങ്ങനെ സംഭവമൊക്കെ ഉണ്ടാവും.
1: അപ്പൊ ചേട്ടൻ പഠിച്ചത് അച്ഛന്റെ അടുത്ത് തന്നെയാണ്?
0: അച്ഛന്റെ അടുത്ത് തന്നെ പഠിച്ചു.
1: അച്ഛന്റെ പേരെന്തായിരുന്നു?
0: അച്ഛന്റെ പേര് കുമാരപിള്ള. പഠിപ്പിച്ചാലും പഠിക്കാത്തല്ല കണക്കുകളൊക്കെ ഉണ്ട്. ഒരു ഒരു കെട്ട് നൂലുകൊണ്ട് എത്ര പാവുണ്ടാക്കാന്നൊക്കെ അതൊക്കെ അച്ഛനത്ര പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. അതുപോലെ
1: ചേട്ടനെ കൂടാതെ വേറെ പിന്നെ വേറെ ആരൊക്കെയായിരുന്നു ഇവിടെ വീട്ടിൽ തന്നെ നെയ്യാൻ ഉണ്ടായിരുന്നത്?
0: ഒരു പെങ്ങള് നെയ്യുമായിരുന്നു. ഒരു പെങ്ങള് പിന്നെ ഈ ഊട് ഞാൻ പറഞ്ഞില്ലേ, അത് നൂല് ചുറ്റല്. പാവുണ്ടാക്കാനും വലിയ ഇതിലുണ്ടാകും, ഊടയ്ക്ക് ചെറിയ ഇതില് അതൊക്കെ ചെയ്യുമായിരുന്നു.
3: ഇനി നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നു

0: നേരത്തെ നമ്മളോട് സംസാരിച്ച ഗിരിജൻ ചേട്ടന്റെയും ഹരിദാസ് ചേട്ടന്റെയും 95 വയസ്സുള്ള അമ്മയാണ്. നമുക്ക് അമ്മയെ ഒന്ന് പരിചയപ്പെടാം.
1: അമ്മയുടെ പേരെന്താ?
2: തങ്കമ്മ.
1: നല്ല നെയ്ത്തുകാരിയായിരുന്നു എന്ന് മക്കളൊക്കെ പറഞ്ഞു. എങ്ങനെ നെയ്ത്ത് പഠിച്ചേ?
2: ഇവിടെ അച്ഛൻ പഠിപ്പിച്ച ഭർത്താവ്.
1: കല്യാണം കഴിച്ച് വന്നതിന് ശേഷം പഠിച്ചതാണ്?
2: അതെ. എന്റെ വീട്ടിൽ നെയ്ത്തൊന്നും ഇല്ലായിരുന്നു, ഇവിടെ വന്നേ പിന്നെയാണ് നെയ്ത്ത് പഠിച്ചത്.
1: ആണല്ലേ. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു നെയ്യാൻ? നല്ല എളുപ്പമായിരുന്നോ നെയ്ത്ത്?
2: നെയ്ത്തൊക്കെ കുഴപ്പമില്ലായിരുന്നു, സുഖമായിട്ടൊക്കെ നെയ്യായിരുന്നു.
1: ആണല്ലേ. എന്തൊക്കെയാ അമ്മ നെയ്തുകൊണ്ടിരുന്നത്?
2: തോർത്തും കൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്.
1: തോർത്തുമുണ്ട്,
2: പിന്നെ ഈ ഒരമുണ്ടായിട്ട് ഉള്ളത് അത് നെയ്യുമായിരുന്നു. രണ്ടു കൂട്ടം നെയ്തിട്ടുള്ളൂ.
1: ഒരു തോർത്തുമുണ്ട് നെയ്തെടുക്കാനായിട്ട് എത്ര ദിവസം വേണ്ടി വരും?
2: ഒരു തോർത്തുമുണ്ട് തന്നെ 10-16 ഒരു ദിവസം നെയ്യാം.
1: ഒരു ദിവസം നെയ്യാൻ പറ്റും. ഈ നെയ്ത്തിന് മുമ്പുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, നെയ്ത്തിന് മുമ്പ് കുറെ മുന്നൊരുക്കങ്ങളൊക്കെ ഉണ്ട് തന്നെ, അതെന്തൊക്കെയാന്ന് ഓർക്കണുണ്ടോ?
2: നൂല് നമ്മൾ തല്ലി നനച്ച് ഇതാക്കി എടുക്കണം. എന്നിട്ട് പശമുക്കി ഉണക്കി താര ആയിട്ട് ഉരുട്ടി നെയ്തിട്ട് പാവ് വീശി എടുക്കണം.
1: അതൊക്കെ അമ്മയ്ക്ക് അറിയായിരുന്നോ?
2: വീശാണെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ഉരുട്ടി കൊടുക്കുമായിരുന്നു, അതൊക്കെ ചെയ്യുമായിരുന്നു.
1: അമ്മയുടെ നാട് എവിടെയാ? സ്വന്തം നാട്?
2: എന്റെ സ്വന്തം നാട് പെരുമ്പള്ളിയായിരുന്നു.
1: പെരുമ്പള്ളി. അപ്പൊ അവിടെയും നെയ്ത്തുള്ളതല്ലേ?
2: വീട്ടിൽ നെയ്ത്തില്ലായിരുന്നു.
1: നെയ്ത്തില്ലായിരുന്നു അല്ലേ. എത്രാമത്തെ വയസ്സിലാ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നേ?
2: 21 വയസ്സിലാണ്.
1: അതിനുശേഷമാണ് ഇതൊക്കെ പഠിച്ചത്. പിന്നെ മക്കളും ഭർത്താവും എല്ലാരും കൂടെ കുടുംബത്തോടെ ഇങ്ങനെ നെയ്യാൻ തുടങ്ങിയല്ലേ. എന്നാ ശരി, അപ്പൊ അമ്മയെ കാണാൻ പറ്റിയല്ലോ. ഞങ്ങളിങ്ങനെ നെയ്ത്തുകാരുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അപ്പൊ സന്തോഷം കേട്ടോ. റേഡിയോ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ? പഴയ പാട്ടൊക്കെ ഇഷ്ടമാണോ? ഏതെങ്കിലും പാട്ട് ഓർക്കണ്ടോ?
2: ഇല്ല.
1: തിരുവാതിര കളിക്കുമായിരുന്നോ?
3: ആണോ?
1: തിരുവാതിര പഠിപ്പിക്കുമായിരുന്നോ? എന്നാ തിരുവാതിര പാട്ട് ഓർക്കണുണ്ടോ? പഴയ
2: ഇപ്പൊ ഓർമ്മയില്ല.
1: ഏതെങ്കിലും ഒരു 4 വരി ഒന്ന് ഓർത്തു നോക്കിയേ. വേഗം പറഞ്ഞു തീർത്തു. ഇല്ലാന്ന് ഒന്ന് ഓർത്തു നോക്കിക്കേ. വീരവീരയുടെ കുമാര വിഭവ അതൊന്ന് പാടിക്കുന്ന.
2: വീരവീരാട കുമാര വിഭോ ചാരുതര ഗുണസാഗരവോ. പിന്നത്തെ
1: എന്നാലും കുറച്ച് ഓർമ്മ വന്നില്ലേ.
4: അമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്നേഹം എന്ന സിനിമയിലെ നല്ലൊരു തിരുവാതിരപ്പാട്ട് വെച്ചു തരാം കേട്ടോ.

0: പ്രിയ ശ്രോതാക്കളെ, അരയൻകാവിന്റെ വിശേഷങ്ങളിലേക്ക് തിരിച്ചെത്താം. ഇനി നമ്മളോടൊപ്പം ചേരുന്നത് അരയൻകാവിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം.
1: നമസ്കാരം, എന്റെ പേര് നിതീഷ്. ഞാൻ കേരളത്തിന് വേണ്ടി രഞ്ജി ട്രോഫി കളിക്കുന്ന ക്രിക്കറ്റ് പ്ലെയറാണ്. ഞാൻ ജനിച്ചതും വളർന്നതെല്ലാം ഞങ്ങളുടെ സ്വന്തം അരയൻകാവിലാണ്. എന്റെ ചെറുപ്പകാലം തൊട്ട് ഇവിടെ തന്നെയാണ് സ്കൂളിങ്ങും. എന്റെ 1-7 ക്ലാസ് വരെ ഞാൻ പഠിച്ചത് ഇവിടെ അടുത്ത് തന്നെ കീച്ചേരി ഗവൺമെന്റ് യു പി സ്കൂളിലാണ്. അതിനുശേഷം 8-8+2 വരെ കാഞ്ഞിരവിറ്റം സെന്റ് ഇഗ്നീഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അപ്പോൾ ചെറുപ്പത്തിലെ നമ്മുടെ ഇവിടുത്തെ പാടത്തും വെക്കേഷനൊക്കെ ആകുമ്പോൾ ഈ ഇവിടുത്തെ അടുത്തുള്ള പറമ്പിലെല്ലാം ക്രിക്കറ്റ്, എല്ലാ കുട്ടികളെയും പോലെ തന്നെ ഞാനും അങ്ങനെ കളിച്ചാണ് വളർന്നത്. പക്ഷെ 2005 ശ്രീശാന്തേട്ടൻ ഇന്ത്യക്ക് വേണ്ടി ഡെബ്യൂ ചെയ്തതിന് ശേഷമാണ് എനിക്കും അങ്ങനെ ഒരു പ്രൊഫഷണലായിട്ട് ക്രിക്കറ്റ് കളിക്കണമെന്ന് തോന്നി തുടങ്ങിയത്. അങ്ങനെയാണ് ഈ പ്രൊഫഷനിലേക്ക് എത്തിയത്. 2008 ആദ്യമായിട്ട് എൻ്റെ 2+2 ശേഷം ഞാൻ പതുക്കെ പ്രാക്ടീസ് കാര്യങ്ങളെല്ലാം തുടങ്ങി. അതിനുശേഷം പിന്നെ ഒരു 4 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഫസ്റ്റ് ഒരു ബ്രേക്ക് ത്രൂ കിട്ടുന്നത്, MRF പേസ് ഫൗണ്ടേഷനിൽ ചെന്നൈയിൽ ട്രെയിനിങ് ചെയ്യാനായിട്ട്. എനിക്ക് ലോകത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് ഫാസ്റ്റ് ബോളേഴ്സ് ആയിരുന്ന മഗ്രാത്തിന്റെ കീഴിലും ഡെന്നിസ് ലില്ലിന്റെ കീഴിലെല്ലാം ട്രെയിനിങ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനെല്ലാം പറ്റി. അതിനുശേഷം 2014 കേരളത്തിന് വേണ്ടി U23 ആദ്യമായിട്ട് കളിച്ചു. പിന്നെ ആവശ്യം തന്നെ അദ്ദേഹം സഹിച്ച് രഞ്ജി ട്രോഫി സീനിയർ ടീമിലും കളിക്കാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ വരെ ഒരു 12 വർഷമായിട്ട് ഞാൻ കേരളത്തിന് വേണ്ടി കളിക്കുന്നുണ്ട്. അതിനിടയിൽ 2018 IPL മുംബൈ ഇന്ത്യൻസ് ടീമിന്റെ കൂടെ കളിക്കാനായിട്ട് പറ്റി, ആ ടീമിന്റെ ഭാഗമായിട്ടിരിക്കാൻ പറ്റി. പിന്നെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 2024-25 സീസണിൽ കേരളത്തിന് ഫൈനൽ എത്തിച്ച ടീമിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ ഫൈനലിൽ കളിക്കാൻ സാധിച്ചു തന്നെയാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. പ്രത്യേകിച്ചും ഞങ്ങളുടെ പോലത്തെ ഒരു ഭയങ്കര ചെറിയൊരു ഗ്രാമമാണ് ഇത്, അരയൻകാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു ഗ്രാമത്തിൽ നിന്ന് അത്ര വലിയൊരു ലെവലിലേക്ക് എത്താൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമായിട്ടും ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു.
2: അരയൻകാവിൽ നിന്ന് ഇപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഒരു പ്ലെയറെ, വലിയൊരാളെ നമുക്ക് കിട്ടി. എങ്ങനെയാണ് ഇവിടെയുള്ള ജനങ്ങളുടെ ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്?
1: ആക്ച്വലി ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. 2008 പ്രാക്ടീസ് തുടങ്ങിയത്, അപ്പൊ ഞാൻ ഏകദേശം കോളേജിലേക്ക് എത്തിയിരുന്നു. പ്രൈവറ്റ് ആയിട്ട് പഠിച്ചത്. അപ്പൊ തൃപ്പൂണിത്തുറയിലെ ഒരു പ്രൈവറ്റ് കോളേജിലാണ് പഠിച്ചോണ്ടിരുന്നത്. രാവിലെ ആകുമ്പോൾ പോകും, പിന്നെ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞിട്ട് രാത്രി 8-9 ആകും തിരിച്ച് വീട്ടിലെത്തുമ്പോൾ. പലപ്പോഴും ആൾക്കാർ എന്നെ കാണുന്നത് വളരെ ചുരുക്കമായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ ചെന്നൈയിലായിരുന്നു കുറച്ച് നാള്. പിന്നെ ഞാൻ രഞ്ജി ട്രോഫി ഡെബ്യൂ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് അറിയാൻ തുടങ്ങിയത്. അപ്പൊ അറിഞ്ഞതിന് ശേഷം തൊട്ട് പിന്നെ ആൾക്കാരെല്ലാവരും കാണുമ്പോൾ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ച് മുംബൈ ഇന്ത്യൻസിൽ സെലക്ഷൻ കിട്ടിയ സമയത്തെല്ലാം ഭയങ്കര സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ അതിനേക്കാളും ഉപരി എനിക്ക് മറക്കാൻ പറ്റാത്തത് ഈ കഴിഞ്ഞ രഞ്ജി ട്രോഫി ഫൈനലിലെത്തിയ സമയത്ത് തിരിച്ചു വന്നപ്പോഴേക്കും നാട്ടിൽ നിന്ന് കിട്ടിയ ഒരു സ്വീകരണമാണ്. അതിനുശേഷം ഭയങ്കര ആൾക്കാർ എവിടെ വെച്ചുണ്ടായാലും സംസാരിക്കുകയും അല്ലെങ്കിൽ ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തി. അപ്പൊ അത് തീർച്ചയായും കാണുന്ന ആൾക്കാർ എപ്പോഴും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് കാര്യങ്ങൾ എങ്ങനെയുണ്ട് കളി, ഇപ്പൊ മാച്ചസ് ഒന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
2: നമ്മളിപ്പോ ചെറുപ്പത്തിൽ തന്നെ എങ്ങനെ നമ്മുടെ ഇഷ്ടപ്പെട്ട ഈ ഒരു ഓരോ മേഖലയിലേക്ക് നമ്മള് അറിഞ്ഞോ അറിയാതെയോ അതിലോട്ടൊക്കെ പോകുന്നത് തന്നെയാണ്. എല്ലാവരുടെയും കുട്ടിക്കാലം അങ്ങനെ തന്നെയാണ്. അപ്പൊ പക്ഷെ ഈ ഒരു പാടത്തൊക്കെ ഓടിക്കളിച്ച് നടന്നിരുന്ന ആ ഒരു സമയത്ത് നിതീഷ് ഇങ്ങനെ ഒരു സ്വപ്നത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് പോകണം എന്ന് തന്നെ വിചാരിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നോ?
1: ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, ശ്രീശാന്തേട്ടൻ ആണ് ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. കാരണം പിന്നെ പുള്ളിനെ പറ്റി

0: ഞാൻ വായിച്ച് അതിനുശേഷം ആണ് ഭയങ്കരമായിട്ട് എന്താ പറയുക ഇൻസ്പയർഡ് ആയത്. അപ്പൊ കൂടുതൽ ചിന്തകളും നാളെ എങ്ങനെ വൈകുന്നേരം പോയി പാടത്ത് ക്രിക്കറ്റ് കളിക്കുക, എങ്ങനെ ബാറ്റ് ചെയ്യണം, എങ്ങനെ ബോൾ ചെയ്യണം, അതിനൊക്കെ പറ്റിയിട്ടായിരുന്നു ചിന്തകൾ മൊത്തം. അപ്പൊ അതൊരു അതൊരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് മാറി ആ ഒരു തോട്ട്സ് എല്ലാം. പിന്നെ നല്ലോണം പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു, നല്ലോണം പത്രം വായിക്കുമായിരുന്നു, ന്യൂസ് എല്ലാം കാണുമായിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് ഒരു ഏകദേശം ഒരു ധാരണ എല്ലാം കിട്ടി, കുറച്ച് ലോകവിവരം കിട്ടി ഇതിനെ പറ്റിയിട്ട്.
1: ഇന്നത്തെ കാലത്ത് പുതിയ തലമുറയ്ക്ക് എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക്? ഇപ്പൊ നമ്മുടെ അവിടെ തന്നെ അരയൻകാവ് തന്നെ കുട്ടികളുണ്ടോ? നിതീഷിനെ കണ്ട് പ്രചോദനം കിട്ടിയ കുട്ടികളുണ്ടോ ഇപ്പോ?
0: ഉണ്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം. പലരും വന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഭയങ്കര ഓപ്പൺ ആണല്ലോ എല്ലാം. ഇപ്പൊ പിള്ളേരെല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. നമ്മുടെ സ്വന്തം സഞ്ജു വേൾഡ് കപ്പ് അടിച്ചതും പിന്നെ ഐ പി എല്ലിൽ ഇത്ര പെർഫോം ചെയ്യുന്നത്, പിന്നെ ഒരു 15 വയസ്സുള്ള വൈഭവ സൂര്യവംശി വന്നിട്ട് തലങ്ങമ്പലങ്ങും അടിക്കുന്നു പിള്ളേര് കാണുകയല്ലേ. അപ്പൊ നാട്ടിലൊരാൾ കാണുന്നൊന്നുമില്ല, ഇപ്പൊ അവർക്ക് ഇൻസ്പിറേഷൻ ആവാനായിട്ട് ഈ മാച്ചസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മതി. പിന്നെ അതിന് മുമ്പ് എന്റെ വീടിനടുത്ത് ജി പി എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, പുള്ളി കേരള പോലീസില് ആയിരുന്നു, അപ്പൊ യു കെയിലാണ്. അപ്പോ തുടക്കം ഒരു നമ്മൾ ഈ ചെറിയ പ്രായത്തിൽ, അതായത് എനിക്കൊരു 6-7 വയസ്സൊക്കെയുള്ള സമയത്ത് നമ്മള് പാടത്ത് പോയിട്ട് കളി കാണും, കടയിൽ പോകുന്ന വഴി ചേട്ടന്മാര് കളിക്കുന്നത് കാണും. അപ്പൊ ഈ ചേട്ടൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കാറ്റഗറിയിൽ ആദ്യം ഒന്ന് പതുക്കി കയറിയും, ഒരു 6-4 ഒക്കെ പുള്ളിനെ അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുള്ളിക്ക് വാശി കഴിഞ്ഞാൽ പുള്ളി ബൗണ്ടറി ഇട്ടു വന്നിട്ട് ഓടി വന്നിട്ട് നല്ല സ്പീഡിൽ എറിയും, ഭയങ്കര അഗ്രസീവ് ആയിട്ട് എറിയും, പക്ഷെ നല്ല സ്പീഡും ആണ് ബോളിൽ. അപ്പൊ ആ ഒരു കാര്യം ഞാൻ എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയാ, ചെറിയ പ്രായത്തിൽ തന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് തന്നെ ഞാനും ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ആ ഒരു കാറ്റഗറിയിലെ.
1: അപ്പോ നമ്മുടെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു?
0: വീട്ടിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഒരു ഞാൻ പറയാം, എനിക്ക് നമുക്ക് ഫിനാൻഷ്യലി ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയം ആയിരുന്നു അത്. അച്ഛനും അമ്മയ്ക്കും ഒന്നും അങ്ങനെ ഞാൻ പോകുന്നതിലോ ഒന്നും വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ലായിരുന്നു. അച്ഛൻ അമ്മ അനിയൻ, പിന്നെ അനിയന്റെ വൈഫ്, എന്റെ വൈഫ് മോന്. എന്തായാലും സന്തോഷം.
1: ഓക്കെ, താങ്ക് യു നിതീഷ്.
2: നമ്മൾ പാട്ടിന്റെ നാട്ടുവഴിയിൽ അത്ര അധികം ഒന്നും പങ്കുവെക്കാത്ത കുറച്ച് വിശേഷങ്ങളിലൂടെയാണ് നിതീഷിന്റെ കൂടെ നമ്മൾ യാത്ര ചെയ്തത്. ഇനി നിതീഷിന്റെ ഈ വിശേഷങ്ങളോടൊപ്പം നമുക്കൊരു മനോഹരമായ പാട്ട് കേട്ട് തിരിച്ചെത്താം.

0: പ്രിയ ശ്രോതാക്കളെ, വിശേഷങ്ങളിലേക്ക് തിരിച്ചെത്താം. റോളർ സ്കേറ്റിംഗിൽ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മികച്ച വിജയങ്ങൾ നേടിയിട്ടുള്ള എ അഭിനയാണ് പാട്ടിന്റെ നാട്ടുവഴിയിൽ ഇനി നമ്മോടൊപ്പം ചേരുന്നത്. നമുക്ക് പരിചയപ്പെടാം.
1: അഭിന റോളർ സ്കേറ്റിംഗിൽ അന്താരാഷ്ട്ര തലത്തിലൊക്കെ ധാരാളം മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് വിജയിച്ചിട്ടുള്ള ഒരാളാണെന്ന് അറിയാൻ കഴിഞ്ഞു. വളരെ സന്തോഷം. അപ്പോൾ എന്താണ് ഈ റോളർ സ്കേറ്റിംഗിലേക്ക് എത്താൻ ഒരു പ്രചോദനമായത്?
2: ഫസ്റ്റ് എനിക്ക് സ്കേറ്റിങ്ങിനെ കുറിച്ച് അങ്ങനൊന്നും അറിയില്ലായിരുന്നു. ഞാൻ 4th സ്റ്റാൻഡേർഡ് സമ്മർ വെക്കേഷൻ ടൈമിൽ എൻ്റെ കസിൻ ചേച്ചിയുടെ ഒപ്പം ക്യാമ്പ് അറ്റൻഡ് ചെയ്തപ്പോൾ ഇപ്പോഴത്തെ സാർ എന്നോട് ചോദിച്ചു പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. ഞാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നു എൻ്റെ സ്കേറ്റിംഗ് കരിയറിലെ തുടക്കം. അപ്പോൾ എനിക്ക് ചേച്ചി ഉപയോഗിച്ച ആ ഒരു ഷൂ എനിക്ക് തന്നു. അങ്ങനെയാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്തത് സ്കേറ്റിംഗ്.
1: ആദ്യമായിട്ട് ഇന്റർനാഷണൽ ലെവലിൽ മത്സരിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഒന്ന് പറയാമോ?
2: ഞാൻ ഫസ്റ്റ് ഇന്റർനാഷണൽ മത്സരിച്ചത് വേൾഡ് സ്കേറ്റ് ഗെയിംസ് 2024 അത് ഇറ്റലിയിൽ. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഫസ്റ്റ് വുമൺ ആണ് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഉത്രോം ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ. സോ ഭയങ്കര ഒരു ഹാപ്പി ആൻഡ് അതുപോലെ തന്നെ പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. ആ ഒരു ടൈമിൽ നമുക്ക് സ്കേറ്റിംഗ് അത്ര പോപ്പുലർ അല്ല, നമുക്ക് ട്രാക്കൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ള ഒരു ഫെസിലിറ്റീസും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ഇന്ത്യൻ ടീമിൽ കയറി ആൻഡ് ഇന്റർനാഷണലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ കുറേ എക്സ്പീരിയൻസ് അവിടെ നിന്ന് നമുക്ക് കിട്ടി. ഇന്റർനാഷണൽ അത്ലറ്റ്സിനെ കാണാൻ പറ്റി, അവരുടെ വേ ഓഫ് പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ നല്ലോണം എനിക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു എൻ്റെ ഫസ്റ്റ് മീറ്റിൽ തന്നെ. സോ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു.
1: ഒരു പ്രൊഫഷണൽ സ്കേറ്റർ ആകാൻ വേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്?
2: എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാർഡ് വർക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഡിസിപ്ലിൻഡ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ സെഷൻസ് ഒക്കെ ഷോ അപ്പ് ചെയ്യണം. ലൈക്ക് നമുക്കൊരു മടി വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഓവർകം ചെയ്യണം. പിന്നെ ഒരു ക്വിറ്റിംഗ് മൈൻഡ് സെറ്റ് വരാൻ പാടില്ല. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്തു പക്ഷെ നമുക്കത് കിട്ടിയില്ല, അപ്പം തന്നെ ക്വിറ്റ് ചെയ്യല്ല, അതിന് വർക്ക് ചെയ്യുക. പിന്നെ ഏറ്റവും മെയിനായിട്ട് പേഷ്യൻസ് ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ എത്രത്തോളം ചെയ്യാൻ പറ്റണോ അത്രയും ചെയ്യുക. ഇപ്പം നമ്മൾ ദൈവം കുറേ പരീക്ഷിക്കാം പക്ഷെ നമ്മളത് ഓവർകം ചെയ്തുകൊണ്ടേ ഇരിക്കുക. സോ ആ ലാസ്റ്റ് ടൈമിൽ നമുക്ക് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയും. പിന്നെ മോട്ടിവേറ്റഡ് ആയിരിക്കണം. അപ്പം നമ്മളുടെ ഫാമിലി നമ്മൾ മോട്ടിവേറ്റും എൻകറേജും ഒക്കെ ചെയ്യും, പക്ഷെ പുറത്തു നിന്നുള്ളവർ നമ്മളെ എൻകറേജ് ചെയ്യാൻ ചാൻസ് ഇല്ല, നമ്മളെ തളർത്താൻ നോക്കും. അപ്പം നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ സെൽഫായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കുറച്ച് ക്വാളിറ്റീസ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്.
1: ഇപ്പം നമ്മൾ ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ നല്ല ടെൻഷനൊക്കെ ഉണ്ടാവും അല്ലേ, വളരെയധികം നെർവസ് ആകാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം എങ്ങനെയാണ് അതിനെ മറികടക്കുന്നത്?
2: മത്സരങ്ങളിൽ ഒബ്വിയസ് ആയിട്ട് നമ്മൾ നെർവസ് ആവും, അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി കോമ്പറ്റീഷൻ ഇറ്റ്സെൽഫ്. ആ ടൈമിൽ നമ്മൾ തന്നെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കും, ലൈക്ക് ഇറ്റ്സ് എ കോമ്പറ്റീഷൻ, നമ്മൾ നെർവസ് ആയിരിക്കും പക്ഷെ നമ്മളത് കൺട്രോൾ ചെയ്യും. പക്ഷെ അത് തുടങ്ങുന്നതിന് മുന്നേ ഉണ്ടാവുള്ളൂ, ആ സ്റ്റാർട്ടിങ് ലൈനിൻ്റെ ആ ഒരു തുടക്കം വരെയും. പക്ഷെ ആ ഒരു ടൈമിൽ അതിന് മുന്നേ നമ്മൾ കുറച്ച് ടെക്നിക്സ്

0: ബോക്സ് ബ്രീത്തിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 4 സെക്കൻഡ്സ് നമ്മൾ ബ്രീത്ത് ചെയ്യും, ഇൻഹെയിൽ എക്സ്ഹെയിൽ, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. പിന്നെ നമ്മൾ വിഷ്വലൈസിങ് ടെക്നിക്സ്, അങ്ങനെ കുറച്ച് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ടെൻഷൻസും കാര്യങ്ങളൊക്കെ കുറയ്ക്കും, മൈൻഡ് ഫ്രീ ആകാൻ ശ്രമിക്കും. അങ്ങനെയാണ് നമ്മൾ നെർവസ് കുറയ്ക്കാൻ പറ്റുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് മാറില്ല.
1: അഭിനയുടെ കരിയറിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു നേട്ടം എന്താണ്?
0: എൻ്റെ സ്കേറ്റിംഗ് കരിയറിൽ കുറേ മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ട്. അതിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയണത് ഫസ്റ്റ് ടൈം ഇന്ത്യൻ ടീമിലോട്ട് സെലക്ട് ആവുന്നത് തന്നെയാണ്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കേരളയിലെ സ്കേറ്റർ എന്ന നിലയിൽ അതൊരു ബിഗ് അച്ചീവ്മെന്റ്. നമുക്ക് നാഷണൽ മെഡൽ വീണുകൊണ്ടിരുന്നത് തന്നെ ഭയങ്കര ഒരു ഇന്റർനാഷണൽ മെഡൽ അച്ചീവ് ചെയ്യുന്ന പോലെ ആയിരുന്നു ആ ഒരു ടൈമിൽ സ്പീഡ് സ്കേറ്റിംഗിൽ. പക്ഷെ ആ ടൈമിൽ നമുക്ക് ഇന്ത്യൻ ടീമിൽ കയറാൻ കഴിഞ്ഞപ്പോൾ ഒരു പ്രൗഡ് മെമ്മറബിൾ എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ബ്രോൺസ് മെഡൽ കിട്ടി. ദാറ്റ്സ് ദ ഫസ്റ്റ് ഇന്റർനാഷണൽ മെഡൽ എനിക്ക് കിട്ടിയത്. ഇതൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് മെമ്മറബിൾ മൊമെന്റ്. ഇന്ത്യൻ സ്കിൻ സ്യൂട്ട് നമ്മൾക്ക് അണിയാൻ കഴിയുക, ഇറ്റ്സ് ഓൾ മൈ മെമ്മറബിൾ മൊമെന്റ്സ്. അങ്ങനെ കുറേ ഉണ്ട്.
1: നമ്മുടെ നാട്ടിൽ ഈ റോളർ സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ?
0: ഇവിടെ ഫെസിലിറ്റീസിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഞാൻ ചെറുതായിരുന്നപ്പോ, ഞാനിപ്പോ സീനിയർ കാറ്റഗറിയിലാണ്, എന്റെ ഒരു ടൈമിൽ ഒന്നും തന്നെ ഉണ്ടായില്ല. ജസ്റ്റ് നമ്മൾ റോഡിലും അതുപോലെ തന്നെ ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ടിലൊക്കെ സ്കേറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മുടെ സ്കേറ്റിംഗിന്റെ ലെവല് നല്ലോണം ഇമ്പ്രൂവ് ആയി. നമുക്കിപ്പോൾ 3 ബാൻഡ് ട്രാക്ക് തന്നെ ഉണ്ട്, ഇനിയും കുറെ ബാൻഡ് ട്രാക്സ് വരുന്നുണ്ട്. പിന്നെ ഒരു ഷോർട്ടേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് റോഡ് സർക്യൂട്ട്സ് കുറവാണ്. എനിക്ക് തോന്നുന്നു ഇനിയും അത് മെച്ചപ്പെട്ട് വരും. സോ ഫെസിലിറ്റീസിനൊന്നും ഇപ്പൊ അങ്ങനെ പ്രശ്നങ്ങളില്ല.
1: അഭിനയം പഠിക്കുന്ന കുട്ടിയാണ്, അപ്പോൾ ഈ പഠനവും സ്പോർട്സും എങ്ങനെയാണ് ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നത്?
0: സ്റ്റഡീസും അതുപോലെ സ്പോർട്സും ബാലൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു ഡിഫിക്കൾട്ട് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ നമുക്കത് അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. കാര്യം സ്പോർട്സ് നമ്മൾ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഇഞ്ചുറി ഫ്രീയും അതുപോലെ അത്രയും ടാലൻറ്റഡ് ആയിരിക്കണം. ആൻഡ് നമ്മൾക്ക് ആ ഒരു ഗ്രോത്തും കിട്ടിക്കൊണ്ടിരിക്കണം. പക്ഷെ അപ്പുറത്തെ സൈഡിൽ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ഭാവി അത് പ്രശ്നമായേക്കാം. ഇതിൻ്റെ ഒപ്പം നമ്മൾ സ്റ്റഡീസും കൊണ്ടുപോകണം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ബാലൻസ് ചെയ്തത് സ്റ്റഡീസിനും വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റഡീസിലും കൂടുതൽ എഫേർട്ട് ഇടുന്നു. ഞാൻ പഠിച്ചത് ശ്രീനാരായണ പബ്ലിക് സ്കൂളിലായിരുന്നു. ഞാൻ അവിടെ അവർ നമ്മൾ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. പഠിത്തത്തിൽ ഞാൻ അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. എനിക്ക് 10th, 11th, 12th എല്ലാം ഫുൾ A+ ഒക്കെ തന്നെയായിരുന്നു. പിന്നെ ഞാൻ കോളേജിൽ ഇപ്പോൾ BCOM LLB 3rd ഇയർ, അത് ശ്രീനാരായണ ലോ കോളേജിൽ തന്നെയാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഇത്രയും എനിക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞത് ഇവരുടെ സപ്പോർട്ട് കൂടെ ഉള്ളത് കൊണ്ടാണ്.
1: ഇപ്പോൾ ദേശീയ തലത്തിലോ അല്ലെ അന്തർദേശീയ തലത്തിലോ ഒക്കെ പല മത്സരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായ ഒരു രസകരമായ ഒരു അനുഭവം പറയാമോ?
0: ഒരു രസകരമായിട്ടുള്ള മൊമെന്റ് അല്ല, അല്ലാതെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്റർനാഷണൽ പോയപ്പോൾ എനിക്കൊരു 10 കിലോമീറ്റർ എലിമിനേഷൻ റേസ് ഉണ്ടായിരുന്നു. എൻ്റെ മൈൻഡിൽ എലിമിനേഷൻ റേസ് എനിക്ക് അത്ര പെർഫോം ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു ഇവന്റ് ആയിരുന്നു. പക്ഷെ ഞാനത് ഇന്റർനാഷണൽ ഇവന്റ്, അപ്പൊ അതിൽ ഞാൻ അത്യാവശ്യം അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. എലിമിനേറ്റ് ആവാണ്ട് ടിൽ 5th വരെ നിന്നു. ചൈനീസ് ടൈപ്പേയും കൊറിയയും ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ ഇവരുടെ കൂടെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു മോട്ടിവേഷൻ വന്നു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, പക്ഷെ എന്നെ കൊണ്ട് എനിക്ക് അത്രയും ചെയ്യാൻ കഴിയുമെന്ന് ആ ഒരു ഗെയിമിലൂടെ എനിക്ക് മനസ്സിലായി. അതും ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം. അപ്പൊ എനിക്ക് എൻ്റെ ഒരു എനർജി ബൂസ്റ്റഡ് ആയി. അത് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്.
1: പുതുതായി സ്കേറ്റിംഗ് പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് എന്തൊക്കെ ഉപദേശങ്ങളാണ് കൊടുക്കാനുള്ളത്?
0: എനിക്ക് അപ്കമ്മിങ് സ്കേറ്റേഴ്സിനോട് പറയാനുള്ളത്, ഇറ്റ്സ് എ ഗുഡ് സ്പോർട്ട് സ്കേറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മളുടെ ഫുൾ ബോഡി എൻഗേജ്ഡ് ആയിട്ടുള്ള, നമ്മൾക്ക് ആ ഒരു കോർഡിനേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും കുഞ്ഞിലേ തന്നെ. നമ്മൾ എങ്ങനെയാണോ ഒരു വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത്, അതേമാതിരി നമ്മൾ പുതിയൊരു കാര്യം സ്കേറ്റ് ചെയ്യാൻ പഠിക്കുന്നു. ആൻഡ് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സ്പോർട്ടാണ്, ഒരു ഫോറിൻ സ്പോർട്ടായതുകൊണ്ട് ആൻഡ് എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ലൈഫിൽ ഡിസിപ്ലിൻഡ് ആയിരിക്കും, അതുപോലെ തന്നെ പാഷനേറ്റ് ആയിരിക്കും. ഒരു സ്ട്രിക്റ്റ് ഡയറ്റും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്പോർട്സ് ലൈഫ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്പോർട്സിലൂടെ പഠിക്കാൻ പറ്റും. അത് സ്പോർട്സിൽ നിന്ന് മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ ഫിനാൻഷ്യലി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മൾ സ്കേറ്റിംഗ്. സോ നമ്മൾ ഇന്റർനാഷണലും സ്റ്റേറ്റ് നാഷണൽസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ സ്വന്തം ഫിനാൻഷ്യലി എടുക്കും.

0: കിട്ടണം. ഇപ്പൊ സ്പോൺസർഷിപ്പ് കിട്ടുവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എനിക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. സോ അവരുടെ ആ ഒരു ഹെൽപ്പ് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്ര അച്ചീവ് ചെയ്യാൻ കഴിയുന്നത്.
1: ഇനി നമ്മൾക്ക് നല്ലൊരു പാട്ട് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴിയിൽ ഇന്ന് പങ്കുവച്ച അരയൻകാവിന്റെ ബാക്കി വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി പുതിയൊരു വാല്യത്തിൽ പുതിയൊരു പ്രദേശത്തെ പുതുമയാർന്ന വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും ഒത്തുചേരാം.
1: പ്രിയ ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴി ഇവിടെ പൂർണ്ണമാകുന്നു.
2: പാട്ടിന്റെ നാട്ടുവഴികൾ
0: നിർവഹണം റിയ, സഹകരണം സി കെ ശ്രീകല, എം പി ശ്രീദേവി.

ഇതാറഞ്ചതിന കാർഷിക ജീവനത്തിൽ വീടിന്റെ മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന തൃപ്പുണിത്തുറ ചാത്താരിയിലെ പി കെ വിജയനെ പരിചയപ്പെടുത്തുന്നു. വിവിധ ഇനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന പാലച്ചുവടുള്ള കോമളചന്ദ്രൻ സി തന്റെ കാർഷികാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് 8-ാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7-ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞ 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NBS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി 2 ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSSന് കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. 2-ാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ 2 ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9-11 ക്ലാസുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം. 9-ാം ക്ലാസിൽ 10-ാം ക്ലാസിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. SC വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.
0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 6 മണി കഴിഞ്ഞ് 10:38. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി അറിയിപ്പുകളെ, തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. വീടിന്റെ മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന തൃപ്പൂണിത്തുറ ചാത്താരിയിലെ PK വിജയനെ പരിചയപ്പെടുത്തുന്നു. വിവിധയിനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന പാലച്ചുവടുള്ള കോമളചന്ദ്രൻ സി തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി വാരാന്താവലോകനം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, തെരുവുനായ ശല്യത്തിനെതിരെ സുപ്രീംകോടതിയുടെ സുപ്രധാന വിധി. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപെറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി, തുള്ളിയളക്കും സ്റ്റാർട്ടപ്പ്. സ്റ്റാർട്ടപ്പ് സ്ഥാപകൻ വിഷ്ണു MS പങ്കെടുക്കുന്നു, അവസാന ഭാഗം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. FM ഡയറിയിലെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 അഭിപ്രായവേദി. 9:30 നിയമവേദി, പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ. തുടർന്ന് ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ.
2: വെഡിംഗ് ഫിക്സ് ചെയ്തോലേ, എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
3: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
1: നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് അനിത കർത്ത. 6 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗൺ സ്പൈസസ് കാവ്യധാര, KP കറുപ്പന്റെ ജാതിക്കുമ്മി എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7 മണിക്ക് മഹിതം മലയാളം, ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ.

0: 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ഈ കഥ ഒരു ഗ്രഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
2: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു.
1: വല്ലതും ബാക്കിയുണ്ടോ?
2: ആ,
1: 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ?
2: വേണ്ട, കഴിഞ്ഞ മാസമല്ലോ വാങ്ങിച്ചത്.
1: ഒന്നുകൂടി
2: വേണ്ട,
1: ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
2: അടിപൊളി.
1: എന്നാ വേഗം വിട്ടോ.
3: RBI പറയുന്നു,
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
0: 7:35 FM ഡയറി തുടരും. സമകാലികം. രാജ്യത്തിന് മാതൃകയാകുന്ന കൊച്ചി വാട്ടർ മെട്രോ. 7:50 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് എന്തു പഠിക്കണം എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ. ശാസ്ത്രദീപ്തി. 8:05 സാരഥി ആയുർവേദിക് ഹോസ്പിറ്റൽ ആയുർവിചാരം. പ്രമേഹ രോഗം നിയന്ത്രിക്കാം യോഗയിലൂടെ. സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ വത്സല ദേവി കെയുമായി അഭിമുഖം. 8:25 ഇന്നീ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്. തുടർന്ന് ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില. തുടരുന്ന ചിത്രമഞ്ജരി. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ. സഹയാത്രിക. സംരംഭകയായ റസീന എയുമായി അഭിമുഖം. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.
4: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
5: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ. അറിയിപ്പുകൾ. പഴം പച്ചക്കറി വില വിവരം. 12:05 വികസനത്തിന്റെ പുതുവഴികൾ. ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. സുകന്യ സമൃദ്ധി യോജന. SBI റിട്ടയർഡ് ചീഫ് ബാങ്ക് മാനേജർ ജയശ്രീ CG സംസാരിക്കുന്നു. തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ. നാടകം പിയാനോ. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ. വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ. പാട്ടിന്റെ നാട്ടുവഴി. അരയൻകാവ് 2 പുനഃപ്രക്ഷേപണം. 4:00 ആകാശവാണി FM വാർത്തകൾ. 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില.
7: എന്നും രാവിലെ 10:30.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: 5:00 ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു പങ്കെടുക്കുന്ന പത്മ അവാർഡ് സമർപ്പണം 2025. തത്സമയ പ്രക്ഷേപണം ഡൽഹി റിലേ. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ. മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. പച്ചക്കറി കൃഷി കൂടാതെ മത്സ്യകൃഷിയും ചെയ്യുന്ന മുതിർന്ന കർഷകൻ SN പിള്ളയെ പരിചയപ്പെടുത്തുന്നു. റിട്ടയേർഡ് അധ്യാപിക മേരി ജോണും കുട്ടിക്കർഷകനായ ചെറുമകൻ ആരോൺ മോൻസി ജോസഫും

0: കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: 7:35 മുതൽ 9 മണി വരെ എഫ് എം ഈവനിംഗ്. ഇതിൽ സമകാലികം, രാജ്യത്തിന് മാതൃകയാകുന്ന കൊച്ചി വാട്ടർ മെട്രോ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ആലുവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ പ്രശ്നോത്തരിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. എഫ് എം ഡയറിയിലെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിറിലെ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 കെ വി ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ, നാടകം പിയാനോ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിറിലെ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.
2: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
1: ആരോഗ്യക്കുറിപ്പുകൾ ചൊവ്വ വ്യാഴം
2: രാവിലെ 7:15. ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: പ്രേക്ഷകരെ ഇപ്പോൾ മധുരം ഗീതം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും ഇന്ന് ശ്രീകുമാരൻ തമ്പി എഴുതി, എ ടി ഉമ്മർ സംഗീതം പകർന്ന് എസ് ജാനകി പാടിയ ഗാനം.

നിങ്ങൾ കേട്ടത് മധുരം ഗീതം, ആകാശവാണിയുടെ ലളിതഗാനശേഖരത്തിൽ നിന്നും. സേവന വാർത്തകൾ. പുന്നപ്ര ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ആയ തസ്തികയിൽ താൽക്കാലിക നിയമനത്തിനായി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത SSLC. അപേക്ഷകർ 18-നും 45-നും മധ്യപ്രായമുള്ളവരായിരിക്കണം. ഉദ്യോഗാർത്ഥികൾ ഈ മാസം 29-ന് വൈകിട്ട് 4 മണിക്ക് മുമ്പായി അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ അയക്കേണ്ട വിലാസം: സീനിയർ സൂപ്രണ്ട്, ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, പുന്നപ്ര, വാടക്കൽ PO, ആലപ്പുഴ 6880003. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം: 9497727049. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 9497727049. എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസിന് കീഴിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിലെ ഡോക്ടർമാരുടെ ഒഴിവുകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ ഈ മാസം 29-ന് രാവിലെ 11-ന് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കും. MBBS യോഗ്യതയും TCMC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് പങ്കെടുക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ, പകർപ്പുകൾ, ബയോഡേറ്റ എന്നിവ സഹിതം അന്നേ ദിവസം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം: 04842360802. ഫോൺ നമ്പർ വീണ്ടും: 04842360802. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ചേച്ചി ഇത് കണ്ടോ?
1: ഹാപ്പി ബർത്ത്ഡേ കുട്ട,
2: കാണട്ടെ. വാവ്, എന്റെ ഫേവറിറ്റ് കളർ.
3: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
2: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
4: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
5: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
6: ഓ ഐ നോ.
5: RBI പറയുന്നു,
7: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
8: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
9: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. ആഫ്രിക്കയിൽ എബോള വ്യാപന സാഹചര്യത്തിൽ അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതത്തെയും ഉയർത്തുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. CBSE പുനർമൂല്യ നിർണയ പ്രക്രിയ തടസ്സങ്ങളില്ലാതെ നടത്തുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിലാണ് പുരസ്കാരം നൽകുക. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം പ്രഖ്യാപിച്ചത്. ഇതിൽ 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ പുരസ്കാരങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. രോഗവ്യാപന സാഹചര്യത്തിൽ ആഫ്രിക്കൻ യൂണിയനുമായി ഏകോപിപ്പിച്ച് പ്രതിസന്ധിയെ നേരിടാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ അഭിപ്രായപ്പെട്ടു. രോഗം വ്യാപിച്ച ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ പൌരന്മാർക്ക് നിർദ്ദേശവും നൽകി. ആഫ്രിക്കയിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിദേശത്തു നിന്നും വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാൻ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ഐസൊലേഷൻ വാർഡുകൾ ഉൾപ്പെടെ സജ്ജീകരിച്ചതായും കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയതായും ശ്രീ കെ മുരളീധരൻ പറഞ്ഞു.
10: വിദേശത്തുനിന്ന് വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ എയർപോർട്ടുകളിലും തുറമുഖങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾ, കണ്ണൂർ പെരിയാരം മെഡിക്കൽ കോളേജിലൊക്കെയാണ് ഐസൊലേഷൻ വാർഡ് ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, പ്രധാന റെയിൽവേ സ്റ്റേഷനിൽ സംവിധാനം ഒരുക്കാൻ പറഞ്ഞു. കാരണം മറ്റ് സ്റ്റേറ്റിൽ വന്നിറങ്ങി ട്രെയിനിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ജാഗ്രത എല്ലായിടത്തും നൽകിയിട്ടുണ്ട്. അതിന്റെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഭയപ്പെടാനൊന്നുമില്ല.
9: കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതത്തെയും ഉയർത്തുന്ന സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. കൊച്ചിയിൽ പൌരാവലി ഒരുക്കിയ

0: സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുന്ന സംസ്ഥാന ബജറ്റിൽ ആരോഗ്യ വിദ്യാഭ്യാസ അടിസ്ഥാന വികസന മേഖലകളിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി സൂചന നൽകി. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക അധ്യക്ഷയായി. പ്രശസ്ത ചലച്ചിത്ര താരം മമ്മൂട്ടി മുഖ്യാതിഥിയായിരുന്നു. മന്ത്രിമാർ, എംപിമാർ, എംഎൽഎമാർ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്ലസ് ടു ഉത്തരക്കടലാസുകളിലെ പുനർമൂല്യനിർണയ പ്രക്രിയയിൽ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷനെ സാങ്കേതികമായി സഹായിക്കുന്നതിന് ഐഐടി മദ്രാസിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നിർദ്ദേശിച്ചു. സിബിഎസ്ഇ പോസ്റ്റ് റിസൾട്ട് സർവീസസ് പോർട്ടലുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നയിച്ച ആശങ്കകൾ കണക്കിലെടുത്താണ് തീരുമാനം. പ്ലസ് ടു ഉത്തരക്കടലാസുകളിലെ പുനർമൂല്യനിർണയത്തിന് വിദ്യാർത്ഥികളെ കൂടുതൽ തുക നൽകിയിട്ടുണ്ടെങ്കിൽ തിരികെ നൽകുമെന്ന് സിബിഎസ്ഇ അറിയിച്ചു. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. അതേസമയം പുതിയ അധ്യയന വർഷത്തെ പ്ലസ് വൺ അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് മേയർ വി വി രാജേഷ്. പാളയം മാർക്കറ്റിലെ അനധികൃത പണപ്പിരിവ് ശ്രദ്ധയിൽപ്പെട്ടതായും നടപടി സ്വീകരിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ക്രമക്കേടുകളിൽ ആദ്യഘട്ട നടപടികൾ എടുത്തതായും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രി വി ഡി സതീശൻ നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്തതായും ശ്രീ വി വി രാജേഷ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ബലി പെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-28 തീയതികളിലാണ് അവധി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടാതെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരം ബാങ്കുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ആയിരിക്കും. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26-ന് പ്രതിഷ്ഠാദിനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: നാളെ വൈകിട്ട് 5-ന് തന്ത്രി കണ്ഠര മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ.ഡി. പ്രസാദ് നട തുറന്ന ദീപം തെളിക്കും. തുടർന്ന് മേൽശാന്തി 18-ാം പടി ഇറങ്ങി ഹോമകുണ്ടത്തിൽ അഗ്നി പകരുന്നതോടെ തീർത്ഥാടകർക്ക് 18-ാം പടി കയറി ദർശനം നടത്താൻ അനുമതി ലഭിക്കും. നട തുറക്കുന്ന നാളെ പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇടവത്തിലെ അത്തം നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠാദിനം ആചരിക്കുന്നത്. 26-ന് പ്രതിഷ്ഠാദിനത്തിൽ രാവിലെ 5-ന് നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും നടക്കും. അന്നേ ദിവസം പൂജകൾ പൂർത്തിയാക്കി രാത്രി 10-ന് നടയടയ്ക്കും.
0: സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട് വയനാട് ജില്ലകൾ ഒഴികെയുള്ള 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 28 വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ മുംബൈ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് നടക്കുന്ന 2-ാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125-ാം പതിപ്പിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. പുരുഷ സിംഗിൾസിൽ 25-ാം ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇതിഹാസ താരം നൊവാക് ജോക്കോവിച്ച് കോർട്ടിലിറങ്ങുന്നത്. ഫ്രഞ്ച് താരത്തിനെതിരെയാണ് ജോക്കോവിച്ചിന്റെ മത്സരം. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ യു ഖേൽക്കർ IAS ചുമതലയേറ്റു. സംസ്ഥാനത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവ് ഇറങ്ങിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. സാങ്കേതിക കാരണങ്ങളാൽ നാളെയും മറ്റന്നാളും നോർക്ക റൂട്ട്സിന്റെ കോഴിക്കോട് സർട്ടിഫിക്കറ്റ് ഓതന്റിക്കേഷൻ സെന്ററിൽ അറ്റസ്റ്റേഷൻ സേവനം ഉണ്ടായിരിക്കില്ല എന്ന് നോർക്ക റൂട്ട്സ് അറിയിച്ചു. 22,000 രൂപയുടെ പ്രാരംഭ നിക്ഷേപം നടത്തുന്നവർക്ക് പ്രതിമാസം 3 ലക്ഷം രൂപ വരുമാനം വാഗ്ദാനം ചെയ്യുന്ന ഒരു ക്വാണ്ടം AI നിക്ഷേപ പദ്ധതി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു.

0: നാളെ സമ്മാനിക്കും. ആഫ്രിക്കയിൽ എബോള വ്യാപന സാഹചര്യത്തിൽ അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയും ജനജീവിതത്തെയും ഉയർത്തുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. CBSE പുനർമൂല്യനിർണയ പ്രക്രിയ തടസ്സങ്ങളില്ലാതെ നടത്തുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ദേശാടനം എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചനയും സംഗീതവും നിർവഹിച്ച് ദീപാങ്കുരനും മഞ്ജു മേനോനും ചേർന്നാലപിച്ച ഗാനം

റേഡിയോ നാടക ശ്രോതാക്കൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. മെയ് 25 തിങ്കൾ മുതൽ മെയ് 29 വെള്ളി വരെ മലയാള റേഡിയോ നാടക ചരിത്രം മാറ്റിയെഴുതിയ കെ വി ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ കൊച്ചി FM പുനഃപ്രക്ഷേപണം ചെയ്യുന്നു. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ എന്നീ നാടകങ്ങളാണ് പുനഃപ്രക്ഷേപണം ചെയ്യുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കുക കെ വി ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ.

ഓർമ്മകൾ മരിക്കുമോ എന്ന ചിത്രത്തിനു വേണ്ടി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുതി, എം എസ് വിശ്വനാഥൻ സംഗീതം പകർന്ന, വാണി ജയറാം ആലപിച്ച ഗാനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായി മഴയുണ്ടായി. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കേരളത്തിലും ലക്ഷദ്വീപിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. കേരള തീരത്തും ലക്ഷദ്വീപിലും മത്സ്യബന്ധനത്തിനായി പോകുന്നവർക്ക് അടുത്ത 5 ദിവസത്തേക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.1 ഡിഗ്രി സെൽഷ്യസ്.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസികേ സഹാരെ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
2: കാർഷിക ജീവനം.
3: കൃഷി അറിവുകളും അനുഭവങ്ങളും.
2: ഇന്ന് കാർഷിക ജീവനത്തിൽ ആദ്യം വീടിന്റെ മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന തൃപ്പൂണിത്തുറ ചാത്താടിയിലെ പി കെ വിജയനെ പരിചയപ്പെടുത്തുന്നു. വീടിന്റെ മട്ടുപ്പാവിനെ ഒരു ചെറിയ തോട്ടമാക്കി മാറ്റി സ്വന്തം വീട്ടിലേക്കുള്ള പച്ചക്കറി മാത്രമല്ല പ്രകൃതിയോടുള്ള അടുപ്പവും വളർത്തുന്ന ഒരാളാണ് ഇന്നത്തെ നമ്മുടെ അതിഥി വിജയൻ. ആത്മവിശ്വാസവും പരിശ്രമവും ഉണ്ടെങ്കിൽ കൃഷി സാധ്യമാണെന്ന് തെളിയിച്ച ഒരു മട്ടുപ്പാവ് കർഷകൻ.
4: ഞാൻ ആദ്യമായിട്ട് കൃഷിയിൽ ഇറങ്ങുന്നെന്ന് പറഞ്ഞ കൃഷിഭവനിൽ നിന്ന് ഏതോ പച്ചക്കറി തൈ കൊടുക്കുന്നു അറിഞ്ഞ് ഞാൻ കൃഷിഭവനിൽ പോയി ഒരു 5-6 തൈകൾ കിട്ടി എനിക്ക്. അപ്പോൾ ഭൂമി ഈ കൃഷി ചെയ്യാനുള്ള ഇത്രയും സ്ഥലമില്ല. അപ്പോൾ പിന്നെ നോക്കി പറഞ്ഞാൽ മട്ടുപ്പാവ് ടെറസിൻ്റെ പുറത്താക്കാവുന്ന ഒരു 4-5 ഗ്രോ ബാഗ് വാങ്ങി അതിൻ്റെ അതിൽ ഈ തൈ നട്ടു നോക്കി. അപ്പം അങ്ങനെയാണ് ആദ്യമായിട്ട് കൃഷിയിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അത് ഏതാണ്ട് എനിക്കൊരു വലിയൊരു സന്തോഷമായി. അതിൽ നിന്ന് മുളകും തക്കാളിയും ഒക്കെ കിട്ടിക്കഴിഞ്ഞുകൊണ്ട് എനിക്ക് ഇനിയൊന്നും ചെയ്തു നോക്കണമെന്നുള്ള ഒരു ആഗ്രഹം വന്നു. അപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോയപ്പോൾ ഇപ്പോൾ എൻ്റെയിൽ ഏതാണ്ട് ഒരു 80 ഗ്രോ ബാഗുകൾ എൻ്റെ ടെറസിൻ്റെ പുറത്തുണ്ട്.
2: കൃഷി ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ സഹകരണം കൊണ്ടാണ് തനിക്ക് കൂടുതൽ കൃഷി ചെയ്യാൻ പ്രചോദനമായത് എന്നാണ് വിജയൻ പറയുന്നത്.
4: കൃഷിഭവനിൽ നിന്ന് കൃഷി ഓഫീസറുടെ നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. ഇവരുടെയൊക്കെ നിരന്തരമായ പ്രേരണ കൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ കൃഷിയിലോട്ട് ഇറങ്ങുന്നത് തന്നെ. അപ്പൊ അതെങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടിയെന്ന് അവരതൊക്കെ വിശദമായിട്ട് പറഞ്ഞു തന്നു.
2: മട്ടുപ്പാവിലെ കൃഷിയിൽ ഏറ്റവും മുഖ്യമായത് ഗ്രോ ബാഗ് നിറയ്ക്കുന്നതാണ്. അതിൽ വളവും മണ്ണും നിശ്ചിതമായ രീതിയിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ടാണ് ഗ്രോ ബാഗിൽ വിളവ് ലഭിക്കുന്നത്.
4: ആ രീതിയിൽ മുമ്പോട്ട് പോയി. ഗ്രോ ബാഗിൽ ചകരിച്ചോറ് മണ്ണ് അങ്ങനെ ഞാൻ കൂടുതലായിട്ട് കരിയില അങ്ങനെയുള്ള എൻ്റെതായ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ വലിയ ശാസ്ത്രീയമായിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല. എന്ത് അവൈലബിൾ ഉണ്ടോ അതിടുക. ചകിരിച്ചോറുണ്ടെ ചകിരിച്ചോറ്, മണ്ണുണ്ടെ മണ്ണ്.

0: കരിയില, മണ്ണ് പിന്നെ കുറച്ചേ യൂസ് ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞാൽ മണ്ണ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്, പൈസ കൊടുത്താണ് മണ്ണ് വാങ്ങേണ്ടത്. അങ്ങനെ വലിയ വിശദമായിട്ടുള്ള രീതി പോത്തിൽ എൻ്റെതായ മെത്തേഡിൽ കരിയിലുകൾ, ചകിരിച്ചോറ്, കുറച്ച് മണ്ണ്, കുറച്ച് ചരള്, അങ്ങനെയുള്ളതായാണ് എന്റെ ഗ്രോ ബാഗിൽ നിറയ്ക്കുന്നത്. മട്ടുപ്പാവിലെ ആദ്യം ഈ താഴേന്ന് ഈ വസ്തുക്കളെല്ലാം കൂടെ മേളിൽ കൊണ്ടുവരിക, കൊണ്ടുവന്നിട്ട് കുമ്മായോ ആയിട്ടിളക്കി ഒരാഴ്ച ഇട്ടിരുന്ന് പിന്നെ വളങ്ങളൊക്കെ ചേർത്ത് ഒരു 10-15 ദിവസം ആ മിശ്രിതം അങ്ങനെ അവിടെ കൂട്ടിയിടും. കൂട്ടിയിട്ട് കഴിഞ്ഞിട്ട് ഗ്രോ ബാഗിന്റെ അകത്തിൽ നിറച്ചിട്ട് തൈകൾ നടുവാണ്.
1: ഇപ്പോൾ വിജയന്റെ വീടിന്റെ മട്ടുപ്പാവിൽ ക്യാരറ്റ്, ബീട്രൂട്ട്, സവാള, ഉള്ളി എന്നിവ ഒഴിച്ച് ഒട്ടുമിക്ക പച്ചക്കറികളും കൃഷി ചെയ്യുന്നു.
0: ഇപ്പോൾ ടെറസിന്റെ പുറത്ത് പീച്ചുണ്ട്, പയറ് ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞു, വെണ്ടയ്ക്ക വളം കൊടുക്കുന്നുണ്ട്, ചീരയുണ്ട്, തക്കാളിയുണ്ട്, മുളകുണ്ട്. ഇങ്ങനെ മാറി മാറി ഞാൻ ഓരോന്ന് കൃഷി ചെയ്യുന്നുണ്ട്. അതൊരു ബിസിനസ്സായിട്ട് വിറ്റ് പൈസ മേടിക്കാനായിട്ടാണ് ഞാൻ ചെയ്യുന്നത്.

0: നന്നായിട്ട് ഇളക്കി ഒരാഴ്ച ഇട്ടിരുന്ന് പിന്നെ വളങ്ങളൊക്കെ ചേർത്ത് ഒരു 10-15 ദിവസം ആ മിശ്രിതം അങ്ങനെ അവിടെ കൂട്ടിയിടും. കൂട്ടിയിട്ട് കഴിഞ്ഞിട്ട് ഗ്രോ ബാഗിന്റെ അകത്തിൽ നിറച്ചിട്ട് തൈകൾ നടുവാണ്.
1: ഇപ്പോൾ വിജയന്റെ വീടിന്റെ മട്ടുപ്പാവിൽ ക്യാരറ്റ്, ബീട്രൂട്ട്, സവാള, ഉള്ളി എന്നിവ ഒഴിച്ച് ഒട്ടുമിക്ക പച്ചക്കറികളും കൃഷി ചെയ്യുന്നു.
0: ഇപ്പൊ ടെറസിന്റെ പുറത്ത് പീച്ചുകൊണ്ട് പയറ് ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞു. വെണ്ടയ്ക്ക വളം എടുക്കുന്നുണ്ട്, ചീരയുണ്ട്, തക്കാളിയുണ്ട്, മുളകുണ്ട്. ഇങ്ങനെ മാറി മാറി ഞാൻ ഓരോന്ന് കൃഷി ചെയ്യുന്നുണ്ട്. അതൊരു ബിസിനസ്സായിട്ട് വിറ്റ് പൈസ മേടിക്കാനായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്റെ വീട്ടാവശ്യത്തിനേക്കുള്ള ഒരു പച്ചക്കറി ഉണ്ടാക്കുക, ബാക്കി വരുന്നത് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുക, അങ്ങനെയുള്ള രീതിയിലേ ഉള്ളൂ. അല്ലാതെ ഒരു പച്ചക്കറി പോലും ഈ 7-8 വർഷത്തിനുള്ളിൽ ഞാൻ വിറ്റിട്ടില്ല. ഒരു സന്തോഷത്തിന്റെ പുറത്ത് ചെയ്യുന്നു. ഇപ്പൊ നമ്മളൊരു മുളക് നട്ടു, അതൊന്ന് പൂത്തു, അതേലൊരു മുളക് വന്നു, അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമാണ് നമ്മുടെ മനസ്സിൽ. പിന്നെ കൃഷി ചെയ്യുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുളകും തൈ നട്ടിട്ട് എവിടെങ്കിലും പോയിട്ട് എന്തെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അതേന്ന് മുളക് കിട്ടത്തില്ല. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ എങ്ങനെ പരിപാലിക്കുന്നു അതുപോലെ പരിപാലിച്ച് ഇതിന്റെ പുറകെ ഈ വേനൽക്കാലമാണ് 2 നേരം നനയ്ക്കണം, അതിന് വളം ഇടേണ്ട സമയത്ത് വളങ്ങൾ കൊടുക്കണം, പിന്നെ മുഞ്ഞ അങ്ങനെയുള്ള കീടങ്ങളൊക്കെ വരുന്നുണ്ട്, അതിന് ജൈവവളങ്ങളൊക്കെ ഒഴിക്കണം. അങ്ങനെ ഇതിന്റെ പുറകെ നടന്നെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് ആദായം, നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ കിട്ടത്തുള്ളൂ.
1: രാവിലെ കൃത്യമായി ചെടികളുടെ പരിചരണം നടത്തുന്നുണ്ട് വിജയൻ. 2 മണിക്കൂർ നേരമെങ്കിലും ചെടികളുടെ ഒപ്പം കൂടി അവയ്ക്കു വേണ്ട വളവും വെള്ളവും നൽകി വരുന്നു. സ്വന്തം മക്കളെ പരിചരിക്കുന്നത് പോലെ സ്നേഹിച്ചും ലാളിച്ചും വഴക്കു പറഞ്ഞുമാണ് അദ്ദേഹം ചെടികൾ പരിപാലിച്ചു പോരുന്നത്.
0: നമുക്കതൊരു സന്തോഷം. പ്രായമായ സമയത്ത് വെറുതെ നടക്കണ്ടായല്ലോ. 2 മണിക്കൂർ അവരുടെ അതിന്റെ പുറകെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നാൽ നമുക്കും ഒരു സന്തോഷം. വിഷമില്ലാത്ത പച്ചക്കറി നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ, നമ്മുടെ ഗ്രോ ബാഗിൽ നിന്ന് തന്നെ നമുക്ക് എടുത്ത് കഴിക്കാം. നമ്മൾ രാവിലെ ഒരു 7-8 മണിയാവുന്ന വീട്ടിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് ദൂരം അങ്ങ് പോകണ്ടല്ലോ. രാവിലെ ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് മേളിലോട്ട് ടെറസിന്റെ പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഷെഡ്യൂളുണ്ട്. ഒരാഴ്ചയിൽ ഇത്ര വളമിടുന്നത്, ഒരാഴ്ച ഇപ്പൊ തിങ്കളാഴ്ച വളം ഇടുകയാണെങ്കിൽ 15 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുന്നുണ്ടെങ്കിൽ ആ തിങ്കളാഴ്ച തന്നെ വളങ്ങൾ കൊടുക്കുക. പിന്നെ നനയെന്നും ഉണ്ട്. വേനൽക്കാലം ആയതുകൊണ്ട് 2 നേരം നനയ്ക്കേണ്ടി വരും. തക്കാളിക്കൊക്കെ 2 നേരം നനച്ചേ മതിയാവും. ഒരു 2 മണിക്കൂർ കഴിയുക, നമ്മുടെ ജോലിയൊക്കെ കഴിയുക, പിന്നെ ഒരു 4 മണിക്കോ 5 മണിക്കോ വീണ്ടും പോവുക. 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഇവരുടെ കൂടെ നടക്കുക, അവരോട് വർത്തമാനം പറയുക, അവരുടെ വർത്തമാനം നമ്മൾ കേൾക്കുക. അതൊരു നമ്മുടെ എല്ലാം മാറ്റി വെച്ചിട്ട് നമുക്കൊരു സന്തോഷമായിട്ടുള്ളൊരു ആണ് ഈ കൃഷി എന്ന് പറയുന്നത്. ഇത് ജൈവവളങ്ങളാണ്, ചാണകപ്പൊടിയാണ് ഇതിന്റെ അത്യാവശ്യമായിട്ടുള്ളത്. ചാണകപ്പൊടിയൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് സിറ്റിക്കകത്തിൽ. ഞാൻ കൂടുതലായിട്ട് കപ്പലണ്ടി പിണ്ണാക്കാണ് ഉപയോഗിക്കുന്നത്, എല്ലുപൊടി, കപ്പലണ്ടി പിണ്ണാക്ക്, പിന്നെ അല്പം ചാണകവും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ചാണകമൊക്കെ വില കൊടുത്ത് മേടിച്ച് പറ്റത്തുള്ളൂ. ഇപ്പൊ കപ്പലണ്ടി പിണ്ണാക്കും എല്ലുപൊടി ഒരു ബക്കറ്റിന്റെ അകത്തിൽ കലക്കി അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കഞ്ഞിവെള്ളവും പച്ചക്കറി അരിയുന്ന വേസ്റ്റും എല്ലാം കൂടെ ഒരു ബക്കറ്റിലിട്ട് ഒരാഴ്ച കഴിയുന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ ഞെവിടി പിഴിഞ്ഞ് എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ചുവട്ടിൽ ഒഴിക്കും. ഇപ്പൊ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു പച്ചക്കറി അരിയുന്ന പച്ചക്കറിയുടെ ഒരു വേസ്റ്റ് പോലും വേസ്റ്റ് ആവുന്നില്ല. മീൻ കഴുകുന്ന വെള്ളം വേസ്റ്റ് ആവുന്നില്ല. എല്ലാം ഇവർക്ക് കൊടുക്കുകയാണ്. നമുക്ക് അതിന്റെ അനുസരിച്ച് നമുക്ക് ആവശ്യമുള്ളത് അവർ തരുന്നുണ്ട്. നമ്മുടെ ആവശ്യം കഴിഞ്ഞു കിട്ടുന്നുണ്ട് എനിക്ക്. പിന്നെ ഞാൻ വിൽക്കത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതെനിക്കൊരു ഇഷ്ടമുള്ള ശീലമല്ല. അതുകൊണ്ട് ഞാൻ വിൽക്കുന്നില്ല. നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും ഒക്കെ വേണുന്നവർക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ടെറസിന്റെ പുറത്ത് നമുക്ക് ഒരു വല കെട്ടാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ കെട്ടിക്കൊടുത്താൽ നമുക്ക് പയറും പീച്ചും ഒക്കെ ഞാൻ അങ്ങനെയാണ് പടർത്തുന്നത്. പീച്ചലൊക്കെ ഞാൻ 6-7 വർഷം കൊണ്ട് ഇപ്പൊ 2-ാമത് ഇപ്പൊ പീച്ചലെടുത്ത് കഴിഞ്ഞ് ഞാൻ ഗ്രോ ബാഗ്. ഇപ്പൊ ഈ ഇപ്രാവശ്യം നടുന്ന ഈ പ്രാവശ്യം വെണ്ട നടുവാണെങ്കിൽ ആ ഗ്രോ ബാഗിൽ അടുത്ത പ്രാവശ്യം വെണ്ട നടില്ല, വേറെ ഏതെങ്കിലും ഒരു ഐറ്റം നടും. പീച്ചൽ നട്ടതിൻ്റെ അകത്ത് ഈ തക്കാളി നടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. അപ്പൊ നടുന്ന വസ്തു ആ ഗ്രോ ബാഗിൽ വീണ്ടും നടത്തില്ല, ഗ്രോ ബാഗ് മാറി മാറി ഉപയോഗിക്കും. അങ്ങനെ ഇപ്പൊ പയറുണ്ട്, പയറ് പൂത്ത് പയറായി തുടങ്ങി. പീച്ചൽ ഇപ്പൊ പടരാൻ തുടങ്ങി. ഒരു ട്രിപ്പ് പീച്ചൽ കഴിഞ്ഞ് ഇപ്പൊ 2-ാമത് വീണ്ടും പീച്ചൽ പടരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് കഴിയുന്നുണ്ടെങ്കിൽ അത് ഒന്നിളക്കി അല്പം കുമ്മായം ഇട്ട് മിക്സ് ചെയ്ത് ഒന്ന് പുളിക്കാൻ ഒരു 3-4 ദിവസം അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ചെടികൾ നടുക. പിന്നെ സാധാരണ അത് 2-3 നില ഒക്കെ ആകുമ്പോൾ അതിന് വളങ്ങൾ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, അല്ലാതെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. മണ്ണ് എല്ലാം വർഷത്തിൽ ഒരു പ്രാവശ്യമേ ഞാൻ ഗ്രോ ബാഗ് എല്ലാം കൂടെ മണ്ണെല്ലാം കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് നിറയ്ക്കത്തുള്ളൂ. ബാക്കി 11 മാസവും ഒരു കൃഷി കഴിയുന്ന തന്നെ ആ ഗ്രോ ബാഗ് ഒന്ന് ഇളക്കി അതിൻ്റെ അകത്തിൽ അല്പം കുമ്മായം ഇളക്കി ഒന്ന് മിക്സാക്കി വെച്ച് 2-3 ദിവസം കഴിയുന്നുണ്ടെ അതിൻ്റെ അകത്തിൽ പച്ചക്കറികൾ നടുക എന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. എന്റെ കൃഷി രീതിയാണത്. ശാസ്ത്രീയമായിട്ട് അങ്ങനെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്റെ അറിവനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്.

0: എനിക്ക് അതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കുന്നില്ല. എനിക്ക് എന്റെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നുമുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ ആദ്യം ഞാൻ 3 കിലോ ബാഗോ 4 കിലോ ബാഗോ തുടങ്ങിയ ഞാനിപ്പോ ഒരു 70-80 കിലോ ബാഗിൽ കൃഷി ചെയ്യുന്നുണ്ട്.
1: തൃപ്പൂണിത്തുറ കൃഷിഭവൻ കേന്ദ്രീകരിച്ച് ഞാറ്റടി എന്ന ഒരു കൃഷി കൂട്ടായ്മയുണ്ട്. കൃഷിഭവന്റെ കീഴിൽ എവിടെയെങ്കിലും തരിശു ഭൂമിയുണ്ടെങ്കിൽ അവിടെ വിജയനും കൂട്ടരും കൂട്ടായി കൃഷി ചെയ്തു വരുന്നു.
0: പിന്നെ ഞങ്ങളെ ഇങ്ങനെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ കൃഷി ഓഫീസറുടെയും അസിസ്റ്റന്റ് ഓഫീസറുടെയും ഒക്കെ നിരന്തരമായിട്ടുള്ള നമ്മുടെ സപ്പോർട്ടോടുകൂടി പിന്നെ അവിടെ കുറെ കർഷകർ വരുന്നുണ്ട്. അങ്ങനെ അവരുമായിട്ട് പരിചയപ്പെട്ട് ഇപ്പൊ ഞങ്ങൾ ഞാറ്റടി കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു 20 പേര് മേളി ഉണ്ട്. അപ്പൊ എവിടെങ്കിലും ഒക്കെ തരിശു കിടക്കുന്ന ഭൂമികളുണ്ട്. അപ്പൊ അതിന്റെ ഉടയിൽ നമുക്ക് കൃഷി ചെയ്യാൻ തരാൻ തയ്യാറുള്ളതുണ്ടെങ്കിൽ ഞങ്ങൾ 3-4 പേരായിട്ട് ഇങ്ങനെ ഞങ്ങൾ വെളി കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പൊ പല സ്ഥലത്തും ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്, 3-4 ഞങ്ങളുടെ ഒരു ഗ്രൂപ്പായിട്ട് വെച്ചിട്ട്. പിന്നെ എല്ലാ മാസത്തിലെയും 2-ാമത്തെ വെള്ളിയാഴ്ച ഞങ്ങളുടെ ആരുടെയും ഒരാടെ കൃഷി സ്ഥലത്ത് ഞങ്ങൾ ഒത്തുചേരാറുണ്ട് ഈ ഞങ്ങളുടെ ഗ്രൂപ്പ് മുഴുവനും കൂടെ. അപ്പൊ അവിടെ കൃഷി ഓഫീസറും അസിസ്റ്റന്റ് ഓഫീസറും അസിസ്റ്റന്റ് കൃഷി ഡയറക്ടറും ഒക്കെ വരും. ആ മീറ്റിംഗിൽ പങ്കെടുക്കും, ഞങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും തരും. അതുപോലെ തന്നെ ഞങ്ങൾ വിളവെടുക്കുന്ന സമയത്ത് അവരെ അറിയിച്ചാൽ അവർ വിളവെടുപ്പ് ഉത്സവത്തിന് ഇപ്പൊ അടുത്ത നാളെ എന്റെ ഒരു സുഹൃത്തിന്റെ വിളവെടുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറാണ് വിളവെടുപ്പിന് വരുന്നത്. ഇങ്ങനെ കൃഷിഭവനുമായിട്ട് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടുകൾ തരുന്നുണ്ട്. പ്രേരണ കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്. തൃപ്പൂണിത്തുറ കൃഷി ഓഫീസിൽ അവർ നിരന്തരമായിട്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുകളും കൃഷി ചെയ്ത് ഞങ്ങൾ പുറകെ ഉണ്ടെന്നുള്ള ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഭൂമിയിൽ ചെയ്യുന്നതും ഇതുമായിട്ട് അല്പം വ്യത്യാസം വരും, അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ആക്രമം ഉണ്ടാവാറുണ്ട്. ഇനി ഞാൻ ഈ ജൈവ രീതിയിലുള്ള വേപ്പെണ്ണ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഡൈലൂട്ട് ചെയ്ത് അതുകൊണ്ട് സ്പ്രേ ചെയ്യാറുണ്ട്. പിന്നെ കാന്താരിമുളക് അരച്ച് കഞ്ഞിവെള്ളത്തിൽ കലക്കി അതൊക്കെ സ്പ്രേ ചെയ്ത്, അല്ല വിഷാംശമുള്ള മരുന്നുകളൊന്നും അടിക്കാറില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന പച്ചക്കറിയാണ്. അപ്പൊ നമ്മൾ കീടങ്ങൾ ചെടി നട്ട് ആദ്യം തന്നെ കീടങ്ങൾ വരാതെ നോക്കണം നമ്മൾ. അപ്പൊ തുടക്കത്തിൽ തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡുകൾ നോക്കിക്കൊണ്ടേ ഇരിക്കണം. എവിടെങ്കിലും കീടങ്ങൾ പിടിക്കുവോ എന്തെങ്കിലും ചെയ്തെങ്കിൽ ആ ഇല അങ്ങ് അതിൻ്റെ അതങ്ങനെ ഉള്ളിക്കളയുക, കളഞ്ഞിട്ടുടൻ തന്നെ ഈ കഞ്ഞിവെള്ളം ഒഴിക്കുവോ വേപ്പെണ്ണ മിശ്രിതം അടിക്കുവോ ഒക്കെ ചെയ്ത് നമ്മൾ അതിനെ ചെറുപ്പത്തിലേ പരിപാലിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറില്ല. അത് തുടക്കത്തിലെ സ്റ്റാർട്ടിങ്ങിലെ നമ്മൾ നോക്കി ചെയ്യണം. അത് രോഗം മൂർച്ഛിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയിട്ടൊന്നും ചെയ്തിട്ടോ യാതൊരു പ്രയോജനമില്ല. ഇപ്പോഴേ ഞാനും എൻ്റെ ഭാര്യയേ ഉള്ളൂ. മോളുണ്ട്, മോള് വിവാഹിതയാണ്, ജോലിയുണ്ട്. അപ്പം അവർക്ക് അതിനുള്ള സമയമില്ല. പിന്നെ ഭാര്യ എൻ്റെ കൂടെ വരും. ഭാര്യയാണ് മാക്സിമം എനിക്ക് ഇത് നട്ടു തരുന്നത്. പയറായാലും വെണ്ടയായാലും ഒക്കെ ഭാര്യ വന്ന് ഞാനെല്ലാം ഗുരുവായ്ക്ക് വൃത്തിയാക്കി കൊടുത്തു കഴിയുന്നുണ്ട്. ഭാര്യയാണ് അതെല്ലാം നട്ടു തരുന്നത്. അങ്ങനെ എൻ്റെ കൂടെ മട്ടുപ്പാവ് വരും. ഭർത്താനൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കും. എന്തെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ ചെയ്തു തരും. അവരുടെ സപ്പോർട്ടുണ്ട് നമുക്ക്. അത് എല്ലാവരും കൃഷി ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഞാൻ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞ പോലെ കൃഷി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും കൊണ്ടുപോയി നട്ടിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നൊന്നും കിട്ടില്ല. നമ്മുടെ കൊച്ചു കുഞ്ഞിനെ എങ്ങനെ ലാളിക്കുന്നു പരിപാലിക്കുന്നു അതുപോലെ തന്നെ ഇവരെ പരിപാലിച്ചെങ്കിൽ മാത്രമേ ആദായം കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മൾ കുറേ നെല്ല് വിതച്ചു, കുറേ ചേന നട്ടു, അല്ലെ വാഴ നട്ടു, അതിന് നമ്മൾ എന്നും അതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമൊന്നുമില്ല. മാസത്തിലോ ഒരു പ്രാവശ്യമോ അതിന് വളങ്ങളിടുവോ. കൂടുതലായിട്ട് ചേനയ്ക്കും വാഴയ്ക്കൊന്നും നനയ്ക്കേണ്ട വലിയ പ്രശ്നം വരുന്നില്ല. എപ്പോഴേലും ഒക്കെ ചെയ്താൽ മതി. അതുപോലല്ല പച്ചക്കറി ഐറ്റം എന്ന് പറയുന്നത്. പച്ചക്കറി കൃഷി ചെയ്യുവാണെങ്കിൽ അവരുടെ കൂടെ അതിൻ്റെ പുറകെ നടന്ന് ചെയ്യാനുള്ള ഒരു സന്മനസ്സുണ്ടെങ്കിൽ നമുക്കാവശ്യമുള്ള പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പരിധി വരെ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടാക്കാമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു പരിധി വരെ ഞാനിപ്പോൾ 7-8 വർഷമായിട്ട് ഇങ്ങനെയുള്ള പച്ചക്കറികളൊന്നും വെളിയിൽ നിന്ന് ക്യാരറ്റോ ബീട്രൂട്ടോ മുള്ളങ്ങി അങ്ങനെയുള്ള ഐറ്റങ്ങളേ ഉള്ളൂ വെളിയിൽ നിന്ന് മേടിക്കുന്നു. ഉരുളക്കിഴങ്ങ് ഇതൊന്നും ഞാൻ കൃഷി ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ വെണ്ട പയറ് പീച്ച് തക്കാളി ചീര ഇതൊക്കെ എൻ്റെ വീട്ടിലെ ആവശ്യത്തിനുള്ളത് എന്നും കാണും എൻ്റെ ടെറസിൻ്റെ പുറത്ത്. എൻ്റെ ആവശ്യം കഴിഞ്ഞ് ആർക്കെങ്കിലും ഒന്നോ രണ്ടോ പേർക്കും കൊടുക്കുകയും ചെയ്യും. എല്ലാവരും കൃഷിയിലോട്ട് ഇറങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം. കഴിവത് നമുക്ക് സ്ഥലമില്ല സിറ്റിക്കകത്തിൽ, ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പം എല്ലാത്തിലും ഇപ്പം ഗ്രോ ബാഗ് തന്നെ വേണമെന്നില്ല. പ്ലാസ്റ്റിക്കിൻ്റെ ഈ വെള്ളത്തിൻ്റെ കുടിക്കുന്ന ബോട്ടിലിൻ്റെ പകുതി വെച്ച് കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് അല്പം മണ്ണിൽ നിന്ന് അരച്ചൊരു മുളകും തൈ വെച്ചാലും അതേലും മുളകുണ്ടാവും. അപ്പോൾ നമുക്ക് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉള്ള സ്ഥലത്തൊക്കെ കൃഷി ചെയ്യാം, എവിടെ വേണേലും കൃഷി ചെയ്യാം. അതിനുള്ളൊരു സന്മനസ് വേണം, സമയം വേണം, അതൊരു സന്തോഷമാണത്. ഒരു മുളക് അങ്ങോട്ട് നട്ടു അതൊന്ന് വലുതായി ഒന്ന് പൂത്തു, അതിൻ്റെ ആ പൂ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. അത് കഴിയുന്ന തന്നെ അതിലൊരു മുളക് അങ്ങോട്ട് വിരിയുന്നത് കാണുമ്പോൾ സന്തോഷം. ആ മുളക് വരച്ച് നമ്മുടെ കറിക്കകത്തിട്ട് കഴിക്കുന്നതിനൊരു സന്തോഷം. അതാണ് കൃഷി എന്ന് പറയുന്നത്. ആർക്കൊക്കെ ചെയ്യാൻ പറ്റുമോ അവരെല്ലാം കൃഷിയിലോട്ട് ഇറങ്ങും. ചെറിയ

0: രീതിയിൽ എന്തെങ്കിലും കൃഷിയിലോട്ട് ഇറങ്ങണമെന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന.
1: ചെറിയൊരു മട്ടുപ്പാവിൽ ആരംഭിച്ച ഈ കൃഷിയാത്ര ഇന്ന് പലർക്കും പ്രചോദനമായി മാറുകയാണ്. സ്ഥലത്തിന്റെ പരിമിതികളല്ല, മനസ്സിന്റെ വിശാലതയാണ് കൃഷിയെ വളർത്തുന്നതെന്ന് തെളിയിക്കുന്ന ഈ അനുഭവങ്ങൾ ഇനിയും കൂടുതൽ പേരെ കൃഷിയിലേക്ക് ആകർഷിക്കട്ടെ. വിജയന് എല്ലാവിധ ആശംസകളും നേരുന്നു. വിജയനെ ഫോണിൽ വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ 7736459529. നമ്പർ ഒരിക്കൽ കൂടി 7736459529. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വീടിന്റെ മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന തൃപ്പൂണിത്തുറ ചാത്താരിയിലെ പി കെ വിജയന്റെ കാർഷിക അനുഭവങ്ങൾ.

0: ആ നന്ദന,
1: ആ ചേച്ചി എവിടെ പോവാ?
0: ആ ഞാനേ ഇവിടെ ഒരു കൃഷിയൊക്കെ ചെയ്യുന്ന കോമളചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടന്റെ വീട് അന്വേഷിച്ചു വന്നതാ. അറിയോ ആ വീട്?
1: ആ ചേട്ടന്റെ വീട് ഇവിടെ അടുത്താ, നമ്മുടെ പാലത്തോട് ജംഗ്ഷൻ ഇല്ലേ,
0: ആ
1: അവിടെ നിന്ന് നേരെ പോയിട്ട് ആദ്യത്തെ ലെഫ്റ്റ്, അവിടെ വലിയ കിണറുണ്ട്, അതിന്റെ മുമ്പിൽ കൂടെ ഉള്ള റോട്ടിൽ കൂടി പോകുമ്പോൾ നേരെ ചെല്ലുമ്പോൾ ആ വളവിൽ കാണുന്ന ഗേറ്റ് ആണ്, അതാണ് ആ ചേട്ടന്റെ വീട്. ആ ചേട്ടന് കുറെ കൃഷി ഉണ്ടെന്ന് തോന്നല്ലേ.
0: ആ ചേട്ടന് കുറെ കൃഷി ഉണ്ടെന്നൊക്കെ കേട്ടിട്ട് വന്നാണ് ഞാനേ. അപ്പൊ അവിടം വരെ ഒന്ന് പോയി
1: ആ
0: കണ്ടിട്ട് വരാന്ന് ഓർത്താണ്. എന്നാ ഞാൻ ചെല്ലട്ടെ.
1: ആ ശരി ചേച്ചി, എന്നാ പിന്നെ കാണാം.
0: ശരി, ഓക്കെ, ബൈ, താങ്ക് യു.
1: ഓക്കെ.
0: അപ്പൊ ഞാനിങ്ങനെ പാലച്ചൂടുള്ള കോമളചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട് കേട്ടോ. ആ ചേട്ടൻ നല്ല രീതിയിൽ കൃഷിയൊക്കെ ചെയ്യും, അവാർഡുകളൊക്കെ വാങ്ങിച്ചാണെന്നൊക്കെ അറിഞ്ഞിട്ട് ആ ചേട്ടന്റെ വീട് അന്വേഷിച്ചാണ് കേട്ടോ ഞാൻ വന്നത്. അപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരി ഇപ്പൊ കണ്ടത്. ആ കുട്ടി എനിക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. അപ്പൊ ഞാൻ ആ കുട്ടി പറഞ്ഞ വഴി കൂടി വന്നു. ഇവിടെ വലിയൊരു കിണറുണ്ട് കേട്ടോ, അപ്പൊ അതിന്റെ സൈഡിൽ കൂടിയാണ് കേട്ടോ, നല്ല വീതിയുള്ള വഴിയാണ്. ഈ പറഞ്ഞ പോലെ നേരെ നോക്കുമ്പോ ആ വളവിന്റെ ഭാഗത്തൊരു ഗേറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഒന്ന് ചെന്ന് നോക്കാം. അവിടെ ചെന്നിട്ട് നമുക്ക് ചേട്ടനെ പരിചയപ്പെടാം കേട്ടോ. ചേട്ടനിവിടെ വീടിന്റെ ഉമ്മറത്ത് പാവല് പടവലം ഒക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. ഈ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോ ഉണ്ടല്ലോ, നമ്മൾ നടക്കുന്നത് ഈ പാവലിന്റെയും പടവലത്തിന്റെയും ഒക്കെ പന്തലിന്റെ ഉള്ളിൽ കൂടിയാണ് കേട്ടോ. നല്ലൊരു രസമുണ്ട് ഈ പന്തലിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടക്കാനായിട്ട് കേട്ടോ. അപ്പൊ അതിലിങ്ങനെ പാവലും പടവലും ഒക്കെ ഇവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ചേട്ടനിവിടെ കൃഷി സ്ഥലത്ത് തന്നെ ഉണ്ട്. നമുക്ക് ചേട്ടനെ കണ്ട് എന്തൊക്കെ കൃഷിയാണുള്ളത് എന്നൊക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ. ചേട്ടൻ, ഞാനേ ആകാശവാണി കൊച്ചി എഫ്എമ്മിന്റെ കാർഷിക ജീവനത്തിൽ നിന്നാണ്.
2: സ്വാഗതം. ഈ കാണാൻ വേണ്ടി വന്നതാണോ?
0: ആ ഞാനേ ഈ കൃഷിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നതായിരുന്നേ. അപ്പൊ ഇവിടെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ പന്തലിലൊക്കെ പാവലും പടവലും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. പാവലും പടവലും കൂടാതെ മറ്റ് ഒരുപാട് കൃഷികൾ ഉണ്ടല്ലോ ഇവിടെ.
2: ചേനയുണ്ട്, ഇഞ്ചിയുണ്ട്, മഞ്ഞള്, കാച്ചില്, കിഴങ്ങ് വർഗ്ഗങ്ങള്, വെള്ളം കൃഷിയുണ്ട്. പിന്നെ പലതരം വാഴകൾ, കദളി വാഴ മുതലേ എല്ലാ വാഴകളും ഉണ്ട്. ഏത്തവാഴ, കദളി വാഴ, ഞാലിപ്പൂവൻ, പാളയം കോളൻ എല്ലാ വാഴകളും ഉണ്ട്. പിന്നെ കപ്പ, എല്ലാ ഐറ്റംസും ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. വഴിയിലാണെങ്കിൽ അതെല്ലാം.
0: പാവല് ഏതാ ഇനം?
2: പാവല് നാടൻ പാവലാണ്. നല്ല
0: ഏകദേശം വിളവൊക്കെ എടുത്ത് കഴിയാനായിട്ട് ആയ സമയമാണോ?
2: വിളവെടുത്ത് കഴിഞ്ഞ് ഇത് രണ്ട് സീസണായിട്ടാണ് ഇവിടെ ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ശീതകാല കൃഷി. ആ ശീതകാലത്ത് നടന്നതെല്ലാം വിഷുവോടുകൂടി എൻ്റെ വിളവെടുപ്പെല്ലാം തീരും. ഇത് വിളവെടുപ്പ് തീർന്നു കിടക്കുന്ന ഘട്ടത്തിലുള്ള വിളവുകളാണ് ഈ കിടക്കുന്നതെല്ലാം. എൻ്റെ ആദ്യഘട്ടത്തിലുള്ള വിളവുകളെല്ലാം നാലഞ്ച് ട്രിപ്പായിട്ട് എല്ലാം എടുത്തു പോയതാണ്. പിന്നെ വിഷുവിൻ്റെ സീസണിലായപ്പോൾ ഇവിടെ എല്ലാം വെള്ളിരിക്ക ഉണ്ടായിരുന്നു. ആ വെള്ളിരിക്ക ഇട്ട സ്ഥലത്താണ് ഇപ്പം ഞാൻ ചേന ഇട്ടാൻ മുളച്ച് നിൽക്കുന്നത്. അവിടെ അവിടെ വെള്ളരിയായി, കണിവെള്ളിയായിരുന്നു. ആ ഒരു ഏരിയ മുഴുക്കൻ കണിവെള്ളരിയായിരുന്നു. അത് വിഷുവിന്റെ സീസണിൽ ഞാനത് മാർക്കറ്റിംഗ് ചെയ്തത്.
0: എങ്ങനെയുണ്ടായിരുന്നു കണിവെള്ളരിയുടെ ഒരു വിളവൊക്കെ?
2: നല്ല ആദായം കൃഷിയായിരുന്നു.
0: ഈ ഒരു കൃഷിയിടം ഒരുക്കുന്ന ഒരു രീതി, അതിന്റെ ഒരു പരിചരണ രീതി, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരോ.
2: ഞാൻ ഏത് വിളവെടുത്തു കഴിഞ്ഞാലും അതിന്റെ കളയെല്ലാം മാറ്റി, ആ വിളവെടുത്ത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ആ വിളവിൻ്റെ ചെടികളെല്ലാം നിൽപ്പുണ്ടാവുമല്ലോ, അതെല്ലാം പറിച്ച് മാറ്റി മണ്ണ് നല്ലപോലെ ഇളക്കിയിട്ട് ഏത് കൃഷി ഇറക്കിയാലും കുമ്മായം എല്ലാം തൂവി ഒരു 10-15 ദിവസം കുമ്മായം തൂവി മണ്ണ് നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കി അവിടെ ഇടും. അത് കഴിഞ്ഞ് 10-15 ദിവസം കഴിയുമ്പോഴത്തേക്കും പിന്നെ ചാണപ്പൊടി, എല്ലുപൊടി, പിന്നെ വേപ്പിൻ പിണ്ണാക്ക്.

0: ഉണ്ടാക്ക്. ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി മണ്ണ് നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യും. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടാണ് ഈ വിത്തുകൾ നടുന്നത്. ആ വിത്ത് നട്ട് മുളച്ച് ഏതാണ്ട് ഒരു മൂന്നില കഴിയുമ്പോഴത്തേക്കും ആദ്യത്തെ വളം ചെയ്യും. അധികം ജൈവവളങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാസവളങ്ങളങ്ങനെ ഉപയോഗിക്കാറില്ല. വളങ്ങളാണെങ്കിലും കീടനാശിനികളാണെങ്കിലും എല്ലാം ജൈവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: എത്ര സ്ഥലത്താണ് ചേട്ടനി കൃഷി ഇറക്കിയിരിക്കുന്നത്?
0: ഇപ്പം 26 സെന്റ് സ്ഥലമുണ്ട്. 26 സെന്റ് സ്ഥലത്തിൽ ഒരു ഇഞ്ച് പോലും വിടാതെ എല്ലാ സ്ഥലവും ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ പന്തലിൻ്റെ ചോട് മാത്രമേ ഉള്ളൂ. ഈ ചോട് എങ്ങനെ കിടപ്പുണ്ടെങ്കിലും അതിൻ്റെ മുകളിൽ നമ്മുടെ കൃഷിയുണ്ട്. അപ്പം ആ സ്ഥലം വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഒരു ഇഞ്ച് സ്ഥലം പോലും വിടാതെ ആണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: ഇവിടെ ഈ കൃഷിയിടത്തിൽ ഓരോ സ്ഥലത്തും ഓരോ കൃഷികളാണ് കേട്ടോ. അതായത് ഒരു സ്ഥലത്ത് പാവലാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പടവലം, അതുകൂടാതെ ചേന, ചേമ്പ്, വാഴ, കപ്പ എന്നുവേണ്ട ഒരുവിധം ഉള്ള എല്ലാ ചെടികളും ഇവിടെ ഈ ഒരു പറമ്പിൽ വളരെ മനോഹരമായിട്ട് അതായത് രീതികളിൽ അതിൻ്റെതായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞു കണിവെള്ളരി നട്ടിരുന്ന സ്ഥലത്താണ് ഈ ചേന നട്ടിരിക്കുന്നതെന്ന്. അപ്പം അതുപോലെ ഈ ക്രോപ്പ് റൊട്ടേഷൻ, അതായത് നമ്മൾ നട്ടിരുന്ന വിളകൾ മാറ്റുമ്പോൾ പുതിയ വിളകൾ, അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണോ?
0: അതെ അതെ അതെ. ഒരു വിള നമ്മൾ ഒരു സ്ഥലത്ത് ഒരു പ്രാവശ്യം ചെയ്യുള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് വേറെ ചെയ്യും. ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒന്ന് രണ്ട് ട്രിപ്പ് മാറിക്കഴിയുമ്പോഴേ അവിടെ വീണ്ടും ആദ്യം ചെയ്ത് ചെയ്യുള്ളൂ.
1: ചെടികളുടെ ഒക്കെ വിത്തുകളോ അല്ലെങ്കിൽ തൈകളോ ഒക്കെ എവിടെ നിന്നാണ് ലഭ്യമാക്കാറ്?
0: വിത്തുകളും തൈകളും ഒക്കെ ഞാൻ ഇവിടെ സ്വന്തമായിട്ട് തന്നെ എടുക്കുന്നതാണ്. ഞാനിവിടെ നമ്മൾ കൃഷി ചെയ്തിപ്പോൾ ഒരു പാവലാണെങ്കിൽ ആ പാവല് പാവയ്ക്ക് ഉണ്ടായി കഴിയുമ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ എടുത്ത് വിറ്റതിന് ശേഷം രണ്ടാമത്തെ ട്രിപ്പ് ഏറ്റവും ആദ്യം ഉണ്ടാവുന്നുണ്ടെങ്കിൽ രണ്ടാമതുണ്ടാകുന്നതിൽ നല്ല വിത്ത് നോക്കി പാവല നോക്കി പറിക്കാതെ അവിടെ ഇട്ട് അത് ചെടിയുമ്പ തന്നെ കിടന്ന് പരുത്ത് ഞാനൊരു പാവമുണ്ട്. പാവലാണെങ്കിൽ പാവയ്ക്ക പൊട്ടുന്നതിന് മുമ്പ് അതിനെ എടുത്ത് നമ്മളെടുത്ത് ഈ പാവക്കുരുത്തിട്ട് ചാണകത്തിൽ കുഴയ്ക്കും. കുഴച്ചിട്ട് മറളി പോലെ അതെവിടെയെങ്കിലും അടിച്ചു വയ്ക്കും. അടിച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ പുറത്തുള്ള ഒരു ചുമന്ന ഒരു കവറിങ് ഉണ്ട് ഈ വിത്തിൻ്റെ, അതെല്ലാം ഈ ചാണകത്തിലേക്ക് നമ്മൾ പൊറ്റി പിടിച്ചിട്ട് നമുക്ക് കുരു മാത്രമായിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഈ കുരു നമ്മൾ നടുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് സോളോമോണാക്സിൽ അതിനിട്ടിട്ട് അത് കൊണ്ടൊന്ന് നടും. ആ നട്ട് മുളച്ച് വരുമ്പോൾ ഈ സോളോമോണാക്സിൽ ഇട്ട കാരണം നല്ല കരുത്തുണ്ടാവും ഈ മുളച്ച് വരുന്നതിന്. അങ്ങനെയാണ് വിത്ത് എടുക്കുന്നത്. സ്വന്തമായിട്ട് തലത്തിൽ തന്നെ മുളപ്പിച്ചാണ് എടുക്കുന്നത്.
1: ഇതിവിടെ വളരെയധികം വിപുലമായിട്ടുള്ള വിളകൾ ഒക്കെ നമ്മൾ ഒരേ സമയത്ത് നടന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള കീടബാധ വന്നതായിട്ട് ഓർക്കുന്നുണ്ടോ?
0: നമ്മൾ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കീടബാധകൾ അങ്ങനെ വരാറില്ല. വന്നാൽ തന്നെയും ഈ വേപ്പിൻ്റെ എണ്ണയുണ്ടല്ലോ, വേപ്പെണ്ണ മിശ്രിതം, അത് സോപ്പ് ലൈനിങ് കൂടി കൂട്ടിയിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്.
1: എങ്ങനെയാണ് കൃഷിഭവൻ്റെ ക്ലാസ്സുകൾ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകാറുണ്ടോ?
0: പോകാറുണ്ട്. കൃഷിഭവൻ അവർ വിളിക്കാറുണ്ട്, ഓരോരുത്തർ ക്ലാസ്സുകൾ നടക്കുമ്പോൾ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ഓരോ സ്ഥലത്തൊക്കെ സന്ദർശനത്തിനായിട്ട് പോകാറുണ്ട്. ഓരോ കൃഷിയിടങ്ങളൊക്കെ, വിപുലമായ കൃഷിയിടങ്ങളൊക്കെ പോകാറുണ്ട്. അതുപോലെ ഈ ഇടയ്ക്ക് കൃഷി സംബന്ധമായിട്ട് ഒന്ന് രണ്ട് മീറ്റിങ്ങിന് കാര്യത്തിനൊക്കെ പങ്കെടുക്കാൻ സാധിച്ചു.
1: വളരെ മനോഹരമായിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അപ്പം ഇത്ര മനോഹരമായിട്ടുള്ള രീതിയിൽ കൃഷി ചെയ്യുന്നു. വളരെയധികം തിരക്കുള്ള ഒരു സ്ഥലം തന്നെയാണ്. ആ ഒരു തിരക്കുള്ള ഒരു സ്ഥലത്ത് തന്നെ, അതായത് പട്ടണ പ്രദേശത്ത് തന്നെ ഇതുപോലെ ഉള്ള സ്ഥലം ഒട്ടും പാഴാക്കാതെയൊക്കെ കൃഷി ചെയ്യുന്നു. അപ്പം ഏതെങ്കിലും തരത്തിലുള്ള അംഗീകാരങ്ങൾ താങ്കൾ തേടി എത്തിയിട്ടുണ്ടോ?
0: അംഗീകാരം എനിക്കിപ്പോൾ കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ വർഷം കൃഷിഭവൻ്റെ മികച്ച കർഷകനുള്ള അവാർഡ് കിട്ടി. ഈ കഴിഞ്ഞ വർഷം എറണാകുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മികച്ച കർഷകനുള്ള അവാർഡ് എനിക്കാണ് കിട്ടിയത്. പിന്നെ പ്രാദേശിക അടിസ്ഥാനത്തിൽ ഓരോ സംഘടനകളും സംഘങ്ങളും ഒക്കെ എനിക്ക് അവാർഡുകൾ തന്നിട്ടുണ്ട്. എൻ്റെ കൃഷിയിടം സന്ദർശിച്ച് അവർ സാധനങ്ങളെല്ലാം മേടിക്കാനെല്ലാം വരുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ അവരുടെ സംഘടനാപരമായിട്ടുള്ള അവാർഡുകളും അവർ തന്നിട്ടുണ്ട്. അങ്ങനെ കുറേയധികം അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ 4-5 വർഷത്തിനു ഇടയിൽ.
1: കണിക്കുള്ള വെള്ളരിക്കൊക്കെ അപ്പം ഏത് സമയത്താണ് അത് നട്ടു തുടങ്ങുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി?
0: കണിവെള്ളരി നമ്മൾ നട്ട് 3-4 മാസം കൊണ്ട് നമുക്ക് അതിൻ്റെ വിളവെടുക്കാം. മേടമാസത്തിൻ്റെ ഈ 4 മാസം മുമ്പ് നമ്മളത് കൃഷി ചെയ്ത് അതിന് വളങ്ങളും എല്ലാം കൊടുത്ത് വരുമ്പോഴത്തേക്കും മേടം വിഷയോടുകൂടി നമുക്ക് കാവൽ ഫലം കിട്ടും. വിഷുവിനാണ് അത് കൂടുതൽ ചിലവ് വരുള്ളൂ, മാർക്കറ്റിംഗ് കിട്ടുള്ളൂ, അന്നേരം നല്ല വിലയും കിട്ടുന്നു.
1: പിന്നെ ഓണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് എന്തൊക്കെ കൃഷിയുടെ ചെയ്യാം?
0: ഓണത്തിനെ കണ്ടുകൊണ്ടാണ് ഏത്തവാഴ, അതൊക്കെ ഓണത്തിന് 10 മാസം മുമ്പ് വയ്ക്കും. 10 മാസം വേണം ഏത്തവാഴ കൊലച്ച് കിട്ടാനായിട്ട്. അപ്പം അതിന് 10. അപ്പം ഈ ഓണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കന്നിമാസം ആകുമ്പോഴത്തേക്കും, കന്നിമാസം ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഓണത്തിന് വെട്ടിയ വാഴയുടെ കണ്ണ് മറിച്ച് ശരിക്കും ഉണക്കി ഒരു 4-5 ഉണക്കം ഉണക്കി കഴിഞ്ഞാൽ സൂടോ ഓണത്തിലോ അല്ലെങ്കിൽ നല്ല ചാണം വെള്ളത്തിലോ ഒക്കെ മുക്കി വെച്ച് തണലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞിട്ട് അത് മാസം അവസാനാകുമ്പോഴത്തേക്കും നട്ടു. നട്ട് കഴിഞ്ഞാൽ അത് 3 ഘട്ടമായിട്ട് അതിന് വളം കൊടുക്കും. മുളച്ചു 2 ഇല വരുമ്പോഴത്തേക്കും ആദ്യത്തെ ആദ്യം 1-2 അടി ഇതിൽ സ്ക്വയറായിട്ടുള്ള കുഴി കാത്തും, അതല്ലെങ്കിൽ രണ്ടടി താഴ്ച പെണ്ണ്

0: നീളം നമ്മുടെ ആ ഏരിയ എത്ര വരുന്ന വെച്ചാൽ അതിനനുസരിച്ച് നീളത്തിൽ തോടായിട്ടെടുക്കും. തോടായിട്ട് എടുത്തിട്ട് ഓരോ 1.5 മീറ്റർ അകലത്തിൽ ഓരോ വാഴക്കണ്ണുകൾ ഈ തോട്ടിൽ വയ്ക്കും. തോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് വെച്ച് മുളച്ച് ഒരു 2-3 ഇലയാകുമ്പോഴത്തേക്കും ആദ്യത്തെ ചവറും ചാണകം, എല്ലുപൊടി, പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, കപ്പലിൻ്റെ പിണ്ണാക്ക്, ഈ 3 ഐറ്റവും കൂടി അതിൻ്റെ ചുവട്ടിലിട്ട് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു മൂട് മൂടും. അപ്പോൾ ഏതാണ്ട് നമ്മുടെ തോടിൻ്റെ പകുതി വരെ മണ്ണിടിച്ച് നമ്മളങ്ങോട് മൂടിക്കളയും. ചവറും മണ്ണും എല്ലാം കൂടി പകുതി വരെയാകും. ബാക്കി പകുതി നമ്മളൊരു മകരമാസത്തിന് മുമ്പായിട്ട് ധനുമാസം അവസാനം ആയപ്പോഴത്തേക്കും ലാസ്റ്റത്തെ മൂട് മൂടും. അതും ഇതുപോലെ ചവറും ചാണകവും എല്ലാം ഇട്ടിട്ടാണ് മൂടുന്നത്. അത് മൂടിക്കഴിഞ്ഞാൽ മകരമാസം അവസാനം ആകുമ്പോഴത്തേക്കും വേനലാകും, അപ്പോഴത്തേക്കും നന തുടങ്ങും. ആ നനയ്ക്കിൽ നമ്മൾ മഴ പിടിക്കുന്നവരെ നനയ്ക്കേണ്ടി വരും. ഇങ്ങനെ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇടവ മാസം ആദ്യത്തിൽ വാഴ കൊലയ്ക്കും. ഇടവ മാസം ആദ്യം വാഴ കൊലച്ചാൽ ചിങ്ങമാസം ആകുമ്പോഴത്തേക്കും ആ കൊല മൂക്കും, നമുക്ക് വെട്ടാറാവും.
1: എല്ലാം എങ്ങനെയാണ് ഏകദേശം ഒരേ സമയത്തൊക്കെ കൊലച്ചു കിട്ടാറുണ്ട്?
0: സീസൺ കണ്ടുകൊണ്ടാണ് ഞാൻ വയ്ക്കുന്നത്.
1: ഏത്തവാഴകളൊക്കെ ഒരുമിച്ച് കൊലച്ചു കിട്ടാറുണ്ട്?
0: കിട്ടാറുണ്ട്, കിട്ടാറുണ്ട്.
1: അപ്പൊ എങ്ങനെയാണ് അതിന്റെ വിപണി കണ്ടെത്തുന്നത്?
0: അത് വിപണി കണ്ടെത്തുന്നത് ഒന്നുകിൽ കടക്കാരുകള് കച്ചവടക്കാര് നമ്മുടെ സൈറ്റിൽ വന്നിട്ട് കമ്മതി കൊലക്ക് കമ്മതി വില പറഞ്ഞെടുക്കും. അതല്ലെങ്കിൽ നമ്മൾ വെട്ടി വല്ല വണ്ടിക്കൊക്കെ കൊണ്ടുപോയിട്ട് തൂക്കി കൊടുക്കും. ഓരോ കടകളിൽ ആവശ്യക്കാർക്ക് തൂക്കി കൊടുക്കും. അങ്ങനെയാണ് അതിന്റെ വിപണി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. മിക്കവാറും എനിക്കങ്ങനെ പോകേണ്ടി വരില്ല. സ്ഥിരം വരുന്ന ചില കച്ചവടക്കാരുണ്ട്, അവര് വരും, അവര് കൊണ്ടുപോകും.
1: എല്ലാത്തിന്റെയും കാര്യത്തിൽ അങ്ങനെ തന്നെയാണോ?
0: എല്ലാം അങ്ങനെ. അടുത്തുള്ള പച്ചക്കറി കടക്കാരെല്ലാം വന്നുകൊണ്ട്
1: എന്തൊക്കെ വിൽക്കാറുണ്ട്?
0: മിക്കതും അങ്ങനെ വിൽപ്പന പോവുകയാണ്.
1: പാവലും പടവലും ഒക്കെ
0: എല്ലാം.
1: പടവലത്തിന്റെ ഒക്കെ ഒരു സീസൺ അതെങ്ങനെയാണ്, ഏത് സമയത്താണ് നടുന്നത്?
0: പടവലും പറഞ്ഞ പോലെ 2 സീസണായിട്ടാണ് നടുന്നത്. ഒന്ന് നമ്മളെ ഓണം കഴിഞ്ഞിട്ട് ഒരു കന്നിമാസം ോടുകൂടി ആദ്യത്തെ വിളവെടുക്കും. നടും. നട്ട് കഴിഞ്ഞ് നമുക്കൊരു മകരം വിഷു അവസാനം ആകുമ്പോഴത്തേക്കും ഇതേപോലെ 1-ഉം 2-ഉം ഒക്കെ ആയിട്ട് അവസാനം ആകുമ്പോൾ കിടക്കും. ഇനിയിപ്പോ ഇത് കണ്ട ഇതിൻ്റെ എല്ലാം അവസാനമായി കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത ചോട്ടിൽ അടുത്തിൻ്റെ ഇത് വിട്ടിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടെ പാവലാണെങ്കിൽ ഇവിടെ ഇനിയിപ്പോൾ ഇതാണ് പടവലാണ് ഇരിക്കണേ. പടവലിട്ടെടുത്ത് പാവലിടും. എന്നിട്ട് ഇത് ഈ പന്തലിലേക്ക് തന്നെ കൂടെ കെട്ടിക്കൊണ്ടുവരും. അപ്പം ഇത് മുളച്ച് പന്തൽ കയറാറാകുമ്പോഴത്തേക്കും ഇതിനെ അങ്ങോട്ട് കളയും. അപ്പൊ അത് ഒരു ഒന്ന് ഒറ്റയൊക്കെ ചിലപ്പോ നമുക്ക് ഉണ്ടായി കിട്ടിക്കൊണ്ടിരുന്നു വരും. ഇത് തീർന്നെങ്കിലും
1: ആ ശരിയാണ് കേട്ടോ. ഇവിടെ ഇടതുവശത്ത് പാവലും വലതുവശത്ത് പടവലുമാണ് നട്ടേക്കണെങ്കിൽ ഈ ഒരു വിളവ് കഴിയുമ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അതായത് പാവൽ നട്ടിരുന്നിടത്ത് പടവലും പടവലം നട്ടിരുന്നിടത്ത് പാവലും. ഇപ്പൊ ചെറുതായിട്ട് ഈ ഒരു സീസൺ കഴിഞ്ഞു വിളവൊക്കെ തീർന്നു തുടങ്ങിയത് കൊണ്ട് പാവലിന്റെ ചുവട്ടിലൊക്കെ ആയിട്ട് പടവലത്തിന്റെ തൈകളും പടവലത്തിന്റെ ചുവട്ടിലായിട്ട് പാവലിന്റെ തൈകളും ഒക്കെ ഇപ്പൊ നട്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നൊക്കെ തൈകൾ
0: നട്ടേക്കണോ? ഈ സൈഡിലൊക്കെ നട്ടിട്ടുണ്ട്.
1: പയറൊക്കെ എങ്ങനെയാണ്?
0: പയറ് ഞാറ്റുവല എന്നുണ്ട്, തിരുവാതിര ഞാറ്റുവല എന്ന് പറഞ്ഞിട്ടൊന്നും വരും. എട്ടാം മാസം ആകുമ്പോഴത്തേക്കും അതിന് വേണ്ടി സ്ഥലം ഞാനിവിടെ സ്പേസ് ഇട്ടേക്കുവാണ്. അവിടെ ഒന്നും ചെയ്തിട്ടേക്കുവാണ്, വിത്ത് സൂക്ഷിച്ച് വെച്ചേക്കുവാണ്. ഞാറ്റുവേലക്ക് ഇട്ടുണ്ടെങ്കിൽ ഞാറ്റുവേല കാലത്ത് ഇപ്പം അങ്ങനെ പ്രകൃതി ആകെ മാറിയിട്ടുണ്ട്. മാറിയെങ്കിൽ തന്നെയും ആ കാലത്തിൽ ഞാൻ ചെയ്യുന്നത് തിരുവാതിര ഞാറ്റുവേല കാലത്തിട്ട് നല്ല മഴ കിട്ടും. മഴ കിട്ടുമ്പോഴത്തേക്കും ഇതെല്ലാം വേഗം മുളച്ച് നമുക്ക് നന്നായിട്ട് വളർന്നു കിട്ടും. അതുകൊണ്ടാണ് ഞാറ്റുവേല കാലത്ത് ഇടുന്നത്.
1: ഏത് ഇനത്തിലുള്ള പയറാ
0: ഇത്? വൻപയറും ഉണ്ട്, ചെറുപയറും ഉണ്ട്, കുറ്റിപ്പയർ. വൻപയർ എന്ന് പറഞ്ഞാൽ പന്തലിട്ട് കൊടുക്കണം. ആ പയറിനടുത്ത് മുകളിൽ പന്തൽ സ്ഥിരം കിടപ്പുണ്ട് അവിടെ. അപ്പൊ കഴിഞ്ഞ തവണ ഞാൻ പയറിട്ടെടുത്ത് പാവലായിരുന്നു ഇട്ടിട്ടുണ്ടായി. ഇപ്പൊ പാവലിനെ മാറ്റിയിട്ട് ആ സ്ഥലം അവിടെ പയറിടാൻ വേണ്ടിയിട്ടേക്കുമാണ് പാവലിനെ വേറെ സ്ഥലത്തേക്ക് മാറ്റി. അപ്പൊ ഈ പയറ് വള്ളിപ്പയറും ഈ പന്തലിൽ കയറും, പാവലും അടുത്ത സീസണില് ഈ പന്തലിൽ കയറും. അപ്പൊ അങ്ങനെ മാറ്റി മാറ്റി കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
1: അപ്പൊ വിളവെടുക്കാനായിട്ട് എന്തെങ്കിലും
0: നമുക്ക് ഒറ്റ പണി കൊണ്ട് പന്തൽ അവിടെ കിടക്കുവാണത്. അത് വെറും 4-5 കൊല്ലത്തോളം ഈ നൈലോണിന്റെ നെറ്റായി കയറണം, അതങ്ങനെ കിടന്നുള്ളൂ അവിടെ. പിന്നെ കാല് മാത്രം ഏതെങ്കിലും മാറേണ്ടി വന്നാൽ നമ്മള് ഏതെങ്കിലും മരത്തിന്റെ എന്തെങ്കിലും കമ്പ് കെട്ടിയും കാല് മാറ്റിയാൽ മതി.
1: അപ്പൊ ഇത്ര മനോഹരമായിട്ടുള്ള രീതിയിൽ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്?
0: വീട്ടുകാര് വൈഫ് മരിച്ചുപോയി, പിന്നെ മക്കളുള്ള അവരെ പണിക്കൊക്കെ പോകുന്നുണ്ട്. വേറെ പണിക്കൊന്നും ഞാൻ പോകാത്ത കാരണം സ്ഥിരം നേരം വിളിച്ചാൽ എൻ്റെ ചോട്ടിലേക്ക് ഇറങ്ങും, എൻ്റെ നേരവും വഴി കിട്ടും. ഇതിൻ്റെയൊക്കെ കൊത്തിയും മാന്തിയും ചെരണ്ടി ഇതൊക്കെ ഇങ്ങനെ വളർന്നു വന്നതൊക്കെ കാണുമ്പോൾ അതൊരു സന്തോഷമാണ് നമുക്ക്.
1: നമ്മുടെ വരും തലമുറയോട് പറയാനുള്ളത്?
0: വരും തലമുറയോട് പറയാനുള്ളത് നമ്മൾ നമുക്കുള്ള സ്ഥലത്ത്, ഇപ്പം സ്ഥലമില്ല, നമ്മുടെ വീടിൻ്റെ ടെറസാണെങ്കിൽ പോലും എന്തെങ്കിലും കൃഷി ചെയ്യുക. കൃഷി ചെയ്ത് അത് വളർന്നു വരുമ്പോൾ നമ്മൾ മക്കളെ വളർത്തുന്ന പോലെയാണ്.
1: അപ്പൊ ഈ ഒരു കൃഷിയെ കുറിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ കൃഷി രീതികളെ കുറിച്ച് എന്തെങ്കിലും സംശയം ശ്രോതാക്കൾക്ക് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവർ ഏത് നമ്പറിലാണ് വിളിക്കേണ്ടത്?
0: അപ്പൊ ഞങ്ങള്

0: നമ്മുടെ തൃക്കാക്കര ഭവനുണ്ട്, കൃഷിഭവനുണ്ടല്ലോ, കൃഷിഭവനിൽ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ അകത്ത് ഞങ്ങൾ പരസ്പരം ഞങ്ങൾ ഫോൺ നമ്പർ അതിനകത്ത് ആടാണത്. അപ്പം ഈ ഞങ്ങൾ പരസ്പരം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ, അവർക്കുണ്ടെങ്കിൽ എന്നെ വിളിക്കാറുണ്ട്, ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്.
1: ആ നമ്പർ ഒന്ന് പറയാമോ?
0: 96 45 74 23 02.
1: ഒരു പ്രാവശ്യം കൂടി ഒന്ന് പറയാം.
0: 96 45 74 23 02.

0: ഇതുവരെ കാർഷിക വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പാലച്ചുവടുള്ള കോമളചന്ദ്രൻ സി ആണ് കേട്ടോ. ചേട്ടന് കാർഷിക ജീവനത്തിൻ്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നു.
1: നന്ദി, നമസ്കാരം.

0: ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം ജിത സുധീർ, യാമിനി ദിലീപ് കുമാർ.
1: കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.
3: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
4: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
5: കർഷകർക്കായുള്ള കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയുണ്ടായി. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കേരളത്തിലും ലക്ഷദ്വീപിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കേരള തീരത്തും ലക്ഷദ്വീപിലും മത്സ്യബന്ധനത്തിനായി പോകുന്നവർക്ക് അടുത്ത 5 ദിവസത്തേക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4°C, കുറഞ്ഞ താപനില 25.1°C. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ വിപണി വാരാന്തവലോകനം. കയർ, തേങ്ങാപ്പിണ്ണാക്ക്, കാപ്പിക്കുരു, അടയ്ക്ക, പുൽത്തൈലം, മൈസൂർ പൂവൻ, നേന്ത്രക്കായ്, വാട്ടുകപ്പ, കോഴിമുട്ട, കൊക്കോ എന്നിവയുടെ വിലയിൽ വർധനവ്. വെളിച്ചെണ്ണ, കൊപ്ര, ഏലം, ചുക്ക്, കശുവണ്ടി, കൊട്ടപ്പാക്ക്, പച്ചക്കപ്പ എന്നിവയുടെ വിലയിൽ കുറവ്. നാളികേരം, തൊണ്ടില്ലാത്തത്, കുരുമുളക്, റബ്ബർ എന്നിവയുടെ വിലയിൽ ഏറ്റക്കുറച്ചിൽ. കശുവണ്ടിപ്പരിപ്പ്, മഞ്ഞൾ എന്നിവയുടെ വിലയിൽ മാറ്റമില്ല. അവലോകനവാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് 1000 രൂപ കുറഞ്ഞ്. കൊല്ലം 24,200, 800 രൂപ കുറഞ്ഞ്. ആലുവ 25,500, 600 രൂപ കുറഞ്ഞ്. എറണാകുളം 24,000, 200 രൂപ കുറഞ്ഞ്. ആലപ്പുഴ 25,100, വടക്കൻ പറവൂർ 26,000, 100 രൂപ കുറഞ്ഞ്. കോട്ടയം 28,400 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ. മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കൊപ്ര ക്വിന്റലിന് 600 രൂപ കുറഞ്ഞ്. കൊല്ലം 14,800, 400 രൂപ കുറഞ്ഞ്. എറണാകുളം 14,200 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ. മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കയർ ക്വിന്റലിന് 100 രൂപ വർദ്ധിച്ച്. കൊച്ചി പറവൂർ 5,000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ. മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് 100 രൂപ വർദ്ധിച്ച്. കൊല്ലം 3,700 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ. മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. നാളികേരം, തൊണ്ടില്ലാത്തത്, 1,000 എണ്ണത്തിന് 5,000 രൂപ കുറഞ്ഞ്. തൊടുപുഴ 25,000, 1,000 രൂപ കുറഞ്ഞ്. എറണാകുളം, ചെങ്ങന്നൂർ 26,000, 1,000 രൂപ കുറഞ്ഞ്. കോട്ടയം 25,000, 600 രൂപ കുറഞ്ഞ്. കൊല്ലം 31,200, 500 രൂപ കുറഞ്ഞ്. തിരുവനന്തപുരം 17,500, പുത്തൂർ 28,000, 300 രൂപ കുറഞ്ഞ്. ആലപ്പുഴ 24,000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ. മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. നിങ്ങൾ കേട്ടത് വിപണി. 2026 മെയ് 22 അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. ഇനി 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. CBSE 12th ക്ലാസ് പുനർമൂല്യനിർണയ പ്രക്രിയയുടെ തടസ്സം നീക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. വൈദ്യസഹായ കിറ്റുകൾ അയച്ച് ഇന്ത്യ. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിൽ BJPക്ക് ജയം. ദേവാംശു പാണ്ഡെയുടെ ജയം 100,000-ൽപ്പരം വോട്ടിന്. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളത്ത് ഓറഞ്ച് അലർട്ട്. ഈ മാസം 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് പാരീസിൽ തുടക്കമായി. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിനയച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിലാണ് പുരസ്കാരം നൽകുക. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ന്യൂഡൽഹിയിൽ നടത്തിയ ചർച്ചകൾക്കുശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തമാണുള്ളതെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ എത്രയും വേഗം പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തുകാട്ടി. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വൈവിധ്യമാർന്ന ഊർജ്ജ സ്രോതസ്സുകൾ അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
1: Diversified supplies are at the heart of energy security for India. We devoted some time to nuclear energy cooperation as well. The passage of the Shanti Act has opened up new possibilities.
0: മറ്റന്നാൾ നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായാണ് 4 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ ഇന്ത്യയിലെത്തിയത്. ശ്രീ ജയശങ്കർ, മാർക്കോ റൂബിയോ എന്നിവർക്ക് പുറമെ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും. CBSE 12th ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21-22 തീയതികളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE വ്യക്തമാക്കി. എന്നാൽ മറ്റു ചിലരിൽ നിന്നും കുറഞ്ഞ തുകയാണ് ഈടാക്കിയതെന്നും ബോർഡ് കൂട്ടിച്ചേർത്തു. അപേക്ഷിച്ച എല്ലാവർക്കും ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. CBSE പരീക്ഷാ പോർട്ടലിലെ തകരാർ പരിഹരിക്കുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. പോർട്ടൽ പ്രതിസന്ധി പരിഹരിക്കാൻ മദ്രാസ്, കാൺപൂർ IITകളിൽ നിന്നുള്ള വിദഗ്ധ സാങ്കേതിക സംഘത്തെ നിയോഗിക്കാനാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ CBSEക്ക് നിർദ്ദേശം നൽകിയത്. CBSE 12th ക്ലാസ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പുനർമൂല്യനിർണയവുമായി ബന്ധപ്പെട്ട് പോർട്ടൽ സേവനത്തിൽ തടസ്സം നേരിട്ടിരുന്നു. ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികളുടെ ആശങ്കകൾ മുൻനിർത്തിയാണ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. കേരളത്തിൽ 2nd ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ പ്ലസ് വൺ അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. പശ്ചിമബംഗാളിൽ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന റീപോളിംഗിൽ BJPക്ക് ജയം. BJP സ്ഥാനാർത്ഥി ദേവാംശു പാണ്ഡെ 100,000-ൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. വലിയ തോതിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണത്തെ തുടർന്ന് ഈ മാസം 21 റീപോളിംഗ് നടക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം.

0: 22,000 രൂപയുടെ നിക്ഷേപത്തിൽ നിന്നും 3,00,000 രൂപ പ്രതിമാസ വരുമാനം വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റേതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതവും മെച്ചപ്പെടുത്തുന്ന സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൊച്ചി പൌരാവലിയുടെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ യു കേൽക്കർ ചുമതലയേറ്റു. സംസ്ഥാനത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങിയിരുന്നു. വിവിധ ജില്ലകളുടെയും വകുപ്പുകളുടെയും ചുമതല വഹിച്ച ഉദ്യോഗസ്ഥർക്കും മാറ്റമുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
2: ആഫ്രിക്കൻ രാജ്യങ്ങളായ കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിലുള്ള ഇന്ത്യൻ പൌരന്മാർ ആരോഗ്യ മാർഗ്ഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. മേഖലയിലെ സ്ഥിതിഗതികൾ പരിഗണിച്ച് ഈ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ നിയന്ത്രിക്കണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകി. ആഫ്രിക്കയിൽ തുടർച്ചയായി വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇന്ത്യ അടിയന്തര വൈദ്യസഹായ കിറ്റുകൾ അയച്ചു. ആഫ്രിക്കയുടെ രോഗനിവാരണ പ്രതിരോധ കേന്ദ്രങ്ങളിലേക്ക് മരുന്നുകളുടെയും ആരോഗ്യ സംരക്ഷണ കിറ്റുകളുടെയും ആദ്യ ഗഡു അയച്ചതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. കേരളത്തിലും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ അറിയിച്ചു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിദേശത്തുനിന്ന് വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാൻ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, വിദർഭ, പഞ്ചാബ്, ഹരിയാന, ചണ്ഡിഗഡ്, ഡൽഹി എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ അടുത്ത 5 ദിവസം ഉഷ്ണതരംഗമുണ്ടാകുമെന്നാണ് പ്രവചനം. ആൻഡമാൻ നിക്കോബാർ, അരുണാചൽ പ്രദേശ്, മാഹി, ലക്ഷദ്വീപ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട്, വയനാട് ജില്ലകൾ ഒഴികെയുള്ള 11 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകി. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125 പതിപ്പിന് പാരീസിൽ തുടക്കമായി. ഇതിഹാസ സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ച് 25 ഗ്രാൻഡ്സ്ലാം കിരീടമെന്ന റെക്കോർഡ് നേട്ടം ലക്ഷ്യമിട്ടാണ് മത്സരിക്കുന്നത്. പുരുഷ ഡബിൾസിൽ ഇന്ത്യൻ താരങ്ങളും മത്സരിക്കുന്നുണ്ട്. യുകി ഭാംബ്രി ന്യൂസിലൻഡിന്റെ മൈക്കൽ വീനസിനൊപ്പവും എൻ ശ്രീറാം ബാലാജി ബ്രസീലിന്റെ മാർസെലോ ഡെമോ ലൈനറിനൊപ്പവും കളത്തിലിറങ്ങും. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിന് അയച്ചു. കൊൽക്കത്തയിലാണ് മത്സരം. ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് കേരളത്തിൽ 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-നും 28-നുമാണ് അവധി. സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾ ഉൾപ്പെടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. 27-നാണ് നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നത്. മാസപ്പിറവി പ്രകാരം 28-നാണ് കേരളത്തിൽ ബലിപ്പെരുന്നാൾ ആഘോഷം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ തുറക്കും. 26-നാണ് പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം പൂജകൾ പൂർത്തിയാക്കി രാത്രി 10-ന് നട അടയ്ക്കും. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ക്വറ്റയിൽ റെയിൽവേ പാതയിൽ ഇന്നുണ്ടായ ശക്തമായ സ്ഫോടനത്തിൽ 24 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. സ്ഫോടനത്തെ തുടർന്ന് നഗരത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ മജീദ് ബ്രിഗേഡ് ഏറ്റെടുത്തു. ട്രെയിനിൽ യാത്ര ചെയ്ത പാകിസ്ഥാൻ സൈനികരെയാണ് ലക്ഷ്യമിട്ടതെന്ന് അവർ അവകാശപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. CBSE 12-ാം ക്ലാസ് പുനർമൂല്യനിർണയ പ്രക്രിയയുടെ തടസ്സം നീക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. വൈദ്യസഹായ കിറ്റുകൾ അയച്ച് ഇന്ത്യ. പശ്ചിമബംഗാളിലെ ഫാൽത്ത

0: നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിൽ ബിജെപിക്ക് ജയം. ദേവാംശു പാണ്ഡെയുടെ ജയം 100,000-ൽ പരം വോട്ടിന്. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളത്ത് ഓറഞ്ച് അലർട്ട്. ഈ മാസം 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് പാരീസിൽ തുടക്കമായി. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3.

0: എഫ് എം ഈവനിംഗിൽ ഇന്ന് ആദ്യം.
1: ഓരോ പൗരനും സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുമ്പോൾ തന്നെ മൃഗങ്ങളോടുള്ള ക്രൂരത തടയുന്നതിനുള്ള നിയമങ്ങളും നമ്മുടെ ജനാധിപത്യത്തിലുണ്ട്. എന്നാൽ തെരുവുനായ അക്രമങ്ങളും അതുണ്ടാക്കുന്ന ഭയവും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വേളയിലാണ് സുപ്രീംകോടതിയുടെ പുതിയ വിധി പ്രസക്തമാകുന്നത്. അക്രമകാരികളായ തെരുവുനായ്ക്കളെ ഒഴിവാക്കാനും ദയാവധം ചെയ്യാനും അനുമതി നൽകുന്ന സുപ്രധാന വിധികൾ വന്നിരിക്കുകയാണ്. ഇതേക്കുറിച്ചാണ് ഇന്ന് സമകാലികം.
2: നടക്കാൻ പോയപ്പോഴാണ് എനിക്ക് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. പുറകെ കൂടെ വന്ന് കടിക്കായിരുന്നു.
1: ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന അപ്പുണ്ണി.
2: സ്ഥിരമായിട്ട് ഞാൻ ലേക്കിന്റെ ചുറ്റുമാണ് നടക്കുന്നത്. ഞാൻ എന്നും കാണാറുണ്ട്. അത് കാണുമ്പോ എന്നെ കുരയ്ക്കുമെങ്കിലും ആദ്യമായിട്ടാണ് അത് കടിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകല് ഇത് വളരെ ശാന്തമായിട്ടായിരിക്കും ഇരിക്കുന്നത്. എപ്പോഴും ഇരുന്നുള്ള ജോലി ആയതുകൊണ്ട് കുറച്ച് ആരോഗ്യം വേണമല്ലോ എന്ന് ഓർത്താണ് നടക്കാൻ പോയത്. അപ്പോഴാണ് ഈ പട്ടി അടിച്ചത്. പൊതുവെ അവിടെ പട്ടി ശല്യം ഉള്ളതാണ്. ഒരുപാട് ആൾക്കാർ രാവിലെ നടക്കാൻ വരുന്നത്. എല്ലാവരുടെയും കയ്യിൽ വടി ഉണ്ടാവും. അവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അവിടെ ആളുകൾ രാത്രി 10 മണി 11 മണി വരെയൊക്കെ ഇരിക്കും. പോലീസിന്റെ പെട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ പകൽ സമയത്താണ് പിങ്ക് പോലീസ് ഒക്കെ ഉണ്ട്. പക്ഷേ തെരുവുനായയുടെ പ്രശ്നമാണ്, അതാരും അഡ്രസ്സ് ചെയ്യുന്നില്ല. രണ്ട്, ഞാൻ വണ്ടിയിൽ പോകുമ്പോഴുള്ള കാര്യമാണ്. ഒരുപാട് തവണ ഇത് തെരുവുനായ വട്ടം ചാടി, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പെട്ടെന്നായിരിക്കും ചാടി വീഴുന്നത്. ഇതിങ്ങനെ എണ്ണം പെരുകുന്നതനുസരിച്ച് ഇത് കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലും വേണം. പഞ്ചായത്തിന്റെ സൈഡിൽ നിന്ന് സമാധാനമായ റോട്ടിൽ കൂടെ നടക്കുക എന്നുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ള നീഡാണല്ലോ.
1: രണ്ടു നേരവും തെരുവുനായ്ക്കൾക്ക് ഭക്ഷണവും വെള്ളവും നൽകുന്ന കടുങ്ങല്ലൂർ സ്വദേശി പ്രേംചന്ദ്.
3: എന്റെ വീടിന് മുമ്പിൽ 4 വർഷമായിട്ട് കറുത്ത പട്ടി രാധ എന്ന് പറഞ്ഞുകൊണ്ട്, അത് 3-4 പ്രസവം കഴിഞ്ഞു. അതിന്റെ മോളൊരെണ്ണമുണ്ട്, റാണി. ഇപ്പൊ ഈ കറുത്തതിന്റെ ലേറ്റസ്റ്റ് കൊച്ചു രാജ. ഞാനൊരു 4 വർഷമായിട്ട് ഇവർക്ക് ഫുഡൊക്കെ കൊടുക്കാറുണ്ട്. ഇവരെ കൊണ്ട് ഇന്ന് വരെ ഇവിടെ ആർക്കും യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പലരും പലതിനെയൊക്കെ വിഷം കൊടുത്ത് കൊന്നിട്ടുണ്ട്. പലരും ഇപ്പൊ പുതിയ കൊച്ചുങ്ങളൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു സമയത്ത് 13 എണ്ണത്തിന് വരെ ഞങ്ങൾ ഫുഡ് കൊടുത്തിട്ടുണ്ട്. ഡെയിലി ഫുഡ് കൊടുക്കുമായിരുന്നു. രാത്രിയാകുമ്പോൾ 8 മണിയാകുമ്പോൾ അവർ വരും. ഇപ്പോഴും മണ്ണുണ്ട്. 8 മണിയാകുമ്പോൾ ഇവര് രാധയും റാണിയും രാജയും വരും. അവർക്ക് ഫുഡ് കൊടുക്കുക, അല്ലെങ്കിൽ പകൽ വരാണ് ബിസ്ക്കറ്റ് കൊടുക്കുകയോ. പുറത്ത് വെള്ളം വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ, അതെന്നും രാവിലെയും വൈകുന്നേരവും മാറും. അവർക്ക് ഫുൾ സപ്പോർട്ടാണ് ഞങ്ങൾ. അതിലൊക്കത്തെ അവർ കൊണ്ടും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇന്നുവരെ ഇവരാരും കടിച്ചിട്ടുമില്ല.
1: തന്റെ മകനും പേരക്കിടാവും നായയുടെ ആക്രമണത്തിനിരയായതിനെ കുറിച്ച് അധ്യാപകനായിരുന്ന ചാക്കോ.
4: എന്റെ മകനും മകന്റെ 5 വയസ്സായ കുട്ടിയും കൂടി അടുത്തുള്ള ഒരു ചിറയിൽ പോയതാ. പട്ടി ചാടി വന്ന് ഒരു പ്രകോപനമില്ലാതെ കൊച്ചിനെ കടിച്ചു. ഇഞ്ചക്ഷൻ എടുക്കാനും ഈ 5 വയസ്സുള്ള കുട്ടിയും മകനും ഒക്കെ പോകേണ്ടി വന്നു. ഈ നാട്ടിൽ അത് ഫേസ് ചെയ്യാത്ത ആളുകൾ വളരെ കുറവാണെന്ന് തോന്നുന്നു. അത്രമാത്രം വലിയൊരു പ്രശ്നമായിട്ട്.

0: പട്ടിശല്യം മാറിയിട്ടുണ്ട്. ഈ അടുത്തുള്ള ചിറയിൽ എന്ന് പറയുന്നത് ആളുകൾ ധാരാളം ടൂറിസം പോലെ വരുന്നതാണ്. അവരുടെ ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ധാരാളം അവിടെ ഉണ്ടാവും. അതാണ് പ്രധാനമായിട്ട് അവിടെ ഈ പട്ടികളുടെ ആകർഷണം. ഒരു ദിവസം ഞാൻ എണ്ണി നോക്കിയപ്പോൾ 16 പട്ടികളോളം ഉണ്ടാവും. അപ്പം ഇതൊക്കെ മാറിയേ തീരും. നിയമങ്ങളനുസരിച്ച് തെരുവിൽ അലയുന്ന നായ്ക്കളെ പിടിക്കാനും സംരക്ഷിക്കാനും ഉള്ള സംവിധാനങ്ങളൊന്നും നിലവിൽ ഒരുക്കാൻ കഴിയില്ല. ഒരു സംശയവുമില്ല, നായ്ക്കൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്, മനുഷ്യനും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇതിനിടയ്ക്ക് എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട്, അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയണം. നായ്ക്കൾക്ക് നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അവരെ നമ്മൾ സംരക്ഷിക്കണം. അതിന് പ്രായോഗികമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും അതനുസരിച്ച് ഭരണകൂടം പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഭരണാധികാരികൾക്ക് അതിൽ പങ്കാളിത്തം ഉണ്ടാവണം.
1: പാല് വാങ്ങാനായി അടുത്ത വീട്ടിലേക്ക് പോകും വഴിയാണ് പത്തനംതിട്ട സ്വദേശി അഭിരാമി എന്ന 7-ാം ക്ലാസ്സുകാരിക്ക് നായയുടെ കടിയേറ്റത്. പേവിഷബാധയെ തുടർന്ന് മരണപ്പെട്ട അഭിരാമിയുടെ അമ്മ രജനി പുതിയ കോടതി വിധിക്കായി അന്നു മുതൽ കാത്തിരിക്കുകയായിരുന്നു.
2: 2022 ഓഗസ്റ്റ് 13-ാം തീയതിയാണ് അവളെ വീടിന്റെ തൊട്ടടുത്ത് അവിടെ പാല അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അത് എടുക്കാൻ അങ്ങോട്ട് പോയത്. പോയപ്പോ ഈ പട്ടി റോഡ് വഴി വരുന്നു എന്നുള്ളത് ആരും അറിഞ്ഞില്ല. കുഞ്ഞു അവളെ ഒന്ന് എടുത്തു, എടുത്തിട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് ഇത് അടുത്ത് വന്നു. പട്ടിയെ കണ്ടപ്പോ കുഞ്ഞുങ്ങൾ അവരങ്ങ് ഓടുമല്ലോ. ഞങ്ങൾ വരേണ്ട വഴിയോടല്ലാതെ അവള് ഇവിടെ മേലോട്ട് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടായിരുന്നു, ആ റോഡ് വഴി ഓടി കുറച്ച് ദൂരം ചെന്നപ്പോഴേക്ക് കുഞ്ഞുങ്ങൾ വീണു. അപ്പോഴേക്ക് വന്ന് ചാടി കുഞ്ഞിന് എന്റെ ചെയ്യൂരി ചെല്ലിയിട്ടാ പഠിക്കുന്നത്. അവിടെ കണ്ണിന്റെ അവിടെ നഖം കൊണ്ടതാണോ ഇനി കടിച്ചതാണോ എന്തായാലും അതിൽ നിന്നാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയും ഉണ്ടാകാൻ കാര്യം. പേയുള്ളതാണോ ഇത് ആരുടെയാണോ ഒന്നും അറിയത്തില്ലായിരുന്നു. ആരുടെയോ പേ ഇളകിയിൽ പഴിച്ചു വിട്ടതാ. ഞങ്ങളുടെ ഏരിയയിലുള്ള പട്ടി അല്ലായിരുന്നു, അച്ഛനാണേ പോയില്ലായിരുന്നു. 3.5 വർഷത്തോളം വരാതിരുന്നിട്ട് വന്നത്. തലേന്ന് വന്ന് പിറ്റേ ദിവസം രാവിലെയാണ് ഈ സംഭവം. കണ്ണിന്റെ അവിടേക്ക് കഴിഞ്ഞ് ഇരിക്കുന്നതുകൊണ്ട് നേരിട്ട് വൈറസ് ബാധിച്ചു ഇവിടെ കൊണ്ടുവന്നു. 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവള് പിന്നെ മുറിവൊക്കെ കരിയാൻ തുടങ്ങി, നോർമലിലേക്ക് ആകാൻ തുടങ്ങി. ഒരു വാക്സിനും ബാക്കിയുള്ള അവർ എടുത്തായിരുന്നു. അവിടുന്ന് ഞങ്ങൾ തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്നു. 3-ാമത്തെ വാക്സിൻ എടുക്കുന്നതിന് ഒരു 5-6 ദിവസത്തേക്ക് മുമ്പാണ് ചെറിയ പനി കഫക്കെട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ തുടങ്ങി. ഞങ്ങളപ്പോ ഹോസ്പിറ്റലിൽ ഇങ്ങനെ മാറി മാറി കൊണ്ടുവന്നെല്ലാവരും പറയുന്നു വാക്സിന്റെ സഡേഷൻ കൊണ്ടാണ് കുഞ്ഞ് എഴുന്നേക്കാത്തത്. ഓരോ ദിവസം കഴിയുന്നതോടെ കുഞ്ഞിന്റെ നില വഷളായിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് ജനറൽ ഹോസ്പിറ്റലിൽ പത്തനംതിട്ട കൊണ്ടുവന്നപ്പോൾ അപ്പോഴാണ് തലയുടെ സ്കാൻ ദൂരം ചെയ്യുന്നത്. ചെയ്തിട്ട് പറഞ്ഞു എന്തോ ഒന്ന് തലച്ചോറില് ബുദ്ധിമുട്ടായിട്ട് കാണുന്നുണ്ട്, കോട്ടയത്തേക്ക് കുഞ്ഞിനെ റെഫർ ചെയ്യാണ് എന്ന് പറഞ്ഞു. നിമിഷം കൊണ്ട് ഞങ്ങൾ കോട്ടയത്ത് ചെന്നിരിക്കും. അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് അവളുടെ വായിൽ നിന്ന് നൊരയും പതയൊക്കെ വരാൻ തുടങ്ങി. ഇത്രയും വരെ ഒരു ലക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും പിടിക്കുന്നു പറഞ്ഞു കിട്ടത്തില്ല എന്ന് പറഞ്ഞു. സെപ്റ്റംബർ 5-ാം തീയതി ഉച്ചയ്ക്ക് 1:40 ആയപ്പോൾ കുഞ്ഞു പോയി. അന്ന് മുതൽ ഇന്ന് വരെ ഇതിനു വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. കാരണം ഞങ്ങൾക്കുള്ള നഷ്ടം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇതുപോലെ നഷ്ടം ആർക്കും ഉണ്ടായിട്ടില്ലാത്ത രീതിയിൽ, കാരണം അങ്ങനെയാണ് ഞാൻ അവളെ വളർത്തിക്കൊണ്ടു വന്നത്. ഇന്നും ഒരിക്കലും അതിനെ കുറിച്ച് പറയാൻ എനിക്ക് പറ്റത്തില്ല. ഒരു ദിവസം പോലും കരഞ്ഞു വിളിക്കാതെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ ബാച്ചിലുള്ള കുഞ്ഞുങ്ങളെല്ലാം 10-ാം ക്ലാസ് പാസ്സായി. അപ്പൊ എനിക്ക് മാത്രം ഒരു സന്തോഷവും. ഇപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് ഞങ്ങൾക്ക് അറിയത്ത് പോലും ഇല്ല ആരാണെന്നും എന്താണെന്നും പോലും അറിയാത്ത ഒരു മനുഷ്യൻ ഞങ്ങൾക്ക് വേണ്ടി സുപ്രീം കോടതി ഇവിടെ ബഹളം വെച്ചു. അഭിരാമി എന്ന കുഞ്ഞു മരണത്തോട് മല്ലിടുന്നു, അവർക്ക് വേണ്ടി വേണ്ടത് ചെയ്യണം എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളെ സാറിന്റെ ഒരുപോലുള്ള പോരാട്ടമാണ് ഇന്ന് ഇത്രയും വലിയൊരു വിധി ഇന്ന് ഇത് വന്നതിൽ. കാരണം അഭിരാമി എന്ന കുഞ്ഞ് ഇന്ന് പോയതുകൊണ്ടാണ് ഇന്ന് ഇത് ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇതിന് മുമ്പേ എത്രയോ പേരുണ്ട്. പിന്നെ അതെല്ലാവർക്കും കൂടെ ഗുണകരമാകും ഇത്രയും വലിയൊരു നടപടി ഉണ്ടായതിന്. പക്ഷെ കോടതിയുടെ വിധി മാത്രം പോരാ ഇത്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത് നടപ്പിലാക്കാൻ കൂടി ശ്രമിക്കണം.
1: തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇതിൽ പ്രധാന പങ്കുവഹിക്കുന്നു.
3: മറ്റേത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും അഭിനയിക്കുന്നത് പോലെ ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തും തെരുവ് നാശല്യം രൂക്ഷമായിട്ട് തന്നെയുണ്ട്.
1: ചിറ്റാറ്റുകര പഞ്ചായത്ത് സെക്രട്ടറി അജയ് ജോർജ്,
3: കഴിഞ്ഞ വർഷം ഒരു കൊച്ചുകുട്ടിയുടെ ചെവി തെരുവ് നായ കടിച്ച് എടുക്കുന്ന ഒരു സാഹചര്യം കൂടെ ചിറ്റാറ്റുകരയിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രാമവാസികളുടെ ഏത് ഗ്രാമസഭയിൽ പോയാലും ഏത് പ്രദേശവാസികളോട് സംസാരിക്കേണ്ടി വന്നാലും ഈ തെരുവ് നായകളെ കുറിച്ചുള്ള പരാതികൾ നിരന്തരമായിട്ട് പഞ്ചായത്തിലുണ്ടാവുന്നുണ്ട്. പഞ്ചായത്തിന് തന്നെയാണ് തീർച്ചയായിട്ടും ഇത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വമുള്ളതെന്ന് തന്നെ കുറച്ച് ബോധ്യമുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഇത് പരിഹരിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനൊരു ശാശ്വത പരിഹാരത്തിനോ അല്ലെങ്കിൽ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് കൃത്യമായിട്ടൊരു പരിഹാരമോ, നിലവിൽ ഒരു ചട്ടത്തിലോ നിയമത്തിലോ സുപ്രീം കോടതിയുടെ 17-5-26 ഇറങ്ങിയിട്ടുള്ള ഉത്തരവിലോ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴത്തെ ഉത്തരവിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അപകടകാരികളായിട്ടുള്ള തെരുവ് നായ്ക്കളെ വേണമെങ്കിൽ കൊല്ലുന്നതിന് വരെ നടപടി സ്വീകരിക്കാമെന്ന്. പക്ഷേ അപകടകാരികളായിട്ടുള്ള തെരുവ് നായ്ക്കള് ഒരു പേവിഷ ബാധയുള്ള തെരുവ് നായയുടെ ആക്രമം ഉണ്ടായെന്നാൽ നാട്ടുകാർ തന്നെ അത് കൈകാര്യം ചെയ്ത് പോരുന്ന രീതിയാണുള്ളത്. പഞ്ചായത്തിന് ഇടപെടേണ്ടി വരാറില്ല. പക്ഷേ അതല്ല പ്രശ്നമായിട്ടുള്ളത്. നാട്ടിൽ അലഞ്ഞെരിഞ്ഞ് നടക്കുന്ന നായകള് ചിലപ്പോൾ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഉണ്ടാക്കുന്നു. അത് പല റോഡ് അപകടങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ള

0: ഇതൊക്കെയാണ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. നായകളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന് പരിഹാരമുള്ളത്. ABC റൂൾ എന്ന് പറയുന്ന ആനിമൽ ബർത്ത് കൺട്രോൾ റൂളിൽ പറയുന്നത് വന്ധ്യംകരണ നടപടിയാണ്. വന്ധ്യംകരിച്ചതിന് ശേഷം നായകൾ എവിടെയാണോ അവിടെ തന്നെ തിരിച്ചുകൊണ്ട് ആക്കാനും പറയുന്നു. ഇപ്പോൾ സുപ്രീംകോടതി പറയുന്നു തിരിച്ച് ഷെൽട്ടറിൽ താമസിക്കാനായിട്ട്. എവിടെയാണ് കേരളത്തിൽ തെരുവ് നായ്ക്കളെ സൂക്ഷിക്കാനുള്ള ഷെൽട്ടർ ഉള്ളത്? നിലവിൽ ഒരിടത്തുമില്ല. കൊച്ചി കോർപ്പറേഷൻ അവരുടെ ബ്രഹ്മപുരം പ്ലാന്റിൽ ഒരേക്കർ സ്ഥലത്ത് നിർമ്മിക്കാൻ പോകുന്നതേ ഉള്ളൂ. അത് കൊച്ചി കോർപ്പറേഷന്റെ തെരുവ് നായ്ക്കളെ പോലും പരിപാലിപ്പിക്കാനുള്ള സ്ഥലമാകില്ല. പഞ്ചായത്തുകൾക്ക് ഒരിക്കലും പരിഹരിക്കാവുന്ന രീതിയിലല്ല നിലവിൽ സുപ്രീംകോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം. അത് തെരുവ് നായ്ക്കളുടെ കുറച്ച് എണ്ണം കുറയ്ക്കപ്പെട്ടാൽ മാത്രമേ ഇതിനകത്തൊരു പരിഹാരമാകുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നിലവിലുള്ള നിയമപ്രകാരം അത് അതിന് സാധ്യതകളൊന്നുമില്ല. വന്ധ്യകരണം ശരിയായിട്ടും ഒരു പരിഹാര മാർഗം തന്നെയാണ്. പക്ഷേ എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തി ബ്ലോക്കിലും വടവോട് കുത്തമ്പുരത്തിലും മാത്രമാണ് വന്ധ്യംകരണത്തിനുള്ള സംവിധാനമുള്ളത്. ഈ പറവൂർ മേഖലയിൽ നിന്നുള്ള പഞ്ചായത്തുകൾക്കൊന്നും ഇത് കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു തെരുവുനായി വന്ധ്യംകരിക്കണമെങ്കിൽ ഏകദേശം 3000 മേളിൽ ചെലവും വരും. അതിന് തിരിച്ച് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ കൊണ്ട് ഇറക്കി വിടേണ്ടി വരും. അപ്പം ഇതൊന്നും തെരുവുനായ കടിക്കുന്നതിന് പരിഹാരമാകുന്നില്ല. ഒരു വന്ധ്യംകരിക്കപ്പെട്ടൊരു തെരുവുനായ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനൊക്കെ എല്ലാ വർഷവും കേവിഷ ബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പ് എടുക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് തന്നെ ഈ തെരുവുനായകളെ കൈകാര്യം ചെയ്യാനായിട്ട് കൃത്യമായൊരു നടപ്പിലാക്കാൻ പറ്റുന്ന പ്ലാനിങ്ങിലൂടെയുള്ള ചില നിർദ്ദേശങ്ങൾ നിയമപരമായിട്ടുണ്ടാകേണ്ടതുണ്ട്, അല്ലെങ്കിൽ കോടതികൾ തരേണ്ടതുണ്ട്. അതിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പഞ്ചായത്തുകൾക്ക് ഈ വിഷയത്തിൽ പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചാൽ പഞ്ചായത്തുകൾ തീർച്ചയായിട്ടും പരിഹാരം കണ്ടെത്താനാവും എന്നാണ് കരുതുന്നത്.
1: സുപ്രീം കോടതിയുടെ വിധിക്കായി നിരന്തരം പോരാടിയ അഡ്വക്കേറ്റ് VK ബിജു.
2: ഇപ്പോ ഈ വിധിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടു വന്നിരിക്കുന്നത് അതിന് കൊടുത്തിരിക്കുന്ന ഡയറക്ഷൻസിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡേഞ്ചറസ് ആയിട്ടുള്ള ഡോഗ്സിനെയും ഏറ്റവും ഇല്ലായിട്ടുള്ള അത്തരം ഡോഗുകളെ അപ്രോപ്രിയേറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ 2015 സുപ്രീംകോടതിയുടെ ഒരു ഒബ്സർവേഷൻ ഉണ്ട്. ഇനി മറ്റൊരു വിഷയം പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ അടുത്ത കാലത്ത് തന്നെ ഈ വിഷയത്തിൽ ഏതാണ്ട് ഒരു 10-15 വർഷത്തോളം ഈ കേസ് പ്രബോണ രീതിയിൽ തന്നെ നടത്തിയ ഒരാളാണ് ഞാൻ. ഈ ഡോളി എന്ന് പറയുന്ന തൊഴിലുറപ്പുപദ്ധതിക്കാരി മരിച്ചു. അവരുടെ അവസ്ഥ വളരെ ഭയാനകമായിരുന്നു. ഇപ്പൊ നടന്ന സംഭവങ്ങളാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗത്ത് ഞാൻ ഈ വിഷയമായി വരുമ്പോഴാണ് സുപ്രീംകോടതിയുടെ അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് ജസ്റ്റിസ് ഗിരിജാ കമ്മീഷനെയും അന്നത്തെ നിയമ സെക്രട്ടറിയെയും ജനറൽ സെക്രട്ടറിയെയും അംഗങ്ങളാക്കിക്കൊണ്ട് ഒരു കമ്മീഷനെ വയ്ക്കുകയും ഈ പാവപ്പെട്ട കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ മരണപ്പെടുന്ന ആളുകൾക്ക് അവരുടെ റാബിസ് വാക്സിൻ ലഭ്യത അടക്കമുള്ള കാര്യങ്ങളും ഒപ്പം തന്നെ കോമ്പൻസേഷന്റെ കാര്യങ്ങളും ഇതിനൊരു സമൂലമായ ഒരു മാറ്റം ഉണ്ടാകണമെന്ന് മൃഗസരീര കമ്മീഷൻ ആക്ട് ചെയ്യുന്നു. ഇതുപോലത്തെ ഒരു വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവത്തിൽ ഇപ്പൊ സുപ്രീം കോടതി സൂചിപ്പിച്ചിട്ടുള്ളത് Article 21 ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്ന ആ അവകാശം, ജീവിക്കാനുള്ള അവകാശം, ഫ്രീ മൂവ്മെന്റിനുള്ള അവകാശം, അതിലും വലുതായിട്ട് മറ്റൊന്നും ഇല്ലെന്നാണ് സുപ്രീം കോടതി സൂചിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതൊരു തുടക്കം മാത്രമാണ്. പ്രധാനപ്പെട്ട 50-55 ആക്ടുകളും സെൻട്രൽ ആക്ടും അടക്കം ഓവർ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ABC റൂൾ അടക്കം നിലനിൽക്കില്ല എന്നുള്ള ആ ഒരു വാദം ഇനിയും വരാൻ പോകുന്ന പെറ്റീഷൻസിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ റാബിസ് വാക്സിൻ കമ്പനികളും ഈ പറയുന്ന സോ കോൾഡ് ആക്ടിവിസ്റ്റ് NGOകളും തമ്മിലുള്ള നെക്സസ് പ്ലസ് റാബിസ് വാക്സിൻ കമ്പനികളുടെ ടേൺ ഓവറുമാണ് പരിശോധിക്കപ്പെടുന്നത്. അതിനൊരു വലിയ ഒരു അന്വേഷണം നടത്തിയാൽ നമുക്ക് ഇതിന്റെയൊക്കെ ഉത്തരം കിട്ടാവുന്നതേ ഉള്ളൂ എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
1: ഗവൺമെന്റ് സെക്രട്ടറി ആയിരുന്ന സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായ ബിജു പ്രഭാകർ,
3: ഏതാണ്ട് കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് സുപ്രീം കോടതി വളരെ അനുകൂലമായിട്ടുള്ള ഒരു വിധി ആണ് പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നത്. ആ വിധികളിലൊക്കെ തന്നെ ആദ്യം തന്നെ ഒരു ഷെൽട്ടർ വന്ധ്യംകരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെയാണ് സുപ്രീംകോടതിയുടെ വിധികൾ പോയെങ്കിലും ഇപ്പോഴാണ് ആക്രമണകാരികളായിട്ടുള്ള തെരുവ് പട്ടികളെ യൂതനേഷ്യ, അതായത് ദയാവധം നടത്താം എന്ന് ഉള്ള ഒരു രീതിയിലുള്ള ഒരു വിധി വന്നിരിക്കുന്നത്. ആക്രമണകാരികളല്ല, തെരുവിൽ പട്ടികൾ പാടില്ല. ഞാൻ കഴിഞ്ഞ വർഷം ആഫ്രിക്കയിൽ പോയപ്പോൾ സാംബിയ എന്ന് പറഞ്ഞ അത്ര ഡെവലപ്ഡ് അല്ലാത്ത രാജ്യത്ത് പോലും പട്ടിയെ പുറത്തു കൊണ്ടുപോയി തീറ്റ കൊടുക്കാനോ അതിനെ പ്രാഥമിക ആവശ്യം ചെയ്യണമെങ്കിൽ പോലും അതിനെതിരായിട്ട് ഫൈൻ വരെ ഉള്ള ഒരു രാജ്യമാണ്. അപ്പൊ ഇവിടെ ആരാണ് പട്ടികളുടെ അവകാശമാണ് മനുഷ്യാവകാശത്തിനേക്കാളും വലുത് എന്ന് പറഞ്ഞ് നടക്കുന്നത്? കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു മണിക്കൂറിന് 10 ലക്ഷവും 20 ലക്ഷം രൂപയൊക്കെ വാങ്ങിക്കുന്ന 7-8 വക്കീലന്മാരാണ് ഈ പട്ടികൾക്ക് വേണ്ടി അവിടെ വാദിക്കാൻ പോയത്. എന്നാൽ ജനങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ പോകുന്നത് അന്ന് തുഷാർ മേത്ത, അദ്ദേഹം പറഞ്ഞു സൈലന്റ് ആയിട്ടുള്ള മജോറിറ്റി ആൾക്കാരിൽ ഒരു മൈനോറിറ്റി, ഏതാനും ചില വ്യക്തികൾ ആന്റി റാബീസ് വാക്സിൻ കമ്പനികളിൽ നിന്ന് പൈസ വാങ്ങിച്ച് വലിയ വലിയ വക്കീലന്മാരെ കൊണ്ടുവന്ന് സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇരുന്നത്. 4 മാസമുള്ള ഒരു കുട്ടിയെ കഴിഞ്ഞ മാസമാണ് കടിച്ച് കൊന്നു കളഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി.

0: കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് എന്ന് പറയുന്നതിനകത്ത് സെക്ഷൻ 13 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ക്രൂവൽറ്റി എന്ന് പറയുന്നത് അതിന്റെ കൊമ്പ് മുറിക്കുന്നതോ കുതിരയുടെ കൊളമ്പ് അടിക്കുന്നതോ അതിനോടൊപ്പം തന്നെ ലീത്തലായിട്ടുള്ള ചേമ്പറുകൾ, ഗ്യാസ് ചേമ്പറുകളിൽ അതിനെ കൊല്ലുന്നതോ ഇതിനെ ബാധകമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനു പകരം ABC റൂൾ എന്ന് പറഞ്ഞു ഒരു നിയമം കൊണ്ടുവന്ന് വന്ധ്യംകരിക്കലാണ് ഇതിന് മാത്രമെന്ന് പറഞ്ഞ് ജനങ്ങളുടെ ജീവിതം നരകയാതനമാക്കിയതിന് ഇവരെയൊക്കെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഭരണാധികാരികൾ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സുപ്രീംകോടതി ചോദിച്ചിരിക്കുന്നത് ഈ പട്ടികളെ ഞങ്ങൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ വേറെ രീതിയിലൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് കുറച്ചുപേര് സുപ്രീംകോടതിയെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചു നിങ്ങൾ എന്ത് പരീക്ഷണം നടത്തിക്കോ, ആരെയെങ്കിലും ഇത് കടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ലയബിലിറ്റി മുഴുവനും നിങ്ങൾക്കായിരിക്കും, അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് എക്സ്പെരിമെന്റ് വേണേലും ചെയ്തു. അതുപോലെ തന്നെ പട്ടിപ്രേമികൾ എന്തുകൊണ്ട് ഷെൽട്ടറിൽ നിങ്ങൾ ഈ പട്ടിയെ എടുത്തുകൊണ്ട് പോകുന്നില്ല എന്ന് ഒരിക്കൽ സുപ്രീംകോടതി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിനെ ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ തെരുവിൽ നിന്നും മാറ്റുമ്പോൾ തടയുന്നവർക്ക് എതിരായിട്ട് കേസെടുക്കണമെന്നും ഈ പട്ടിയെ അങ്ങനെ കൊല്ലുന്നവർക്കെതിരായിട്ട് കേസെടുക്കരുതെന്നും ബഹുമാനപ്പെട്ട സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട്. തെരുവ് പട്ടികൾ ആരെങ്കിലും കടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിരിക്കണം കോമ്പൻസേഷൻ കൊടുക്കേണ്ടത്. ഈ രീതിയിലേക്കുള്ള നിയമനിർമ്മാണം വന്നു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് നിൽക്കും. വന്ധ്യംകരണവും ഷെൽട്ടറിങ്ങോ ഒന്നും പരിഹാരമല്ല. അപ്പൊ ഇങ്ങനെ എത്രയോ പ്രാക്ടിക്കൽ സൊല്യൂഷന് പകരം ഈ വാക്സിൻ ലോബിക്ക് വഴങ്ങുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ശ്രോതാക്കളെല്ലാം തന്നെ നിങ്ങളുടെ ഭരണാധികാരികളോട് ഈ വിവരം പറയുകയും നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാനായിട്ട് പറയണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
1: പൗരന്റെ ജീവിക്കാനുള്ള അവകാശത്തെയും മൃഗങ്ങളോടുള്ള കാരുണ്യത്തെയും വിരുദ്ധ ധ്രുവങ്ങളിൽ നിർത്തുക എന്നതല്ല, മറിച്ച് അവയെ പരസ്പര പൂരകങ്ങളായി സമന്വയിപ്പിക്കുക എന്നതാണ് ഈ കോടതി വിധിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിനായി പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ABC പദ്ധതികൾ, കാര്യക്ഷമമായ മാലിന്യ നിർമ്മാർജ്ജനം എന്നിവ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. വിധിന്യായങ്ങൾ കേവലം ഉത്തരവുകളായി അവശേഷിപ്പിക്കാതെ അവയുടെ കൃത്യമായ നിർവഹണവും നിരീക്ഷണവും ഉറപ്പാക്കുമ്പോൾ മാത്രമേ ഭയരഹിതമായ മനുഷ്യജീവിതം സാധ്യമാകൂ.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം ആഭാലാൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.

സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

സേവന വാർത്തകൾ. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിന്റെ ചെങ്ങന്നൂർ കരുനാഗപ്പള്ളി നോളജ് സെന്ററുകളിൽ ലോജിസ്റ്റിക്സ് വെയർഹൌസ് മാനേജ്മെന്റ് മേഖലകളിൽ മികച്ച സാധ്യതയുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് യോഗ്യത പ്ലസ് ടു, സർട്ടിഫിക്കറ്റ് ഇൻ വെയർഹൌസ് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ് യോഗ്യത SSLC എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷകൾക്കും ചെങ്ങന്നൂർ, കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിലെ കെൽട്രോൺ നോളജ് സെന്ററുകളുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം, 8136802304 ഫോൺ നമ്പർ ഒരിക്കൽ കൂടി, 8136802304. ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ തൊഴിൽ രഹിതരായ കോട്ടയം ജില്ലക്കാരായ യുവതി യുവാക്കൾക്കായി ഈ മാസം 29 മുതൽ 2-വീലർ മെക്കാനിക് കോഴ്സ് ആരംഭിക്കുന്നു. പരിശീലനം സൗജന്യം, ബാങ്ക് വായ്പ ലഭിക്കുന്നതിനുള്ള സാങ്കേതിക സഹായവും നൽകും. 18 മുതൽ 49 വരെ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയാം, 0481 230 3307 ഫോൺ നമ്പർ ഒരിക്കൽ കൂടി, 0481 2

0: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകലും
1: ഒരാൾക്ക് തോന്നി സാക്ഷാൽ ശ്രീകൃഷ്ണനാണ് അവിടെ ശയിക്കുന്നതെന്ന്, മറ്റൊരാൾക്ക് തോന്നി

0: കൈപറ്റ പന്തിരുകുലം.
1: ഒരാൾക്ക് തോന്നി സാക്ഷാൽ ശ്രീകൃഷ്ണനാണ് അവിടെ ശയിക്കുന്നതെന്ന്, മറ്റൊരാൾക്ക് തോന്നി ശ്രീ പരമേശ്വരനാണ് പന്തലിൽ കിടന്നുറങ്ങുന്നതെന്ന്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വിധം തോന്നലുകളുണ്ടായി. തങ്ങൾ വെറുത്തിരുന്ന ആ മനുഷ്യരുടെ കാലടികളിൽ അവർ വീണു. നാറാണത്ത് ഭ്രാന്തൻ ഉറക്കപ്പിച്ചിൽ ചാടി എഴുന്നേറ്റു. ഉറക്കം കെടുത്താൻ വന്നിരിക്കുന്നു, കടന്നു പോവിൻ ചെകുത്താന്മാരെ, അദ്ദേഹം അലറി. ബ്രാഹ്മണന്മാർ പേടിച്ചോടി. നാറാണത്ത് ഭ്രാന്തൻ പൊട്ടിച്ചിരിച്ചു. രാത്രിയുടെ നിശബ്ദതയിൽ ആ ചിരി കോവിലകത്തും പരിസരങ്ങളിലും മുഴങ്ങിക്കേട്ടു. പഞ്ചമിയും വരരുചിയും അന്തരിച്ചിട്ട് ഒരു വർഷം തികയുന്ന ദിവസം, ആദ്യത്തെ ആണ്ട് ശ്രാദ്ധം, എല്ലാവരും അഗ്നിഹോത്രിയുടെ ഇല്ലത്ത് സമ്മേളിച്ചു. ശ്രാദ്ധത്തിന് നിവേദിക്കാൻ ഓരോരുത്തരും തങ്ങളുടെ ആചാരത്തിനനുസരിച്ച് സാധന സാമഗ്രികൾ കൊണ്ടുവന്നിരുന്നു. വടുതല നായർ കൊണ്ടുവന്നത് ഒരു കുല തേൻ കദളിപ്പഴമാണ്. കാരക്കിലമ്മ നാനാതരം പൂക്കൾ. രചകൻ കൊണ്ടുവന്നത് പട്ടുവസ്ത്രം. വള്ളോൻ നല്ല ഒന്നാന്തരം കളഭം. പെരിന്തച്ചൻ ചന്ദന കാതൽ. ഉപ്പുകൂറ്റൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? അഗ്നിഹോത്രി ചോദിച്ചു. ഉപ്പുകൂറ്റൻ ചാക്കുകുടഞ്ഞ് എള്ളുണ്ട കയ്യിലെടുത്തു. ആ നാക്കിലയിൽ വെച്ച് വിളക്കിന്റെ മുന്നിൽ സമർപ്പിച്ചു. പാണനാരോ ഒരു പഴുത്ത വരിക്കച്ചക്കയാണ് കൊണ്ടുവന്നിരിക്കുന്നത്, പുറത്തു വച്ചിട്ടുണ്ട്, ഇങ്ങടെ എടുത്തോളൂ. പാണനാർ ചക്ക താങ്ങിപ്പിടിച്ചുകൊണ്ടുവന്നു. അകവൂർ ചാത്തൻ പറഞ്ഞു, ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നെയ്യാണ്, പശുവിൻ നെയ്യ്. നന്നായി, ഇങ്ങടെ എടുത്തോളൂ. വലിയൊരു ഭരണി നിറയെ പശുവിൻ നെയ്യ്. ശ്രാദ്ധമണ്ഡപത്തിന്റെ മുന്നിൽ അകവൂർ ചാത്തൻ ഭരണി സമർപ്പിച്ചു. എന്താ നാരായണത്തൊന്നും മിണ്ടാതെ നിൽക്കണത്? ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, അതാർക്കും കാണാൻ പറ്റില്ല. വളരെ വിശേഷപ്പെട്ടൊരു സാധനമാണ്, നാറാണത്ത് പറഞ്ഞു. എന്താ അത്? എല്ലാവർക്കും ആകാംക്ഷയായി. മനസ്സ്, എന്റെ മനസ്സ്. അച്ഛനമ്മമാരുടെ ഓർമ്മയ്ക്ക് ഞാനത് സമർപ്പിച്ചു കഴിഞ്ഞു. അഗ്നിഹോത്രി ഒരു നിമിഷം അനുജന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അദ്ദേഹത്തിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പെട്ടെന്ന് പാക്കനാർ പറഞ്ഞു, ഞാൻ കൊണ്ടുവന്ന സാധനം ഏട്ടത്തിയമ്മയെ ഏൽപ്പിച്ചിരുന്നു. നങ്ങേലി, അഗ്നിഹോത്രി ഭാര്യയെ വിളിച്ചു. എന്താ? പാക്കനാരൊരു സാധനം നങ്ങേലിയെ ഏൽപ്പിച്ചിരുന്നോ? ഉവ്വ്, ഒരു ചെറിയ പൊതി. ഞാനത് തുറന്നു നോക്കി. പശുവിൻ്റെ മൂലയാണ്. ഞാനത് തെക്കേ മുറ്റത്ത് കുഴിച്ചിട്ടു, നങ്ങേലി അന്തർജനം പറഞ്ഞു. കുഴിച്ചിട്ടോ? കഷ്ടായി. അഗ്നിഹോത്രി കുണ്ഠിതത്തോടെ മൂക്കത്ത് വിരൽ വച്ചു. പരിഭ്രമിക്കാൻ ഒന്നുമില്ല ഏട്ടാ. കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് മുളച്ചിട്ടുണ്ടാവും, വളർന്നിട്ടുണ്ടാവും, കായ്ച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഏട്ടത്തിയമ്മ പോയി അതിൽ നിന്ന് കുറച്ച് കായ് അറുത്തു കൊണ്ടുവരിൻ, പാക്കനാർ പറഞ്ഞു. നങ്ങേലി അന്തർജനം ഒരു നിമിഷം പരിഭ്രാന്തയായി. പെട്ടെന്ന് തെക്കേ മുറ്റത്തേക്ക് ധൃതിയിൽ നടന്നു. പശുവിൻ്റെ മുല കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥാനത്ത് അതാ ഒരു ചെടി പടർന്ന് പന്തലിച്ചു നിൽക്കുന്നു. നിറയെ പൂക്കളും കായകളും. സൂക്ഷിച്ചു നോക്കി. കോവയ്ക്ക. അന്തം വിട്ടു നിന്നു അന്തർജനം.
0: പി. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പറ്റ പന്തിരുകുലം വായിച്ചത് പ്രീതി.

0: തടസ്സം നീക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. വൈദ്യസഹായ കിറ്റുകൾ അയച്ച് ഇന്ത്യ. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിൽ ബിജെപിക്ക് വിജയം. ദേബാംശു പാണ്ഡയുടെ ജയം 100,000-ൽ പരം വോട്ടിന്. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെയും ജനജീവിതത്തെയും ഉയർത്തുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അങ്കണവാടിയിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് വാർത്ത വന്നതിന് പിന്നാലെ ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടറോട് മന്ത്രി ബിന്ദുകൃഷ്ണ റിപ്പോർട്ട് തേടി. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26-നാണ് പ്രതിഷ്ഠാദിനം. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും പാലക്കാട് വയനാട് ജില്ലകൾ ഒഴികെയുള്ള 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് പാരീസിൽ തുടക്കമായി. ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിനയച്ചു.
1: ആകാശവാണി FM വാർത്തകൾ.

0: ആകാശവാണി FM വാർത്തകൾ.
1: രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. CBSE 12-ാം ക്ലാസ് പുനർമൂല്യനിർണയ പ്രക്രിയയുടെ

0: എന്റെ ഇപ്പൊ ചില്ലറ പൈസ ഒന്നും ഇല്ല കേട്ടോ, അപ്പോ നാളെ തരാം.
1: അയ്യോ സാറേ, ഇത് പിച്ചക്കാരനല്ല, ഇത് ഞാനാ സുമേഷ്. സുമേഷ്,
2: അയ്യോ നീയായിരുന്നു ഇത്? എന്തുവാടെ മൂക്കിലൊരു കെട്ടൊക്കെ, ചുണ്ടും ചതഞ്ഞിട്ടുണ്ടല്ലോ. നീ മൂക്കിടിച്ചു വീണോ?
1: ആ മൂക്കിടിച്ചു എന്നുള്ളത് ശരിയാ, പക്ഷേ വീണപ്പോഴല്ല ഇടിച്ചത്.
2: പിന്നെന്താ ഇടിച്ചപ്പോ വീണതാണോ?
1: ആ സാറ് കണ്ടായിരുന്നോ?
2: ഏ ആരിടിച്ച്, എന്താ പ്രശ്നം, നീ തെളിച്ചു പറ.
1: നീണ്ട കഥയാ സാറേ. കഴിഞ്ഞ ഞായറാഴ്ച വളരെ ചൂടുള്ള ഒരു ദിവസമായിരുന്നു അന്ന്.
3: ആ ചേച്ചി അവിടെ റോട്ടിൽ നിന്ന് കറങ്ങുവാണല്ലോ, വഴി അറിയാഞ്ഞിട്ടായിരിക്കും, സഹായിച്ചേക്കാം. എന്നെപ്പോലുള്ള ചെറുപ്പക്കാർ വേണ്ടേ ഇതൊക്കെ ചെയ്യാൻ. ചേച്ചി, ചേച്ചി, വഴി തെറ്റിയോ? എങ്ങോട്ടാ പോവണ്ടേ?
4: ഐ തിങ്ക് ഐ ലോസ്റ്റ് മൈ വേ. കുഡ് യു ഹെൽപ് മീ ഫൈൻഡ് ദിസ് അഡ്രസ് പ്ലീസ്?
3: ഓ ഇംഗ്ലീഷ്, ഇത് ഞാൻ വിളിക്കും. കോശി സാറേ അനുഗ്രഹിക്കണേ. ഹലോ മാഡം, വാട്ട്സ് യുവർ ഗുഡ് നെയിം?
4: ഹായ്, ഐ എം ട്രസ് ഡാനിയൽസ്.
3: ഗുഡ് ആഫ്റ്റർനൂൺ മിസ്ട്രസ്.
4: വാട്ട്?
3: അല്ല, മിസ് മിസ്ട്രസ്. ഐ ആം മിസ്റ്റർ സുമേഷ് തങ്കപ്പൻ. ഹൗ മേ ഐ അസിസ്റ്റ് യു?
0: നീ എന്തേടേ വല്ല കോൾ സെന്ററിന്റെ മതിലാടി വന്നതോ? അവന്റെ ഒരു അസിസ്റ്റ്. ആ എന്നിട്ട്?
1: ആ അവൻ ഏതോ ഒരു അഡ്രസ്സും കൊണ്ട് വന്നു. എന്നിട്ട്?
4: Well, I was trying to find this address.
3: No problem, madam. I will solve your address problem. Please give me the paper. ചേച്ചിയുടെ കയ്യിൽ നിന്ന് കടലാസാണെങ്കിൽ ആകെ വേർപ്പി നനഞ്ഞ്. സമ്മർ ഇൻ കേരള മാഡം, യു ലുക്ക് ഹോട്ട് ആൻഡ് വെറ്റ്.
4: What do you mean?
3: Please take my umbrella.
0: എന്റെ ദൈവമേ, വഴി കാണുന്ന ഒരു സ്ത്രീയോട് ഒരിക്കലും പറയാൻ പാടില്ലാത്താണ് നീ പറഞ്ഞത്.
1: സാർ, അവിടെ നല്ല ചൂടായിരുന്നു, അവര് വേർത്തൊട്ടിയാണ്, അതാണ് ഹോട്ട് ആൻഡ് വെറ്റ് എന്ന് പറഞ്ഞത്.
0: എന്നും വെച്ച് ഇങ്ങനെയൊക്കെ പറയാവോ? എന്നിട്ട്?
3: ഐ വിൽ ഹെൽപ് യു മാഡം, ഐ വിൽ. മിസ്റ്റർ ഫിലിപ്പ് വയലിൽ, ഓക്കെ, തെക്കേപ്പറമ്പിൽ. ഓക്കെ, തെക്കേപ്പറമ്പിൽ. ഹാൻഡ് റൈറ്റിംഗ് ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിംഗ് മാഡം. ആ കിട്ടി കിട്ടി, നോ പ്രോബ്ലം, കം ലെറ്റ്സ് മേക്ക് ഔട്ട്.
4: യു ക്രീപ്പ്.
1: പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല സാറേ. ഓർമ്മ വന്നപ്പോ മൂക്ക് ദേ ഇങ്ങനെ തുന്നിക്കൂട്ടി വെച്ചേക്കുമായിരുന്നു.
0: എടേ, സ്ത്രീകളോട് സംസാരിക്കുമ്പോ സൂക്ഷിക്കണ്ടേ, ഒരു മിനിമം മാന്യത വേണ്ടേ?
1: സാറൊരു മാന്യനാണ്, അന്തസ്സൊക്കെ ഉണ്ട്. എന്നാ ഞാൻ പറഞ്ഞ തെറ്റെന്നു പറഞ്ഞതാ?
0: എടാ, ഒരു സ്ത്രീയോട് യു ലുക്ക് ഹോട്ട് ആൻഡ് വെറ്റ് എന്ന് പറഞ്ഞ അതില് വല്ലാത്ത ലൈംഗിക ചുവയുണ്ട്.
1: ചൂടായോണ്ട് അവരെ വേർത്ത് കുളിച്ച് നിക്കണോണ്ട് സഹതാപം കൊണ്ട് പറഞ്ഞതാ സാറേ.
0: അങ്ങനെ അവര് വേർത്ത് കുളിച്ച് നിക്കണ കണ്ടിട്ട് പാവം തോന്നിയിട്ടാണെങ്കിൽ ഇറ്റ്സ് എ വെരി ഹ്യൂമിഡ് ഡേ, ഇസ്ന്റ് ഇറ്റ്? അല്ലെങ്കിൽ യു ലുക്ക് എ ബിറ്റ് എക്സോസ്റ്റഡ് ബൈ ദ ഹീറ്റ്, വുഡ് യു ലൈക്ക് സം വാട്ടർ? അങ്ങനെ എന്തെങ്കിലും ചോദിക്കാമായിരുന്നു.
1: ഇനി മറക്കൂല സാറേ. ഓ എന്റെ മൂക്ക്.
0: പറക്കൂല്ലെന്നോ?
1: പറക്കൂലെന്നല്ല, മറക്കൂലാന്ന്. ഐ വിൽ നെവർ ഫോർഗെറ്റ്.
0: മറക്കാതിരുന്ന നിനക്ക് കൊള്ളാം. ഭാഷ അറിയാൻ മേലെങ്കിലേ ഷിവൽറി കാട്ടാൻ പോകരുത്.
1: ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ അനാവശ്യമൊന്നും കാണിച്ചിട്ടില്ല, അതൊന്നും എനിക്ക് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
0: എടാ, ഷിവൽറി, CHIVALRY എന്ന് വെച്ചാ സ്ത്രീകളോട് കാട്ടുന്ന ബഹുമാനവും പരിഗണനയും.

0: പിന്നെ നീ അവസാനം അവരോട് എന്തുവാ പറഞ്ഞേ?
1: ലെറ്റ്സ് മേക്ക് ഔട്ട് എന്ന്. എന്നാലല്ലേ നമുക്ക് പോയി കണ്ടുപിടിക്കാൻ പറ്റുമോ?
0: മനസ്സിലാക്കുക, തിരിച്ചറിയുക, കണ്ടുപിടിക്കുക എന്നൊക്കെയാണ് ആ പറഞ്ഞതിന്റെ നേരെ ചൊവ്വയുള്ള അർത്ഥം.
1: ഇതൊക്കെ നല്ല അർത്ഥമാണല്ലോ. ഇതിനാണ് ആ പെണ്ണ് എന്നെ പിടിച്ചിടിച്ചതാ.
0: ചുംബിക്കുകയും കാമത്തോടെ സ്പർശിക്കുകയും ചെയ്യുക എന്നൊരർത്ഥം കൂടി അതിനുണ്ട് ഈ മേക്കൌട്ട് എന്ന് പറയുമ്പോ. നീ അത്രയും നേരം പറഞ്ഞ വൃത്തികേടെല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോ അവർക്ക് ആ അർത്ഥം തന്നെയായിരിക്കും തിരിഞ്ഞത്.
1: ഇംഗ്ലീഷിന്റെ ഒരു കാര്യം, പറഞ്ഞതൊരു വാക്ക് ചതഞ്ഞതെന്റെ മൂക്ക്.
2: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.

0: തുള്ളിയളക്കും സ്റ്റാർട്ടപ്പ്, രോഗികളിലെ ഐ വി ഡ്രിപ്പ് വയർലെസ്സായി നിരീക്ഷിക്കുന്ന സാങ്കേതികവിദ്യ തയ്യാറാക്കിയ ഈവ് ലാബ്സ് സ്റ്റാർട്ടപ്പിന്റെ സാരഥി വിഷ്ണു എം എസുമായുള്ള അഭിമുഖം തുടർന്ന് കേൾക്കാം.
1: കുറേയൊക്കെ നേവിറ്റി ഉണ്ട് ഇതിനകത്ത്. കാരണം നമ്മളും വിചാരിക്കുന്ന നോക്കി നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്, ഇത് നമ്മൾ ഉണ്ടാക്കി വിറ്റാൽ മതി. നമ്മൾ ബിസിനസ് ഒന്നും നേരത്തെ ചെയ്തിട്ടില്ല, വീട്ടിലും അങ്ങനെ സാഹചര്യമുള്ള ആരുമില്ല. അപ്പം ചില സമയത്ത് അതെ, ചില സമയത്ത് ഈ ഒരു ഇഗ്നോറൻസും നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ ഈ നേവിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടറും നമ്മളെ ഇതേപോലെ സംരംഭങ്ങൾ തുടങ്ങാൻ ഹെൽപ്പ് ചെയ്യും. അത് മോശവുമല്ല,
2: അത് നമ്മൾ ചിന്തിക്കാതിരിക്കുക.
1: അതെ, അധികം ചിന്തിക്കുന്നതും ചിലപ്പോൾ പ്രശ്നമായിരിക്കും. കാരണം ഒരുപാട് ചിന്തിച്ച് ചിലപ്പോൾ ഇത് തുടങ്ങില്ല. കാരണം ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് ആലോചിച്ച് ഇത് വർക്കാവുമോ അല്ലെങ്കിൽ ഇത് ആൾക്കാർ വാങ്ങുമോ ഇങ്ങനെയൊക്കെ ആലോചിച്ച് ഇവരുടെ കൂടെ ചെയ്താൽ ഇത് ശരിയാവുമോ എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും നമ്മൾ ചെയ്തെന്ന് വരില്ല.
2: അപ്പോൾ നിങ്ങൾ മൂവരും കൂടെ എന്നിട്ട് എവിടെയാണ് ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു സ്ഥാപനം എന്ന നിലയിൽ തുടങ്ങുന്നത്? എവിടെയാണ്
1: ഇത് തുടങ്ങുന്നത്? ശ്രീചിത്രയിൽ തന്നെ. അതിനുശേഷം
2: അവിടെ എങ്ങനെയാണ് നിങ്ങൾ അവിടെ എത്തിയിട്ട് ഒരു ദിവസം എന്താ നിങ്ങൾ ചെയ്യുക?
1: ഞങ്ങൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ഐഡിയേഷനും അതേപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനീഷ്യലി ചെയ്ത്. ഇതെങ്ങനെ ഉണ്ടാവണം? അപ്പം ഞങ്ങളെല്ലാവരും തന്നെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരായിട്ട് തന്നെ മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. അപ്പം ഞങ്ങളിതെങ്ങനെ ആയിരിക്കണം, ഇതിൻ്റെ ഇൻ്റർഫേസ് എങ്ങനെയായിരിക്കണം, എങ്ങനെ ഇതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് ഒരു വർക്കിംഗ് ആയിട്ടുള്ളൊരു പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് എന്നാണ് പറയുന്നത് സ്റ്റാർട്ടപ്പിൻ്റെ ലാംഗ്വേജിൽ. അപ്പം എന്ന് വെച്ചാൽ നമ്മളൊരു ഇൻവെസ്റ്ററിൻ്റെ അടുത്ത് പോകണമെങ്കിൽ നമുക്കിത് ഫുള്ളി വർക്കിംഗ് ആയിട്ട് കാണിക്കണം. അപ്പം അതിനു വേണ്ടിയുള്ളൊരു പ്രോഡക്റ്റാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുണ്ടാക്കിയതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ക്യാഷ് പിന്നെയും ഒബ്സലീറ്റായി. നമ്മൾ സേവ് ചെയ്തേണ്ടുന്ന പൈസ വെച്ചിട്ടാണ് ഈ ശ്രീചിത്രയിലേക്ക് വന്നത്. അപ്പോൾ ഒരു 2016 നവംബർ ആ ഒരു സമയമൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫസ്റ്റ് ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടി.
2: എന്താ ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ?
1: ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് നമ്മുടെ കമ്പനിയിലേക്ക് ഫണ്ട് തരുന്ന ഇൻവെസ്റ്റേഴ്സിനെ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്.
2: കാശ് കടം തരുവാണോ?
1: കാശ് കടം തരുവല്ല ചെയ്യുന്നത്, നമ്മുടെ കമ്പനിയിൽ ഷെയറിന് പകരമായാണ് കാശ് തരുന്നത്. ഇത് നമ്മൾക്ക് തിരിച്ചു കൊടുക്കുന്നത് ആക്ച്വലി ഈ കമ്പനി, ഇത് നമ്മളൊരു സിമ്പിളായിട്ട് പറയുന്നത് നമ്മളൊരു സിനിമയൊക്കെ പിടിക്കുന്ന പോലെയാണ്. അപ്പം ഞാനതിൻ്റെ സംവിധായകനും ഇൻവെസ്റ്റർ എൻ്റെ പ്രൊഡ്യൂസറുമാണ്. അപ്പം എനിക്കും ഈ കമ്പനിയിൽ ഷെയർ ഉണ്ട്. ഈ സിനിമ ഈ കമ്പനിയാണെന്ന് വിചാരിച്ചാൽ എനിക്ക് ഈ കമ്പനിയിൽ ഷെയർ ഉണ്ട്, അതേപോലെ ഇൻവെസ്റ്ററിനും ഷെയർ ഉണ്ട്. പക്ഷേ സ്വാഭാവികമായും എൻ്റെ ഷെയർ ആയിരിക്കും കൂടുതൽ. കാരണം ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഇതൊരു ക്യാപിറ്റൽസിൻ്റെ സ്ട്രക്ചറിൽ ഇത് വർക്കാവുന്നത്, അതായത് ഇത് നമ്മൾ കൂടുതൽ ഫണ്ട് റേസ് ചെയ്ത് കൂടുതൽ സ്ഥലത്തേക്ക് പ്രോഡക്റ്റ് എത്തി അതിനുശേഷം ഈ കമ്പനി ചിലപ്പോൾ വേറൊരു കമ്പനി അക്വയർ ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഐ പി ഒ പബ്ലിക്കായിട്ട് ലിസ്റ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് ഈ ഇൻവെസ്റ്റേഴ്സിന് ഇതിനുള്ള റിട്ടേൺ കിട്ടുന്നത്.
2: അപ്പോൾ അവരാദ്യം അതായത് ഈ ഒരു വിശ്വാസം അർപ്പിച്ച് ഈ കമ്പനി വളരും എന്നുള്ള വിശ്വാസം അർപ്പിച്ച് ഈ കമ്പനിയിലേക്ക് ആദ്യമായി പൈസ ഇറക്കുന്നവരാണ്. അതുകൊണ്ട് അവരൊരു മാലാഖമാരായൊക്കെ കാണുന്നുണ്ടായിരിക്കും ഏഞ്ചൽ ഇൻവെസ്റ്റർ എന്നുള്ളൊരു പേരൊക്കെ.
1: അതെ, അങ്ങനെ ആയിരിക്കാം ആ പേര് വന്നത്. അപ്പോൾ കാരണം നമ്മുടെ സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിലും വേറെ ആരും ആക്ച്വലി ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാനില്ലായിരുന്നു. നമ്മുടെ ഈ ഒരു ഐഡിയയിൽ വിശ്വസിക്കുന്ന വേറെ കുറച്ച് ആൾക്കാർ കണ്ടുപിടിക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾക്ക് ഇത് വളരെയധികം

0: ക്രൂഡായിട്ടുള്ള ഒരു ഐഡിയ ആണ്, ഇതെങ്ങും വിറ്റ് പോയിട്ടില്ല. അപ്പം ഈ ഒരു പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മളെ വിശ്വസിക്കുന്ന ഈ ക്യാഷ് ഇടുന്ന ഒരാൾ തന്നെയാണ് ഏഞ്ചൽ ഇൻവെസ്റ്റർ.
1: ആദ്യം ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കമ്പനിയുടെ വാല്യുവേഷൻ കൂടുന്നു, അതിനോടൊപ്പം നമുക്ക് കുറച്ച് വർക്ക് ചെയ്യാനുള്ള കുറച്ചും കൂടെ ഒരു കാലം നീട്ടി കിട്ടുകയാണല്ലോ.
0: അതെ അതെ അതെ.
1: അതിനുശേഷം എന്തായിരുന്നു അടുത്ത നടപടി?
0: അതിനുശേഷം ഞങ്ങൾ ഈ പ്രോഡക്റ്റ് ഫുള്ളി ഡെവലപ്പ് ചെയ്യുന്നതിലേക്കുള്ള വർക്കുകളൊക്കെ ചെയ്തു. ഇതിന് മോൾഡ്, ഡൈ അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമായിരുന്നു. ടെസ്റ്റിംഗ് ഒരുപാടുണ്ടായിരുന്നു. മെഡിക്കൽ ഡിവൈസ് ആണ്, നമുക്കിത് ടെസ്റ്റ് ചെയ്യാതെ ഒരു പേഷ്യൻ്റിൽ ട്രയൽ ചെയ്യാൻ പോലും തന്നെ പറ്റില്ല. ഒരുപാട് ലൈസൻസിങ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്.
1: കാരണം കൃത്യമായിട്ടൊരു സിഗ്നൽ എങ്ങാനും അറിയാതെ മാറിപ്പോയോ കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്താൽ ചിലപ്പോൾ ഒരാളുടെ ജീവൻ തന്നെ അപകടത്തിലാണ്.
0: അതെ അതെ അതെ. ഇത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സംഗതിയാണ്. അതിപ്പോൾ എന്ത് തന്നെ ചെറിയ മെഷീനായാലും അത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ നമ്മൾക്ക് തന്നെ നല്ല ഉറപ്പ് വേണം ടെസ്റ്റ് ചെയ്ത്, അതിനുശേഷം മാത്രമേ നമുക്കിതൊരു ട്രയലിനായാൽ പോലും പേഷ്യൻറ്റിന് ഉപയോഗിക്കാൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഈവൻ ഒരു ട്രയലിന് പോലും ഇപ്പോൾ ലൈസൻസ് ആവശ്യമാണ്. ഒരു ട്രയലായിട്ട് ഉപയോഗിക്കണമെങ്കിൽ പോലും ലൈസൻസ് ഇല്ലാതെ ഇത് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. അപ്പം ഇതെല്ലാം ഞങ്ങൾക്ക് കഴിഞ്ഞ് കിട്ടിയത് ആക്ച്വലി 2023 ഫുൾ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞത്. അപ്പം ഞങ്ങൾ ഈ പ്രോസസ്സൊക്കെ ചെയ്ത് തുടങ്ങിയത് ഏകദേശം 2018 ആ ഒരു സമയത്താണ്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് പല പല പല ട്രയലുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം ശേഷമാണ് ഈ പ്രോഡക്റ്റ് ഉണ്ടായി വരുന്നത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഓഫ് ട്രയൽസായിട്ട് ഞങ്ങൾ ചെയ്തത് ഒരു 2019. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ മനസ്സിലാക്കി വരും പേഷ്യൻറ്റിലൊക്കെ ഉപയോഗിക്കുന്നതിലുപരി ഞങ്ങൾ വൈഫൈ ഉള്ളൊരു ഉപകരണമാണ് ആദ്യം നിർമ്മിച്ചത്. അപ്പം ഞങ്ങൾ പോയിരുന്ന ഹോസ്പിറ്റലിൽ ഒന്നും തന്നെ പേഷ്യൻ്റ് സൈഡിലേക്കോ അല്ലെങ്കിൽ റൂമുകളിലേക്കോ വൈഫൈ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞങ്ങൾക്ക് ഫീസിബിളായിട്ടുള്ളൊരു സൊല്യൂഷൻ അല്ല എന്ന് മനസ്സിലായി. കാരണം അത് നമ്മൾക്ക് എല്ലാ സ്ഥലത്തേക്കും ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ തന്നെ ഫസ്റ്റ് ഹോസ്പിറ്റലിൽ അതിനുള്ള സൗകര്യങ്ങൾ വേണം. അപ്പോൾ അതില്ലാത്തത് കാരണം ഞങ്ങൾ വീണ്ടും അതിനകത്ത് വർക്ക് ചെയ്ത് ഒരു ലോങ് റേഞ്ച് RF ടെക്നോളജി, റേഡിയോ ഫ്രീക്വൻസി ടെക്നോളജി ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, നമ്മുടെ റേഡിയോ വേവ് പോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ച് ഇത് മാറ്റി ചെയ്തു.
1: ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കാറിൻ്റെയൊക്കെ കീ ഒക്കെ ഞെക്കുമ്പോൾ ഓപ്പൺ ആകുന്ന പോലത്തെ.
0: അതെ അതെ, അങ്ങനെ ഒരു ടെക്നോളജി പോലെ അതേ സിമിലർ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ഈ ഡിവൈസ് വീണ്ടും ഡിസൈൻ ചെയ്യുകയും, അപ്പോൾ ഇത് സ്റ്റാൻഡ് അലോൺ ആയിട്ട്, അതായത് നമുക്ക് ഹോസ്പിറ്റലിൽ വൈഫൈ ഇല്ലെങ്കിലും ഈ മെസ്സേജുകൾ നഴ്സിംഗ് സ്റ്റേഷനിലേക്ക് എത്തും എന്നുള്ളൊരു രീതിയിൽ അത് ഡെവലപ്പ് ചെയ്തു. അത് ഏകദേശം 2020 ഞങ്ങൾ ഫസ്റ്റ് റൗണ്ട് പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം മാറ്റിക്കൊണ്ട് കോവിഡ് വന്നു. അപ്പോൾ ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാതെ വന്നു ആ സമയത്ത്. അതിനുശേഷം ഞങ്ങൾ ഈ പ്രോഡക്റ്റ് ആ സമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചു തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഞങ്ങളിവിടെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ നേഴ്സ് കോൾ സിസ്റ്റം, അതായത് നേഴ്സിനെ പേഷ്യൻസിനെ എമർജൻസി ആയിട്ട് വിളിക്കാനുള്ള സ്വിച്ചസിൻ്റെ ഒരു റിക്വയർമെൻ്റ് അവർക്കുണ്ടായിരുന്നു.
1: ആ സമയത്ത് കോവിഡുമാണ്.
0: അപ്പോൾ റൂമുകളിലൊന്നും കയറി വയറ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഈയൊരു ഡ്രിപ്പ് മോണിറ്ററിങ്ങിൻ്റെ സൊല്യൂഷൻ ഉപയോഗിച്ച, ടെക്നോളജി ഉപയോഗിച്ച് തന്നെ ഒരു നേഴ്സ് കോളിംഗ് സിസ്റ്റം കൂടി ഉണ്ടാക്കി. അത് ഫുള്ളി ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന, നമ്മുടെ നോർമൽ ക്ലോക്ക് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സൊല്യൂഷനാണ്.
1: വയറിംഗ് ഒന്നും വേണ്ട,
0: ഒരു വയറിംഗും തന്നെ ആവശ്യമില്ലാതെ വർക്ക് ചെയ്യുന്ന, 1.5 വർഷത്തിന് മുകളിൽ ഈ ബാറ്ററിയിൽ തന്നെ വർക്ക് ചെയ്യുന്നൊരു സൊല്യൂഷൻ ഉണ്ടാക്കുകയും,
1: അതായത് രോഗി ഒരു സ്വിച്ചിൽ അമർത്തുമ്പോൾ നഴ്സ് സ്റ്റേഷനിലേക്ക് ഒരു സിഗ്നൽ പോകുന്നു, അവിടെ നഴ്സിന് ഓടി വരികയോ അത്യാവശ്യം നോക്കുകയോ ചെയ്യാം,
0: അതിനുവേണ്ടി റെസ്പോണ്ട് ചെയ്യുകയോ ചെയ്യാം.
1: അതും വയർലെസ് ആയിരുന്നു.
0: അതും വയർലെസ് തന്നെയായിരുന്നു. അപ്പോൾ അത് സെയിം ടെക്നോളജി തന്നെയാണ്. ഞങ്ങൾ ഡ്രിപ്പോയ്ക്ക് വേണ്ടി ഇതിനകത്ത് ഒരുപാട് ഗവേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ സമയത്ത് അത് വളരെ സ്പീഡിൽ ചെയ്യാൻ പറ്റുകയും അവിടെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ഞങ്ങൾ ഗ്രാജുവലി അതിനുള്ള ഓർഡറുകൾ വരികയും ചെയ്തു. ഇപ്പോൾ അത് ഏകദേശം ഒരു 10,000 പുറത്ത് യൂണിറ്റ്സ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളുമായിട്ട് പല പല ഹോസ്പിറ്റലുകളിൽ ഉണ്ട്. അതിനിപ്പോൾ ഒരു ബ്രാൻഡ് നെയിമായി വന്നിട്ടുണ്ട് പല പല സ്റ്റേറ്റുകളിലും. അപ്പോൾ അത് ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്കെയിൽ ചെയ്യുന്നതിലും. അപ്പോൾ ഡ്രിപ്പോ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആക്ച്വലി ഞങ്ങൾ ഡ്രിപ്പോയും ഇതേപോലെ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്ത് തുടങ്ങും. ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ വയർലെസ് നെറ്റ്വർക്ക് ഒരുപാട് ഹോസ്പിറ്റലുകളിലുണ്ട്. അപ്പോൾ ഡ്രിപ്പോ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. കാരണം സെയിം നെറ്റ്വർക്കിലാണ് ഡ്രിപ്പോ വർക്ക് ചെയ്യുന്നത്. ഹോസ്പിറ്റലുകൾക്കും പുതുതായിട്ടൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല, അവിടെ ഉള്ള ഡിസ്പ്ലേ തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊരു മോഡലിലാണ് ഞങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്.
1: അപ്പോൾ ശ്രീധരയിൽ നിന്ന് പിന്നെ ഈ മേക്കർ വില്ലേജിലേക്ക്

0: ഒരു വരവെപ്പോഴായിരുന്നു?
1: 2019 സമയത്താണ് ആക്ച്വലി ഞങ്ങൾ ശ്രീസിൽ നിന്നും മേക്കർ വില്ലേജിലേക്ക് വരുന്നത്. മേക്കർ വില്ലേജിലേക്ക് വരാനുള്ള ഒരു റീസൺ, പ്രൈമറി ഞങ്ങൾക്ക് ഒരുപാട് ട്രാവൽ ഉണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിയിൽ നിന്നാണ് ആക്ച്വലി നോർത്ത് സൗത്തിലേക്ക് ട്രാവൽ ചെയ്യുന്നത് ഈസി, അതൊരു റീസൺ ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ്, പ്രോട്ടോടൈപ്പിംഗ് ഫെസിലിറ്റീസൊക്കെ മേക്കർ വില്ലേജിലുള്ള ഫെസിലിറ്റി ഞാൻ പറയുകയാണെങ്കിൽ ആക്ച്വലി ഇന്ത്യയിൽ തന്നെ വേൾഡ് ക്ലാസ് ഫെസിലിറ്റി ആണ് മേക്കർ വില്ലേജിൽ ഉള്ളത്. അത് ഫാബ് ലാബിൻ്റെ ഫെസിലിറ്റി ആയാലും, ഒരു നിങ്ങളൊരു ഹാർഡ്വെയർ സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണെങ്കിൽ മസ്റ്റായിട്ടും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ആക്ച്വലി മേക്കർ വില്ലേജ് അല്ലെങ്കിൽ ഈ ഫാബ് ലാബിൻ്റെ ഫെസിലിറ്റി.
0: മേക്കർ വില്ലേജിൽ വരുമ്പോൾ നമുക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക എന്നതിൻ്റെ അപ്പുറം അതിൽ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുമുട്ടാനും ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ടല്ലോ. അവിടെ നിന്ന് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ബൈറാക്ക് എന്നൊരു ഗ്രാൻറ്റിന് അപേക്ഷിക്കുകയും അത് കിട്ടുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഗ്രാൻറ്റ് എന്തായിരുന്നു?
1: ബൈറാക്ക് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജിയുടെ കീഴിലുള്ള ഒരു ഗ്രാൻറ്റാണ്. അത് ജനറലി മെഡിക്കൽ ഡിവൈസ് അല്ലെങ്കിൽ ബയോടെക്നോളജി ഡൊമൈനിലുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് 50 ലക്ഷം രൂപ വരെ ഗ്രാൻഡ് മണി ആയിട്ട് കൊടുക്കുന്നതാണ് ഇതേപോലുള്ള പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ. കാരണം ഒരു മെഡിക്കൽ ഡിവൈസ് ആക്ച്വലി ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതിനകത്ത് ഒരുപാട് ടെസ്റ്റിംഗ്, അതേപോലെ തന്നെ റെഗുലേറ്ററി ക്ലിയറൻസ്, നമുക്ക് കമ്പനിയാണെങ്കിലും ISO ഇംപ്ലിമെൻറ്റേഷൻ, അങ്ങനെ ഒരുപാട് കോസ്റ്റ് ചിലവുള്ളൊരു കാര്യമാണ്.
0: മാത്രമല്ല ഒരു സോഫ്റ്റ്വെയർ സ്റ്റാർട്ടപ്പുകൾ വെച്ച് നോക്കുമ്പോൾ ഹാർഡ്വെയർ സ്റ്റാർട്ടപ്പുകൾ ലോഞ്ച് ചെയ്യാൻ, അതൊന്ന് ഒരു പ്രൊഡക്റ്റ് ആയി വരാൻ അതിന് കൂടുതൽ സമയമെടുക്കും തോന്നുന്നു.
1: അതെ അതെ, അതിൻ്റെ രജിസ്ട്രേഷൻ പീരീഡ് ആക്ച്വലി വളരെ കൂടുതലുള്ള സ്റ്റാർട്ടപ്പുകളാണ് യൂഷ്വലി ഹാർഡ്വെയർ സ്റ്റാർട്ടപ്പ്. ഇനി നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുവാണെങ്കിലും അതെല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഇപ്പം ഈ അടുത്ത് നമ്മൾ അസാമിലൊരു ഹോസ്പിറ്റലിൽ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഈ കമ്പോണൻസ് എല്ലാം തന്നെ ഒരു കേടും കൂടാതെ അവിടെ എത്തിക്കുക എന്നുള്ളത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇവിടുന്ന് നമ്മളൊരു പാക്കറ്റ് വിടുമ്പോൾ തന്നെ അത് പല സ്ഥലത്ത് കയറി ഇറങ്ങിയാണ് പോകുന്നത്. അപ്പം അതേപോലുള്ള കാര്യങ്ങൾ മുതൽ ആക്ച്വലി ബുദ്ധിമുട്ടാണ് ഒരു ഹാർഡ്വെയർ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്നതിൽ.
0: നമ്മൾ പാക്കിംഗ് മെറ്റീരിയൽ തൊട്ട് ആലോചിച്ച് തുടങ്ങണം.
1: അതെ, അതെങ്ങനെ പാക്ക് ചെയ്യും, അത് പാക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാം. അപ്പം ചിലപ്പോൾ അത് പൊട്ടിപ്പോയതിന് ശേഷമായിരിക്കും നമ്മൾ അറിയുന്നത്. അപ്പം ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ കോസ്റ്റും ഉണ്ട്, അത് മുൻകൂട്ടി കണ്ടിരിക്കുകയും വേണം.
0: ഒരു സംരംഭകൻ എന്ന നിലയിൽ വിഷ്ണുവിന് എന്താ തോന്നിയിട്ടുള്ളത്? ഇപ്പോൾ ഒരു ഒരു തൊഴിൽ തേടുന്ന ആളിൽ നിന്നും ഒരു തൊഴിൽ ദാതാവാണ് അല്ലേ, പലയിടത്തുനിന്നും ഇതിലേക്ക് കമ്പനിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുകയും അവരെ ട്രെയിൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു, പിന്നെ ഡിസൈൻ വിദ്യാർത്ഥിയായി, അവിടെ നിന്ന് ഇലക്ട്രോണിക്സിൽ നിന്ന് മാറി ഇപ്പോൾ മാർക്കറ്റിങ്ങും സെയിൽസും ഒക്കെ പഠിച്ച് വേറൊരു രീതിയിലാണ്. അപ്പോൾ ഒരു സംരംഭകൻ എന്ന നിലയിൽ വിഷ്ണു തന്നെ ഈ ഒരു യാത്രയെ നോക്കിക്കണ്ട എന്താണ് പറയാനുള്ളത്?
1: ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പല പല ആസ്പെക്ട്സിലുള്ള പ്രശ്നങ്ങൾ ഒരേ സമയം സോൾവ് ചെയ്യേണ്ടി വരും. നമ്മൾ പുതിയ കാര്യങ്ങൾ ഒരുപാട് പഠിക്കേണ്ടി വരും. ഈവൻ ഇപ്പം ഫൈനാൻസ് പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു CA കൂടെ നമ്മൾ സംസാരിക്കേണ്ടി വരും. അപ്പോൾ അക്കൗണ്ടിങ് പഠിക്കേണ്ടി വരും, അതല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്, ക്വാളിറ്റി സിസ്റ്റം, ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ പലതും പല പല മേഖലകളാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ഒരു വിധത്തിലുള്ള അറിവ് ആക്ച്വലി ബിൽഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ജനറലി നമ്മൾ ആസ് എ പേഴ്സൺ നമ്മളെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യും. ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ നമ്മളെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ ഉത്തരവാദിത്വം ജനറലി ഒരു ജോലിയിലിരിക്കുന്നതിനേക്കാളും കൂടുതലാണ്. കാരണം ഒരു ജോലി ദാതാവ് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മുടെ ഉത്തരവാദിത്വം ശരിക്കും കൂടുതലാണ്. കാരണം നമ്മൾ ഒരു ഒരു കമ്പനി നടത്തുകയാണ്, അവിടെ ഇപ്പോൾ ഇത്ര എംപ്ലോയീസ് ഉണ്ട്, അപ്പം അവർക്ക് എല്ലാവർക്കും കറക്റ്റായിട്ട് പേ വരണം, അതേപോലെ തന്നെ കറക്റ്റ് പേ ആയിരിക്കണം. ഇതെല്ലാം തന്നെ നമ്മളൊരു ജോലിയിലിരിക്കുമ്പോൾ അത്ര അതിനെക്കുറിച്ചൊന്നും അധികം ആലോചിക്കേണ്ടി വരില്ല. അതിലുപരി നമുക്ക് ജോലി ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ജോലിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്താൽ മതിയാവും. അതിനെ അപേക്ഷിച്ച് ഇത് വളരെയധികം റെസ്പോൺസിബിളായിട്ടുള്ളൊരു ജോലിയാണ്. പക്ഷേ ഇതിൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ സമയം ആക്ച്വലി നമ്മുടെ സമയമാണ്. ഞാനിപ്പോൾ ഒരു ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് ഞാൻ ഓഫീസിൽ പോകുന്നത് പോലെ ആയിരിക്കില്ല ഒരിക്കലും ആ എംപ്ലോയി കാണുന്നത്. കാരണം ആളവിടെ എംപ്ലോയിഡാണ്. അതേസമയം എംപ്ലോയറായിരിക്കുമ്പോൾ ഈ പറയുന്ന ഫ്രീഡം ആക്ച്വലി എംപ്ലോയറിനുണ്ട്, അത് എത്ര ഇല്ലെന്ന് പറഞ്ഞാലും ഉണ്ട്. അപ്പോൾ അത് ഒരു ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു എംപ്ലോയർ എംപ്ലോയി എന്നുള്ള രീതിയിൽ. എനിക്ക് രണ്ടും ആക്ച്വലി ഇഷ്ടമാണ്, രണ്ടും ചെയ്യുന്നത് ഇഷ്ടമാണ്.

0: ആസ് ലോങ് ആസ് ഞാൻ ചെയ്യുന്ന ജോലി എനിക്കിഷ്ടമാണെങ്കിൽ, അപ്പോൾ ഞാൻ എംപ്ലോയർ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സംരംഭം ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് കണ്ടെത്തുക ചെയ്യുന്നത്. നേരത്തെ ഞാൻ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യാം എന്നാണ് കരുതിയിരുന്നത്.
1: അത് ഫ്ലിപ്പ് ചെയ്തു.
0: അതെ അതെ, ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാം എന്ന് ഞാൻ ആലോചിക്കുന്നു. എനിക്ക് ബേസിക്കലി എനിക്കൊരു ആർട്ട് ചെയ്യാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഒരു പുതിയ സാധനം ക്രിയേറ്റ് ചെയ്യുന്നതാണ് എനിക്ക് ആക്ച്വലി ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നത്. അതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ ഈ ജോലിയൊക്കെ നിർത്തിയിട്ടുള്ളത്. കാരണം ഈ ചില ജോലികളിൽ എനിക്കിത് റിപ്പറ്റീഷൻ തോന്നുമ്പോഴാണ് ഞാൻ എൻ്റെ ജോലി നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് റിപ്പറ്റീഷൻ എന്ന് പറയുന്നൊരു സംഭവം ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം ഒരു പ്രശ്നം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ വേറൊരു പ്രശ്നം എപ്പോഴും ഉണ്ടാവും.
1: പ്രശ്നം റെഡി ആയിട്ടുണ്ട്.
0: അതെ അതെ അതെ.
1: അപ്പോൾ ആ സംരംഭകൻ്റെ സംതൃപ്തി വിഷ്ണുവിൻ്റെ മുഖത്ത് നന്നായി കാണുന്നുണ്ട്. എല്ലാവർക്കും ഇങ്ങനെ സ്റ്റാർട്ടപ്പ് തുടങ്ങണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്ന് പറയുമ്പോൾ അവരെ പിന്നോട്ട് വലിക്കുന്ന ഈ പരാജയ ഭീതിയാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ ഒരു കോൺസെപ്റ്റ് ഓഫ് ഫെയിലിയർ എന്താ? എങ്ങനെയാണ് ഇപ്പോൾ തോറ്റു പോകുമോ എന്ന് അനുസരിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യാതെ പോകുമല്ലോ, അല്ലെങ്കിൽ വിജയിച്ച സ്റ്റാർട്ടപ്പുകളെക്കാളും കൂടുതൽ പരാജയപ്പെട്ടവരുണ്ടാവും, അവരെ ആരും കാണുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ അവരോടൊക്കെ എന്താ പറയാനുള്ളത് വിഷ്ണുവിന്?
0: പരാജയങ്ങളെ പറ്റി പറയണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്.
1: സക്സസിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്താൽ പോരെ അല്ല.
0: കാരണം ഈവൻ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകളെ നോക്കുവാണെങ്കിലും അത് എന്താണ്, നമ്മൾ സക്സസ് മാത്രമേ അതിനകത്തും പറയുള്ളൂ. ചിലപ്പോൾ അവരും ഒരുപാട് തവണ പരാജയപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളും ആയാലും നമ്മളായാലും ഈ ആദ്യം ഡ്രിപ്പോ ചെയ്യുമ്പോൾ പലതവണ പരാജയപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും പരാജയപ്പെടുന്നുണ്ട്. ഇത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് ആക്ച്വലി ഒരു പ്രോബ്ലമല്ല, നമ്മളിത് ചെയ്ത് നോക്കാതിരിക്കുന്നതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ പലതും ട്രൈ ചെയ്ത് നോക്കാതിരിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ പരാജയപ്പെടുന്നത് ഒരിക്കലും ഒരു പ്രശ്നമായിരിക്കില്ല. കാരണം ഈവൻ ഞങ്ങൾ ഹയർ ചെയ്യുമ്പോഴായാൽ പോലും ഞങ്ങൾ പല പല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ ചെയ്ത് ഫെയിലായവരെയും ആക്ച്വലി ഹയർ ചെയ്യാറുണ്ട്. കാരണം അവർ കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. കാരണം ആ ഒരു ജേണി അവരെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവും. അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇത് സംഭവിക്കുന്നത്. പിന്നെ ഈ മേക്കർ വില്ലേജ് പോലുള്ള എക്കോ സിസ്റ്റംസ് ആക്ച്വലി അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം ഒരുപാട് ഹാർഡ്വെയർ ഫൗണ്ടേഴ്സ് ഇവിടെയുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഇൻട്രാക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരോട് കുറച്ചും കൂടെ ക്ലോസ് ആകുമ്പോൾ ആക്ച്വലി അവർ ഇതും പറയാറുണ്ട്. അപ്പോൾ അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. യൂഷ്വലി എനിക്ക് ഏറ്റവും നല്ല മെൻറ്റർഷിപ്പ് കിട്ടിയിട്ടുള്ളത് അവിടെയുള്ള ബാക്കിയുള്ള ഫൗണ്ടേഴ്സിൽ നിന്നാണ്. കാരണം അവർ സെയിം ജേണി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മളോട് റിലേറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ സാഹചര്യം അവർക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പം അവർക്കാണ് നമ്മളെ ഏറ്റവും നല്ലോണം ഹെൽപ്പ് ചെയ്യാനും പറ്റുക.
1: അപ്പോൾ പരാജയത്തെ അല്ല പേടിക്കേണ്ടത്, പരാജയ ഭീതിയാണ് പേടിക്കേണ്ടതെന്നാണ് വിഷ്ണു പറഞ്ഞു വയ്ക്കുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ ചെയ്തു നോക്കുക, അതിൻ്റെ ഫലം എന്താണ് എന്ന് ആലോചിച്ച് എപ്പോഴും പേടിച്ചുകൊണ്ടിരിക്കാതെ ചെയ്യാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ഈവ് ലാബ്സ് എന്ന ഒരു പുതു തലമുറ സ്റ്റാർട്ടപ്പിനെ കുറിച്ചാണ്. അവിടെ അവർ ഹെൽത്ത് കെയർ സെക്ടറിൽ മെഡിക്കൽ ഡിവൈസ് ഉണ്ടാക്കുന്ന, മെഡിക്കൽ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന, നമ്മുടെ കേരളത്തിൽ തന്നെ തുടങ്ങിയ ഈ സ്റ്റാർട്ടപ്പിൻ്റെ എല്ലാവിധ ഭാഗങ്ങളും. അപ്പോൾ ഇത് ഇനി കേരളത്തിൽ നിന്നും ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്നും പുറത്തേക്കൊക്കെ വ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു രോഗികൾക്കും ഒരു ദോഷവും വരാത്ത, അവരുടെയൊക്കെ ആരോഗ്യത്തിനെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടതാക്കുന്ന നിരവധി മെഡിക്കൽ ഉപകരണങ്ങൾ ഈ വിലാപ്സിൽ നിന്നും ഇനിയും ഇനിയും ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാവിധ ഭാഗങ്ങളും
0: താങ്ക് യു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തുള്ളിയളക്കും സ്റ്റാർട്ടപ്പ്, രോഗികളിലെ ഐ വി ഡ്രിപ്പ് വയർലെസ്സായി നിരീക്ഷിക്കുന്ന സാങ്കേതികവിദ്യ തയ്യാറാക്കിയ ഈവ് ലാബ്സ് സ്റ്റാർട്ടപ്പിൻ്റെ സാരഥി വിഷ്ണു എം എസുമായുള്ള അഭിമുഖം. നിർവഹണം റിയാസ് കളപ്പുരയിൽ, സഹകരണം അരുൺ സി പ്രകാശ്.
3: യുവവാണി സമാപിക്കുന്നു.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള കിലെ IAS അക്കാദമിയുടെ 2026-27 UPSC പരിശീലനത്തിന് രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഒരു വർഷം ദൈർഘ്യമുള്ള കോഴ്സ്, ക്ലാസ് റൂം, ഓൺലൈൻ ബാച്ചുകൾ അടുത്ത മാസം ആദ്യവാരം ആരംഭിക്കും. ക്ഷേമനിധി ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ ആശ്രിതർക്ക് 50% ഫീസ് ഇളവ് ലഭിക്കും. വിശദാംശങ്ങളും രജിസ്ട്രേഷൻ ലിങ്കും www.kile.kerala.gov.in/kile-IAS-academy എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 8075-76-8537. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 8075-76-8537. ഇമെയിൽ വിലാസം kile-IAS-academy@gmail.com.

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് വിഷയത്തിൽ 4 ആഴ്ച ദൈർഘ്യമുള്ള സമ്മർ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ബിടെക് BCA 5 വർഷ ഇന്റഗ്രേറ്റഡ് MSc MCA വിദ്യാർത്ഥികൾക്കാണ് ഈ അവസരം. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 29. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക: 04 84 286 2301. ഫോൺ നമ്പർ വീണ്ടും പറയാം: 04 84 286 2301.

തൊടുപുഴ ഡയറ്റ് ലാബ് യു പി സ്കൂളിൽ യു പി എസ് ടി തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 26 ചൊവ്വാഴ്ച തൊടുപുഴയിലുള്ള ഡയറ്റ് കാര്യാലയത്തിൽ നടക്കും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം രാവിലെ 10:30 ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 04-862-229-90. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04-862-229-90.

ചിറ്റൂർ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജീവനി പദ്ധതിയുടെ ഭാഗമായി കരാരടിസ്ഥാനത്തിൽ സൈക്കോളജിസ്റ്റിനെ നിയമിക്കുന്നു. യോഗ്യത: സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം, ക്ലിനിക്കൽ കൗൺസിലിംഗിൽ പ്രവൃത്തി പരിചയം, ബയോഡേറ്റ വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം. നാളെ രാവിലെ 10:30 കോളേജിൽ എത്തിച്ചേരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇതാണ്: 8078042347. ഫോൺ നമ്പർ വീണ്ടും 8078042347. സമയം 8 മണി കഴിഞ്ഞ 30:10. FM ഈവനിംഗിൽ ഇനി ഈവനിംഗ് മെലഡി. കാറ്റു വന്നു വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി കുറിപ്പ് എഴുതി, MG രാധാകൃഷ്ണൻ സംഗീതം പകർന്ന്, MG ശ്രീകുമാർ പാടിയ ഗാനം.

തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ജില്ലാ മാനസികാരോഗ്യ പരിപാടിയിലേക്ക് കരാർ വ്യവസ്ഥയിൽ സൈക്യാട്രിസ്റ്റ് തസ്തികയിൽ നിയമനം നടത്തുന്നു. ഒരൊഴിവിലേക്കാണ് നിയമനം. ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ആരോഗ്യം. അടുത്ത മാസം 4 രാവിലെ 11 മുതൽ 1 വരെ നടത്തുന്ന ഇന്റർവ്യൂവിൽ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളും പകർപ്പും സഹിതം ഹാജരാകണം. യോഗ്യത: സൈക്യാട്രിയിൽ MBBS, MD, DPM, DNB. കൂടുതൽ വിവരങ്ങൾക്ക് 04862233030 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ വീണ്ടും പറയാം: 04862233030. ജീവനി പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ വിവിധ കോളേജുകളിലേക്ക് സൈക്കോളജിസ്റ്റ് നിയമനം നടത്തുന്നു. പത്തരിപ്പാല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, തോലന്നൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മണ്ണാർക്കാട് MES കല്ലടി കോളേജ്, ശ്രീകൃഷ്ണപുരം VTB കോളേജ് എന്നിവിടങ്ങളിലാണ് ഒഴിവുള്ളത്. സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. താൽപര്യമുള്ളവർ ഈ മാസം 26 രാവിലെ 10 പത്തരിപ്പാല ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന അഭിമുഖത്തിന് എത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം: 04912879999. ഫോൺ നമ്പർ വീണ്ടും: 04912879999.

കൊഴിഞ്ഞമ്പാറ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഹിസ്റ്ററി, തമിഴ്, ഇക്കണോമിക്സ് എന്നീ വിഭാഗങ്ങളിലാണ് ഒഴിവ്. യു ജി സി, നെറ്റ്, PhD യോഗ്യതയുള്ളവർക്ക് മുൻഗണന. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 29 രാവിലെ 10:30 കോളേജ് ഓഫീസിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 9188009001. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 9188009001.

സാംസ്കാരിക വകുപ്പും അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന സൗജന്യ കലാപരിശീലനത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. പ്രായഭേദമന്യേ കഥകളി, ചെണ്ട, കൂടിയാട്ടം, ചിത്രരചന, കഥകളി വേഷം, കഥകളി സംഗീതം, ശാസ്ത്രീയ സംഗീതം എന്നീ കലാരൂപങ്ങളിൽ പരിശീലനം നേടാം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള വിവിധ സെന്ററുകളിലാണ് ക്ലാസുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 8547529464. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 8547529464. എഫ് എം ഇവനിംഗിൽ ഇനിയൊരു തമിഴ് ഗാനം, ഊരെല്ലാം ഉൻ പാട്ട് എന്ന ചിത്രത്തിനു വേണ്ടി വാലി രചന നിർവഹിച്ച് ഇളയരാജ സംഗീതം പകർന്ന യേശുദാസ് പാടിയത്.

0: എഫ് എം ഇവനിംഗ് തുടരുന്നു.
1: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: നാടക പരിശീലനത്തിന് ആളുകൾ എത്തുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സംഗീത സംവിധാനം നിർവഹിക്കുന്ന കണ്ണൻ പെട്രോമാക്സ് കത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. കാറ്റടിച്ച് തീ കൊളുത്തി മാറി നിൽക്കുമ്പോഴേക്കും അത് കെട്ടുപോകുന്നു. ആരുടെയോ പീടിക മുറിക്കുള്ളിൽ ഉപേക്ഷിച്ച പെട്രോമാക്സ് ആണെന്നത് വ്യക്തം. അത്രയും കാലപ്പഴക്കം അതിന് തോന്നിപ്പിച്ചിരുന്നു. പെട്രോമാക്സ് കെടുമ്പോഴൊക്കെ കണ്ണന്റെ മുഖത്ത് ചിരിയും കെട്ടുകൊണ്ടിരുന്നു. സംവിധാനം നിർവഹിക്കുന്ന ചാത്തുക്കുട്ടി കയ്യിൽ കുറെ കടലാസുമായി പെട്രോമാക്സ് കത്തിക്കുന്നിടത്തേക്ക് ഇടയ്ക്കിടെ വരുന്നുണ്ടായിരുന്നു. അയാളുടെ മുഖത്ത് ഉത്കണ്ഠ. അയാൾ നിരാശയോടെ പറഞ്ഞു, തക്ഷംകുന്നിൽ പെട്രോമാക്സ് വാടില്ല എന്നത് എത്ര ശരിയെ. ഈടെ വരുന്നത് വരെ ഇതിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഈടെ വന്നേപ്പം തുടങ്ങി കുഴപ്പം. വരുന്ന ഞായറാഴ്ചയാണ് നാടകം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നോട്ടീസും അടിച്ചു കഴിഞ്ഞു. ഇനി 3 ദിവസം മാത്രം. നാടകത്തിൽ അഭിനയിക്കുന്ന അച്ചു, നാണു, ബാലകൃഷ്ണൻ, ഗോപാലൻ എന്നിവരും എത്തിക്കഴിഞ്ഞു. ഇനിയും ചിലർ കൂടി വരാനുണ്ട്. പണി കഴിഞ്ഞ് മടങ്ങിയെത്താത്തതാവാം കാരണം. അവർ വരാതിരിക്കില്ല, ചാത്തുക്കുട്ടി സ്വയം ആശ്വസിച്ചു. അതിനിടെ പെട്രോമാക്സിന്റെ പ്രശ്നം ഏതാണ്ട് പരിഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് കത്തിത്തുടങ്ങി. നാടകത്തിന്റെ നോട്ടീസ് കണ്ടപ്പോൾ രാമറിന് ചില സംശയങ്ങളുണ്ടായി. അതിൽ അഭിനയിക്കുന്നവരുടെ പേരുകളുടെ കൂട്ടത്തിൽ കുമാരി ലീല, കുമാരി രോഹിണി, കുമാരി നാണിഭായ് എന്നിവരെ കാണുന്നു. ഇവരൊക്കെ എവിടെ? കുഞ്ഞിക്കേളു പതുക്കെ പറഞ്ഞു. അതൊക്കെ ആളെ കൂട്ടാൻ വേണ്ടി ചേർത്ത പേരുകളാണ്. ആണുങ്ങൾ തന്നെ പെണ്ണിന്റെ വേഷം കെട്ടും. ആളുകളെ പറ്റിക്കുകയാണ് അല്ലേ? രാമർ ചോദിച്ചു. നല്ല കാര്യത്തിനു വേണ്ടിയല്ലേ? കുഴപ്പമൊന്നുമില്ല, കുഞ്ഞിക്കേളുവിന്റെ വ്യക്തമായ മറുപടി. അതിനിടയിലാണ് സംവിധായകൻ വീണ്ടും പുറത്തേക്ക് വന്നത്. അയാളുടെ മുഖത്ത് പരിഭ്രാന്തി. ഓനും കൂടി വരാനുണ്ട്. ഓം വരില്ലേ? ആരാപ്പത്? കണ്ടൻകുട്ടി. ഇതിലെ കല്യാണ ബ്രോക്കർ ഓനല്ലേ? രജിസ്റ്റർ ഓഫീസിലെ അറിവ് സാക്ഷിയായി നിൽക്കുന്ന ആളാണ് കണ്ടൻകുട്ടി. ആധാരം രജിസ്റ്റർ ചെയ്യാൻ വരുന്നവർക്ക് ഒരു സാക്ഷി ആവശ്യമാണ്. ഇങ്ങനെ ഒപ്പിട്ട് കൊടുക്കുന്നവൻ അറിവ് സാക്ഷി. ഭൂമി വിൽക്കുന്നവരും വാങ്ങുന്നവരും എന്തെങ്കിലും കൊടുക്കും. കണ്ടൻകുട്ടി നേരത്തെ കള്ളുഷാപ്പിൽ ജോലിക്ക് പോയിരുന്നു. രോഗിയായതോടുകൂടി അത് നിർത്തി. പിന്നെ അറിവ് സാക്ഷിയായി. അഭിനയിക്കുവാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിക്കേളുവാണ് ബ്രോക്കറുടെ ഭാഗം അഭിനയിക്കുവാൻ ഏർപ്പാടാക്കിയത്. അവനെ കാണാതെ വന്നപ്പോൾ മറുപടി പറയേണ്ട ചുമതല കുഞ്ഞിക്കേളുവിനായി. ഓം വന്നില്ലെങ്കിലേ ആ ഭാഗം ദാ ഇവന് കൊടുക്ക്, ഓനത് നന്നാക്കും. രാമറിനെ ചൂണ്ടി കുഞ്ഞിക്കേളു പറഞ്ഞു. അയ്യോ ഞാനില്ല. രാമർ ഒഴിഞ്ഞു മാറി. അത് പറ്റില്ല, 2 രംഗത്ത് വന്നു പോണം. 4 വാക്കും പറയണം. അത് നിന്നെ കൊണ്ടാകും? നല്ലൊരു മീശ വെച്ചാ പ്രായവും തോന്നിക്കും. സ്കൂളിൽ നിന്നൊന്നും പഠിക്കാത്ത ഞാൻ അഭിനയിക്കേ നല്ല കാര്യായി. രാമർ ഒഴിഞ്ഞു മാറി. ഇവിടെയുള്ളവരൊക്കെ BA-ക്കാരല്ലേ. ഇനി കേറ്, ഞാൻ പറഞ്ഞു തരാം. കുഞ്ഞിക്കേളു തറപ്പിച്ചു പറഞ്ഞു. അപ്പോഴാണ് അച്ചു അകത്തുനിന്നും ഓർമ്മിപ്പിച്ചത്, കണ്ടൻകുട്ടി ഉടനെ എത്തും. പെങ്ങക്ക് സുഖമില്ലാഞ്ഞിട്ട് ഓൻ പേരാമ്പ്രക്ക് പോയതാ. ഇന്നെന്തായാലും ഉണ്ടാവും. രാമറിന് ആശ്വാസമായി. നാടകം കാണാനും പ്രസംഗവും പാട്ടും കേൾക്കാനും ഇഷ്ടമാണ്. എന്നാൽ നാടകത്തിൽ അഭിനയിക്കാനോ സദസ്സിനെ നോക്കി ഒരു വാക്ക് പറയാനോ പാടാനോ പറ്റില്ല. അങ്ങനെയൊന്നുമില്ലാത്തതാണ് തന്റെ ജന്മമെന്ന് രാമറിന് തോന്നിയിരുന്നു. ഇപ്പോഴും തോന്നുന്നു. അത് മാറ്റാനും ഉദ്ദേശിക്കുന്നുമില്ല. പിറ്റേന്ന് വൈകിട്ട് സ്റ്റേജ് കെട്ടാനുള്ള പറ്റിയ സ്ഥലം തേടി ചൊവ്വ വയലിലേക്ക് കുഞ്ഞിക്കേളുവുമൊത്ത് പോവുകയായിരുന്നു രാമർ. സ്ഥലമുടമയിൽ നിന്നും അനുവാദം വാങ്ങി ഇന്ന് തന്നെ പണിക്കാരെ ഏൽപ്പിച്ചാലേ മറ്റന്നാളത്തേക്ക് സ്റ്റേജിന്റെ പണി കഴിയുകയുള്ളൂ. വയൽ പാറ പോലെ ഉറച്ചിരിക്കുകയാണ്. നാടകം കാണാൻ എത്തുന്നവർക്ക് ഇരിക്കാൻ സുഖമാണെങ്കിലും കുഴിയെടുക്കാൻ വലിയ പാടാണ്. അമ്പലനട കയറിയപ്പോൾ കുറെ നിഴലുകൾ അവർക്കടുത്തേക്ക് അതിവേഗം വന്നുകൊണ്ടിരുന്നു. വടകരയിലെ ചൊവ്വാഴ്ച ചന്ത കഴിഞ്ഞ് തുറശ്ശേരി കടവും കടന്നു വരുന്ന ചെട്ടിയാന്മാരായിരുന്നു അത്. കീഴൂർ തെരുവിലേക്ക് അവർ ധൃതിയിൽ നടന്നു പോവുകയാണ്. ചന്തയ്ക്ക് പോകുമ്പോൾ അവരുടെ തലയിൽ വലിയ ഭാണ്ഡങ്ങളുണ്ടാവും. ഇപ്പോൾ ഒന്നും കാണാനില്ല. ചെട്ടിയാന്മാരുടെ മുഖം പ്രസന്നമായിരുന്നു. നല്ല കച്ചവടം കിട്ടിയതുപോലെ അവർ ആഹ്ലാദിക്കുന്നുണ്ടായിരുന്നു. ചന്തുചെട്ടിയാരെ, ഇന്ന് നല്ല കച്ചവടമായിരുന്നു എന്ന് തോന്നുന്നല്ലോ. കൂട്ടത്തിൽ ഏറ്റവും മൂത്ത ആളോട് കുഞ്ഞിക്കേളു അന്വേഷിച്ചു. മോശമല്ല, മറ്റന്നാൾ ഈയുടെ നാടകമുണ്ട്, എല്ലാരും വന്നേക്കണോ? പണിയിട്ടേച്ച് വരണ്ട കേളു, എന്നാലും നോക്കാട്ടോ. എല്ലാവർക്കും മാണ്ടിയല്ലേ ഞാള് നാടകം കളിക്കുന്നത്, കുഞ്ഞിക്കേളു സൂചിപ്പിച്ചു. അതെ അതെ.

0: എന്ന അർത്ഥത്തിൽ അവർ തലയാട്ടി. നാടകം കാണാൻ ഓരു വരും, കുഞ്ഞിക്കേള് പറഞ്ഞു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത് ഡോക്ടർ വിശാൽ ജോൺസൺ.
2: രാത്രി യാത്രയില്ല. സംസ്കാര സംക്രമണത്തിനുള്ള മാധ്യമമായ ഭാഷയിലെ നാടൻ ശൈലികളെപ്പറ്റിയുള്ള ഒരു ചിന്തയാണ് ഇന്നിവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. ശീലത്തിൽ നിന്ന് ജനിക്കുന്നതാണല്ലോ ശൈലി. സാഹിത്യലോകത്തിൽ പല ശൈലികൾക്കും പ്രവേശനം ലഭിച്ചിട്ടുണ്ട്. അർത്ഥശൂന്യമായ വാക്കുകൾക്കും ശബ്ദങ്ങൾക്കും താളലയമുണ്ടെന്നും കഥാപാത്രങ്ങളുടെ ഭാഷയും ശൈലിയും ഗദ്യശൈലിയുടെ രസനീയതയും പദസമ്പത്തും പ്രസക്തമാക്കുന്നുണ്ട് എന്നും വൈക്കം മുഹമ്മദ് ബഷീർ തൻ്റെ കൃതികളിലൂടെ തെളിയിച്ചിട്ടുണ്ട്. കുൺട്രപ്പി, ബുസാട്ടോ, ഡ്രങ്ക് ഡിങ്കാഹോ, ഹുലി ഹലിയോ ഹുലി, ഹുലാലോ, ഹൻധോന്തു തുടങ്ങിയ വാക്കുകളും ശബ്ദപ്രയോഗങ്ങളും ഇതിന് ഉദാഹരണങ്ങളാണ്. ഇതുകൂടാതെ അർത്ഥവ്യാപ്തിയേറെയുള്ള സാഹിത്യേതര ശൈലികളും മലയാള ഭാഷയിൽ നിർണായക സ്ഥാനം വഹിക്കുന്നവയാണ്. ഇന്നിവിടെ സവിശേഷമായി ചർച്ച ചെയ്യുന്നത് ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ സാംസ്കാരിക സന്ദർഭത്തിനനുസൃതമായി ഉപയോഗിച്ചിരുന്ന ഒരു ശൈലിയെപ്പറ്റിയാണ്. രാത്രി യാത്രയില്ല എന്നതാണത്. ഇന്നും അർത്ഥമറിയാതെ മലയാളി സർവ്വസാധാരണയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശൈലിയാണ്. രാത്രി നാം ഒരു വീട്ടിലെത്തിയിട്ട് തിരിച്ചു പോകാൻ നേരം ചെരുപ്പമിട്ട് എല്ലാവരോടുമായി നാം ഇത് പറയും അല്ലേ, രാത്രി യാത്രയില്ല. എന്നാൽ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ പരിതസ്ഥിതി വളരെ സങ്കീർണമായിരുന്നു. വൈദ്യുതിയില്ലാത്ത, ഗതാഗത സൗകര്യമില്ലാത്ത, ഒരു വീട് കഴിഞ്ഞാൽ അടുത്ത വീട് വിദൂരമായ, വന്യമൃഗങ്ങളുടെ ശല്യം ഏറെയുള്ള അത്തരമൊരു സാംസ്കാരിക ചുറ്റുപാടിൽ ഒരു വീട്ടിലെത്തി വർത്തമാനം പറഞ്ഞ് നേരം വൈകിയാൽ അവർ എടുക്കുന്ന തീരുമാനമാണ് രാത്രി യാത്രയില്ല, ഇന്നവിടെ തങ്ങാം എന്നുള്ളത്. എന്നാൽ ഇന്ന് കേരളത്തെ സംബന്ധിച്ച് രാത്രി യാത്ര എന്നത് ദുർഘടമായൊരു കാര്യമല്ല. തികച്ചും സാന്ദർഭികമായ ഈ ശൈലി ഇന്നും മലയാളികൾ തുടർന്നു പോരുന്നു. സർവം മായ എന്ന ഈ അടുത്തിടെ ഇറങ്ങിയ ചലച്ചിത്രത്തിലും പല പ്രാവശ്യം ഈ ശൈലി ഇത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മലയാളിയുടെയും കേരളീയതയുടെയും അടയാളമായി ഇത്തരം ശൈലികളെ കണക്കാക്കാം.
0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50
4: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
6: ഇടുക്കി ചിത്തിരപുരം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന ഒപി നടത്തുന്നതിന്റെ ഭാഗമായി താൽക്കാലിക തസ്തികയിലേക്ക് ഡോക്ടറുടെ നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം ഈ മാസം 26 രാവിലെ 10:30 ചിത്തിരപുരം ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടക്കും. യോഗ്യത MBBSഉം TCMC രജിസ്ട്രേഷനും. അപേക്ഷകർ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ, പകർപ്പ്, ഒരു ഫോട്ടോ എന്നിവ സഹിതം അന്നേ ദിവസം നേരിട്ട് ഹാജരാകണം.
1: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.

ഐ എൻ. വിലാസം ഒരിക്കൽ കൂടി: https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.

കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വനശാസ്ത്ര കോളേജിൽ ബേസിക് ആൻഡ് അലൈഡ് സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക് വിഭാഗത്തിൽ ഒരു വർഷത്തെ കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കുന്നതിന് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ ഈ മാസം 28-നകം ഇമെയിൽ മുഖേന അപേക്ഷകൾ സമർപ്പിക്കണം. ഇന്റർവ്യൂ അടുത്ത മാസം 3-ന് വെള്ളാനിക്കര വനശാസ്ത്ര കോളേജിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം: 04-87-2438-401. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 04-87-2438-401.

എഫ് എം ഈവനിങ്ങിൽ ഇനി ഇന്ന് രാവിലെ പ്രക്ഷേപണം ചെയ്ത എഫ് എം ഡയറിയിലെ ചോദ്യവും ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, ആധുനിക ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട സർവകലാശാല ഏതാണ്? ഉത്തരം, 1857 സ്ഥാപിതമായ കൽക്കട്ട സർവകലാശാലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല. ആദ്യത്തെ പ്രാചീന സർവകലാശാല തക്ഷശിലയാണ്.

നാളെ രാവിലെ 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. 8:05 സാരഥി ആയുർവേദിക് ഹോസ്പിറ്റൽ ആയുർവിചാരം, പ്രമേഹ രോഗം നിയന്ത്രിക്കാം യോഗയിലൂടെ. സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ വത്സല ദേവി കെയുമായി അഭിമുഖം. 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് സഹയാത്രിക സംരംഭകയായ റസീന എയുമായി അഭിമുഖം. ഉച്ചയ്ക്ക് 1:00 KV ശരചന്ദ്രന്റെ നാടകങ്ങൾ, നാടകം പിയാനോ. പ്രിയ ശ്രോതാക്കളെ, സായാഹ്ന പ്രക്ഷേപണത്തിലെ നിങ്ങളുടെ ഇഷ്ടപരിപാടികൾ കോർത്തിണക്കിയ ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. FM ഈവനിംഗ് വീണ്ടും നാളെ രാത്രി 7:35.

0: ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 15:26.
1: അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അഭിപ്രായവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ ധാരാളം കത്തുകൾ ഇത്തവണയും വന്നിട്ടുണ്ട്. ഈ കത്തുകൾ അയച്ചിട്ടുള്ളത് ഗോപികൃഷ്ണൻ നന്ദ്യാട്ടുകുന്നമാണ്. അദ്ദേഹം എഴുതുന്നു, 13 പ്രക്ഷേപണം ചെയ്ത കാർഷിക ജീവനം വിലയേറിയ

0: കഴിവുകൾ പകർന്നു തന്നു. കൃഷിയെ സ്നേഹിക്കുന്ന ഈ കർഷകർക്ക് ആശംസകൾ എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. മറ്റൊരു കത്തിൽ അദ്ദേഹം എഴുതുന്നു, May 15 ഡോക്ടർ സിബു മോഡേൽ അവതരിപ്പിച്ച പരിപാടി ഏറെ ഇഷ്ടമായി. ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയയെക്കുറിച്ചുള്ള ആരോഗ്യ പരിപാടിയും അദ്ദേഹം ഇഷ്ടമായി എന്ന് അറിയിക്കുന്നുണ്ട്. കരിമീൻ വിത്തുൽപാദനത്തെക്കുറിച്ച് കിസാൻവാണിയിൽ അവതരിപ്പിച്ച പരിപാടി കരുമാലൂർ സ്വദേശി ഉല്ലാസ് കെ ആർ പങ്കെടുത്തത് അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമായി. ഡോക്ടർ ഡോമിനിക് ജെ കാട്ടൂർ അവതരിപ്പിച്ച മഹിതം മലയാളം, കെ ജി ജഗദീശൻ അവതരിപ്പിച്ച സുഭാഷിതം എന്നീ പരിപാടികളെക്കുറിച്ചും നല്ല അഭിപ്രായമാണ് ഗോപികൃഷ്ണൻ നന്ദിയാട്ടുകുന്നം അറിയിക്കുന്നത്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
1: അടുത്ത കത്ത് കോട്ടൂർ ബാഹുലയൻ അയച്ചതാണ്. 16 കൊച്ചി നിലയം പ്രക്ഷേപണം ചെയ്ത സുഭാഷിതം ശ്രദ്ധേയമായിരുന്നു ജഗദീശൻ അവതരിപ്പിച്ചത്. പ്രാർത്ഥനയാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ മോചനത്തിന് വഴിവെക്കുന്നത്. ആ സുഭാഷിതം നല്ല നിലവാരം പുലർത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്.
0: ആകാശവാണി കൊച്ചി FM നിലയം പ്രക്ഷേപണം ചെയ്ത സുഭാഷിതം ഇഷ്ടമായി കോട്ടൂർ ബാഹുലയൻ എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഈ കത്ത് വായിച്ചിട്ടുള്ളത് ജബ്ബാർ ആലങ്ങാടാണ്. അദ്ദേഹം എഴുതുന്നു, May 12 വിടരുന്ന മുട്ടുകളിൽ എറണാകുളം ഗവൺമെന്റ് UP സ്കൂളിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിച്ച എല്ലാ പരിപാടികളും മികച്ചതായിരുന്നു. May 10 ഓർമ്മചിന്ത് റിയാസ് അവതരിപ്പിച്ച് ഗംഭീരമായിരുന്നു. ആത്മസഖി ആകാശവാണിയിൽ ആകാശവാണിയിലെ ശ്രോതാവായ ചന്ദ്രബാബുവിന്റെ വിശേഷങ്ങൾ അറിയാൻ കഴിഞ്ഞു. ആ പരിപാടിയും മികച്ചതായിരുന്നു എന്നാണ് ജബ്ബാർ അഭിപ്രായപ്പെടുന്നത്. May 14 FM ഹെൽത്ത് ലൈനിൽ നെഞ്ചരിച്ചിൽ അഥവാ അസിഡിറ്റി എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞ തത്സമയ പരിപാടി ഏറെ നന്നായിരുന്നു. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികളിൽ പറയപ്പെട്ട പന്തിരിമൂലം ഉന്നത നിലവാരം പുലർത്തുന്നു എന്നും ജബ്ബാർ എഴുതിയിട്ടുണ്ട്. 18 വെള്ളിത്തിര അദ്ദേഹം ഏറെ ഇഷ്ടമായി എന്നറിയിക്കുന്നു. എല്ലാ പരിപാടികളും ജബ്ബാറിന് ഇഷ്ടമായിട്ടുണ്ട്. അഭിപ്രായങ്ങൾ അറിയിച്ചതിന് നന്ദി.
1: പി ടി ജയൻ കടുത്തുരുത്തി അയച്ച കത്താണ് അടുത്തത്. May 10 ഫാദർ വിൻസെന്റ് വാര്യത്ത് അവതരിപ്പിച്ച സുഭാഷിതം ചിന്തോദീപകവും അതുപോലെ തന്നെ അറിവും പകർന്നു നൽകി. തുടർന്ന് കേട്ട പ്രഭാതഗീതത്തിലെ ഗാനങ്ങൾ, വിൽസൺ എബ്രഹാം, പ്രദീപ് സോമസുന്ദരം, ശ്വേത എന്നിവർ പാടിയ ഗാനങ്ങൾ ഭക്തി നിർഭരമായിരുന്നു. 10 പ്രക്ഷേപണം ചെയ്ത സമകാലികം, അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അർത്ഥവത്താണ്. KSRTCയിൽ സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ പ്രൈവറ്റ് മേഖല പാടെ തകരും. സ്ത്രീകൾക്ക് സൗജന്യ യാത്രയും കോളേജ് കുട്ടികൾക്ക് മാസം 1000 രൂപ സൗജന്യവും നൽകുമ്പോൾ എത്ര കോടിയുടെ ബാധ്യതയാണ് സർക്കാരിനുണ്ടാകുന്നത്. 12 കാവ്യധാരയിൽ ചങ്ങമ്പുഴയുടെ പേരിടാത്ത ഒരു കവിത എന്ന കവിത പുറനാട്ടുകര മുരളിയുടെ ആലാപനത്തിൽ കേട്ടു. മികച്ചൊരു പരിപാടിയായിരുന്നു എന്ന് ജയൻ എഴുതിയിട്ടുണ്ട്. പഴഞ്ചൊല്ലു കൊണ്ടൊരു ശനിദശയുമായി എത്തിയ 16 ശനിദശ സൂപ്പർ എന്നും പി ടി ജയൻ എഴുതിയിരിക്കുന്നു.
0: ശനിദശ, കാവ്യധാര, സുഭാഷിതം എന്നീ പരിപാടികളെ കുറിച്ചാണ് പി ടി ജയൻ കടുത്തുരുത്തി അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുള്ളത്. സമകാലികത്തെക്കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പരിപാടികളെല്ലാം അദ്ദേഹത്തിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
1: മെയിലിൽ വന്നൊരു അഭിപ്രായം ഇങ്ങനെയാണ്. ഇത് എഴുതിയിരിക്കുന്നത് അജിതാ ബാബു തേവരയിൽ നിന്ന്. 16 രാവിലെ അന്താരാഷ്ട്ര പ്രകാശ ദിനത്തിന്റെ സവിശേഷതകൾ ഇതേക്കുറിച്ച് പ്രക്ഷേപണം ചെയ്ത സമകാലികം വിവിധ വ്യക്തികൾ ആകാശവാണി കുടുംബാംഗമായിരുന്ന VM ഗിരിജ ഉൾപ്പെടെ ഇതേക്കുറിച്ച് പറഞ്ഞത് അറിവ് പകരുന്നൊരു പരിപാടിയായിരുന്നു എന്നാണ് അജിത എഴുതിയിരിക്കുന്നത്. അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുന്നത് അജ്ഞാനത്തിൽ നിന്നും അറിവിലേക്ക് വരുന്നതാണെന്ന് തമസോമ ജ്യോതിർഗമയ എന്ന ഉപനിഷത് വാക്യത്തിലൂടെ മനോഹരമായി അവതരിപ്പിച്ചു. പിന്നെ ഇംഗ്ലീഷ് മാറ്റേഴ്സിൽ പതിവ് രീതി ഇടയ്ക്കൊക്കെ മാറ്റി അവതരിപ്പിക്കുന്നതും നന്നാവുന്നുണ്ട്. അന്നേ ദിവസം തന്നെ നടത്തത്തിന്റെ വിവിധ രീതികൾ, ബ്രിസ്ക് വാക്ക്, ജോഗിംഗ്, ഷഫ്ലിംഗ്, സ്ട്രോളിംഗ്, ടിപ്റ്റോ, സ്റ്റാഗർ, ലിംബ് ആൻഡ് സ്പ്രിന്റ്, രസകരമായ സംഭാഷണങ്ങളിലൂടെ ശ്രോതാക്കളിൽ എത്തിച്ചത് അഭിനന്ദനമർഹിക്കുന്നു. നാടകോത്സവം ഗംഭീരമായി. 1 നാടകം നമ്മുടെ നാടിനോടുള്ള പ്രതിബദ്ധതയും കൊച്ചി നിലയത്തിന്റെ നാടകം ഒരു പുരുഷൻ 3 ഉണ്ടാക്കുന്ന വ്യത്യസ്തമായ ആന്തരിക സംഘർഷങ്ങൾ കൊണ്ടും ശ്രദ്ധ പിടിച്ചുപറ്റി അഭിനന്ദനങ്ങളെന്നും അജിതാ ബാബു എഴുതിയിട്ടുണ്ട്.
0: സമകാലികം, ഇംഗ്ലീഷ് മാറ്റേഴ്സ് എന്നീ പരിപാടികളെ കുറിച്ചാണ് അജിതാ ബാബു തേവര അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. നാടകോത്സവത്തെക്കുറിച്ചും അജിതാ ബാബു തന്റെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഈ പരിപാടികളെല്ലാം അവർക്ക് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
1: അക്കാമ ജോസഫ് കിടങ്ങൂർ നിന്നും അയച്ച കത്താണ് അടുത്തത്. റേഡിയോ നാടകോത്സവം കേട്ടപ്പോൾ എഴുതാതിരിക്കാൻ തോന്നിയില്ല, എല്ലാം വിലയിരുത്താനാവുന്നില്ല. ആദ്യ നാടകം ദൈവത്തിൻ മനമാരു കണ്ടു, തിരുവനന്തപുരം നിലയം റൂബി ബാബു സംവിധാനം ചെയ്ത നാടകം. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി നടന്നതും നടക്കാൻ പോകുന്നതുമെല്ലാം മരം സംസാരിച്ചു. മനുഷ്യരാൽ ചൂഷണം ചെയ്യപ്പെട്ട പ്രകൃതി സഹനശക്തി നഷ്ടപ്പെട്ട് ഉരുൾപൊട്ടലായും വെള്ളപ്പൊക്കവുമായി പ്രതികരിക്കുന്നു. നിലവാരമുള്ള ഒരു നാടകം എന്നാണ് അക്കാമ ജോസഫ് എഴുതിയിരിക്കുന്നത്. മോഹൻലാൽ, MR ഗോപകുമാർ, കണ്ണകിയായി ഭാഗ്യലക്ഷ്മി എന്നിവർ ശോഭിച്ചു. ധീരജ് ശങ്കറിന്റെ പശ്ചാത്തല സംഗീതവും സൂപ്പർ എന്നും എഴുതിയിട്ടുണ്ട്. കോഴിക്കോട് നിലയത്തിന്റെ മടക്കം എന്ന നാടകവും കേൾക്കാൻ കഴിഞ്ഞു, അതും പ്രകൃതിയും മനുഷ്യനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ ഇപ്പോൾ കേട്ടതേയുള്ളൂ. മുഹമ്മദ് റോഷന്റെ രചന, MV ശശികുമാർ, NS ജയമോഹൻ എന്നിവരുടെ സംവിധാനം. വിരുന്നുകാരനായി മോഹൻലാൽ തിളങ്ങിയെന്നും അക്കാമ ജോസഫ് എഴുതിയിട്ടുണ്ട്. 14

0: തീയതി പ്രക്ഷേപണം ചെയ്ത സുഭാഷിതം സെബാസ്റ്റ്യൻ വെള്ളർകോട്ട് അവതരിപ്പിച്ചത് വളരെ നല്ല ആശയമായിരുന്നു എന്നാണ് അഭിപ്രായം. കാവ്യധാരയിൽ എ അയ്യപ്പന്റെ മുറിയില്ലാത്ത കവി സി വി ജിഷാമേരി നന്നായി ആലപിച്ചു. 15-ാം തീയതിയിലെ രാഗലയം വാസന്തി രാഗത്തെ പരിചയപ്പെടുത്തിയതും ഇഷ്ടമായി. ഈ പരിപാടിക്ക് അല്പം കൂടി സമയം കിട്ടിയെങ്കിൽ നന്നായിരുന്നു എന്നാണ് അക്കാമ്മ എഴുതിയിരിക്കുന്നത്. യു കെ കുമാരന്റെ തക്ഷൻകുന്ന് സ്വരൂപം വീണ്ടും കേൾക്കുന്നത് സന്തോഷം. സ്മൃതിരാഗത്തിലൂടെ കേൾക്കുന്ന ഗാനങ്ങളെല്ലാം തന്നെ ആകർഷകമാണ് എന്നും അക്കാമ ജോസഫ് നിരീക്ഷിക്കുന്നുണ്ട്.
1: പരിപാടികളെക്കുറിച്ച് അക്കാമ ജോസഫ് എഴുതിയ നല്ല വാക്കുകൾക്ക് നന്ദി. ഈ സന്ദേശങ്ങളും അഖില കേരള റേഡിയോ നാടകോത്സവത്തെ കുറിച്ചുള്ളതാണ്. കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരൻ മൊത്തം കൺഫ്യൂഷനാക്കി. അമ്മു, ആനി, ആമിന, ഇവരിൽ ആരെയാണ് വിരുന്നുകാരൻ ഇഷ്ടപ്പെട്ടത്? അതോ എല്ലാവരെയും ഇഷ്ടമായിരുന്നു? അയാളുടെ പേരും മേൽവിലാസവും രജിസ്റ്ററിൽ നിന്ന് മാഞ്ഞുപോയതെങ്ങനെ? രചന, സംവിധാനം, അവതരണം എന്നിവ കൊണ്ട് മികച്ചതായിരുന്നു ഈ നാടകം. നെഗറ്റീവ് കഥാപാത്രമായിട്ടും മോഹൻലാൽ മികവാർന്ന് അവതരിപ്പിച്ചു കടങ്കഥയിലെ വിരുന്നുകാരനിൽ. ആകെ മൊത്തം നന്നായിരുന്നു എന്നാണ് എം ജി ധരൻ തൃക്കരിപ്പൂർ കാസർഗോഡ് ഈ സന്ദേശത്തിൽ അറിയിക്കുന്നത്. അടുത്തതും റേഡിയോ നാടകങ്ങളെക്കുറിച്ചുള്ള സന്ദേശമാണ്. കാണുക റേഡിയോ നാടകങ്ങളെ കാതു തുറന്ന് എന്നാണ് ഈ സന്ദേശത്തിന്റെ ആദ്യം എഴുതിയിട്ടുള്ളത്. നീണ്ട 7 വർഷത്തിനു ശേഷം ആകാശവാണിയുടെ റേഡിയോ നാടകോത്സവം 2026 കേൾക്കാനായി വിവിധ നിലയങ്ങൾ അവതരിപ്പിച്ച 7 നാടകങ്ങളും കണ്ടു കാതുകൾ തുറന്ന്. പക്ഷേ അവതരണ മികവിൽ ഏറെയും തൃപ്തി തന്നില്ല എന്നാണ് ഈ സന്ദേശത്തിൽ എഴുതിയിട്ടുള്ളത്. റേഡിയോ നാടകങ്ങളെ കണ്ണിറയെ കാണാനാവുന്ന വിധം വൃത്തിയിൽ അവതരിപ്പിക്കുക എന്നത് പ്രധാനമാണ്. ശബ്ദങ്ങൾ കൊണ്ടുള്ള ദൃശ്യവിസ്മയങ്ങൾ ശ്രോതാക്കളിൽ ഉണ്ടാക്കുമ്പോഴാണ് അത്തരം കാഴ്ച അനുഭവം സാധ്യമാവുക എന്നും അദ്ദേഹം തന്റെ സന്ദേശത്തിൽ എഴുതുന്നുണ്ട്. എഴുതിവച്ച സംഭാഷണങ്ങൾ ചിലതെല്ലാം വെറും പറച്ചിലുകളായി പറഞ്ഞു തീർന്നു എന്നും പശ്ചാത്തല സംഗീതം പലപ്പോഴും മനുഷ്യ ശബ്ദങ്ങളുടെ മുകളിൽ കേൾക്കാനായി എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ചില രചനകൾ വെറും കഥ പറച്ചിലുകൾ മാത്രമായി തോന്നി. സംഭാഷണങ്ങൾക്കിടയിലെ നേരിയ നിശബ്ദത പോലും ആസ്വാദനത്തിന് സഹായകമാകണമെന്നാണ് തന്റെ നാടകാനുഭവത്തെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നത്. കഥയച്ചത് ആരെന്ന് മനസ്സിലായില്ല, നമുക്ക് നോക്കാം. ഈ സന്ദേശം അല്പം വലിയ ഒരു സന്ദേശമാണ്. ഓരോ നാടകത്തെയായി അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. തിരുവനന്തപുരം നിലയത്തിന്റെ നാടകം ദൈവത്തിൻ മനമാരു കണ്ടു എന്നത് ആദ്യ ദിവസത്തിലെ നാടകമായിരുന്നു. രചന കൊണ്ട് മികച്ചു നിൽക്കുന്നു. മോഹൻലാൽ, എം ആർ ഗോപകുമാർ എന്നിവരുടെ സാന്നിധ്യം മികവായി. പ്രകൃതിയുടെ നേരുപറച്ചൽ തത്വചിന്താപരമായി എഴുതിയ രീതി കൊണ്ട് ഇഷ്ടമായി എന്നാണ് ആ നാടകത്തെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നത്. അതിരുകടന്ന പശ്ചാത്തല സംഗീതമാണ് ആ നാടകത്തിൽ പോരായ്മയായി തോന്നിയത് എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. തിരുവനന്തപുരം നിലയത്തിന്റെ 2-ാമത്തെ നാടകം ജീവിതോത്സവം അദ്ദേഹത്തിന് അത്ര ഇഷ്ടമായില്ല. നല്ല ആർട്ടിസ്റ്റുകളെ കിട്ടിയിട്ടും വേണ്ട വിധം ഉപയോഗിച്ചില്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. കോഴിക്കോട് നിലയത്തിന്റെ 2-ാമത്തെ നാടകം കാണുക കടലിനെ കൺതുറക്കാതെ നല്ല നാടകമാണ്. എങ്കിലും കെ വി ശരത്ചന്ദ്രന്റെ മുൻകാല നാടകങ്ങളോളം ഈ നാടകത്തിൽ കണ്ടില്ല എന്നൊരു നിരാശയും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അടുത്ത നാടകത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു. കോഴിക്കോട് നിലയത്തിന്റെ മടക്കം ഒരു കഥപറച്ചിൽ നാടകം മാത്രമായി മാറി. രചനയും അവതരണവും പരമ്പരാഗത രീതി വിട്ട് മാറുന്നില്ല എന്ന നിരാശയും അദ്ദേഹം ഈ സന്ദേശത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. അവസാന നാടകമായ കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ മുഹമ്മദ് റോഷന്റെ ലളിതസുന്ദരമായ രചനാശൈലി ശ്രദ്ധേയം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനൊത്ത് മോഹൻലാലിന്റെ ശബ്ദ സാന്നിധ്യവും മാലാപാർവതി, മുത്തുമണി, ശിവദ, അതിഥി രവി തുടങ്ങിയ പെൺശബ്ദങ്ങളും നന്നായി എന്നും റെക്കോർഡിംഗ് ക്വാളിറ്റിയിൽ ഈ നാടകമാണ് മുന്നിൽ നിൽക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. പലപ്പോഴും രംഗമാറ്റങ്ങളുടെ തിടുക്കം പോരായ്മയായും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അവസാന രംഗങ്ങളിൽ അത് വലിയ തോതിൽ പ്രകടമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന തൃശൂർ നിലയത്തിന്റെ നാടകത്തെക്കുറിച്ച് അദ്ദേഹം സങ്കീർണമായ രചനാരീതിയാണ് ഈ നാടകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നു. എന്നാൽ കഥാപാത്രങ്ങളുടെ ബാഹുല്യം നാടക ആസ്വാദനത്തെ സാരമായി ബാധിച്ചു എന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. കണ്ണൂർ നിലയത്തിന്റെ നാടകം മൌനസാക്ഷി തീർത്തും മോശം, ഇഴമുറിയാതെ സംഭാഷണങ്ങൾ പറഞ്ഞു തീർക്കലാണോ നാടകമെന്നും അദ്ദേഹം ചോദിക്കുന്നു. ഇങ്ങനെ തുറന്നു പറയേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട് എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. ചുരുക്കത്തിൽ നാടകോത്സവത്തെ അദ്ദേഹം ഇങ്ങനെ വിലയിരുത്തുന്നു. ഈ നാടകോത്സവത്തിൽ മോഹൻലാൽ എന്ന മഹാനടന്റെ സാന്നിധ്യമാണ് ഏറെ ശ്രദ്ധേയമായത്. ഇക്കുറി 2 നാടകത്തിൽ ആ ശബ്ദവിസ്മയം ആസ്വദിക്കാനായി. ഇത്ര തിരക്കുള്ള ഒരു മഹാനടൻ റേഡിയോ നാടകത്തിൽ ശബ്ദം പകരാൻ എത്തി എന്നതാണ് റേഡിയോ നാടകങ്ങളുടെ വർത്തമാനകാല പ്രസക്തി. തുടർ വർഷങ്ങളിലും റേഡിയോ നാടകോത്സവങ്ങൾ മുടക്കമില്ലാതെ തുടരണമെന്നും അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത്രയും വിശദമായി നാടകങ്ങളെ വിലയിരുത്തി ഈ സന്ദേശം അയച്ചിട്ടുള്ളത് അലി കരക്കുന്നൻ പെരുമ്പാവൂരാണ്. എന്തായാലും നാടകത്തെ വളരെ വിശദമായി വിലയിരുത്തിയതിന് അദ്ദേഹത്തിനോട് പ്രത്യേകം നന്ദി പറയുന്നു. ചില നാടകങ്ങൾ അദ്ദേഹത്തിന് തീരെ ഇഷ്ടമായിട്ടില്ല. എന്നാൽ മിക്ക നാടകങ്ങളും അദ്ദേഹം ആസ്വദിച്ചിട്ടുണ്ട്. അവയുടെ ചില ന്യൂനതകൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. ആസ്വാദനം പല വിധത്തിലാണല്ലോ, അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് നമുക്ക് ഒരു പ്രതികരണം പറയുവാൻ

0: സാധ്യമല്ല.
1: നാടകോത്സവത്തെ കുറിച്ച് തന്നെയാണ് ഈ കത്തും. ഇത് എഴുതിയത് MS രാജനാണ്, സൗത്ത് വാഴക്കുളത്ത് നിന്ന്. ആദ്യമായി ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അഖില കേരള റേഡിയോ നാടകോത്സവം പ്രക്ഷേപണം ചെയ്യുകയും പിറ്റേ ദിവസം പുനഃപ്രക്ഷേപണം കൂടി അവതരിപ്പിക്കുകയും ചെയ്തു. അത് വളരെ നന്നായി എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. എല്ലാ നാടകങ്ങളും ഒന്നിനൊന്നും മികച്ചവയായിരുന്നു. എല്ലാ നാടകത്തെപ്പറ്റിയും വിശദമായി എഴുതിയാൽ അഭിപ്രായവേദിയിൽ വായിക്കാനാവുമോ എന്നുള്ള സന്ദേഹവും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 12-ാം തീയതി ഉച്ചയ്ക്ക് മൂഴിക്കുളം ഹരികൃഷ്ണനും സംഘവും അവതരിപ്പിച്ച സോപാന സംഗീതം, 14-ാം തീയതി കേൾപ്പിച്ച ശാസ്താംപാട്ട്, പെരുന്തിനാകുളം ശാസ്താംപാട്ട് സമിതിയുടെ അവതരണം, നല്ല നിലവാരം പുലർത്തിയ പരിപാടികളായിരുന്നു അത്. പിന്നെ 15-ാം തീയതി അടുക്കളത്തോട്ടവും മട്ടുപാവ് കൃഷിയെപ്പറ്റി നടത്തിയ പരിപാടി. കാവ്യധാരയിൽ വൈലോപ്പിള്ളിയുടെയും പി ഭാസ്കറിന്റെയും മറ്റും കവിതകൾ ശ്രീയുക്ത വർമ്മയെ പോലുള്ളവർ നന്നായി ആലപിക്കുന്നുണ്ട്. യു കെ കുമാറിന്റെ തക്ഷൻകുന്ന് സ്വരൂപം നല്ല നിലവാരം പുലർത്തി വരുന്നു. പറയപ്പെട്ട പന്തിരകുലവും നന്നായി കൈകാര്യം ചെയ്യുന്നു പ്രീതി എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 16-ാം തീയതി ആത്മസഖി ആകാശവാണിയിൽ വേദാനന്ദാമൃതപുരി പങ്കെടുത്ത പരിപാടി, NS ജയമോഹൻ നടത്തിയ ആ അഭിമുഖം, കൂടാതെ ആരോഗ്യവേദി, ദീപസ്തംഭം, മഹാശ്ചര്യം, ശനിദശ തുടങ്ങിയ പരിപാടികളും നന്നാവുന്നു എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
0: അദ്ദേഹം ഒട്ടുമിക്ക പരിപാടികളെക്കുറിച്ചും നല്ല അഭിപ്രായം ഈ കത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
1: കുമാരൻ MC കല്ലാച്ചിയിൽ നിന്ന്, കോഴിക്കോട് കല്ലാച്ചിയിൽ നിന്നും എഴുതിയിരിക്കുന്ന കത്തിങ്ങനെയാണ്. 14-ാം തീയതി കേൾപ്പിച്ച നാടകം, സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം, തൃശൂർ നിലയം അവതരിപ്പിച്ചത്. ഈ നാടകത്തിന്റെ ചില ഭാഗങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് റിലീസായ ചില മലയാള സിനിമകളിലെ സീനുകളുമായി സാമ്യം തോന്നുന്നു.
0: ഒരുപക്ഷെ നമുക്ക് ഇക്കാര്യത്തിൽ പറയാൻ കഴിയുക, ഒരേ തരത്തിലായിരിക്കാം ഈ എഴുത്തുകാരെല്ലാം ചിന്തിച്ചത് എന്നത് മാത്രമാണ്. തൃശൂർ നിലയത്തിന്റെ നാടകത്തിന്റെ രചന നിർവഹിച്ചത് രാജേഷ് വിശംബരനായിരുന്നു. എന്തായാലും ആ നാടകം ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
1: നാടകത്തിന്റെ തിരനോട്ടം നന്നായി എന്നാണ് PM വാസുദേവൻ നമ്പൂതിരി മുളഞ്ഞൂർ ഒറ്റപ്പാലം എഴുതിയിരിക്കുന്നത്. May 12-ാം തീയതി കേൾപ്പിച്ച സോപാന സംഗീതം, മൂഴിക്കുളം ഹരികൃഷ്ണൻ സംഘം അവതരിപ്പിച്ചത്, ആ മധ്യാഹ്നത്തെ ഭക്തിലഹരിയിൽ ആറാടിച്ചു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇതുപോലെയുള്ള ക്ഷേത്രകലകൾ, പാഠകം, ചാക്യാർകൂത്ത്, ഓട്ടൻതുള്ളൽ, കൃഷ്ണനാട്ടം തുടങ്ങിയതും പ്രതീക്ഷിക്കട്ടെ എന്നും എഴുതിയിട്ടുണ്ട്.
0: സോപാന സംഗീതം, അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ തിരനോട്ടം എന്നിവ ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. കഥകൾ അയച്ചതിന് നന്ദി.
1: നാടകോത്സവം PT ജയൻ കടുത്തുരുത്തിക്കും ഇഷ്ടമായി എന്ന് എഴുതിയിട്ടുണ്ട്. തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച ജീവിതോത്സവം ഇഷ്ടമായി. പ്രമേയം കൊണ്ടും അവതരണ ശൈലി കൊണ്ടും മികച്ചു നിന്നു ആ നാടകം എന്നും എഴുതിയിട്ടുണ്ട്. രചയിതാവിനും സംവിധായകനും ആശംസകളും അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് 14-ാം തീയതിയിലെ നാടകത്തെക്കുറിച്ചാണ്, സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. പാലക്കാടൻ അഗ്രഹാരങ്ങളും രഥോത്സവവും പാലക്കാടൻ കാറ്റും കൽപ്പാത്തിപ്പുഴയും പാട്ടിയമ്മയുമെല്ലാം നേരിൽ കണ്ട് അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായ എനിക്ക് നാടകം കേട്ടപ്പോൾ ഒരിക്കൽ കൂടി പാലക്കാടെത്തിയതുപോലെ തോന്നിയെന്നാണ് PT ജയൻ എഴുതിയിരിക്കുന്നത്. നാടകോത്സവത്തിൽ 11-ാം തീയതി കേൾപ്പിച്ച നാടകം ദൈവത്തിൻ മനമാര് കണ്ടു, അതും ജയന് ഇഷ്ടമായി എന്നാണ് എഴുതിയിരിക്കുന്നത്. മോഹൻലാൽ, MR ഗോപകുമാർ, നന്ദു, ഭാഗ്യലക്ഷ്മി, മഞ്ജുശ്രീ എന്നീ കലാരംഗത്തെ അഗ്രഗണ്യർ ഒത്തുകൂടിയപ്പോൾ ആ പരിപാടി ഗംഭീരമായി എന്നാണ് എഴുതിയിരിക്കുന്നത്.
0: എന്തായാലും നാടകോത്സവത്തെക്കുറിച്ച് വിശദമായി PT ജയനും ജബ്ബാർ ആലങ്കടവും എല്ലാം എഴുതിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ആരംഭിച്ച അഖില കേരള റേഡിയോ നാടകോത്സവം ശ്രോതാക്കൾക്ക് ഏറെ ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായങ്ങൾക്ക് നന്ദി. നാടകോത്സവത്തെക്കുറിച്ചും മറ്റ് പരിപാടികളെക്കുറിച്ചും ഇനിയും ധാരാളം സന്ദേശങ്ങൾ വായിക്കാൻ ബാക്കിയുണ്ട്. നമുക്ക് അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ ബാക്കി അഭിപ്രായങ്ങൾ അടുത്ത അഭിപ്രായവേദിയിൽ വായിക്കാം. അഭിപ്രായവേദിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. കത്തുകളും സന്ദേശങ്ങളും അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
1: നമസ്കാരം.
2: അഭിപ്രായവേദിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: അഭിപ്രായവേദി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, 68 20 21. വാട്സ്ആപ്പ് മുഖേനയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. അയക്കുമ്പോൾ അഭിപ്രായവേദി എന്ന തലക്കെട്ടോടുകൂടി അയക്കുക. അയക്കേണ്ട നമ്പർ 94 47 56 22 12. നമ്പർ ഒരിക്കൽ കൂടി 94 47 56 22 12.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് അഭിപ്രായവേദി. ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.

0: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യ പരാതി മഞ്ഞുമലിൽ നിന്നും ജോജി തോമസിന്റേതാണ്.
1: ഞാൻ എറണാകുളം ജില്ലയിൽ മഞ്ഞുമൽ ദേശത്താണ് താമസിക്കുന്നത്. ഏലൂർ വില്ലേജ് ഓഫീസിന്റെ പരിധിയിൽപ്പെടുന്ന ഇവിടെ എന്റെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ വ്യത്യസ്ത സർവേ നമ്പറിലായി 4 ചെറിയ വസ്തുക്കളുണ്ട്. ഈ വസ്തുക്കൾക്കെല്ലാം നികുതി അതാത് വർഷം ഞാൻ നേരിട്ടാണ് ഏലൂർ വില്ലേജ് ഓഫീസിൽ പോയി അടക്കുന്നത്. ഓരോ തവണ ചെല്ലുമ്പോഴും 4 വസ്തുവിനും വെവ്വേറെ നികുതി അടച്ചു തരണമെന്ന് ഞാൻ പറയുമ്പോൾ ഉദ്യോഗസ്ഥർ പല അസൗകര്യങ്ങളും പറയാറുണ്ട്. എങ്കിലും 4 വസ്തുവിനും 4 പേപ്പറിൽ നികുതി അടച്ച് റസീദും നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ സാമ്പത്തിക വർഷം നികുതി അടക്കുന്നതിന് 2026 ഏപ്രിൽ 17 വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ 4 വസ്തുവിനും വെവ്വേറെ നികുതി അടച്ചു തരുവാൻ വിസമ്മതിക്കുകയും അക്ഷയ സെന്റർ വഴിയോ മറ്റേതെങ്കിലും ഓൺലൈൻ വഴിയോ നികുതി അടക്കുവാൻ എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ മാത്രമേ രസീത് കിട്ടുകയുള്ളൂ എന്നും പറയുകയുണ്ടായി. കാര്യം ഞാൻ വില്ലേജ് ഓഫീസറോട് പറയുകയും ചെയ്തു. തുടർന്ന് എന്റെ മാതാവിന്റെയും ഭാര്യയുടെയും പേരിലുള്ള വസ്തു വെവ്വേറെ ആയിട്ടും എന്റെ പേരിൽ 2 സ്ഥലത്തായി കിടക്കുന്ന 5 ഉം 3 ഉം സെന്റിന്റെ നികുതി ഒന്നിച്ച് ഒരു പേപ്പറിൽ അടച്ച് രസീത് തരികയും ചെയ്തു. 2025 രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങൾക്ക് 30 രൂപ വീതം 60 രൂപയാണ് ഞാൻ നികുതി അടച്ചത്. എന്നാൽ 2026 ഈ രണ്ട് സ്ഥലങ്ങൾക്കും ഒന്നിച്ച് നികുതി അടച്ചപ്പോൾ 90 രൂപ എന്നിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. എനിക്കറിയേണ്ടത് ഓൺലൈനിൽ കരമടച്ചാൽ മാത്രമാണോ ഇപ്പോൾ രസീത് കിട്ടുവാൻ അവകാശമുള്ളത്? ഈ വർഷം എന്നിൽ നിന്ന് 30 രൂപയാണ് അധികമായി വാങ്ങിയത്. ഇത് ശരിയാണോ?
0: ഈ പരാതിയിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ ജോബി ജേക്കബ് പുളിക്കേക്കുടി.
2: നിങ്ങൾക്കറിയേണ്ടത് ഓൺലൈനിൽ കരമടച്ചാൽ മാത്രമേ വെവ്വേറെ രസീതുകൾ കിട്ടുവാൻ അവകാശം ഉള്ളൂ എന്നതാണ്. ഉത്തരം ഒരിക്കലും അല്ല എന്ന് തന്നെയാണ്. വില്ലേജ് ഓഫീസറുടെ ഈ പ്രവൃത്തി തികച്ചും നിയമവിരുദ്ധവും ന്യായീകരണമില്ലാത്തതുമാണ്. കേരള ലാൻഡ് ടാക്സ് ആക്ട് 1961 പ്രകാരം ബേസിക് ടാക്സ് അഥവാ അടിസ്ഥാന ഭൂനികുതി ഈടാക്കുന്നത് ഭൂമിയുടെ ഉടമസ്ഥതയെയും തണ്ടപ്പേരിന്റെയും അടിസ്ഥാനത്തിലാണ്. ഒരേ വീട്ടിൽ ഒരു വിലാസത്തിൽ താമസിക്കൂ എന്നത് വ്യത്യസ്ത തണ്ടപ്പേരിലുള്ള ഭൂമികളെ ഒന്നിച്ചു ചേർക്കാനുള്ള കാരണമല്ല. തണ്ടപ്പേർ രജിസ്റ്റർ അനുസരിച്ച് ഓരോ തണ്ടപ്പേരും ഓരോ വ്യക്തിഗത അക്കൗണ്ടാണ്. അതിനാൽ രണ്ട് തണ്ടപ്പേരിനും വെവ്വേറെ രസീത് നൽകുക എന്നത് വില്ലേജ് ഓഫീസറുടെ ചുമതലയാണ്. കേരള സർക്കാർ റവന്യൂ സേവനങ്ങൾ ഡിജിറ്റലാക്കിയെങ്കിലും അക്ഷയ വഴിയോ ഓൺലൈൻ വഴിയോ മാത്രമേ നികുതി അടയ്ക്കാവൂ എന്ന് പൊതുജനങ്ങളെ നിർബന്ധിക്കാൻ വില്ലേജ് ഓഫീസർക്ക് അധികാരം ഇല്ല. 2020 ഒരു സർക്കാർ ഉത്തരവ് പ്രകാരം നേരിട്ട് വരുന്ന സാധാരണക്കാരായ പൊതുജനങ്ങളിൽ നിന്നും നികുതി സ്വീകരിക്കാനും കമ്പ്യൂട്ടർ ജനറേറ്റഡായ രസീത് നൽകാനും വില്ലേജ് ഓഫീസറുകളിൽ സൗകര്യമുണ്ട്. ഇനി ഭാവിയിലൊരു ലോൺ ആവശ്യത്തിനോ ഭൂമി കൈമാറ്റത്തിനോ പോക്കുവരവിനോ പ്രത്യേക നികുതി രസീത് ആവശ്യവുമാണ്. വില്ലേജ് ഓഫീസർ വിസമ്മതിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് രണ്ട് തണ്ടപ്പേരിലും നികുതി വെവ്വേറെ സ്വീകരിച്ച് പ്രത്യേക രസീതുകൾ നൽകണമെന്ന് രേഖാമൂലം അപേക്ഷ നൽകാവുന്നതാണ്. ഈ അപേക്ഷ നിരസിച്ചാൽ തഹസിൽദാർക്കോ RDOക്കോ പരാതി നൽകാം. തീർച്ചയായും വെവ്വേറെ രസീതുകൾ നൽകാനായിട്ട് നിർദ്ദേശം ലഭിക്കും. പ്ലോട്ടുകൾ ഒരുമിച്ച് ചേർത്ത് അധിക നികുതി ഈടാക്കിയിട്ടുണ്ട് എങ്കിൽ തുക റീഫണ്ട് ചെയ്യുന്നതിനും വ്യവസ്ഥയുണ്ട്. വില്ലേജ് ഓഫീസർക്ക് പരാതി നൽകുക. ഈ വർഷം തെറ്റായി അടച്ച നികുതി രസീത് മുൻ വർഷങ്ങളിൽ വെവ്വേറെ അടച്ച രസീതുകളുടെ കോപ്പി ഇവയൊക്കെ അപേക്ഷയോടൊപ്പം വെക്കുക. നടപടിയില്ലെങ്കിലോ അത് നിരസിച്ചാലോ നിങ്ങൾക്ക് തഹസിൽദാർ LR അല്ലെങ്കിൽ ഭൂരേഖ തഹസിൽദാർക്ക് പരാതി നൽകാവുന്നതാണ്.
0: ഇനി കിസാൻ സമ്മാൻ നിധി സംബന്ധിച്ച് രണ്ട് പരാതികൾ വായിക്കാം. ആദ്യ പരാതി എറണാകുളം നോർത്ത് പരവൂരുള്ള റീതു CV യുടേതാണ്. പരാതി നോക്കാം.
1: ഞാൻ കിസാൻ സമ്മാൻ നിധിയിലേക്കുള്ള അപേക്ഷ 2025 മാർച്ച് മാസം ചിറ്റാറ്റുകര കൃഷി ഓഫീസിൽ നൽകിയിരുന്നു. 2025 ജൂൺ മാസം കൃഷി ഓഫീസിൽ നിന്നും എന്നെ വിളിക്കുകയും ആ വർഷത്തെ കരമടച്ച റസീത് നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് ഞാൻ കരമടച്ച റസീത് കൃഷി ഓഫീസിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിനുശേഷം നാൾ ഇതുവരെയായിട്ടും കിസാൻ സമ്മാൻ നിധിയുടെ ഒരാനുകൂല്യവും എനിക്ക് ലഭിച്ചിട്ടില്ല. കൃഷി ഓഫീസിൽ അന്വേഷിക്കുമ്പോൾ സൈറ്റ് ഓപ്പൺ ആകുന്നില്ല എന്നാണ് പറയുന്നത്. ആയതിനാൽ ഇതിന്റെ നിജസ്ഥിതി എന്താണ്?
0: ഇനി രണ്ടാമത്തെ പരാതി നോർത്ത് പരവൂരിൽ തന്നെയുള്ള വേണുഗോപാൽ

0: സീക്കേടതാണ്.
1: ഞാൻ കിസാൻ സമ്മാൻ നിധിയിലേക്കുള്ള ഒരു അപേക്ഷ 2024 ജൂലൈ മാസം ചിറ്റാറ്റുകര കൃഷി ഭവനിൽ നൽകിയിരുന്നു. തുടർന്ന് 2 തവണ എനിക്ക് ആനുകൂല്യം ലഭിക്കുകയും ചെയ്തു. പിന്നീട് ആനുകൂല്യം ലഭിച്ചില്ല. കൃഷി ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ സർവേ നമ്പറും കരമടച്ച റസീദും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു. തുടർന്ന് ഒരേ നമ്പറിലുള്ള റസീദും സർവേ നമ്പറും ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ കൃഷി ഓഫീസിൽ നൽകിയിട്ടുണ്ട്. തുടർന്ന് കൃഷി ഓഫീസിൽ ഇതേക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ സൈറ്റ് ഓപ്പൺ ആകുന്നില്ല എന്ന മറുപടി മാത്രമാണ് ലഭിക്കുന്നത്. ആയതിനാൽ തുടർന്നും ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
0: ഈ രണ്ട് പരാതികളും നിയമവേദി എറണാകുളം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷിച്ചു. അന്വേഷണത്തിൽ നിയമവേദിക്ക് ലഭിച്ച മറുപടി ഇപ്രകാരമാണ്. റീതു സിവിയുടെ ആദ്യ പരാതിയിൽ ലഭിച്ച മറുപടി, പോർട്ടൽ വിശദാംശങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ തെറ്റായ വിശദാംശങ്ങൾ നൽകിയാലോ അപേക്ഷ നിരസിക്കപ്പെടാം. അത് നോക്കണമെങ്കിൽ സൈറ്റ് ഓപ്പൺ ആവേണ്ടതുണ്ട്, ഇതിന് കുറച്ച് സമയമെടുക്കും എന്നാണ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് തന്ന മറുപടി. ഇനി രണ്ടാമത്തെ പരാതി വേണുഗോപാൽ സി കെയുടേതാണ്. അതിന് ലഭിച്ച മറുപടി, 2019 ഫെബ്രുവരി 1 ശേഷമുള്ള ഭൂമി കൈമാറ്റം സംബന്ധിച്ച് ചില വ്യക്തത കുറവ് കാരണമാണ് പേയ്മെന്റ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത്. ഭൂമി കൈമാറ്റം സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് താങ്കളുടെ സ്റ്റേറ്റസ് പരിശോധിക്കുമ്പോൾ ലഭിക്കുന്നത്. താങ്കൾ അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന് താങ്കളുടെ അപേക്ഷ പുനഃപരിശോധിച്ച് വേണ്ടത് ചെയ്യണം എന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ നിയമവേദിയെ അറിയിച്ചത്. സോഷ്യൽ നെറ്റ്വർക്ക് ആപ്പുകളിലും സൈറ്റുകളിലും ഒരാളെ അപകീർത്തിപ്പെടുത്തുന്നതും ഗ്രൂപ്പുകളിലെ അഡ്മിന്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും സുപ്രീംകോടതി സമീപകാലത്ത് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയുണ്ടായി. ഇതേക്കുറിച്ച് അഡ്വക്കേറ്റ് മുഹമ്മദ് ഇബ്രാഹിം അബ്ദുൾ സമദ് നമ്മോട് സംസാരിക്കുന്നു, കേൾക്കാം.
2: സാമൂഹ്യ മാധ്യമങ്ങളിലെ മാനനഷ്ടം അല്ലെങ്കിൽ അപകീർത്തി എന്നത് ഇന്ന് വല്ലാണ്ട് കൂടി വരുന്ന ഒരു കാലമാണ്. സത്യത്തിൽ ഈ മാനനഷ്ടം എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണോ എന്നൊരു ചോദ്യമുണ്ട്. 2016 സുപ്രീംകോടതി സുബ്രഹ്മണ്യം സ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ പറഞ്ഞത് മാനനഷ്ടം എന്നത് ഒരാളുടെ ജീവിക്കാനുള്ള അവകാശത്തെയാണ് ഹനിക്കുന്നതെന്നാണ്. കാരണം ജീവിക്കാനുള്ള അവകാശം എന്നത് ഭരണഘടനാപരമായി മൗലികമായ ഒരു അവകാശമാണ്. ജീവിക്കാനുള്ള അവകാശം എന്നത് ഒരാൾക്ക് അന്തസ്സോടെയും അഭിമാനത്തോടെയും ജീവിക്കാനുള്ള അവകാശമാണ്. ഈ അന്തസ്സും അഭിമാനം കൂടെ കൂടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിതമാകുന്നത്. ഈ അന്തസ്സും അഭിമാനം വരുന്നത് എങ്ങനെയാണ്? അത് പല മനുഷ്യരും, നമ്മളുമായി ചുറ്റപ്പെട്ട മനുഷ്യർ നമ്മളെ കുറിച്ച് എന്ത് കരുതുന്നു, അവർ നമുക്ക് തരുന്ന റെസ്പെക്ട്, നമ്മൾ തിരിച്ചു കൊടുക്കുന്ന റെസ്പെക്ട്, ഇതിലൂടെയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു ജീവിതം സാധ്യമാകുന്നത്. അതുകൊണ്ട് അതിനെ ബാധിക്കുന്ന, നമ്മുടെ റെസ്പെക്ടിനെ ബാധിക്കുന്ന, നമ്മുടെ കീർത്തിയെ ബാധിക്കുന്ന, നമ്മുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നത് എന്തും നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കും. അത് നമ്മുടെ ജീവിക്കാനുള്ള നമ്മുടെ ജീവിതത്തിന്റെ പ്രതീക്ഷകളെ തന്നെ ബാധിച്ചു തരാം. അതുകൊണ്ടത് ഒരു ക്രിമിനൽ കുറ്റമാണ്, ഭരണഘടനാപരമായി സാധുവാണ് എന്നാണ് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് മാനനഷ്ടം എന്ന് നമുക്ക് നോക്കാം. പഴയ ക്രിമിനൽ നിയമമായ ഇന്ത്യൻ പിനൽ കോഡിലെ 499-ാം വകുപ്പ്, അതല്ലെങ്കിൽ പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിതയിലെ 356-ാം വകുപ്പ് അനുസരിച്ച് ഡെഫമേഷനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അപകീർത്തിയെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എന്താണ് അപകീർത്തി അല്ലെങ്കിൽ മാനനഷ്ടം? ഒരാളുടെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ കീർത്തിക്ക് ഹാനി വരുത്തുക എന്ന ഉദ്ദേശത്തോടെ അല്ലെങ്കിൽ അറിവോടെയോ എന്തെങ്കിലും വാക്കുകൊണ്ടോ എഴുത്തുകൊണ്ടോ വിസിബിൾ റെപ്രസെന്റേഷൻ കൊണ്ടോ പ്രസിദ്ധീകരണം കൊണ്ടോ നടത്തുന്ന ഏത് തരം പ്രവർത്തനവും ഡിഫമേഷൻ അല്ലെങ്കിൽ അപകീർത്തിയ അതല്ലെങ്കിൽ മാനനഷ്ടമാണ്. അപ്പൊ ഈ മാനനഷ്ടം എന്തൊക്കെ സാഹചര്യങ്ങളിൽ വരാം? ഈ ആക്ട് തന്നെ വിശദീകരണമായി പറയുന്ന ഒരു കാര്യം, ഒരാൾ മരിച്ചുപോയി നിൽക്കുക, ഈ മരിച്ചു പോകുന്ന ഒരു മനുഷ്യനെ കുറിച്ച് കുറ്റപ്പെടുത്തി ഈ പറയുന്ന എന്തെങ്കിലും തരത്തിൽ പ്രസിദ്ധീകരണമോ വിസിബിൾ റെപ്രസെന്റേഷനോ നടത്തി നിൽക്കുക. അയാൾ ജീവിച്ചിരുന്നെങ്കിൽ അയാളുടെ റെപ്യൂട്ടേഷൻ കുറപ്പ് വരുത്തുന്നതാണെങ്കിൽ ആ പ്രവൃത്തി അപകീർത്തിയാണ് അല്ലെങ്കിൽ മാനനഷ്ടമാണ്. അതല്ലെങ്കിൽ ഒരു കമ്പനിക്കെതിരെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്കെതിരെയാണ് പറയുന്നത്. ഈ നടത്തുന്ന പ്രസിദ്ധീകരണങ്ങൾ ഇത് ആ കമ്പനിക്ക് അല്ലെങ്കിൽ സംഘടനയ്ക്ക് എന്തെങ്കിലും ആ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ധാർമ്മികമായ ഒരു മൂല്യത്തിന് ഇടിവ് വരുത്തുന്നതാണെങ്കിൽ അതെല്ലാം അപകീർത്തിയാണ് എന്നാണ് നിയമം പറയുന്നത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പൊതുവെ ഡെഫമേഷനെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയം എന്താ വെച്ചാൽ, ഒരാളെ കുറിച്ചൊരു വിമർശനം ഉന്നയിച്ചുകൂടെ എന്നൊരു ചോദ്യമുണ്ട്. ഒരാളെ കുറിച്ചൊരു വിമർശനം അല്ലെങ്കിൽ ഒരു ആരോപണം ശരിയായ ആരോപണമാണ് എന്ന് വെച്ച് ഉന്നയിച്ചുകൂടെ? പ്രത്യേകിച്ച് പൊതുവെ ആളുകൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഭരണഘടനാപരമായി മൗലികമായ ഒരു അവകാശമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത്. അതായത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) അനുസരിച്ച് ആശയപ്രകാശനം എന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് ഭരണഘടനയുടെ മൗലികാവകാശമാണ്. എല്ലാ തരത്തിലുള്ള ആവിഷ്കാരങ്ങൾക്കും ചില മൗലികാവകാശമായിട്ട് തന്നെ ഭരണഘടന കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പിന്നെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിക്കൂടെ? ന്യായമായ ചോദ്യമാണ്. പക്ഷെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(2)ൽ പറയുന്നത് ന്യായമായ നിയന്ത്രണങ്ങളെ കുറിച്ചാണ്, റീസണബിൾ ആയ റെസ്ട്രിക്ഷനെ കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ, എന്താണോ ഫണ്ടമെന്റൽ റൈറ്റുമായി ബന്ധപ്പെട്ട് മൗലികാവകാശമായി ആശയപ്രകാശനത്തിന് അവകാശം കൊടുത്തിട്ടുള്ളത് അതിന് ചില നിയന്ത്രണങ്ങളൊക്കെ വെക്കാന്ന് പറയുന്നുണ്ട്. അതിൽ പല നിയന്ത്രണങ്ങളായി പറയുന്നുണ്ട്. ഒന്ന്, രാജ്യത്തിന്റെ പരമാധികാരത്തെ ബാധിക്കുക, അല്ലെ രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുക, അല്ലെ രാജ്യത്തിന്റെ രാജ്യസുരക്ഷയെ ബാധിക്കുക, അല്ലെ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദ ബന്ധത്തെ ബാധിക്കുക, പൊതുസമാധാനത്തെ ബാധിക്കുക, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്താന്ന് പറയുന്നു. പക്ഷെ അതിനോടൊപ്പം പറയുന്നൊരു കാര്യം, കോടതി ലക്ഷ്യ പ്രവർത്തനം അല്ലെങ്കിൽ അപകീർത്തികരമായ പ്രവർത്തനങ്ങൾ, ഇനി അതും അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ പ്രേരണ കൊടുക്കുക. അതായത് ആശയം

പ്രകാശനമെന്ന ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന മൗലികാവകാശം അപകീർത്തികരമാണെങ്കിൽ അതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം. ആ നിയന്ത്രണം അനുസരിച്ചാണ് ഈ നിയമം നിലനിൽക്കുന്നതെന്ന് ഓർക്കണം. അതുകൊണ്ട് എന്തും ഒരാളെക്കുറിച്ച് പറയാനുള്ള അവകാശം ഭരണഘടന മൗലികമായി തരുന്നില്ല. എന്തും ഒരാളെക്കുറിച്ചോ സംഘടനയെക്കുറിച്ചോ പറയാനുള്ള അവകാശം നമുക്കില്ല. മറിച്ച് നമുക്കുള്ള അവകാശം അപകീർത്തികരമല്ലാത്തിരിക്കുമ്പോൾ മാത്രമാണ് അതിനുള്ള അവകാശമുള്ളത്. എന്തൊക്കെയാണ് അപകീർത്തികരമല്ലാത്തത് നമുക്ക് നോക്കാം. അതിനനുസരിച്ച് നമുക്ക് ഒരാൾക്കെതിരെ ഒരു അഭിപ്രായവും പറയാൻ പാടില്ല എന്നുള്ളത്. എന്തൊക്കെയാണ് അപകീർത്തികരമല്ലാത്തത്? നിയമം തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പൊതുനന്മയ്ക്ക് വേണ്ടി സത്യമെന്ന് ഉറപ്പുള്ള കാര്യമാണ് പറയുക അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുക ചെയ്യുന്നത്, അത് ഡെഫമേഷൻ അല്ല, അല്ലെങ്കിൽ അപകീർത്തിയല്ല, മനനഷ്ടമല്ല. ഇനി സർക്കാർ ജീവനക്കാരുടെ ചില പെരുമാറ്റങ്ങളെ കുറിച്ചാണ്, നടന്ന കാര്യമാണ്, നല്ല ഉദ്ദേശത്തോടെയാണ് പറയുന്നത്. ഇനി അതല്ലെങ്കിൽ സാമൂഹ്യ പ്രശ്നത്തെ ബാധിക്കുന്ന ഒരാളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നല്ല ഉദ്ദേശത്തോടെ, ഗുഡ് ഇന്റൻഷനോടെയാണ് പറയുന്നത്. അതല്ലെങ്കിൽ കോടതിയുടെ നടപടിക്രമങ്ങൾ, ഇപ്പോൾ ജേർണലിസ്റ്റുകളൊക്കെ ചെയ്യുന്ന കാര്യം, കോടതിയിൽ ഒരു കാര്യം നടന്നു, കോടതിയിൽ ഒരു സംഭവം നടന്നു, അത് സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, നടന്ന കാര്യം അതുപോലെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നെങ്കിൽ അത് കുറ്റകരമല്ല. അതല്ലെങ്കിൽ വിധി പറഞ്ഞൊരു കേസിന്റെ മെറിറ്റിനെ കുറിച്ചോ സാക്ഷികളുടെ പെരുമാറ്റത്തെക്കുറിച്ച്, ഇപ്പൊ സാക്ഷികൾ മൊഴിമാറി അല്ലെങ്കിൽ സാക്ഷികൾ കൂറുമാറി എന്നൊക്കെ നമ്മൾ വാർത്ത കാണുന്ന പോലെ സാക്ഷികൾ മൊഴിമാറുന്നു. ഇങ്ങനെ സാക്ഷികൾ മൊഴിമാറുന്ന സാഹചര്യം സത്യസന്ധമായി അങ്ങനെ നടന്നതാണെങ്കിൽ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു തെറ്റല്ല. ഇനി അതായത് പൊതുജന സമക്ഷം എന്തെങ്കിലും അവതരിപ്പിക്കപ്പെട്ട സിനിമയോ കലയോ ആയ പ്രകടനങ്ങൾ, പൊതുവെ ഇതുമായി ബന്ധപ്പെട്ടും നമ്മുടെ നാട്ടിൽ ധാരാളം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡിസ്കഷൻസ് നടക്കാറുണ്ട്. ഒരു സിനിമയെ കുറിച്ച് അഭിപ്രായം പറയാവോ, ഒരു സാഹിത്യ സൃഷ്ടിയെ കുറിച്ച് അഭിപ്രായം പറയാവോ, പൊതുജന സമക്ഷം അവതരിപ്പിക്കപ്പെട്ട ഒരു സിനിമയെക്കുറിച്ച് കലയെക്കുറിച്ച് ആ കലാകാരനെ കുറിച്ചോ അതല്ലെങ്കിൽ ആ കലയെക്കുറിച്ചോ അപകീർത്തികരമല്ലാത്ത സത്യസന്ധമായ അഭിപ്രായ പ്രകടനമാണെങ്കിൽ നടത്താനുള്ള അവകാശമുണ്ട്. നേരെ മറിച്ച് ആ മനുഷ്യ മോശമാണ്, അയാളെ എന്തെങ്കിലും തരത്തിൽ കളിയാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അയാളെ ഏതെങ്കിലും തരത്തിൽ മോശപ്പെടുന്ന രീതിയിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തേണ്ട കാര്യമില്ല. പക്ഷേ ആ സിനിമ എങ്ങനെയാണ് അല്ലെങ്കിൽ ആ ബുക്ക് എങ്ങനെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, എനിക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു, എനിക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയാനുള്ള അവകാശം മൗലികമാണ്. അതൊന്നും നിയമപരമായി കുറ്റകരമാകില്ല. മറ്റൊരു കാര്യം, നിയമപരമായിട്ട് അധികാരമുള്ള ആളുകൾ ചില നിർദ്ദേശങ്ങൾ വെക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കോടതി അല്ലെങ്കിൽ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ, ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ കുറിച്ച്, ഈ സ്ഥാപനം ഇങ്ങനെ ചെയ്ത് ശരിയായില്ല, ഈ സ്ഥാപനം ഇതുകൂടി ചെയ്യണം, ഈ ചെയ്യുന്നതിൽ ഒരു പ്രശ്നമുണ്ട്, ഈ ചെയ്യുന്നത് ഒരു നിയമപരമായി ശരിയല്ല എന്നൊരു കാര്യം പറഞ്ഞാൽ അത് തുറന്നു പറയുന്നതിനോ അത് എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നതിനോ അത് പ്രസിദ്ധീകരിക്കുന്നതോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണോ ഈ സ്ഥാപനങ്ങൾ പറഞ്ഞിട്ടുള്ളത്, നിയമപരമായി കൊടുത്ത നിർദ്ദേശങ്ങൾ എങ്ങനെയാണോ ഉള്ളത്, അത് നിയമപരമായി തന്നെ പറയുന്നതിന് ഒരു തരത്തിലുള്ള നിയമ പ്രശ്നവും. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പൊ പൊതുനന്മ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ നാടിന്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചില കുറ്റപ്പെടുത്തൽ നടത്തുക, അതോറിറ്റിയെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് നോക്കുക, അത് വ്യക്തിപരമല്ലാതിരിക്കുക, ആ വ്യക്തിയെ ബാധിക്കുന്ന തരത്തിലാവാതിരിക്കുക, പക്ഷെ ചെയ്യുന്ന പ്രവൃത്തിയെ സ്പെസിഫൈ ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ അത് കുറ്റകരമായ കാര്യമല്ല. പിന്നെ അതുപോലെ നിയമപരമായ അധികാരമുള്ള ആളുകളുടെ മുമ്പിൽ നമ്മൾ പരാതിയായി കൊടുക്കുക. ഉദാഹരണത്തിന് നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു വനിതാ കമ്മീഷനോ മനുഷ്യാവകാശ കമ്മീഷനോ ഒക്കെ പോയി ഒരു പരാതി കൊടുക്കുക, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇയാളിൽ നിന്ന് എനിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നു, ഇയാൾ എന്നോട് ഇങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിയെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ട്. ഇത് നിയമപരമായ ഒരു സംവിധാനത്തിന് മുമ്പിൽ ഒരാൾ കൊടുക്കുന്ന പരാതിയാണ്. ഈ പരാതി കൊടുക്കാനുള്ള അവകാശം ഒരാൾക്കുണ്ട്. ഈ പരാതി കൊടുത്തു എന്നത് ഒരു ഡെഫമേഷനായി കാണേണ്ടതില്ല. അപ്പോൾ എന്താണ് ഇതിന്റെ ഒരു ശിക്ഷ എന്ന് നോക്കാം. 2 വർഷം വരെ തടവ് ലഭിക്കുന്ന, ജാമ്യം ലഭിക്കുന്ന ഒരു വകുപ്പാണ് ഇതിന്റെ ക്രിമിനൽ പരമായിട്ടുള്ള ഇതിന്റെ ശിക്ഷയായിട്ട് പറയുന്ന കാര്യം. പഴയ ക്രിമിനൽ നിയമമാകുമ്പോൾ 2 വർഷം തടവ് മാത്രമായിരുന്നു ശിക്ഷയെങ്കിൽ, പുതിയ ക്രിമിനൽ നിയമം വന്നതിന് ശേഷം, അതായത് ഭാരതീയ ന്യായ സംഹിതം വന്നതിന് ശേഷം, കമ്മ്യൂണിറ്റി സർവീസ്, നിർബന്ധിതമായ സാമൂഹ്യ പ്രവർത്തനം നടത്തുക എന്നതും കൂടി ശിക്ഷയിൽ ഉൾപ്പെടുന്നുണ്ട്. നമ്മൾ ഓർക്കേണ്ടത്, ഇങ്ങനെ ഒരു കേസ് കൊടുക്കണമെങ്കിൽ എവിടെ കൊടുക്കണം? പോലീസ് സ്റ്റേഷൻ കൊടുത്താൽ മതിയോ? അപകീർത്തികരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കുന്നത് നമ്മൾ കോടതിയിലാണ് പരാതി കൊടുക്കുന്നത്. മജിസ്ട്രേറ്റ് കോടതിയിൽ പഴയ 190 CRPC അനുസരിച്ചോ അല്ലെങ്കിൽ BNSS (2023) അനുസരിച്ചോ നമുക്ക് മജിസ്ട്രേറ്റ് കോടതി ഒരു കംപ്ലയിന്റ് ഫയൽ ചെയ്യാം. ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ കംപ്ലയിന്റ് ഫയൽ ചെയ്ത് മജിസ്ട്രേറ്റ് കോടതി കംപ്ലയിന്റ് പരിശോധിക്കും, ഇരകളെ നോക്കും, സാക്ഷികളെ നോക്കിയിട്ട് കംപ്ലയിന്റ് നിൽക്കുന്നതാണെങ്കിൽ ആ കംപ്ലയിന്റ് അനുസരിച്ചൊരു എൻക്വയറി ഓർഡർ ചെയ്യാം. നേരത്തെ കംപ്ലയിന്റ് മാത്രം പരിശോധിച്ച് മജിസ്ട്രേറ്റിന് ഓർഡർ ഇടാമായിരുന്നെങ്കിൽ, ഇപ്പോൾ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത വന്നതിന് ശേഷമുള്ള ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരാതി കൊടുത്തയാളെ കേൾക്കുന്നതിനോടൊപ്പം ആർക്കെതിരെയാണോ പരാതി അയാളെ കൂടി കേൾക്കും. അതുകൂടി കേട്ടതിന് ശേഷമാണ് മജിസ്ട്രേറ്റ് കേസെടുക്കണോ വേണ്ടയോ എന്ന് ഉത്തരവിടുക. അപ്പോൾ നേരിട്ട് പരാതി കൊടുക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ഓർക്കണം. കോടതി വഴിയാണ് നമ്മൾ പരാതി കൊടുക്കേണ്ടത്, നമ്മൾ നേരിട്ട് എന്ന് പോലീസ് സ്റ്റേഷനിലല്ല അതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കേണ്ടത്. ഇനി പൊതുവെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പൊതു വാർത്ത എന്താ വെച്ചാൽ, ഇയാൾക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തു, ഇത്ര രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു എന്നാണ്. അത് പൊതുവെ ചോദിക്കാം, ചിലപ്പോൾ 1 കോടി ചോദിച്ചു, 100 കോടി ചോദിച്ചു എന്നൊക്കെ വാർത്ത കേൾക്കാം. ഈ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട കേസ് കൊടുക്കുന്നത് ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ടല്ല, നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട കേസ് കൊടുക്കുന്നത് സിവിൽ കോടതിയിൽ സിവിൽ പരമായ കേസുമായി ബന്ധപ്പെട്ടാണ്. എങ്ങനെയാണ് സിവിൽ കേസ് കൊടുക്കുക? സിവിൽ കേസ് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യുക ഒരു ലീഗൽ നോട്ടീസ് ആയിരിക്കും. ഈ ലീഗൽ നോട്ടീസിൽ ഇന്ന കാര്യത്തിൽ ഇന്ന പ്രസ്താവനയിൽ മാനനഷ്ടം ഉണ്ടാക്കുന്നതാണ്, അത് നിങ്ങൾ പിൻവലിക്കണം, മാപ്പ് പറയണം, എനിക്ക് ഇത്രയും നഷ്ടപരിഹാരം തരണം, ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് കീർത്തി ഹാനി ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് നമുക്ക് കേസ് കൊടുക്കുക. ഇങ്ങനെ ഒരു ലീഗൽ നോട്ടീസ് അയച്ചതിന് ശേഷം ഈ ലീഗൽ നോട്ടീസിന് അയാൾ ഒരു തരത്തിലുള്ള മറുപടി ഇല്ല, ഒരു തരത്തിലും ചിലപ്പോൾ മറുപടി തന്നാൽ പോലും അത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്നൊക്കെ വന്നാൽ, നമുക്ക് സിവിൽ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു സ്യൂട്ട് ഫയൽ ചെയ്യാവുന്നതാണ്.
എന്തൊക്കെയാണ്?

0: ഒരു സിവിൽ കോടതി പരിശോധിക്കുന്നത് നോക്കാം. വാദിവാദം ആരോപിക്കുന്ന പോലെ ഉള്ള ഒരു പ്രസ്താവനയോ പ്രസിദ്ധീകരണം നടന്നിട്ടുണ്ടോ? രണ്ടിങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഡെഫമേഷനാണോ, അപകീർത്തികരമാണോ? വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി ഡെഫമേഷൻ ഉണ്ടായതുകൊണ്ട് ഈ പരാതി തന്നയാളുടെ റെപ്യൂട്ടേഷന് എന്തെങ്കിലും ഇടിവുണ്ടായിട്ടുണ്ടോ, നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടോ, ഇതൊക്കെ പരിശോധിച്ചിട്ടാണ് കോടതി ഒരു തീർപ്പിലേക്ക് എത്തുക. കോടതി അപ്പോൾ വാദിഭാഗത്തെ കേൾക്കും, പ്രതിഭാഗത്തെ കേൾക്കും, സാക്ഷികളെ വിസ്തരിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് സിവിൽ കോടതി ഒരു ഉത്തരവിലേക്ക് എത്തുക. നമ്മുടെ വിഷയത്തിന്റെ ഒരു ഭാഗം എന്താ വെച്ചാൽ സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രസിദ്ധീകരണങ്ങളുമായി ബന്ധപ്പെട്ടാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ പറയുന്നത് സാധാരണ പത്രങ്ങളിലും മറ്റും പറയുന്നത് പോലെ തന്നെ കുറ്റകരമാണോ? കുറ്റകരമാണെന്ന് തന്നെയാണ് ഉത്തരം. കാരണം സാമൂഹ്യ മാധ്യമങ്ങൾ എന്നത് ഇന്നത്തെ കാലത്ത് പ്രസിദ്ധീകരിക്കാൻ മറ്റൊരു മാധ്യമമാണ്. അപ്പൊ പ്രസിദ്ധീകരണം നടത്തുന്നത് നിങ്ങളൊരു സോഷ്യൽ മീഡിയ ആപ്പായ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ എവിടെ പോസ്റ്റ് ചെയ്താലും അത് പ്രസിദ്ധീകരണം തന്നെയാണ്. അതുകൊണ്ട് അവയും കുറ്റകരമാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സാമൂഹ്യ മാധ്യമങ്ങളായ ഫേസ്ബുക്ക് ആവട്ടെ, ഇൻസ്റ്റാഗ്രാം ആവട്ടെ, മെസ്സേജിംഗ് ആപ്പായ വാട്സാപ്പ് ആവട്ടെ, ഇവയ്ക്ക് ഇന്റർമീഡിയറീസ് ആണ്. എന്താണ് ഇന്റർമീഡിയറീസ്? ഇന്റർമീഡിയറീസ് എന്ന് വെച്ചാൽ അവ ഒരു പ്ലാറ്റ്ഫോമുകൾ മാത്രമാണ്. പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്ക് അവരൊരു പ്ലാറ്റ്ഫോം മാത്രമാണ് വെക്കുക. ഐടി ആക്ടിൽ സെക്ഷൻ 79 അനുസരിച്ച് ഈ പറയുന്ന പ്ലാറ്റ്ഫോമുകളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും എല്ലാ തരത്തിലുള്ള ഉത്തരവാദിത്വം ഈ കമ്പനികൾക്കില്ല. കമ്പനികളെ സംബന്ധിച്ച് കമ്പനികൾ ഒരു പ്ലാറ്റ്ഫോം വെക്കുന്നു എന്ന് മാത്രമല്ല, അവർ നേരിട്ട് ഒരു ഇന്റൻഷനോടെ ഒരു ക്രൈമിൽ പങ്കെടുത്തില്ലെങ്കിൽ അവിടെ നടക്കുന്ന എന്തെങ്കിലും ഒരു ക്രൈമിന് അവർ നേരിട്ട് ഉത്തരവാദികളാവില്ല. പക്ഷേ 2021 ഐ ടി റൂളുകളും ഏറ്റവും ഒടുവിൽ 2026 വന്ന ഐ ടി റൂൾസും ചില കാര്യങ്ങൾ നിർബന്ധമാക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള മെറ്റയുടെ പ്ലാറ്റ്ഫോമുകളായ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഒരു 24 hours അവൈലബിൾ ആയ ഗ്രീവിയൻസ് ഓഫീസേഴ്സിനെ ഈ കമ്പനികൾ നിയമിക്കേണ്ടത്. ഇങ്ങനെ നിയമിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗ്രീവിയൻസ് ഓഫീസേഴ്സിനോട് നമുക്ക് എന്തെങ്കിലും തരത്തിൽ ഗ്രീവിയൻസ് ഉണ്ടായിരുന്നു, ഇപ്പൊ നമ്മുടെ ഒരു ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഈ പറയുന്ന ഗ്രീവിയൻസ് ഓഫീസേഴ്സിന് നേരിട്ട് പരാതി കൊടുക്കാം. 15 days തീർപ്പാക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചട്ടങ്ങൾ പറയുന്നത്. 2026 ചട്ടങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി കൂടിച്ചേർത്തിട്ടുണ്ട്. അതിലൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AI ഡീപ്പ് ഫേക്ക് പോലുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ അടുത്ത് ശ്രദ്ധിച്ചാൽ തന്നെ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നമ്മൾ അറിയുന്ന വലിയ വലിയ നേതാക്കളുടെ ഒക്കെ പേരിലുള്ള അല്ലെങ്കിൽ അവരുടെ ഡീപ്പ് ഫേക്കുകളിൽ വീഡിയോകളും മറ്റുമൊക്കെ വരുന്ന നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. ഈ ഡീപ്പ് ഫേക്ക് വീഡിയോകളുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉണ്ടായാൽ അതിന്റെ സർക്കാർ ഓർഡറുകളോ കോടതി ഓർഡറുകളോ ഉണ്ടായാൽ 3 hours അവ നീക്കം ചെയ്തിരിക്കണമെന്ന് കൂടി 2026 റൂൾസിൽ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൊതുവായ ഒരു സംശയം എന്ന് വെച്ചാൽ, ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു ഡെഫമേഷൻ തുടങ്ങും, ഒരാൾക്കെതിരെ അവര് ഒരു സംഘടനക്കെതിരെ ഒരു അപകീർത്തികരമായ ഒരു പോസ്റ്റ് വന്നു. ഈ അപകീർത്തികരമായ പോസ്റ്റ് വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നാൽ ആ ഗ്രൂപ്പിന്റെ അഡ്മിൻ അതിന് ബാധകമാവുമോ? അഡ്മിൻ അല്ല പോസ്റ്റ് ഇട്ടെന്ന് വെക്കുക, മറ്റൊരാളാണ് പോസ്റ്റ് ഇട്ടെങ്കിൽ ബാധകമാവുമോ? അയാൾക്ക് അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടോ എന്നാണ് ചോദ്യം. കേരള ഹൈക്കോടതി 2022 മാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരാൾ ഗ്രൂപ്പ് അഡ്മിൻ ആണ് എന്നതുകൊണ്ട് മാത്രം ആ ഗ്രൂപ്പിൽ വരുന്ന കാര്യങ്ങൾക്ക് അയാൾ ഉത്തരവാദിയാവില്ല. കാരണം ഗ്രൂപ്പ് അഡ്മിനും ആ ഗ്രൂപ്പ് മെമ്പറും തമ്മിലൊരു മാസ്റ്റർ സെർവർ റിലേഷൻഷിപ്പ് ഇല്ല. മുതലാളി തൊഴിലാളി ബന്ധമില്ല. മുതലാളി തൊഴിലാളിയോട് പറയുന്നു ഇന്ന കാര്യം ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് തൊഴിലാളി പോയി ചെയ്തല്ല. അതുകൊണ്ട് മുതലാളിക്ക് ആ ഉത്തരവാദിത്തം, മുതലാളി ആണെങ്കിൽ ഉണ്ടാകുന്ന ഉത്തരവാദിത്തം ഗ്രൂപ്പ് അഡ്മിനില്ല. ഒന്നാമത്തെ കാര്യം. ഇനി ഡൽഹി ഹൈക്കോടതി ആശിഷ് ബല്ല വേഴ്സസ് സുരേഷ് ചൗധരി എന്ന കേസിൽ പറഞ്ഞൊരു കാര്യം, ഒരു ഗ്രൂപ്പ് അഡ്മിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രൂപ്പ് അഡ്മിന്റെ അധികാരം? ആ ഗ്രൂപ്പിലേക്ക് മെമ്പറെ ആഡ് ചെയ്യാൻ റിമൂവ് ചെയ്യാനുള്ള അധികാരമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ അധികാരമൊന്നുമില്ല. അപ്പം ആ ഗ്രൂപ്പിൽ നടക്കുന്ന ഒരു ചർച്ച ഡെഫമേഷൻ ആയാൽ അയാൾക്ക് നേരിട്ട് ഉത്തരവാദിത്തം വരുന്നില്ല. അതുകൊണ്ട് ഗ്രൂപ്പ് അഡ്മിൻ ഉത്തരവാദിയാണ് എന്ന തരത്തിൽ വരുന്ന പല കാര്യങ്ങളും തെറ്റാണ്. പക്ഷേ ഒരു ഗ്രൂപ്പ് അഡ്മിന്റെ പ്രേരണയോടെയാണ് ഒരു കുറ്റകൃത്യം നടക്കുന്നത് നോക്കുക. ഒരു ഡെഫമേഷൻ നടക്കുന്നു, ആ ഡെഫമേഷനെ ഗ്രൂപ്പ് അഡ്മിൻ പ്രേരിപ്പിക്കുന്നു, അതല്ലെങ്കിൽ ഗ്രൂപ്പ് അഡ്മിനോട് പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് അഡ്മിൻ അതിനെ റിമൂവ് ചെയ്യുന്നില്ല നോക്കുക. അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ അഡ്മിന് ചില ബാധ്യതകൾ വരാം. അതല്ലാതെ നേരിട്ട് ബാധ്യത വരില്ല. നമ്മൾ അന്തസ്സിനെയും അഭിമാനത്തെയും കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ഈ അന്തസ് അഭിമാനം എന്നത് പൊതുവെ ഡെഫമേഷൻ കേസുകൾ ഉണ്ടാകുന്നത് വലിയ രാഷ്ട്രീയ നേതാക്കളെ പറ്റിയും വലിയ സിനിമാ താരങ്ങളെ പറ്റിയും എഴുത്തുകാരെ പറ്റിയും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ തെറ്റിദ്ധാരണ വരാം, അവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, ഏതൊരു മനുഷ്യനും അയാളിൽ ചുറ്റപ്പെട്ട കുറച്ച് മനുഷ്യരുടെ വിശ്വാസത്തിലും ബഹുമാനത്തിലൊക്കെയാണ് ജീവിക്കുന്നത്. ആ ബലത്തിൽ കൂടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ഏതൊരു മനുഷ്യനും തന്റെ മേലിൽ ഒരു അപകീർത്തി നടന്നാൽ ആ കേസ് സിവിലായും ക്രിമിനലായും ഫൈറ്റ് ചെയ്യാനുള്ള പൂർണ്ണമായ അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ട്. അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി അതിന് പരാതി കൊടുക്കാവുന്ന സംവിധാനങ്ങളിലാണ് IT ചട്ടങ്ങളടക്കം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത്.
1: നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്.
2: നിർവഹണം R. ഉണ്ണികൃഷ്ണൻ. സഹായം നീതി MS.
3: അവതരണം ആകാശവാണി കൊച്ചി FM 102.3.
1: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
4: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നു.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഗാനമഞ്ജുഷയിൽ ഇന്ന് ആദ്യം കോരാ കാഗസ് എന്ന ഹിന്ദി ചിത്രത്തിലെ ഗാനം, എം ജി ഹസ്മത്തിന്റെ രചന, കല്യാൺജി ആനന്ദ്ജിയുടെ സംഗീതം, ഗായകൻ കിഷോർ കുമാർ.

ഗാനമഞ്ജുഷയിലിനി ഭൈരവി എന്ന തമിഴ് ചിത്രത്തിലെ ഗാനം. ഈ ഗാനം നയിച്ചത് എസ് ജാനകി.

ഗുഡ്ഡി എന്ന ചിത്രത്തിനു വേണ്ടി ഗുൽസാർ എഴുതി, വസന്ത് ദേശായി സംഗീതം പകർന്ന് വാണി ജയറാം ആലപിച്ച ഗാനം ഇനി കേൾക്കാം.

ചിത്രം കിഴക്കേ പോകും റെയിൽ. മുത്തുലിംഗത്തിൻ്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് ഇളയരാജ. ഗായകൻ പി. ജയചന്ദ്രൻ.

ചിത്രം അദാലത്ത്, രജീന്ദർ കിഷന്റെ രചന, മദൻ മോഹന്റെ സംഗീതം, മുഹമ്മദ് റഫി, ആശ ഭോസ്ലെ എന്നിവർ ശബ്ദം പകർന്ന ഗാനം.

0: എസ് പി ബാലസുബ്രഹ്മണ്യം, പട്ടം സദൻ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം. ചിത്രം അവർഗൾ. കണ്ണദാസിൻ്റെ രചനയ്ക്ക് എം എസ് വിശ്വനാഥൻ്റെ സംഗീതം.
1: Junior, Junior.

ഡോക്ടർ റഹീം മസൂം റസ രചന നിർവഹിച്ച് ജയ്ദേവ് സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ചിത്രം ആലാപ്.

ചിത്രം മഴയ്മേഘം. പുലമൈപ്പിത്തൻ്റെ രചന, കെ വി മഹാദേവൻ്റെ സംഗീതം. ഗായകർ എസ് പി ബാലസുബ്രഹ്മണ്യം, പി സുശീല.

0: റേഡിയോ നാടക ശ്രോതാക്കൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. മെയ് 25 തിങ്കൾ മുതൽ മെയ് 29 വെള്ളി വരെ മലയാള റേഡിയോ നാടക ചരിത്രം മാറ്റിയെഴുതിയ കെ വി ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ കൊച്ചി FM പുനഃപ്രക്ഷേപണം ചെയ്യുന്നു. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ എന്നീ നാടകങ്ങളാണ് പുനഃപ്രക്ഷേപണം ചെയ്യുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കുക കെ വി ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ.
1: ഗാനമഞ്ജുഷ തുടരുന്നു. കനവൻ മനൈവി എന്ന തമിഴ് ചിത്രത്തിലെ ഗാനം, പാടിയത് TM സൗന്ദരരാജനും P സുശീലയും. സംഗീതം

രവീന്ദ്ര ജെയിൻ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം ചിത്രം ഫക്കീര. ആലാപനം ആശാ ഭോസ്ലെയും.

അന്തരംഗം എന്ന തമിഴ് ചിത്രത്തിന് വേണ്ടി നേതാജി രചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം പകർന്ന കമൽഹാസൻ ആലപിച്ചതാണ് ഗാനമഞ്ജുഷയിലെ അടുത്ത ഗാനം.

ചിത്രം ജൂലി. ആനന്ദ് ബക്ഷിയുടെ രചന, രാജേഷ് റോഷന്റെ സംഗീതം, ആശാ ഭോസ്ലെ, ഉഷ മങ്കേഷ്കർ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം.

ചിത്രം മാലേ സൂതവ. ഗാനരചന വാലി, സംഗീതം വിജയഭാസ്കർ. ഈ ഗാനം പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യവും വാണി ജയറാമും ചേർന്ന്.

ഗാനമഞ്ജുഷയിൽ അവസാനമായി സാജൻ ബിനാ സുഹാഗൻ എന്ന ഹിന്ദി ചിത്രത്തിലെ ഗാനം, ഗാനരചന ഇന്ദിവർ, സംഗീതം ഉഷ ഖന്ന, ഗായകൻ യേശുദാസ്.